ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്ന് ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ആശ്വിനം 17, കൊല്ലവർഷം 1202, കന്നി 23, 2026 ഒക്ടോബർ 9 വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:49. ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: ഭാഷാശാസ്ത്രത്തിൽ വാക്കുകളുടെ അർത്ഥം, അർത്ഥവികാസം, അർത്ഥസങ്കോചം, അർത്ഥപരിണാമം തുടങ്ങിയ മേഖലകൾ രസകരവും ചിന്തോദ്ദീപകവുമാവുന്നു. ഒരു വാക്കിൻ്റെ അർത്ഥം കാലക്രമത്തിൽ ചുരുങ്ങുകയോ വികസിക്കുകയോ വിപരീതാർത്ഥമാവുകയോ ഒക്കെ ചെയ്യാറുണ്ട്. കുശപ്പുല്ല് ക്ലേശിച്ച് ശേഖരിച്ച് ഋഷികൾക്കും മറ്റും കൊടുത്തു കിട്ടുന്ന പ്രതിഫലം കൊണ്ട്, അതായത് അധ്വാനിച്ചു കിട്ടുന്ന കാശുകൊണ്ട് ജീവിച്ചു പോകുന്നവരായിരുന്നു പണ്ട് കുശലന്മാർ. ഇന്ന് ഒരു പണിയും ചെയ്യാതെ ദിവാൻകോട്ടിൽ കിടന്ന് TV കണ്ട് സുഖിക്കുന്നവരത്രേ കുശലന്മാർ. ഉത്കൃഷ്ടവും ശ്രേഷ്ഠവും നിർമ്മാണാത്മകവുമായ പ്രവൃത്തി ഉന്മുഖത്വമായിരുന്നു ആദ്യകാലങ്ങളിൽ ലഹരി എന്ന പദം അർത്ഥമാക്കിയിരുന്നത്. ശ്രേഷ്ഠകാര്യ ജിഗേഴ്സ്

0: തായാം മഹാവേശോ നിരന്തര തരംഗസാഗരേ യദ്വത് ലഹരി കഥ്യതേ ബുധൈഹി. ലഹരി എന്ന പദത്തിന് അല, തിര, അടങ്ങാത്ത ഉത്സാഹം, ആവേശം, ആനന്ദം, തന്മൂലമുള്ള ബോധക്ഷയം, വിഷത്തിൻ്റെ പ്രഭവം എന്നൊക്കെയാണ് പ്രാമാണിക ശബ്ദകോശങ്ങൾ നൽകുന്ന അർത്ഥം. സംസ്കാരമുള്ള ഒരു സമൂഹത്തിൽ കഴിയുന്നവർക്ക് നല്ല കാര്യങ്ങളിലായിരിക്കും എപ്പോഴും പ്രേമവും ഭക്തിയും. പ്രാക്തന ഭാരതീയ സമൂഹം ഭക്തി കൊണ്ടും സത്യധർമ്മനിഷ്ഠ കൊണ്ടും ആവേശം പൂണ്ട് മാനവ സമൂഹത്തിന് നന്മയും ഉയർച്ചയും കാംക്ഷിച്ച് പ്രവർത്തിച്ചിരുന്നുവെന്നത് പുരാണ ഇതിഹാസ സത്തകൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. സത്യമേവ ജയതേ, ധർമ്മോരക്ഷതി രക്ഷിത എന്നൊക്കെയാണ് നാം കൊണ്ടാടിയിരുന്നത്. അത്തരം പ്രവർത്തനങ്ങളിലുള്ള നിരന്തരമായ അടങ്ങാത്ത ആവേശമായിരുന്നു നമുക്ക് ലഹരിയും ലഹരി പദാർത്ഥവും. ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരി, ശിവാനന്ദ ലഹരി, ജഗന്നാഥ പണ്ഡിതരുടെ ഗംഗാലഹരി, കരുണാലഹരി തുടങ്ങിയ കൃതികൾ ലഹരിയുടെ നിർമ്മാണക്ഷമമായ സത്തയും ആവേശവും പ്രവർത്തനോന്മുഖത്വവുമാണ് ലക്ഷ്യമാക്കിയിരുന്നതും ഉദ്ബോധിപ്പിച്ചിരുന്നതും. ഇന്ന് കഥയാകെ മാറി. മാനസിക സന്തുലിതാവസ്ഥയാണ് എല്ലാ നന്മകൾക്കും മാനവികതയ്ക്കും നിദാനം എന്ന് പാശ്ചാത്യ കാവ്യശാസ്ത്രകാരനായ IA റിച്ചേർഡ്സ് പ്രഖ്യാപിക്കുന്നു. ആധുനിക ശാസ്ത്രങ്ങളെല്ലാം തന്നെ അതുതന്നെയാണ് വിളംബരം ചെയ്യുന്നതും. പക്ഷേ താൽക്കാലികമായ ഉന്മേഷത്തിനും ഉത്സാഹത്തിനും വേണ്ടി സ്വീകരിക്കുന്ന കൃത്രിമമാർഗങ്ങൾ വിനാശകാരിയും അധമപ്രവർത്തനങ്ങൾക്ക് സാരഥ്യം വഹിക്കുന്നതുമാണ്. ലാഭമാണ് നമുക്ക് ലക്ഷ്യവും പരമപുരുഷാർത്ഥവും. അധർമ്മപ്രവർത്തനങ്ങൾക്ക് ലോപമില്ലാതെ ലഹരി പദാർത്ഥങ്ങൾ വഴിവെക്കുന്നു. മയക്കുമരുന്നുകൾ അപകടമാണ്, അവ ഉപേക്ഷിക്കണമെന്ന് സർക്കാർ തലത്തിലും ബഹുജന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളിലും ശക്തമായി ഉദ്ബോധിപ്പിക്കുന്ന കാലമാണല്ലോ ഇത്. നാശം വിതയ്ക്കുന്നവയാണ് മയക്കുമരുന്നുകൾ എന്ന് നാം തിരിച്ചറിയണം. സേവിച്ചു കഴിഞ്ഞാൽ സ്ഥിരാപടലമാകെ വ്യാപിക്കുകയും ശാരീരിക, മാനസിക, ബൗദ്ധിക സ്ഥിതിയുടെ താളക്രമം തെറ്റിക്കുന്നതുമായ ഇത്തരം പദാർത്ഥങ്ങൾ വ്യവായി എന്ന് ആയുർവേദശാസ്ത്രം വ്യവച്ഛേദിക്കുന്നു. വ്യവായി എന്നാൽ ബോധക്ഷയം വരുത്തുന്ന, ജീവനാശം വരുത്തുന്ന, സാമാന്യമര്യാദ ഇല്ലാതാക്കുന്ന പദാർത്ഥം എന്നൊക്കെ അർത്ഥം. ഇത്തരം പദാർത്ഥങ്ങൾ മതകാരികൾ ഇന്ന് ഭാരതീയ ചികിത്സാശാസ്ത്രം വ്യവഹരിക്കുന്നു. ജീവിതമാകണം നമുക്ക് ലഹരി. ലഹരി പദാർത്ഥവും അതുതന്നെയാകണം. സത്യധർമ്മത്തിൽ അധിഷ്ഠിതമായ സമൂഹമാകണം നമുക്ക് ലഹരി. അതാകട്ടെ നമ്മുടെയും ഭരണാധികാരികളുടെയും ലക്ഷ്യം. അതാകട്ടെ നമുക്ക് ധർമ്മവും. ശ്രേഷ്ഠകാര്യചികീർഷായാം മഹാവേശോ നിരന്തര തരംഗസാഗരേ യദ്വത് ലഹരി കഥ്യതേ ബുധൈഹി.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ KR പ്രഭാകരൻ.
3: ആകാശവാണി FM വാർത്തകൾ.
4: വനിതാ ശിശുവികസന വകുപ്പ് തല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ന്യൂഡൽഹിയിൽ നടത്തുന്ന ദ്വിദിന ഉച്ചകോടിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും വനിതാ ശിശുവികസന മേഖലയിലെ രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്തെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. ദേശീയപാത നവീകരണം ഉൾപ്പെടെ വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ചർച്ചയിൽ വിഷയമായി. ഒരു വർഷത്തിലേറെയായി പ്രവർത്തനരഹിതമായ നടൂക്കരയിലെ ജൈവ യൂണിറ്റ് പുനരുജ്ജീവിപ്പിച്ച് വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി T. സിദ്ദിഖ്. ജൈവ യൂണിറ്റ് സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. 29 വരെ 9 ദിവസമാണ് സമ്മേളനകാലത്ത് സഭ ചേരുക. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തെറ്റുതിരുത്താനും സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കും. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കും. UGC NET ഡിസംബർ സെഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് UGC NET.NTA.NIC.IN എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം ഇന്ന്. റാഞ്ചിയിൽ വൈകിട്ട് 7:00 മത്സരം.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ഇപ്പോൾ അറിയിപ്പുകൾ, ഇന്നത്തെ പരിപാടികൾ. 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ കർണഭൂഷണം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോടറിലെ 6:55 എഫ് എം ഡയറി, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിത മലയാളം, ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം മഹാശ്ചര്യം. 7:25 വാർത്തകൾ, 7:35 എഫ് എം ഡയറി തുടരും, ഗാന്ധി ദർശനം, രാഗലയം. 7:50 നോവൽ പാരായണം, ഫ്രാൻസിസ് നൊറോണയുടെ അശരണരുടെ സുവിശേഷം. തുടർന്ന് എന്ത് പഠിക്കണമെന്നാകണം. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം, സ്തനാർബുദവും മിഥ്യാധാരണകളും. കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ വരുൺ രാജനുമായി അഭിമുഖം. 8:30 സ്പോൺസർ പരിപാടി ഹെലോ വി പി എസ് ലേക് ഷോർ. 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, ആകാശവാണി എഫ് എം വാർത്തകൾ. 10:00 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.
2: ഗ്രീൻ മൗൺ സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചിത്രമഞ്ജരി. 11:30 NCERT സ്പോൺസേർഡ് പരിപാടി ഉമ്മങ്. 12:00 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, പഴംപച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:40 പ്രകാശധാര, ഫേസ് പാക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ എം നഫിയ സംസാരിക്കുന്നു, തിരുവനന്തപുരം റിലേ. 1:00 ഗാനോത്സവം, 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി എഫ് എം വാർത്തകൾ. തുടർന്ന് ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ പോസ്റ്റൽ വകുപ്പിൻ്റെ സേവനങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പോസ്റ്റൽ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ വേണുഗോപാൽ മറുപടി പറയുന്നു. 4:00 ആകാശവാണി എഫ് എം വാർത്തകൾ, 4:00 വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 5:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോണിൻ പ്രോഗ്രാം. ഇതിൽ വിവേകവാണി, ദീപസ്തംഭ മഹാശ്ചര്യം എന്നിവയ്ക്കൊപ്പം ഗാനങ്ങളും. 6:50 കാർഷിക ജീവനം, കാർഷിക വിളകളിലെ വിജയഗാഥ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് കാഞ്ഞൂർ സ്വദേശി റോബർട്ട്. 8:05 സമഗ്ര ഹോമിയോ എഫ് എം ഹെൽത്ത് ലൈൻ, ശ്വാസകോശത്തിനുണ്ടാകുന്ന അലർജിയും ഹോമിയോപ്പതി ചികിത്സയും, ഡോക്ടർ കെ വി ഷോയ്സണുമായി അഭിമുഖം. 9:30 സാഹിത്യസുരഭി, ഓമന കേശവൻ നായർ, മുരളീധരൻ പുന്നേക്കാട് എന്നിവർ എഴുതിയ കവിതകൾ, എം കെ മത്തായി എഴുതിയ കഥ. 10:00 സവാനി ഷെൻഡെ സത്യയുടെ സംഗീത കച്ചേരി, കേദാർ പണ്ഡിറ്റ് തബല, രാഹുൽ ഗോലെ ഹാർമോണിയം. ശ്രോതകൾ കേട്ടത് ഇന്നത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
4: This is Akashvani. The news read by Tanvi Khurana. The GST Council, during its 57th meeting in New Delhi, approved a series of measures to ease compliance for taxpayers. The decisions include scrapping the arrest powers of tax officers under the GST regime and raising the threshold for prosecution from 1 crore to 5 crore rupees. Finance Minister Nirmala Sitharaman made the announcement while addressing the media in national capital. The punishment, whether a fine, imprisonment or both, will be left to judicial discretion. In each case, a taxpayer who files a return late, makes a mistake or falls behind on payment will face recovery proceedings, interest and proportionate penalty. The finance minister said no changes has been made to GST rates at the meeting and that the rate structure is settled. She said the GST council has recommended common standards for notices and proceedings. Prime Minister Narendra Modi has welcomed the new round of GST reforms approved by the GST Council yesterday. In a social media post, the Prime Minister said that the Council's recommendations on removal of arrest provisions, greater decriminalization and simpler procedures will have a very positive

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ.
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: അടുത്ത ഗാനം മുഹമ്മദ് ഹനീഫ പാടിയത്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
0: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: ഇനി ഫഹദ് പാടിയ ഗാനം, സംഗീതം അസീസ് ബാവ.

0: പ്രഭാതഗീതത്തിൽ അവസാനമായി എൻ പി ഉമ്മർകുട്ടി, എം വി ശ്രീപുത്രി എന്നിവർ പാടിയ ഗാനം.
1: ലാ ഇലാഹ ഇല്ലാ അന്ത.

ശ്രോതകൾ കേട്ടത് പ്രഭാതഗീതം, ഭക്തിഗാനങ്ങൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റും 22 സെക്കൻഡും. കാർഷിക വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ഈ മാസം 13-14 ദിവസങ്ങളിൽ പോഷക സമൃദ്ധം സ്വാദിഷ്ടം പരിപാടിയുടെ ഭാഗമായി സംരംഭകത്വ സാധ്യത നിറഞ്ഞ നൂതന അച്ചാറുകൾ എന്ന വിഷയത്തിൽ ദ്വിദിന പരിശീലന പരിപാടി നടത്തുന്നു. പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ 94004837 54 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യുക. 94004837 54 കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നടുവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള സർക്കാർ സ്ഥാപനമായ ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 23-24 തീയതികളിലായി ക്ഷീരസംഘം ഭരണസമിതി അംഗങ്ങൾക്ക് പരിശീലന പരിപാടി നടത്തുന്നു. പരിശീലനത്തിന് താൽപ്പര്യമുള്ളവർ ഈ മാസം 14 വൈകിട്ട് 4 മണിക്ക് മുൻപായി നേരിട്ടോ 0495241 4579 എന്ന ഫോൺ നമ്പറിൽ വിളിച്ചോ പേര് രജിസ്റ്റർ ചെയ്യണം. 0495241 4579 കർഷകർക്ക് ആധുനിക സാങ്കേതിക വിദ്യകൾ, പുതിയ വിപണി സാധ്യതകൾ, കർഷക സംരംഭകത്വം എന്നിവ പരിചയപ്പെടുത്തുന്നതിനായി കേരള കാർഷിക സർവകലാശാലയിൽ ഈ മാസം 16 അഗ്രികോൺ 2026 സംഘടിപ്പിക്കുന്നു. കർഷകർ, കാർഷിക സംരംഭകർ, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ താൽപ്പര്യമുള്ളവർ എന്നിവർക്ക് പരിപാടിയിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ 70 25 88 88 62 70 25 88 88 62. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിൽ NRI ക്വാട്ട സീറ്റുകളിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 31 വരെ നീട്ടിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. ഫോൺ നമ്പർ 0487243 81 39 0487243 81 39. പേവിഷബാധ വിമുക്ത കേരളം പ്രതിരോധ കുത്തിവയ്പ്പ് പദ്ധതി 4ാം ഘട്ടം സംസ്ഥാനത്ത് ഈ മാസം 27 വരെ നടക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ റാബീസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിൻ പദ്ധതിയുടെ കീഴിൽ നടത്തുന്ന വളർത്തുനായകൾക്കുള്ള ആൻറ്റി റാബീസ് വാക്സിനേഷൻ ക്യാമ്പയിനാണ് ഇത്. തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ ഈ മാസം 15-16 തീയതികളിൽ വളർത്തുനായ്ക്കളുടെ പരിപാലനത്തിൽ സൗജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ളവർ നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 0482 29 43 43 23 എന്ന ഫോൺ നമ്പറിൽ വിളിച്ചോ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യുക. 0482 29 43 43 23. കർഷകർക്കും കാർഷിക സംരംഭങ്ങൾക്കും കാർഷിക അടിസ്ഥാന സൗകര്യ വികസന വായ്പാ പദ്ധതിയിലേക്ക് 2027 മാർച്ച് 31 വരെ അപേക്ഷിക്കാം. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, ശീതീകരണ ശൃംഖല, കാർഷിക യന്ത്രവൽക്കരണം, ഡ്രോൺ സേവന കേന്ദ്രങ്ങൾ, കാർഷിക ലോജിസ്റ്റിക്സ് തുടങ്ങിയ പദ്ധതികൾക്ക് ധനസഹായം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 89 21 54 02 33 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. 89 21 54 02 33 വെബ്സൈറ്റ് വിലാസം www.agriinfra.dac.gov.in.

0: agriinfra.dac.gov.in. വിപണി: വെളിച്ചെണ്ണ ക്വിന്റലിന് 24,900 രൂപ, കൊപ്ര 15,500 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,500, അൺഗാർബിൾഡ് 70,500, റബ്ബർ RSS 4 28,200, RSS 5 27,700 രൂപ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാർഷിക വാർത്തകൾ. വിപണി:
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഇപ്പോൾ സമയം 6:32 23 സെക്കൻഡും.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ. ഈ വർഷത്തെ സാഹിത്യ നൊബേൽ പുരസ്കാരം കനേഡിയൻ കവയിത്രി ആൻ കാർസന് സമഗ്ര സംഭാവന മുൻനിർത്തിയാണ് പുരസ്കാരം. പ്രമുഖ നടൻ നാനാ പടേക്കർ ഇനി ഓർമ്മ. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. ഗാർഹിക പീഡനത്തിനെതിരെ കേരള പോലീസ് സ്പീക്കപ്പ് എന്ന പേരിൽ പ്രത്യേക ദൗത്യസേന രൂപീകരിച്ചു. അതിജീവിതകൾക്ക് സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ശബരിമല തീർത്ഥാടന പാതയിലെ കെട്ടിടങ്ങൾ ബലപ്പെടുത്താൻ വാട്ടർ അതോറിറ്റിക്ക് ഹൈക്കോടതി നിർദ്ദേശം. നവംബർ 10 അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. സൗദി അറേബ്യയിലെ ഹൂതി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ കൊച്ചിയിൽ നിന്നുള്ള 2 റദ്ദാക്കി 1 ഇറങ്ങാതെ മടങ്ങി. കായികം: ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 ഇന്ന് റാഞ്ചിയിൽ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
7: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
6: കാവ്യധാര.
8: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
6: പ്രിയ ശ്രോതാക്കളെ, കാവ്യധാരയിൽ ഇന്ന് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എഴുതിയ കർണഭൂഷണം എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്ന് ഒരു ഭാഗം കേൾക്കാം.

0: എസ് പരമേശ്വരയ്യർ എഴുതിയ കർണഭൂഷണം എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്ന് ഒരു ഭാഗമാണ് കാവ്യധാരയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആലപിച്ചത് എച്ച് രാജേഷ്.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡ് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് പി ബി ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി എഫ് എമ്മിലൂടെ നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക് ഇന്നു തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359023 അല്ലെങ്കിൽ 0484 2422543.
8: പോസ്റ്റ്മാന്റെ വരവ് കാത്തിരുന്ന ഒരു കാലം നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 150 വർഷങ്ങളായി ഭാരതീയ പോസ്റ്റൽ വകുപ്പ് നമ്മോടൊപ്പമുണ്ട്. പോസ്റ്റൽ വകുപ്പിന്റെ സേവനങ്ങൾ, പോസ്റ്റൽ ബാങ്ക്, സുകന്യ സമൃദ്ധി തുടങ്ങിയ പദ്ധതികളെക്കുറിച്ച് ഹലോ കൊച്ചി എഫ് എം ചർച്ച ചെയ്യുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ പോസ്റ്റൽ വകുപ്പിന്റെ സേവനങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പോസ്റ്റൽ വകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടറായ ഷിബ വേണുഗോപാൽ മറുപടി നൽകുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്കും 4 മണിക്ക് വിളിക്കുക. നമ്പറുകൾ 94 46 45 58 88, 0484 24 26 397, 0484 24 26 387. നമ്പറുകൾ ആവർത്തിക്കാം: 94 46 45 58 88, 0484 24 26 397, 0484 24 26 387. ഓർമ്മിക്കുക, ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ഹലോ കൊച്ചി എഫ് എം പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു പോസ്റ്റൽ വകുപ്പിൻ്റെ സേവനങ്ങൾ.
0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
9: ഒരു പുഴയെ ഒറ്റ കവിളിൽ അകത്താക്കാൻ വിശപ്പുള്ളയാളാണ് കടലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ?
0: മുരളീധരൻ പുന്നേക്കാടിന്റെ കവിതകൾ.
10: മരിച്ചയാളുടെ ആരാണ് നിങ്ങൾ? ഒറ്റവരെന്ന് പറയുന്നവരെല്ലാം മടങ്ങിപ്പോയല്ലോ നിങ്ങൾ ഒറ്റയ്ക്ക് ഈ വിജനതയിൽ.
0: എം കെ മത്തായി എഴുതി അവതരിപ്പിക്കുന്ന കഥ ഒന്നിനും വേണ്ടിയല്ലാതെ.
11: എന്റെ ജനാലയ്ക്കപ്പുറം ഇരുൾ വന്നു മുട്ടുന്നു, വെളിച്ചത്തെ തോൽപ്പിക്കാനാവാതെ പതുങ്ങി നിൽക്കുന്നു.
0: ഓമന എൻ സി കാർത്തികയുടെ കവിതകൾ ഇന്ന് രാത്രി.

0: 9:30 സാഹിത്യ സുരഭിയിൽ.
1: അതെ, വൈകിട്ട് എന്താ പരിപാടി?
2: അതോ, ഇനി മുതൽ വൈകിട്ട് 5 മണിക്ക് കൊച്ചി FM-ൽ ഗുഡ് ഈവനിംഗ് കൊച്ചി.
1: എന്താ ഈ ഗുഡ് ഈവനിംഗ് കൊച്ചി?
2: അത് നമ്മുടെ ശ്രോതാക്കൾ ന്യൂസ് ആൻഡ് വ്യൂസ് പങ്കുവെക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി, ഒപ്പം ഇഷ്ടഗാനങ്ങളും. ഗുഡ് ഈവനിംഗ് കൊച്ചി.

0: ഒരു ദിവസം 10 കാശ് ഞാൻ ഉണ്ടാക്കൂടാ.
1: ഇത് പറയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? എടാ ബുദ്ധൂസേ, കാശ് സമ്പാദിച്ച് സമ്പാദിച്ച് പണക്കാരനാകാന്ന് വെച്ചാൽ മൂത്ത് വരച്ച് പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കുന്നത്. കിട്ടിയ ഊട്ടി, ഇല്ലെങ്കിൽ ചാറ്റി, അത്രേ ഉള്ളൂ.
2: ഓഹോ, അങ്ങനെയാണോ? കിട്ടുന്ന കാശ് കുതിര കളിച്ച് കളയല്ല വേണ്ടത്, സമ്പാദിക്കുന്ന കാശ് കൃത്യമായി നിക്ഷേപിച്ചാൽ പിന്നെ എന്നും ഊട്ടിക്കാലം തന്നെ. അതിന് വേണ്ടത് നിക്ഷേപ രീതികളെ കുറിച്ചുള്ള കൃത്യമായ അറിവാണ്. റൂപ്പി ടോക്ക് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 8:05. സമ്പാദ്യം ഇനി എല്ലാവർക്കും.
3: സമയം 6 കഴിഞ്ഞ് 43:55. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കോഴിക്കോട്.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. വനിതാ ശിശുവികസന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. കർഷകർക്കിടയിൽ നിരന്തര ബോധവൽക്കരണവും സാങ്കേതിക വിദ്യാ കൈമാറ്റവും ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. സംസ്ഥാനത്തെ റോഡ് വികസനം. മുഖ്യമന്ത്രി വി ഡി സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ മഴ കനക്കും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം വൈകിട്ട് റാഞ്ചിയിൽ. വാർത്തകൾ വിശദമായി. വനിതാ ശിശുവികസന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ന്യൂഡൽഹിയിലെ ദ്വിദിന ഉച്ചകോടിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും വനിതാ ശിശുവികസന മേഖലയിലെ രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. സഹകരണം ശക്തിപ്പെടുത്തുക, ദേശീയ മുൻഗണനകളിൽ കൂട്ടായ ഉത്തരവാദിത്ത ബോധം വളർത്തുക, കേന്ദ്ര സംസ്ഥാന സഹകരണം മെച്ചപ്പെടുത്തി പ്രവർത്തന ഫലങ്ങൾ വേഗത്തിലാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഉച്ചകോടി നടത്തുന്നത്. പോഷകാഹാരം, പ്രാഥമിക വിദ്യാഭ്യാസം, ശിശു സംരക്ഷണം, സ്ത്രീകളുടെ സുരക്ഷയും ശാക്തീകരണവും എന്നീ നാല് പ്രധാന വിഷയങ്ങളിലാണ് ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജി എസ് ടി കൌൺസിൽ അംഗീകരിച്ച പുതിയ ജി എസ് ടി പരിഷ്കരണ നടപടികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. അറസ്റ്റ് വ്യവസ്ഥകൾ ഒഴിവാക്കുക, കുറ്റവിമുക്തമാക്കൽ നടപടിക്രമങ്ങൾ ലളിതമാക്കുക തുടങ്ങിയ ശുപാർശകൾ ഗുണപരമായ സ്വാധീനം ചെലുത്തുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കർഷകർക്കിടയിൽ നിരന്തര ബോധവൽക്കരണവും കൃഷിയിടത്തിലെ സാങ്കേതിക വിദ്യ കൈമാറ്റവും ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. റാഞ്ചിയിലെ ഗർഗത്തങ്കയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചറൽ ബയോടെക്നോളജിയിലെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.

0: വിഗ്രഹം. 119 കോടി രൂപ ചെലവ് വരുന്ന പുതിയ ഗസ്റ്റ് ഹൌസിനും കേന്ദ്രമന്ത്രി തറക്കല്ലിട്ടു. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത ക്യാൻസർ മരുന്നുകളുടെ വിതരണത്തിലും വിൽപ്പനയിലും ഈടാക്കുന്ന മാർജിനുകൾക്ക് MRP യുടെ 30% പരിധി ഏർപ്പെടുത്താൻ കേന്ദ്രം അനുമതി നൽകി. നടപടിയിലൂടെ മരുന്നുകളുടെ വിലയിൽ 70% വരെ കുറവുണ്ടാകുമെന്നും അതുവഴി ക്യാൻസർ രോഗികൾക്ക് പ്രതിപക്ഷം 2500 കോടി രൂപ ലാഭിക്കാൻ കഴിയുമെന്നും കേന്ദ്ര രാസവള മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്തെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. ദേശീയപാതാ നവീകരണം ഉൾപ്പെടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ ചർച്ചയിൽ വിഷയമായി. ദേശീയപാത 66 വികസനം വേഗത്തിലാക്കാനും ഇതിന് പുഴമണൽ ലഭ്യമാക്കാനും തീരുമാനമായതായി മുഖ്യമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഒരു വർഷത്തിലേറെയായി പ്രവർത്തനരഹിതമായ നടൂക്കരയിലെ ജൈവ യൂണിറ്റ് പുനരുജ്ജീവിപ്പിച്ച് പ്രവർത്തനക്ഷമമാക്കാൻ ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി TC സിദ്ദിഖ് പറഞ്ഞു. ജൈവ യൂണിറ്റ് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിൽ ജനങ്ങളുടെ ചിന്തകളെയും രാഷ്ട്രീയ ബോധത്തെയും സ്വാധീനിച്ച ശക്തമായ മാധ്യമമായിരുന്നു നാടകമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. സംസ്കാര സാഹിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അയ്യങ്കാളി ഹാളിൽ സംഘടിപ്പിച്ച സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇടക്കാലത്തെ ക്ഷീണത്തിനുശേഷം നാടകവേദിയിലേക്ക് പുതിയ തലമുറ വീണ്ടും എത്തുന്നത് പ്രതീക്ഷ നൽകുന്നതാണെന്നും മികച്ച സിനിമകൾ എത്രയുണ്ടെങ്കിലും വേദിയിൽ നേരിട്ട് അവതരിപ്പിക്കുന്ന നാടകം നൽകുന്ന അനുഭവത്തിനും ആസ്വാദനത്തിനും പകരം മറ്റൊന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക പരിപാടിയിൽ ഇന്ന് ത്രിപുരയിലെ അഭിലാഷ ജില്ല, വൈബ്രന്റ് വില്ലേജസ് എന്നീ പദ്ധതികളിലൂടെ ഈ കാഴ്ചപ്പാട് എങ്ങനെ പ്രാവർത്തികമാക്കി എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്.
1: നിതി ആയോഗിന്റെ അഭിലാഷ ജില്ലാ പദ്ധതിക്ക് കീഴിൽ ത്രിപുരയിലെ ഉൾപ്രദേശമായ ധലൈ ജില്ലയിൽ ശ്രദ്ധേയമായ മാറ്റങ്ങളുണ്ടായി. മാതൃശിശു ആരോഗ്യം, പ്രാഥമിക വിദ്യാഭ്യാസം, പഠന നിലവാരം, സൂക്ഷ്മ ജലസേചനം, ഗ്രാമീണ റോഡ് ഗതാഗതം എന്നീ മേഖലകളിൽ നടപ്പിലാക്കിയ കൃത്യമായ ഇടപെടലുകൾ ജില്ലയുടെ സാമൂഹിക സാമ്പത്തിക നിലവാരം ക്രമേണ മെച്ചപ്പെടുത്തി. ബംഗ്ലാദേശ് ത്രിപുര അതിർത്തിയിൽ വൈബ്രന്റ് വില്ലേജസ് പദ്ധതി അതിർത്തി ഗ്രാമങ്ങളെ സ്വയം പര്യാപ്തമായ കേന്ദ്രമാക്കി മാറ്റുകയാണ്. ആധുനിക ഡിജിറ്റൽ ശൃംഖലകൾ, എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന റോഡുകൾ, കുടിവെള്ളം, സൌരോർജ്ജം എന്നിവയിലൂടെ അടിസ്ഥാന സൌകര്യ രംഗത്തെ ദീർഘകാലത്തെ കുറവുകൾ പരിഹരിക്കാനും ഇതിലൂടെ കഴിഞ്ഞു.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേരളത്തിലെ 6 മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്കിടയിൽ അടുത്ത ദിവസം തന്നെ തപാൽ ഉരുപ്പടികൾ എത്തിക്കുന്ന അഷ്വർഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി സേവനത്തിന് തപാൽ വകുപ്പ് തുടക്കം കുറിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലെ തപാൽ ഓഫീസുകളെ ബന്ധിപ്പിച്ച് സ്പീഡ് പോസ്റ്റ് രേഖകളും പാർസലുകളും അടുത്ത ദിവസം തന്നെ വിതരണം ചെയ്യുന്ന പദ്ധതിക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയും തിരിച്ചും പ്രത്യേക വാനിലൂടെ തപാൽ ഉരുപ്പടികൾ കൊണ്ടുപോകാനായി ആരംഭിച്ച സംവിധാനമാണ് പുതിയ സേവനത്തിനായി പ്രയോജനപ്പെടുത്തുന്നത്. ഫ്ളൈ ദുബായ് പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ ആദരിക്കാനായുള്ള പ്രത്യേക തപാൽ കവർ പ്രകാശനവും ശുചീകരണ തൊഴിലാളികളെ തപാൽ വകുപ്പ് ആദരിക്കുന്ന ചടങ്ങും ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും.
0: വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാനും തെറ്റുതിരുത്താനും സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കും. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കും. അപേക്ഷകർ ഫോറം 6 മാത്രം സിറ്റിസൺ സർവീസ് പോർട്ടൽ അല്ലെങ്കിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴി സമർപ്പിക്കാം. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. റാഞ്ചിയിൽ വൈകിട്ട് 7 മത്സരം. 5 മത്സര പരമ്പരയിൽ ആദ്യ മത്സരം ജയിച്ച് ഇന്ത്യ 1-0 മുന്നിലാണ്. കായിക താരങ്ങളുടെ വളർച്ചയിൽ രക്ഷിതാക്കൾക്ക് വലിയ പങ്കുണ്ടെന്ന് ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റൺ ഡബിൾസ് വെങ്കല മെഡൽ നേടിയ അർജുൻ MR പറഞ്ഞു. ബാഡ്മിന്റൺ അക്കാദമികളിലൂടെ പരിശീലന രംഗത്തേക്ക് കടക്കാൻ ആഗ്രഹമുണ്ടെന്നും അർജുൻ കോഴിക്കോട് ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ആദരിക്കൽ ചടങ്ങിൽ പറഞ്ഞു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ നിലവിലെ ജേതാക്കളായ കണ്ണൂർ വാരിയേഴ്സ് FCയും ഫോസ കൊച്ചി FCയും ഇന്ന് കണ്ണൂരിൽ ഏറ്റുമുട്ടും. അവസാനത്തെ 2 മത്സരത്തിലും തോൽവി അറിയാതെയാണ് ഫോസ കൊച്ചി കണ്ണൂരിൽ എത്തുന്നത്.

0: കൂടുതൽ വിവരങ്ങളുമായി കെഒ ശശിധരൻ.
1: ആദ്യ മത്സരത്തിൽ മലപ്പുറം എഫ് സിയെയും രണ്ടാം മത്സരത്തിൽ തൃശൂർ മാജിക് എഫ് സിയെയും തോൽപ്പിച്ചാണ് ഫോഴ്സ കൊച്ചി മത്സരിക്കാനായി കണ്ണൂരിലെത്തുന്നത്. തിരുവനന്തപുരം കൊമ്പൻസിനെതിരെ പെനാൽറ്റിയിൽ തോറ്റാണ് കണ്ണൂർ വാരിയേഴ്സിന്റെ വരവ്. സ്വന്തം ആരാധകർക്ക് മുന്നിൽ വിജയിച്ച് ശക്തമായ തിരിച്ചുവരവ് നടത്താനുള്ള ശ്രമത്തിലാണ് വാരിയേഴ്സ്. ഇന്ന് വിജയിക്കുന്ന ടീമിന് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്താം. രണ്ട് മത്സരം വീതം പൂർത്തിയാക്കിയ ഇരു ടീമുകളും രണ്ടും മൂന്നും സ്ഥാനത്താണ്. ഫോഴ്സ കൊച്ചിക്ക് 5 പോയിന്റും കണ്ണൂർ വാരിയേഴ്സിന് 4 പോയിന്റുമുണ്ട്. ഇന്ന് രാത്രി 7:30 മുതൽ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലാണ് മത്സരം.
0: റിയാദിലെ അബഹ അന്താരാഷ്ട്ര വിമാനത്താവളം, കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവ ലക്ഷ്യമാക്കി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആക്രമണങ്ങളെ ഇന്ത്യ അപലപിച്ചു. അടിസ്ഥാന സൌകര്യങ്ങളെ ലക്ഷ്യമിടുന്ന ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ രാജ്യം അനുശോചനം അറിയിച്ചു. സൌദി അറേബ്യയിലെ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ പൌരന്മാർ ജാഗ്രത പാലിക്കണമെന്നും ആവശ്യമെങ്കിൽ വീടിനുള്ളിൽ തന്നെ കഴിയണമെന്നും റിയാദിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. നിലവിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകളോ വാർത്തകളോ പ്രചരിപ്പിക്കുകയോ റീപോസ്റ്റ് ചെയ്യുകയോ ചെയ്യരുതെന്ന് എംബസി ഇന്ത്യൻ പൌരന്മാരോട് അഭ്യർത്ഥിച്ചു. മലപ്പുറം ജില്ലയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ പടിഞ്ഞാറേക്കര സൺസെറ്റ് ബീച്ച് പാർക്ക് ടൂറിസം പദ്ധതി മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കൂടുതൽ പ്രദേശങ്ങൾ മെച്ചപ്പെട്ട പദ്ധതികളും നവീകരണ പ്രവർത്തനങ്ങളും നടപ്പിലാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വാഹനാപകടത്തിൽപ്പെട്ട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിന് നീതി ലഭിക്കാൻ ആത്മാർത്ഥമായ ഇടപെടലുകളും ശ്രമങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. മലപ്പുറം പ്രസ് ക്ലബ്ബിൽ കെ എം ബഷീർ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യു ജി സി നെറ്റ് ഡിസംബർ സെക്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് UGCNET.NTA.NIC.IN എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. ഈ മാസം 28 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. ഡിസംബർ 14 മുതൽ 19 വരെയാണ് പരീക്ഷ. 16th കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. 29 വരെ 9 ദിവസമാണ് സമ്മേളനകാലത്ത് സഭ ചേരുക. വനിതാ ശിശുവികസന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. കർഷകർക്കിടയിൽ നിരന്തര ബോധവൽക്കരണവും സാങ്കേതിക വിദ്യാ കൈമാറ്റവും ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. സംസ്ഥാനത്തെ റോഡ് വികസനം മുഖ്യമന്ത്രി വി ഡി സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ മഴ കനക്കും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം വൈകിട്ട് റാഞ്ചിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റും 7 സെക്കൻഡും.

അറിവ് പകരുന്ന വൈവിധ്യമാർന്ന പരിപാടികളുമായി എഫ് എം ഡയറിയുടെ സംഗീതസാന്ദ്രമായ യാത്രയിൽ നിങ്ങൾക്കൊപ്പം ഞാൻ സൈമൺ. എല്ലാ ശ്രോതാക്കൾക്കും എഫ് എം ഡയറിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ചിന്താശകലം, ജോൺ ലെനന്റെ വാക്കുകൾ. ജീവിതം കൂടുതൽ കാണുമ്പോഴാണ് എന്റെ അറിവില്ലായ്മയുടെ വ്യാപ്തി ഞാൻ തിരിച്ചറിയുന്നത്. ജീവിതം കൂടുതൽ കാണുമ്പോഴാണ് എന്റെ അറിവില്ലായ്മയുടെ വ്യാപ്തി ഞാൻ തിരിച്ചറിയുന്നത്. ജോൺ ലെനൻ. ഇനി ഇന്നത്തെ ചോദ്യം, 1956 ലിവർപൂളിൽ നിലവിൽ വന്ന ക്വാറിമെൻ എന്ന സംഗീത ബാൻഡിന്റെ പ്രസക്തി എന്താണ്? ചോദ്യമാവർ

0: സാമ്പത്തികം 1956 ലിവർപൂളിൽ നിലവിൽ വന്ന ക്വാറിമൻ എന്ന സംഗീത ബാൻഡിൻ്റെ പ്രസക്തി എന്താണ്? പ്രിയ ശ്രോതാക്കളെ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം FM ഡയറിയുടെ അവസാന ഭാഗത്ത് പറയാം. 8:30 തൊട്ടു മുൻപ് നാട്ടുവിശേഷം. എടപ്പള്ളി ചങ്കമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ MN പാലൂർ അനുസ്മരണം 4:00. വൈകിട്ട് 6:00 എടപ്പള്ളി സംഗീത സദസ് അവതരിപ്പിക്കുന്ന രാഗപരിചയം, അവതരണം ദീപക് വർമ്മ. എടപ്പള്ളി അഞ്ചുമന ദേവീക്ഷേത്രത്തിൽ ദേവീ ഭാഗവത നവാഹം, നവരാത്രി ആഘോഷം 6:00. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം. KSEB അറിയിപ്പ്. എരൂർ സെക്ഷൻ പരിധിയിൽ കേണൽ വിശ്വനാഥൻ റോഡ്, ഓൾഡ് വാട്ടർ ടാങ്ക്, അംബികാ ക്ഷേത്രം പരിസരം, ഭവൻസ് സ്കൂൾ പരിസരം, ഇരുമ്പനം കർഷക കോളനി, അമ്പാട്ടുമന, ഹൗസിംഗ് ബോർഡ്, റിവർ ഈസ്റ്റ് റോഡ്, മിനി കമ്പനി പരിസരം, HOC ക്വാർട്ടേഴ്സ്, കവരപ്പറമ്പ് റോഡ് എന്നിവിടങ്ങളിൽ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:00 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും. കലൂർ സെക്ഷൻ പരിധിയിൽ തമ്മനം മുതൽ കത്തിരിക്കടവ് വരെയുള്ള പരിസര പ്രദേശങ്ങളിൽ രാവിലെ 9:00 മുതൽ വൈകിട്ട് 5:00 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും. FM ഡയറിയിൽ ഇനി സേവന വാർത്തകൾ. ആലപ്പുഴ ജില്ലയിലെ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണൽ കോടതികളിലെ ഗവൺമെന്റ് പ്ലീഡർ തസ്തികയിൽ നിലവിലെ ഒഴിവിലേക്ക് നിയമവകുപ്പ് അഭിഭാഷകരുടെ പാനൽ ക്ഷണിച്ചു. 7 വർഷത്തിൽ കുറയാത്ത നിയമാനുസൃത പ്രാക്ടീസുള്ള അഭിഭാഷകർക്ക് അപേക്ഷിക്കാം. ഫോട്ടോ പതിച്ച ബയോഡേറ്റ, വിലാസം, ജനനത്തീയതി, എൻറോൾമെന്റ് നമ്പറും തീയതിയും, ജാതി, മതം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന രേഖകൾ, കേസ് നടത്തുന്നതിനുള്ള പരിചയ സമ്പത്ത് വ്യക്തമാക്കുന്നതിന് നടത്തിയിട്ടുള്ള 3-4 കേസുകളുടെ രേഖകൾ എന്നിവ സഹിതമായുള്ള അപേക്ഷ ഇന്ന് വൈകിട്ട് 5:00 ആലപ്പുഴ ജില്ലാ കളക്ട്രേറ്റിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 0477-2-25-16-76, 0477-2-25-16-76. സർക്കാർ എയ്ഡഡ്, അംഗീകൃത അൺ എയ്ഡഡ്, CBSE, JCSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന OEC ST വിഭാഗക്കാരായ അർഹരായ വിദ്യാർത്ഥികൾക്ക് ഇ-ഗ്രാൻസ് പോർട്ടൽ മുഖേന പ്രീമെട്രിക് വിദ്യാഭ്യാസാനുകൂല്യത്തിനായി അപേക്ഷിക്കാം. സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ സ്വീകരിച്ച് ഇ-ഗ്രാൻസ് മുഖേന ഡാറ്റ എൻട്രി 20 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണം. വിവരങ്ങൾക്ക് www.egrants.kerala.gov.in അല്ലെങ്കിൽ എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0484-2-98-31-30. സർക്കാർ എയ്ഡഡ്, അംഗീകൃത അൺ എയ്ഡഡ്, CBSE, ICSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന OEC ST വിഭാഗക്കാരായ അർഹരായ വിദ്യാർത്ഥികൾക്കാണ് അവസരം.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ. നുജു.
3: ഒരു പൂവും ഇരുപ്പൂവും. കേരളത്തിലെ കൃഷിയുമായി ബന്ധപ്പെട്ട നാടൻ സങ്കേതമാണ് ഒരു പൂവും ഇരുപ്പൂവും. വർഷത്തിൽ ഒരു വട്ടം മാത്രം നെൽകൃഷി സാധ്യമാവുന്നത് ഒരു പൂവ്. വളക്കൂറിൻ്റെയോ വെള്ളത്തിൻ്റെയോ അഭാവമാകാം കാരണം. വർഷത്തിൽ 2 വട്ടം കൃഷിയാകുമെങ്കിൽ അത് ഇരുപ്പൂവ്. ഇരുപ്പൂപ്പാടങ്ങളിൽ സാധാരണ 1-ാം വിള വിരിപ്പ് നെല്ലും 2-ാം വിള മുണ്ടകനുമായിരിക്കും. ഒരുപ്പൂ വിരിപ്പ് കൃഷി മേടത്തിൽ തുടങ്ങി കന്നിയിൽ കൊയ്യുന്നു. മൂപ്പുകൂടിയ വിത്തുകളാണെങ്കിൽ വിഷുവിന് മുമ്പുള്ള രേവതി ഞാറ്റുവേലയിൽ വിതയ്ക്കണം. വള്ളുവനാട്ടിലെ വിരിപ്പ് കൃഷിയിൽ ഞാറ് നടുകയാണ് ചെയ്യുന്നത്.

0: വിരിപ്പ് കൊയ്യുന്നതിനെയാണ് കന്നിക്കൊയ്ത്ത് എന്ന് പറയുന്നത്. അതിന് കന്നിപ്പൂവ് എന്നും വാമൊഴിയുണ്ട്. നൂറുകണക്കിന് നെൽവിത്തനങ്ങൾ ഉള്ളതിൽ പ്രസിദ്ധമായ ഒന്നാണ് മുണ്ടകൻ. 3 മാസത്തിലധികം മൂപ്പ് വേണ്ടതും വെളുത്തതുമായ വിത്താണ് അത്. കൗങ്ങിൻ്റെ പൂക്കുല പോലെ സമർത്ഥമാണ് അതിൻ്റെ കതിര്. വൈക്കോലിന് 3 അടി നീളമുണ്ടാകും. പ്രമേഹ രോഗികൾക്കും കഴിക്കാവുന്ന ഔഷധഗുണം മുണ്ടകനുണ്ട്. ചിങ്ങം കന്നി മാസത്തിലെ നടീലിൽ തുടങ്ങുന്ന മുണ്ടകൻ പൂവ് ധനു മകരത്തോടെ കൊയ്തെടുക്കുന്നു. വിളയും വൈക്കോലും പുഷ്ടിയും ഈ മകരപ്പൂവിന് കൂടുതലാണ്. വയലോപ്പിള്ളിയുടെ ആദ്യ കവിതാ സമാഹാരം കന്നിക്കൊയ്ത്തും അവസാനത്തേത് മകരക്കൊയ്ത്തുമാണ്. ഈ 2 പേരുകളിലും കവിതകളുണ്ട്. ആഴം കൂടിയ പാടങ്ങളിലോ കായൽ നിലങ്ങളിലോ മഴയ്ക്ക് ശേഷം ചെയ്യുന്നതാണ് മറ്റൊരു പൂവായ പുഞ്ചകൃഷി. അത് 2 പൂവായും 3 പൂവായും ചെയ്യാറുണ്ട്. ജലലഭ്യതയാണ് അതിനെ നിർണയിക്കുന്നത്. വെള്ളത്തിൻ്റെ നിലയനുസരിച്ച് വൃശ്ചികം ധനു മകരം മാസങ്ങളിലാണ് പുഞ്ചപ്പൂവ് നടുന്നത്. എളുപ്പം കൊയ്യേണ്ടതിനാൽ മൂപ്പ് കുറഞ്ഞ ഏതെങ്കിലും വിത്തായിരിക്കും ഉപയോഗിക്കുക. വിളവ് കൂടുതലായിരിക്കും. കാസർഗോഡ് ഭാഗത്ത് 1 പൂവിന് ഏണിലു എന്നും 2 പൂവിന് സുഖി എന്നും 3 പൂവിന് കൊളക്കെ എന്നും പറയുന്നു. വയനാട്ടിലാകട്ടെ 1 പൂവ് നഞ്ചയും 2 പൂവ് പുഞ്ചയുമാണ്. മോഡൺ കൃഷി കരയിലെ കൃഷിയാണ്. പറമ്പുകൾ, ചാലുകൾ, ചരിവുകൾ, കൊല്ലികൾ, പുഴക്കരകൾ എന്നിവിടങ്ങളിൽ ഒരു പൂവായിട്ടായിരിക്കും മോഡൺ വിതയ്ക്കുക. മഴയെ ആശ്രയിക്കുന്നതിനാലാണ് അത് ഒരു പൂവാകുന്നത്. മഴക്കാലത്ത് മാത്രം മോഡൺ കൃഷിയിടങ്ങളിൽ ചെളിമണ്ണ് ഉണ്ടാകുന്നു. വിളവ് പൊതുവെ കുറയുന്ന മോഡൺ കൃഷിക്ക് അത് കൂട്ടാൻ ഇടയ്ക്കിടെ നിലം പൂട്ടിയിടുന്നു. പാടങ്ങൾ നികന്ന് റോഡുകളും നഗരനിർമ്മിതികളും വന്ന് കൃഷിയുടെ നാട്ടറിവുകൾ മറയുന്നു. ഒരു പൂവും ഇരുപൂവുമെല്ലാം അതിനടിയിൽ പെട്ടുപോകുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ പാർട്ട് ടൈം ബിടെക് കോഴ്സ് പഠിച്ചിരുന്നതും അംഗീകൃത കാലാവധിക്കുള്ളിൽ ബിടെക് ബിരുദം പൂർത്തിയാക്കാൻ സാധിക്കാത്തതുമായ നിലവിലെ ബിടെക് പാർട്ട് ടൈം ബാച്ച് 2023 ഒഴികെ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി ഇന്റേണൽ ഇംപ്രൂവ്മെൻറ്റിനുള്ള വൺ ടൈം സ്പെഷ്യൽ ചാൻസ് നവംബർ 2026 പരീക്ഷയ്ക്കുള്ള വിജ്ഞാപനം സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: അമ്പോ, പകുതി വിലയോ?
2: യെസ്, സിറ്റി സിൽക്സിന്റെ വമ്പൻ സൂപ്പർ ഡ്യൂപ്പർ ഓഫർ. ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് ബ്രാൻഡഡ് ഡ്രസ്സുകൾക്ക് 50% വരെ ഡിസ്കൗണ്ട്, ഒപ്പം മറ്റ് കിഡിലൻ ഓഫറുകളും ഏതാനും ദിവസത്തേക്ക് മാത്രം.
0: ആലപ്പുഴ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അസാപ് കേരളയിൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് കോഴ്സിലേക്ക് ട്രെയിനറെ നിയമിക്കുന്നു. യോഗ്യത: ന്യൂട്രീഷൻ, ഡയറ്ററ്റിക്സ്, ക്ലിനിക്കൽ ന്യൂട്രീഷൻ, സ്പോർട്സ് ന്യൂട്രീഷൻ, ഫുഡ് സയൻസ്, ഹോം സയൻസ് എന്നിവയിൽ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം, ഫിറ്റ്നസ് ട്രെയിനിംഗ്, ഡയറ്റ് കൗൺസിലിംഗ്, ജിം, സ്പോർട്സ് അക്കാദമി, സ്കൂൾ, കോളേജ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേഖലയിൽ 2 വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 95 99 96 82, 94 95 99 96 82. കേരള ഹൈക്കോടതിയിൽ ക്ലറിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പ്രത്യേക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ള ഭിന്നശേഷിക്കാർക്കാണ് നിയമനം. ഒഴിവ് 1. ഓട്ടിസം, പ്രത്യേക പഠന വൈകല്യം, 40 മുതൽ 70% വരെ മാനസിക വൈകല്യം, വിവിധ വിഭാഗങ്ങളിലുള്ള ബഹുവൈകല്യം എന്നിവയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് hckrecruitment.keralacourts.in സന്ദർശിക്കുക. hckrecruitment.keralacourts.in.
3: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യ

0: ഉചിതമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
1: മലയാള ഭാഷ വാരാഘോഷത്തോടനുബന്ധിച്ച് തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രം അഖില കേരള അടിസ്ഥാനത്തിൽ കെ പി രാമൻ മാസ്റ്റർ മെമ്മോറിയൽ ട്രോഫിക്കായുള്ള കവിതാലാപന മത്സരം നടത്തുന്നു. അടുത്ത മാസം 1 മത്സരം. 1, 2, 3 സ്ഥാനം നേടുന്നവർക്ക് ട്രോഫിക്ക് പുറമെ ക്യാഷ് അവാർഡും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9447110645 എന്ന നമ്പറിൽ വിളിക്കുക. 9447110645. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എൻവയോൺമെന്റൽ സ്റ്റഡീസിൽ കരാറടിസ്ഥാനത്തിൽ ഫോറൻസിക് സയൻസ് വിഷയത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഫോറൻസിക് സയൻസിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തത്തുല്യ യോഗ്യത, നെറ്റ് ആണ് യോഗ്യത. പഠന ഗവേഷണ ലബോറട്ടറി മേഖലയിൽ പ്രവൃത്തി പരിചയം, PhD അഭികാമ്യം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 24 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. ഫോൺ നമ്പർ 04842869955. 04842869955. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിലുള്ള മലയാറ്റൂർ ഗവൺമെന്റ് പ്രീമെട്രിക് ഹോസ്റ്റലിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ വാർഡനെ നിയമിക്കുന്നതിന് വോക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. 10 പാസ്സാകുകയും കമ്പ്യൂട്ടർ പരിജ്ഞാനമുണ്ടായിരിക്കുകയും വാർഡൻ സമാന തസ്തികയിൽ 3 കുറയാത്ത പ്രവൃത്തി പരിചയം എന്നീ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. നിയമിക്കപ്പെടുന്നവർക്ക് സർക്കാർ അനുശാസിക്കുന്ന പ്രകാരം പ്രതിമാസ വേതനം ലഭിക്കും. വാക്കിൻ ഇന്റർവ്യൂവിന് ഈ മാസം 12 ഉച്ചയ്ക്ക് 2 ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി അങ്കമാലി ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ യഥാസമയം പുതുക്കാനാവാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്ക് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡിൽ പുതുക്കേണ്ട മാസം 2024 ഒക്ടോബർ മുതൽ 2026 ജൂൺ വരെയുള്ളവർ അവരുടെ തനത് സീനിയോറിറ്റിയോടെ ഈ മാസം 31 വരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നേരിട്ടും www.eemployment.kerala.gov.in എന്ന വെബ്സൈറ്റിൽ സ്പെഷ്യൽ റിന്യൂവൽ ഓപ്ഷൻ വഴി ഓൺലൈനായും സീനിയോറിറ്റി പുതുക്കാവുന്നതാണ്. വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04862722. 04862722. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 10:10. ആകാശവാണി കൊച്ചി FM 102.3 FM ഡയറിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
0: ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
2: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറി മസാലകൾ.
2: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: അകക്കണ്ണിന്റെ കാഴ്ചയിൽ മികച്ച ഗാനങ്ങൾ ഒരുക്കിയ സംഗീത സംവിധായകനും ഗാനരചയിതാവുമായിരുന്ന രവീന്ദ്ര ജെയിനിന്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലെ ചിത്രങ്ങൾക്ക് ഈണം പകർന്നു രവീന്ദ്ര ജെയിൻ. 1973 സൗദാഗറിൽ തുടങ്ങി നിരവധി സിനിമകളുടെ സംഗീതം നിർവഹിച്ചു രവീന്ദ്ര ജെയിൻ. സുജാത, സുഖം സുഖകരം, ആകാശത്തിന്റെ നിറം എന്നീ മലയാള സിനിമകളുടെ സംഗീതവും ഇദ്ദേഹത്തിന്റേതാണ്. ചിച്ചോർ എന്ന ചിത്രത്തിലെ ഗോരിത്തേര എന്ന ഗാനം ഏറെ പ്രശസ്തി നേടി. യേശുദാസിന്റെ ഹിന്ദി സിനിമകളിൽ ഒട്ടുമിക്കതും രവീന്ദ്ര ജെയിൻ ഈണം നൽകിയവയാണ്. മുഹമ്മദ് റഫി, കിഷോർ കുമാർ, ലതാ മങ്കേഷ്കർ തുടങ്ങിയവരും ജെയിനിന്റെ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈണമിട്ട സുജാത എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, പാടിയത് യേശുദാസ്.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: പ്രിയ ശ്രോതാക്കളെ, അറിയിപ്പ്. പോസ്റ്റ്മാന്റെ വരവ് കാത്തിരുന്ന ഒരു കാലം നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 150 വർഷങ്ങളായി ഭാരതീയ പോസ്റ്റൽ വകുപ്പ് നമ്മോടൊപ്പമുണ്ട്. പോസ്റ്റൽ വകുപ്പിന്റെ സേവനങ്ങൾ, പോസ്റ്റൽ ബാങ്ക്, സുകന്യ സമൃദ്ധി തുടങ്ങിയ പദ്ധതികളെക്കുറിച്ച് ഹലോ കൊച്ചി FM ചർച്ച ചെയ്യുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ പോസ്റ്റൽ വകുപ്പിന്റെ സേവനങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പോസ്റ്റൽ വകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടറായ ഷിബ വേണുഗോപാൽ മറുപടി നൽകുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്കും 4 മണിക്കും വിളിക്കുക. നമ്പറുകൾ 9446455588, 0484-24-26-397, 0484-24-26-387. ഓർമ്മിക്കുക, ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ഹലോ കൊച്ചി FM പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു പോസ്റ്റൽ വകുപ്പിന്റെ സേവനങ്ങൾ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
5: ആരോഗ്യ കുറിപ്പുകൾ, പ്രായോജകർ
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ.
5: ഫോൺ 8129110087.
6: പ്രമേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കൂടുന്ന ഒരു അവസ്ഥ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ സാധാരണ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഫാസ്റ്റിങ്ങിൽ എന്ന് പറഞ്ഞാൽ ഒരു 8 to 10 മണിക്കൂർ വരെ ഭക്ഷണമൊന്നും കഴിക്കാത്ത ഒരവസ്ഥയിൽ 100 താഴെ ആയിരിക്കണമെന്നും, ഭക്ഷണത്തിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഒരു 140 താഴെ ആയിരിക്കണം എന്നുള്ളതാണ് കണക്ക്. അപ്പം ഇതിൽ വളരെയധികം കൂടുതലാകുമ്പോൾ 125 മുകളിൽ ഭക്ഷണം കഴിക്കാതെയുള്ള അവസ്ഥയിലും 200 മുകളിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുള്ള അവസ്ഥയിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ

0: പ്രമേഹം ഉണ്ടെന്നൊരു ഡയഗ്നോസിസിലേക്ക് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ എച്ച് ബി എ വൺ സി എന്ന് പറഞ്ഞിട്ട് 3 മാസത്തെ ഒരു ആവറേജ് ഷുഗർ നോക്കുന്ന ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ 5.6 താഴെ ആയിരിക്കണം 3 മാസത്തെ ആവറേജ്. 6.5 മുകളിൽ പോകുകയാണെങ്കിൽ നമുക്ക് ഒരു വ്യക്തി പ്രമേഹ രോഗിയാണ് എന്നുള്ളൊരു ഇതിലേക്ക് എത്തും. ഇതിനിടയ്ക്കുള്ള ഒരു അവസ്ഥയുണ്ട്, അതായത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ 100-നും 125-നും ഇടയ്ക്കും 140-200 ഇടയ്ക്കും എച്ച് ബി എ വൺ സി 5.6-6.5 ഇടയ്ക്കുള്ള ഒരു അവസ്ഥ, നമ്മളൊരു പ്രീ ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ പ്രമേഹം വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തി എന്നുള്ളൊരു ഡയഗ്നോസിസിലേക്ക്. അപ്പോൾ ഇതാണ് പൊതുവെ നമുക്ക് പ്രമേഹം എന്ന് പറയുമ്പോഴുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ളത്. നമുക്ക് പൊതുവെ പ്രമേഹം എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിനായിട്ട് നമ്മൾ പറയുന്ന type 1 diabetes, type 2 diabetes, ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഇങ്ങനെയുള്ളതാണ് 3 മെയിനായിട്ട് പറയുന്നത്. ഇത് കൂടാതെ ഒരുപാട് തരത്തിലുള്ള സബ് ഡിവിഷൻസ് ഉണ്ട്.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ഇന്റേണൽ മെഡിസിൻ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ജ്യോതിഷ് ആർ നായർ.
2: നല്ല കാഴ്ചയുടെ യാത്ര തുടരട്ടെ. ആര്യ ഐ കെയറിന്റെ ആനിവേഴ്സറി ഓഫർ പ്രമാണിച്ച് 50 മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ നേത്ര പരിശോധന, സർജറികൾക്കും കണ്ണടകൾക്കും പ്രത്യേകം ആനുകൂല്യങ്ങൾ. ആര്യ ഐ കെയർ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. കോൺടാക്ട് 9946332888.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
4: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
4: ഇന്ന് രാവിലെ 8:00 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യവിചാരം, സ്തനാർബുദവും മിഥ്യാധാരണകളും. കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ വരുൺ രാജനുമായി അഭിമുഖം.
5: ബേക്ക് എക്സ്പോ 2026 വരുന്ന 9-11 വരെ അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വ്യവസായ മന്ത്രി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യുന്നു. യുവ സംരംഭകർക്കായി ഫുഡ് ടെക് ആൻഡ് ബേക്ക് ഇന്നോവേഷൻ ഹാക്കത്തോൺ. ബേക്കിംഗ് മേഖലയിലെ ഏറ്റവും പുതിയ ടെക്നോളജിയും മെഷീനുകളും അടുത്തറിയാം. വിദഗ്ധരമായുള്ള സെഷനുകൾ, ബേക്കറി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. എല്ലാ ഭക്ഷ്യ സംരംഭകർക്കും സ്വാഗതം.
6: ദീപസ്തംഭം മഹാശ്ചര്യം.
7: മാർക്കിച്ചായ, ഇത് എങ്ങോട്ടാ ധൃതിയില്?
8: ആധാര ഓഫീസിൽ പോയിട്ടെ, കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാനുണ്ട്, അതിന്റെ ഓട്ടത്തിലാ.
7: എന്നതാ വല്ല ഭൂമിയുടെ പാടും വല്ലോ ആണോ?
8: അതെ അതെ അതെ.
7: വാ, ഒരു കട്ട് അങ്ങ് കുടിച്ചിട്ട് പോവാ.
8: ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ.
7: ഇന്നലെ നിങ്ങളും കുഞ്ഞാപ്പും കൂടെ കറക്കുമായിരുന്നല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു?
8: ഞങ്ങള് കൊറേ കറക്കി, പിന്നെ മാളിൽ പോയി ഒരു സിനിമ കണ്ടു, ഇന്റർവെല്ലായപ്പോ ചായ കുടിച്ചു, പോപ്കോൺ തിന്നു, വൈകിട്ട് തിരിച്ച് വീടെത്തി.
7: ആഹാ, തകർപ്പം പരിപാടി ആയിരുന്നല്ലോ. പോപ്കോൺ ഒക്കെ കഴിച്ചോ?
8: പിന്നെ കഴിക്കാതെ.
7: എങ്കിൽ ചോദിക്കട്ടെ, ഈ പോപ്കോൺ എന്ന പേര് എങ്ങനെ കിട്ടി?
8: ആവോ അറിയത്തില്ല.
7: ആ, പോപ്പ് എന്ന് വെച്ചാ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം എന്നർത്ഥം.
8: ഓഹോ,
7: അതായത് പൊട്ടിത്തെറിച്ചുകൊണ്ടുണ്ടാകുന്ന കോൺ.
8: കൊള്ളാലോ, എന്നാ ഈ സംഭവം ഉണ്ടായി?
7: ഈ ചോളമണികളിൽ നിന്നാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്.
8: അതെ അതെ.
7: എന്നുണ്ടായി എന്നതിനെ കുറിച്ച് യാതൊരു തെളിവില്ലെന്നേ.
8: 4 ദിവസമില്ലേ?
7: 1800 മധ്യകാലത്താണെന്ന് തോന്നുന്നു. നീരാവി ഉപയോഗിച്ച് പോപ്കോൺ ഉണ്ടാക്കി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്.
8: അങ്ങനെ പോപ്കോൺ പലരുടെയും പ്രിയപ്പെട്ട ഭക്ഷണമായി മാറി.
7: ഈ പോപ്കോണിന് ഒരു ദിവസം തന്നെ ഉണ്ട്, അറിയാവോ?
8: പോപ്കോൺ ദിനം ആണോ?
7: അത് തന്നെ, ജനുവരി 19 ആ ദിവസം.
8: അപ്പൊ ശരി, പോയിട്ട് പണിയുണ്ട്.
7: അങ്ങനെ പോവാതെ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയാ മതി.
8: കുഞ്ഞാപ്പൂവിന്റെ ഓരോരോ ആഗ്രഹങ്ങളല്ലേ, സാധിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ച്.
7: ആഹാ, എന്നതൊക്കെയാ അങ്ങേരുടെ ആഗ്രഹങ്ങള്?
8: അവനെ ഈ ഒഴുകുന്ന കോവണി കേറണം എന്നൊരാഗ്രഹം.
7: ഓ, ഈ എസ്കലേറ്റർ.
8: അതന്നെ എസ്കലേറ്റർ. ശരി, കേറാമെന്ന് ഞാനും. അങ്ങനെ എസ്കലേറ്റർ കേറി മുകളിലെത്തിയപ്പോ ദേ സിനിമ. എത്തി. അപ്പൊ അവനൊരാഗ്രഹം, ഒരു സിനിമ കാണണമെന്ന്. ശരി, കാണാമെന്ന് ഞാൻ.
7: അങ്ങനെ സിനിമ കണ്ടു.
8: തീർന്നില്ല, ഇന്റർവെല്ലായപ്പം അവനും ഞാനും പുറത്തിറങ്ങി.
7: പോപ്കോണും ചായ.
8: അത് തന്നെ. പോപ്കോൺ കിടന്ന് പൊട്ടുന്നത് കണ്ടപ്പോ അവനത് തിന്നണമെന്ന്. എങ്കിൽ ഓക്കെ എന്ന് ഞാനും.
7: അങ്ങനെ പോപ്കോൺ തിന്നു.
8: തിന്നു കഴിഞ്ഞപ്പോ അവനും എനിക്കും ദാഹം.
7: കോള കുടിച്ചോ?
8: ചായ്. ഞങ്ങളൊരു ചായ കുടിച്ചു. എന്നിട്ട് നേരെ വീട്ടിലേക്ക്.
7: അപ്പൊ ബാക്കി പടം കണ്ടില്ലേ?
8: ഇല്ല, പോപ്കോണിന്റെയും ചായയുടെയും കാശ് കടവാണല്ലോ, അതുകൊണ്ട് പോന്നു.
7: എന്നിട്ട്
8: നാളെ രജിസ്റ്റർ ഓഫീസ് ചെന്ന് വീടും പുരയിടും വിൽക്കണം, കടന്നു.

0: തീർക്കണം.
1: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാം.
2: പട്ടികജാതി വികസന വകുപ്പിന്റെ 2026-27 വർഷത്തെ പഠനമുറി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ 5 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് അവസരം. ആവശ്യമായ രേഖകൾ സഹിതം പാലക്കാട് മണ്ണാർക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ നൽകണം. അവസാന തീയതി ഈ മാസം 19. ഫോൺ നമ്പർ 85 47 63 01 25. 85 47 63 01 25.
3: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാഞ്ച് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് പി ബി ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി എഫ്എമ്മിലൂടെ നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക് ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8088359523, മറ്റൊരു നമ്പർ 0484242253.
2: പാലക്കാട് മുട്ടട IHRD സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആൻഡ് സ്കിൽസിൽ ഈ മാസം ആരംഭിക്കുന്ന UGC നെറ്റ് പരിശീലന കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ സയൻസ്, ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, മലയാളം, മാനേജ്മെന്റ് എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം. രജിസ്ട്രേഷനായി 81 36 88 23 89 എന്ന നമ്പറിൽ വിളിക്കുക. 81 36 88 23 89. പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിൽ 2026-27 അധ്യയന വർഷത്തേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ പ്രൈമറി ടീച്ചർ, കൗൺസിലർ, വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ എന്നിവരുടെ പാനൽ തയ്യാറാക്കുന്നതിലേക്കായി ഈ മാസം 16 രാവിലെ 10 അഭിമുഖം നടത്തും. ഫോൺ നമ്പർ 04862232205. 04862232205. പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗം സമാപിക്കുകയാണ്. എഫ് എം ഡയറി തുടരും 7:35. അല്പസമയത്തിനകം വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
4: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. GST ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാൻ ഉണ്ടായിരുന്ന അധികാരം ഒഴിവാക്കാൻ GST കൌൺസിൽ ശുപാർശ. പരിഷ്കാരങ്ങളെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ പ്രതിരോധ മരുന്നുകൾക്ക് ഈടാക്കാവുന്ന ലാഭവിഹിതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. സൌദി അറേബ്യയിൽ വീണ്ടും മിസൈൽ ആക്രമണം നടത്തി യമനിലെ ഹൂദി വിമതർ. അപലപിച്ച് ഇന്ത്യ, പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് റാഞ്ചിയിൽ. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വനിതാ ശിശു വികസന മേഖലയിലെ പ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ദേശീയ മുൻഗണനകളിൽ കൂട്ടായ ഉത്തരവാദിത്തം ഉറപ്പാക്കുക, കേന്ദ്ര സംസ്ഥാന സഹകരണം കൂടുതൽ ശക്തമാക്കി ലക്ഷ്യങ്ങൾ വേഗത്തിൽ കൈവരിക്കുക എന്നിവ ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന വകുപ്പുതല ഉച്ചകോടികളുടെ പരമ്പരയിലെ 2-ാമത്തേതാണ് ഇത്. GST ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴിവാക്കാൻ GST കൌൺസിൽ ശുപാർശ ചെയ്തതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പ്രോസിക്യൂഷൻ നടപടികൾക്കുള്ള തുകയുടെ പരിധി 1 കോടി രൂപയിൽ നിന്ന് 5 കോടി രൂപയായി ഉയർത്തിയതായും 57-ാമത് GST കൌൺസിൽ യോഗത്തിനു ശേഷം ധനമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 10,000 രൂപയോ അതിൽ കുറവോ തുകയുള്ള വിഷയങ്ങളിൽ ഇനി മുതൽ

0: നികുതിദായകർക്ക് നോട്ടീസ് അയക്കില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി.
1: GST Council has recommended common standards for notices and proceedings and no notices below the prescribed monetary threshold of 10,000 rupees, including withdrawal of pending notices below the said threshold. We will not be issuing any notices for monetary threshold of 10,000 or below.
0: പുതിയ GST പരിഷ്കാരങ്ങളെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അറസ്റ്റ് വ്യവസ്ഥകൾ നീക്കം ചെയ്യുക, കുറ്റകരമായ നടപടികളുടെ പരിധി കുറയ്ക്കുക, നടപടിക്രമങ്ങൾ ലളിതമാക്കുക തുടങ്ങിയ വിഷയങ്ങളിൽ GST കൗൺസിൽ നൽകിയ ശുപാർശകൾ അനുകൂലമായ ഫലങ്ങൾ നൽകുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. വേഗത്തിലുള്ള തീരുമാനങ്ങൾ, ഓട്ടോമാറ്റിക് റീഫണ്ട് സംവിധാനം, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഭരണനിർവഹണം എന്നിവയ്ക്കാണ് പരിഷ്കാരങ്ങൾ ഊന്നൽ നൽകുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ പ്രതിരോധ മരുന്നുകൾക്ക് ഈടാക്കാവുന്ന ലാഭവിഹിതത്തിന് കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. പരമാവധി വിൽപ്പന വിലയുടെ 30% ലാഭവിഹിതം പരിമിതപ്പെടുത്താനാണ് രാസവസ്തു വള മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഇതുവഴി രോഗികൾക്ക് പ്രതിവർഷം 2,500 കോടി രൂപയോളം ലാഭിക്കാൻ സാധിക്കും. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസിന്റെ കീഴിലുള്ള വിദഗ്ധ സമിതി മരുന്നുകളുടെ പട്ടിക അന്തിമമാക്കുന്നതോടെ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിക്കും. UGC നെറ്റ് ഡിസംബർ സെഷനിലേക്കുള്ള രജിസ്ട്രേഷൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരംഭിച്ചു. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്, PhD എന്നിവയ്ക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് UGCnet.nta.nic.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. ഈ മാസം 28 അവസാന തീയതി. December 14 മുതൽ 19 വരെയായിരിക്കും പരീക്ഷ. സൗദി അറേബ്യയിലെ വിമാനത്താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് യമനിലെ ഹൂതി വിമതർ വീണ്ടും മിസൈൽ ആക്രമണം നടത്തി. റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം, നജ്റാൻ വിമാനത്താവളം, ഖമീസ് മുഷൈദിലെ വ്യോമസേനാ താവളം എന്നിവിടങ്ങളിലാണ് ഇന്നലെ ആക്രമണം ഉണ്ടായത്. 3 ബാലിസ്റ്റിക് മിസൈലുകൾ സൗദി വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. എയർ ഇന്ത്യ, ഇൻഡിഗോ, ആകാശ എയർ ഉൾപ്പെടെ പ്രമുഖ വ്യോമയാന കമ്പനികൾ റിയാദിലേക്കുള്ള സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചു. സൌദിയിലെ വിമാനത്താവളങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ, സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ തികച്ചും അംഗീകരിക്കാനാകാത്തതാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. അതേസമയം പൌരന്മാർക്ക് റിയാദിലെ ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രവാസികൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും ആവശ്യാനുസരണം വീടുകളിൽ തന്നെ തുടരണമെന്നും എംബസി അറിയിച്ചു. നടൻ നാനാ പടേക്കറുടെ സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. മഹാരാഷ്ട്രയിലെ പൂനെക്കടുത്തുള്ള ഡോൺജയിലെ നാനാച്ചി വാടി ഫാം ഹൌസ് വളപ്പിൽ ഇന്നലെ രാത്രി 11:30 മകൻ മൽഹാർ പടേക്കർ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചു. പൂനെ വിമാനത്താവളത്തിൽ എത്തിച്ച ഭൌതിക ശരീരത്തിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ആദരാഞ്ജലി അർപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാർ ത്രിപുരയിൽ നടപ്പാക്കിയ വികസന പദ്ധതികളായ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ്, വൈബ്രന്റ് വില്ലേജസ് എന്നിവയെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: നിതി ആയോഗിന്റെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് പദ്ധതിക്ക് കീഴിൽ ത്രിപുരയിലെ മലയോര ജില്ലയായ ധലായ് ശ്രദ്ധേയമായ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. മാതൃശിശു പരിപാലനം, പ്രാഥമിക വിദ്യാഭ്യാസം, വിദ്യാലയങ്ങളിലെ പഠന നിലവാരം, സൂക്ഷ്മ ജലസേചനം, ഗ്രാമീണ റോഡ് വികസനം എന്നിവയിൽ നടത്തിയ ലക്ഷ്യാധിഷ്ഠിത ഇടപെടലുകൾ ജില്ലയുടെ സാമൂഹിക സാമ്പത്തിക നിലവാരം ഉയർത്തി. അതേസമയം ബംഗ്ലാദേശുമായി 856 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന ത്രിപുരയിലെ ഗ്രാമങ്ങളെ സ്വയം പര്യാപ്തമാക്കുകയാണ് വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം. ഡിജിറ്റൽ ശൃംഖലയുടെ വ്യാപനം, എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ റോഡുകൾ, കുടിവെള്ള കണക്ഷനുകൾ എന്നിവ വഴി അതിർത്തി ഗ്രാമങ്ങളിലെ അടിസ്ഥാന സൌകര്യ വിടവുകൾ പൂർണ്ണമായും നികത്തപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ആഗോള ബഹിരാകാശ വാരാഘോഷങ്ങൾക്ക് നാളെ

0: സമാപനം. ഇതോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് വിക്രം സാരാഭായി സ്പേസ് സെന്റർ അടക്കമുള്ള സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: വിദ്യാർത്ഥികൾക്കായുള്ള വീഡിയോ മത്സരം, ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങി നിരവധി പരിപാടികളാണ് ആഗോള ബഹിരാകാശ വാരത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു വരുന്നത്. റോക്കറ്റ് വിപ്ലവം, ഇതാണ് ഈ വർഷത്തെ പ്രമേയം. ബഹിരാകാശ വാരത്തോടനുബന്ധിച്ച് നടത്തുന്ന യുവർ സ്പേസ് വീഡിയോ അവതരണ മത്സരത്തിന് നാളെ വരെ എൻട്രികൾ സമർപ്പിക്കാം. രജിസ്റ്റർ ചെയ്ത സ്കൂളുകൾക്ക് ഓരോ വീഡിയോ വീതം അയക്കാം. പൊതുജനങ്ങൾക്കായുള്ള ബോധവൽക്കരണ പരിപാടി നാളെ രാവിലെ 10 മണി മുതൽ തിരുവനന്തപുരം ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിൽ നടത്തും.
0: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ഇന്ന് റാഞ്ചിയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ഇന്ത്യൻ കമ്പനികളായ ഇൻഫോസിസ്, TCS, വിപ്രോ, HCL എന്നിവയുൾപ്പെടെ 8 പ്രമുഖ സാങ്കേതിക വിദ്യ ഔട്ട്സോഴ്സിംഗ് കമ്പനികളുടെ തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡ് നടപടികൾക്ക് വിലക്കേർപ്പെടുത്തി അമേരിക്ക. കോഗ്നിസന്റ്, ക്യാപ്ജെമിനി, മൈക്രോസോഫ്റ്റ്, അഡോബി എന്നീ കമ്പനികളും ഇതിൽ ഉൾപ്പെടുന്നു. കമ്പനികൾക്കെതിരെ ഫെഡറൽ അന്വേഷണങ്ങൾ തുടരുന്നതിനിടെയാണ് നടപടി. കുറഞ്ഞ വേതനത്തിൽ വിദേശ തൊഴിലാളികളെ നിയമിച്ച് അമേരിക്കൻ തൊഴിലാളികളെ മാറ്റി നിർത്താൻ കമ്പനികൾ പെർമനന്റ് ലേബർ സർട്ടിഫിക്കേഷൻ സംവിധാനം ഉപയോഗിക്കുന്നതായി വൈസ് പ്രസിഡന്റ് JD Vance പറഞ്ഞു. അതേസമയം ആരോപണങ്ങൾ മൈക്രോസോഫ്റ്റ് നിഷേധിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതിന്യായ വ്യവസ്ഥ, മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നിവയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് 42 മുൻ ജഡ്ജിമാർ തുറന്ന കത്തെഴുതി. ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ തുടർച്ചയായ ആക്രമണങ്ങൾ നേരിടുന്നതായും കത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ കണക്കിലെടുക്കാതെ രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് ഈ പ്രചാരണം നടത്തുന്നതെന്ന് മുൻ ജഡ്ജിമാർ ആരോപിച്ചു. SIR നിയമാനുസൃതമാണെന്നും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരപരിധിയിൽ വരുന്നതാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടി. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. GST ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്ന അധികാരം ഒഴിവാക്കാൻ GST കൌൺസിൽ ശുപാർശ. പരിഷ്കാരങ്ങളെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ പ്രതിരോധ മരുന്നുകൾക്ക് ഈടാക്കാവുന്ന ലാഭവിഹിതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. സൌദി അറേബ്യയിൽ വീണ്ടും മിസൈൽ ആക്രമണം നടത്തി യമനിലെ ഹൂതി വിമതർ. അപലപിച്ച് ഇന്ത്യ, പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് റാഞ്ചിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കൊച്ചി FM 102.3, സമയം 7 മണി കഴിഞ്ഞ് 35:14. FM ഡയറിയുടെ തുടർഭാഗത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാന്ധി ദർശനത്തിലേക്ക് സ്വാഗതം. മഹാത്മജിയുടെ ആത്മകഥ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ തുടരുന്നു.
1: ഭാഗം 5, അധ്യായം 37, അമൃത്സർ കോൺഗ്രസ്. പട്ടാള നിയമഭരണത്തിൽ നാമമാത്ര നീതിപീഠങ്ങളായിരുന്ന പ്രത്യേക കോടതികൾ ഏറ്റവും നിസ്സാരമായ തെളിവിനെ ആധാരമാക്കി ജയിലിലടച്ച നൂറുകണക്കിന് പഞ്ചാബികളെ ബന്ധനത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ പഞ്ചാബ് സർക്കാരിന് സാധിക്കുമായിരുന്നില്ല. വലുതായ ഈ അനീതിക്കെതിരെ എല്ലായിടത്തുനിന്നും ശബ്ദമുയർന്നതിനാൽ അവരെ തുടർന്നും ബന്ധനത്തിൽ വയ്ക്കുക സർക്കാരിന് അസാധ്യമായിത്തീർന്നു. കോൺഗ്രസ് തുടങ്ങുന്നതിനു മുൻപ് തന്നെ മിക്ക തടവുകാരെയും മോചിപ്പിച്ചു. കോൺഗ്രസ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ലാല ഹർകിഷൻ ലാലിനെയും മറ്റു നേതാക്കളെയും വിട്ടയച്ചത്. അലി സഹോദരന്മാരും കോൺഗ്രസിന് ജയിലിൽ നിന്ന് നേരെ വരികയായിരുന്നു. ജനങ്ങളുടെ ആമോദം അതിരറ്റതായിരുന്നു. തന്റെ വമ്പിച്ച വക്കീൽ പണി പരിത്യജിച്ച് പഞ്ചാബിൽ ആസ്ഥാനമുറപ്പിച്ച് വലുതായ സേവനം ചെയ്ത പണ്ഡിറ്റ് മോത്തിലാൽ നെഹ്റുവായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ. പരേതനായ സ്വാമി ശ്രദ്ധാനന്ദജി സ്വാഗത സംഘാധ്യക്ഷനായും പ്രവർത്തിച്ചു. ഈ സമയം വരെ കോൺഗ്രസിന്റെ വാർഷിക

സമ്മേളന പരിപാടികളിൽ എനിക്കുണ്ടായിരുന്ന പങ്ക് ദേശീയ ഭാഷയിൽ പ്രസംഗിച്ച് ഹിന്ദിക്കുവേണ്ടി ക്രിയാത്മകമായി വാദിക്കുകയും വിദേശ ഇന്ത്യക്കാരുടെ അവസ്ഥ ആ പ്രസംഗത്തിൽ അവതരിപ്പിക്കുകയും

പൂർണ്ണമായി തൃപ്തികരമായിരുന്നില്ല. മറ്റെല്ലാവർക്കും അത് അതൃപ്തികരവുമായിരുന്നു. എന്നാൽ വികലമെങ്കിലും ആ പരിഷ്കാരങ്ങളെ സ്വീകരിക്കാമെന്നാണ് അപ്പോൾ എനിക്ക് തോന്നിയത്. രാജാവിൻ്റെ പ്രഖ്യാപനത്തിലും അതിൻ്റെ ഭാഷയിലും സിൻഹ പ്രഭുവിൻ്റെ കൈയുള്ളതായി എനിക്ക് തോന്നി. അത് ഒരു ആശാകിരണം പ്രദാനം ചെയ്തു. എന്നാൽ പരിചയസമ്പന്നരായ ലോകമാന്യനെയും ദേശബന്ധു ചിത്തരഞ്ജൻ ദാസിനെയും പോലുള്ള നേതാക്കൾ തലയാട്ടി അവിശ്വാസം പ്രകടിപ്പിച്ചു. പണ്ഡിറ്റ് മാളവ്യജി നിഷ്പക്ഷത പാലിച്ചു. പണ്ഡിറ്റ് മാളവ്യജി സ്വന്തം മുറിയിലാണ് എന്നെ താമസിപ്പിച്ചിരുന്നത്. ഹിന്ദു സർവകലാശാല കാശിയുടെ ശിലാസ്ഥാപന ആഘോഷാവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിത ലാളിത്യത്തിൻ്റെ ദിങ്മാത്രാ ദർശനം എനിക്കുണ്ടായി. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഒരേ മുറിയിലായിരിക്കെ അദ്ദേഹത്തിൻ്റെ ദിനചര്യയുടെ വിശദാംശങ്ങൾ അടുത്തുനിന്ന് നിരീക്ഷിക്കാൻ എനിക്ക് സാധിച്ചു. ഞാൻ കണ്ടവ എന്നിൽ സന്തോഷത്തോടുകൂടിയ വിസ്മയം നിറയ്ക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മുറി എല്ലാ പാവങ്ങൾക്കുമുള്ള സൗജന്യ സത്രമായി കാണപ്പെട്ടു. അതിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് മുറിച്ചു കടക്കുക ദുഷ്കരമായിരുന്നു. അതിൽ അത്രയധികം ആളുകൾ തിങ്ങി നിറഞ്ഞിരുന്നു. ഏത് സന്ദർശകർക്കും അവിടെ ഏത് സമയത്തും കടന്നു ചെല്ലുകയും അവർക്കിഷ്ടമുള്ളിടത്തോളം അദ്ദേഹത്തിൻ്റെ സമയം നഷ്ടപ്പെടുത്തുകയും ചെയ്യാമായിരുന്നു. ഈ കുടുസിൻ്റെ ഒരു മൂലയിൽ എൻ്റെ കിടക്ക അതിൻ്റെ എല്ലാ പദവിയോടും കൂടി കിടന്നിരുന്നു. എന്നാൽ മാളവ്യജിയുടെ ജീവിത രീതി ഈ അധ്യായത്തിൽ വിവരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ വിഷയത്തിലേക്ക് മടങ്ങാം. അങ്ങനെ മാളവ്യജിയുമായി ദിവസവും കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എനിക്ക് സാധ്യമായി. വ്യത്യസ്ത കക്ഷികളുടെ സമീപനങ്ങൾ അദ്ദേഹം ഒരു മൂത്ത സഹോദരനെ പോലെ എനിക്ക് സ്നേഹപൂർവ്വം വിവരിച്ചു തരുമായിരുന്നു. ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള പ്രമേയം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പങ്കെടുക്കേണ്ടത് അനിവാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. പഞ്ചാബിലെ അതിക്രമങ്ങളെക്കുറിച്ചുള്ള കോൺഗ്രസിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ ഞാൻ ഉത്തരവാദിത്തം വഹിച്ച സ്ഥിതിക്ക് അതേപ്പറ്റി ഇനിയും ചെയ്യാൻ ശേഷിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും എൻ്റെ ശ്രദ്ധ പതിയേണ്ടതാണെന്ന് എനിക്ക് തോന്നി. അക്കാര്യത്തിൽ സർക്കാരുമായി ഇടപാടുകൾ നടത്താനുണ്ടായിരുന്നു. മിസ്റ്റർ മൊണ്ടേഗു, ഇന്ത്യ സെക്രട്ടറി, വഞ്ചിക്കുകയോ ഇന്ത്യ വഞ്ചിക്കപ്പെടാൻ അനുവദിക്കുകയോ ചെയ്യില്ലെന്ന് അപ്പോഴും ഞാൻ തുടർന്ന് വിശ്വസിച്ചു. അലി സഹോദരന്മാരുടെയും മറ്റു തടവുകാരുടെയും മോചനം അനുകൂലമായ ഒരടയാളമായി എനിക്ക് തോന്നുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ഭരണപരിഷ്കാരങ്ങളെ തള്ളിക്കളയാതെ സ്വീകരിക്കുന്ന ഒരു പ്രമേയമാണ് ശരിയായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നി. എന്നാൽ തികച്ചും അപര്യാപ്തവും അതൃപ്തികരവുമാകയാൽ പരിഷ്കരണങ്ങളെ തള്ളിക്കളയണമെന്ന ഉറച്ച അഭിപ്രായമായിരുന്നു ദേശബന്ധു ചിത്തരഞ്ജൻ ദാസിൻ്റേത്. പരേതനായ ലോകമാന്യൻ ഏറെക്കുറെ നിഷ്പക്ഷനായിരുന്നു. എങ്കിലും ദേശബന്ധു അംഗീകരിക്കുന്ന ഏത് പ്രമേയത്തെയും അനുകൂലിക്കാൻ അദ്ദേഹം നിശ്ചയിച്ചിരുന്നു. ഇത്തരം അനുഭവസമ്പന്നരും പക്വമതികളും സർവാദരണീയരുമായ നേതാക്കന്മാരോട് ഭിന്നിച്ചു നിൽക്കുകയെന്ന ആശയം തന്നെ എനിക്ക് അസഹ്യമായിരുന്നു. എന്നാൽ മറുവശത്ത് എൻ്റെ മനസാക്ഷിയുടെ ശബ്ദം സ്പഷ്ടമായിരുന്നു. ഞാൻ കോൺഗ്രസിൽ നിന്ന് ഓടിപ്പോകാൻ ശ്രമിച്ചു. പണ്ഡിറ്റ് മാളവ്യജിയോടും മോത്തിലാൽജിയോടും ഞാൻ ബാക്കിയുള്ള ദിവസങ്ങളിലെ കോൺഗ്രസ് സമ്മേളന നടപടികളിൽ നിന്ന് വിട്ടുനിന്നാൽ പൊതുതാൽപര്യം മുൻനിർത്തി അത് നന്നായിരിക്കുമെന്ന് പറയുകയും ചെയ്തു. അഭിവന്ദ്യരായ നേതാക്കളോടുള്ള എൻ്റെ അഭിപ്രായ വ്യത്യാസം പുറമേ പ്രകടമാക്കുന്നതിൽ നിന്നും അത് എന്നെ രക്ഷിക്കുമായിരുന്നു.

0: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
1: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
0: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
2: രാഗലയം.

തുണ്ടത്തെ ചെമ്പകമൊട്ടിൻ്റെ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ, ചുംബന കുങ്കുമം തൊട്ടു ഞാൻ. ഇനി നമ്മൾക്ക് ഈ പാട്ടിൻ്റെ

ഒന്ന് പരിശോധിക്കാം. നിസ നീ പമ ഗ മ പ മ മ മ നി സ ഗ നി സ ഗ നി സ ഗ നി സ ഗ പ പ മ ഗ മ മ ഗ സ നി സ സ ഗ മ പ പ മ ഗ മ മ ഗ സ നി പ നി സ ഗ മ മ മ മ പ മ ഗ മ ഗ സ നി പ നി സ ഗ

0: പമക സ നി ഗ സ സ സ സ നി സ നീ പമക ഗ മ പ മ മ മ മ നി നി സ ഗ നി സ ഗ നി സ ഗ നി സ ഗ പ പ മ ഗ മ മ ഗ സ നി സ സ ഗ മ പ പ പ മ ഗ മ മ ഗ സ നി ഗ സ.
1: ശുദ്ധധന്യാസി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയതാണ് ഈ ഗാനം. ശുദ്ധധന്യാസി രാഗത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൻ്റെ ആരോഹണം സ ഗ മ പ നീ സ, അവരോഹണം സ നീ പ മ ഗ സ, സ്വരസ്ഥാനം ഷഡ്ജം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, കൈസേനിഷാദം. ശുദ്ധന്യാസി രാഗത്തിൽ ധാരാളം കൃതികളുണ്ട്. ഹിമഗിരി തനയെ എന്ന് തുടങ്ങുന്ന കൃതിയുണ്ട്, എന്തനേർച്ചിന എന്ന് തുടങ്ങുന്ന കൃതിയുണ്ട്, സിനിമാ ഗാനങ്ങൾ എടുത്താൽ കണ്ണോട് കാണുമ്പതെല്ലാം കലയുവ എന്നുള്ള ഗാനമുണ്ട്. 2002 നന്ദനം എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്ര മാസ്റ്റർ സംഗീതം നൽകി പി ജയചന്ദ്രനും സുജാത മോഹനും ചേർന്ന് ആലപിച്ച ഗാനം നമുക്ക് കേൾക്കാം.

0: രാഗലയം അവതരിപ്പിച്ചത് ചോറ്റാനിക്കര അജയകുമാർ. രാഗലയം വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയത്ത്. രാഗലയം.
1: സിറ്റിയിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ തിരയടി. 50% വരെ ഡിസ്കൗണ്ടുമായി സർപ്രൈസ് മെഗാ സെയിൽ.
2: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങളെല്ലാം പകുതി വിലയിൽ സ്വന്തമാക്കാം. സിറ്റി സിൽക്സിലേക്ക് വരൂ.
3: അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിക്കുന്നത് TS ആശാദേവി.
4: പുലർച്ചെ പോത്തുവീന്താലുവിൻ്റെയും കള്ളപ്പത്തിൻ്റെയും മണവുമായി അടുക്കള ഉണർന്നു. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി നീക്കുമ്പോൾ അമ്മ വീണ്ടും പിറവിയെക്കുറിച്ച് പറഞ്ഞു. ഉണ്ണീശോ ജനിക്കുന്ന നേരം ആകാശത്തൊരു നക്ഷത്രം ഉദിച്ചു. ആ സമയത്ത് ജനിച്ച കിടാങ്ങളെല്ലാം ഉശിരുള്ള ആൺകുട്ടികളായിരുന്നു. ഹെറോദ രാജാവിൻ്റെ വാളിന് ഇരയാകാതെ അവര് ജീവിച്ചിരുന്നേ ഉണ്ണീശോനെ പോലെ 2000

0: ധാരാളം വിശുദ്ധ വൈദങ്ങൾ ഉണ്ടായേനെ. സാത്താൻ വെറുതെ ഇരിക്കുവോ? അവൻ ഹെറോദോസിന്റെ ഉള്ളിൽ കയറി കുഞ്ഞുങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഇടർച്ച കൊടുത്തു. വാള് അവരുടെ നെഞ്ചിലാഴുന്ന കാഴ്ച കണ്ട് മാലാഖമാര് കുമ്പിട്ട് കരയുമ്പോ ദൈവം സമാധാനിപ്പിച്ചു, നിങ്ങൾ കരയണ്ട, മരിച്ചുപോയ കുഞ്ഞിപ്പൈതങ്ങളുടെ ഓർമ്മ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം അവരെ ഓരോരുത്തരെയായി ഞാൻ വീണ്ടും ഭൂമിയിലോട്ടയക്കും. അങ്ങനെ ഓരോ ആണ്ടിലും ഭൂമിയില് ഓരോ വിശുദ്ധ ജന്മമുണ്ടാകും. 2000 ചില്ലുവാനും വിശുദ്ധ വൈദങ്ങൾ ജനിച്ചു കഴിയുമ്പോ ഈശോ ആകാശമോക്ഷത്തിന് വാനമേഘങ്ങളിൽ എഴുന്നള്ളു. കൊച്ചുകുട്ടികളെ പോലെ കഥ കേട്ടിരുന്ന മേരിയുടെ മനസ്സിൽ കുഞ്ഞിപ്പൈതങ്ങളുടെ മുഖങ്ങൾ. റാമായിൽ കുഞ്ഞുങ്ങളുടെ നിലവിളി കേട്ട ബൈബിൾ രാത്രിക്ക് അമ്മ തൊങ്ങൽ ചാർത്തിക്കൊണ്ടിരുന്നു. ഗർഭിണികൾക്കും മുലകുടി മാറാത്ത കിടാങ്ങൾക്കും സൂചി വയ്ക്കണമെന്ന് അപ്പോത്തിക്കിരി പറഞ്ഞ കാര്യം ജോസഫ് പറയുമ്പോൾ അമ്മ ആവർത്തിച്ചു, ഒരു തൂശിയും വെക്കണ്ട, അവള് വെറ്റോളൂ. പുൽക്കൂട്ടിൽ നിറഞ്ഞു നിന്ന കടുകിന്റെ പച്ചപ്പുകൾ കരിഞ്ഞു. മകരം തിരുനാളിനു മുന്നേ ഒരു കോരി കിട്ടുമെന്ന പ്രതീക്ഷ നൽകിയ കടൽ വീണ്ടും ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി. പഞ്ഞിമരത്തിൽ കയറ്റിയ നത്താൾ നക്ഷത്രം കാലം തെറ്റി വന്ന മഴയിൽ നനഞ്ഞു കുതിരുന്നത് നോക്കി കുഞ്ഞുവർക്കി അരപ്രൈസിലിരുന്നു. ഇടയ്ക്കിടെ വാതിൽ തുറന്ന് വയറ്റാട്ടി ഓരോന്ന് ചോദിക്കുമ്പോഴെല്ലാം അമ്മ ആകുലപ്പെട്ടു, ഈ മഴയത്തിവൻ എവിടെ പോയിരിക്കുക, ആളെ വിട്ടിട്ടുണ്ട്, ഉടനെ വരും. ജോസഫ് വീടിൻ്റെ നടവഴിയിൽ എത്തുമ്പോഴേക്കും കുഞ്ഞിൻ്റെ ആദ്യത്തെ കരച്ചിൽ. അയാൾ തിടുക്കപ്പെട്ടു വരുമ്പോൾ അമ്മ കുഞ്ഞുമായി നടമുറി കയറുന്നു. വെളുത്ത തുണിയിൽ പൊതിഞ്ഞ കുഞ്ഞിൻ്റെ കവിളിൽ അയാളൊരു ഉമ്മ കൊടുത്തു. ഇന്ന് കുഞ്ഞിപ്പൈതങ്ങളുടെ പെരുന്നാളാ, മാലാഖയുടെ പള്ളിയിൽ ഒരു കൂട് തിരി കത്തിക്കണം. കൂട് തുറന്നൊരു കുർബാന ഞാനും നേർന്നിരുന്നു. അയാൾ കുഞ്ഞിനെയും എടുത്ത് കോലായിലേക്ക് ചെല്ലുമ്പോൾ ചാരുകസേരയിൽ നിന്ന് എഴുന്നേറ്റ് കുഞ്ഞുവർക്കി പേരക്കിടാവിൻ്റെ നെറുകയിൽ കുരിശു വരച്ചു. 20 അനുചരന്മാരോടൊപ്പം 15-ാം നൂറ്റാണ്ടിൽ അർത്തുങ്കലിൽ വെച്ച് മാമോദീസ മുങ്ങിയ നായർ മാടമ്പിയിൽ നിന്നും ആരംഭിക്കുന്ന കാച്ചെണ്ണഗന്ധം കുഞ്ഞുവർക്കിയുടെ കൈകളിൽ നിന്നും കുഞ്ഞിൻ്റെ ശിരസിലേക്ക് പടർന്നു. അപ്പാ, ഞാനൊന്ന് കാട്ടൂർപ്പള്ളി വരെ. കൊടയെടുത്തോ, കാലം തെറ്റിയ മഴയാ. കാട്ടൂർപ്പള്ളിയിലെ നേർച്ചക്കടം വീട്ടി രാത്രി വൈകി എത്തിയ ജോസഫ് കാൽപ്പട്ടിയിൽ നിന്ന് അപ്പാപ്പന്മാരുടെ നാൾവഴി പുസ്തകമെടുത്തു. മഷിക്കുപ്പിയിൽ പേന മുക്കിയിട്ട് അയാൾ റാന്തലിൻ്റെ തിരി മെല്ലെ ഉയർത്തി. ചൂണ്ടാണി വിരൽ അക്ഷരങ്ങൾക്ക് പിന്നാലെ നീങ്ങുമ്പോൾ കടൽ ഇരമ്പുന്നതും പിതൃശാഖയിൽ നിന്ന് ഒരു ഗന്ധമുയർന്ന് ആകാശവിധാനത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന പൗരോഹിത്യ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ പറ്റിച്ചേരുന്നതും അയാൾ കണ്ടു. നക്ഷത്രചിഹ്നമിട്ട് പിതാക്കന്മാർ അടയാളപ്പെടുത്തിയ തീയതികളിൽ ഉറങ്ങിക്കിടന്നിരുന്ന കുളമ്പടികൾക്കും പോർവിളികൾക്കും മീതെ ലത്തീനിലുള്ള പ്രാർത്ഥനകളുടെ ധൂപാർച്ചന. അണിയം തകർന്ന പായ്വഞ്ചിയിൽ നിന്നും കരയിലേക്ക് എഴുന്നള്ളിക്കുന്ന വിശുദ്ധരൂപങ്ങൾ. നോക്കി നിൽക്കെ പുസ്തകത്താളിനു മധ്യേ ഒരു ചുഴി രൂപം കൊണ്ടു, കാറ്റും പെഷറും, രണ്ടാൾ പൊക്കത്തിൽ തിരമാല. ഒറ്റമരത്തോണിയുമായി ലോവയണിഞ്ഞവർ ആമ്പച്ചാലിലേക്ക് തുഴയുന്ന കാഴ്ച. മകനെ, ആത്മാക്കളുടെ സ്വരം തിരിച്ചറിഞ്ഞ് അയാൾ വിളി കേട്ടു. അപ്പാപ്പാ, നീ അവരെ അറിയുമോ? നമ്മുടെ കടപ്പുറത്ത് നിന്ന് സെമിനാരി ചേരാൻ വരാപ്പുഴയ്ക്ക് പോയവര്, അവർക്കെന്താ പറ്റിയതെന്ന് ഓർമ്മയുണ്ടോ? മൂന്നിൻ്റെന്ന് കരക്കടിഞ്ഞത് ഓർക്കുമ്പോ ചങ്ക് പടയണ അപ്പാപ്പ. നാൾവഴി പുസ്തകത്തിനു മീതെ കുമ്പിട്ടുറങ്ങിപ്പോയ അയാളുടെ തോളിൽ അമ്മ മെല്ലെ പിടിച്ചു, കഞ്ഞി കുടിച്ചിട്ടുറങ്ങടാ. തല ഉയർത്തുമ്പോൾ അയാൾ എഴുതി ചേർത്ത കുഞ്ഞിൻ്റെ പേരും ജനനത്തീയതിയും വായിച്ചിട്ട് അമ്മ ചോദിച്ചു, കുഞ്ഞിന് അപ്പാപ്പൻ്റെ പേരല്ലേ ഇടേണ്ടത്? ആരായി റൈനോൾസ്?
1: അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിച്ചത് TS ആശാദേവി.

0: മച്ചാനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: എന്ത് പഠിക്കണം, എന്താകണം?
3: കരിയർ ഗൈഡൻസ്.
2: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
4: ഹലോ
5: സാർ, എന്റെ പേര് മൻസിയ എന്നാണ്. ഞാൻ ഇപ്പൊ ബി എസ് സി സോളജി സെക്കൻഡ് ഇയർ ആണ്. ഫോർ ഇയർ പ്രോഗ്രാം ആണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്ത്
4: തീരുമാനിക്കുക? നമുക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒരു ഡിഗ്രി കഴിയുമ്പോ പണ്ടത്തെമാരി ഡിഗ്രി 3 കൊല്ലം 4 കൊല്ലമായി, 1 കൊല്ലം കൂടുതലല്ലേ. അപ്പൊ അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ തീരുമാനിക്കണം. ജോലി വേണോ പഠിക്കണോ, അത് നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ, മോളുടെ താല്പര്യം, സബ്ജക്റ്റിനോടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ നോക്കുക. നീ ഇപ്പൊ വീട്ടിൽ കുറച്ചും കൂടി സാമ്പത്തിക സൗകര്യം ഉണ്ട്, കുറച്ചും കൂടി പഠിക്കാന്ന് വെച്ചാൽ പഠിക്കാൻ പോണം. അല്ല, സാമ്പത്തിക സൗകര്യങ്ങൾ കുറവാണ്, സുവോളജിയോട് അത്ര വലിയ താല്പര്യം ഒന്നും തോന്നില്ല, ഇപ്പൊ ജോലിക്ക് പോണം. അത് തീരുമാനം എടുക്കണം നിങ്ങളാ. ഏതാണ് തീരുമാനം എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി പറഞ്ഞുതരാം. പഠിക്കാനാണോ താല്പര്യം, ജോലിയാണോ?
5: പഠിക്കാനാണ്.
4: ഇപ്പൊ ബി എസ് സി സുവോളജി ആണോ?
5: ഓണേഴ്സ്
4: ആണ്. മറീൻ ബയോളജിക്ക് പോട്ടെ എന്ന് പറഞ്ഞാൽ മറീൻ ബയോളജി പഠിച്ചോളൂ. ഇതിന്റെ പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ അധികം സ്ഥലങ്ങളിൽ കോഴ്സ് ഇല്ല. പറഞ്ഞുതരാം. കോഴ്സുകൾ പഠിക്കുമ്പോ രണ്ട് ടൈപ്പ് കോഴ്സുകൾ ഉണ്ട്, ബ്രോഡ് ബാൻഡ് കോഴ്സസ്, നാരോ ബാൻഡ് കോഴ്സസ്. ബ്രോഡ് ബാൻഡ് കോഴ്സസ് എന്ന് പറഞ്ഞാൽ ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും അപ്പുറവും ഇപ്പുറവും മാറാൻ പറ്റും, മനസ്സിലാണ്ടോ? നാരോ ബാൻഡ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പോയാൽ അതിൽ തന്നെ നിൽക്കണം, അതിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്ത് അതിൽ തന്നെ പിടിച്ചു നിൽക്കണം. മറീൻ ബയോടെക്നോളജി പറഞ്ഞാൽ നാരോസ്റ്റ് ആണ്. എം എസ് സി സുവോളജി പറഞ്ഞാൽ ബ്രോഡ് ബാൻഡ് ആണ്. എം എസ് സി സുവോളജി പഠിച്ചാൽ നമുക്ക് സ്കൂളിൽ പഠിപ്പിക്കാൻ പോവാം, കോളേജിൽ പഠിപ്പിക്കാൻ പോവാം, റിസർച്ചിന് പോവാം, മനസ്സിലാണ്ടോ? ബാങ്ക്
5: ടെസ്റ്റ്.
4: മറീൻ ബയോളജി എം എസ് സി പഠിച്ചിട്ട് മറീൻ ബയോടെക്നോളജിയോ മറീൻ ടെക്നോളജിയിൽ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാം. 1 കൊല്ലം പി ജി ഡിപ്ലോമ പഠിച്ചാൽ മതി. മറീൻ ബയോളജി കേരളത്താണെങ്കിൽ നിങ്ങൾക്ക് 1-2 കോളേജുകൾ പറയുന്നുണ്ട്. മലപ്പുറത്ത് ഒരു കോളേജിലുണ്ട്, കേരളത്തിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണ് മറീൻ ബയോളജി ഫേമസ്. അതാണ് നല്ലത്. ഇനി ഔട്ട് ഓഫ് കേരള എവിടെയുണ്ട് വെച്ചാൽ അന്നാമല യൂണിവേഴ്സിറ്റിയിൽ അവരെ പോയാൽ അവരുടെ അവിടെ എം എസ് സി മറീൻ ബയോളജി ഉണ്ട്. നമ്മൾ മംഗലാപുരത്ത് പോയി കഴിഞ്ഞാൽ അവിടെ മറീൻ ബയോളജി എം എസ് സി ഉണ്ട്. അങ്ങനെ എല്ലാ സ്റ്റേറ്റിലും 2-3 സ്ഥലങ്ങളിലും ഉണ്ടാവും. അപ്പൊ എല്ലാം കൂടി കേരളത്തിൽ, ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഒരു 10-17 സ്ഥലത്തെ മറീൻ ബയോളജി ഉള്ളൂ. കേരളത്തിൽ ഏറ്റവും ഫേമസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയാണ്. ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കണം. കൊച്ചിൻ യൂണിവേഴ്സിറ്റി കിട്ടിയ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ മംഗലാപുരം യൂണിവേഴ്സിറ്റി ഇപ്പൊ തന്നെ നെറ്റിലെടുത്ത് നോക്കും, അവിടെയുണ്ട്, അവിടെയും ട്രൈ ചെയ്യാട്ടോ.
5: എൻട്രൻസ്
4: എക്സാം എല്ലായിടത്തും ഉണ്ട്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെ ഉണ്ട്
5: കേട്ടോ.
6: സമയം 8 മണി കഴിഞ്ഞ് 47 സെക്കൻഡ്.
7: ആകാശവാണി FM വാർത്തകൾ.
6: വനിതാ ശിശു വികസന വകുപ്പ് തല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ന്യൂഡൽഹിയിൽ നടത്തുന്ന ദ്വിദിന ഉച്ചകോടിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും വനിതാ ശിശുവികസന മേഖലയിലെ രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. കർഷകർക്കിടയിൽ നിരന്തര ബോധവൽക്കരണവും കൃഷിയിടത്തിലെ സാങ്കേതിക വിദ്യ കൈമാറ്റവും ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ റാഞ്ചിയിലെ ഗാർഖത്തംഗയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചറൽ ബയോടെക്നോളജിയിലെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത ക്യാൻസർ മരുന്നുകളുടെ വിതരണത്തിലും വിൽപ്പനയിലും ഈടാക്കുന്ന മാർജിനുകൾക്ക് MRP 30% പരിധി ഏർപ്പെടുത്താൻ കേന്ദ്രാനുമതി. നടപടിയിലൂടെ മരുന്നുകളുടെ വിലയിൽ 70% വരെ കുറവുണ്ടാകും. സൗദി അറേബ്യയിലെ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ പൌരന്മാർ ജാഗ്രത പാലിക്കണമെന്നും ആവശ്യമെങ്കിൽ വീടിനുള്ളിൽ തന്നെ കഴിയണമെന്നും റിയാദിലെ ഇന്ത്യൻ എംബസി. നിലവിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകളോ വാർത്തകളോ പ്രചരിപ്പിക്കുകയോ റീപോസ്റ്റ് ചെയ്യുകയോ ചെയ്യരുതെന്ന് എംബസി ഇന്ത്യൻ പൗരന്മാരോട് അഭ്യർത്ഥിച്ചു. രേവതി പട്ടത്താനത്തോടനുബന്ധിച്ച് 17 നടത്താൻ നിശ്ചയിച്ച സംസ്കൃത മത്സരങ്ങൾ മാറ്റി. 18 തളി സാമൂതിരി സ്കൂളിലാണ് മത്സരങ്ങൾ നടക്കുക. TB മുക്ത് ഭാരത് അഭിയാന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ ജോയിന്റ് സ്ക്വാഡ് ഫോർ ഹെൽത്ത് ജോഷ് ടീം സജ്ജമായി. ക്ഷയരോഗത്തെ ചെറുക്കുകയും സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുകയും ചെയ്യുകയാണ് ജോഷ് ടീമിന്റെ

0: ലക്ഷ്യം. ആകാശവാണി FM വാർത്തകൾ.
1: ശാസ്ത്രദീപ്തി.
2: ഗോയിങ് സൗത്ത് എന്ന് ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്. അതായത് താഴേക്ക് വീഴുന്നു എന്നർത്ഥം. നമ്മുടെ ഭൂപടം നോക്കിയാൽ സ്വാഭാവികമായും വടക്കൻ ഭാഗം ഭൂപടത്തിന്റെ മുകൾ ഭാഗത്തും തെക്കൻ ഭാഗമാകട്ടെ താഴെയുമാണ് കാണാൻ കഴിയുന്നത്. ഉരുണ്ട ഭൂമിയെ സംബന്ധിച്ച് അങ്ങനെ മുകളിലും താഴെയുമെന്നുണ്ടോ? ആരാണ് അങ്ങനെ ഒരു പ്രയോഗം അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയെടുത്തത്? അവിടെയുള്ള മുകളിൽ താഴെ എന്ന വ്യത്യാസം പോലും വടക്കൻ ലോകരാജ്യങ്ങളുടെ അധീശത്വത്തിന്റെ പ്രതീകമായി കണക്കാക്കാൻ കഴിയും. ഏറ്റവും അധികം സമ്പത്തുള്ള രാജ്യങ്ങൾ, ശക്തമായ രാജ്യങ്ങൾ, വീറ്റോ പവറുള്ള രാജ്യങ്ങൾ എന്നിവയെല്ലാം വടക്കൻ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവും മൂലം അതിൻ്റെ എല്ലാ ഭവിഷ്യത്തും അനുഭവിക്കുന്നതാരാണ്? അതിലേറെയും തെക്കൻ ഭാഗത്തുള്ള രാജ്യങ്ങൾ തന്നെയാണ്. ഇത്തരത്തിൽ വടക്കു തെക്കൻ അവകാശവാദങ്ങൾ മുറുകുമ്പോൾ പുതിയ വാർത്തകൾ വരുന്നത് 457 വർഷം പഴക്കമുള്ള നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഭൂപടം മാറ്റി വരയ്ക്കാൻ പോകുന്നു എന്നതിലേക്കാണ്. നമ്മുടെ മനസ്സിൽ പതിഞ്ഞുപോയ ഭൂഖണ്ഡങ്ങളുടെ വലുപ്പത്തിന് ഇനി മാറ്റം വരാൻ പോകുന്നു എന്നർത്ഥം. 1569 ഫ്ലെമിഷ് ഭൂമിശാസ്ത്രജ്ഞൻ ജെറാർഡ് മെർക്കാറ്റർ സമുദ്രത്തിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിനും ലോക പര്യടനത്തിനുമായി ഒരു ഭൂപടം നിർമ്മിച്ചു. മെർക്കാറ്റർ മാപ്പ് അല്ലെങ്കിൽ മെർക്കാറ്റർ പ്രൊജക്ഷൻ എന്നാണ് അത് അറിയപ്പെട്ടത്. ഗോളത്തിൻ്റെ രൂപത്തിൽ നിന്നും മേശയ്ക്കു മുകളിൽ വിരിച്ചു വയ്ക്കുവാൻ കഴിയുന്ന ഒരു 2D രൂപം. എന്നാൽ ഒരു ഗോളം മുറിച്ച് അത് പരന്ന കടലാസു പോലെ ആക്കുമ്പോൾ ചില ഭാഗങ്ങൾ വശങ്ങളിലേക്ക് നീണ്ടു വലിഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നും. ഇവിടെയുമോ സംഭവിച്ചു. ഭൂമത്യരേഖയുടെ വടക്കു ഭാഗത്തുള്ള ഭൂഖണ്ഡങ്ങൾ വലിപ്പം കൂടിയതായി കാണപ്പെട്ടു. ഇതിൽ പ്രദേശങ്ങൾ റംപ് വരകൾ എന്ന നേർരേഖയിൽ വരച്ചതിനാൽ അത് യാത്രികർക്ക് ഉപയോഗിക്കാൻ എളുപ്പമായിരുന്നു. അങ്ങനെ ആ ഭൂപടം 18th century യാത്രികർ വ്യാപകമായി ഉപയോഗിക്കാനും തുടങ്ങി. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള ഭൂപടങ്ങൾ പിന്നെയും ഉണ്ടായി. ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ശാസ്ത്രശാഖയെ കാർട്ടോഗ്രാഫി എന്നാണ് പറയുന്നത്. എന്നാൽ പിന്നീടാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോരായ്മ ലോകം തിരിച്ചറിഞ്ഞത്. ഭൂമധ്യരേഖയിൽ നിന്നും തെക്കോട്ടുള്ള രാജ്യങ്ങളെ അതിൽ ചെറുതാക്കി രേഖപ്പെടുത്തുകയും വടക്കൻ പ്രദേശത്തുള്ള രാജ്യങ്ങളുടെ വലുപ്പം വലുതാക്കി കാണിക്കുകയുമാണ് ഉണ്ടായത്. ധ്രുവങ്ങളോട് ചേർന്നുള്ള വടക്കേ അമേരിക്ക, യൂറോപ്പ്, റഷ്യ, ഗ്രീൻലാൻഡ് എന്നീ പ്രദേശങ്ങൾ യഥാർത്ഥത്തേക്കാൾ വളരെ വലുതായി കാണപ്പെട്ടു. എന്നാൽ ഭൂമധ്യരേഖയ്ക്കടുത്തുള്ള ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, ദക്ഷിണേഷ്യ തുടങ്ങിയ മേഖലകൾ താരതമ്യേന ചെറുതായും തോന്നും. ഉദാഹരണത്തിന്, ഗ്രീൻലാൻഡ് എന്ന രാജ്യത്തേക്കാൾ 14 times വലുതാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡം. എന്നാൽ ഭൂപടത്തിൽ ഇവ രണ്ടും ഒരേ വലുപ്പത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ വടക്കേ അമേരിക്കയേക്കാൾ ചെറുതായിട്ടാണ് തെക്കേ അമേരിക്ക ഭൂപടത്തിൽ കാണുന്നത്. എന്നാൽ ആ ഭൂഖണ്ഡങ്ങൾ തമ്മിൽ ഭൂപടത്തിൽ കാണുന്ന വലുപ്പ വ്യത്യാസമില്ല. ഈ വ്യത്യാസം ഒരു സൂചനയായി വിലയിരുത്താം. യൂറോപ്പും വടക്കേ അമേരിക്കയും ഒക്കെ ഉൾപ്പെട്ട 1st world ഉൾപ്പെടുന്ന പ്രദേശം സ്വാഭാവികമായി ഉണ്ടായെടുത്ത സാമ്പത്തികവും ബൗദ്ധികവും മനഃശാസ്ത്രപരവുമായ ഒരു മേൽക്കൈ നേടിയെടുത്തതായി കാണുവാൻ കഴിയും. 164 പിന്തുണ അറിയിച്ചപ്പോൾ എതിർത്ത് വോട്ട് ചെയ്ത ഒരൊറ്റ രാജ്യം മാത്രം അമേരിക്ക. എന്നാൽ ഐക്യരാഷ്ട്ര സംഘടന ആ മേൽക്കൈക്ക് തടയിട്ടിരിക്കുകയാണ്. ആഫ്രിക്കൻ വൻകരയും ഇന്ത്യയും ഉൾപ്പെടുന്ന ഗ്ലോബൽ തെക്കൻ രാജ്യങ്ങളെ സാധാരണ വലുപ്പത്തിൽ നിന്നും കുറച്ച് കാണിച്ച് യൂറോപ്യൻ രാജ്യങ്ങളെയും വടക്കേ അമേരിക്കയും ഭീമാകാരന്മാരായി ചിത്രീകരിച്ച ആ പഴയ ഭൂപടം മാറ്റുവാൻ ഐക്യരാഷ്ട്ര സംഘടന വോട്ടെടുപ്പിലൂടെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനു പകരമായാണ് കോഗ്നിറ്റീവ് ജസ്റ്റിസ്, അതായത് ചരിത്രപരവും ബുദ്ധിപരവുമായ നീതി എന്ന പേരിൽ പുതിയ ഭൂപടത്തിന് ജന്മം നൽകാൻ ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. വൻകരയുടെ യഥാർത്ഥ വിസ്തൃതി കാണിക്കുന്ന ഈക്വൽ എർത്ത് പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഈക്വൽ ഏരിയ മാപ്പുകൾ പ്രോത്സാഹിപ്പിക്കുവാനാണ് UN പ്രമേയം ആവശ്യപ്പെടുന്നത്.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. ഈ പരിപാടിയുടെ പ്രായോജകർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, MG റോഡ്, എറണാകുളം.
1: ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ജീവിതം എന്നും ആരോഗ്യപൂർണ്ണമാവട്ടെ.
0: മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
1: എന്നും ഉറച്ച വിശ്വാസത്തോടെയുള്ള രോഗീ പരിചരണം, അന്തർദേശീയ ഗുണനിലവാരം, അതും മിതമായ നിരക്കിൽ.
0: വിശ്വാസ്യത, സുതാര്യത, നന്മ, ബഹുമാനം, ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആതുര സേവനം. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത്.

0: കെയർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, വേൾഡ് ക്ലാസ് ഹെൽത്ത് കെയർ ആൻഡ് ആൻ എക്സ്പീരിയൻസ് വർത്ത് എ ലൈഫ് ടൈം.
1: സ്തനാർബുദവും മിഥ്യാധാരണകളും ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ വരുൺ രാജനുമായി അഭിമുഖം.
2: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് സ്തനാർബുദത്തെക്കുറിച്ചും സ്തനാർബുദത്തെക്കുറിച്ചുള്ള ചില മിഥ്യാധാരണകളെക്കുറിച്ചുമാണ്. നമുക്കറിയാം, ഒക്ടോബർ എന്ന് പറയുമ്പോൾ സ്തനാർബുദ ബോധവൽക്കരണ മാസം കൂടിയാണ്. ഒക്ടോബർ 1 മുതൽ 31 വരെ ഒരുപാട് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ് ഈ പ്രക്ഷേപണം. ഒരുപക്ഷെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു അർബുദ രോഗമായി സ്തനാർബുദത്തെ വിശേഷിപ്പിക്കാറുണ്ട്. ഏറ്റവും വലിയൊരു മിഥ്യാധാരണ എന്ന് പറയുമ്പോൾ സ്തനാർബുദം വരുന്നത് പ്രായം കൂടിയവരിലാണ്, അതല്ലെങ്കിൽ പ്രായം കൂടിയ സ്ത്രീകളിൽ മാത്രം കാണുന്ന ഒരു അസുഖമാണ് സ്തനാർബുദം എന്നൊരു മിഥ്യാധാരണയുണ്ട്. ഇതേക്കുറിച്ചൊന്ന് വിശദമാക്കാമോ ഡോക്ടർ?
3: തീർച്ചയായിട്ടും. അതായത്, ഇപ്പൊ പറഞ്ഞ പോലെ, അതെ, സ്തനാർബുദം ഏറ്റവും കൂടുതൽ കാണുന്നത് പ്രായമായവരിൽ തന്നെയാണ്. സാധാരണ 60 വയസ്സ് കഴിഞ്ഞവരിലാണ് ഇത് സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത്. പക്ഷേ പ്രായമായവരിൽ മാത്രമേ ഈ ക്യാൻസർ വരുള്ളൂ എന്നുള്ളതാണ് ഒരു തെറ്റിദ്ധാരണ. കാരണം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ആ ഒരു പാറ്റേൺ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം 50കളിലുള്ള സ്ത്രീകളിലും ഒക്കെ ഒരുപാട് ഈ ക്യാൻസർ കാണുന്നുണ്ട്. അതിനേക്കാൾ നമുക്ക് ആശങ്കാജനകമായിട്ടുള്ളത് ഈ ചെറുപ്പക്കാരികളിൽ, 20-ഉം 30-ഉം വയസ്സുള്ള സ്ത്രീകളിലും ഈ സ്തനാർബുദം ഇന്ന് കണ്ടുവരുന്നുണ്ട്. അത് നമ്മുടെ മാറിയ ജീവിതശൈലി, പിന്നെ പാരമ്പര്യമായിട്ടുള്ള കാരണങ്ങളും എല്ലാം അതിനൊരു കാരണമാകാം. അപ്പോൾ ഇത് ചെറുപ്പക്കാരിലും ഈ ക്യാൻസർ ഉണ്ടാകാം എന്നുള്ളതാണ് ഏറ്റവും വലിയ മെസ്സേജ്. കാരണം ഇത് ഞാൻ പ്രത്യേകം പറയാൻ കാര്യം, നമ്മൾ കോളേജുകളിലൊക്കെ ക്യാൻസർ ബോധവൽക്കരണത്തിന് പോകുമ്പോൾ സാധാരണ കുട്ടികളുടെ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഇത് ഞങ്ങളെയൊന്നും ബാധിക്കുന്ന ഒരു കാര്യമല്ല, ഇത് പ്രായമുള്ളവരെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണെന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അപ്പം അത് ശരിയല്ല. ശരിക്കും ഇത് ചെറുപ്പക്കാരിലും ഉണ്ടാകാം.
2: സാധാരണ പറയാറുണ്ട് ഡോക്ടർ, ഇപ്പോൾ പറഞ്ഞു പാരമ്പര്യം ഇതിലൊരു ഘടകമാണെന്ന്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലിയിൽ ആർക്കും ഇല്ല സ്തനാർബുദം അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ, അതുകൊണ്ട് ഞാൻ പേടിക്കേണ്ട കാര്യമില്ല, എനിക്കതിനുള്ള ജീനില്ല എന്ന് വിശ്വസിക്കുന്ന ചിലരും ഉണ്ട്, ഇൻഫോംഡ് ആയ ചിലര്. അത് എത്രമാത്രം ശരിയാണ്? ഇപ്പൊ ഫാമിലിയിൽ ആർക്കും ഇല്ല എന്ന് പറഞ്ഞ് സ്തനാർബുദം വരില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുമോ?
3: ഇല്ല. കാരണം ഇതും ആൾക്കാരുടെ ഒരു ചിന്താഗതിയാണ്. കാരണം എൻ്റെ കുടുംബത്തിൽ ആർക്കും ഈ ക്യാൻസർ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് എനിക്കും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ ചെക്കപ്പിനൊന്നും പോകാത്ത ആൾക്കാരും ഉണ്ട്. ഇതേപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമില്ല, കാരണം ഞങ്ങളുടെ വീട്ടിൽ ആർക്കും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, സ്തനാർബുദം പാരമ്പര്യമായിട്ടുണ്ടാകാം, പക്ഷേ അത് ഒരു 5 മുതൽ 10% ആൾക്കാരിൽ മാത്രമേ ഉണ്ടാകുള്ളൂ. ബാക്കി 90% ആൾക്കാരിലും സ്തനാർബുദം വരുന്നത് പാരമ്പര്യം കൊണ്ടല്ല. അപ്പം നമുക്ക് ആർക്ക് വേണമെങ്കിൽ വരാം. അത് പല കാര്യങ്ങൾ കൊണ്ടാകാം, നമ്മുടെ ജീവിതശൈലിയും കൊണ്ടാകാം, മറ്റുള്ള നമ്മുടെ അസുഖത്തിന്റെ ഭാഗമായിട്ടാകാം. അപ്പം ആരും അതിൽ നിന്ന് മുക്തരല്ല, ആർക്ക് വേണമെങ്കിലും ഇതുണ്ടാകാം.
2: ഈ പാരമ്പര്യം കൊണ്ടുണ്ടാകുന്ന ഈ ജീൻ മ്യൂട്ടേഷൻ BRCA1 BRCA2 എന്ന് പറയുന്ന അത് മാത്രമേ വരുന്നുള്ളൂ അല്ലേ? ആ വിഭാഗം
3: അതാണ് പ്രധാനമായിട്ടും അത്. പക്ഷെ ഒരു 5 മുതൽ 10% ആൾക്കാരിൽ മാത്രമേ അതങ്ങനെ പാരമ്പര്യമായിട്ട് കുടുംബത്തിൽ പല ആൾക്കാർക്ക് അത് ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ അണ്ടാശയ ക്യാൻസർ ഒക്കെ ഈ ജീനിന്റെ ഒരു വ്യതിയാനം കൊണ്ട് വരാം. പക്ഷെ ബാക്കി ഒരു 90% ആൾക്കാരിലും നമുക്ക് കാരണമൊന്നുമില്ലാതെ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആർക്കും ആഴ്ചയിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഈ അസുഖം വരാം.
2: ഈ സാധാരണ സ്തന പരിശോധന എന്ന് പറയുമ്പോൾ ആദ്യം ഡോക്ടർമാർ ഉദ്ദേശിക്കാറുണ്ട് വീട്ടിൽ സ്വയം പരിശോധിക്കാൻ, അതല്ലെങ്കിൽ നമ്മൾ ആശുപത്രിയിൽ പോയിട്ട് ഒരു മാമോഗ്രാം ചെയ്യാൻ പറയും. ഈ മാമോഗ്രാം പലപ്പോഴും വേദനജനകമാണ്, അതല്ലെങ്കിൽ അത് ശരീരത്തിന് കേടാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു പരിശോധനയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് സ്ത്രീകൾ ശ്രമിക്കാറുള്ളത്. ഇത് ഒരു മിഥ്യാധാരണയാണോ? ശരിക്കും ഇത് ആരോഗ്യത്തിന് ഹാനികരമാണോ ഈ മാമോഗ്രാം പരിശോധന?
3: മിക്ക ആൾക്കാരിലും, അതായത്, ഒന്ന് മാമോഗ്രാം ടെസ്റ്റിന് പോകാൻ വേണ്ടിയുള്ള ഒരു മടി, പിന്നെ 2, ഇത് ഭയങ്കര വേദനാജനകമാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. 3, ഇതും കൊണ്ട് നമുക്ക് ഹാംഫുൾ ആകാം, അല്ലെങ്കിൽ ഇതും കൊണ്ട് റേഡിയേഷൻ ഉണ്ടാകാം, നമ്മുടെ ശരീരത്തിന് ദൂഷ്യമാകുന്ന നമുക്ക് പറയുന്ന പല ആഴ്ചയിൽ എന്താ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഒരുപാട് മെസ്സേജുകളുണ്ട്. അത് വളരെ തെറ്റാണ്. മാമോഗ്രാം വളരെ സേഫ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. എക്സ്റേ പരിശോധനയാണ്, നമ്മുടെ സ്തനങ്ങളുടെ എക്സ്റേ പരിശോധനയാണ് മാമോഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ വേറെ എന്തൊക്കെ കാര്യങ്ങൾക്ക് എക്സ്റേ എടുക്കുന്നു അല്ലേ? നമുക്ക് നെഞ്ചിന്റെ എക്സ്റേ എടുക്കാം, ഒന്ന് വീണു കഴിഞ്ഞാൽ കാലിന്റെ എക്സ്റേ എടുക്കാം. പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഡോസിലുള്ള, നമ്മുടെ ശരീരത്തിന് ഒട്ടും ദൂഷ്യം ഉണ്ടാകാത്ത രീതിയിലുള്ള റേഡിയേഷനാണ് മാമോഗ്രാമിനകത്തുള്ളത്. അത് മാത്രമല്ല, പിന്നെയുള്ള ഒരു തെറ്റിദ്ധാരണ ഇത് വേദന ഉണ്ടാകാമെന്നുള്ളതാണ്. അതായത്, നമുക്ക് സ്തനം ഈ ഒരു മെഷീൻ്റെ ശരിക്കും പ്രസ് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു അസ്വസ്ഥത ഉണ്ടാകാറ്. പക്ഷേ ഇപ്പോഴത്തെ ആധുനിക മെഷീനിലൊന്നും അങ്ങനെയുള്ളൂ, അല്ലെങ്കിൽ ടെക്നിക്കലി അയച്ചിലെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മാമോഗ്രാം ഒന്നും അങ്ങനെ വലിയൊരു വേദന ഉണ്ടാക്കുന്നതല്ല. നമുക്കൊരു കുറച്ച് സെക്കൻഡുകൾക്ക് ഒരു എന്താ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഒരു
2: അസ്വസ്ഥതയുണ്ടാക്കാം.
3: അതുമാത്രമേ ഉള്ളൂ. പിന്നെ അത് ചെയ്യേണ്ട സമയങ്ങൾ, എല്ലാ സമയമുള്ള നമ്മുടെ പീരീഡ്സിന്റെ ഒക്കെ സമയം നോക്കിയിട്ടാണ് സ്ത്രീകൾക്ക് അത് ചെയ്യേണ്ടത്. അപ്പം അത് ഒട്ടും നമുക്ക് ശരീരത്തിന്

0: ദൂഷ്യമുള്ളതല്ല, അത് വേദന ഉണ്ടാക്കുന്നതല്ല, ഒരു കുറച്ച് നിമിഷങ്ങളത്തേക്ക് മാത്രമുള്ള ഒരു അസ്വസ്ഥത മാത്രമേ ഉണ്ടാക്കാറുള്ളൂ.
1: ഇപ്പം നമുക്കൊരു മാമോഗ്രാം പരിശോധന വളരെ പെർഫെക്റ്റ് ആണ്, കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നീട് ഇനി മാമോഗ്രാം ചെയ്യേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ?
0: അതാണ് സാധാരണയായിട്ട് ആക്ച്വലി കണ്ടുവരാറുള്ളത്. നമ്മൾ സാധാരണ എല്ലാവരോടും പറയാറുള്ളത് 40-45 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ വർഷവും ശരിക്കും സ്ത്രീകൾ മാമോഗ്രാം ചെയ്യണമെന്നാണ് പറയുക. അപ്പം സാധാരണയായിട്ട് ഇതെല്ലാം കേട്ടിട്ട് മിക്ക ആൾക്കാരും പോയി വന്നെങ്കിൽ സ്വന്തം താല്പര്യപ്രകാരം അല്ലെങ്കിൽ വേറെ ആരും നിർബന്ധിച്ചിട്ട് പോയി മാമോഗ്രാം ചെയ്യാം, എന്നിട്ട് നോർമലാണെന്ന് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മാക്സിമം ഒന്നുകൂടെ ചെയ്തേക്കാം, അടുത്ത വർഷം ഒന്നുകൂടെ ചെയ്തേക്കാം. പക്ഷേ 2 പ്രാവശ്യമൊക്കെ നോർമലാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ മിക്ക ആൾക്കാരും അങ്ങ് നിർത്തും. പക്ഷേ അത് ഏറ്റവും വലിയ തെറ്റാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് പ്രായം കൂടുന്തോറുമാണ് ഈ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലുള്ളത്. നമ്മൾ 1-2 പ്രാവശ്യം നമ്മുടെ മാമോഗ്രാം നോർമലായി എന്ന് വിചാരിച്ചിട്ട് നമുക്കിത് അസുഖം ഇനി ഉണ്ടാവില്ല എന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 1-2 പ്രാവശ്യം ചെയ്തിട്ട് നോർമലാണെങ്കിൽ പിന്നെ നമുക്ക് 2 വർഷത്തിലൊരിക്കലാക്കി മാറ്റാം. എല്ലാ വർഷവും ചെയ്യുന്നതിന് പകരം നമുക്ക് 2 വർഷത്തിലൊരിക്കെങ്കിലും ആക്കി മാറ്റാം. പക്ഷേ അത് നിർത്തുക എന്നുള്ളത് ഒരിക്കലും ഒരു നല്ല തീരുമാനമല്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറായിട്ട് ഇപ്പോൾ ഒരു 55 വയസ്സുള്ളൊരു സ്ത്രീ വരുമ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ആൻസറാണ് നിങ്ങൾ മാമോഗ്രാം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയും, ആ ഞങ്ങൾ 5 വർഷം മുമ്പ് ചെയ്തിരുന്നു, അന്ന് നോർമലാണെന്ന് ഡോക്ടർ പറഞ്ഞു, പിന്നെ അതിന് ശേഷം ചെയ്തില്ല എന്ന് പറയും. അപ്പോൾ അന്ന് എന്തുകൊണ്ട് കണ്ടെത്തിയില്ല, അങ്ങനെ പല ചോദ്യങ്ങളും ഇങ്ങോട്ട് ചോദിക്കും. പക്ഷേ അന്ന് നോർമലാണെന്ന് വിചാരിച്ചിട്ട് പിന്നീട് ഉണ്ടാവില്ല എന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓരോ വർഷവും അല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുതൽ ചെയ്യാൻ പറയുന്നത്. നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ചികിത്സയും എളുപ്പമായിരിക്കും, അസുഖം മാറാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും.
1: ഇപ്പം നമ്മൾ മാമോഗ്രാം ചെയ്തു, നമുക്കൊരു മുഴയുണ്ട് എന്ന് കണ്ടെത്തുന്നു. അപ്പം ഈ മുഴ എന്താണെന്നറിയാൻ ബയോപ്സിക്ക് പോകാൻ ഒരുപക്ഷെ ഡോക്ടർ നിർദ്ദേശിക്കും, അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഫൈൻ നീഡിൽ കുത്തിയെടുത്തിട്ട് പരിശോധിക്കാൻ പറയുകയാണ്. അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഒരു ട്യൂമർ, ഒരു മുഴയുണ്ടെങ്കിൽ അതിൽ ക്യാൻസറിൻ്റെ കൂടുതൽ പടരാൻ ഇടയാക്കും എന്നൊക്കെ ഒരു വിശ്വാസമുണ്ട്. ഇത്തരം ബയോപ്സിക്കായി നിന്ന് മുറിച്ചെടുത്താൽ അത് ശരിയാണോ?
0: തെറ്റാണ്, പൂർണ്ണമായിട്ടും തെറ്റാണ്. കാരണം ഏതൊരു ക്യാൻസറും നമുക്ക് 100% ഉറപ്പിക്കാൻ പറ്റുന്നത് ബയോപ്സിക്കൂടെ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് അതിൽ നിന്ന് ട്രൂ കട്ട് ബയോപ്സി എന്നാ പറയുക. കാരണം ഫൈൻ നീഡിൽ ആസ്പിറേഷൻ ടെസ്റ്റ് ഇപ്പം നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറില്ല. ബയോപ്സി തന്നെയാണ് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ ഏറ്റവും ശരിയായ ടെസ്റ്റ്. അത് നമുക്ക് ഡോക്ടർക്ക് അസുഖം എന്താണെന്ന് കൺഫേം ചെയ്യാനും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, എന്ത് ടൈപ്പ് ക്യാൻസർ ആണ്, അതിൻ്റെ ചികിത്സയൊക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ നമുക്കിതുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പം അതൊരിക്കലും അത് ചെയ്തുകൊണ്ട് നമുക്കൊരിക്കലും അസുഖം സ്പ്രെഡ് ആകാനുള്ള സാധ്യതയില്ല. നമുക്ക് അത് ചെയ്യാതെ മുന്നോട്ട് പോകാനും കഴിയില്ല.
1: ബ്രസ്റ്റ് ക്യാൻസർ സാധാരണ പകരുമോ എന്നൊരു സംശയം പലർക്കും ഉണ്ട്. കാരണം ചിലപ്പോൾ ഒരു ബ്രസ്റ്റിൽ മാത്രമേ വരുന്നുള്ളൂ, അതല്ലെങ്കിൽ മറ്റേതിലേക്ക് പകരാൻ സാധ്യത ഉണ്ടോ? ഒരു ബ്രസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തിലേക്കും ഉടനെ വരുമോ? അത് അതല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ സംശയങ്ങളുണ്ട്. ഇത് എത്രമാത്രം ശരിയാണ്?
0: നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുത, ക്യാൻസർ ഒരിക്കലും ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലോട്ട് പകരുന്ന ഒരു അസുഖമല്ല. നമ്മുടെ ഇൻഫെക്ഷൻ അണുബാധ പോലെ നമുക്കിത് ഒരിക്കലും വേറൊരു രോഗിയിലോട്ട് പകരുന്നൊരു അസുഖമല്ല. മിക്കപ്പോഴും OP-യിലൊക്കെ നമ്മുടെ ക്യാൻസർ ചികിത്സയുടെ സമയത്ത് ഇപ്പോൾ രോഗിയുടെ കൂടെയുള്ള ആൾക്കാർ സ്വകാര്യമായിട്ട് നമ്മളടുത്ത് വന്ന് ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഞങ്ങൾ ഒരു വീട്ടിൽ താമസിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഒരു റൂമിൽ കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ, ഞങ്ങൾക്ക് ക്യാൻസർ വരുമോ എന്നുള്ളത്. എല്ലാവരും അവരുടെ ആഗ്രഹം കൊണ്ട് ചോദിക്കുന്നതാണ്. പക്ഷേ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇത് ഒരിക്കലും ഒരാളിൽ നിന്ന് വേറൊരാളിലോട്ട് ഈ അസുഖം പകരുന്നൊരു അസുഖമല്ല. നിങ്ങൾക്ക് രോഗിയുടെ കൂടെ തന്നെ താമസിക്കാം, ഒരു കട്ടിൽ കിടന്നുറങ്ങാം, അല്ലെങ്കിൽ ഒരേ പ്ലേറ്റിൽ നിന്ന് ആഹാരം കഴിക്കാം. അതൊന്നും നമ്മൾ ഈ അസുഖവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആകുലതയെ ആകാൻ പാടില്ല. നമ്മൾ ശരിക്കും രോഗിയെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. നമുക്ക് ഒരിക്കലും അവരെ മാറ്റി നിർത്തുകയല്ല വേണ്ടത്, രോഗിയെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. ഒരിക്കലും മറ്റൊരാളിലോട്ട് സ്പ്രെഡ് ആകുന്ന ഒരു അസുഖമല്ല ക്യാൻസർ.
1: ഈ സ്ഥാനാർബുദമുള്ള വ്യക്തിക്ക് തീർച്ചയായും സ്ഥാനത്തിൽ കടുത്ത വേദന ഉണ്ടാകും എന്നൊരു ധാരണയുണ്ട്. ഇത് എല്ലാവർക്കും ഒരുപോലെ കടുത്ത വേദന ഉണ്ടായിക്കൊള്ളണം എന്നുണ്ടോ?
0: സ്ഥാനാർബുദം ശരിക്കും വേദനയായിട്ട് വലിയ ബന്ധമില്ല. കാരണം വേദന ഇല്ലാത്ത മുഴയായിട്ടാണ് സാധാരണഗതി സ്ഥാനാർബുദം ഉണ്ടാകുന്നത്. വേദനയുള്ള മുഴകൾ സ്ത്രീകളിൽ ഉണ്ടാകാം, പക്ഷെ അത് കൂടുതലും ആ ഹോർമോണിന്റെ വ്യതിയാനം അനുസരിച്ചിട്ടും അവരുടെ പീരിയഡ്സിന്റെ സമയത്തിനൊക്കെ അനുസരിച്ചിട്ടുണ്ടാകുന്ന ബാക്കി ബ്രസ്റ്റിൽ വരുന്ന ക്യാൻസർ അല്ലാത്ത അസുഖങ്ങളുണ്ട്. ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് അല്ലെങ്കിൽ ഫൈബ്രോ അഡിനോമ, ഇതുപോലുള്ള രോഗങ്ങളിലാണ് സാധാരണ ബ്രസ്റ്റിൽ പെയിൻ വരുന്നത്. സാധാരണ ക്യാൻസറിൽ പെയിൻ ഇല്ലാത്ത മുഴയായിട്ടാണ് ഉണ്ടാകുന്നത്.
1: ഇപ്പോൾ നമ്മൾ കൺഫർമേഷനായി ബ്രസ്റ്റ് ക്യാൻസർ ആണ് തീരുമാനമായി, ചിലപ്പോൾ ഡോക്ടർമാർ കീമോതെറാപ്പി പറയും. അപ്പോൾ ഈ കീമോതെറാപ്പി പറയുമ്പോൾ അത് പേഷ്യൻറ്റിന് കൂടുതൽ ഹാനികരമാണെന്നൊരു ചിന്തയുണ്ട്. അവരുടെ ശരീരം നല്ല കോശങ്ങൾ നശിച്ചു പോവും, വളരെ വീക്കാവും, ക്ഷീണം വരും, അവർക്ക് മറ്റു പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും, ചിലപ്പോൾ കിടപ്പ് രോഗിയായി പോകും, ഇങ്ങനെയൊക്കെ സംശയമുണ്ട്. ഇത് എത്രമാത്രം ശരിയാണ്?
0: അതും നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ മനസ്സിലുള്ള ഒരു പേടി കൊണ്ടാണ്. അതായത് പണ്ടുമുതലെ അവർ കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ അത് രോഗിയെ അങ്ങ് വല്ലാണ്ട് കിടപ്പിലായി പോകുന്ന രീതിയിലുള്ള ചികിത്സയാണെന്നുള്ള തെറ്റിദ്ധാരണകൾ കൊണ്ടാണ്. ക്യാൻസറിൻ്റെ ചികിത്സ

0: മൂന്ന് രീതിയിലാണ്, അതായത് ഓപ്പറേഷൻ, ചികിത്സ അല്ലെങ്കിൽ സർജറി, റേഡിയേഷൻ, കീമോതെറാപ്പി. ഇത് മൂന്നും മൂന്ന് രീതിയിൽ എഫക്റ്റീവ് ആകുന്ന ചികിത്സയാണ്. അപ്പം അത് കീമോതെറാപ്പി എന്ന് പറയുന്ന ആൾക്കാരുടെ മനസ്സിലെ പേടി കൊണ്ടാണ് അവരിത് ചോദിക്കുന്നത്. ഇതൊരിക്കലും രോഗിയെ തളർത്തിക്കളയുന്നൊരു ഒരു ചികിത്സയല്ല, ഇത് മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സയാണ്. ഓരോ രോഗിയുടെയും ആരോഗ്യവും അവരുടെ ഹൈറ്റും വെയ്റ്റും ഒക്കെ നോക്കിയിട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള, അവർക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ഡോസ് ആയിരിക്കും ആ രോഗിക്ക് അത് കൊടുക്കുക. അപ്പം താൽക്കാലികമായി ഉണ്ടാകുന്ന ചെറിയ ബുദ്ധിമുട്ടുകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആധുനിക ഓങ്കോളജി ചികിത്സയിൽ മിക്ക ആൾക്കാർക്കും കീമോതെറാപ്പി വലിയ കുഴപ്പമില്ലാതെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. നമ്മുടെ ഉദ്ദേശം ശരിക്കും രോഗം മാറുക എന്നുള്ളതാണല്ലോ. അപ്പം ഇതൊരിക്കലും രോഗിയെ തളർത്തിക്കിടത്തുന്നതല്ല, നമുക്ക് അസുഖം ചുരുക്കി, അസുഖം കൺട്രോളാക്കി രോഗിയെ അസുഖത്തിൽ നിന്ന് മുക്തമാക്കാൻ സഹായിക്കുന്ന ഒരു വളരെ വിലപ്പെട്ട ഒരു ഒരു ചികിത്സാ രീതിയാണ് കീമോതെറാപ്പി.
1: ഈ കീമോതെറാപ്പി എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത് പോലും പലർക്കും സംശയമാണ്. ഇത് മറ്റെന്തോ ഒരു ശസ്ത്രക്രിയ പോലെ ഒരു ചികിത്സയാണ്, ആശുപത്രി വാസം വേണ്ടി വരുമോ? ഒരുപക്ഷെ നമുക്ക് ഇൻപേഷ്യന്റ് ആയിട്ട് തന്നെ ഈ കീമോതെറാപ്പി ചെയ്തു പോകാൻ കഴിയുന്നതാണ് പലപ്പോഴും, അല്ലേ?
0: അതെ, ഈ പറഞ്ഞ വളരെ ശരിയാണ്. കാരണം കീമോതെറാപ്പി എന്താണെന്ന് മിക്കവർക്കും അറിയില്ല, പക്ഷെ എന്നാലും ഒരു പേടി മാത്രമായിരിക്കും അവർക്കുള്ളത്. കാരണം ഇതൊരു ഓപ്പറേഷൻ പോലെ ഒരു ഒരു ചികിത്സയാണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. കാരണം ഈ പേര് മാത്രമുള്ള പേടി മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത്. ഇത് ഡ്രിപ്പായിട്ടുള്ള ഇഞ്ചക്ഷൻ ആണ്,
1: ഐ വി ഇഞ്ചക്ഷൻ.
0: അതെ അതെ, അഡ്മിറ്റ് ആകേണ്ട ആവശ്യമില്ല, ഇത് എടുത്തിട്ട് പോകാവുന്നതാണ്. അപ്പം പക്ഷേ ഈ പറഞ്ഞ കീമോതെറാപ്പി പല രീതിയിലുള്ള മെഡിസിൻസ് ഉണ്ട്. അത് ഓരോ ആൾക്കാരുടെ അസുഖത്തിൻ്റെ സ്റ്റേജും അവരുടെ പ്രായവും എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഏത് രീതിയിലുള്ള കീമോതെറാപ്പി നമ്മൾ കൊടുക്കണമെന്ന് ഓങ്കോളജിസ്റ്റ് തീരുമാനിക്കുക.
1: ഈ സാധാരണ ഇതിനോടൊപ്പം തന്നെ ഹോർമോൺ തെറാപ്പിയെ കുറിച്ചും പറയാറുണ്ട്. അപ്പോൾ ഈ ഹോർമോൺ തെറാപ്പി സ്ത്രീകൾക്ക് നിർദ്ദേശിക്കുമ്പോൾ അവരുടെ ഭാരത്തിൽ വലിയ വ്യത്യാസം വരുമോ എന്നൊരു സംശയം പലർക്കും.
0: അതെ അതെ അതെ,
1: അവർ സൗന്ദര്യത്തെക്കുറിച്ച് ഒരുപക്ഷെ കൂടുതൽ ആകാംക്ഷയുള്ളവരായതുകൊണ്ട്, ആശങ്കയുള്ളവരായതുകൊണ്ട് ഹോർമോൺ തെറാപ്പിക്ക് പലർക്കും ഒരു വൈമനസ്യം ഉണ്ടാകാം. ഇത് എത്രമാത്രം ശരിയാണ്?
0: അതായത് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചികിത്സയാണ് ഹോർമോണൽ തെറാപ്പി. കാരണം മിക്ക ബ്രസ്റ്റ് ക്യാൻസറുകളുടെയും കാരണം നമ്മുടെ സ്ത്രീ ഹോർമോണുകളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാകാം. അപ്പം ഈ ഹോർമോൺ തെറാപ്പിയും നമുക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ഞങ്ങളിപ്പോൾ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേം ആണെന്നുള്ളതേ ഉള്ളൂ. കാരണം മിക്ക ആൾക്കാർ ഹോർമോൺ ആണോ ഇത് കഴിച്ചാൽ ഞങ്ങൾക്ക് വണ്ണം വെക്കും, അല്ലെങ്കിൽ അങ്ങനെ പല ആക്ച്വലി സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇത് ശരിക്കും ആൻറ്റി ഹോർമോൺ ആണ്. ശരിക്കും നമ്മുടെ ഹോർമോണിന് എതിരെ വർക്ക് ചെയ്യുന്ന ടാബ്ലറ്റ് രീതിയിലുള്ള ചികിത്സയാണ് പ്രധാനമായിട്ടും. നമ്മുടെ സ്ത്രീ ഹോർമോണുകൾക്ക് എതിരെ വർക്ക് ചെയ്യുകയും അങ്ങനെ ക്യാൻസർ തിരിച്ചു വരാതിരിക്കാൻ ചെയ്യുന്ന രീതിയിലുള്ള ചികിത്സയാണ് ഹോർമോൺ ചികിത്സ. അതുകൊണ്ട് ഒരിക്കലും സാധാരണഗതിയിൽ ഈ പറയുന്ന വണ്ണം വെക്കാറില്ല. പിന്നെയുള്ള സൈഡ് എഫക്റ്റുകളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഇത് നമുക്ക് ക്യാൻസറിനെ കൺട്രോൾ ചെയ്യാനും ക്യാൻസർ മറ്റേ തിരിച്ചു വരാതിരിക്കാനുള്ള പ്രതിരോധത്തിനും എല്ലാം വളരെ എഫക്റ്റീവായിട്ടുള്ള ചികിത്സയാണ് ഹോർമോൺ ചികിത്സ.
1: ഈ സ്ഥാനാർബുദത്തിൽ പലപ്പോഴും ഈ സ്ഥാനത്തെ പ്രിസർവ് ചെയ്തുകൊണ്ട് നിലനിർത്തിക്കൊണ്ടുള്ള സർജറികൾ ഇന്ന് ആധുനിക കാലത്ത് നിർദ്ദേശിക്കാറുണ്ട്. പക്ഷേ പലർക്കും സംശയം, അങ്ങനെ ഒരിക്കൽ വന്ന സ്ഥാനം മാസ്റ്റെക്ടമി ചെയ്ത് പൂർണ്ണമായി കളയുന്നതല്ലേ നല്ലതെന്ന് പലർക്കും സംശയം വരാം. അത് ശരിക്കും എങ്ങനെയാണ്? ഒരു സ്ഥാനത്തെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് ചെയ്ത സർജറിയും അതേ ഫലം തന്നെ നൽകില്ലേ?
0: പിന്നെ തീർച്ചയായിട്ടും അതും ഇപ്പം കൃത്യമായിട്ട് ആൾക്കാർക്ക് അതിനെപ്പറ്റിയുള്ള ഒരു അവബോധം എത്താത്തത് കൊണ്ടാണ്. കാരണം പണ്ടായിരുന്നു നമുക്കിപ്പോൾ ഒരു കാലിലൊരു ട്യൂമർ വന്നാൽ കാല് മുഴുവൻ വെട്ടിമാറ്റുക എന്നുള്ളതായിരുന്നു പണ്ടത്തെ ചികിത്സ. അതുപോലെ ബ്രസ്റ്റ് എന്ന് പറയുന്ന സ്ത്രീകളുടെ ഒരു വിലപ്പെട്ട ഓർഗനാണ്, അവയവമാണ്. അത് അവരുടെ ബോഡി ഇമേജിനും അല്ലെങ്കിൽ കോൺഫിഡൻസിനും ഒക്കെ, അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിക്ക് തന്നെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് ബ്രസ്റ്റ്. അതത്ര നിസ്സാരമായിട്ട് അങ്ങ് റിമൂവ് ചെയ്യുന്നത് ഇപ്പോഴത്തെ കാലത്ത് ആരും ചെയ്യാറില്ല. ശരിക്കും ഓങ്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഓങ്കോ സർജൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ബ്രസ്റ്റ് മാക്സിമം സേവ് ചെയ്യാനായിരിക്കും എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം ആ ഒരു ഓർഗൺ നമുക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ക്യാൻസർ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാനും ബ്രസ്റ്റ് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യുന്നതിൻ്റെ അതേ റിസൾട്ട് തന്നെ നമുക്ക് ഇപ്പോഴത്തെ ചികിത്സയെക്കൂടെ ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ ഉള്ളൊരു മുഴയ്ക്ക് വേണ്ടി ഒരാളുടെ എൻ്റയർ സ്തനം അല്ലെങ്കിൽ മുഴുവനായിട്ട് സ്തനം നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ട്യൂമർ മാത്രം മാറ്റി നമുക്ക് ബാക്കിയുള്ള ചികിത്സയെക്കൂടെ ഈ സ്തനം മാറ്റി നമുക്ക് ഉണ്ടാകുന്ന അതേ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പം നമ്മുടെയൊക്കെ ഇപ്പം ശരിക്കും 90% ബ്രസ്റ്റ് ക്യാൻസറുകളിൽ നമ്മൾ സ്തനം മാറ്റാതിരിക്കാനായിരിക്കും നോക്കുക. കാരണം ഇവരൊക്കെ ഇനിയും വർഷങ്ങളോളം ഇനിയും ജീവിക്കുകയും മുന്നോട്ട് അവരുടെ സാധാരണ ജോലിയും അവരുടെ പ്രൊഫഷനും അവരുടെ ഫാമിലി ലൈഫുമായിട്ട് മുന്നോട്ട് പോകേണ്ട ആൾക്കാരാണ്. അപ്പോൾ അവരുടെ സ്തനം സേവ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ നോർമൽ അവരുടെ ബോഡി ഇമേജ് പിന്നെ അവരുടെ കോൺഫിഡൻസ് പേഴ്സണാലിറ്റിയൊക്കെ പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഓങ്കോളജി ഞങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്.
1: ഡോക്ടർ ഇപ്പോൾ പറയുന്നുണ്ടായി ക്യാൻസർ വന്നാലും വർഷങ്ങളോളം മുമ്പോട്ട് പോകേണ്ടവരാണ് അവരെല്ലാം. പക്ഷെ ഒരു സ്റ്റേജ് 4 ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഇതിന് ചികിത്സ നൽകിയിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്നവരുമില്ല. ഇതെത്രമാത്രം ശരിയാണ്? നമുക്ക് സ്റ്റേജ് 4 നമ്മൾ അറിഞ്ഞത് നിർഭാഗ്യവശാൽ, എങ്കിലും ധാരാളം ഓപ്ഷൻസ് ചികിത്സ സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ടല്ലോ.
0: അതെ അതെ. ഇപ്പൊ സ്റ്റേജ് 4 എന്ന് കേൾക്കുമ്പോഴേ ഇനിയൊന്നും ചെയ്യാനില്ല എന്നൊരു തീരുമാനത്തിൽ എത്തുന്നത് ഇന്നത്തെ

0: കാലത്ത് വലിയൊരു മണ്ടത്തരമാണ്. കാരണം സ്റ്റേജ് ഫോർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രോഗിയുടെ അവസാനമൊന്നല്ല. സ്റ്റേജ് ഫോർ എന്ന് പറഞ്ഞാൽ ആ ക്യാൻസർ പല ഭാഗത്തായിട്ട് സ്പ്രെഡായി എന്നുള്ളത് സത്യമാണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് സ്റ്റേജ് ഫോർ ആണെങ്കിൽ പോലും നമുക്ക് അസുഖത്തിനെ കൺട്രോൾ ആക്കാനും ഒരു പരിധിവരെ അതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനുമുള്ള ചികിത്സകൾ ഉണ്ട്. കാരണം അത് എങ്ങോട്ടൊക്കെ സ്പ്രെഡായി എന്ന് അനുസരിച്ചിട്ടായിരിക്കും ഇരിക്കുക. ഒന്നോ രണ്ടോ ഭാഗത്ത് മാത്രമേ സ്പ്രെഡായിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോഴും നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന ഭാഗത്ത് ഓപ്പറേഷൻ ചെയ്യുക, ബാക്കിയുള്ള ഭാഗത്ത് റേഡിയേഷൻ കൊടുത്ത് കൺട്രോളിലാക്കുക. പിന്നെ ഒരുപാട് എഫക്റ്റീവ് ചികിത്സകൾ ഉണ്ടല്ലോ ഇന്ന്. അപ്പോൾ ആ ചികിത്സകൾ വെച്ച് നമുക്ക് അസുഖത്തെ ഇല്ലാതാക്കാനുള്ള മാർഗങ്ങളുണ്ട്. ഇനി ഒരുപക്ഷെ നമുക്ക് അത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയില്ലെന്ന് തന്നെ ഇരിക്കട്ടെ, എന്നാലും നമുക്ക് അസുഖം നിയന്ത്രിച്ച് ഒരു 8-ഓ 10-ഓ വർഷമോ ഒക്കെ മുന്നോട്ട് പോകാനുള്ള രീതിയിലുള്ള ചികിത്സാ രീതികൾ ഇന്നത്തെ ഓങ്കോളജിയിലുണ്ട്. ഓരോ ട്യൂമറിൻ്റെ സ്വഭാവം വ്യത്യാസമാണ്. ആ സ്വഭാവം കണ്ടെത്തി അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന രോഗികൾക്ക് വരെ 8-ഉം 10-ഉം വർഷവും അവിടെ ആയുർദൈർഘ്യം കൂട്ടിക്കൊണ്ട് പോകാനുള്ള ചികിത്സാ രീതികൾ ഇന്നുണ്ട്.
1: മാത്രമല്ല 10 വർഷം കഴിയുമ്പോൾ ഇനി ഏതാണ് പുതിയ ചികിത്സ?
0: ഏറ്റവും വലിയ കാര്യം, കാരണം ക്യാൻസർ വന്നു കഴിഞ്ഞാൽ മാക്സിമം ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ഓരോ മാസവും പുതിയ പുതിയ മെഡിസിനുകളും കണ്ടുപിടുത്തങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷ കൈവിടാതിരിക്കുക, മുന്നോട്ട് പോകാൻ ഒരുപാട് മാർഗങ്ങൾ തെളിഞ്ഞു വരും.
1: നമ്മൾ സാധാരണ പറയേണ്ട ബ്രസ്റ്റ് ക്യാൻസർ എന്ന ഒറ്റ ടൈമിൽ എല്ലാ ബ്രസ്റ്റ് ക്യാൻസറിനെയും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുമോ? പല ക്യാൻസറും പല വിധത്തിലല്ലേ ഈ പറഞ്ഞപോലെ, അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ആയുർദൈർഘ്യമൊന്നും കൃത്യമായി പറയാൻ പറ്റില്ല.
0: അതെ അതെ. ഇപ്പം ഞങ്ങൾ സാധാരണ പറയാറുള്ളത് ഒരു റൂമിൽ ഒരു 10 അല്ലെങ്കിൽ 100 ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള രോഗികളുണ്ടെങ്കിൽ ആ 100 പേരുടെയും ട്യൂമറിൻ്റെ സ്വഭാവം വ്യത്യാസമായിരിക്കും. ആ 100 പേർക്കുള്ള ചികിത്സയും വ്യത്യാസമായിരിക്കും. ഇവർക്കുള്ള ഔട്ട്കമും വ്യത്യാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരാളുടെ ചികിത്സ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരാൾക്ക് മോശം റിസൾട്ട് വന്നു എന്ന് വിചാരിച്ചിട്ട് എനിക്കും അതുപോലെ റിസൾട്ട് വരുന്നു വിചാരിക്കുന്ന കാര്യമില്ല. കാരണം ഓരോരുത്തരുടെയും ട്യൂമറിൻ്റെ സ്വഭാവം വ്യത്യാസമായതുകൊണ്ട് ചികിത്സയും ഔട്ട്കമും വ്യത്യാസമായിരിക്കും.
1: ഇത്തവണത്തെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ബോധവൽക്കരണ മാസമായ ഒക്ടോബറിൻ്റെ തീം തന്നെ ഈ ഒരു ആശയം വരുന്നതാണ്. ഓരോ കഥയും സവിശേഷമാണ്, ഓരോ യാത്രയും വ്യത്യസ്തമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ കേസും വ്യത്യസ്തമാണ് എന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
0: തീർച്ചയായിട്ടും.
1: മറ്റൊരു മിഥ്യാധാരണ ബ്രസ്റ്റിൻ്റെ സൈസുമായി ബന്ധപ്പെട്ടാണ്. ശരിക്കും വലിയ സ്ഥാനങ്ങളുള്ള വ്യക്തികൾക്ക് ഈ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതൽ എന്ന് പലരും ചിന്തിക്കുന്നു. അത് ശരിയാണോ?
0: പൂർണ്ണമായിട്ട് ശരിയല്ല. പക്ഷേ ബ്രസ്റ്റിൻ്റെ ഡെൻസിറ്റി കൂടുതലുള്ള ആൾക്കാർക്ക് അതിൽ റിസ്ക് കുറച്ച് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സ്ക്രീനിങ്ങും നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതുണ്ട്. അതല്ലാതെ ബ്രസ്റ്റിൻ്റെ സൈസ് കൂടിയോണ്ട് മാത്രം അവർക്ക് കൂടുതൽ റിസ്ക് എന്നുള്ളതിനകത്ത് വലിയ അടിസ്ഥാനമില്ല.
1: പിന്നെ മാത്രമല്ല, ഇപ്പോൾ സ്തനത്തിലൊരു മുഴ കാണുകയാണെങ്കിൽ അത് ഉടനെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? അതല്ലാതെയും ഒരു ലംബ് സ്തനത്തിൽ നമുക്ക് അനുഭവപ്പെടാൻ സാധ്യതയില്ലേ?
0: പിന്നെ തീർച്ചയായിട്ടും. കാരണം സ്ത്രീകളിൽ സ്തനത്തിലുണ്ടാകുന്ന മുഴകളിലെ ഒരു 90% ക്യാൻസറുകളല്ല, കാരണം അല്ലാത്ത മുഴകളാണ്. പക്ഷേ നമ്മളത് കുഴപ്പമില്ലാന്ന് വെച്ച് നമ്മൾ ഇരിക്കാതെ അങ്ങനെ ഒരു അബ്നോർമലായിട്ടുള്ളൊരു മുഴ കണ്ടാൽ അത് എന്താണെന്ന് ബാക്കി അയച്ച് ടെസ്റ്റുകൾ ചെയ്ത് പരിശോധനകൾ ചെയ്ത് അത് ഉറപ്പിക്കേണ്ടതുണ്ട്, പ്രശ്നമുള്ളതാണോ അല്ലയോ എന്നുള്ളത്. ഇപ്പം 40 വയസ്സിൽ താഴെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എല്ലാവരോടും പറയാറുള്ള സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ, എല്ലാ മാസവും സ്വയം സ്തന പരിശോധന ചെയ്യാൻ പറയും. അതിനകത്ത് എന്തെങ്കിലും സംശയകരമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഡോക്ടറെ കാണാൻ പറയും. ആവശ്യമുണ്ടെങ്കിൽ ബാക്കി ടെസ്റ്റുകൾ ചെയ്യാം. ഇപ്പം 40 വയസ്സ് കഴിഞ്ഞ് എല്ലാവരും നമ്മൾ വർഷത്തിലൊന്നെങ്കിലും നമുക്ക് മാമോഗ്രാം ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അവർക്കും ഈ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ, സ്വയം സ്തന പരിശോധന, ഇത് എല്ലാവർക്കും ബാധകമാണ്. ഇങ്ങനെയാണ് നമ്മൾ സാറിന് സ്ക്രീനിങ് പറയാറ്.
1: നമ്മളിപ്പോൾ സ്ഥാനാർബുദത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ സ്ത്രീകളെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. പുരുഷന്മാർക്കും സ്ഥാനാർബുദം വന്നുകൂടെ
0: വരാം? ഒട്ടും വരില്ല എന്നല്ല, പക്ഷേ ചാൻസ് കുറവാണ്. 1% പുരുഷന്മാരിലും നമുക്ക് സ്ഥാനാർബുദം ഉണ്ടാകാം.
1: അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതാണ് ഈ ഒക്ടോബർ മാസം നൽകുന്ന സന്ദേശം. നമ്മുടെ FM ഹെൽത്ത് ലൈനിൽ വന്ന് സ്ഥാനാർബുദത്തെക്കുറിച്ചും അതേക്കുറിച്ചുള്ള മിഥ്യാധാരണകളും തിരുത്തി തന്നതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു.
2: സ്ഥാനാർബുദവും മിഥ്യാധാരണകളും ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ വരുൺ രാജനുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ. മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. ഈ പരിപാടിയുടെ പ്രായോജകർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, MG റോഡ്, എറണാകുളം.
3: ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ജീവിതം എന്നും ആരോഗ്യപൂർണ്ണമാവട്ടെ.
2: മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
3: എന്നും ഉറച്ച വിശ്വാസത്തോടെയുള്ള രോഗി പരിചരണം, അന്തർദേശീയ ഗുണനിലവാരം, അതും മിതമായ നിരക്കിൽ.
2: വിശ്വാസ്യത, സുതാര്യത, നന്മ, ബഹുമാനം, ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആതുര സേവനം. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ.

0: എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, വേൾഡ് ക്ലാസ് ഹെൽത്ത് കെയർ ആൻഡ് ആൻ എക്സ്പീരിയൻസ് വേർത്ത് എ ലൈഫ് ടൈം.
1: ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി, ഉച്ചയ്ക്ക് 1 ഗാനോത്സവം, 3 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ പോസ്റ്റൽ വകുപ്പിന്റെ സേവനങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പോസ്റ്റൽ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ വേണുഗോപാൽ മറുപടി പറയുന്നു. വൈകിട്ട് 6:50 കാർഷിക ജീവനം, കാർഷിക വിളകളിലെ വിജയഗാഥ, അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് കാഞ്ഞൂർ സ്വദേശി റോബർട്ട്. രാത്രി 9:30 സാഹിത്യ സുരഭി. ഓമന കേശവൻ നായർ, മുരളീധരൻ പുന്നേക്കാട് എന്നിവർ എഴുതിയ കവിതകൾ, MK മത്തായി എഴുതിയ കഥ ഒന്നിനും വേണ്ടിയല്ലാതെ. രാത്രി 10 സവാനി ഷണ്ടേ സത്യയുടെ സംഗീത കച്ചേരി. ഇനി FM ഡയറിയുടെ തുടക്കത്തിലെ ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യം: 1956 ലിവർപൂളിൽ നിലവിൽ വന്ന ക്വാറിമെൻ എന്ന സംഗീത ബാൻഡിന്റെ പ്രസക്തി എന്താണ്? ഉത്തരം: 1940 October 9 ജനിച്ച ജോൺ ലെനൻ 16 രൂപം നൽകിയ ഈ ബാൻഡിൽ നിന്നാണ് 1960 വിശ്വവിഖ്യാത സംഗീത സംഘം ബീറ്റിൽസ് പിറവിയെടുത്തത്. 1956 ലിവർപൂളിൽ നിലവിൽ വന്ന ക്വാറിമെൻ എന്ന സംഗീത ബാൻഡിന്റെ പ്രസക്തി എന്താണ്? ഉത്തരം: 1940 October 9 ജനിച്ച ജോൺ ലെനൻ 16 രൂപം നൽകിയ ഈ ബാൻഡിൽ നിന്നാണ് 1960 വിശ്വവിഖ്യാത സംഗീത സംഘം ബീറ്റിൽസ് പിറവിയെടുത്തത്. ചിന്താശകലം: ജീവിതം കൂടുതൽ കാണുമ്പോഴാണ് എൻ്റെ അറിവില്ലായ്മയുടെ വ്യാപ്തി ഞാൻ തിരിച്ചറിയുന്നത്. ജോൺ ലെനന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി ഇന്നത്തെ FM ഡയറി സമാപിക്കുന്നു. FM ഡയറിയിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സൈമൺ. വൈവിധ്യമാർന്ന പരിപാടികളുമായി FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55 മുതൽ 8:30 വരെ. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിനം സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 48 സെക്കൻഡും. ഇപ്പോൾ സ്പോൺസേഡ് പ്രോഗ്രാം ഹലോ VPS ലേക്ക് ഷോ.

ഹലോ വി പി എസ് ലേക് ഷോർ. സ്നേഹത്തിന്റെ ആദ്യാക്ഷരങ്ങൾ കൺകളിലേക്കുള്ള നോട്ടമാണ്. ഇത് ചില കവികൾ പറഞ്ഞിട്ടുള്ളതാണ്. കൺകളിൽ നോക്കിയിരിക്കവേ കടലിരമ്പ്, കനവുകൾ മിന്നും, കിനാവുകൾ തെളിയും, നക്ഷത്രങ്ങൾ വിരിയും, സല്ലാപത്തിനായി തിരമാലകൾ ആ കണ്ണിൽ തുളുമ്പി വരും, വിചാരങ്ങൾ വേലിയേറ്റത്തിന്റെ ലഹരി പൂണ്ട് മനസ്സിലേക്ക് ആവാഹിക്കും, സ്വപ്നങ്ങളുടെ പവിഴക്കൂട്ടിനുള്ളിൽ പ്രതീക്ഷയുടെ പറവകൾ കവിതകൾ വിരിയിക്കും, കഥ പറഞ്ഞുകൊണ്ട് നക്ഷത്രങ്ങൾ വെളിച്ചം പകരും. അങ്ങനെ അങ്ങനെ അങ്ങനെ പ്രണയത്തിന്റെ മധുരം ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സംക്രമിക്കും. മിഴികൾ ചിലപ്പോൾ പൂക്കളാകും. സുഗന്ധവും സ്വപ്നങ്ങളുമായി ഒരു നല്ല കാലത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു.

0: ഹലോ വി പി എസ് ലേക് ഷോറിലേക്ക് ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയറും പ്രോഗ്രാം കോർഡിനേറ്ററും ഡാനി ജെയിംസ്.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ, ബി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റലിലെ മിനിമലി ഇൻവേസീവ് സർജറി വിഭാഗം മേധാവിയാണ്. തൈറോയിഡ് ഒരു നിസ്സാരക്കാരനല്ല, ശരീരത്തിലെ മിക്ക അവയവങ്ങളുടെയും പ്രവർത്തനം നിയന്ത്രിക്കുന്ന ദ്രാവകങ്ങളാണ് തൈറോയിഡ് രക്തത്തിലേക്ക് എത്തിക്കുന്നത്. പ്രവർത്തന വ്യത്യാസങ്ങൾ മരുന്നുകൾ കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയും. തൈറോക്സിൻ ഗുളിക ഒരിക്കലും ദോഷകാരിയല്ല, അതൊരിക്കലും മുടക്കുകയും അരുത്. മുഴകൾ വന്നാൽ താക്കോൽദാര ശസ്ത്രക്രിയയിലൂടെ മാറ്റുന്നതാണ് നല്ലത്.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം ബി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ കൊച്ചി.
2: ഹലോ,
0: ബിന്ദു ആണോ?
2: അതെ
0: ബിന്ദു, ഇത് ഹലോ വി പി എസ് ലേക് ഷോറിൽ നിന്നും ആശലതയാണ്.
2: താങ്ക് യു.
0: കുറെ നേരമായി ഞാൻ വിളിക്കുന്നു. എത്ര നേരമായി ഒരാളോട് കത്തി വെക്കുന്നു. ആരോടാ ഈ കത്തി?
2: ചാലക്കുടിന്ന് ചേർത്തി വിളിച്ചതാ.
0: ആ ചേട്ടത്തിനോടുള്ള കുറ്റങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുത്തോ വീട്ടിലെ?
2: അപ്പൊ വിശേഷങ്ങൾ പറഞ്ഞതാ.
0: ഞാൻ വിചാരിച്ചു ചേട്ടത്തി അനിയത്തി ഒക്കെ ആവുമ്പം എനിക്ക് വയ്യടി, ഞാൻ പണിയെടുത്ത് മടുത്തൊക്കെ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമല്ലോ. വേണമെന്നുണ്ടെങ്കിൽ മക്കളെ കൊണ്ട് രണ്ടു കുറ്റവും പറയും. ഡാനി രണ്ടു മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്തു, അപ്പോഴൊക്കെ എൻഗേജ്ഡ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു രാവിലെ തന്നെ ആരെയിട്ടോ നല്ല കത്തിയാണ് എന്ന് പറഞ്ഞു ഞാൻ. എത്ര ചേച്ചിമാരുണ്ട്? ഓ, ചേട്ടന്റെ ഭാര്യമാരാണ്. എത്ര ചേട്ടന്മാരുണ്ട് അപ്പൊ?
2: ആറ് ചേട്ടന്മാര്.
0: ബിന്ദുവിന് എത്ര കുട്ടികളാ?
2: എനിക്ക് രണ്ടാള്.
0: അഭിഷേകും?
2: അഭിഷേകും അഭിഷാദും.
0: എന്താ ചെയ്യുന്നത് ഈ രണ്ടു കുട്ടികള്?
2: രണ്ടാള് എയർപോർട്ട് ഡ്രൈവർമാര്.
0: ശരി ശരി. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ?
2: ഹസ്ബൻഡ് എയർപോർട്ടിൽ തന്നെ.
0: ഓ, അപ്പൊ മൂന്ന് പേരും എയർപോർട്ടിൽ തന്നെയാ.
2: അതന്നെ,
0: രാവിലെ വണ്ടി വിടും എയർപോർട്ടിലേക്ക് അല്ലേ? അപ്പൊ താമസിക്കുന്ന എവിടെയാ?
2: നെടുമ്പാശ്ശേരി.
0: അതും എയർപോർട്ടില്. ഇനിയിപ്പൊ ബിന്ദു ആയിട്ട് എന്തിനാ വീട്ടിലിരിക്കുന്ന? എയർപോർട്ട് പോയിക്കൂടെ.
2: അപ്പൊ എനിക്ക് കുഞ്ഞുമക്കളുണ്ട്, മൂത്ത അഭിഷേകന്റെ രണ്ട് കുട്ടികള് നോക്കാണ്ട്.
0: ആണോ? ഞങ്ങള് പോണ്ട വീട്ടിൽ തന്നെ ഇരുന്നു.
2: ഒരാള് എൽ കെ ജി പോണു, ഒരാള് കുഞ്ഞി 8 മാസായിട്ടുള്ളൂ.
0: അപ്പൊ രാവിലെ തന്നെ വീട്ടില് റെഡി വെക്കുവോ? ഓക്കെ. അപ്പൊ നമ്മള് സ്ഥിരം സന്ദർശകരാണ് വീട്ടില്.
2: എന്റെ അമ്മയെ അത് കേക്കാണ്ട് ഞങ്ങക്ക് സമാധാനം ഇല്ല.
0: അത് ശരി, അത് അടിപൊളി. അപ്പൊ എന്തായാലും ബിന്ദുവിന് ഏത് പാട്ടാ ഞങ്ങൾ വെച്ചു തരണ്ടേ? പറ.
2: അയ്യോ, എനിക്ക് മകൾക്ക് സിനിമ.
0: തീർച്ചയായിട്ടും വെച്ചു തരാം. അപ്പൊ വീട്ടിലെ മക്കളുടെ അടുത്തും ഹസ്ബൻഡിന്റെ അടുത്തും ഒക്കെ അന്വേഷണം പറയൂ.
2: പറയാം.
0: ഓക്കെ ശരി ബിന്ദു.
2: ബൈ.

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകമെന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS ലേക്ഷ്യർ ഹോസ്പിറ്റൽ.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹായ് ബാലേട്ട, ഗുഡ് മോർണിംഗ്.
3: വെരി ഗുഡ് മോർണിംഗ് ടു യു ആശച്ചി. ആശച്ചി, ബാലേട്ട, ദാനി. ഹലോ, VPS ലേക്ഷ്യർ സൂപ്പർ ആകുന്നുണ്ട്. നല്ല നല്ല കത്തുകൾക്കൊപ്പം അവതരണം കൂടി മികച്ചതാകുമ്പോൾ പ്രോഗ്രാം സൂപ്പർ ആകാതെ ഇരിക്കുമോ? ഞാൻ ശിവപ്രസാദ്, കരിമണ്ണൂരിനടുത്ത് പന്നൂരാണ് എന്റെ വീട്. വിദ്യാർത്ഥിയാണ്, കോളേജ് പഠനം പൂർത്തിയാക്കാൻ ഇനി ഏതാനും നാൾ കൂടി ബാക്കിയുണ്ട്. നമ്മുടെ നാട്ടിലെ ഇരുചക്ര വാഹന യാത്രക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലൻ ആരാണെന്നറിയോ? കുണ്ടും കുഴിയുമുള്ള റോഡുകളോ പെട്രോൾ വിലയോ ഒന്നുമല്ല, അത് കവലകൾ തോറും തപസരിക്കുന്ന നമ്മുടെ സ്വന്തം കേരള പോലീസാണ്. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? 100 കിലോമീറ്റർ ദൂരം ഹൈവേയിലൂടെ ഹെൽമറ്റും ജാക്കറ്റും ഒക്കെ ഇട്ട് മാന്യമായി വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഈച്ച പോലും നമ്മുടെ വഴിയിൽ കുറുകെ വരില്ല. എന്നാൽ വീട്ടിൽ നിന്ന് കഷ്ടിച്ച് 50 മീറ്റർ അകലെയുള്ള പലചരക്കടയിലേക്ക് ഒരു കവർ പാല് വാങ്ങാൻ ഹെൽമറ്റ് ഇല്ലാതെ വണ്ടിയെടുത്താൽ അപ്പോൾ സംഭവിക്കും ആ മഹാത്ഭുതം. സാക്ഷാൽ പോലീസുകാർ അവിടെ ഉണ്ടാവും. മിക്ക ദിവസങ്ങളിലും അടുക്കളയിൽ നിന്ന് അമ്മയുടെ ഒച്ചപ്പാട് കേട്ടാണ് ഞാൻ ഉണരുന്നത്. ഡാ ചക്ക, കുംഭകർണ സേവ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോ ചായ കിയാന്ന് പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ചായ വേണമെങ്കിൽ വേഗം പോയി പാല് മേടിച്ചോണ്ട് വാന്നു അമ്മ പറയും. കട്ടിൽ നിന്ന് ചാടി എഴുന്നേൽക്കുന്ന ഞാൻ പല്ലുപോലും തേക്കാതെ കൈലി മുണ്ടുടുത്ത് തിണ്ണയുടെ അരപ്ലൈസിൽ വിശ്രമിക്കുന്ന ഹെൽമെറ്റിലേക്ക് വെറുതെ ഒന്ന് നോക്കി. ഇവിടുന്ന് തൊട്ടടുത്തല്ലേ കട, വെറും 2 മിനിറ്റിന്റെ പരിപാടി. ഈ 2 മിനിറ്റിന് വേണ്ടി ആരാണ് തലയിലെ വലിയ ചിരട്ടയും വെച്ച് പോകുന്നത് എന്ന് ബെർബെറുത്ത് വണ്ടിയും എടുത്ത് ഒറ്റപ്പാച്ചിലാണ്. അങ്ങനെ അമ്മയുടെ ശകാരം കേട്ട് പാല് മേടിക്കാൻ ഓടിയ ഒരു സുന്ദര ദിവസത്തിലാണ് അത് സംഭവിച്ചത്. ഞാൻ ഇടവഴിയിൽ നിന്ന് മെയിൻ റോഡിലേക്ക് സ്കൂട്ടർ ഓടിച്ച് കയറ്റി അതേ നിമിഷം അറിയാതെ ബ്രേക്ക് പിടിച്ചുപോയി. റോഡിന്റെ ഇടതുവശത്തെ വലിയ തണൽ മരത്തിന്റെ മറവിൽ സിംഹം ഇരയെ കാത്തിരിക്കുന്നത് പോലെ നിൽക്കുന്നു ട്രാഫിക് പോലീസ്. 3 പോലീസുകാരുണ്ട്, പോലീസ് ജീപ്പുണ്ട്. ആ നിമിഷം എന്റെ നെഞ്ചിരിപ്പ് നിലച്ചു. എന്നെ കണ്ടതും പോലീസുകാരൻ കൈകാട്ടി എന്നെ സ്നേഹത്തോടെ വിളിച്ചു, ഇങ്ങോട്ട് വാടാ മോനെ. എന്റെ മനസ്സിലൂടെ പല വഴികളും ഇന്നി മറിഞ്ഞു. പെട്ടെന്ന് യൂട്ടേൺ അടിച്ച് തിരിച്ച് ഇടവഴിയിലേക്ക് വരാം. പക്ഷെ വണ്ടി തിരിക്കാൻ നോക്കിയാൽ അവരുടെ ജീപ്പ് പിന്നാലെ വരും, ഒപ്പം പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞു എന്നൊരു

0: കേസ് കൂടി ഫ്രീ ആയി കിട്ടും, അല്ലെങ്കിൽ വണ്ടി അവിടെ ഉപേക്ഷിച്ച് അടുത്ത പറമ്പിലെ കോടാം. പക്ഷെ രക്ഷയില്ല, വണ്ടി നമ്പർ വെച്ച് അന്റെ അപ്പന് അപ്പൂപ്പന്മാരുടെ ജാതകം വരെ കേരള പോലീസ് കണ്ടുപിടിക്കും. അടിയറവ് പറയുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ലെന്ന് ബോധ്യമായ ഞാൻ ഒരു ബലിമൃഗത്തെ പോലെ സ്കൂട്ടർ പതുക്കെ ഉരുട്ടി അവരുടെ അടുത്തേക്ക്, എന്നിട്ട് മുഖത്ത് ലോകത്തിലെ ഏറ്റവും വലിയ നിഷ്കളങ്കത, ആദ്യമായിട്ടാണ് എനിക്ക് അത്ര നിഷ്കളങ്കത വന്നത്, അത് ഞാൻ വാരി പൂശി ചിരിയൊക്കെ പാസാക്കി പറഞ്ഞു, സാറേ കാണുന്നതാ ദേ ഇതാണ് എന്റെ വീട്, ഈ തൊട്ടപ്പുറത്തെ കടയിൽ നിന്നും ഒരു പാക്കറ്റ് പാല് വാങ്ങാൻ വേണ്ടി മാത്രം വന്നതാ, അതാ ഹെൽമെറ്റ് വെക്കാതിരുന്നത്. പക്ഷേ ആ പോലീസുകാരൻ ഹൃദയമില്ലാത്തവനാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ വാരി വിതറിയ നിഷ്കളങ്കതയൊന്നും അദ്ദേഹം കണ്ട ഭാവം നടിച്ചില്ല. വണ്ടിയുടെ നമ്പർ പറയടാ എന്ന് കർക്കശ സ്വരത്തിൽ ആവശ്യപ്പെട്ടു. സാറേ 50 മീറ്ററേ ഉള്ളൂ സാറേ ദൂരം, ഒരബദ്ധം പറ്റിയതാ, ഇനി ആവർത്തിക്കില്ല, ഞാൻ വീണ്ടും കൈകൂപ്പി. തന്റെ വീട് ഇനി നാഷണൽ ഹൈവേയുടെ നടുക്കാണെങ്കിലും മെയിൻ റോഡിൽ വണ്ടി ഇറക്കുമ്പോ ഹെൽമെറ്റ് തലയിൽ വേണം. റോഡിൽ ആക്സിഡന്റ് നടക്കുമ്പോ വണ്ടി നോക്കുമോ വീട് അടുത്താണോ ദൂരെയാണോ എന്ന്? ഉത്തരമില്ലാതെ ഞാൻ തലകുരിച്ച് നിൽക്കുമ്പോൾ പുള്ളി മെഷീനിൽ എന്റെ വണ്ടി നമ്പർ വേഗത്തിൽ ടൈപ്പ് ചെയ്ത് കിർ കിർ എന്നൊരു ശബ്ദത്തോടെ ആ കൊച്ചു മെഷീനിൽ നിന്ന് പുറത്തേക്ക് വന്ന് രസീത് വലിച്ചു ഊരി പുള്ളി എന്റെ കയ്യിലേക്ക് നീട്ടി. ഞാൻ പഠിച്ചോ 500 രൂപ ഓൺലൈൻ ആയിട്ട് അടിച്ചാ മതി, ഇനി വേഗം പോയി പാല് വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് വിട്ടോ. ഞാൻ ആ പേപ്പറിലേക്ക് നോക്കി, ഹെൽമെറ്റ് ധരിക്കാത്തതിന് പിഴ 500, എന്റെ തൊണ്ട വറ്റി വരണ്ടു. 28 രൂപയുടെ പാലിനായി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, പോക്കറ്റിലാകെയുള്ളത് 50 രൂപയുടെ നോട്ട് മാത്രം. ഞാൻ സ്കൂട്ടർ അവിടെ തന്നെ ഒതുക്കി വെച്ച് കടയിലേക്ക് പോയി പാല് മേടിച്ച് നടന്നു വന്നു. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാതെ വണ്ടിയും തള്ളി ഞാൻ തിരികെ വീട്ടിലേക്ക് നടന്നു. പോലീസ് അവിടെ നിൽക്കുന്നത് കൊണ്ട് ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ എനിക്ക് ഭയമായിരുന്നു, വീണ്ടും പിഴ കിട്ടിയാലോ. വീട്ടിലെത്തിയപ്പോൾ അമ്മയുടെ ശകാരം വേറെ, എവിടെ പോയാലും വായി നോക്കി നിൽക്കും, ഇത്രയും നേരം നീ എവിടെ പോയി കിടക്കുകയായിരുന്നടാ നീ. അതേ പശുവിന്റെ അടുത്ത് നിന്ന് നേരിട്ട് കറന്നെടുത്ത സ്പെഷ്യൽ പാലാണ് അമ്മേത്, അതാ ഇത്തിരി താമസിച്ചത്, കൂടെ അല്പം ചെലവും കൂടിപ്പോയി എന്ന് കലിപ്പിൽ പറഞ്ഞ് ഞാൻ മുറിയിലേക്ക് പോയി. കിടക്കയിലേക്ക് കമിഴ്ന്നു വീണ് തലയിണയിൽ കടിച്ച് ഞാൻ എന്റെ ദേഷ്യം അടക്കി. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു കർശനമായ നിയമം വെച്ചിട്ടുണ്ട്, ചെരുപ്പിടം മറന്നാലും വീട്ടിലെ ഗേറ്റിന് പുറത്തേക്ക് വണ്ടിയെടുക്കണമെങ്കിൽ സാധനം തലയിൽ ഉണ്ടായിരിക്കണം. മാതാപിതാക്കളുടെ ചെലവിൽ കഴിയുന്ന ഈ ഉള്ളവന് 500 രൂപ കൊടുക്കാനുള്ള ആസ്തിയൊന്നുമില്ല. സല്യൂട്ട് കേരള പോലീസ്. ശിവപ്രസാദ് പന്നൂരാണ് അയച്ചിരിക്കുന്നത്.
1: ശിവപ്രസാദേ,
0: വളരെ നല്ല തീരുമാനം,
1: വളരെ നല്ല തീരുമാനം,
0: വളരെ നല്ല തീരുമാനം.
1: എന്തിനാണ് അവർ ഹെൽമെറ്റ് വെക്കണം എന്ന് പറയുന്നത്? അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയല്ല, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അത് അദ്ദേഹം പറഞ്ഞതുപോലെ വീട്ടിന്റെ തൊട്ടടുത്താണ്, അപ്പുറത്താണ് ഇപ്പുറത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വീട്ടിൽ തന്നെ മറിഞ്ഞു വീഴുന്ന കാലാ ഇത്. അപ്പൊ അതുകൊണ്ട് ഒരു ഹെൽമെറ്റ് വെച്ചോണ്ട് ഒരു തെറ്റുമില്ല. ഒരു 500 രൂപ പോയെങ്കിൽ വളരെ നന്നായി, ഇനിയെങ്കിലും ഈ ഒരു തീരുമാനത്തോടു കൂടി ജീവിതം മുന്നോട്ട് നയിക്കുകയല്ലോ. അടിപൊളി.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ, ബി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റലിലെ മിനിമലി ഇൻവേസീവ് സർജറി വിഭാഗം മേധാവിയാണ്. തൈറോയിഡ് ഒരു നിസ്സാരക്കാരനല്ല. ശരീരത്തിലെ മിക്ക അവയവങ്ങളുടെയും പ്രവർത്തനം നിയന്ത്രിക്കുന്ന ദ്രാവകങ്ങളാണ് തൈറോയിഡ് രക്തത്തിലേക്ക് എത്തിക്കുന്നത്. പ്രവർത്തന വ്യത്യാസങ്ങൾ മരുന്നുകൾ കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയും. തൈറോക്സിൻ ഗുളിക ഒരിക്കലും ദോഷകാരിയല്ല, അതൊരിക്കലും മുടക്കുകയും അരുത്. മുഴകൾ വന്നാൽ താക്കോൽദ്വാര ശസ്ത്രക്രിയയിലൂടെ മാറ്റുന്നതാണ് നല്ലത്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ കൊച്ചി.
2: ഹായ് ആശിഷി, ബലട്ട സുഖല്ലേ? വളച്ചുകെട്ടില്ലാതെ കാര്യത്തിലേക്ക് കിടക്കട്ടെ. എന്തെങ്കിലും ഒന്ന് എഴുതിയിട്ട് കുറച്ചു നാളായി. ചിന്ന ചിന്ന തിരക്കുകൾ, സ്മോൾ സ്മോൾ യാത്രകൾ, ചെറിയ ചെറിയ വർക്കുകൾ, കാലത്തിന്റെ കുത്തൊഴുക്കിൽ അങ്ങനെ അങ്ങനെ ഉരുണ്ടുരുണ്ടു പോകുന്നു. ഇന്നെന്തായാലും എന്തെങ്കിലും എഴുതണം എന്ന് തീരുമാനിച്ചു. നീല റെയ്നോൾഡ് പേനയും ലെറ്റർ പാഡും എടുത്ത് ഷോപ്പിലെ കോർണർ സീറ്റിൽ സ്ഥാനം പിടിച്ചു. ഒരു ഗ്ലാസ് വെള്ളം, ഒരടിപൊളി കട്ടൻ ചായ, എല്ലാം റെഡി. ഇനി എഴുതിയാ മതി. പക്ഷെ എഴുതാനിരുന്നപ്പോ ചിന്തകൾ പുറകിലോട്ട് ഊളിയിട്ടു. ചിന്തകൾ കാട് കയറാൻ തുടങ്ങി. പിന്നെ ആമസോൺ വരാന്തരത്തിന്റെ ഒത്ത നടുക്കത്തി നിൽക്കും. പിന്നെ ദിക്ക് തിരിച്ചറിയാതെ കിടന്ന് വിറയും. ആദ്യ സ്കൂളിലേക്ക് പോയി. അടികിട്ടിയതും പരീക്ഷയ്ക്ക് തോറ്റതും ക്ലാസ്മേറ്റ്സിന്റെ കളിയാക്കലും ഒറ്റപ്പെടലും ചൂലുകൊണ്ടുള്ള മഞ്ജുവിന്റെ ഏറും. ഓ വയ്യ, നോ രക്ഷ. സ്കൂളിന്റെ ചാപ്റ്റർ പെട്ടെന്ന് ക്ലോസ് ചെയ്തു. പിന്നെ നാട്ടിലെ ഓർമ്മകളിലേക്ക് തിരിഞ്ഞു. എനിക്ക് ഉന്നമില്ലാത്തത് കൊണ്ട് ലഗോറി കളിക്കാനോ ചക്ക് കളിക്കാനോ മാങ്ങി എറിഞ്ഞു വീഴ്ത്താനോ ആരും എന്നെ കൂട്ടാറില്ല. അവിടെയും അവഗണന. ചൂണ്ടയിടാൻ പോയാൽ കൂടെയുള്ളവരുടെ എല്ലാവരുടെയും ചൂണ്ടയിൽ മീൻ കൊളുത്തും. പക്ഷേ മീൻ എന്നെ നോക്കി കൊഞ്ഞനം കുത്തും. മീനും പറ്റിച്ചു. അവിടെയും രക്ഷയില്ല. സ്കൂൾ ലൈഫിന് ശേഷമുള്ള കഥയിലേക്ക് കടക്കാൻ ശ്രമിച്ചു. ഓർക്കാൻ വയ്യ എന്റെ ഓർക്കിഡ് ഭഗവതി. എല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞ് ചതഞ്ഞരഞ്ഞിരിക്കുകയാണ്. തോൽവി എന്നൊക്കെ പറഞ്ഞ വൻ തോൽവിയല്ലേ അവിടെ? വേണ്ട മോനേ, വേണ്ട. എപ്പോഴൊക്കെയോ ആരെയൊക്കെയോ ഞാനും അച്ഛനും ബ്രദറും കൂടി പെണ്ണു കാണാൻ പോയി. അവിടെയും ആർക്കും എന്നെ ഇഷ്ടപ്പെട്ടില്ല. ഇവളും ആരൊക്കെ ഉണ്ടല്ലോ. പിന്നീട് എപ്പോഴോ ഒരു സുന്ദരിക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. ഓ സമാധാനമായി. ബും, കല്യാണം കഴിഞ്ഞു. എങ്ങനെയോ ഒരു കൊച്ചുമായി. അങ്ങനെ ഞാനും ഒരു ചിന്ന ബ്യൂട്ടിഫുള്ളിന്റെ അച്ഛനായി. അങ്ങനെ പഴയ കാര്യങ്ങൾ ഓർത്തെഴുതാൻ തിരിഞ്ഞു നോക്കിയപ്പോ നല്ല പെടലി വേദന. ജീവിതത്തിൽ കുറേ മുത്തും പവിഴവും മരതകവും മാണിക്കവും എല്ലാം കണ്ടു. ചിലത് ആളുകളായിരുന്നു, ചിലത് അനുഭവങ്ങൾ, ചിലത് യാത്രകൾ, ചിലത് നഷ്ടങ്ങൾ. പക്ഷെ എല്ലാം കൂടി നോക്കുമ്പോ അടിപൊളി ലൈഫ്. ചെറിയ ചെറിയ തമാശകളും വലിയ വലിയ ഓർമ്മകളും ഇടയ്ക്കിടെയുള്ള കട്ടൻ ചായയും കൂട്ടുപിടിച്ച് അങ്ങനെ ഉരുണ്ടുരുണ്ടു പോകുന്നു. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ റെയ്നോൾഡ് പേനയും ലെറ്റർപാടും എന്നെ പുച്ഛത്തോടുകൂടി നോക്കി. കുറെ നേരമായല്ലോ, വല്ലതും നടക്കൂ. രുക്മിണി സുരേഷ്.
3: പേനയും പേപ്പറും മടക്കി വെച്ചതോടുകൂടി ആ ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും തീർന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, മടക്കി വെക്കാനുള്ളതല്ല പേപ്പർ, മൂലയിൽ ചാരി വെക്കാനുള്ളതുമല്ല പെന്ന്. ഇത് രണ്ടും ഇനിയും ഉപയോഗിക്കണം എന്നാണ് പറയാനുള്ളത്. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്, നമ്മൾ പ്രതീക്ഷയോട് കൂടിയിട്ട് പേപ്പറിന്റെ മുമ്പിൽ ഇരിക്കും അല്ലേ. പക്ഷെ നമ്മള് പ്രതീക്ഷിച്ചതൊന്നും നമുക്ക് എഴുതാൻ കിട്ടില്ല. പലയാവർത്തി നമ്മൾ എഴുതിയത് ഇങ്ങനെ കുറിപ്പ് കുറിപ്പായിട്ട് നമ്മൾ ഫേസ്ബോക്സിൽ ഇട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു ദിവസം നമ്മളെ തേടി നല്ലൊരു കൃതി വരിക തന്നെ ചെയ്യും. അത് എഴുത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. നമുക്ക് എവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിന് എന്താണ് ഒരു താളഭംഗം സംഭവിച്ചു എന്ന് തോന്നിയിട്ടുണ്ടോ? അതുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നതിനേക്കാളും നല്ലത് ഒരു താളാത്മകമായ ജീവിതം നമ്മുടെ മുമ്പിൽ ഇനിയും ബാക്കിയുണ്ട് എന്നുള്ളതാണ്. അതിനെ തേടി നമ്മൾ യാത്ര ചെയ്യണം, അതിനായി നമ്മൾ കാത്തിരിക്കണം. ഒരു കാര്യം ഉറപ്പാണ്, പ്രതീക്ഷയോടുകൂടി നാളെയെ കാത്തിരിക്കുന്ന ആർക്കും വിഷമിക്കേണ്ടി വരില്ല.

0: നാളത്തെ ഒരു നല്ല അക്ഷരങ്ങളെ സ്നേഹിച്ചു നിൽക്കുന്ന ഒരാൾക്ക് എഴുത്തില്ലാതെ മുമ്പോട്ട് പോകാനും സാധിക്കില്ല. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടരുത് എന്നാണ് ആശിച്ചിക്ക് പറയാനുള്ളത്.
1: എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞു
0: പറയും.
1: നന്നായിട്ടുണ്ട്. വലിയൊരു ചിത്രകാരനോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ വരച്ച ചിത്രങ്ങളിലെ ഏതാണ് ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ നാളെ വരയ്ക്കാൻ പോകുന്ന ചിത്രമാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതുവരെ ഉള്ള ജീവിതമല്ല, ഇനിയും നമുക്ക് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പൊ ഒരു മരം കണ്ടാൽ ഹായ് നല്ല മരം എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് അമ്മോ ആ മരം ഞാൻ വീണാനുള്ള അവസ്ഥ എന്താന്ന് ചിന്തിച്ചാ ജീവിതം ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. കാണുന്നതിലെല്ലാം ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാനും കൂടി പഠിക്കുക, അവിടെ ജീവിതത്തിന്റെ വിജയം ആരംഭിക്കും.

0: മരുന്നുകളുടെ മനമടുപ്പിക്കുന്ന മണമില്ലാത്തൊരാരോഗ്യ നികേതനം.
1: വീടിനേക്കാൾ പ്രിയം തോന്നിക്കുന്ന സ്നേഹാന്തരീക്ഷം.
0: സാമീപ്യത്തിന്റെ സാരല്യത്താൽ ശാന്തമാകുന്ന മനസ്സ്.
1: കാര്യവും കാരണവും അറിഞ്ഞുള്ള വിദഗ്ധ ചികിത്സ.
0: ആഗോള സാങ്കേതിക മികവിന്റെ കൃതഹസ്തത.
1: ശരീരത്തെയും മനസ്സിനെയും അറിഞ്ഞുള്ള കരുതൽ. ഒപ്പം നിറപുഞ്ചിരിയോടെയുള്ള മടക്കയാത്രയും.
0: അതെ, VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ജീവിതത്തിൽ എനിക്ക് പലപ്പോഴും ഞാൻ ഒരുപാട് നല്ല സ്പീക്കേഴ്സിനെ
1: കണ്ടിട്ടുണ്ട്.

0: കേട്ടിട്ടുണ്ട്,
1: കേൾക്കാറുണ്ട്, കാണുന്നത് വളരെ കുറവാണ്. ഈ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോ ഒരുപാട് മോട്ടിവേഷണൽ സ്പീച്ചസ് ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. പക്ഷെ ചിലത് നമ്മളെ വല്ലാണ്ട് സ്വാധീനിക്കും. അതിൽ എല്ലാവരും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന് പറയുന്നത് നഷ്ടപ്പെടാത്ത പ്രതീക്ഷയെ കുറിച്ച് തന്നെയാണ്. സ്വപ്നങ്ങളും പ്രതീക്ഷകളും നഷ്ടപ്പെടുന്ന ദിവസം നമ്മുടെ ജീവിതം നിശ്ചലമായി എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ജീവിതത്തെ നടത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് കാലുകൾ എന്ന് പറയുന്നത് ഒന്ന് പ്രതീക്ഷയും മറ്റൊന്ന് സ്വപ്നവുമാണ്. ആ സ്വപ്നവും പ്രതീക്ഷയും നഷ്ടപ്പെടാതെ ജീവിതത്തിൽ എത്രത്തോളം നിങ്ങൾക്ക് ശക്തമായി സൂക്ഷിക്കാൻ സാധിക്കുമോ അത്രത്തോളം വിജയം കണ്ടെത്താൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. സ്വപ്നം നിന്നുപോയാൽ, പ്രതീക്ഷ അസ്തമിച്ചു പോയാൽ പിന്നെന്താ ജീവിതം അല്ലേ.
0: അതുകൊണ്ടാണ് ബാലറ്റിന്റെ കൂടെ ഒരു പ്രതീക്ഷയായിട്ട് ആശ, ഹോപ്പ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്.
1: പക്ഷെ ഞാൻ ഇത് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ എപ്പോഴും ഞാൻ ആലോചിക്കും,
0: കൂടെ കൂട്ടൂല,
1: അതായിരുന്നു നിരാശ.
0: അപ്പൊ ആശയോട് കൂടി ജീവിക്കുക, ജീവിതം സുന്ദരമാണ്. വീണ്ടും നമുക്ക് കൂടാം അടുത്ത ആഴ്ചയിൽ.
1: നാളെ മറ്റന്നാള്
0: ലീവാണെന്ന് പറഞ്ഞു.
1: അതെല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രോഗ്രാമിന് മാത്രമേ ലീവ് ഉള്ളൂ, ശനിയാഴ്ച എല്ലാത്തും വർക്കിംഗ്.
0: എന്നാലും നമ്മള് ഈ തുന്നക്കാരോട്ട് പറയണം അടുത്താഴ്ച.
1: അപ്പൊ വീണ്ടും തിങ്കളാഴ്ച എത്തിച്ചേരാം. അതുവരെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഒരു നന്മ നിറഞ്ഞ വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം ബാലേട്ടനും
0: സ്വന്തം ആശേച്ചിയും. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് 5 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു സ്പോൺസേഡ് ഗാനം കേൾക്കാം.

0: കേന്ദ്രമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നൽകിയ സന്ദേശം.
1: ഗോവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട ഒരു മനോഹരമായ സംഗീതം എന്നെല്ലാവിധ ആശംസകളും നേർന്നു. നമ്മുടെ സമൂഹത്തിൽ ഗോവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ നടത്തുന്ന പരിശ്രമങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ജയ്.

FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. സംഗീത സംവിധായകനും ഗാനരചയിതാവുമായിരുന്ന രവീന്ദ്ര ജെയിനിൻ്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. ജന്മന അന്ധനായിരുന്ന അദ്ദേഹത്തിന് കലാമേഖലകളിലെ സംഭാവനകൾക്ക് 2015 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലെ ഗാനങ്ങൾക്ക് ഈണം പകർന്നു. രവീന്ദ്ര ജെയിനിനെ അനുസ്മരിച്ചുകൊണ്ട് ആരംഭിക്കാം FM മോർണിംഗ് സെലക്ഷൻസ്. സുഖം സുഖകരം എന്ന ചിത്രത്തിനു വേണ്ടി രവീന്ദ്ര ജെയിൻ ഈണം പകർന്ന ഗാനം ആദ്യം. രചന തിക്കുറിശ്ശി സുകുമാരൻ നായർ. പാടിയത് യേശുദാസ് ചിത്ര.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: FM മോർണിംഗ് സെലക്ഷൻസിൽ അടുത്തതായി MG ശ്രീകുമാർ, രാധിക തിലക് എന്നിവർ പാടിയ ഗാനം, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ, ചിത്രം നന്ദനം.

ചിത്രം 100% ലവ്. പാടിയത് മധു ബാലകൃഷ്ണൻ. ഗാനരചന സിജു തുറവൂർ. സംഗീതം ദേവിശ്രീ പ്രസാദ്.

0: മച്ചാനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.
2: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ചിത്രം അറബിക് കഥ, ഗായകൻ യേശുദാസ്, വരികൾ എഴുതിയത് അനിൽ പനച്ചൂരാൻ, ഈണം ബിജിബാൽ.

0: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡ് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല ഇപ്പോൾ വേവ്സ് പി ബി ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി എഫ്എമ്മിലൂടെ നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക് ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359033 അല്ലെങ്കിൽ 0484242453.
1: എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ അടുത്ത ഗാനം അപരിചിതൻ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീനിവാസൻ, സുജാത എന്നിവർ പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: ശ്രോതാക്കൾ കേട്ട ഗാനം പാടിയത് ശ്രീനിവാസ്, സുജാത എന്നിവർ.
1: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
2: ഒരു പുഴയെ ഒറ്റ കവിളിൽ അകത്താക്കാൻ വിശപ്പുള്ളയാളാണ് കടലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ?
1: മുരളീധരൻ പുന്നേക്കാടിന്റെ കവിതകൾ.
3: മരിച്ചയാളുടെ ആരാണ് നിങ്ങൾ? ഒറ്റവരെന്ന് പറയുന്നവരെല്ലാം മടങ്ങിപ്പോയല്ലോ നിങ്ങൾ ഒറ്റയ്ക്ക് ഈ വിജനതയിൽ.
1: എം കെ മത്തായി എഴുതി അവതരിപ്പിക്കുന്ന കഥ, ഒന്നിനും വേണ്ടിയല്ലാതെ.
4: എന്റെ ജനാലയ്ക്കപ്പുറം ഇരുൾ വന്നു മുട്ടുന്നു, വെളിച്ചത്തെ തോൽപ്പിക്കാനാവാതെ പതുങ്ങി നിൽക്കുന്നു.
1: ഓമന എൻ സി കാർത്തികയുടെ കവിതകൾ ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
0: ആകാശവാണി കൊച്ചി FM 102.3 ശ്രോതകൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. സമയം 9 കഴിഞ്ഞ് 32:50. അടുത്ത ഗാനം മുല്ലവള്ളിയും തേൻമാവു. ഈ ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോൻ, സുജാത എന്നിവർ പാടിയത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, ഔസേപ്പച്ചൻ.

0: നമ്മൾ.
1: കാക്കനാട് പാലച്ചുവട് വ്യാസവിദ്യാലയത്തിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ.
0: ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇവിടെ വാസം സാധ്യമോ.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാവിലെ 10:30.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ പോസ്റ്റൽ വകുപ്പിൻ്റെ സേവനങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പോസ്റ്റൽ വകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടറായ ഷീബ വേണുഗോപാൽ മറുപടി നൽകുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് വിളിക്കുക. നമ്പറുകൾ 94

GFM പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു പോസ്റ്റൽ വകുപ്പിന്റെ സേവനങ്ങൾ. FM മോർണിംഗ് സെലക്ഷൻസിൽ അടുത്ത ഗാനം കല്യാണരാമൻ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ, അഫ്സൽ എന്നിവർ പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

അടുത്ത ഗാനം യേശുദാസ്, റിമി ടോമി എന്നിവർ പാടിയത്. വരികൾ കൈതപ്രം, ഈണം മോഹൻ സിത്താര. ചിത്രം പട്ടണത്തിൽ സുന്ദരൻ.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം നൽകി. വിനീത് ശ്രീനിവാസൻ, ശ്വേതാമോഹൻ എന്നിവർ പാടിയത് ചിത്രം കഥ പറയുമ്പോൾ.

അടുത്ത ഗാനം വിനോദയാത്ര എന്ന ചിത്രത്തിന് വേണ്ടി മധു ബാലകൃഷ്ണൻ പാടിയത്. ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം ഇളയരാജ.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം. 10:15
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ പ്രതിരോധ മരുന്നുകൾക്ക് ഈടാക്കാവുന്ന ലാഭവിഹിതത്തിന് കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രണം ഏർപ്പെടുത്തി. പരമാവധി വിൽപ്പന വിലയുടെ 30% ലാഭവിഹിതം പരിമിതപ്പെടുത്താനാണ് രാസവസ്തു വളം മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതിന്യായ വ്യവസ്ഥ, മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നിവയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് 42 മുൻ ജഡ്ജിമാർ തുറന്ന കത്തെഴുതി. ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ തുടർച്ചയായ ആക്രമണങ്ങൾ നേരിടുന്നതായും കത്ത് ആശങ്ക പ്രകടിപ്പിച്ചു. ആഗോള ബഹിരാകാശ വാരാഘോഷങ്ങൾക്ക് നാളെ സമാപനം. ഇതോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ അടക്കം സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നത്. ഇന്ത്യൻ കമ്പനികളായ ഇൻഫോസിസ്, TCS, വിപ്രോ, HCL എന്നിവയുൾപ്പെടെ 8 പ്രമുഖ സാങ്കേതിക വിദ്യ ഔട്ട്സോഴ്സിംഗ് കമ്പനികളുടെ തൊഴിൽ അധിഷ്ഠിത ഗ്രീൻ കാർഡ് നടപടികൾക്ക് വിലക്കേർപ്പെടുത്തി അമേരിക്ക. കോഗ്നിസന്റ്, ക്യാബ് ജെമിനി, മൈക്രോസോഫ്റ്റ്, അഡോബി എന്നീ കമ്പനികളും ഇതിൽ ഉൾപ്പെടുന്നു. TB മുക്ത് ഭാരത് അഭിയാന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ ജോയിന്റ് സ്ക്വാഡ് ഫോർ ഹെൽത്ത് ജോഷ് ടീം സജ്ജമായി. ക്ഷയരോഗത്തെ ചെറുക്കുകയും സമൂഹത്തിൽ ബോധവത്കരണം നടത്തുകയും ചെയ്യുക എന്നതാണ് ജോഷ്.

0: ടീമിൻ്റെ ലക്ഷ്യം. നടൻ നാനാ പടേക്കറുടെ സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. മഹാരാഷ്ട്രയിലെ പൂനെക്കടുത്ത് ഡോൺജയിലെ നാനാച്ചിവാടി ഫാം ഹൗസ് വളപ്പിൽ ഇന്നലെ രാത്രി മകൻ മൽഹാർ പടേക്കർ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചു. NIT കാലിക്കറ്റ് സംഘടിപ്പിക്കുന്ന ടെക്നോ മാനേജ്മെന്റ് ഉത്സവമായ തത്വ 26 സിൽവർ ജൂബിലി പതിപ്പിന് ഇന്ന് NIT തുടക്കമാകും. സോഹോ HR ലീഡർ ചാൾസ് ഗോഡ്വിൻ മുഖ്യാതിഥിയാകും. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 11 കിലോ കഞ്ചാവ് RPF ക്രൈം ഇന്റലിജൻസ് സംഘം പിടികൂടി. ഷാലിമാർ തിരുവനന്തപുരം എക്സ്പ്രസിൽ നിന്നാണ് ഉപേക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: തേന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നാളെ ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനമായി നാം ആചരിക്കുകയാണ്. നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് നൽകുന്ന അതേ പ്രാധാന്യം തന്നെ മനസ്സിന്റെ ആരോഗ്യത്തിനും നാം നൽകേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ മാനസികാരോഗ്യ ദിനാചരണങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്നത്തെ നമ്മുടെ വേഗതയേറിയ സമൂഹത്തിൽ സമ്മർദ്ദം, വിഷാദം, അതുപോലെ തന്നെ ഉത്കണ്ഠ തുടങ്ങിയ മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണല്ലോ. എന്നാൽ പലരിലും കണ്ടുവരുന്ന ഒരു പ്രവണത, ശാരീരിക പ്രയാസങ്ങൾ പുറത്തു പറയുന്നത് പോലെ മാനസികമായി നേരിടുന്ന ബുദ്ധിമുട്ടുകൾ തുറന്നു പറയുവാൻ പലരും മടിക്കുന്നു എന്നതാണ് വാസ്തവം. ഇതിന് പ്രധാന കാരണമായി പറയാനുള്ളത് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അപകർഷതാബോധം തന്നെയാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, എനിക്ക് മാനസികമായ വിഷമതകളോ ആകുലതകളോ കാരണം സ്വസ്ഥമായൊരു ജീവിതം നയിക്കുവാൻ പ്രയാസപ്പെടുകയാണെങ്കിൽ അത് കുടുംബവുമായോ അടുത്ത സുഹൃത്തുക്കളുമായോ തുറന്നു പറഞ്ഞ് ഒരു വിദഗ്ധ ഉപദേശം തേടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു മനോരോഗ വിദഗ്ധന്റെ നിർദ്ദേശം സ്വീകരിക്കുന്നത് കൊണ്ടോ യാതൊരു വിധത്തിലുള്ള തരം താഴലും അവിടെ സംഭവിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മറിച്ച് അതിലൂടെ നമ്മുടെ മാനസികാരോഗ്യം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിലേക്കാകും അത്തരം സാധ്യതകൾ വഴിയൊരുക്കുക. മാനസികാരോഗ്യം എന്നത് കേവലം രോഗങ്ങളില്ലാത്ത ഒരു അവസ്ഥ മാത്രമല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ മാനസികവും വൈകാരികവുമായ സുസ്ഥിതി കൂടിയാണ് എന്നത് നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. മാനസികാരോഗ്യത്തെക്കുറിച്ച് സമൂഹത്തിൽ കൂടുതൽ അവബോധം വളർത്തുവാനും അവശ്യ സമയങ്ങളിൽ വിദഗ്ധ സഹായം തേടാൻ സമൂഹത്തെ പ്രാപ്തരാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ ഭാഗമായി ദിനാചരണ സന്ദേശം ശ്രോതാക്കൾക്കായി നൽകുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ അരുൺ ബി നായർ.
2: നാളെ ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനം. 1992 ലോക മാനസികാരോഗ്യ ഫെഡറേഷൻ ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ 34 വർഷമായി എല്ലാ വർഷവും നടക്കുന്ന ഈ ദിനാചരണത്തിൽ ലോകാരോഗ്യ സംഘടനയും മുഖ്യ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. ഓരോ രാജ്യങ്ങളിലെയും അതാത് രാജ്യങ്ങളിലെ

ഡോക്ടർമാർ അടങ്ങുന്ന പ്രൊഫഷണലുകളുടെ സംഘടനകളും ഈ ദിനാചരണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഓരോ വർഷവും അതാത് കാലത്തെ പ്രസക്തമായ വിഷയങ്ങൾ ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ സന്ദേശവാചകങ്ങളായി മാറാറുമുണ്ട്. 2026 ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ സന്ദേശവാചകം: യഥാർത്ഥ ജീവിത അനുഭവങ്ങളെ കേൾക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ യഥാർത്ഥ മാറ്റം. ലിവ്ഡ് എക്സ്പീരിയൻസസ് ഹേർഡ്, റിയൽ വോയിസസ് റിയൽ ചേഞ്ച് എന്നുള്ളതാണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ച വ്യക്തികളുടെ ജീവിത അനുഭവങ്ങൾ നേരിട്ട് കേൾക്കുക വഴി, അവർ കടന്നുപോയ പാതകൾ വ്യക്തമായി മനസ്സിലാക്കുക വഴി, കൂടുതൽ സക്രിയമായ മാനസികാരോഗ്യ പദ്ധതികളും പരിചരണ പാതകളും വികസിപ്പിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ സന്ദേശവാചകത്തിന്റെ പ്രസക്തി. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് നേരെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അവമതിപ്പും ഒറ്റപ്പെടലും മാറ്റിയെടുക്കാനായി ഇത് വളരെ പ്രസക്തമായ ഒരു ഇടപെടലായിരിക്കും എന്നാണ് ലോക മാനസികാരോഗ്യ ഫെഡറേഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. പലപ്പോഴും വിദഗ്ധരായ വ്യക്തികളുടെ അഭിപ്രായ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മാനസികാരോഗ്യ നയങ്ങൾ പല രാഷ്ട്രങ്ങളും രൂപീകരിക്കുന്നത്. മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ കാരണങ്ങളെക്കുറിച്ചും അതിന്റെ ജൈവികവും മനഃശാസ്ത്രപരവും സാമൂഹികവുമായ അടിസ്ഥാനങ്ങളെക്കുറിച്ചും ആഴത്തിൽ ഗവേഷണം നടത്തിയിട്ടുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ വളരെ പ്രസക്തമാണ്. പക്ഷേ അവരുടെ അഭിപ്രായങ്ങളോടൊപ്പം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ള വ്യക്തികളുടെ ജീവിതാനുഭവങ്ങളും അവരെ പരിചരിച്ചിട്ടുള്ള വ്യക്തികളുടെ ജീവിതാനുഭവങ്ങളും കൂടെ കേൾക്കുക വഴി മാനസികാരോഗ്യ നയം കൂടുതൽ പരിപോഷിപ്പിക്കാൻ സാധിക്കും എന്നാണ് ലോക മാനസികാരോഗ്യ ഫെഡറേഷൻ വിചിന്തനം ചെയ്യുന്നത്. 2024 ലോകാരോഗ്യ സംഘടന മെന്റൽ ഹെൽത്ത് അറ്റ്ലസ് സർവേ എന്ന ഒരു പഠനം വിവിധ രാഷ്ട്രങ്ങളിൽ നടത്തിയിരുന്നു. എത്രത്തോളം മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തികളുടെ അഭിപ്രായങ്ങൾ നയരൂപീകരണത്തിലും നയം നടപ്പിലാക്കുന്നതിലും വിവിധ രാഷ്ട്രങ്ങൾ സ്വീകരിക്കുന്നു എന്നത് മനസ്സിലാക്കാനുള്ള ശ്രമം കൂടെ ഈ മെന്റൽ ഹെൽത്ത് അറ്റ്ലസ് സർവേയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇതിൽ പങ്കെടുത്ത രാഷ്ട്രങ്ങളിൽ 37% രാഷ്ട്രങ്ങൾ പറഞ്ഞു അവർ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്കുള്ള പരിശീലനങ്ങളിൽ മാനസികാരോഗ്യ വിഷമതകൾ അനുഭവിച്ച വ്യക്തികളെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത്. ഇത്തരത്തിലുള്ള ജീവിത അനുഭവങ്ങൾ കേൾക്കുക വഴി പ്രാഥമിക ആരോഗ്യ പ്രവർത്തകർക്ക് കൂടുതൽ ദിശാബോധം ലഭിക്കാൻ സഹായകമാകുന്നു എന്ന് ഈ പഠനം വ്യക്തമാക്കി. ഇതിൽ പങ്കെടുത്ത 45% രാഷ്ട്രങ്ങൾ പറഞ്ഞു മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുടെയും അവരുടെ കുടുംബാംഗങ്ങളുമായും ഉള്ള സഹകരണം മാനസികാരോഗ്യ നയങ്ങൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും നിരീക്ഷിക്കാനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള പരിപാടികൾ വികസിപ്പിക്കാനും മാനസിക രോഗങ്ങൾ പ്രതിരോധിക്കാനുള്ള നടപടികൾ വികസിപ്പിക്കാനും ഏറെ ഗുണകരമായി എന്ന് വ്യക്തമാക്കി. മാനസികാരോഗ്യ പുനരധിവാസ പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുന്നതിലും മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തികളുടെ നേരനുഭവങ്ങൾ വളരെ ഗുണകരമായി എന്ന് 45% രാഷ്ട്രങ്ങളും വ്യക്തമാക്കി. 89% രാഷ്ട്രങ്ങളും വ്യക്തമാക്കിയത് മാനസികാരോഗ്യ നിയമങ്ങൾ വികസിപ്പിക്കുന്നതിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ച വ്യക്തികളുടെ അഭിപ്രായവും അവർ തേടിയിരുന്നു എന്നുള്ളതാണ്. 80% രാഷ്ട്രങ്ങളും വ്യക്തമാക്കിയത് ആ രാഷ്ട്രത്തിന്റെ മാനസികാരോഗ്യ നയം അല്ലെങ്കിൽ മാനസികാരോഗ്യ പദ്ധതി രൂപീകരിക്കുന്നതിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ച വ്യക്തികളുടെ അഭിപ്രായങ്ങൾ വ്യക്തമായി തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ച വ്യക്തികളുടെ ജീവിത അനുഭവം കേൾക്കുന്നതുകൊണ്ട് ഒരു ചികിത്സകന് അല്ലെങ്കിൽ ഒരു നയം തീരുമാനിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് ഉള്ള ഗുണങ്ങൾ? പലപ്പോഴും മാനസികാരോഗ്യ ഗവേഷണങ്ങൾ അതിന്റെ ശാസ്ത്രീയ സാങ്കേതിക വശങ്ങളിലേക്ക് ചുരുങ്ങിപ്പോവുകയും അതിന്റെ മാനുഷിക വശങ്ങൾ അവഗണിക്കപ്പെട്ടു പോവുകയും ചെയ്യുന്നതായി പരാതികൾ ഉയരുന്നുണ്ട്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ അനുഭവിച്ച വ്യക്തികൾ എന്തൊക്കെ അവസ്ഥയിലൂടെയാണ് കടന്നുപോയത്? അവരുടെ മാനസിക വ്യാപാരങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്താണ് ആ വികല ചിന്തകൾ അവരുടെ ആരോഗ്യത്തിൽ ചെലുത്തിയ സ്വാധീനം? അവരുടെ ശാരീരിക ആരോഗ്യത്തെയും ദിനചര്യയെയും ജീവിതത്തിലെ ചിട്ടകളെയും ഒക്കെ അത് എത്രത്തോളം ബാധിച്ചു? ശീലങ്ങളും ദുശീലങ്ങളും വികസിക്കുന്നതിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എത്രത്തോളം പങ്കുവഹിച്ചു? അതുപോലെ തന്നെ ചികിത്സകന്മാരുടെ ഭാഗത്തു നിന്നുള്ള സമീപനം അല്ലെങ്കിൽ ചികിത്സിക്കാൻ വേണ്ടി പ്രവേശിക്കപ്പെട്ട ആശുപത്രിയിലെ ജീവനക്കാരുടെ സമീപനം എത്രത്തോളം അവരുടെ മാനസികാരോഗ്യത്തെ സ്വാധീനിച്ചു തുടങ്ങി ഒട്ടേറെ വിഷയങ്ങൾ ഈ ജീവിത അനുഭവങ്ങൾ കേൾക്കുന്നത് വഴി നമുക്ക് വ്യക്തത വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മാനസികാരോഗ്യ

0: അറ്റ്ലസ് സർവേയിൽ പങ്കെടുത്ത രാഷ്ട്രങ്ങളിൽ 9% രാഷ്ട്രങ്ങൾ മാത്രമാണ് സ്ഥാപനാധിഷ്ഠിത മാനസികാരോഗ്യ പരിചരണത്തിൽ നിന്നും സാമൂഹ്യാധിഷ്ഠിത മാനസികാരോഗ്യ പരിചരണത്തിലേക്കുള്ള പരിവർത്തനം പൂർണമായ അർത്ഥത്തിൽ സാധ്യമാക്കിയത്. 50% രാഷ്ട്രങ്ങളിൽ ഈ മാറ്റം അതിന്റെ ആദ്യ ഘട്ടത്തിലാണ് എങ്കിൽ പകുതിയോളം വരുന്ന രാഷ്ട്രങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു മാറ്റത്തിന് തുടക്കം പോലും ആയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും പകുതിയോളം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള മറുപടി വ്യക്തമാക്കിയത് ഭൂരിപക്ഷം മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തികൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതും അവരുടെ സമ്മതമില്ലാതെ ആണ് എന്നുള്ളതാണ്. പലപ്പോഴും 23% ഇത്തരത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന വ്യക്തികൾ 1 വർഷത്തിൽ കൂടുതൽ ആശുപത്രിയിൽ കിടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നതും വ്യക്തമാക്കിയിട്ടുണ്ട്. മാനസികാരോഗ്യ ചികിത്സയുടെ ഫലപ്രദമായ വികേന്ദ്രീകരണം അഥവാ ഡീസെൻട്രലൈസേഷൻ ആണ് ദീർഘകാല അടിസ്ഥാനത്തിൽ മാനസിക ആരോഗ്യ ചികിത്സാ രംഗത്തിന് കൂടുതൽ ഗുണകരമാകുക എന്നത് എല്ലാ വിദഗ്ധരും ഒരുപോലെ സമ്മതിക്കുന്ന കാര്യം തന്നെയാണ്. 2016 നടത്തിയ ദേശീയ മാനസികാരോഗ്യ സർവേ പ്രകാരം ഇന്ത്യൻ ജനതയിൽ 10.6% പേർ ചികിത്സ ആവശ്യമുള്ള ഏതെങ്കിലും ഒരു മാനസികാരോഗ്യ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. അതേ വർഷം തന്നെ കേരള സംസ്ഥാന മാനസികാരോഗ്യ അതോറിറ്റി നടത്തിയ ഒരു സർവേ പ്രകാരം കേരളത്തിലെ 12.43% ആളുകൾ ചികിത്സ ആവശ്യമുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. കോവിഡുമായി ബന്ധപ്പെട്ടുള്ള ലോക്ക്ഡൌണും അനുബന്ധ പ്രശ്നങ്ങളും ലോകമെമ്പാടും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമായി. ലോകാരോഗ്യ സംഘടന തന്നെ 2022 വ്യക്തമാക്കിയത് വിഷാദരോഗം, ഉത്കണ്ഠാരോഗങ്ങൾ, ഉറക്കമില്ലായ്മ, ലഹരി അടിമത്വം തുടങ്ങിയ സർവ്വസാധാരണമായ മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ 25% കണ്ട് വർദ്ധനവ് ഈ കോവിഡിനെ തുടർന്ന് ഉണ്ടായി എന്നുള്ളതാണ്. ഇത്തരം കണക്കുകളെല്ലാം പരിഗണിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ 8 പേരിൽ ഒരാൾക്ക് മാനസികാരോഗ്യ ചികിത്സ ആവശ്യമുള്ള സ്ഥിതിവിശേഷം ഇന്ന് നിലവിലുണ്ട്. ഇതോടൊപ്പം തന്നെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഇടയിൽ മാനസികാരോഗ്യ സാക്ഷരത വളർത്തിയെടുക്കേണ്ടതും അത്യാവശ്യമാണ്. മനസ്സ് എന്നത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങളുടെ ആകത്തുകയാണ് എന്നതും മാനസികാരോഗ്യ പ്രശ്നങ്ങളൊക്കെ തലച്ചോറിന്റെ പ്രവർത്തന വ്യതിയാനങ്ങളാണ് എന്നതും വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയുടെ ഭാഗമായി തന്നെ യുവതലമുറയെ പഠിപ്പിക്കേണ്ടതുണ്ട്. തലച്ചോറിൽ ക്രമം തെറ്റിക്കിടക്കുന്ന രാസവസ്തുക്കളുടെ അളവാണ് പലപ്പോഴും മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് എന്ന സത്യവും യുവതലമുറയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. മാനസികാരോഗ്യ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ തലച്ചോറിൽ ക്രമം തെറ്റിക്കിടക്കുന്ന ഈ രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കുക വഴി മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഭേദപ്പെടുത്താൻ സഹായിക്കുന്നു എന്ന സത്യവും അവരെ ബോധ്യപ്പെടുത്തണം. വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ മാനസികാരോഗ്യ സാക്ഷരത ഉൾപ്പെടുത്തി യുവതലമുറയെ ശാക്തീകരിക്കുന്നതിനോടൊപ്പം തന്നെ മുതിർന്ന തലമുറയ്ക്കും മാനസികാരോഗ്യ ബോധവൽക്കരണം വ്യാപകമായി നൽകേണ്ടതായിട്ടുണ്ട്. റെസിഡൻസ് അസോസിയേഷനും കുടുംബശ്രീയും പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് വിപുലമായ മാനസികാരോഗ്യ സാക്ഷരത ക്യാമ്പയിൻ ആരംഭിക്കുന്നതിനോടൊപ്പം തന്നെ മുഖ്യധാര മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടും മാനസികാരോഗ്യ സാക്ഷരത ക്യാമ്പയിൻ വിപുലമായി നടത്തേണ്ടതുണ്ട്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ മറ്റേത് ആരോഗ്യ പ്രശ്നങ്ങളെയും പോലെ ചികിത്സിക്കാവുന്ന വിഷയങ്ങളാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക വഴി മാത്രമാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ നേരിടുന്ന സാമൂഹിക വിവേചനത്തിന് അറുതി വരികയുള്ളൂ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ലോക മാനസികാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി ഡോക്ടർ അരുൺ ബി നായർ നടത്തിയ പ്രഭാഷണം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകേടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക്

0: പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റും 12 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ചിത്രം കാക്കക്കുയിൽ. MG ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയ ഈ ഗാനത്തിൻ്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപൻ ചാറ്റർജി.

എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ അവസാനമായി സൂഫി പറഞ്ഞ കഥ. ഈ ചിത്രത്തിലെ സുനിൽ, ചിത്ര എന്നിവർ പാടിയ ഗാനം രചന റഫീഖ് അഹമ്മദ്, സംഗീതം മോഹൻ സിത്താര.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് സമാപിച്ചു. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 കഴിഞ്ഞ് 25:47. സേവന വാർത്തകൾ. കൊച്ചി എൻ പി ഒ എല്ലിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, റബ്ബർ ടെക്നോളജി, പോളിമർ ടെക്നോളജി, നാനോ ടെക്നോളജി, മെറ്റീരിയൽ സയൻസ്, ഒപ്റ്റോ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, ഫിസിക്സ്, ഓഷ്യാനോഗ്രാഫി, ഓഷ്യൻ ടെക്നോളജി, മെറ്റീരിയോളജി എന്നീ വിഷയങ്ങളിൽ ജൂനിയർ റിസർച്ച് ഫെല്ലോഷിപ്പിനുള്ള വർക്ക് ഇൻ ഇൻ്റർവ്യൂ നാളെ രാവിലെ 9:30 തൃക്കാക്കരയിലെ ഭവൻസ് വരുണ വിദ്യാലയത്തിൽ നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി www.drdo.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.drdo.gov.in.
1: അമ്പോ, പകുതി വിലയോ?
2: യെസ്, സിറ്റിസെൽസിന്റെ വമ്പൻ സൂപ്പർ ഡ്യൂപ്പർ ഓഫർ. ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് ബ്രാൻഡഡ് ഡ്രസ്സുകൾക്ക് 50% വരെ ഡിസ്കൗണ്ട്, ഒപ്പം മറ്റ് കിഡ്ലൻ ഓഫറുകളും ഏതാനും ദിവസത്തേക്ക് മാത്രം.
3: മച്ചാനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സെന്റർ ഫോർ ബജറ്റ് സ്റ്റഡീസിൽ എക്കണോമിക്സ് വിഷയത്തിലേക്ക് കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഇക്കണോമെട്രിക്സിൽ ബിരുദാനന്തര ബിരുദം, നെറ്റ് ആണ് യോഗ്യത, PhD യോഗ്യത അഭികാമ്യം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 24 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കുക. അപ്ലിക്കേഷനും മറ്റ് വിശദവിവരങ്ങൾക്കും recruit.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 04842862735. 04842862735.
5: ബേക്ക് എക്സ്പോ 2026 വരുന്ന 9-11 വരെ അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വ്യവസായ മന്ത്രി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യുന്നു. യുവ സംരംഭകർക്കായി ഫുഡ് ടെക് ആൻഡ് ബേക്ക് ഇന്നൊവേഷൻ ഹാക്കത്തോൺ. ബേക്കിംഗ് മേഖലയിലെ ഏറ്റവും പുതിയ ടെക്നോളജിയും മെഷീനുകളും അടുത്തറിയാം. വിദഗ്ധരുമായുള്ള സെഷനുകൾ, ബേക്കറി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. എല്ലാ ഭക്ഷ്യ സംരംഭകർക്കും സ്വാഗതം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കളമശ്ശേരിയിലെ സൂപ്പർവൈസറി ഡെവലപ്മെന്റ് സെന്ററിൽ അടുത്ത മാസത്തിൽ

0: ആരംഭിക്കുന്ന ഒരു വർഷ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗ് സായാന്ന കോഴ്സ് പാർട്ട് ടൈം ബാച്ചിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും സൂപ്പർവൈസറി ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ നിന്ന് ഇന്ന് മുതൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 93 49 89 22 40 എന്ന നമ്പറിൽ വിളിക്കുക. 93 49 89 22 40. ഇടവനക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ കേരളോത്സവം 2026 നടത്തുന്നതിനുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം ഈ മാസം 12-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 പഞ്ചായത്ത് ഹാളിൽ നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. യോഗത്തിൽ ഇടവനക്കാട് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ കലാ സാംസ്കാരിക കായിക യുവജന സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ക്ലബ്ബുകളുടെയും പ്രതിനിധികൾ പങ്കെടുക്കണമെന്ന് അധികൃതർ അറിയിച്ചു. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 105 രൂപ വർദ്ധിച്ച് 13,815 രൂപ നിരക്കിലും പവന് 110,520 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ ചിത്രമഞ്ജരി. പ്രിയ ശ്രോതാക്കളെ, തമിഴ് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിയ ചിത്രമഞ്ജരിയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. രവീന്ദ്ര ജെയിൻ രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് പാടിയ ഗാനമാണ് ചിത്രമഞ്ജരിയിൽ ആദ്യം. ചിത്രം ചിറ്റോർ.

ഉള്ളം കേൾക്കുമേ. ഈ ചിത്രത്തിൽ പി ഉണ്ണികൃഷ്ണനും ഹരിണിയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം ഇനി. വൈരമുത്തുവിന്റെ വരികൾ, ഹാരിസ് ജയരാജന്റെ സംഗീതം.

രവീന്ദ്ര ജെയിംസ് രചനയും സംഗീതവും നിർവഹിച്ച മറ്റൊരു ഗാനം, പാടിയത് ഹേമലത, ചിത്രം അഖിയോങ്കെ ഝരോക്കോസേ.

മദൻ കാർക്കെ വരികൾ എഴുതി എം എം കീരവാണി ഈണം നൽകി. അനിരുദ്ധ് രവിചന്ദ്രൻ സംഘവും പാടിയ ഗാനം. ചിത്രം ആർ ആർ ആർ.

0: പ്രിയ ശ്രോതാക്കളെ, ചിത്രമഞ്ജരി തുടർന്ന് കേൾക്കാം നാട്ടുവിശേഷത്തിനും ആകാശവാണി FM വാർത്തകൾക്കും ശേഷം. നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ MN പാലൂർ അനുസ്മരണം വൈകിട്ട് 4. വൈകിട്ട് 6 ഇടപ്പള്ളി സംഗീത സദസ് അവതരിപ്പിക്കുന്ന രാഗപരിചയം, അവതരണം ദീപക് വർമ്മ. ശ്രോതകൾ കേട്ടത് നാട്ടുവിശേഷം.
1: മച്ചാനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡ് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് PB ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി FM നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക് ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359023 അല്ലെങ്കിൽ 0484 2422543.
0: പ്രിയശ്രോതകളെ, ഒരു അറിയിപ്പ്. പോസ്റ്റ്മാന്റെ വരവ് കാത്തിരുന്നൊരു കാലം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 150 ഭാരതീയ പോസ്റ്റൽ വകുപ്പ് നമ്മോടൊപ്പമുണ്ട്. പോസ്റ്റൽ വകുപ്പിന്റെ സേവനങ്ങൾ, പോസ്റ്റൽ ബാങ്ക്, സുകന്യാ സമൃദ്ധി തുടങ്ങിയ പദ്ധതികളെക്കുറിച്ച് ഹലോ കൊച്ചി FM ചർച്ച ചെയ്യുന്നു ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മുതൽ. ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ പോസ്റ്റൽ വകുപ്പിന്റെ സേവനങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പോസ്റ്റൽ വകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടറായ ഷീബ വേണുഗോപാൽ മറുപടി നൽകുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് വിളിക്കുക. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0484 2426 3917, 0484 2426 3817, 9446455888. ഓർമ്മിക്കുക, ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 ഹലോ കൊച്ചി FM പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു പോസ്റ്റൽ വകുപ്പിന്റെ സേവനങ്ങൾ. അറിയിപ്പ് കഴിഞ്ഞു.
3: ഇന്ന് രാത്രി 9:30 സാഹിത്യസുരഭിയിൽ.
5: ഒരു പുഴയെ ഒറ്റ കവിളിൽ അകത്താക്കാൻ വിശപ്പുള്ളയാളാണ് കടലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ?
3: മുരളീധരൻ പുന്നേക്കാടിന്റെ കവിതകൾ.
6: മരിച്ചയാളുടെ ആരാണ് നിങ്ങൾ? ഉറ്റവരെന്ന് പറയുന്നവരെല്ലാം മടങ്ങിപ്പോയല്ലോ നിങ്ങൾ ഒറ്റയ്ക്ക് ഈ വിജനതയിൽ.
3: MK മത്തായി എഴുതി അവതരിപ്പിക്കുന്ന കഥ, ഒന്നിനും വേണ്ടിയല്ലാതെ.
7: എന്റെ ജനാലയ്ക്കപ്പുറം ഇരുൾ വന്നു മുട്ടുന്നു. വെളിച്ചത്തെ തോൽപ്പിക്കാനാവാതെ പതുങ്ങി നിൽക്കുന്നു.
3: ഓമന NC കാർത്തികയുടെ കവിതകൾ ഇന്ന് രാത്രി 9:30 സാഹിത്യസുരഭിയിൽ.
0: സേവന വാർത്ത. 2026-27 വർഷം അന്യസംസ്ഥാനത്ത് പഠനം നടത്തുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ ഈ ഗ്രാൻഡ് പോർട്ടൽ വഴി ഈ മാസം 31 അപേക്ഷിക്കാം. യോഗ്യരായ വിദ്യാർത്ഥികൾ ഈ ഗ്രാൻഡ് പോർട്ടൽ 3.0 വഴി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ മുഖേന അപേക്ഷ നൽകണം. വിവരങ്ങൾക്ക് തിരുവനന്തപുരത്തെ പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടറുടെ ഓഫീസുമായോ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസുമായോ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 0471230454. 0471230454.
8: അതെ, വൈകിട്ട് എന്താ പരിപാടി?
9: അതോ, ഇനി മുതൽ വൈകിട്ട് 5 കൊച്ചി FM ഗുഡ് ഈവനിംഗ് കൊച്ചി.
8: എന്താ ഈ ഗുഡ് ഈവനിംഗ് കൊച്ചി?
9: അത് നമ്മുടെ ശ്രോതാക്കൾ ന്യൂസ് ആൻഡ് വ്യൂസ് പങ്കുവെക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി, ഒപ്പം ഇഷ്ടഗാനങ്ങളും. ഗുഡ് ഈവനിംഗ് കൊച്ചി.
10: കുടമുടയെന്ന കണ്ണീർ തുമ്പത്ത് ചിരി തന്നപ്പോൾ മറയുന്നു നീ ഞാൻ കാണാ ദൂരത്ത് കണ്ണാടി തുണ്ടെന്ന പോൽ

0: സമയം 11 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: കേരള പോലീസ് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സൈബർ സെക്യൂരിറ്റി സമ്മേളനം കൊക്കൂൺ 2026 ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കും. രാജ്യത്തെ ഏറ്റവും വലിയ സൈബർ സുരക്ഷാ ഹാക്കിംഗ് സമ്മേളനങ്ങളിലൊന്നായ കൊക്കൂൺ ഇന്നും നാളെയുമായി ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്തിലാണ് സംഘടിപ്പിക്കുന്നത്. സൌജന്യ മാനസികാരോഗ്യ ക്ലിനിക്കുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് 2 മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. തമിഴ്നാട്ടിലെ മധുരാന്തകം ധരാപുരം നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. മധുരാന്തകം മണ്ഡലത്തിൽ 85.99% ധരാപുരം മണ്ഡലത്തിൽ 80%+ പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. മോത്തിലാൽ നെഹ്റു ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് വോട്ടെണ്ണൽ. ഇന്ന് ലോക തപാൽ ദിനം. സ്വിറ്റ്സർലൻഡിലെ ബേൺ നഗരത്തിൽ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിതമായതിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ഒക്ടോബർ 9 ലോക തപാൽ ദിനമായി ആഘോഷിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ സഹകരണ ബാങ്കുകളിലും സഹകരണ സംഘങ്ങളിലുമുണ്ടായ സാമ്പത്തിക തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇഡി അന്വേഷണം ശക്തമാക്കി. 550 കോടി രൂപയിലധികം മൂല്യം വരുന്ന സാമ്പത്തിക ക്രമക്കേടുകളാണ് അന്വേഷണ പരിധിയിലുള്ളത്. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 6-ാം പാദ മത്സരങ്ങളും ഇന്ദിരാഗാന്ധി വള്ളംകളിയും നാളെ എറണാകുളം മറൈൻ ഡ്രൈവിൽ നടത്തും. വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ഉച്ചയ്ക്ക് 1 മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് റാഞ്ചിയിൽ വൈകിട്ട് 7 മത്സരം. 5 മത്സര പരമ്പരയിൽ ആദ്യ മത്സരം ജയിച്ച് ഇന്ത്യ 1-0 മുന്നിലാണ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ചിത്രമഞ്ജരി തുടരുന്നു. ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. രാം തേരി ഗംഗാ മേലി എന്ന ചിത്രത്തിൽ ഹസ്രത് ജയ്പുരി വരികൾ എഴുതി രവീന്ദ്ര ജയൻ ഈണം നൽകി. സുരേഷ് വാട്കർ, ലതാ മങ്കേഷ്കർ എന്നിവർ പാടിയ ഗാനം.

ശിവ എന്ന ചിത്രത്തിൽ വാലി വരികളെഴുതി ചിത്രയോടൊപ്പം ഇളയരാജ പാടിയ ഗാനം. ഈ ഗാനത്തിന് സംഗീതം നൽകിയതും ഇളയരാജയാണ്.

ഉദിത് നാരായൺ, ശ്രേയ ഘോഷാൽ ഇവർ ചേർന്ന് പാടിയ ഗാനം വിവാഹ് എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനത്തിന്റെ രചനയും സംഗീതവും രവീന്ദ്ര ജെയിൻ.

ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിയ ചിത്രമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11 കഴിഞ്ഞ് 30 മിനിറ്റും 3 സെക്കൻഡും. ഇപ്പോൾ NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: 12 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ടെറിട്ടോറിയൽ ആർമിയുടെ സ്ഥാപക ദിനത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് എല്ലാ സൈനികരെയും വിമുക്ത ഭടന്മാരെയും കുടുംബാംഗങ്ങളെയും അഭിനന്ദിച്ചു. അതിർത്തികൾ സംരക്ഷിക്കുന്നതു മുതൽ ദുരന്ത നിവാരണവും രാഷ്ട്രനിർമ്മാണവും ഉൾപ്പെടെ മികച്ച പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ലോക തപാൽ ദിനത്തോടനുബന്ധിച്ച് എല്ലാ തപാൽ ജീവനക്കാർക്കും കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ആശംസ നേർന്നു. രാജ്യത്തിനായി അവർ കാഴ്ചവയ്ക്കുന്ന സമർപ്പിത സേവനത്തിന് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ED നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും PA മുഹമ്മദ് റിയാസ് MLAക്കുമെതിരെ FIR അന്വേഷണം നടത്താനാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ചിന്റെ വിധി. വാഹനാപകടങ്ങളുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാര ക്ലെയിമുകളിലെ തട്ടിപ്പുകൾ തടയുന്നതിനും നഷ്ടപരിഹാര നടപടികൾ വേഗത്തിലാക്കാനുമായി 4 ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കാണ് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയത്. ഇന്ത്യയിലെ സുഗന്ധ വ്യഞ്ജന വൈവിധ്യം ആഗോള വിപണിയിൽ പ്രയോജനപ്പെടുത്തുന്നതിനും കയറ്റുമതി സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനുമായി കൊച്ചിയിൽ റിഫോം ഉത്സവ് സെമിനാർ ആരംഭിച്ചു. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി ജ്ഞാനേന്ദ്ര ഡി ത്രിപാഠി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വിഗ്രഹ ഘോഷയാത്ര പത്മനാഭപുരത്ത് നിന്ന് പുറപ്പെട്ടു. പത്മനാഭപുരം കൊട്ടാരത്തിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ഉടവാൾ കൈമാറ്റം നടന്നതോടെയാണ് വിഗ്രഹ ഘോഷയാത്രയ്ക്ക് തുടക്കമായത്. രേവതി പട്ടത്താനത്തോടനുബന്ധിച്ച് ഒക്ടോബർ 17 നടത്താൻ നിശ്ചയിച്ച സംസ്കൃത മത്സരങ്ങൾ മാറ്റി. ഒക്ടോബർ 18 തളി സാമൂതിരി സ്കൂളിലാണ് മത്സരങ്ങൾ നടക്കുക.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വില വിവരം, തുടർന്ന് ലളിത ഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര. ഫേസ് പാക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ എം നഫിയ സംസാരിക്കുന്നു തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോൺ ഇൻ ഇഷ്ടഗാന പരിപാടി.
2: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
0: ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഹലോ കൊച്ചി FM തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ പോസ്റ്റൽ വകുപ്പിന്റെ സേവനങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പോസ്റ്റൽ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ വേണുഗോപാൽ മറുപടി പറയുന്നു. 4 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ഇതിൽ വിവേകവാണി, ദീപസ്തംഭം, മഹാശ്ചര്യം എന്നിവയ്ക്കൊപ്പം ഗാനങ്ങളും. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ.
4: ബേക്ക് എക്സ്പോ 2026 വരുന്ന 9 മുതൽ 11 വരെ അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വ്യവസായ മന്ത്രി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യുന്നു. യുവ സംരംഭകർക്കായി ഫുഡ് ടെക് ആൻഡ് ബേക്ക് ഇന്നോവേഷൻ ഹാക്കത്തോൺ. ബേക്കിംഗ് മേഖലയിലെ ഏറ്റവും പുതിയ ടെക്നോളജിയും മെഷീനുകളും അടുത്തറിയാം. വിദഗ്ധരുമായുള്ള സെഷനുകൾ, ബേക്കറി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. എല്ലാ ഭക്ഷ്യ സംരംഭകർക്കും സ്വാഗതം.
0: ഇന്ന് വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. ഇതിൽ കാർഷിക വിളകളിലെ വിജയഗാഥ, അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് കാഞ്ഞൂർ സ്വദേശി റോബർട്ട്. 7:20 വിപണി. 7:25 FM ഈവനിംഗ്, ഇതിൽ നിലവറ. 7:45 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:55 ഒരിടത്തൊരിടത്ത്. 8 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ശാസ്ത്രദീപ്തി.
5: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം. ഒരു രണ്ട് രണ്ട് രണ്ടും രണ്ടും നാല് ചെവി തുറന്നു കേൾക്കൂ.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൌൺലോഡ് ചെയ്യുക.
1: ഇന്ന് രാത്രി 8:05 സമഗ്ര ഹോമിയോ FM ഹെൽത്ത് ലൈൻ. ശ്വാസകോശത്തിനുണ്ടാകുന്ന അലർജിയും ഹോമിയോപതി ചികിത്സയും, ഡോക്ടർ KV ഷോയ്സണുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, ഫ്രാൻസിസ് നൊറോണയുടെ അശരണരുടെ സുവിശേഷം, 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലെ.
2: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
5: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ഇന്ന് രാത്രി 9:15 തമിഴ് ചലച്ചിത്രകാലങ്ങൾ, 9:30 സാഹിത്യ സുരഭി. ഇതിൽ ഓമന കേശവൻ നായർ, മുരളീധരൻ പുന്നേക്കാട് എന്നിവർ എഴുതിയ കവിതകൾ, MK മത്തായി എഴുതിയ കഥ ഒന്നിനും വേണ്ടിയല്ലാതെ. 10:00 സവാനി ഷെൻഡെ സത്യയുടെ സംഗീത കച്ചേരി, കേദാർ പണ്ഡിറ്റ് തബല, രാഹുൽ ഗോലെ ഹാർമോണിയം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. ശ്രോതാക്കൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇനി പഴം പച്ചക്കറി വില വിവരം. എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്. ആദ്യം മൊത്തവില, പിന്നെ ചില്ലറ വില എന്ന ക്രമത്തിൽ. ഏത്തയ്ക്ക നാടൻ മൊത്തവില 70 രൂപ, ചില്ലറ വില 75 രൂപ. മറുനാടൻ മൊത്തവില 66, ചില്ലറ വില 72. പയർ നാടൻ 55-60, മറുനാടൻ 40-45. ചേന നാടൻ 40-45, മറുനാടൻ 30-37. മരച്ചീനി 30-34 നാടൻ. ഇനി ചില മറുനാടൻ ഇനങ്ങൾ. ചീര പച്ചയും ചുവപ്പും മൊത്തവില 42 രൂപ, ചില്ലറ വില 47 രൂപ. കുമ്പളങ്ങ 24-30, ഞാലിപ്പൂവൻ 86-92, പാളയംതോടൻ 37-43, പൂവൻ 60-67, റൊബസ്റ്റ 32-37, ബീട്രൂട്ട് 62-67, വെണ്ടയ്ക്ക 38-42, പാവയ്ക്ക 65-72, ചുരയ്ക്ക 36-42, വഴുതന 42-47, കത്തിരി ഉരുണ്ടത് 37-42, ക്യാബേജ് 28-32, ക്യാരറ്റ് 45-50, കോളിഫ്ലവർ 45-50, കൊത്തമര 32-37, കൂർക്ക 76-82, ചേമ്പ് വലുത് 59-65, ചേമ്പ് ചെറുത് 40-45, വെള്ളരി 37-42, മുരിങ്ങക്കായ 60-65, ബീൻസ് 76-82, ഇഞ്ചി 194-200, പച്ചമുളക് 56-62, കറിനാരങ്ങ 55-40, ചെറുനാരങ്ങ 1 5 രൂപ, 6 രൂപ, കോവയ്ക്ക 46-52, പച്ചമാങ്ങ 95-100, സവാള 52-56, ചെറിയ ഉള്ളി 93-100, ഉരുളക്കിഴങ്ങ് 32-38, മത്തൻ 20-25, പീച്ചിങ്ങ 52-57, പടവലം 47-52, തക്കാളി 35-40, അമരപ്പയർ 65-70. ഇനി വാഴക്കുള മാർക്കറ്റിലെ പൈനാപ്പിളിന്റെ വില. പൈനാപ്പിൾ പച്ച 42-43, പൈനാപ്പിൾ പഴുത്തത് 45-46. ശ്രോതാക്കൾ കേട്ടത് പഴം പച്ചക്കറി വില വിവരം. എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്. സമയം 12:00 കഴിഞ്ഞ 9:04. ആകാശവാണി കൊച്ചി FM 102.3 പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വിധു പ്രതാപ് പാടിയത്, ഷിബു ചക്രവർത്തിയുടെ വരികൾ, MG രാധാകൃഷ്ണന്റെ സംഗീതം.

സി പി രാജശേഖരൻ വരികൾ എഴുതി, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം നൽകി, എൽ എഫ് ക്രിസ്റ്റഫർ, ലക്ഷ്മി രംഗൻ എന്നിവർ ചേർന്ന് പാടിയ ഗാനം.

0: ലളിതഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 25 മിനിറ്റും 25 സെക്കൻഡും. സേവന വാർത്തകൾ. ഹരിപ്പാട് താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ മുനിസിപ്പാലിറ്റി മുഖേന അധിക ഡോക്ടറെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യതകൾ: MBBS ബിരുദം, തിരുവിതാംകൂർ കൊച്ചി മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ, പ്രായം 45-ൽ താഴെ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും ബയോഡേറ്റയും സഹിതം ഈ മാസം 12-ന് വൈകിട്ട് 4 മണിക്ക് മുൻപായി താലൂക്ക് ആശുപത്രി ഓഫീസിൽ അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04792 41 27 65, 04792 41 27 65. ഇമെയിൽ ID thqhharipad2765@gmail.com thqhharipad2765@gmail.com.
1: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
2: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
1: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ, 9447007786.
0: ആലപ്പുഴ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് അനുബന്ധമായി പ്രവർത്തിക്കുന്ന വിദഗ്ധ പാനലിൽ ഒഴിവുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. യോഗ്യതകൾ: MSc സൈക്കോളജിയും കുട്ടികളുടെ മേഖലയിൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയവും. വിശദമായ ബയോഡാറ്റ, യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ്, ഫോൺ നമ്പർ എന്നിവ സഹിതം ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ, ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്, ലാറ്റിൻ ചർച്ച് കോംപ്ലക്സ്, കോൺവെന്റ് സ്ക്വയർ, ആലപ്പുഴ എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 7736 27 75 81.
3: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്, പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
4: ആൻഡിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുസാടെക് ഫൗണ്ടേഷനിൽ കരാറടിസ്ഥാനത്തിൽ ജനറൽ മാനേജർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. MBA യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ tbi@cusat.ac.in എന്ന വിലാസത്തിലേക്ക് ഈ മാസം 20-ന് മുൻപായി അയയ്ക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 98 95 02 57 73, 98 95 02 57 73.
5: ബേക്ക് എക്സ്പോ 2026 വരുന്ന 9 മുതൽ 11 വരെ അങ്കമാലി അട്ലക്സ് കൺവെൻഷൻ സെന്ററിൽ. 10-ാം തീയതി ശനിയാഴ്ച ബേക്ക് നെക്സ്റ്റ് 2026 യുവ സംരംഭകർക്കായി ഫുഡ് ടെക് ആൻഡ് ബേക്ക് ഇന്നൊവേഷൻ ഹാക്കത്തോൺ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുന്നു. ബേക്കിംഗ് മേഖലയിലെ ഏറ്റവും പുതിയ ടെക്നോളജിയും മെഷീനുകളും അടുത്തറിയാം. വിദഗ്ധരുമായുള്ള സെഷനുകൾ. എല്ലാ ഭക്ഷ്യ സംരംഭകർക്കും സ്വാഗതം.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്,
10: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്.
0: കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ തൊഴിൽ രഹിതരായ 18-ന് 49 ഇടയിൽ പ്രായമുള്ളവർക്ക് ഫാസ്റ്റ് ഫുഡ് സ്റ്റാൾ ഉദ്യമി, പേപ്പർ ക്യാരി പാക്ക് നിർമ്മാണം എന്നിവയിൽ സൌജന്യ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04812 30 33 07, 04812 30 33 07. കോട്ടയം കെൽട്രോൺ നാഗമ്പടം നോളജ് സെന്ററിൽ വേർഡ് പ്രോസസിംഗ് ആൻഡ് ഡാറ്റ എൻട്രി, ആനിമേഷൻ ആൻഡ് ഡിജിറ്റൽ ഫിലിം മേക്കിംഗ്, മൾട്ടിമീഡിയ ആനിമേഷൻ വിത്ത് AI തുടങ്ങിയ തൊഴിലധിഷ്ഠിത കോഴ്സുകളിൽ സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 95 67 78 88 90 എന്ന നമ്പറിൽ വിളിക്കുക. 95 67 78 88 90. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 46 സെക്കൻഡും. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സി എം ആർ എൽ എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ, മരുമകൻ മുഹമ്മദ് റിയാസ് എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശം. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കും. സമ്മേളനം 9 ദിവസം. കേരള പോലീസിന്റെ അന്താരാഷ്ട്ര സൈബർ സുരക്ഷാ സമ്മേളനത്തിന് കൊച്ചിയിൽ തുടക്കമായി. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം ഇന്ന് റാഞ്ചിയിൽ. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വനിതാ ശിശു വികസന മേഖലയിലെ പ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ദേശീയ മുൻഗണനകളിൽ കൂട്ടായ ഉത്തരവാദിത്തം ഉറപ്പാക്കുക, കേന്ദ്ര സംസ്ഥാന സഹകരണം കൂടുതൽ ശക്തമാക്കി ലക്ഷ്യങ്ങൾ വേഗത്തിൽ കൈവരിക്കുക എന്നിവ ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന വകുപ്പുതല ഉച്ചകോടികളുടെ പരമ്പരയിലെ 2nd ഇത്. സി എം ആർ എൽ എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ, മരുമകൻ മുഹമ്മദ് റിയാസ് എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം കൂടാതെ തന്നെ സംസ്ഥാന പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥരാണോ എന്ന നിയമവശമാണ് കോടതി പ്രധാനമായും പരിഗണിച്ചത്. അതേസമയം കോടതി വിധി പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്ന ED നടപടിയുടെ ഭാഗമാണ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P. ജയരാജൻ. കൃത്രിമമായ മൊഴിയാണ് നൽകിയതെന്ന് CMRL പ്രതിനിധികൾ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. കേസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള പോലീസിന്റെ അന്താരാഷ്ട്ര സൈബർ സുരക്ഷാ സമ്മേളനമായ കൊക്കൂൺ 2026 കൊച്ചിയിൽ തുടക്കമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. 20 സാങ്കേതിക സെഷനുകളിലായി 200 വിദഗ്ധർ 2 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴിയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തടയുക, കുട്ടികൾക്കെതിരെയുള്ള ഓൺലൈൻ ചൂഷണങ്ങൾക്കെതിരെ പോരാടുക, ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് ഈ വർഷത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ മാസം 29 വരെയാണ് സമ്മേളനം. ഒക്ടോബർ 19 മുതൽ 23 വരെ 5 ദിവസം അവധിയായിരിക്കും. ഒക്ടോബർ 29 ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെ ധനവിനിയോഗ ബില്ലുകൾ സഭ പരിഗണിക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3 സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ മധുരാന്തകം, ധാരാപുരം നിയമസഭാ മണ്ഡലങ്ങളിൽ ഭരണകക്ഷിയായ TVK മുന്നേറ്റം. പുതുച്ചേരിയിൽ തട്ടാൻചാവടി സീറ്റ് ഭരണകക്ഷിയായ ഓൾ ഇന്ത്യ NR കോൺഗ്രസ് നിലനിർത്തി. കോൺഗ്രസ് 2nd സ്ഥാനത്തും DMK 3rd സ്ഥാനത്തുമായി. പശ്ചിമബംഗാളിലെ റജിനഗർ, നന്ദിഗ്രാം നിയമസഭാ മണ്ഡലങ്ങളിൽ BJP വൻ ലീഡ് നേടി വിജയത്തിലേക്ക് നീങ്ങുകയാണ്. അസമിലെ ഗാഗോൺ ലോക്സഭാ സീറ്റിൽ BJP സ്ഥാനാർത്ഥി ദേവാശിഷ് ശർമ്മ ലീഡ് ചെയ്യുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണനേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ബഹിരാകാശ രംഗത്ത് രാജ്യം കൈവരിച്ച സുപ്രധാന നേട്ടങ്ങളെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സ്വയം പര്യാപ്തതയും ശേഷി വികസനവും ലക്ഷ്യമിട്ടുള്ള നിരവധി പരിപാടികളാണ് ഈ മേഖലയിൽ നടപ്പാക്കുന്നത്. ബഹിരാകാശ രംഗത്ത് 440 സ്റ്റാർട്ടപ്പുകളാണ് നിലവിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. TB മുക്ത് ഭാരത് അഭിയാന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ ജോയിന്റ് സ്ക്വാഡ് ഫോർ ഹെൽത്ത് ജോഷ് ടീം സജ്ജമായി. ക്ഷയരോഗത്തെ ചെറുക്കുകയും സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുകയുമാണ് ജോഷ് ടീമിന്റെ ലക്ഷ്യം. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഗാർഹിക സന്ദർശനം, രോഗവ്യാപനം തടയാനുള്ള സാമൂഹിക ഇടപെടൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ സജീവമാകുന്നതാണ് യുവജന പങ്കാളിത്തമുള്ള ജോഷ് ടീം. ക്ഷയരോഗ നിർണയം വേഗത്തിലാക്കുന്നതിന് AI ടൂൾ ഉൾപ്പെടെ

0: ഉള്ള ആധുനിക സംവിധാനങ്ങളും ജില്ലയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ജില്ലാ ടി ബി സെന്ററിന്റെ കണക്കുകൾ പ്രകാരം ഈ വർഷം ഓഗസ്റ്റ് 30 വരെ 840 രോഗികളാണ് ജില്ലയിൽ ക്ഷയരോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. പലപ്പോഴും രോഗലക്ഷണങ്ങളെ അവഗണിക്കുന്നതാണ് ചികിത്സയെ സങ്കീർണമാക്കുന്നതെന്നും ജില്ലാ ടി ബി ഓഫീസർ ഡോക്ടർ രശ്മി മാത്യു പറഞ്ഞു.
1: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ഇന്ന് റാഞ്ചിയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ചാമ്പ്യൻസ് ബോട്ടിലേക്ക് 6-ാം പാദ മത്സരങ്ങളും ഇന്ദിരാഗാന്ധി വള്ളംകളിയും നാളെ എറണാകുളം മറൈൻ ഡ്രൈവിൽ നടക്കും. വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ നെഹ്റു ട്രോഫിയിൽ മികച്ച പ്രകടനം നടത്തിയ 9 ചുണ്ടൻ വള്ളങ്ങൾ CBL മത്സരത്തിൽ മാറ്റുരയ്ക്കും. ഇതോടൊപ്പം ചെറുവള്ളങ്ങളുടെ പ്രാദേശിക മത്സരവും വിവിധ ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്ന ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ മത്സരവും നടക്കും. ഇന്ത്യൻ നേവിയുടെയും ഫയർഫോഴ്സിന്റെയും അഭ്യാസ പ്രകടനങ്ങൾ, സംഗീത കലാപരിപാടികൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. വള്ളംകളി മത്സരത്തോടനുബന്ധിച്ച് കൊച്ചി വേമ്പനാട്ട് കായലിൽ വാട്ടർ മെട്രോ ബോട്ട് ഗതാഗതത്തിന് ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്തി.
1: വ്യാജ ഒപ്പ് ആരോപണം ഉന്നയിക്കപ്പെട്ട ദിവസങ്ങളിൽ കൌൺസിലർ സുഗതൻ കോർപ്പറേഷനിൽ എത്തിയിരുന്നു എന്നതിന് മാധ്യമദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകളുണ്ടെന്ന് തിരുവനന്തപുരം മേയർ വി രാജേഷ്. CPM കോൺഗ്രസ് കൂട്ടുകെട്ടിന്റെ ഭാഗമായാണ് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പരാതിയിൽ പോലീസ് കേസെടുത്തതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചതിനാണ് മാനനഷ്ടക്കേസ് നൽകിയതെന്നും മേയർ വ്യക്തമാക്കി. സുഗന്ധ വ്യഞ്ജന കയറ്റുമതി സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് റിഫോം ഉത്സവ് സെമിനാർ കൊച്ചിയിൽ നടന്നു. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി ജ്ഞാനേന്ദ്ര ഡി ത്രിപാഠി ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയിൽ 2030 $10 ബില്യൺ കയറ്റുമതി കൈവരിക്കുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായ വിഗ്രഹഘോഷയാത്ര പത്മനാഭപുരത്ത് നിന്ന് പുറപ്പെട്ടു. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ഉടവാൾ കൈമാറ്റം നടന്നതോടെയാണ് വിഗ്രഹഘോഷയാത്രയ്ക്ക് തുടക്കമായത്. തേവാരക്കെട്ടിൽ സരസ്വതി വിഗ്രഹം ആനപ്പുറത്തും വേളിമല കുമാരസ്വാമി ശുചീന്ദ്രം 300-അംഗ വിഗ്രഹങ്ങൾ പല്ലക്കിലുമാണ് എഴുന്നള്ളിച്ചത്. ഇന്ന് രാത്രി തമിഴ്നാട് കുഴിത്തുറ മഹാദേവ ക്ഷേത്രത്തിലെത്തി അവിടെ വിഗ്രഹങ്ങളെ ഇറക്കി പൂജ നടത്തും. നാളെ കേരളം തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിളയിലെത്തുമ്പോൾ സംസ്ഥാന സർക്കാർ ഔദ്യോഗിക സ്വീകരണം നൽകും. ഇന്ന് ലോക തപാൽ ദിനം. സേവിംഗ്സ് ബാങ്ക്, ഇൻഷുറൻസ്, ഇ കൊമേഴ്സ്, ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ സാമ്പത്തിക സേവനങ്ങൾ എന്നിവയിലൂടെ തപാൽ മേഖല കൈവരിച്ച ആധുനിക മാറ്റങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ലോക തപാൽ ദിനാഘോഷങ്ങളുടെയും ദേശീയ തപാൽ വാരാഘോഷത്തിന്റെയും ഭാഗമായി കേരള പോസ്റ്റൽ സർക്കിൾ തിരുവനന്തപുരം സംഘടിപ്പിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ചീഫ് പോസ്റ്റ്മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് നിർവഹിച്ചു. ഫ്ലൈ ദുബായ് പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ ആദരിക്കാനായുള്ള പ്രത്യേക തപാൽ കവർ അദ്ദേഹം മേയർ വി രാജേഷിന് നൽകി പ്രകാശനം ചെയ്തു. UGC നെറ്റ് ഡിസംബർ സെഷനിലേക്കുള്ള രജിസ്ട്രേഷൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരംഭിച്ചു. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്, PhD എന്നിവയ്ക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് UGCnet.nta.nic.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. ഈ മാസം 28 അവസാന തീയതി. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. CMRL എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ, മരുമകൻ മുഹമ്മദ് റിയാസ് എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശം. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കും. സമ്മേളനം 9 ദിവസം. കേരള പോലീസിന്റെ അന്താരാഷ്ട്ര സൈബർ സുരക്ഷാ സമ്മേളനത്തിന് കൊച്ചിയിൽ തുടക്കമായി. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ്

0: 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് റാഞ്ചിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.

രൂപഭംഗി മാത്രമല്ല ശരീരം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ആരോഗ്യം എന്നിവയുടെ സമതുലിതാവസ്ഥയിൽ നിന്നും സ്വാഭാവികമായി പ്രകടമാക്കുന്ന പ്രസന്നതയും തേജസ്സുമാണ് സൗന്ദര്യം. പ്രകൃതി ത്രിദോഷങ്ങളുടെ സമതുലിതമായ അവസ്ഥ, ധാതുക്കളുടെ പോഷണം, അഗ്നിയുടെ ശരിയായ പ്രവർത്തനം, നല്ല ആഹാരം, വിഹാരം, ഉറക്കം, മാനസിക സന്തുലിത അവസ്ഥ എന്നിവ സൗന്ദര്യത്തിനെ സ്വാധീനിക്കുന്നു. പുറമേ കാണുന്ന തിളക്കത്തെക്കാൾ ഉള്ളിൽ നിന്നുമുള്ള ആരോഗ്യവും പ്രസന്നതയും ആണ് ആയുർവേദത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം. മുഖപരിചരണങ്ങൾ അഥവാ ഫേഷ്യൽ കെയർ. ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം അനുയോജ്യമായ ഫേഷ്യലുകൾ, ക്ലീനപ്പ്, ഫേസ് മാസ്ക്, പീൽ ഓഫ് മാസ്ക്, പീലിംഗ് എന്നിവയാണ് കൃത്യമായുള്ള മുഖപരിചരണങ്ങൾ. ഇത്തരത്തിൽ ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന ഗുണങ്ങൾ: ചർമ്മത്തിനെ ശുദ്ധീകരിക്കുന്നു, രക്തസംക്രമണം മെച്ചപ്പെടുത്തുന്നു, പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങളെ ചെറുക്കുന്നു, ചർമ്മത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യുന്നു, മുഖക്കുരു കുറയ്ക്കുന്നു, ബ്ലാക്ക് ഹെഡുകളും വൈറ്റ് ഹെഡുകളും നീക്കം ചെയ്യുന്നു, മുഖത്തുള്ള പ്രഷർ പോയിന്റുകളെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് സമ്മർദ്ദം കുറയ്ക്കുന്നു. മുഖപരിചരണത്തിൽ വളരെ സാധാരണമായി ഉപയോഗിച്ചു വരുന്ന ഫേസ് പാക്കുകളെ കുറിച്ച് നോക്കാം. ആയുർവേദ ശാസ്ത്രത്തിൽ മുഖലേപം എന്നാണ് ഫേസ് പാക്കുകൾ അറിയപ്പെടുന്നത്. മുഖലേപം എന്നത് ചർമ്മത്തിന്റെ ആരോഗ്യവും സൗന്ദര്യവും മെച്ചപ്പെടുത്തുന്നതിനായി ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രകൃതിദത്ത ചേരുവകൾ മുഖത്ത് പുരട്ടുന്ന രീതിയാണ്. വ്യക്തിയുടെ പ്രകൃതി, ചർമ്മത്തിന്റെ സ്വഭാവം, കാലാവസ്ഥ, ചർമ്മപ്രശ്നം എന്നിവ പരിഗണിച്ചാണ് മുഖലേപം തിരഞ്ഞെടുക്കുന്നത്. പലതരത്തിലുള്ള മുഖലേപനങ്ങൾ പരിചയപ്പെടാം. ചേരുവകളുടെയും ചർമ്മപ്രശ്നങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഫേസ് പാക്കുകൾ പലവിധത്തിലുണ്ട്. മുൾട്ടാണിമിട്ടി പോലുള്ള പ്രകൃതിദത്തമായ കളിമണ്ണ് കൊണ്ടുണ്ടാക്കുന്നവ അധികം എണ്ണമയം ആഗിരണം ചെയ്ത് ആഴത്തിലുള്ള സുഷിരങ്ങൾ വൃത്തിയാക്കുന്നു. എണ്ണമയമുള്ളതും മുഖക്കുരു സാധാരണമായി വരുന്നതുമായ ചർമ്മത്തിന് ഇവ നന്നായി പ്രവർത്തിക്കുന്നു. ക്രീം ആൻഡ് ഹൈഡ്രേറ്റിംഗ് പാക്ക്. പ്രത്യേകിച്ചും വരണ്ടതും അടർന്നു പോകുന്നതുമായ ചർമ്മത്തിന്റെ ഈർപ്പം പുനഃസ്ഥാപിക്കുകയും ചർമ്മത്തിനെ പോഷിപ്പിക്കുന്നതുമായ പാൽ, തേൻ, കറ്റാർ വാഴ, ഞവരയരി തുടങ്ങിയവയാണ് ഉപയോഗിക്കുന്നത്. ബ്രൈറ്റനിംഗ് പാക്ക് ആൻഡ് എക്സ്ഫോളിയേറ്റിംഗ് പാക്ക്. ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചർമ്മത്തിലെ മൃതകോശങ്ങൾ നീക്കം ചെയ്ത് സ്വാഭാവിക തിളക്കം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി പഴങ്ങളുടെ പൾപ്പുകൾ, മറ്റു വർണ്ണഗണ ഔഷധങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ലേപനങ്ങളാണ് ബ്രൈറ്റനിംഗ് പാക്കുകൾ. ആന്റി ഇൻഫ്ലമേറ്ററി പാക്കുകൾ ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കുകയും വീക്കം ശമിപ്പിക്കാനും സഹായിക്കുന്നു. ഷീറ്റ് ആൻഡ് ഹൈഡ്രോജെൽ മാസ്ക്. ആധുനികമായ രീതിയിൽ കുങ്കുമാതി തൈലം, ഹൈലോറണിക് ആസിഡ്, വൈറ്റമിൻ സി പോലുള്ള ഭാരം കുറഞ്ഞ സിറമുകൾ ഉപയോഗിച്ച് മുൻകൂട്ടി കുതിർത്ത് തുണി അല്ലെങ്കിൽ ജെൽ ഷീറ്റുകൾ കൊണ്ടുള്ള മാസ്കുകൾ വേഗത്തിൽ ജലാംശം വർദ്ധിപ്പിക്കുന്നതാണ്. ആന്റി ഏജിംഗ് ഫേസ് പാക്കുകൾ. നെല്ലിക്ക, മഞ്ചിഷ്ട, എഷ്ടിമധു, ഞവര, ചന്ദനം അനുയോജ്യമായ രസായന ഔഷധങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ഫേസ് പാക്കുകളാണ്. പ്രായപൂർത്തിയായ നേരിയ ചുളവുകളുള്ള ചർമ്മത്തിൽ ഇത്തരത്തിലുള്ള പാക്കുകൾ ഉപയോഗിക്കുന്നു. അതിന്റെ ഫലമായി ചർമ്മത്തിന്റെ ഇലാസ്റ്റിസിറ്റി മെച്ചപ്പെടുകയും ചർമ്മത്തിന്റെ പുനർജീവനത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. ഡി ടാൻ ഫേസ് പാക്കുകൾ. ടാൻ കുറയ്ക്കുന്നതിനുള്ള ഫേസ് പാക്കുകളാണിവ. സാധാരണമായി ചന്ദനം, എഷ്ടിമധു, കറ്റാർ വാഴ, മഞ്ഞൾ തുടങ്ങിയ അനുയോജ്യമായ ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ചാണ് ഈ മുഖലേപനം നിർമ്മിക്കുന്നത്. ഫേസ് പാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ലേപനം ചർമ്മത്തിൽ പൂർണ്ണമായി ഉണങ്ങാൻ അനുവദിക്കരുത്. രാത്രിയിൽ പുരട്ടരുത്. മുമ്പ് പുരട്ടിയ ലേപനത്തിന്റെ മുകളിൽ രണ്ടാമത്തെ ലേപനം നേരിട്ട് പുരട്ടരുത്. ഉണങ്ങിയ ലേപനം ഏതെങ്കിലും ദ്രാവകം ചേർന്ന് വീണ്ടും ഉപയോഗിക്കരുത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉടനെ ലേപനം പുരട്ടുന്നത് ഒഴിവാക്കണം. വർണ്ണ ലേപം അര അങ്കുലം കനത്തിൽ പുരട്ടണം, അതായത് അരവിരൽ കനത്തിൽ. മുഖത്ത് പുരട്ടുന്ന ലേപനത്തിന്റെ ദ്രവ്യം, മാധ്യമം, ഖനം, ഉപയോഗിക്കുന്ന സമയം എന്നിവ വ്യക്തിയുടെ ദോഷപ്രകൃതി, ചർമ്മത്തിന്റെ സ്വഭാവം, നിലവിലുള്ള ചർമ്മാവസ്ഥ, കാലാവസ്ഥ എന്നിവ പരിഗണിച്ച് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം. പുതിയ ഔഷധ ഫേസ് പാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് ഉചിതമാണ്. മുറിവുകളുള്ള ചർമ്മത്തിലോ ശക്തമായ വീക്കമുള്ള ചർമ്മത്തിലോ പ്രകോപനം ഉണ്ടാക്കുന്ന ചേരുവകൾ ഉപയോഗിക്കരുത്. ഫേസ് പാക്കുകൾ ചർമ്മ പരിചരണ രീതികളാണ്. ഇവ ഗുരുതരമായ ചർമ്മ രോഗങ്ങൾക്ക് വൈദ്യചികിത്സയ്ക്ക് പകരമല്ല. ഫേസ് പാക്ക് തയ്യാറാക്കുമ്പോൾ ഏതു തരം മാധ്യമം ഉപയോഗിക്കണമെന്ന വ്യക്തമായ ധാരണ ആവശ്യമാണ്. വെള്ളം എല്ലാ തരത്തിലുമുള്ള ചർമ്മത്തിന് ഉപയോഗിക്കാം. പാൽ വരണ്ടതും സാധാരണയുമായ ചർമ്മത്തിനും തേങ്ങാപ്പാൽ, തൈരിന്റെ തെളി വരണ്ട ചർമ്മത്തിലും ഉപയോഗിക്കാം. തേൻ
വരണ്ട സെൻസിറ്റീവ് മുഖക്കുരു വരാൻ സാധ്യതയുള്ള ചർമ്മത്തിൽ ഉപയോഗിക്കേണ്ട

0: ഉപയോഗിക്കാവുന്നതാണ്. ഫ്രൂട്ട് ജ്യൂസ് എണ്ണമയമുള്ള ചർമ്മത്തിനും കഷായം സ്വരസം വൈദ്യനിർദ്ദേശപ്രകാരം ചർമ്മത്തിന്റെ അവസ്ഥ അനുസരിച്ച് ഉപയോഗിക്കണം. ഋതുക്കൾ അനുസരിച്ചുള്ള മുഖലേപനം. വസന്ത ഋതുവിൽ അമിത എണ്ണമയവും ഹെവിനെസ്സുമുള്ള ചർമ്മത്തിന് ലഘുവായ കഫശമനം സ്വഭാവമുള്ള ലേപങ്ങൾ ഉപയോഗിക്കുക. മഞ്ഞൾ മഞ്ചിഷ്ട നീം തുടങ്ങിയവ അനുയോജ്യമാണ്. ഗ്രീഷ്മ ഋതു ചൂടിന്റെയും പിത്തപ്രാധാന്യവും ഉള്ളതിനാൽ ചൂട് ഇറിറ്റേഷൻ ഡ്രൈനസ് എന്നിവ ഉള്ളപ്പോൾ ശീതളവും സൂത്തനിങ്ങുമായുള്ള ഫേസ് പാക്കുകൾ ഉപയോഗിക്കുക. ചന്ദനം എഷ്ടിമെതു പോലുള്ള സൗമ്യ ദ്രവ്യങ്ങൾ പരിഗണിക്കുക. വർഷ ഋതുവിൽ ഈർപ്പമാണ് കൂടുതലായി കാണപ്പെടുന്നത്. ത്വക്കിന് അമിത ഈർപ്പവും ഡൽനെസ്സും ഉണ്ടാകാം. വളരെ കട്ടിയുള്ള ഒട്ടുന്ന ലേപനങ്ങൾ ഒഴിവാക്കി ആവശ്യത്തിന് മാത്രം ലേപനങ്ങൾ ഉപയോഗിക്കുക. ശരത് ഋതു പിത്തപ്രധാനമായതിനാൽ ചൂട് റെഡ്നെസ് പിഗ്മെന്റേഷൻ എന്നിവയ്ക്ക് പിത്ത ഫ്രണ്ട്ലി ലേപനങ്ങൾ പരിഗണിക്കാം. ചന്ദനം ഇരട്ടിമധുരു തുടങ്ങിയവ ഉപയോഗിക്കാം. ഹേമന്തം ശിശിരം ഋതു വാദപ്രധാനമായതിനാൽ വരൾച്ചയും റഫ്നെസ്സും കൂടുതലാകാം. ത്വക്കിന് സ്നിഗ്ധതയും പോഷണവും നൽകുന്ന രീതിയിലുള്ള ലേപനങ്ങൾ തിരഞ്ഞെടുക്കാം. ദിനചര്യയിൽ മുഖലേപനത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. മുഖലേപനം ദിവസവും നിർബന്ധമായി ഉപയോഗിക്കേണ്ട ഒന്നല്ല. ത്വക്കിന്റെ ആവശ്യത്തിനനുസരിച്ച് ഇടവിട്ട് ഉപയോഗിക്കാം. ദിനചര്യയിലെ അടിസ്ഥാന ക്രമം: മുഖശുദ്ധീകരണം, ആവശ്യാനുസരണമായ മുഖലേപനം, കൃത്യസമയത്തുള്ള മുഖലേപനം കഴുകി നീക്കൽ, ത്വക്കിന് അനുയോജ്യമായ മോയ്സ്ചറൈസിംഗ് കെയർ, പകൽ സൺസ്ക്രീൻ ഉപയോഗിക്കുക. ഫേസ് പാക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒരു ഫേസ് പാക്ക് എല്ലാവർക്കും ഒരുപോലെ അനുയോജ്യമല്ല. പ്രകൃതി, ദോഷാവസ്ഥ, ഋതു, ത്വക്കിന്റെ നിലവിലെ അവസ്ഥ എന്നിവ പരിഗണിച്ചാണ് മുഖലേപനങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. പ്രത്യേകിച്ചും നാരങ്ങ, ബേക്കിംഗ് സോഡ, ശക്തമായ സുഗന്ധ വസ്തുക്കൾ തുടങ്ങിയ കിച്ചൺ ഇൻഗ്രീഡിയൻസ് നേരിട്ട് മുഖത്ത് ഉപയോഗിക്കുന്നത് ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. മുഖത്തിന്റെ ആരോഗ്യത്തിന് നല്ല ഭക്ഷണങ്ങൾ ശീലിക്കേണ്ടത് അത്യാവശ്യമാണ്. ത്വക്കിന്റെ ആരോഗ്യം പുറത്തുനിന്നുള്ള സ്കിൻ കെയർ മാത്രമല്ല സമീകൃതമായ ഭക്ഷണക്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. പ്രധാനമായും ആന്റി ഓക്സിഡന്റ്സ്, പ്രോട്ടീൻ, ഹെൽത്തി ഫാറ്റ്സ്, വൈറ്റമിൻസ്, മിനറൽസ്, വെള്ളം എന്നിവ ലഭിക്കുന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം. വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ: നെല്ലിക്ക, പേരയ്ക്ക, ഓറഞ്ച്, നാരങ്ങ വർഗ്ഗങ്ങൾ, പപ്പായ, കാപ്സിക്കം എന്നിവ ഉപയോഗിക്കുക. ഇതിന്റെ ഗുണം: കൊളാജൻ നിർമ്മാണത്തിന് സഹായിക്കുകയും ആന്റി ഓക്സിഡന്റ് പ്രൊട്ടക്ഷനും ഇവ സഹായിക്കുന്നു. ബീറ്റാ കരോട്ടിൻ അഥവാ വൈറ്റമിൻ എ സോഴ്സുകൾ: കാരറ്റ്, മധുരക്കിഴങ്ങ്, മത്തൻ, ചീര, മുരിങ്ങയില തുടങ്ങിയ ഇലക്കറികൾ, മുട്ടയുടെ മഞ്ഞ എന്നിവ സാധാരണ സ്കിൻ മെയിന്റനൻസിന് സഹായിക്കുന്നു. ഹെൽത്തി ഫാറ്റ് ആൻഡ് വൈറ്റമിൻ ഇ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കേണ്ടതാണ്. ബദാം, വാൾനട്ട്, നിലക്കടല, എള്ള്, അവഗാഡോ എന്നിവ ഉപയോഗിക്കുക. സ്കിൻ ബാരിയറിനും ആന്റി ഓക്സിഡന്റ് പ്രൊട്ടക്ഷനും ഇവ സഹായിക്കുന്നു. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ മത്തി, അയല, ചാള, സാൽമൺ, ചിയ സീഡ്സ്, ഫ്ലാഗ് സീഡ്സ് എന്നിവ ഉപയോഗിക്കുക. സ്കിൻ ബാരിയർ സപ്പോർട്ട് ചെയ്യാനും ഇൻഫ്ലമേഷൻ നിയന്ത്രിക്കാനും സഹായിക്കുന്നു. പ്രോട്ടീൻ റിച്ച് ഫുഡുകളായ പഴവർഗ്ഗങ്ങൾ, മുട്ട, മത്സ്യം, തൈര്, പാല്, പനീർ എന്നിവയും ഉപയോഗിക്കുക. കൊളാജൻ ഉൾപ്പെടെയുള്ള ശരീരത്തിലെ പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ അമിനോ ആസിഡുകൾ നൽകുന്നു ഇവ. ജലാംശം കൂടുതലുള്ള ഫുഡുകളായ വെള്ളരിക്ക, തണ്ണിമത്തൻ, ഓറഞ്ച്, പൈനാപ്പിൾ, തക്കാളി എന്നിവ ഉപയോഗിക്കുക. വെള്ളം കുടിക്കുന്നതും പ്രധാനമാണ്. അമിതമായ ഷുഗർ ഡ്രിങ്ക്സ്, സ്വീറ്റ്സ്, അൾട്രാ പ്രോസസ്ഡ് ഫുഡ് എന്നിവ പരമാവധി കുറയ്ക്കുന്നത് നല്ലതാണ്. സ്കിൻ കെയറിനായി പ്രത്യേകിച്ച് പച്ചക്കറികൾ, പഴങ്ങൾ, പ്രോട്ടീൻ, നട്സ്, ഹെൽത്തി ഫാറ്റ്സ് എന്നിവ ഉപയോഗിക്കുക.
1: ഫേസ് പാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ആയുർവേദിക് കോസ്മെറ്റോളജിസ്റ്റും കല്ലിയൂർ ആയുഷ് ആയുർവേദ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ എം നസിയ.
2: വാർത്തകൾ തിരുവനന്തപുരം റിലേ.
3: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശുവികസന വകുപ്പ് തല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ മരുന്നുകളുടെ ലാഭവിഹിതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. സംസ്ഥാനങ്ങളിലെ 5 മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ

0: യും പശ്ചിമബംഗാളിൽ ബി ജെ പിയും മുന്നിൽ. പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി മണ്ഡലത്തിൽ ഓൾ ഇന്ത്യ എൻ ആർ കോൺഗ്രസിന് വിജയം. ലോക തപാൽ ദിനത്തിൽ ആശംസകൾ നേർന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. കേരളത്തിലെ 6 കോർപ്പറേഷനുകളെ ബന്ധിപ്പിച്ച് നടപ്പാക്കുന്ന അഷ്യൂർഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി സേവനത്തിന് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് തുടക്കം കുറിച്ചു. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശുവികസന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സഹകരണ ഫെഡറലിസം ശക്തിപ്പെടുത്തുക, ദേശീയ മുൻഗണനകളിൽ കൂട്ടായ ഉത്തരവാദിത്തബോധം വളർത്തുക, കേന്ദ്ര സംസ്ഥാന സഹകരണം മെച്ചപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത വകുപ്പുതല ഉച്ചകോടികളുടെ പരമ്പരയിലെ 2-ാമത്തേതാണിത്. ഇന്നലെ ആരംഭിച്ച ദ്വിദിന ഉച്ചകോടിയിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. അംഗൻവാടി കേന്ദ്രങ്ങളെ പുനർവിഭാവനം ചെയ്യൽ, കുട്ടികളുടെ സംരക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തൽ, സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കൽ തുടങ്ങിയവ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളാണ് ഉച്ചകോടിയിൽ നടക്കുന്നത്. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ പ്രതിരോധ മരുന്നുകൾക്ക് ഈടാക്കാവുന്ന ലാഭവിഹിതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. പരമാവധി വിൽപ്പന വിലയുടെ 30% ലാഭവിഹിതം പരിമിതപ്പെടുത്താനാണ് നിർദ്ദേശം. ഇതുവഴി മരുന്നുകളുടെ വില 70% വരെ കുറയും. അർബുദ ചികിത്സാ ചെലവ് രോഗബാധിതർക്കുണ്ടാക്കുന്ന ഭീമമായ ബാധ്യത കണക്കിലെടുത്താണ് നടപടി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസിന്റെ കീഴിലുള്ള വിദഗ്ധ സമിതി മരുന്നുകളുടെ പട്ടിക അന്തിമമാക്കുന്നതോടെ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിക്കും. ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ 3 സിംഗപ്പൂർ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ സിംഗപ്പൂർ സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതും നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടാണ് സന്ദർശനം. സിംഗപ്പൂർ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായി ധനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, നൈപുണ്യ വികസനം തുടങ്ങിയവ കേന്ദ്രീകരിച്ചായിരിക്കും ചർച്ചകൾ. ഇന്ത്യയിലെ നിക്ഷേപക സാധ്യതകൾ വിശദമാക്കുന്നതിനായി ആഗോള നിക്ഷേപകരുമായും വ്യവസായ പ്രമുഖരുമായും ധനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. നിസ്വാർത്ഥ സേവനങ്ങളാണ് തപാൽ വകുപ്പ് രാജ്യത്ത് നൽകിവരുന്നതെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ലോക തപാൽ ദിനത്തിൽ എല്ലാ ഡാക് സേവക്മാർക്കും അദ്ദേഹം ആശംസകൾ നേർന്നു. തപാൽ സേവനമെന്നത് ജനസേവനം തന്നെയാണെന്നും ഡിജിറ്റൽ ആശയവിനിമയത്തിന്റെ കാലഘട്ടത്തിൽ തപാൽ വകുപ്പും മാറ്റങ്ങളിലേക്ക് കടന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: Dark Seva is a Jana Seva. And with our new postal apps, Dark Mitra and Seva Mitra, both of these applications reach out on the one hand to our Dakya community, on the other hand to our customers. In an age of digital communication, India Post is also endeavoring to fulfill each one of your aspirations. An organization that selflessly serves us day and night.
0: ലോക തപാൽ ദിനാഘോഷങ്ങളുടെയും ദേശീയ തപാൽ വാരാഘോഷത്തിന്റെയും ഭാഗമായി കേരളത്തിലെ 6 കോർപ്പറേഷനുകളെ ബന്ധിപ്പിച്ച് നടപ്പാക്കുന്ന അഷ്യൂർഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി സേവനത്തിന് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് തുടക്കം കുറിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലെ പോസ്റ്റ് ഓഫീസുകൾക്കിടയിൽ ബുക്ക് ചെയ്ത സ്പീഡ് പോസ്റ്റ് പാഴ്സലുകളും സ്പീഡ് പോസ്റ്റ് രേഖകളും അടുത്ത പ്രവൃത്തി ദിവസം ലഭ്യമാക്കുന്നതാണ് പദ്ധതി. തപാൽ വകുപ്പ് ഏറ്റവും കൂടുതൽ പാഴ്സൽ കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളമെന്ന് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ചടങ്ങിൽ പറഞ്ഞു. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി മണ്ഡലത്തിൽ ഭരണകക്ഷിയായ ഓൾ ഇന്ത്യ എൻ ആർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അശോക് ആനന്ദ് എന്ന 8,482 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധരാപുരം മണ്ഡലങ്ങളിൽ ടി വി കെ ആണ് ലീഡ് ചെയ്യുന്നത്. പശ്ചിമബംഗാളിലെ റിജിനഗർ, നന്ദിഗ്രാം മണ്ഡലങ്ങളിൽ ബി ജെ പി ആണ് മുന്നിലെത്തിയിരിക്കുന്നത്. അസമിലെ നാഗോൺ മണ്ഡലത്തിലും ബി ജെ പി ലീഡ് ചെയ്യുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 16 കേരള നിയമസഭയുടെ 2 സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ മാസം 29 വരെ നീളുന്ന സമ്മേളനത്തിൽ 9 ദിവസമാണ് സഭ ചേരുകയെന്നും സ്പീക്കർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉപധനാഭ്യർത്ഥനകൾ, ധനവിനിയോഗ ബില്ലുകൾ തുടങ്ങിയവ സമ്മേളന കാലയളവിൽ സഭ പരിഗണിക്കും.
3: കേരള നിയമസഭയുടെ അടുത്ത സമ്മേളനം 12 മുതൽ ആരംഭിക്കുകയാണ്. 12 ആരംഭിച്ച് ഒക്ടോബർ മാസം 29 ആണ് ഏറ്റവും അവസാനത്തെ ദിവസത്തെ സമ്മേളനമായിട്ട്. 12, 13, 14, 15, 16, 27, 28

0: ഇങ്ങനെയാണ് നമ്മളത് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്.
1: സി എം ആറിൽ എക്സാലോജിക് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ, മരുമകനും മുൻമന്ത്രിയുമായ മുഹമ്മദ് റിയാസ് എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം കൂടാതെ തന്നെ സംസ്ഥാന പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥരാണോ എന്ന നിയമവശമാണ് കോടതി പ്രധാനമായും പരിഗണിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ പ്രാഥമിക അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും FIR രജിസ്റ്റർ ചെയ്യണമെന്നുമാണ് ഇഡിയും ഹർജിക്കാരനും വാദിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ബഹിരാകാശ രംഗത്ത് രാജ്യം കൈവരിച്ച സുപ്രധാന നേട്ടങ്ങളെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
2: ബഹിരാകാശ രംഗത്ത് ആഗോള സ്വീകാര്യതയുള്ള സാങ്കേതിക മുന്നേറ്റത്തിലൂടെ ശ്രദ്ധേയമായ നേട്ടങ്ങളാണ് ഇന്ത്യ കൈവരിച്ചിട്ടുള്ളത്. സാറ്റലൈറ്റ്, ചാന്ദ്ര ദൌത്യങ്ങൾക്ക് പുറമെ ചൊവ്വ, സൌരമണ്ഡലം എന്നിവ കേന്ദ്രീകരിച്ചുള്ള ദൌത്യങ്ങളും ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. സ്വയം പര്യാപ്തതയും ശേഷി വികസനവും ലക്ഷ്യമിട്ടുള്ള നിരവധി പരിപാടികളാണ് ഈ മേഖലയിൽ നടപ്പാക്കുന്നത്. ബഹിരാകാശ രംഗത്ത് 440 സ്റ്റാർട്ടപ്പുകളാണ് നിലവിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. ബഹിരാകാശ മേഖലയിലെ സ്വകാര്യ നിക്ഷേപം കഴിഞ്ഞ 5 6 വർദ്ധിച്ചതും ഏറെ ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ടെറിട്ടോറിയൽ ആർമി സ്ഥാപക ദിനത്തിൽ ആശംസകൾ നേർന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അർപ്പണബോധത്തോടെ രാജ്യത്തെ സേവിക്കാനുള്ള പൌരന്മാരുടെ ദൃഢനിശ്ചയത്തെ ടെറിട്ടോറിയൽ ആർമി അന്വർത്ഥമാക്കുന്നുവെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ഇന്ന് റാഞ്ചിയിൽ വൈകിട്ട് 7 കളി ആരംഭിക്കുക. 5 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. സൌദി അറേബ്യയിലെ വിമാനത്താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് വീണ്ടും മിസൈൽ ആക്രമണം നടത്തി യമനിലെ ഹൂതി വിമതർ. റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം, നജ്റാൻ വിമാനത്താവളം, ഖമീസ് മുഷെയ്ത്തിലെ വ്യോമസേനാ താവളം എന്നിവിടങ്ങളിലാണ് ഇന്നലെ ആക്രമണമുണ്ടായത്. 3 ബാലിസ്റ്റിക് മിസൈലുകൾ സൌദി വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. എയർ ഇന്ത്യ, ഇൻഡിഗോ, ആകാശ എയർ ഉൾപ്പെടെ പ്രമുഖ വിമാന കമ്പനികൾ റിയാദിലേക്കുള്ള സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചു. സൌദിയിലെ വിമാനത്താവളങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. സൌദിയിലെ ഇന്ത്യൻ പൌരന്മാർക്ക് റിയാദ് എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകി. അധികൃതരുടെ നിർദ്ദേശങ്ങൾ പ്രവാസികൾ കൃത്യമായി പാലിക്കണമെന്നും ആവശ്യമെങ്കിൽ വീടുകളിൽ തന്നെ തുടരണമെന്നും എംബസി വ്യക്തമാക്കി. ഇന്ത്യൻ കമ്പനികളായ ഇൻഫോസിസ്, TCS, വിപ്രോ, HCL എന്നിവയുൾപ്പെടെ 8 പ്രമുഖ സാങ്കേതിക വിദ്യ ഔട്ട്സോഴ്സിംഗ് കമ്പനികളുടെ തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡ് നടപടികൾക്ക് വിലക്കേർപ്പെടുത്തി അമേരിക്ക. കോഗ്നിസന്റ്, ക്യാപ് ജെമിനി, മൈക്രോസോഫ്റ്റ്, അഡോബ് എന്നീ കമ്പനികളും ഇതിൽ ഉൾപ്പെടുന്നു. കമ്പനികൾക്കെതിരെ ഫെഡറൽ അന്വേഷണങ്ങൾ തുടരുന്നതിനിടെയാണ് നടപടി. കുറഞ്ഞ വേതനത്തിൽ വിദേശ തൊഴിലാളികളെ നിയമിച്ച് അമേരിക്കൻ തൊഴിലാളികളെ മാറ്റി നിർത്താൻ കമ്പനികൾ പെർമനന്റ് ലേബർ സർട്ടിഫിക്കേഷൻ സംവിധാനം ഉപയോഗിക്കുന്നതായി വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. അതേസമയം ആരോപണങ്ങൾ മൈക്രോസോഫ്റ്റ് നിഷേധിച്ചു. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ, വ്യാപാരം തുടരുന്നു. സെൻസെക്സ് 802 നിഫ്റ്റി 262 നേട്ടത്തിലാണ് വ്യാപാരം തുടരുന്നത്. സ്വർണവിലയിൽ വർധന, പവന് 840 രൂപ കൂടി, 1,10,520 രൂപയും ഗ്രാമിന് 13,815 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പ് തല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ മരുന്നുകളുടെ ലാഭവിഹിതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. 3 സംസ്ഥാനങ്ങളിലെ 5 മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ TVKയും പശ്ചിമബംഗാളിൽ BJPയും മുന്നിൽ. പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി മണ്ഡലത്തിൽ ഓൾ ഇന്ത്യ NR കോൺഗ്രസിന് വിജയം. ലോക തപാൽ ദിനത്തിൽ ആശംസകൾ നേർന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. കേരളത്തിലെ 6 കോർപ്പറേഷനുകളെ ബന്ധിപ്പിച്ച് നടപ്പാക്കുന്ന അഷ്വർഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി സേവനത്തിന് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് തുടക്കം കുറിച്ചു. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

പ്രിയ ശ്രോതാക്കളെ, ഗാനോത്സവത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഗാനോത്സവത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ രശ്മി. ആദ്യ ഗാനം ലൂക്ക എന്ന ചിത്രത്തിൽ നന്ദഗോപൻ, അഞ്ജു ജോസഫ്, നീതു നടുവത്തേറ്റ് എന്നിവർ പാടിയത്. സംഗീതം സൂരജ് എസ് കുറുപ്പ്.

വിദ്യാധരൻ, കുഞ്ചാക്കോ ബോബൻ എന്നിവർ ചേർന്ന് പാടിയ ഗാനമാണ് ഇനി ഗാനോത്സവത്തിൽ. ചിത്രം പത്മിനി, മനു മഞ്ജുത്തിന്റെ വരികൾ, ജേക്സ് ബിജോയുടെ സംഗീതം.

0: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാര ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി, ഹിഷാം അബ്ദുൽ വഹാബ് ഈണം നൽകി. അരവിന്ദ് വേണുഗോപാൽ, ഭദ്ര, റിജിൻ എന്നിവർ ചേർന്ന് പാടിയ ഗാനം. ചിത്രം മധുര മനോഹര മോഹം.

ഒരറിയിപ്പ്. പോസ്റ്റ്മാൻ്റെ വരവ് കാത്തിരുന്ന ഒരു കാലം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 150 വർഷങ്ങളായി ഭാരതീയ പോസ്റ്റൽ വകുപ്പ് നമ്മോടൊപ്പമുണ്ട്. പോസ്റ്റൽ വകുപ്പിന്റെ സേവനങ്ങൾ, പോസ്റ്റൽ ബാങ്ക്, സുകന്യാ സമൃദ്ധി തുടങ്ങിയ പദ്ധതികളെക്കുറിച്ച് ഹലോ കൊച്ചി എഫ് എം ചർച്ച ചെയ്യുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ പോസ്റ്റൽ വകുപ്പിന്റെ സേവനങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പോസ്റ്റൽ വകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടറായ ഷീബ വേണുഗോപാൽ മറുപടി നൽകുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് വിളിക്കുക. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0484-242-6397, 0484-242-6387, 944-55588. ഓർമ്മിക്കുക, ഇന്ന് വൈകിട്ട് 3 മണിക്ക് ഹലോ കൊച്ചി എഫ് എം പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു പോസ്റ്റൽ വകുപ്പിന്റെ സേവനങ്ങൾ. അറിയിപ്പ് കഴിഞ്ഞു. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഗാനോത്സവം ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 1 മണി കഴിഞ്ഞ് 14:34. ഗാനോത്സവത്തിലെ അടുത്ത ഗാനം അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ് എന്ന ചിത്രത്തിൽ നിന്നും ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി ഗോപി സുന്ദരീനം നൽകി സിത്താര കൃഷ്ണകുമാർ പാടിയത്.

ഒരു യമണ്ടൻ പ്രേമകഥയിലെ ഗാനമായിരുന്നു അത്. ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി നാദിർ ഷൈനം നൽകി നജീം അർഷാദ് പാടിയത്. അടുത്ത ഗാനം 41 എന്ന ചിത്രത്തിൽ ശ്രേയ ഘോഷാൽ പാടിയത്. ഗാനമൊരുക്കിയത് റഫീഖ് അഹമ്മദ്, ബിജിപാൽ.

നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാഞ്ച് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് പി ബി ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി എഫ്എമ്മിലൂടെ നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക് ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8 0 7 8 3 5 9 0 2 3, മറ്റൊരു നമ്പർ 0 4 8 4 2 4 2 5 4 3.

വിമൽ റോയ്, ഭദ്ര രജിൻ എന്നിവർ ഹൃദയം എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനമായിരുന്നു അത്. കൈതപ്രത്തിന്റെ വരികൾ ഹിഷാം അബ്ദുൾ വഹാബിന്റെ സംഗീതം. ഗാനോത്സവമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 1 മണി കഴിഞ്ഞ് 31 മിനിറ്റ്. അടുത്ത ഗാനം മരക്കാർ, അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിൽ നിന്നും. ഗാനരചന പ്രഭാവർമ്മ, സംഗീതം റോണി റാഫേൽ, പാടിയത് എം ജി ശ്രീകുമാർ, ശ്രേയ ഘോഷാൽ.

വിജയ് യേശുദാസ്, സിതാര കൃഷ്ണകുമാർ എന്നിവർ ചേർന്ന് പാടിയ ഗാനം ഉയരെ എന്ന ചിത്രത്തിൽ നിന്നും. റഫീഖ് അഹമ്മദിന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം.

0: ഇന്ന് രാത്രി 9:30 സാഹിത്യസുരഭിയിൽ.
1: ഒരു പുഴയെ ഒറ്റ കവിളിൽ അകത്താക്കാൻ വിശപ്പുള്ളയാളാണ് കടലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ?
0: മുരളീധരൻ പുന്നേക്കാടിന്റെ കവിതകൾ.
2: മരിച്ചയാളുടെ ആരാണ് നിങ്ങൾ? ഒറ്റവരെന്ന് പറയുന്നവരെല്ലാം മടങ്ങിപ്പോയല്ലോ നിങ്ങൾ ഒറ്റയ്ക്ക് ഈ വിജനതയിൽ.
0: എം കെ മത്തായി.

0: ഈ എഴുതി അവതരിപ്പിക്കുന്ന കഥ ഒന്നിനും വേണ്ടിയല്ലാതെ.
1: എന്റെ ജനാലയ്ക്കപ്പുറം ഇരുൾ വന്നു മുട്ടുന്നു. വെളിച്ചത്തെ തോൽപ്പിക്കാനാവാതെ പതുങ്ങി നിൽക്കുന്നു.
0: ഓമന എൻ സി കാർത്തികയുടെ കവിതകൾ ഇന്ന് രാത്രി 9:30 സാഹിത്യസുരഭിയിൽ.

0: നമ്മൾ.
1: കാക്കനാട് പാലച്ചുവട് വ്യാസവിദ്യാലയത്തിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ.
0: ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇവിടെ വാസം സാധ്യമോ.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാവിലെ 10:30.
2: അരിതരികളയരുത് അരിതരികളയരുത് ഒരു തരികളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണം എഴുതിരുതേ.

ചാർലിയിലെ ഗാനമായിരുന്നു അത്. സന്തോഷ് വർമ്മ വരികൾ എഴുതി, വിജയ് യേശുദാസിനൊപ്പം പാടിയത്. സംഗീതം ഗോപി സുന്ദർ. ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനോത്സവം ഇവിടെ പൂർണ്ണമാകുന്നു. ഗാനോത്സവത്തിൽ നിങ്ങളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഞാൻ രശ്മി.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 1 കഴിഞ്ഞ് 55 മിനിറ്റും 40 സെക്കൻഡും. സേവന വാർത്തകൾ. കോട്ടയം പള്ളം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ പഠനമുറി പദ്ധതിക്ക് ഈ മാസം 19 വൈകിട്ട് 5 വരെ അപേക്ഷിക്കാം. 1000 ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്ന വാർഷിക കുടുംബ വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ള 5 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികളെയാണ് പരിഗണിക്കുന്നത്. അപേക്ഷയും അനുബന്ധ രേഖകളും പള്ളം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 83 04 87

0: സിറ്റിയിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ തിരയടി 50% വരെ ഡിസ്കൗണ്ടുമായി സർപ്രൈസ് മെഗാ സെയിൽ.
1: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങളെല്ലാം പകുതി വിലയിൽ സ്വന്തമാക്കാം. സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: 2026 സംസ്ഥാന വയോസേവന അവാർഡിന് നോമിനേഷനുകൾ സമർപ്പിക്കേണ്ട തീയതി ഈ മാസം 31 വരെയാണ്. വയോജന സേവന മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ചിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവർക്ക് നോമിനേഷൻ സമർപ്പിക്കാം. ജില്ലാ പഞ്ചായത്ത് സാമൂഹ്യനീതി ഡയറക്ടർക്ക് നേരിട്ടും മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിവർ, LSGD ജില്ലാ മേധാവി മുഖേന, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്കും, വയോജന മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച NGO, സായംപ്രഭ ഹോം, മികച്ച കായിക താരം, കലാസാഹിത്യ സാംസ്കാരിക മേഖലയിലെ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച ഭിന്നശേഷിക്കാർ, ആജീവനാന്ത ബഹുമതി എന്നീ വിഭാഗക്കാർ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്കും നോമിനേഷൻ സമർപ്പിക്കണം. നാമനിർദ്ദേശത്തിനുള്ള പ്രൊഫോർമ മാതൃകയും കൂടുതൽ വിവരങ്ങളും സാമൂഹ്യനീതി വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.sjd.kerala.gov.inലും ജില്ലാ സാമൂഹ്യനീതി ഓഫീസിലും ലഭ്യമാണ്.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.
4: ബേക്ക് എക്സ്പോ 2026 വരുന്ന 9 മുതൽ 11 വരെ അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വ്യവസായ മന്ത്രി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യുന്നു. യുവ സംരംഭകർക്കായി ഫുഡ് ടെക് ആൻഡ് ബേക്ക് ഇന്നോവേഷൻ ഹാക്കത്തോൺ. ബേക്കിംഗ് മേഖലയിലെ ഏറ്റവും പുതിയ ടെക്നോളജിയും മെഷീനുകളും അടുത്തറിയാം. വിദഗ്ധരുമായുള്ള സെഷനുകൾ, ബേക്കറി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. എല്ലാ ഭക്ഷ്യ സംരംഭകർക്കും സ്വാഗതം.
2: പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്കും പട്ടികജാതി വിഭാഗത്തിലെ വനിതകൾ അംഗങ്ങളായിട്ടുള്ള സ്വയം സഹായ സംഘങ്ങൾക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം വായ്പാ തുകയുടെ 75% സബ്സിഡി അനുവദിക്കുന്ന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. പ്രായപരിധി 21 മുതൽ 55 വയസ്സ് വരെ. വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ്. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ, അനുബന്ധ രേഖകൾ എന്നിവ ബന്ധപ്പെട്ട ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പട്ടികജാതി വികസന ഓഫീസിൽ ഈ മാസം 31 മുൻപ് സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പട്ടികജാതി വികസന ഓഫീസുമായോ ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായോ ബന്ധപ്പെടാവുന്നതാണ്.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
5: സേവന വാർത്തകളാണ് പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സമയം 2:00.
6: ആകാശവാണി FM വാർത്തകൾ.
5: വനിതാ ശിശു വികസന വകുപ്പ് തല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ന്യൂഡൽഹിയിലെ ദ്വിദിന ഉച്ചകോടിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും വനിതാ ശിശു വികസന മേഖലയിലെ രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. വിഴിഞ്ഞത്ത് പുതിയ മത്സ്യബന്ധന തുറമുഖത്തിന്റെ തറക്കല്ലിടലും നിലവിലെ തുറമുഖത്തിന്റെ നവീകരണവും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചകഴിഞ്ഞ് 3:00 ഉദ്ഘാടനം ചെയ്യും. തീരദേശ മേഖലയുടെ സുരക്ഷയും വികസനവും ലക്ഷ്യമിട്ട് യു ഡി എഫ് ഗവൺമെന്റ് നടപ്പിലാക്കുന്ന 500 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഭാഗമായാണ് പരിപാടി. സൌജന്യ മാനസികാരോഗ്യ ക്ലിനിക്കുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന്. അല്പസമയത്തിനകം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ലോക തപാൽ ദിനം. സ്വിറ്റ്സർലൻഡിലെ ബേൺ നഗരത്തിൽ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിതമായതിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും 9 ഒക്ടോബർ ലോക തപാൽ ദിനമായി ആഘോഷിക്കുന്നത്. കേരളപ്പിറവി ദിനത്തിൽ മുൻ സ്പീക്കർമാർ, ഡെപ്യൂട്ടി സ്പീക്കർ

0: സ്പീക്കർമാർ, മുൻ സാമാജികർ എന്നിവരെ പങ്കെടുപ്പിച്ച് സമുചിതമായി ആഘോഷിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിയമസഭയുടെ 70 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി. വ്യാജ ഒപ്പ് ആരോപണം ഉന്നയിക്കപ്പെട്ട ദിവസങ്ങളിൽ കൌൺസിലർ സുഗതൻ കോർപ്പറേഷനിൽ എത്തിയിരുന്നു എന്നതിന് മാധ്യമദൃശ്യങ്ങളടക്കം തെളിവുകളുണ്ടെന്ന് തിരുവനന്തപുരം മേയർ വി രാജേഷ്. അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചതിനാണ് മാനനഷ്ടക്കേസ് നൽകിയതെന്നും മേയർ വ്യക്തമാക്കി. കണ്ണൂർ പന്ന്യന്നൂരിലെ BMS പ്രവർത്തകൻ വടക്കേച്ചാലിൽ വിനയൻ കൊലക്കേസിൽ ഒന്നാം പ്രതി ജമീന്റെ വിട ബിജു കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ശിക്ഷ ഈ വരുന്ന 12-ന് വിധിക്കും. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 6-ാം പാദ മത്സരങ്ങളും ഇന്ദിരാഗാന്ധി വള്ളംകളിയും നാളെ എറണാകുളം മറൈൻ ഡ്രൈവിൽ നടത്തും. വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ഉച്ചയ്ക്ക് 1-ന് മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും.
1: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വെള്ളിത്തിരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ മുതൽ 3 മണിവരെ വെള്ളിത്തിരയിലേക്ക് ശ്രോതാക്കളൊക്കെ വിളിക്കാവുന്നതാണ്. വെള്ളിത്തിരയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇനി പറയാം: 9446455888. മറ്റ് 2 നമ്പർ കൂടിയുണ്ട്: 0484243787, അതല്ലെങ്കിൽ 24263987. അപ്പോൾ വെള്ളിത്തിരയിലേക്ക് വിളിച്ചു തുടങ്ങിക്കോളൂ. ഇന്ന് പങ്കെടുക്കുന്ന ആദ്യ ശ്രോതാവിലേക്ക് പോകുന്നു. ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
2: ഹലോ,
1: നമസ്കാരം, വെള്ളിത്തിരയാണ്, കേൾക്കാമോ? എവിടെ നിന്നാ വിളിക്കുന്നത്? എളമക്കര എന്ന്. ആരാവോ വിളിക്കുന്നത്? ആരാണ് വിളിക്കുന്നത്? ഉമ്മ പറഞ്ഞിട്ട് വിളിച്ചാണ് അല്ലേ? ആ, ഇന്ന് ഏത് പാട്ടാ വേണ്ട മോൾക്ക്? പറയൂ. മുത്തേ മുത്തേ, ആ പാട്ടാണോ വേണ്ട അല്ലേ? പാട്ട് അറിയാമോ? പാടാൻ അറിയാമോ? എന്നാ രണ്ടുപേരും പാടുവോ ആ പാട്ട്?
2: ഹലോ.
1: ആ പറയൂ, കേൾക്കുന്നുണ്ട്. പാട്ട് പാടുന്നുണ്ടോ? ബാക്കിയറിയില്ല അല്ലേ? സുജാത പാടിയ പാട്ടാണ് മോള് പാടിയത്. ഇപ്പോ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാണാ കൺമണി എന്ന് പറഞ്ഞ ചിത്രത്തിലെ പാട്ടാണ്. ഈ പാട്ടൊക്കെ ഉമ്മ പാടിത്തരാറുണ്ടോ? സുജാതയും ശ്യാംധർമ്മനും പാടിയിട്ടുണ്ട്. ഇതിന്റെ സംഗീതവും ശ്യാംധർമ്മൻ അല്ലേ? വയലാർ ശരചന്ദ്ര വർമ്മയുടെ വരികളാണ്. എന്തായാലും അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? ഓക്കെ, വളരെ സന്തോഷം, ഇഷ്ടഗാനം കേട്ടോളൂ.

0: ഹലോ.
1: ആ നമസ്കാരം.
0: നമസ്കാരം, ഞാൻ പാനായിക്കുളത്തുനിന്ന് സുരൻ വെട്ടുവേലി.
1: ആ സുരൻ, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്.
0: സംസാരിച്ചിട്ടുണ്ട്.
1: ആ
0: ഞാനിപ്പോ 3 മാസം കഴിഞ്ഞ്.
1: ആ അല്ലല്ല, ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്ന് ഓർമ്മയെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. വിളിച്ചേരി പറഞ്ഞല്ല, നമ്മളൊരു ഇടവേള കൊടുത്ത് വിളിക്കുന്നതാണല്ലോ എപ്പോഴും നമ്മുടെ ഒരു മര്യാദ.
0: അതെ അതെ അതെ, നമ്മ അത് 3 മാസം എന്നുള്ളത് ആ
1: തീർച്ചയായും അതാണ് നല്ലത്. കാരണം അതല്ലെങ്കിൽ മറ്റ് ശ്രോതാക്കൾ പലരും കത്തെഴുതാറുണ്ട്, ഇവരൊക്കെ വെറുതെ പേര് മാറ്റി പറയാണ്, കള്ളം പറയാണ്, എന്തിനാണ് അതിന് നിക്കുന്ന. അതെ അതെ, എല്ലാവർക്കും കിട്ടണം. നമ്മൾ പിന്നെ ഒരു ഒരു നിയമം വെച്ച് അത് പാലിക്കണമല്ലോ. നമ്മൾ അങ്ങനെയല്ലേ ഒരു ഒരു പരിഷ്കൃത സമൂഹത്തിൽ അങ്ങനെയല്ലേ വേണ്ടേ. പറയാ, അപ്പൊ ഏത് പാട്ടാ വേണ്ടേ?
0: എനിക്ക് മാടമ്പില അമ്മ മലക്കാർ എന്നുള്ള പാട്ടില്ലേ,
1: ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ പാട്ട്. യേശുദാസും പാടിയിട്ടുണ്ട്, ശ്വേതയും പാടിയിട്ടുണ്ട്
0: തോന്നുന്നത്.
1: ആ മതി, തീർച്ചയായിട്ടും. മോഹൻലാൽ അഭിനയിച്ച ചിത്രമായിരുന്നല്ലോ അല്ലെ? ആ മോഹൻലാൽ ജ്യോതി ശ്രീകുമാർക്ക് ഉണ്ടായിരുന്നു. ആ ചിത്രം കണ്ടിട്ടുണ്ടായിരുന്നോ? ആണോ?
0: ആഹ്,
1: അതില് മോഹൻലാൽ അഭിനയിച്ച ക്യാരക്ടർ, കഥാപാത്രത്തിന്റെ പേര് ഓർമ്മയുണ്ടോ? പേരൊന്നും ഓർക്കുന്നില്ല അല്ലേ. എന്തെങ്കിലും ഓർമ്മയുണ്ടോ ആ ചിത്രത്തെ കുറിച്ചിട്ട്? ബി ഉണ്ണീഷ്ണന്റെ ചിത്രമാണ്, ബി ഉണ്ണീഷ്ണനാണ് കഥയും തിരക്കഥയും ഡയറക്ഷനും.
0: സിനിമ കണ്ടെന്നുള്ളൂ,
1: അങ്ങനെ ഓർമ്മയില്ല. ഗോപാലകൃഷ്ണ പിള്ളന്നായിരുന്നു അദ്ദേഹം, ഒരു പലിശക്കാരനായിട്ടല്ലേ? അതെ അതെ. നീ താങ്ങത്തില്ല എന്ന് പറയുന്ന ഒരു പത്തനംതിട്ട സ്റ്റൈലാണ്, പത്തനംതിട്ടക്കാരുടെ സംഭാഷണ രീതിയാണ്. നീ താങ്ങത്തില്ല താങ്ങത്തില്ല എന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ടോ?
0: നല്ലൊരു സിനിമയാണ് അത്, നമുക്ക് കുടുംബമായിട്ട് കാണാൻ
1: പറ്റും. അതെ, സിദ്ദീഖ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല വേഷത്തില്, കാവ്യ മാധവൻ സിദ്ദീഖ് ഒക്കെ. അതെ അതെ, സായി കുമാർ, സായി കുമാർ ഉണ്ടായിരുന്നു
0: അല്ലേ? നല്ല ഇഷ്ടമായിട്ട്.
1: ആ ഈ പാട്ടിനെ കുറിച്ച് ഗിരീഷ് പുത്തഞ്ചേരിയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ ആകാശവാണിയിൽ വന്നപ്പോൾ പറയുണ്ടായി, ഈ പാട്ട് അദ്ദേഹം ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്ന്.
0: അപ്പൊ ഞാനിത് പറയാം.
1: ശരി, അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? തീർച്ചയായും നമുക്ക് അങ്ങനെ ഒരു ആശ്വാസം കിട്ടുമായിരുന്നു അല്ലേ. അതെ അതെ,
0: നമുക്കൊരു ഉള്ളിനി തുണറും വേണ ഇതാ പറയുള്ളൂ.
1: അതെ അതെ,
0: അപ്പൊ അതുകൊണ്ട് നമുക്കത് മരിച്ചതിനൊക്കെ ഒരു ഫീലിംഗ് ആയി. ആ ഫീലിംഗിൽ വെച്ചിട്ട് ഈ പാട്ട് ഞാൻ ആവശ്യപ്പെടുന്നു.
1: തീർച്ചയായും നമുക്കപ്പോ ഈ പാട്ട് കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, എം ജയചന്ദ്രനാണ് സംഗീതം നൽകിയിട്ടുള്ളത്. യേശുദാസ് പാടിയ ഗാനത്തിലേക്ക് പോകുന്നു. ഓക്കെ, സംസാരിച്ചതിൽ വളരെ സന്തോഷം സുരൻ.
0: താങ്ക് യു.
1: ഓക്കെ, ഇഷ്ടം കേട്ടോളൂ.

0: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാര ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.
2: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം. എന്റെ പേര്
2: അശോകൻ. സ്ഥലം ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, എവിടെ സ്ഥലം, എവിടെയാണ്?
3: സ്ഥലം തൃശ്ശൂർ.
2: തൃശ്ശൂരിൽ നിന്നാണോ? ഓക്കെ. തൃശ്ശൂര് കൊടുങ്ങല്ലൂരോ? എവിടെയാണ്
3: തൃശ്ശൂര്?
2: ആ, അറിയാം, ടോളിന്റെ അവിടുത്തെ. തൃശ്ശൂരിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരെ അല്ലെ? 9 കിലോമീറ്റർ, 10 കിലോമീറ്റർ ദൂരെ. ഓ, ശരി.
3: ഞാൻ സാറിന് ആരോഗ്യ പരിപാടിയിലൊക്കെ 1-2 തവണ വിളിച്ചിട്ടുണ്ട്.
2: ആ, ശരി. ആ,
3: ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്. അപ്പൊ എനിക്ക് സാർ എന്റെ നമ്പർ മേടിച്ചു വെച്ചിരുന്നു.
2: ഉണ്ട്. നമ്മൾ ചോദിക്കണ്ടായി.
3: എനിക്ക് എന്തെങ്കിലും സഹായങ്ങൾക്ക് വേണ്ടിട്ട്. എനിക്ക് മക്കളൊന്നും ഇല്ലല്ലോ.
2: അതെ അതെ.
3: ഇപ്പൊ കോഴിക്കോട് പോയി വന്നിട്ട് രണ്ടാഴ്ചയായുള്ളു സാറേ. അപ്പൊ ഇടയ്ക്ക് വിളിച്ചു നോക്കാറുണ്ട്. കിട്ടാറില്ലേ? ഇടയ്ക്ക് സാറിന് കിട്ടുന്ന ശേഷം മരത്തിനെ കിട്ടി, അത്രേ ഉള്ളു.
2: ശരി.
3: അപ്പൊ അങ്ങനെ വീട്ടില് വെറുതെ അങ്ങനെ ഇരിക്കാണ്. ഭാര്യ അങ്ങനെ ഈ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടല്ലോ,
2: അതെ, പറഞ്ഞു വന്ന്.
3: അതില് വർക്കിന്
2: പോകും.
3: അപ്പൊ നമ്മള് മനസ്സിങ്ങനെ എപ്പോഴും റേഡിയോ. ഞാൻ 35 വർഷമായിട്ട് റേഡിയോ
2: കേൾക്കുന്ന വ്യക്തിയാണ്.
3: 30 വർഷമായി എന്റെ റേഡിയോ ഫിലിപ്സിന്റെ 3 വാനിന്റെ.
2: അല്ല, നമ്മൾ ശ്രദ്ധിച്ചു ഉപയോഗിക്കുകയാണെങ്കിൽ ചില ഉപകരണങ്ങള് ഒരുപാട് കാലം നിലനിൽക്കും.
3: 30 കൊല്ലം ഞാൻ തൃശ്ശൂര് കേരള റേഡിയോ കമ്പനി, എറണാകുളം റേഡിയോ കമ്പനി എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു തൃശ്ശൂര്. അവിടുന്ന് പോയി വാങ്ങിച്ചു. അന്ന് അവർ 2 ബൾബ് വന്നു. ഒരു പാൽ ബൾബ് പോലത്തെ ഒരു ബൾബ്
2: ഉണ്ടായിരുന്നു. വെള്ള വെളിച്ചം കിട്ടുന്ന അല്ലേ? അതിന് വേറെന്തോ ഒരു പേര് പറയുമായിരുന്നു, ഞാനിപ്പോ മറന്നുപോയി. താങ്കൾ ഈ പാൽ ബൾബ് എന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. മെർക്കുറി ലാമ്പ് എന്ന് പറയുന്നത് അല്ലേ? ആ, മറ്റെന്തോ ഒരു പേര് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഓർക്കുന്നു ഞാൻ. കാരണം ട്യൂബ് ലൈറ്റ് അല്ല, പക്ഷെ നല്ല വെളിച്ചം കിട്ടും അങ്ങനത്തെ. അല്ലല്ല, LED ഒക്കെ വരുന്നതിന് മുമ്പത്തെ കാലത്തല്ലേ അതുണ്ടായിരുന്നു? ആ, അങ്ങനെ എന്തോ ഒന്ന് പറയായിരുന്നു, അതാണ് ഞാൻ അങ്ങനെ ആലോചിച്ചത്. അപ്പൊ ഇന്ന് വേണ്ട പാട്ട് ഏതാ? പറഞ്ഞില്ല. മനസ്സ് മരുണ്ടു, മറുകര ആര് കണ്ടു അല്ലേ? ആൻ്റി കുറുപ്പിന്റെ വരികളാണ്. അക്ഷരങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിലെയാണ്.

0: ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, വളരെ സന്തോഷം. അതെ അതെ, ഈ ഒക്ടോബർ മാസം അതിന്റെ ഒരു ബോധവൽക്കരണ മാസം കൂടിയാണ്, എല്ലാവരും അതേ കുറിച്ച് അറിയലും.
1: എനിക്ക്
0: അതെ അതെ, വെറുതെ വിളിക്കേണ്ട കാര്യമില്ല. നമുക്ക് സത്യം പറഞ്ഞാൽ അതാണ് പലരും മനസ്സിലാക്കാത്തത്, ഇതുപോലെ ഒരുപാട് വിഷമിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർക്കൊരു വലിയൊരു ഡോക്ടറെ കാണണമെങ്കിൽ, സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണണമെങ്കിൽ, നമ്മുടെ ഇവിടെ വരുന്ന ഡോക്ടർമാരെല്ലാം സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരാണ് പലരും. അപ്പോൾ അവരെ നേരിട്ട് പോയി കാണണമെങ്കിൽ നമുക്ക് എത്ര പൈസ ചിലവാകും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണമെങ്കിൽ? അപ്പോൾ അങ്ങനെ ഒരു സംശയം ചോദിക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ ആകാശവാണി സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് നൽകുന്നത്. ആ സമയത്ത് വെറുതെ തമാശയ്ക്ക് വേണ്ടി ശബ്ദം പോകാൻ വേണ്ടി വിളിക്കുക, എന്തെങ്കിലും വിഡ്ഢി ചോദ്യം ചോദിക്കുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. സത്യം പറഞ്ഞാൽ അറിഞ്ഞിട്ടാ ചിലർ ചെയ്യുന്ന, അത് വളരെ മോശമല്ലേ? കാരണം എത്രയോ ഇതേപോലെ ശരിക്കും ആവശ്യമുള്ള ഒരു വ്യക്തിയോട് ചെയ്യുന്ന അനീതിയാണ്. അവർക്കൊരു അവസരമല്ലേ ശരിക്കും പറഞ്ഞാൽ അവരുടെ സംശയം മാറ്റാൻ? ഒരു വലിയ ഡോക്ടർ അങ്ങനെ പറയുമ്പോൾ ശരിക്കും രോഗമുള്ള വ്യക്തിക്ക് അയാളുടെ കുടുംബത്തിനൊക്കെ എന്തൊരു ആശ്വാസമായിരിക്കും. നിങ്ങൾ പേടിക്കേണ്ട, ഇത് മാറുന്നതാണ്, അതല്ലെങ്കിൽ ഈ രീതിയിൽ ചികിത്സിക്കാം എന്നൊരു അഭിപ്രായം കേൾക്കാൻ, അതല്ലെങ്കിൽ നമ്മൾ 1000 രൂപയിലധികം ചിലവാക്കി പോയി കാണേണ്ടി വരും ചിലപ്പോൾ പല ഡോക്ടർമാരും. ആ ഒരു സൗകര്യം മിസ്യൂസ് ചെയ്യുന്നവര്, വേണ്ട വിധത്തിലല്ലാതെ ഉപയോഗിക്കുന്നവരോട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ തീർത്താൽ തീരാത്ത വിഷമമുണ്ട് അവര് അങ്ങനെ ചെയ്യുന്നതിൽ.
1: അതായത് ഈ എനിക്ക് 3 കൊല്ലം 3 മാസമായി ക്യാൻസർ
0: തുടങ്ങിയിട്ട്.
1: എത്ര വർഷം ഉണ്ടാവും മരിക്കുന്നവരെ മരുന്ന് കഴിക്കണം, അത് നിർത്താൻ പറ്റില്ല.
0: അതെ,
1: നമ്മള് കോഴിക്കോട് 1 മാസം നല്ല ഡോക്ടർ 2 മാസമാക്കി തന്നിട്ടുണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വർദ്ധിച്ചു. ഈ ആൾക്കാർ ഈ തമാശ തോന്നുന്ന കാണുന്നത് നമ്മുടെ മാനസികാവസ്ഥ അവർ മനസ്സിലാക്കുന്നില്ല, അതൊന്നും അതിലെനിക്ക് സങ്കടം.
0: അതെ അതെ, കാരണം ഇത് യഥാർത്ഥത്തില് എന്താ പറയുന്ന ഒരു മറുപടിക്കായി കാത്തു നിൽക്കുന്നവർക്കുള്ള അവസരം നഷ്ടപ്പെടുത്തരുത്. നമുക്ക് സംസാരിക്കാൻ ഇങ്ങനെ വെള്ളിത്തിരയുണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് പറയാൻ ഇപ്പൊ പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്, ഗുഡ് ഈവനിങ് കൊച്ചി, അതിലൊക്കെ വിളിച്ച് സംസാരിക്കാമല്ലോ. അതല്ലാതെ നമ്മൾ പുറത്തുനിന്ന് വലിയ ഡോക്ടർമാരെയൊക്കെ വിളിച്ചിരുത്തുമ്പോൾ വിളിച്ചിട്ട് ഇങ്ങനെ ഞാനിത് പാട്ട് പരിപാടിയാണെന്ന് വിചാരിച്ചു എന്നൊക്കെ പറയുന്ന എന്തൊരു മോശമാണ്.
1: നമ്മുടെ തൃശ്ശൂർ ജില്ലയിലും ഏറ്റവും സ്പെഷ്യാലിറ്റി ഡോക്ടർമാരും ഹോസ്പിറ്റലുള്ളത് എറണാകുളം ജില്ലയാണ് സാറേ. കാരണം അവിടുന്ന് തുടക്കം എറണാകുളം മെഡിക്കൽ സെന്റർ, അതുപോലെ ലിസി ഹോസ്പിറ്റലും
0: ഒക്കെ വലിയ വലിയ ആശുപത്രികളുണ്ട്. നമ്മളിപ്പോൾ അങ്ങനെ ഇന്ന ആശുപത്രി എന്ന് പറയുന്നില്ല, വരുന്ന ഡോക്ടർമാരെല്ലാം പ്രഗത്ഭരാണ്, അവർക്ക് അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ഡോക്ടർമാരും, അവരുടെ വിലപ്പെട്ട സമയമാണ് അവർ ഇതിനായി മാറ്റിവെക്കുന്നത്. അപ്പം നമ്മളത് വേണ്ട വിധം പ്രയോജനപ്പെടുത്തണം. അപ്പം നമുക്ക് അത് പറഞ്ഞിരിക്കേണ്ട, നമുക്ക് ഇപ്പം ഇനി പാട്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ ആളുകൾക്ക് അതും തോന്നും എന്താ ഇപ്പം ഇതെന്ന്. ആ എല്ലാ സ്ഥലത്തും സർക്കാരിൻ്റെ ആശുപത്രികൾ കുറവല്ലേ? ക്യാൻസറിനുള്ള ആശുപത്രി തിരുവനന്തപുരത്ത് RCC ഉണ്ട്, ഇനി എറണാകുളത്തൊരു കൊച്ചിൻ ക്യാൻസർ സെൻറ്റർ വരുന്നുണ്ട്, അത് പൂർണ്ണതോതിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതൊക്കെ വന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈ നമുക്ക് വരുമാനത്തിൽ കുറവ് നിൽക്കുന്നവർക്ക് ഒരു സഹായകമാവും. എന്തായാലും താങ്കൾ ധൈര്യപൂർവ്വം ഇരിക്കും, മരുന്ന് കഴിക്കും, അസുഖത്തിൽ മാറ്റം ഉണ്ടാവും. ഈ എല്ലാ മരുന്നിലും ഏത് നമുക്കൊരു ശക്തിയുണ്ട്, നമ്മളുടെ ഒരു വിശ്വാസം, നമുക്കൊരു അനുഗ്രഹം, ദൈവാനുഗ്രഹമൊക്കെ, അതൊക്കെ ഉണ്ടെങ്കിൽ അസുഖം മാറി നിൽക്കും. ധൈര്യപൂർവ്വം ഇരിക്കും. ഓക്കെ, പാട്ടൊക്കെ കേട്ട് സന്തോഷിച്ചിരിക്കും, അപ്പോൾ തന്നെ അസുഖത്തിനൊക്കെ കുറവുണ്ടാവും. നമുക്ക് ആ പാട്ടിലേക്ക് പോവാം. ഓക്കെ, പാട്ട് കേട്ടോളൂ.

ബേക്ക് എക്സ്പോ 2026 വരുന്ന 9 മുതൽ 11 വരെ അങ്കമാലി ആർട്ട്ലെക്സ് കൺവെൻഷൻ സെന്ററിൽ 10ാം തീയതി ശനിയാഴ്ച ബേക്ക് നെക്സ്റ്റ് 2026 യുവ സംരംഭകർക്കായി ഫുഡ് ടെക് ആൻഡ് ബേക്ക് ഇന്നോവേഷൻ ഹാക്കത്തോൺ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുന്നു. ബേക്കിംഗ് മേഖലയിലെ ഏറ്റവും പുതിയ ടെക്നോളജിയും മെഷീനുകളും അടുത്തറിയാം. വിദഗ്ധരുമായുള്ള സെഷനുകൾ. എല്ലാ ഭക്ഷ്യ സംരംഭകർക്കും സ്വാഗതം.

0: ഹലോ, വെള്ളിത്തിരയാണ്, സ്വാഗതം.
1: ഗുഡ് ആഫ്റ്റർനൂൺ സാർ.
0: ഗുഡ് ആഫ്റ്റർനൂൺ, ആരാണ്?
1: എന്റെ പേര് സാർ ശ്രീകുമാർ ഉണ്ണിത്താടെന്നാണ്. ഞാൻ എന്റെ സ്ഥലം ട്രിവാൻഡ്രം ജില്ലയിലും മടവൂരാണ്. ഞാൻ സാറിനോട്
0: വിളിച്ചിട്ടുണ്ട്, ഇവിടെ ജോലി ചെയ്തിരുന്നു പണ്ട്.
1: അതെ അല്ലെ സാർ, ഞാൻ അവിടെ പ്രോഗ്രാമിന് വന്നിട്ടുണ്ട് സാർ. ഒരു ആത്മസഖി
0: ആകാശവാണ്, എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ മടവൂരിന്നാണോ വിളിക്കുന്നത്?
1: അതെ അതെ, ഞാൻ വീട്ടിലാണ്. 2025 24 റിട്ടയർ ചെയ്തു. ഞാൻ 25 വരെ ഉണ്ടായിരുന്നു അവിടെ. എന്റെ മകള് കാക്കനാടുണ്ട്.
0: അതുകൊണ്ട് കൊച്ചി എഫ് എം ആണ് കേൾക്കുന്നത്.
1: അതെ അതെ, ഞാൻ കൊച്ചി മിക്ക രണ്ടാഴ്ച ഒരിക്കലും അവിടെ എറണാകുളത്ത് ഉണ്ടാവും. അപ്പൊ ഞാൻ സ്ഥിരം ഓൺലൈൻ കേൾക്കുന്നുണ്ട്, പ്രോഗ്രാംസ് കേൾക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരങ്ങളെ പുതിയ പ്രോഗ്രാംസ് കേൾക്കാൻ പറ്റില്ല, കാരണം ഞങ്ങള് ഒരു ഇവിടെ ഒരു വായനശാലയുണ്ട്. അപ്പൊ വൈകുന്നേരം ഞങ്ങളെ എല്ലാം കൂടെ എല്ലാ ദിവസവും ഒരു 4 ഒരു 7 വരെ അവിടെ കൂടാറുണ്ട്. സാറിന്റെ പുസ്തകം ഇവിടെ ഉണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട് സാറിന്റെ പുസ്തകം. അപ്പോ ഞങ്ങള് മിക്കവാറും പ്രോഗ്രാംസും ഉണ്ട്. ഞാൻ മറ്റേ ഓർമ്മ ചിന്തയിൽ ലെറ്റർ അയച്ചിരുന്നു കഴിഞ്ഞ ദിവസം. പിന്നെ ഫോൺ ഔട്ടിൽ ഞാൻ ഒരു മെസ്സേജ് അയച്ചിരുന്നു.
0: വളരെ സന്തോഷം. എന്തായാലും പ്രതികരിക്കുന്നതിൽ ഇത്ര ദൂരെ ഇരുന്നിട്ടും കാരണം
1: ഞാൻ സ്ഥിരം കേൾക്കാറുണ്ട്. പിന്നെ ഇന്നലത്തെ ക്യാൻസറിന്റെ പ്രോഗ്രാം കേട്ടിരുന്നു. ഞാൻ അതിന്റെ മുമ്പിലത്തെ പ്രോഗ്രാംസ് എല്ലാം ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ ഇവിടെ ഉള്ള ദിവസങ്ങളിൽ, ചില ദിവസങ്ങളിലൊക്കെ അസൗകര്യമുള്ള ദിവസം മാത്രം കേൾക്കാറില്ല.
0: റിട്ടയർമെന്റ് ലൈഫ് എങ്ങനെയുണ്ട് ശരിക്കും, വിരമിച്ചിട്ടുള്ള ജീവിതം?
1: ഇവിടെ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ സാർ അത് വേറൊരു ടൈപ്പാണ് സാർ. ബിക്കോസ് ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് കൃഷി സ്ഥലമുണ്ട്. മെയിൻലി റബ്ബറാണ്, റബ്ബറാണ്.
0: ഓക്കെ,
1: റബ്ബർ, വാഴ, കുരുമുളക്.
0: ഈ മടവൂർ എന്ന് പറഞ്ഞാൽ ശരിക്കും കിളിമാനൂർ അടുത്തുള്ള ചെറിയൊരു ഗ്രാമമല്ലേ?
1: കിളിമാനൂർ പഞ്ചായത്തിന്റെ ആണ്. മടവൂർ പഞ്ചായത്ത് വേറെ സ്ഥലം പനപ്പാങ്ക് എന്ന് പറയും. പനപ്പാങ്കുന്ന് അവിടെ ജനതാ വായനശാല ഉണ്ട്. അവിടെ ഒരു 10,000 പുസ്തകം പോലെ ഉണ്ട്.
0: ആകാശവാണിയായി വളരെ ബന്ധമുള്ള ഒരു മടവൂർ ഉണ്ടായിരുന്നു, മടവൂർ ബാസി ഒക്കെ. അങ്ങനെ
1: മടവൂർ ബാസ ഞങ്ങളെ അടുത്താണ് സാർ.
0: പിന്നെ ഒരു മണികണ്ഠൻ മടവൂർ, അദ്ദേഹം നമ്മുടെ ലൈബ്രറി
1: എന്റെ ബന്ധുവാണ്, ക്ലാസ്മേറ്റ് ആണ്.
0: മണികണ്ഠൻ മടവൂർ അല്ലേ?
1: അതെ അതെ.
0: ആ മടവൂർ എന്ന് പറയുമ്പോ നമുക്ക് ഓർമ്മ വരുന്ന വ്യക്തികൾ ആകാശവാണിയായി ബന്ധപ്പെട്ട ഇവരൊക്കെയാണ്.
1: അതെ സാർ. അപ്പൊ ഞാൻ ജുവാനത്ത് ആകാശവാണി വന്നിട്ടുണ്ട്. അന്ന് സാറ് വരുന്നതിന് മുമ്പായിരുന്നു.
0: ആ ശരി,
1: ആകാശവാണി വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ ശ്രീകുമാർ മൂത്തല സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. പിന്നെ ഞാൻ കൊച്ചി വരുമ്പോ സ്വരക്കൂട്ട് സ്ഥിരം കാണാൻ കേൾക്കാൻ വരുമായിരുന്നു ഞാൻ
0: കൊച്ചിയിലുള്ളപ്പോ.
1: എടപ്പള്ളി ചെങ്ങമ്പള.
0: ആകാശവാണിയിലെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന പരിപാടികളാണ്.
1: അതെ അതെ,
0: നല്ല പാട്ടുകാരൊക്കെ ഉണ്ടല്ലോ.
1: അതിന്റെ ഓർഗനൈസർ ഒക്കെ നമ്മൾ ഏറ്റവും അടുത്ത ആൾക്കാരാണ്. അപ്പൊ ഞങ്ങളവിടെ വരുമായിരുന്നു.
0: തീർച്ചയായും. ഇനിയിപ്പോ ഒക്ടോബറിൽ രണ്ട് പരിപാടി ഉണ്ടോ തോന്നുന്നു, വയലാറിന്റെ എന്തോ ആണെന്ന് പറയുന്ന കേട്ടു.
1: അന്ന് ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ വരും, പക്ഷേ
0: ഡേറ്റ് എനിക്കിപ്പോ പെട്ടെന്ന് ഓർമ്മയില്ല. ഒക്ടോബർ 27 വയലാറിന്റെ ദിനം വരുന്നത്. അന്നായിരിക്കില്ല, ചിലപ്പോ തീയതി വേറെ ആയിരിക്കും. വയലാർ പാട്ടുകളാണെന്ന് ഇവിടെ ചർച്ച ചെയ്യുന്ന കേട്ടു. ആ വളരെ സുഖം. ഏത് പാട്ടെന്ന് വേണ്ട ശ്രീമാറാവ് പറഞ്ഞില്ല.
1: എനിക്ക് വേണ്ടത് പിന്നെ കാട്ടുപോത്ത് എന്നുള്ള സിനിമയില് പൂവല്ല പൂന്തളികളല്ല
0: മാനത്തെ മഴവില്ലല്ല.
1: സിനിമ റിലീസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു.
0: അതെ, മാനത്തെ മഴവില്ലല്ല മണ്ണിലേക്ക് ഇറങ്ങി വന്ന്. പക്ഷെ ഈ പാട്ട് അക്കാലത്ത് തന്നെ വളരെ പ്രശസ്തമായി.
1: വളരെ പ്രശസ്തമാണ്, പക്ഷെ സിനിമ റിലീസായില്ല.
0: അതെ, പി ഭാസ്കറിന്റെ പാട്ടാണ്, അദ്ദേഹമാണ് എഴുതിയത്. ജെറിയമ്മൽ ദേവന്റെ സംഗീതം, യേശുദാസിന്റെ ആലാപനം.
1: നല്ല
0: ശങ്കറും മധു ഒക്കെ ഉണ്ടായിരുന്ന സിനിമയായിരുന്നു എന്നാ പറയുന്നത്, പക്ഷെ സിനിമ റിലീസ് ആയിട്ടില്ല.
1: അന്ന് നമുക്ക് ഈ ഗൾഫ് സമയം വരെ അന്ന് ഈ ഡെക്ക് സെറ്റ് ഉണ്ട് സാർ. ഡെക്ക് സെറ്റ് ആകുമ്പോ നല്ല വോളിയത്തിൽ കേക്കും. ആദ്യത്തെ ആ ട്യൂൺ തന്നെ ഭയങ്കരമായിട്ട് നല്ല വോളിയത്തിലാണ് കേക്കുന്നത്. വളരെ ഞങ്ങളെല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ട ചെറുപ്പകാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു അത്.
0: അതെ, ഒരുപാട് പേര് ഈ ജെറിയമ്മൽ ദേവന്റെ മ്യൂസിക്കിനൊരു വ്യത്യസ്തത ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം മഞ്ഞിൽ വരുന്ന പൂക്കൾ അതിലൂടെയല്ലേ നമുക്ക് വരുന്നത് മലയാളത്തിലേക്ക്.
1: അതെ അതെ.
0: അപ്പൊ അദ്ദേഹത്തിന്റെ മ്യൂസിക് നമുക്ക് തിരിച്ചറിയാം.
1: കേട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പൊ കൊച്ചിയിൽ, ഞാൻ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കൊച്ചിയിൽ ഒരു ഫൈനാൻസ് പ്രോഗ്രാമിന് അദ്ദേഹം ഉണ്ടായിരുന്നു.
0: അതെ അതെ, വളരെ സീനിയർ അല്ലേ. അല്ല, അദ്ദേഹത്തിന്റെ പാട്ടുകൾ നമുക്ക് സലിൽ ചൗധരിയുടെ പാട്ടുകൾ എന്നൊക്കെ പറയുന്ന പോലെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതെ അതെ, അദ്ദേഹം ഹിന്ദിയിലെ അവിടെയായിരുന്നു കൂടുതലുണ്ടായിരുന്നു, പിന്നെയാണ് ഇങ്ങോട്ട്
1: വന്നത്. ഞാൻ മിക്കവാറും വാട്സപ്പ് കേൾക്കാറുണ്ട് അദ്ദേഹത്തിന്റെ പ്രോഗ്രാംസ്.
0: അതെ അതെ, അദ്ദേഹം രാഗങ്ങളൊക്കെ പറയുമ്പോ പലപ്പോഴും ഹിന്ദുസ്ഥാനി രാഗങ്ങളുടെ പേരാണ് പറയുക. ഞാൻ ആ രാഗത്തിലാണ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറയും, നമുക്കറിയില്ലല്ലോ. നമ്മളത് കേൾക്കുമ്പോഴാണോ ഇതാണ് അത്.
1: മുല്ലനേരിയായിട്ട് ഒരു സംസാരത്തിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു, മുല്ലനേരി ഒരു പാട്ട് എഴുതിയല്ലോ.
0: അതെ അതെ, അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു
1: ട്യൂൺ കൊടുത്തു.
0: അതെ അതെ,
1: പറഞ്ഞ മറ്റേ
0: സന്മനസ്സുള്ളവർക്ക് സമാധാനം അതായിരിക്കും.
1: ആ അതെ അതെ, എഴുതുന്നത് വരുമെന്ന് പറഞ്ഞു. അപ്പം

0: പത്മ തിയേറ്ററിന്റെ പ്രദേശത്ത് ഒരു ചെറിയ ചായക്കട ഇരിക്കുക. അപ്പൊ മുലനേഴി വളരെ മുഷിഞ്ഞ ഡ്രസ്സില് വളരെ മോശമുള്ള ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്നപ്പോ ഇദ്ദേഹം എന്ത് എഴുതാൻ എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം ടൂണങ്ങാട്ട് ഇട്ടു കൊടുത്ത ഉടനെ തന്നെ സെക്കൻഡ്സിനകത്ത് തന്നെ
1: പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം.
0: ഞാൻ ഒറ്റക്ക് ഞാൻ അന്തിച്ചു പോയി, ഞാൻ ഇണീച്ച് തൊഴുതുന്നു.
1: മുലനഴി ശരിക്ക് ആകാശവാണിയായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. രാമവർമ്മപുരത്താണ് അദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്കൂള്.
0: ആകാശവാണിയുടെ
1: അദ്ദേഹം അധ്യാപകനായിരുന്നു. ആകാശവാണി തൃശ്ശൂർ ആകാശവാണിയുടെ നേരെ മുൻപിലാണ് ഈ രാമവർമ്മപുരം സ്കൂള്, അതിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. അപ്പോൾ പണ്ടൊക്കെ ഈ കുട്ടികളുടെ പരിപാടി ഇങ്ങനെ ബാലലോകം അത്തരം പരിപാടികൾ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും സ്കൂളുകാർ പെട്ടെന്ന് വന്നില്ലെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം ആശ്രയിക്കാവുന്നൊരു അധ്യാപകനായിരുന്നു അദ്ദേഹം. ഇദ്ദേഹം അവിടുന്ന് കുട്ടികളുമായിട്ട് ഉടനെ വരുമെന്ന്. അദ്ദേഹത്തിന്റെ ആ കറുകറുത്ത പെണ്ണാണ് ആ പാട്ട്, ഞാവൽപ്പഴങ്ങളുടെ പാട്ട് തന്നെ പ്രശസ്തനാക്കിയല്ലോ അദ്ദേഹത്തെ.
0: അതിനെ കുറിച്ച് ചെറിയ അമൽ സാർ ഒരുപാട് ഇങ്ങനെ സംസാരിച്ചിട്ട് പറഞ്ഞു. ഞാന് ഇദ്ദേഹത്തേക്ക് ഞാൻ വിചാരിച്ചു പാട്ടിടാൻ വരുന്ന ആള് കോട്ടൺ സ്യൂട്ടൊക്കെ ഉണ്ടായിരിക്കും വരുന്നത്. നോക്കിയപ്പോ ഒരു സാധാരണ മനുഷ്യൻ വന്ന് ഞാൻ വിചാരിച്ചു ഇയാൾ എന്തെഴുതാൻ എന്ന് പറഞ്ഞു. ഞാൻ
1: അദ്ദേഹം കവിയായിരുന്നു, മാത്രല്ല നടൻ കൂടിയായിരുന്നു, അധ്യാപകനായിരുന്നു, നടനായിരുന്നു, സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. അപ്പൊ സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് മുലനഴിക്ക് ജീവിതാനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിരിക്കും. അപ്പോൾ മാത്രമല്ല വയലോപ്പള്ളി മാഷ്ടറുടെ ശിഷ്യനുമാണ്, വയലോപ്പള്ളി ശ്രീധരമേനോന്റെ ശിഷ്യൻ കൂടിയാണ് അദ്ദേഹം. അപ്പൊ എന്തായാലും ഇത്തരം കാര്യങ്ങൾ പങ്കുവച്ചതിൽ വളരെ നന്ദി. നമുക്കപ്പോ പാട്ടിലേക്ക് പോയാലോ.
0: ഓക്കെ,
1: സംസാരിച്ചതിൽ വളരെ സന്തോഷം ശ്രീകുമാർ. നമസ്തേ.

0: ഹലോ, വെള്ളിത്തിരയാണ്.
1: നമസ്കാരം സാർ.
0: നമസ്കാരം, ആരാത്?
1: തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട്. ചാവക്കാടിനടുത്ത് ഒരുമനിയൂർ എന്ന ഗ്രാമത്തിൽ നിന്നാണ്.
0: ഒരുമനിയൂരിൽ നിന്ന്? പേര്?
1: ഗ്രാമത്തിൽ ഭാസ്കരൻ.
0: ഭാസ്കരൻ. അവിടെ കൊച്ചി എഫ് എം ആണോ ഏറ്റവും നന്നായി കിട്ടുന്നത്?
1: നന്നായി കിട്ടും, നല്ല ക്ലിയർ
0: ആണോ? അത് ശരി. റേഡിയോ തന്നെ കേൾക്കുന്നത് അല്ലേ?
1: റേഡിയോ തന്നെ കേൾക്കാം.
0: ആ, എനിക്ക് തിരിച്ചിങ്ങനെ അതിൻ്റെ ചെറുതായി പ്രതിദിനം കേൾക്കുന്നുണ്ട്. ആ, മൊബൈലല്ല എന്ന് മനസ്സിലായി.
1: ആ,
0: ആപ്പിൽ കേൾക്കും അല്ലേ?
1: നല്ല ക്ലിയർ.
0: തൃശ്ശൂർ നിലയം കേൾക്കാറില്ലേ അപ്പോ? വെള്ളിത്തിര കേൾക്കും അല്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് വേണ്ട പാട്ട് ഏതാ?
1: ഇന്നത്തെ പാട്ട് നാഗമടത്ത് തമ്പുരാട്ടി എന്ന ചിത്രത്തിലെ ഏതൊരു കർമ്മവും നിർമ്മലമാവും.
0: പൂച്ചൽ ഖാദർ എഴുതിയ പാട്ട് അല്ലേ?
1: അതെ അതെ, എം കെ അജിൻ മാഷി
0: സംഗീതം. അതെ, ആ ചിത്രത്തിൽ ഒന്നിലധികം പേര് പാട്ട് എഴുതിയിട്ടുണ്ട്. ശരിക്കും പാപ്പനങ്കോട് ലക്ഷ്മണൻ എഴുതിയിട്ടുണ്ട്, ദേവദാസും എഴുതിയിട്ടുണ്ട്.
1: മനസ്സിലാക്കുന്നുണ്ട്.
0: ആ, ദേവദാസും പാട്ട് എഴുതിയിട്ടുണ്ട്.
1: പാട്ട് ചോദിക്കുമ്പോ സാറേ പറഞ്ഞു തരാറുണ്ട്.
0: അതെ, ഏത്, എന്തുകൊണ്ടാ ഈ പാട്ട് ഇത്ര താല്പര്യം തോന്നിയത്?
1: അതെ, എനിക്ക് എന്തോ പടത്തിൽ അങ്ങനത്തെ ആ സീൻ അങ്ങനെയാണ്. അവൻ നല്ലൊരു രാജകുമാരൻ അങ്ങനെ കണ്ടാണോ നിങ്ങൾ പണ്ട് കണ്ടിട്ടുള്ളതാ?
0: പ്രേംനസീർ അഭിനയിച്ച ചിത്രമല്ലേ? പ്രേംനസീർ, ജയഭാരതി.
1: ആ, ഉണ്ണിമേരിയ കഥാപാത്രം ശബിക്കാണ്.
0: അയശ്ശേരി.
1: അവ അങ്ങനെ ഒരു വികൃത രൂപമാണ്.
0: ഓ, അയശ്ശേരി.
1: അപ്പൊ അത് എങ്കിലും കൂടി ജയഭാരതിനായിട്ട് സ്നേഹം രാജകുമാരിയാ തോന്നുന്നുണ്ട്.
0: ശരി, ഞാൻ കണ്ടിട്ടില്ല ചിത്രം. പ്രേംനസീർ ഉണ്ട്, കെ പി എമ്മൂർ ഉണ്ടെന്നൊക്കെ അറിയാം. ജയഭാരതി ഉണ്ണിമേരി ഉണ്ട് അല്ലേ?
1: ഉണ്ണിമേരി ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കഥാപാത്രം.
0: 1982 ചിത്രമാണ്.
1: നല്ല പാട്ടാണ് അത്.
0: ആ, നല്ല പാട്ടുകളുണ്ട്. മാൻമിഴിയാൽ മനം കവർന്നു, ആ പാട്ടാണ് എപ്പോഴും ആൾക്കാർ
1: ചോദിക്കാറുള്ളത്.
0: ഇത് കുറച്ച് ഫിലോസഫിക്കലാണ്. പൂവച്ചൽ ഖാദറിന്റെ പാട്ടാണല്ലോ. പൂവച്ചൽ ഖാദർ ആകാശവാണിക്ക് വേണ്ടി ഒരുപാട് ലളിതഗാനങ്ങളൊക്കെ എഴുതിയ വ്യക്തി കൂടിയാണ്. അപ്പൊ എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. നമുക്ക് ഇഷ്ട ഗാനത്തിലേക്ക് പോവാം അല്ലേ? വളരെ സന്തോഷം. ഓക്കെ, പാട്ട് കേട്ടോളൂ.

0: വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഹലോ,
1: നമസ്കാരം സാറേ.
0: നമസ്കാരം, ആരാത്?
1: എന്റെ പേര് ലാലു.
0: ലാലു എവിടെ നിന്നാ?
1: കാഞ്ഞൂർ. കാഞ്ഞൂർ.
0: കാഞ്ഞൂർ, എറണാകുളം ജില്ല തന്നെ അല്ലേ?
1: അതെ അതെ അതെ സാർ.
0: കാലടി അടുത്തല്ലേ ഇത് അല്ലേ?
1: അതെ, കാലടി അടുത്താണ്.
0: നമ്മുടെ കൊച്ചി എഫ് എം എല്ലാം കേൾക്കുന്ന വ്യക്തിയാണ് ലാലു.
1: അതെ അതെ അതെ, ഞാനിപ്പോ ഈ അടച്ച് അടക്കാക്കി മറ്റേ ഈ മറ്റേ റേഡിയോ വഴി അല്ല, മറ്റേ മൊബൈൽ വഴിയേ, നെറ്റ് വഴി കേൾക്കണേ.
0: നെറ്റ് വഴി റേഡിയോ കേൾക്കുന്നില്ലേ അവിടെ? അതോ
1: റേഡിയോ കേൾക്കുമ്പോ നെറ്റ് വഴി കേൾക്കണു?
0: ആ ശരി.
1: മറ്റേ ആപ്പ് വഴി,
0: ആപ്പ് വഴിയാണ്. വേവ്സ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് ഇപ്പൊ. വേവ്സ്, WAVES, വേവ്സ്, തരംഗങ്ങളില്ലേ, തരംഗം. വേവ്സ്
1: ഇപ്പൊ കേൾക്കാൻ പറ്റിയതുകൊണ്ട് നമുക്ക് എല്ലാ സ്റ്റേഷനിലെ കാര്യങ്ങളും അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ മാറി മാറിയാണ്.
0: അതെ, എല്ലാ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേഷനിലും കേൾക്കാം. വേവ്സിലാണെങ്കിൽ ദൂരദർശനിലെ ചില പഴയ സീരിയലൊക്കെ കാണുമായിരുന്നു ചെയ്യാം. ദൂരദർശന്റെ എല്ലാ പ്രോഗ്രാമുകളും എല്ലാ ചാനലും കാണാം. അതെ അതെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം.
1: ഞാനിപ്പോ അടുത്ത ദിവസം ഞാൻ ഡൗൺലോഡ് ചെയ്തേ. അപ്പൊ കണ്ണൂര്, മഞ്ചേരി, ദേവികുളം, തൃശ്ശൂർ, കോഴിക്കോട്, അങ്ങനെ മാറി മാറി വയ്ക്കും. മാറി മാറിയാ കുറച്ചുകൂടി മെച്ചപ്പെട്ടത് കാണുന്നത് കൊച്ചി തന്നെയാണ്.
0: വളരെ സന്തോഷം, നല്ല വാക്കുകൾക്ക്. കാരണം ആ സമയത്ത് കേട്ടത് നന്നായിരിക്കും. അങ്ങനെയായിരിക്കും എന്തായാലും. ഏത് പാട്ട് ഇന്ന് വേണ്ട പറയൂ.
1: എനിക്ക് വേണ്ടത് പിക് പോക്കറ്റ് എന്ന സിനിമയിലെ നമ്മുടെ അപ്പനങ്കോട് ലക്ഷ്മണൻ എഴുതിയൊരു പാട്ടുണ്ടല്ലോ,
0: മനുഷ്യപുത്രന്മാരെ നിങ്ങൾ ജനിച്ചത് അടിമകളാകാനോ. അല്ലേ, അതെ അതെ. അല്ല, വേറെ നല്ലൊരു പാട്ടുണ്ടായിരുന്നു, ഞാൻ ചിലപ്പോ അതായിരിക്കും പറയണമെന്ന് വിചാരിച്ചു. സ്വപ്നഹാരം അണിഞ്ഞിട്ടും മദന ചന്ദ്രികയോ കേട്ടില്ലേ ആ പാട്ട്? ആ, സ്വപ്നഹാരം അണിഞ്ഞിട്ടും മദന ചന്ദ്രികയോ. അല്ല വേണ്ട, ഈ പാട്ട് തെരഞ്ഞെടുത്ത് വെച്ച് കഴിഞ്ഞു അവര്, അതുകൊണ്ട് ഇനി അത് എടുക്കാൻ പോയാൽ ഇപ്പൊ. ആ, ആർക്കെല്ലാം വേണ്ടിയിട്ടാണ്?
1: എനിക്ക് കാറിൽ വെളിച്ചുള്ള ഒരു മില്ല് നടത്തുന്ന രവിക്കാരൻ.

0: അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്യണു. പിന്നെ നീലേശ്വരത്തിന് മൂഷാരിപ്പണി
1: എല്ലാവർക്കും വേണ്ടിയിട്ട്
0: മുരുകൻ ഇവിടെ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്
1: നമുക്ക് ആ പാട്ടിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, താങ്ക് യു.

0: ഹലോ, വെള്ളിത്തെരയിലേക്ക് സ്വാഗതം.
1: താങ്ക് യു സാർ.
0: നമസ്കാരം, ആരാണ്?
1: ഞാൻ ചൂണ്ടി ആലുവ ചൂണ്ടിന് റസാക്ക്.
0: റസാക്ക്? ആ, നമുക്ക് അറിയുന്നത് ശ്രോതാവാണല്ലോ അല്ലേ.
1: അറിയും.
0: ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? നമുക്ക് അവസാനത്തെ കോളാണ് താങ്കളുടെ, അതാണ് ഈ പരിപാടിയിൽ.
1: സ്വർഗപുത്രി എന്ന സിനിമയിലെ
0: ആ
1: സ്വർണമുഖിൻ സ്വപ്ന സദസ്സിൽ പറഞ്ഞ പാട്ടുണ്ട്,
0: സ്വരമഞ്ജരിയതിന് ശ്രുതി മണ്ഡപത്തിൽ. തീർത്ഥാടകനാം എന്നോട് മോഹം കീർത്തനമായി ഒഴുകി. രാഘവൻ അഭിനയിക്കുന്ന ശ്രീകുമാരൻ തമ്പി ദേവരാജൻ ടീമിന്റെ പാട്ടാണ്.
1: നല്ല രസമുള്ള
0: ജയന്ദ്രന്റെ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം. ഇനി കൂടുതൽ സമയങ്ങളുണ്ട്. വിളിച്ചതിൽ വളരെ സന്തോഷം റസാഖ്.
1: താങ്ക് യു.
0: പാട്ട് കേട്ടോളൂ.

ഇന്നത്തെ വെള്ളിത്തിരിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ എം വി ശശികുമാർ. നിങ്ങൾക്കായി പാട്ടുകൾ തിരഞ്ഞെടുത്തത് ജിസ്മി കെയെ, ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം നിർവഹിച്ചത് കെ സി പ്രതാപ്, ജിജി ചെറിയാൻ എന്നിവരായിരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.

0: വെള്ളിത്തിര
1: വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
2: സമയം 3 മണി കഴിഞ്ഞ് 12 സെക്കൻഡ്.
3: ആകാശവാണി FM വാർത്തകൾ.
2: ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശുവികസന വകുപ്പ് തല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സമാധാനത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം ഇന്ത്യൻ വംശജ നവനീതം നവി പിള്ളയ്ക്ക്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള മനുഷ്യാവകാശ പ്രവർത്തകയും നീതിന്യായ വിദഗ്ധയുമാണ് നവനീതം നവി പിള്ള. ലോക തപാൽ ദിനത്തിൽ ആശംസകൾ നേർന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. കേരളത്തിലെ 6 കോർപ്പറേഷനുകളെ ബന്ധിപ്പിച്ച് നടപ്പാക്കുന്ന അഷ്വേർഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി സേവനത്തിന് ചീഫ് പോസ്റ്റ്മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് തുടക്കം കുറിച്ചു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സമ്മേളന കാലയളവിൽ 9 ദിവസമാണ് സഭ ചേരുക. 3 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ 2 സീറ്റിൽ TVK പശ്ചിമബംഗാളിലെ 2 മണ്ഡലങ്ങളിൽ BJP ലീഡ് ചെയ്യുന്നു. പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി മണ്ഡലത്തിൽ ഭരണകക്ഷിയായ ഓൾ ഇന്ത്യ NR കോൺഗ്രസിന് വിജയം. CMRL എക്സാലോജിക് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ, മരുമകനും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് എന്നിവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശം. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നാളെ നടക്കാനിരിക്കുന്ന പ്രതിഷേധം കണക്കിലെടുത്ത് ഇന്ന് രാത്രി 9 മണി മുതൽ 57 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടാൻ DMRCയോട് നിർദ്ദേശിച്ച് ഡൽഹി പോലീസ്. കേരള പോലീസിന്റെ അന്താരാഷ്ട്ര സൈബർ സുരക്ഷാ സമ്മേളനത്തിന് കൊച്ചിയിൽ തുടക്കമായി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം ഇന്ന്.
3: ആകാശവാണി FM വാർത്തകൾ.

0: പ്രിയപ്പെട്ടവരെ, ഹലോ കൊച്ചി ഫാമിലേക്ക് സ്വാഗതം. ഒരു പ്രശസ്തമായൊരു ഗസലുണ്ട്, ചിട്ടി ആയി ഹേ ആയി ഹേ എന്ന്. കത്ത് വന്നു എന്ന് ആഹ്ലാദത്തോടുകൂടി പറയുന്ന ഒരു പാട്ടുകാരനെയാണ് ആ ഗസലിൽ നമുക്ക് കേൾക്കാൻ പറ്റുക. അപ്പോൾ കത്ത് വന്നതിന് ഇത്രയധികം വികാരം കൊള്ളുന്നത് എന്തിന് എന്ന് ഇപ്പോളിരുന്ന് ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ അന്ന് കുറേ നാളുകൾക്ക് മുമ്പ് പോസ്റ്റ്മാൻ വീട്ടിലേക്ക് വരിക, ഒരു കത്ത് നമുക്ക് വരിക എന്നതൊക്കെ ഗ്രഹാതുരതയുടെ അല്ലെങ്കിൽ അകലെയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അവരുടെ അടുപ്പം നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു ഒരു ഉപാധിയായിരുന്നു. ഈ കത്തുകളൊക്കെ നമുക്ക് തന്നിരുന്ന പോസ്റ്റ് ഓഫീസ് തപാൽ വകുപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ 150 വർഷമായി, 150 വർഷമായി ഇന്ത്യയിൽ ഇങ്ങനെ ഒരു വലിയൊരു ആൽമരമായി വളർന്ന് വലുതായ ഒരു ഒരു പ്രസ്ഥാനമാണ്. ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ദേശീയ തപാൽ ദിനമാണ് നാളെ ഒക്ടോബർ 10. ഇന്ന് ലോക പോസ്റ്റൽ ദിനം കൂടിയാണ്. അപ്പോൾ ഈ രണ്ട് ദിനങ്ങളുടെയും പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ഹലോ കൊച്ചി ഫമ്മിൽ നമ്മുടെ ഭാരതീയ തപാൽ വകുപ്പിൻ്റെ സേവനങ്ങൾ എന്താണ് എന്നാണ് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മളോട് ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് പോസ്റ്റൽ വകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടറായി ജോലി ചെയ്യുന്ന ഷീബ വേണുഗോപാൽ മാഡമാണ്. മാഡം സ്വാഗതം.
1: നമസ്കാരം.
0: അപ്പോൾ ഈ തപാൽ വകുപ്പിന് ഇത്രയും വലിയ പാരമ്പര്യമുണ്ട്. ആകാശവാണിയും ആളുകൾ പറയും ഇത്രയും അധികം വർഷങ്ങൾ പാരമ്പര്യമുള്ള ഒരു ഒരു സ്ഥാപനമാണ് ആകാശവാണിയും. ഈ തപാൽ വകുപ്പും ആകാശവാണിയൊക്കെ ഈ ഗ്രഹാതുരതയുടെ ഒരു ഒരു എന്താ ഒരു സിമ്പലാണ് ആളുകൾക്ക്. എപ്പോഴും പണ്ട് ഞങ്ങൾ കേട്ടിരുന്നു, പണ്ട് കത്ത് കിട്ടിയിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷേ ഇതിൽ നിന്നൊക്കെ മാറ്റി കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടാണ് ഈ രണ്ട് പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെയാണ് ഈ തപാൽ വകുപ്പ് നമ്മുടെ പണ്ട് കണ്ടു മറന്ന കത്തുകൾ മാത്രം കൊടുത്തുകൊണ്ടിരുന്ന പോസ്റ്റ്മാൻ വന്നുകൊണ്ടിരുന്ന ആ തപാൽ വകുപ്പ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് മാറിയിരിക്കുന്നത്?
1: ഇന്ന് ഞാൻ ആദ്യമേ ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ലോകദിന ആശംസകൾ നേരട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് 1874 നമ്മുടെ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിതമായതിൻ്റെ വാർഷിക ദിനമാണ് നമ്മൾ ലോക
0: തപാൽ
1: ദിനമായി നമ്മൾ ആചരിക്കുന്നത്.
0: ഇപ്പോൾ നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ കാര്യം എടുത്താൽ പണ്ട് ഇംഗ്ലണ്ടും സ്റ്റാമ്പുകളും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഡിജിറ്റൽ സേവനങ്ങളുള്ള പോസ്റ്റൽ ബാങ്ക് സർവീസ് ഉള്ള അങ്ങനെ ഒത്തിരി രീതിയിൽ അത് മാറിയിട്ടുണ്ട്.
1: ഒട്ടനവധി സേവനങ്ങൾ, കത്തുകൾ മാത്രമല്ല ഒരു പാർസലുകൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അതുമാത്രമല്ല നമ്മുടെ ബാങ്കിങ് സേവനങ്ങൾ, പാസ്പോർട്ട് സേവാ കേന്ദ്രം, ആധാർ, ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്, അങ്ങനെ പലതും നമ്മുടെ ജനങ്ങളുടെ വീട്ടു പടിക്കൽ എത്തിക്കാനാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ് ഇപ്പം പ്രയത്നം കൊണ്ടിരിക്കുന്നത്.
0: ഇപ്പോൾ അത് മാത്രമല്ല, അതിൽ നിന്നൊക്കെ ഈ ഡിജിറ്റൽ സേവനങ്ങളുടെ കാര്യം പറയുമ്പോഴാണ് ഇപ്പോൾ ഒരു കത്ത് പണ്ട് ഇതിൻ്റെ അഡ്രസ്സ് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അതായത് എവിടെയാണ് ആ പോസ്റ്റ്മാനാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയുന്നത്. ഇപ്പോൾ പുതിയ പുതിയ ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ വരുന്നു. അതിൽ ഇപ്പോൾ പണ്ട് സ്റ്റാമ്പ് ഒട്ടിക്കുന്നതിന് പറയും ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു ബാർകോഡൊക്കെയാണ്
1: ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ബാർകോഡ് ഓൺലൈൻ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഏത് പാർസലാണെങ്കിലും നമുക്ക് ഓൺലൈനിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് അതിൻ്റെ SMS വഴി നമുക്ക് ഡെലിവറി അപ്ഡേഷൻ വരുന്നുണ്ട്. OTP വഴി നമുക്ക് സെക്യൂർഡ് ഡെലിവറി നമുക്ക് ഇഫക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
0: അങ്ങനെ എല്ലാം ഇത് ഡിജിറ്റൽ ഇപ്പോഴത്തെ എല്ലാ വികാസങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ്
1: മാറിക്കൊണ്ടിരിക്കുന്നത്. കാലത്തിനൊപ്പം നമ്മുടെ തപാൽ വകുപ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ്, ആധുനിക സേവന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
0: അപ്പോൾ നമുക്ക് തപാൽ വകുപ്പിന്റെ കൂടുതൽ എന്തൊക്കെയാണ് ഇതിനുണ്ടാകിയ വികസനങ്ങൾ, എന്തൊക്കെയാണ് സേവനങ്ങൾ എന്നൊക്കെ കൂടുതൽ അറിയാം. നിങ്ങൾക്ക് വിളിക്കാം ഹലോ കൊച്ചി FM-ലേക്ക്, പോസ്റ്റൽ വകുപ്പിന്റെ സേവനങ്ങളെ കുറിച്ച് അറിയാം. നമുക്ക് മറുപടി നൽകാൻ എത്തിയിരിക്കുന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ പോസ്റ്റൽ വകുപ്പിലെ ഷീബ വേണുഗോപാൽ ആണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 94464558888, അല്ലെങ്കിൽ 0484242397. ഇതുമല്ലെങ്കിൽ 0484242387. ഈ മൂന്ന് നമ്പറുകളിലും വിളിക്കാം. നമുക്കൊരു കോളർ ലൈനിലുണ്ട്. ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം.
0: ഹലോ കൊച്ചി FM ആണ്. പേര് പറയാമോ?
2: ഹലോ,
0: പേര് പറയാമോ താങ്കളുടെ?
2: ചന്ദ്രശേഖരൻ.
0: എവിടെന്നാണ് വിളിക്കുന്നത്?
2: ഞാൻ തെരഞ്ഞെടുത്ത്.
0: ശരി, സംശയം ചോദിച്ചോളൂ.
2: തെരഞ്ഞെടുപ്പ് പോസ്റ്റ് ഓഫീസിൽ എന്റെ ഭാര്യ മരിച്ചു, മകനും മരിച്ചു. പക്ഷെ മകന്റെ പേർക്ക് ഒരു ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്നു. ഡിപ്പോസിറ്റ് അതിന് ഇപ്പോ ഞാൻ ചെന്ന് ചോദിച്ചപ്പോ അതിന് നോമിനി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തത് 50 രൂപയായിരുന്നു ഡെപ്പോസിറ്റ് ചെയ്തിരുന്നത്. അന്ന് എല്ലാവരും വിളിക്കണം എന്നുള്ളൊരു നയം ഉണ്ടായിരുന്നു.
1: ഏത് സ്കീമിലാണ് ഡെപ്പോസിറ്റ് ചെയ്തിരുന്നത്?
2: അത് സ്കീം ഏതെന്ന് വിചാരിച്ച, പക്ഷെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ 4000 രൂപ, അത് 5000 സംതിങ് ഉണ്ട് പൈസ.
1: ഏതാണ് പോസ്റ്റ് ഓഫീസ്? ഏതാ പറഞ്ഞ?
2: പെരിഞ്ഞനം. പെരിഞ്ഞനം.
0: പെരിയനം.
1: പെരിയനം.
2: പെരിഞ്ഞനം.
1: പെരിഞ്ഞനം.
0: പെരിഞ്ഞനം.
2: 650-656.
0: അതാ പിൻകോഡ് ആണല്ലേ? 650-656.
1: ഓക്കെ. എന്നിട്ട് നിങ്ങൾ അവിടെ പേപ്പറുകൾ ഹാജരാക്കിയിട്ടുണ്ട്? പോസ്റ്റ് ഓഫീസ് സമീപിച്ചിരുന്നു തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസ്?
2: ഞാൻ 3-4 പ്രാവശ്യം പോയിരുന്നു.
1: എന്താണ്? നിങ്ങളെ പാസ്ബുക്ക് കയ്യിലുണ്ടായിരുന്നോ? പാസ്ബുക്ക് കയ്യിലുണ്ടോ?
2: എല്ലാ പേപ്പറുകളും ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പൊ വാച്ച്മാൻ പറഞ്ഞത്, സാർ പറഞ്ഞു ഇങ്ങനെ പേപ്പറുകൾ ഇങ്ങനെ പൂരിപ്പിച്ച് തരണം, പിന്നെ മുദ്രപത്രം മേടിക്കണം, വക്കീലിന്റെ അവിടുന്ന് അറ്റൻഡ് ചെയ്ത്.

0: ആ അത് നോമിനി ഇല്ലാത്തത് കാരണമാണ്. നിങ്ങൾ പോസ്റ്റ്മാനെ സമീപിക്കുന്നതിലും പോസ്റ്റ് ഓഫീസിനെ ഒന്ന് സമീപിക്കൂ. അപ്പൊ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, എന്തെല്ലാം പേപ്പേഴ്സ് ആണ് നിങ്ങൾ ഹാജരാക്കേണ്ടത് എന്ന് പറയും.
1: എങ്ങനെ? ഞാനേ പേപ്പറുകളൊക്കെ തന്നിട്ടുണ്ട്.
0: ഓക്കെ, കൊടുത്തോ? നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്തോ? പൂരിപ്പിച്ച് കൊടുത്തോ?
1: ഞാനപ്പോ ഹെഡ് ഓഫീസിൽ പോയിരുന്നു, ഇരിഞ്ഞാലക്കുട.
0: ഓക്കെ,
1: അപ്പോ പെരിഞ്ഞിടത്ത് എന്നോട് പറഞ്ഞു ഹെഡ് ഓഫീസിലേക്ക് പേപ്പറുകൾ എല്ലാം വിട്ടു പറഞ്ഞു.
0: ഇത് എത്ര ദിവസമായി കൊടുത്തിട്ട്?
1: പേപ്പർ ഞാൻ എനിക്ക് റിട്ടേൺ എന്റെ കയ്യിൽ തന്നെയാണ്, അവർ മേടിച്ചിട്ടില്ല. ആ അപ്പൊ ഞാൻ ഹെഡ് ഓഫീസിൽ വന്ന് ഞാൻ വിവരം ചോദിച്ചപ്പോ പറഞ്ഞു നിങ്ങള് ഹെഡ് ഓഫീസില് ഞാൻ ചെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു നിങ്ങള് പെരിഞ്ഞിടത്ത് തന്നെ പോകണം പറഞ്ഞു. പെരിഞ്ഞിടത്ത് വന്നപ്പോ പറഞ്ഞു ഇന്ന പേപ്പറുകൾ തന്നു വക്കീലിന്റെ കയ്യിൽ നിന്ന് അച്ഛന്റെ ചെയ്തിട്ടുള്ള പേപ്പർ ഉണ്ട്, പിന്നെ മുദ്രപത്രം, അഞ്ഞൂറ് പേരെ മുദ്രപത്രം മേടിക്കണം.
0: നോമിനി ഇല്ലാത്തത് കാരണാണ് ഇത്രയും ബുദ്ധിമുട്ട്. നിങ്ങൾ ആ പേപ്പറുകൾ ഒന്ന് സബ്മിറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ സൂപ്രണ്ട് ഓഫീസ് ഉണ്ട്, ഡിവിഷണൽ ഓഫീസ്, അവിടെ ചെന്ന് സൂപ്രണ്ടിനെ കണ്ട് പറയാം. പക്ഷേ ഈ നോമിനി ഇല്ലാത്തത് കാരണമാണ് ഇത്രയും പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യാനുള്ളത്.
1: അത് സാറേ ഞാൻ പറയുന്നത് നോമിനി ഇല്ലാത്തത് അന്ന് നമ്മളോട് ഈ 50 പേരെ അക്കൗണ്ട് കൂടാൻ പറയുമ്പോൾ നമ്മളോട് പറയണ്ടായിരുന്നു നോമിനി വേണം. അന്ന് ഞാനാണ് ഈ 50 നാലാൾക്ക് അക്കൗണ്ട് എടുത്തത്. 50
2: ഇതില് നോമിനി വെക്കാത്തതാണ് പ്രശ്നം അല്ലേ? ഒരു ഒരു നിമിഷം, അതായത് നോമിനി ഇല്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പൊ അതിന് എന്തൊക്കെയാണ് രേഖകൾ വേണ്ടതെന്ന് മാഡം ഇപ്പൊ പറഞ്ഞു തരും. അപ്പൊ അതിനനുസരിച്ച് ആ രേഖകൾ സഹിതം ഒന്ന് പെരിങ്ങനം പോസ്റ്റ് ഓഫീസിലൊന്ന് പോയി നോക്കൂ.
1: എന്നോട് പറഞ്ഞിട്ടുണ്ട്.
2: അപ്പൊ എല്ലാത്തിനും ഒരു ഒരു നടപടിക്രമങ്ങളുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ.
1: ഈ 4000 1000 മുടക്കേണ്ടതിലാണ്. എന്താ വെച്ചാൽ നോമിനി ഇല്ലാത്ത സൂചിയാണ് സംഭവിക്കുന്നത്. പക്ഷെ നമ്മള് അച്ഛനാണ് ഞാൻ. ഈ അച്ഛൻ അമ്മയാണെങ്കിൽ മരണപ്പെട്ടു, മകനും മരണപ്പെട്ടു. ഈ നോമിനി ആയിട്ട് ഞാൻ ഇപ്പൊ വേറെ ഒരാൾ വെച്ചിട്ടില്ല. ഈ അക്കൗണ്ട് ചേർന്ന് ഞാനാണ്. 50 നാലാൾക്ക് അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. ഒരു മകനുണ്ടായിരുന്നു, ആളുടെ പേർക്കും അക്കൗണ്ട് ഞാൻ എടുത്തത്. പക്ഷേ ഈ അച്ഛൻ പറഞ്ഞ ആള് കൊണ്ടു കൊടുക്കുമ്പോൾ ഈ ആൾക്ക് കൊടുക്കേണ്ടതല്ല, എല്ലാ ഡീറ്റെയിൽസും കൊടുക്കും. മരണ സർട്ടിഫിക്കറ്റ്, ഭാര്യയുടെ മരണ സർട്ടിഫിക്കറ്റ്,
0: ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ? ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ?
1: ഉവ്വാ, പിന്നെ ഇതെന്തിനാണ് നമ്മൾ ചോദിക്കുന്നത്? ഇത് മരണപ്പെട്ടു പോയി. അപ്പൊ ആളുടെ അച്ഛനുള്ള രീതിയിൽ എനിക്ക് പൈസ 1000 മുടക്കാനുള്ളത് എനിക്ക് പൈസ തന്നുകൂടെയെന്ന് ഞാൻ ചോദിക്കുന്നത്.
2: തീർച്ചയായും താങ്കളുടെ വിഷമം മനസ്സിലാകുന്നുണ്ട്. പക്ഷെ എല്ലാ പരിപാടികൾക്കും അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ടല്ലോ. താങ്കൾ ഇതെല്ലാം അവിടെ സമർപ്പിച്ചതിന് ശേഷം ഒന്നുകൂടി നോക്കൂ. അതിനുശേഷം
0: ഒരു പരാതി നൽകൂ.
1: പരാതി നൽകിയിട്ടുണ്ടല്ലോ മാഡം, ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. പരാതി ഞാൻ പറഞ്ഞത് ഈ അച്ഛനെന്നുള്ള ആളത്തേക്ക് പൈസ കൊടുത്തോളൂ. എല്ലാ സർട്ടിഫിക്കറ്റും, എന്റെ സർട്ടിഫിക്കറ്റും ഉണ്ട്, മകന്റെ ഉണ്ട്, ഭാര്യയുടെ ഉണ്ട്, പിന്നെ ആരെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം?
0: നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയാവോ? അക്കൗണ്ട് നമ്പർ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയാവോ?
1: ഹലോ,
0: നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് ഒന്ന് പറയാവോ? ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വിളിക്കാം. നിങ്ങളുടെ ഫോൺ നമ്പറും കാര്യങ്ങളും ഒന്ന് പറഞ്ഞാൽ മതി, നാളെ വിളിക്കാം.
1: ശരി, അതെ, നമ്മള് സാധാരണ ജനങ്ങളെ
0: മനസ്സിലാവുന്നുണ്ട്.
2: താങ്കളുടെ പരാതി മനസ്സിലായി.
0: ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞോളൂ, ബാക്കിയെല്ലാം ഞാൻ ഫോണിൽ വിളിച്ച് ചോദിച്ചോളാം.
1: 97 45 18 96 96 01 01.
2: ശരി, ശരി, അത് അത് അവർ കൃത്യമായി പരിഗണിക്കും കേട്ടോ. അപ്പോ വിളിച്ചതിന് നന്ദി. അപ്പൊ താങ്കളുടെ പ്രശ്നത്തിന് ഉടനെ തന്നെ പരിഹാരം ഉണ്ടാവട്ടെ.
1: സാധാരണക്കാരും ബുദ്ധിമുട്ടിക്കാണ്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യം.
2: തീർച്ചയായും തീർച്ചയായും, താങ്കളുടെ വിഷമം മനസ്സിലായിട്ടുണ്ട്. എന്തായാലും അതിനെ അതിന്റെ ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും അവർ. ഒത്തിരി നന്ദി വിളിച്ചതിന്. അപ്പോൾ നാം കേവലം ഒരു ഒരു അപേക്ഷാ ഫോറത്തിൽ നോമിനി എന്നൊരു കോളത്തിൽ പേര് വെക്കാത്തതിൽ തുടർന്നുണ്ടായ ഒരു കോംപ്ലിക്കേഷൻസ് ആണ് ഇത് മൊത്തം കാണിക്കുന്നത് അല്ലെ. ഒരു അക്കൗണ്ട് തുടങ്ങും ഈ നോമിനി വെക്കുന്ന എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നത്?
0: അത് വളരെ, ഇപ്പൊ നോമിനി ഇല്ലാതെ നമ്മൾ അക്കൗണ്ട് എടുക്കാറില്ല, നിർബന്ധമാണ്. ഇതിപ്പോ ഏത് വർഷത്തിൽ തുടങ്ങിയതാണെന്ന് അറിയില്ല. അപ്പൊ എന്താ വെച്ചാൽ അവർക്ക് ആ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റും വിഡ്രോയൽ ഫോം മാത്രം അവർക്ക് കൊടുത്ത് ക്ലെയിം ഫോം മാത്രം അവർ സബ്മിറ്റ് ചെയ്താൽ മതി. നോമിനി ഉണ്ടെങ്കിൽ, നോമിനി ഇല്ല എന്നുണ്ടെങ്കിലാണ് നമുക്ക് ഇത്രയും
2: കോംപ്ലിക്കേഷൻസ്
0: വരുന്നത്. നോമിനി ഇല്ല നമ്മൾ ചെയ്യാറില്ല.
2: അതെ അതെ അല്ലെ, തീർച്ചയായും. ഇപ്പോ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ അച്ഛനാണ് എന്ന്. പക്ഷെ ഒരു സർക്കാർ കാര്യം ചെയ്യുമ്പോൾ ഇതിനെല്ലാം തെളിവ് വേണമല്ലോ, പേപ്പറിലെല്ലാം വേണം അല്ലെ, ഭാര്യയാണ് ഭർത്താവാണെന്ന് തെളിയിക്കാനുള്ള കാര്യങ്ങളെല്ലാം വേണം. അതുകൊണ്ടാണ് അപ്പോ അദ്ദേഹത്തിന് എന്തായാലും ഉടനടി അതിനാവശ്യമായിട്ടുള്ള പ്രതികരണം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് അടുത്തൊരു കോളർ കൂടി വന്നിട്ടുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, കൊച്ചി എഫ് എം ആണ്.
3: നമസ്കാരം മാഡം.
0: നമസ്കാരം. ഹലോ, പറയൂ പറയൂ.
3: എനിക്കറിയാനുള്ളത്, ഞാന് 2018 ഒരു പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് തുടങ്ങിയപ്പോഴാണ് ATM കാർഡ് കിട്ടിയായിരുന്നു എനിക്ക്. അത് പിന്നീട് ഞാനത് ഉപയോഗിക്കാൻ പറ്റില്ല, ഉപയോഗിച്ചിട്ടില്ല ATM കാർഡ്. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് അതിനകത്ത് ഒരു 119 രൂപ ATM കാർഡിന്റെ ഫീസ് ആയിട്ട് പിടിച്ചതായിട്ട് വന്നിട്ടുണ്ട്.
0: ഇപ്പൊ പുതിയ ATM കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും?
3: ഇല്ല, കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല.
0: ഏത് പോസ്റ്റ് ഓഫീസായിരുന്നു?
3: ഞങ്ങള് വയലാർ ചേർത്തല.
0: തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസിനെ ഒന്ന്, പോസ്റ്റ് ഓഫീസോ ഹെഡ് പോസ്റ്റ് ഓഫീസോ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി.
3: അപ്പൊ അവിടെ ഞങ്ങൾ പോയി അന്വേഷിച്ചപ്പോ അവര് പറയുന്നത് അത് ഡേറ്റ് കഴിഞ്ഞു പോയതായിരിക്കും.
0: അതെ അതെ, എക്സ്പയറി ആയതാണ്. കാരണം കഴിഞ്ഞ വർഷം എക്സ്പയറി ആയ എല്ലാം പുതിയ കാർഡ് മാറ്റിയിട്ടുണ്ട്.
3: അല്ല, അതിപ്പോ ഇത്രയൊന്നും ആള് നമ്മൾ ഉപയോഗിക്കാതിട്ട് അതിന്റെ പൈസ
0: അല്ല, ഉപയോഗിക്കാതെ ഇരുന്നിട്ടല്ല,
3: അല്ല അതിന്റെ ഫീ ഒന്നും പിടിച്ചിട്ടില്ല ഇതുവരെ. ഇപ്പൊ വന്ന എന്തുകൊണ്ടാന്ന് അറിയാനേ ഞാൻ ചോദിച്ചത്.
0: നിങ്ങൾക്ക് കാർഡ് കിട്ടിയോ?
3: കാർഡ് ഉണ്ട്, നേരത്തെ ഉള്ള
0: പുതിയ കാർഡ് കിട്ടിയിട്ടുണ്ട്.
3: പുതിയ കാർഡ് കിട്ടിയിട്ടില്ല, അന്ന് എടുത്തപ്പോ കിട്ടിയ കാർഡാ.
0: ഇപ്പൊ അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ?
3: ഉപയോഗിക്കാൻ പറ്റുന്നില്ലായിരുന്നു.
0: ആ അതാ ഞാൻ പറഞ്ഞത്, പുതിയ കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും. അതെന്താ കിട്ടാത്ത, നിങ്ങൾ പോസ്റ്റ് ഓഫീസ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി.
3: നമുക്കിത് ബ്ലോക്ക് ചെയ്യാൻ വല്ല ഒഴിവാക്കാൻ
0: അല്ല, അത് യൂസ് ചെയ്യാൻ പറ്റില്ല, പഴയ കാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല.
3: അതല്ല, ഇപ്പൊ പുതിയത് വേണ്ട എന്ന് വെക്കാൻ പറ്റുമോ?
0: ഇല്ല, പുതിയതേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ.
3: അല്ലേ, അത് ഒഴിവാക്കാൻ ATM
0: കാർഡ് വേണ്ട നിങ്ങൾക്ക്. പക്ഷെ കാർഡ് കിട്ടിയിട്ടില്ല എന്നാണല്ലോ പറയുന്നത്. കിട്ടാത്ത കാർഡ് എങ്ങനെ ബ്ലോക്ക് ചെയ്യും?
3: അതാണ് അറിയേണ്ടത്.
2: പോസ്റ്റ് ഓഫീസിൽ പോയി അന്വേഷിക്കൂ. അപ്പൊ അവിടെ വെച്ച്
0: കാരണം അത് നിങ്ങളെ വീട്ടിലാർക്കെങ്കിലും ഡെലിവറി ആയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം. എന്തുകൊണ്ടാണ് ഇത് ATM വേണ്ട എന്ന് പറയുന്നത്?
3: അതങ്ങനെ അധികം ഉപയോഗിക്കാറില്ല, അതുകൊണ്ടാ.
2: അതുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹത്തിന് ATM കാർഡ് വേണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കൊരു ATM കാർഡ് ഉണ്ടെങ്കിൽ അതുമായിട്ട് പോസ്റ്റ് ഓഫീസിൽ പോയി.
0: പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിന് മാത്രമായിട്ടല്ലോ, അല്ലാതെയും ഉപയോഗിക്കാലോ.
3: വേറെ ബാങ്കിലൊക്കെ ATM കാർഡ് ഉണ്ട്, പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിന്റെയാണ്
0: വേണ്ടാത്തത്. ചെയ്യാം,
2: അതിന് പോസ്റ്റ് ഓഫീസിൽ പോയാൽ മതി, അതെയോ? പേയ്മെന്റ് ബാങ്കിൽ പോയി അന്വേഷിച്ചാൽ മതിയോ?
3: അറിയാൻ പറ്റൂല്ലേ?
0: അതെ അതെ.
2: ഒത്തിരി നന്ദി വിളിച്ചത്.
0: താങ്ക് യു.
2: അപ്പോ ഇപ്പൊ ബാങ്കിന്റെ സേവനങ്ങളും കൂടി പോസ്റ്റ് ഓഫീസ് കൊടുത്തു തുടങ്ങി. നമുക്കിപ്പോ വിളിച്ച പലരും ഇങ്ങനെ ബാങ്ക് സേവനങ്ങൾ കൂടിയാണ് ചോദിക്കുന്നത്. ഇന്ത്യൻ പോസ്റ്റൽ പേയ്മെന്റ്സ് ബാങ്ക് IPPB എന്ന അറിയപ്പെടുന്ന ബാങ്കാണ്. അപ്പോൾ ഇത് സാധാരണ നമ്മുടെ പൊതുമേഖലാ ബാങ്കുകളിൽ, പ്രൈവറ്റ് ബാങ്ക് പോലെ എല്ലാ തരത്തിലുള്ള ബാങ്കിങ് സേവനങ്ങളും തരുന്ന ഒരു ബാങ്കാണോ, അതോ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുണ്ടോ?
0: ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓൺഡ് എന്റിറ്റി ആണ്. അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റിന്റെ കീഴിൽ ഫംഗ്ഷൻ ചെയ്യുന്നതാണ്. അതിലെന്താ വെച്ചാൽ പേപ്പർലെസ് വർക്കാണ്. അതായത് നമ്മുടെ പോസ്റ്റ്മാൻ മൊബൈൽ ഉപകരണമായിട്ട് പോസ്റ്റ് ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ പണമിടപാടുകളും നടത്താം, ഡെപ്പോസിറ്റ് ചെയ്യാം, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, പണം പിൻവലിക്കാം, എല്ലാ കാര്യങ്ങളും. ഇത് ആധാർ എനേബിൾഡ് ആണെന്ന് കംപ്ലീറ്റ് എല്ലാം ചെയ്യാൻ പറ്റും IPPB വഴി. പിന്നെ അതല്ലാതെ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റും. ഇപ്പോൾ പ്രത്യേകിച്ചും ജനം നോട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ, 1 October സൂപ്പർ സിറ്റിസൻസിന്, അതായത് 80 വയസ്സിൽ കൂടുതലുള്ള ആളുകൾക്കുള്ള ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ്, ജീവൻ പ്രമാൺ എന്ന് പറയും, അത് ഇഷ്യൂ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്.
2: പലതരത്തിലുള്ള പെൻഷൻ സേവനങ്ങൾക്കും താങ്കൾ നമ്മൾ ജീവിച്ചിരിക്കുന്നു തെളിയിക്കാനുള്ള ഒരു
0: ലൈഫ് സർട്ടിഫിക്കറ്റ് നമ്മൾ സാധാരണ പോയി നേരിട്ട് പോയി ഹാജരാക്കേണ്ടതുണ്ട്. ഇത്
2: അവരുടെ വീട്ടുപടിക്കൽ തന്നെ
0: പോസ്റ്റ്മാനോട് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്മാനോ GDSO ഗ്രാമീൺ ഡാക് സേവാക്കോ അവരുടെ വീട്ടുപടിക്കലെത്തി അവരുടെ ആ മൊബൈൽ ഉപകരണം കൊണ്ട് ഈ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അതേപോലെ തന്നെ ഇത്
2: ഈ ബാങ്കിന്റെ ഒരു പ്രത്യേകത. ശരിക്കും നമ്മളൊരു ATM കാർഡിലേക്ക് നമ്മൾ അങ്ങോട്ട് വന്നതിന്
0: ബാങ്ക് വീട്ടുപടിക്കൽ എത്തുന്നുള്ളതാണ്. ബാങ്ക് വീട്ടുവഴിക്കലെത്തും. അപ്പൊ ഇവർക്ക് 80% 80+ ഉള്ള ആളുകൾക്ക് ഓൾറെഡി 1/10 മുതൽ തുടങ്ങിക്കഴിഞ്ഞു. അവർക്ക് ഇത് ഒരു ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു സർവീസ്
2: ജീവൻ പ്രമാൺ പത്രം അവർക്ക് ഇതുപോലെ എടുക്കാം. ഇത് അക്കൗണ്ട് ഹോൾഡേഴ്സിനും ആയിട്ടുള്ള സീനിയർ സിറ്റിസൺസിന് മാത്രമാണ്.
0: അക്കൗണ്ട് ഹോൾഡ് പെൻഷനേഴ്സ്
2: പെൻഷനേഴ്സ് അവർക്ക് IPPB-യിലെ അക്കൗണ്ട് വേണം. എന്നാലും അത് ഉപയോഗിക്കാം. നമുക്കൊരു കോളർ ഉണ്ട്, അതിന് ശേഷം ഇതിലേക്ക് തിരിച്ചു വരാം. നമസ്കാരം, ഹലോ, കൊച്ചി എഫ് എം ആണ്. ഹലോ,
4: ഇൻഷുറൻസ് ഇല്ലേ
2: സാർ? താങ്കളുടെ പേരൊന്ന് പറയാമോ?
4: നോർത്ത്
2: പെറു നിന്ന്. കേട്ടില്ല, പേര് കേട്ടില്ല. ഓക്കെ, പറയൂ പറയൂ.
4: ഇൻഷുറൻസ് ഉണ്ടല്ലോ,
2: പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ച് അറിയാനാണ്. സീനിയർ സിറ്റിസൺ
0: പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല. അതെ അതെ, ലൈഫ് ഇൻഷുറൻസ് ഉള്ളത് അപ് ടു 60 years വരെയാണ്.
4: പിന്നെ ഇവിടെ നോർത്ത് പെറു കാർഡ് കിട്ടണില്ല, കാർഡ് കിട്ടണില്ല.
2: നോർത്ത് പെറുവൂരിൽ എന്തോ ഒരു
0: എന്താണ് കിട്ടാത്ത? നോർത്ത് പെറുവൂരിൽ
4: കാർഡ് അംബേസഡർ കാർഡ് ഇല്ലേ?
2: നമ്മൾ പോസ്റ്റ് കാർഡ് ഉണ്ടല്ലോ,
0: പോസ്റ്റ് കാർഡ്. നോർത്ത് പെറുവൂർ നോട്ട്
4: ചെയ്തിട്ടുണ്ട്. ഒരു 3 മാസം മുമ്പും പിന്നെ
0: ആണോ? ആ ചെക്ക് ചെയ്യാം, പോസ്റ്റ് കാർഡിന്റെ ഷോർട്ടേജ് ഉണ്ടോ, അത് അവർ ഇന്റന്റ് ചെയ്യാഞ്ഞിട്ടാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം.
4: പിന്നെ ക്വസ്റ്റ്യൻ, നമ്മൾ പെറുവൂരിൽ നിന്ന് പോസ്റ്റ് എത്ര ദിവസം വേണം എറണാകുളത്തെത്താൻ?
0: എങ്ങനെ
2: പെറുവൂരിൽ നിന്ന് എത്ര അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക്?
0: 2 ദിവസം കൊണ്ട് എത്തും.
2: തങ്ങളുടെ കത്തുകൾ ഇനി ഞാൻ എന്തായാലും പരിഗണിക്കുന്നതായിരിക്കും.
4: അതല്ല ഇത് ഇത് പക്ഷേ അത് 3 മാസം എത്ര വർഷം അറിയോ?
2: ആ നമുക്ക് എന്തായാലും ഒന്ന് പരിഗണിക്കാം കേട്ടോ. അപ്പൊ ഒത്തിരി നന്ദി വിളിച്ചതിന്. താങ്ക്
4: യു.
2: ആ ചോദിക്കൂ. ഹലോ, കോള് ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. നാം പറഞ്ഞുകൊണ്ടിരുന്നത് പോസ്റ്റൽ ബാങ്കിങ് സേവനങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പൊ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസും. ഇത് ഈ പോസ്റ്റൽ പേയ്മെന്റ് ബാങ്കൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ലൈഫ് ഇൻഷുറൻസ് ഇവിടെ ഉണ്ട്. പക്ഷെ മാഡം ഇപ്പൊ പറഞ്ഞു 50 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുള്ളൂ. 55 വരെ ഉള്ളവർക്ക്. അപ്പൊ അതെന്താ അങ്ങനെ ഒരു ഒരു ഏജ് റെസ്ട്രിക്ഷൻ? എന്താ
0: എല്ലാ ഇൻഷുറൻസിലും ഉണ്ട്, അത് ലൈഫ് ഇൻഷുറൻസ് ആണല്ലോ. അപ്പൊ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 18 to 50 years ഉണ്ട്, 55 years മാക്സിമം പോയാൽ
2: 18 വയസ്സ്. അതായത് ഒരു ഒരാൾ വരുമാനം അല്ലെ കിട്ടുന്ന ഒരു പ്രായം എന്നുള്ള രീതിയിലായിരിക്കും.
0: അതായത് മാത്രമല്ല ലൈഫ് ഇൻഷുർഡ് ആക്കുമ്പോൾ അതിന്റെ ഒരു ഏജ് പരിധിയുണ്ട്. അതായത് നമ്മള് ഒരു ഓരോ പ്രോഡക്റ്റിനും ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ
2: അപ്പൊ ഒരു പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും എടുക്കാമോ?
0: പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇനിഷ്യലി ഇത് 1884 February 1 ഇത് തുടങ്ങിയത്. അത് നമ്മുടെ തപാൽ ജീവനക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രം അത് തുടങ്ങിയ ഒരു ഇൻഷുറൻസ് പദ്ധതിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് ബാക്കിയുള്ള ഗവൺമെന്റ്, നമ്മുടെ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, പൊതുമേഖലാ സ്ഥാപനം, ഡിഫൻസ്, ഇതെല്ലാം എക്സ്റ്റെൻഡ് ചെയ്തു. ഇപ്പോൾ നമുക്ക് നിലവിൽ എല്ലാ ഡിഗ്രി ഹോൾഡേഴ്സിനും എല്ലാ പ്രൊഫഷണൽസിനും, ഡോക്ടേഴ്സ്, അഡ്വക്കേറ്റ്സ്, പിന്നെ ഈവൻ ഡിപ്ലോമ ഹോൾഡേഴ്സ് വരെ എല്ലാവർക്കും ഈ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്.
2: ഉദ്യോഗസ്ഥർക്ക് മാത്രമേ എടുക്കാവുള്ളൂ എന്നുള്ള പരിധിയെല്ലാം
0: എടുത്തു കളഞ്ഞു. ഡിപ്ലോമ ഹോൾഡേഴ്സ് വരെ ഉള്ള ആളുകൾക്ക് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. എന്നാൽ റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഈ ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്ന ആളുകൾക്കായിരുന്നു അത് അപ്ലിക്കബിൾ. അതായത് 1995 അത് തുടങ്ങിയത്. ഗ്രാമീണ മേഖലയിൽ, അതായത് PLI എടുക്കാൻ പറ്റാത്ത ആളുകൾക്ക്, ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്ന ആളുകൾക്ക്. എന്നാൽ ആ ഒരു കണ്ടീഷൻ, ആ ഒരു നിബന്ധന ഇപ്പം റീസെന്റ് ആയിട്ട് October 2025 എടുത്തു കളഞ്ഞിട്ടുണ്ട്.
2: നമുക്ക് PLI-യിലേക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വരാം. നമുക്കൊരു കോളർ ലൈനിലുണ്ട്. നമസ്കാരം, ഹലോ, കൊച്ചി എഫ്എമ്മിലേക്ക്. കോളർ ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. ഹലോ, ഹലോ, കൊച്ചി എഫ്എമ്മിലേക്ക് സ്വാഗതം.
5: നമസ്കാരം.
2: നമസ്കാരം, പേര് പറയാമോ?
5: ഞാൻ വിളിക്കുന്നത് തുറവൂരുന്നാണ്.
2: തുറവൂരുന്ന്?
5: എനിക്ക് സംശയമാണ് മാഡം ചോദിക്കാനുള്ളത്. എനിക്ക്
0: പറയൂ.
5: അതായത് ഞാൻ ഒരു 2014 ഈ കൊച്ചി FM-ന് നിയമവേദി പരാതി പരിഹാര സെല്ലിലേക്ക് ഒരു പരാതി കൊടുത്തിരുന്നു.
0: 2000
5: അന്ന് ആ പരാതി 2014 2/1/2014 ഞാനൊരു പരാതി നിയമവേദിച്ച് കൊടുത്തിരുന്നു.
0: ഓക്കെ.
5: കേൾക്കുന്നുണ്ടോ?
0: കേൾക്കുന്നുണ്ട്, പറയൂ. 2014
5: ആ പരാതി അന്ന് ആ പരാതി പരിഹരിച്ചിട്ട് ഞങ്ങളുടെ എന്റെ പ്രദേശം തുറവൂർ ഗ്രാമപഞ്ചായത്ത് 2 വാർഡ് കരേച്ചറ ഭാഗത്തേക്ക് കുടിവെള്ള പൈപ്പ് ഇടുകയും ചെയ്തിരുന്നു.
2: താങ്കൾ ഈ നമ്മുടെ പോസ്റ്റൽ വകുപ്പിന്റെ സേവനങ്ങളെ കുറിച്ചാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യുന്നത്.
5: അതെ, ആ പോസ്റ്റിന്റെ കാര്യമാണ് ഞാൻ എനിക്ക് അറിയേണ്ടത്. ആ പോസ്റ്റിന്റെ കാര്യമാണ് ഞാൻ അറിയേണ്ടത്.
2: ചോദ്യത്തിലേക്ക് മാത്രം
5: ഞാനൊരു 10 വീണ്ടും കൊച്ചി SMന് കൊടുത്തിരുന്നു പോസ്റ്റൽ വഴി, സ്പീഡ് പോസ്റ്റ് വഴി.

0: ശരി.
1: പക്ഷെ അന്ന് ആ കത്ത് അവിടെ കിട്ടിയോന്ന് എനിക്കറിയില്ല. അതിന് ആ പരാതി ഇതുവരെ പരാതി നിയമവേദി പരിഹരിച്ചിട്ടില്ല, കൊച്ചി എസ് എമ്മിലൂടെ കേൾപ്പിച്ചിട്ടുമില്ല. ആ പരാതി രജിസ്റ്റേർഡ് സ്പീഡ് പോസ്റ്റ് ആണ്, ഇ എൽ നമ്പർ 54
0: 2014 അയച്ചത്.
1: 2015 അത് കഴിഞ്ഞിട്ട് രണ്ടാമത് കൊടുത്തു 25/12. പക്ഷെ കൊച്ചി എഫ് എമ്മിൽ ആ പരാതി പരിഹരിച്ചിട്ടില്ലായിരുന്നു. പരാതി പരിഹരിക്കാൻ പറഞ്ഞ് ഞാൻ പ്രതീക്ഷിക്കുകയാണ്, ഇപ്പോഴും പ്രതീക്ഷിക്കുകയാണ്. 2015 കൊടുത്തു.
0: താങ്കളുടെ ചോദ്യം വ്യക്തമാണ്, നമുക്ക് മറുപടിയിലേക്ക് കടക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഒരു രജിസ്ട്രേഡ് പോസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്പീഡ് പോസ്റ്റ് അയച്ചു, ഇത് ഇവിടെ കിട്ടിയോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും എന്നാണ്.
2: രജിസ്ട്രേഡ് നിങ്ങൾ 2014 അയച്ച ഇതാണ് ഓൾറെഡി ഈ കംപ്ലൈന്റ് ടൈം പാടായിരുന്നു. നമുക്ക് ഇത് അതിന്റെ ഒരു രേഖകളും ഇപ്പൊ കാണില്ല.
0: അത് മാത്രമല്ല,
2: ഇപ്പൊ നമുക്ക് ഓൺലൈൻ ട്രാക്കിംഗ് സംവിധാനം ഉണ്ട്, നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രാക്കിംഗിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പരാതി കൊടുക്കാൻ പറ്റും, പരാതികളുടെ സംവിധാനം ഉണ്ട്, ഓൺലൈനിൽ പരാതി കൊടുക്കാം.
0: പണ്ട് നമ്മൾ
2: പക്ഷേ അതെല്ലാം ലിമിറ്റഡ് നമ്പർ ഓഫ് ഡേയ്സിന്റെ ഉള്ളിൽ. ഇപ്പൊ സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ 60 ദിവസം കൊണ്ട് പരാതി കൊടുക്കണം.
0: പണ്ട് അക്നോളജ്മെന്റ് കാർഡ് വെക്കുന്ന ഒരു പദ്ധതി
2: ഉണ്ട്.
0: അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ ട്രാക്കിംഗ് വർക്ക് ചെയ്യുന്നത്.
2: ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ, അതായത് നമ്മുടെ ആർട്ടിക്കിൾ എവിടം വരെ എത്തി എന്നുള്ളത് നമ്മൾ ഏത് ഘട്ടത്തിലും നമുക്ക് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും.
0: ഈ അക്നോളജ്മെന്റ് കാർഡും ഈ ട്രാക്കിംഗ്
2: അത് രണ്ടും സെയിം പർപ്പസ് അല്ല സോൾവ് ചെയ്യുന്നത്. അക്നോളജ്മെന്റ് കാർഡ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കോടതി കേസിലൊക്കെ ഹാജരാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്,
0: ലീഗലി
2: അത് വാലിഡ് ആണ്. ഇപ്പൊ രജിസ്റ്റേർഡ് പോസ്റ്റ് നമുക്ക് സ്പീഡ് പോസ്റ്റ് ആയിട്ട് ലയിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വാല്യൂ ആഡഡ് സർവീസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഉണ്ട്.
0: അപ്പൊ അതില് എങ്ങനെയാ, നമ്മൾ അക്നോളജ്മെന്റ് എന്തെങ്കിലും കൂടുതൽ ഫീസ് അടയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യണോ?
2: ഇതിപ്പോ സ്പീഡ് പോസ്റ്റ് സർവീസ് ആണ് നിങ്ങൾക്കുള്ളത്. അതിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് എന്നുള്ളത്, രജിസ്റ്റേർഡ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അഡ്രസ്സി സ്പെസിഫിക് ആണ്. ഒരു അഡ്രസ്സി ആരാണോ, ആരുടെ പേരിലാണോ ആർട്ടിക്കിൾ വന്നത് അവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. പക്ഷെ സ്പീഡ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അഡ്രസ് സ്പെസിഫിക് ആണ്, അതായത് ആ അഡ്രസ്സിൽ ആരുണ്ടെങ്കിലും അവർക്ക്
0: കൈമാറും. മാത്രമേ
2: കൊടുക്കാവൂ. അപ്പൊ ഇപ്പൊ പാസ്പോർട്ട് സ്പീഡ് പോസ്റ്റിലാണ് വരുന്നതെന്നുണ്ടെങ്കിലും, പക്ഷെ അത് അഡ്രസ്സി സ്പെസിഫിക് ആയിട്ട്
0: പാസ്പോർട്ട് ഹോൾഡറിന് മാത്രമേ
2: കൊടുക്കൂ.
0: നമുക്കൊരു കോളർ കൂടി ലൈനിലുണ്ട്. നമസ്കാരം, ഹലോ, കൊച്ചി എഫ് എം ആണ്.
3: ഹലോ
0: ഹലോ, പറയൂ. പേര്
3: പറയാം.
0: പറയൂ, ചോദ്യം ചോദിച്ചോളൂ.
3: അതെ, 2024 ഞാന് പോസ്റ്റ് ഓഫീസിൽ ഒരു IPPB ഒരു അക്കൗണ്ട് എടുത്തായിരുന്നു.
0: ശരി, IPPB ഒരു അക്കൗണ്ട് എടുത്തിരുന്നു.
2: ഏത് പോസ്റ്റ് ഓഫീസിലോ?
3: എടവനക്കാട്.
2: ഓക്കെ,
3: വൈപ്പിനിൽ എടവനക്കാട്.
2: ആ, പറയൂ.
3: അപ്പൊ എനിക്ക് പ്രധാനമന്ത്രിയുടെ ഇതില് ഒരു 300 രൂപ 2004 മുതല് പെൻഷൻ വരുന്നുണ്ട്.
2: എന്ത് പെൻഷനാണ്?
3: വിധവ പെൻഷനാണ്.
2: ഓക്കെ,
3: അത് പല ദിവസം മാസങ്ങളിലും എനിക്ക് പൈസ കിട്ടാറില്ല.
2: നിങ്ങൾ ആധാറായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടോ?
3: ആധാറൊക്കെ ആയിട്ട് ബന്ധിപ്പിച്ചതാണ്.
2: 24
3: രണ്ടു മാസത്തെ കാശ് ഫുള്ളായിട്ടും കിട്ടിയില്ല.
2: 2024
3: അതുപോലെ 2025 രണ്ടു മാസത്തെ കാശ് ഫുള്ളായിട്ടും കിട്ടിയില്ല. ഇപ്പൊ ഈ 2026 മൂന്ന് മാസത്തെ കാശ് വന്നിട്ട് ആകെ 422 രൂപയാണ് കിട്ടിയേക്കണം. ഈ പൈസ വിധവ പെൻഷൻ വരുന്ന കാശാണ്.
2: അതെ, ഈ വിധവ പെൻഷൻ നിങ്ങളുടെ IPPB അക്കൗണ്ട് ആധാർ എനേബിൾഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാത്രമേ വരുള്ളൂ. അത് വേറെ ആർക്കും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ആ സ്റ്റേറ്റ് ഗവൺമെന്റ് നിങ്ങളെ ഒന്ന് സമീപിക്കേണ്ടി വരും.
3: കാരണം ഫീസ് പിടിക്കണമെന്നാണ് പറയണത്. അത് എന്ത് ഫീസാണോ അത് പിടിക്കണത്? ഈ 300 രൂപ തന്നെ
0: ബാങ്കിൽ നിന്ന് എന്തെങ്കിലും
3: ഫീസ് ബാങ്ക് പിടിക്കണമെന്ന് പറയണത്? അത് ഏത് ബാങ്കാണ് ഈ 300 രൂപ തന്നെയാണ് ഫീസ് പിടിക്കണത്?
2: 300-ൽ എത്ര രൂപയാണ് ഫീസ് ആയിട്ട് പിടിച്ചിട്ടുള്ളത്?
3: അതിപ്പോ ഈ വർഷം വന്നത് ഒരു മാസത്തെ 112 രൂപയാണ് വന്നേക്കണം 300 രൂപയില്.
0: ബാക്കി തുക ഫീസ്
3: വന്നത് 67 പൈസയാണ് വന്നേക്കണത്.
0: ബാക്കി തുക ഫീസ് ആയിട്ടാണോ പിടിച്ചത് എന്നൊന്ന്
3: പിടിച്ചതെന്ന് പറയണത്.
0: ബാങ്കിൽ പോയി
3: അവർക്ക് അറിയില്ല എന്ന് പറയണത്.
0: ഓ, ശരി ശരി.
3: അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ഓണമായിട്ട് വന്നേക്കണത് 200 രൂപയുടെ 3 മാസത്തെയും കൂടി കൂട്ടിയിട്ട് 422 രൂപയാണ് മൊത്തം വന്നേക്കുന്നത്.
0: IPPB ബാങ്കില് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ലേ സാധാരണ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയത്?
2: നിങ്ങൾക്ക് SMS വല്ലതും വന്നിട്ടുണ്ടോ? SMS നിങ്ങളുടെ മൊബൈൽ
3: ആണ്. ഇത് ഇങ്ങനെ ഈ 112 രൂപയുള്ളൂ, രണ്ടു മാസം കൂട്ടിയിട്ട് 153 രൂപയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് SMS വരണുണ്ട്. ഈ ബാക്കി പൈസ ആരാ പിടിക്കേണ്ടതെന്നാണ് എനിക്ക് അറിയേണ്ടത്.
2: അങ്ങനെ
3: പ്രധാനമന്ത്രി ഈ

0: പെൻഷനായിട്ട് തരണത്. ആ ഈ 300 രൂപ നിങ്ങൾ പിടിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് അറിയേണ്ടത്.
1: ചോദ്യം വ്യക്തമാണ്. അതായത് ഇങ്ങനെ IPPB അക്കൗണ്ടിൽ എന്തെങ്കിലും ഫീസ് പിടിക്കുന്നുണ്ടോ എന്നാണ്. മനസ്സിലായി മനസ്സിലായി. നമുക്ക്
2: SMS ചാർജസ് മാത്രമേ പിടിക്കുകയുള്ളൂ.
0: അതിന് ഇത്രയും കാശ് പിടിക്കണം. ആകെ 300 രൂപ അല്ലേ പ്രധാനമന്ത്രി അടക്കണുള്ളൂ.
1: അത് അത് ആ ചാർജുകളെല്ലാം ബാങ്കിന്റെ തന്നെയാണോ എന്നുള്ളതിൽ ഒരു ഉറപ്പ് വരുത്തുക. കാരണം SMS ചാർജ് ആണ് പിടിക്കുന്നതെന്നാണ് ഇപ്പോ മാഡം പറഞ്ഞത്. കാര്യങ്ങൾ
2: ഇത്രയും എമൗണ്ട് വരില്ല.
1: അപ്പോൾ അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് പരിശോധിക്കേണ്ടി വരുമായിരിക്കല്ലേ.
0: അതല്ല, അപ്പൊ ഞാൻ പോസ്റ്റ് ഓഫീസിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അത് ഇവിടെ ചെയ്യാൻ പറ്റൂല, എടപ്പള്ളി ചെയ്യാൻ പറഞ്ഞു.
2: എടപ്പള്ളിയിൽ IPPB ബ്രാഞ്ച് ഉണ്ട്. നിങ്ങൾ ഒന്ന് IPPB ബ്രാഞ്ചിൽ
0: ഞാനത് ബ്ലോക്ക് ആക്കി.
2: അല്ല, അവിടെ കോണ്ടാക്ട് ചെയ്തോ? അവര് അവരെ കോണ്ടാക്ട് ചെയ്തില്ല.
0: അവിടെ ഒരു ഫോം പൂരിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞത്.
2: അല്ല, അത് എന്താണ് കട്ട് ചെയ്തത് എന്നുള്ളത് ചോദിച്ചോ?
0: അവരൊന്നും പറഞ്ഞില്ല, അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു.
1: അപ്പോ
0: ആരാണ് ഇത് പിടിക്കണെന്ന് അറിയില്ല. പോസ്റ്റ് ഓഫീസിലുള്ള ആൾക്കാരോട് ചോദിച്ചാൽ പോസ്റ്റ് ഓഫീസിലുള്ള സ്റ്റാഫുകൾക്ക് ആർക്കും അറിയാനും പറയില്ല.
1: നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പരാതി കൊടുക്കാനായി എന്തെങ്കിലും ഒരു
0: വിധവകൾക്ക് പെൻഷനായിട്ട് തന്നതാണ് ഈ 300 രൂപ.
1: മനസ്സിലായി മനസ്സിലായി. താങ്കളുടെ
0: പ്രധാനമന്ത്രി എന്ത് തരണം എന്ന് പറയുന്നത്,
1: താങ്കളുടെ ചോദ്യം വ്യക്തമാണ്. നമുക്ക് മറുപടിയിലേക്ക് കടക്കാം കേട്ടോ. നമുക്ക് ഇപ്പൊ ഇതുപോലെയുള്ള ഒരു പരാതി ഉണ്ടായി ഈ ബാങ്കിങ് സേവനങ്ങളെ കുറിച്ച്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതിനൊരു പരാതി ബോധിപ്പിക്കാൻ പറ്റുക?
2: അവർക്ക് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാനുള്ളത്, അതായത് ഈ സൈറ്റുകളൊന്നും ചെയ്യാൻ, സൈറ്റിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാനുള്ളത് ഒരു എഴുത്ത് റിട്ടേൺ കംപ്ലൈന്റ് വന്ന് തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസിൽ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇടവനക്കാട് പോസ്റ്റ് ഓഫീസിൽ കൊടുത്താൽ മതി. ഇങ്ങനെ IPPB അക്കൗണ്ട് നിന്ന് എന്താണ് വരുന്നത് എന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതി കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ അത് IPPB ബ്രാഞ്ചിലേക്ക് എന്താണെന്നുള്ളത് നോക്കിയിട്ട്, കാരണം IPPB അക്കൗണ്ട് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ ഈ ഹിഡൻ ചാർജസ് എന്തായിരുന്നു എന്നുള്ളത്. അത് നോക്കിയിട്ട് നമുക്കത് പരിഹരിക്കാൻ പറ്റുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സൈറ്റിൽ സംവിധാന CPGRAMS ഉണ്ട്, CRM പോർട്ടൽ ഉണ്ട്. അപ്പൊ അത് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ആൾക്ക് ഒരു റിട്ടേൺ കംപ്ലൈന്റ് തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസിൽ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പം.
1: ഇതുപോലെയുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പോകണമെന്ന് നിർബന്ധമില്ല,
2: തൊട്ടടുത്ത ഓഫീസുകളിൽ കൊടുത്താൽ, ഏത് ബ്രാഞ്ച് ഓഫീസ് ആണെങ്കിൽ പോലും അവരത് ഫോർവേഡ് ചെയ്യും.
1: അപ്പൊ അങ്ങനെ ഒരു പരാതി കൊടുത്തു നോക്കൂ. അതിൽ നിന്ന് ഇതിൽ നിന്ന്
2: സൂപ്രണ്ടിന് അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു പരാതി കൊടുത്തു,
1: മലയാളത്തിൽ എഴുതി കൊടുത്താലും
2: മതി.
1: ശരി ശരി. നമുക്ക് ഒരു കോളർ കൂടി ലൈനിലുണ്ട്. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ഹലോ, കൊച്ചി FM ആണ്. പേര് പറയാമോ?
3: എന്റെ പേര് ലൂസിയാണ്.
1: ലൂസി, ആ ലൂസി എവിടെന്നാ വിളിക്കുന്നത്? ലിസി,
3: പരാതി തന്നെയാണ് എനിക്കും പറയാനുള്ളത്.
1: ആ പറയൂ, എന്താണ്?
3: എനിക്ക് പെൻഷൻ, വിധവ പെൻഷൻ ഉണ്ട്.
1: ആ
3: 24 എനിക്ക് പെൻഷൻ 1600 രൂപ ആയിരുന്നു. അപ്പൊ എനിക്ക് 1300 രൂപ അക്കൗണ്ടിലേക്ക് വരുള്ളൂ. 300 രൂപ എവിടെ പോണെന്ന് അറിയില്ല.
1: 300 രൂപ അക്കൗണ്ടില് ഫീസായി പിടിച്ചു എന്നാണ് അല്ലെ?
3: അല്ല, പിടിച്ചു എന്നല്ല, ഫീസ് അത് വന്നില്ല. 1600 രൂപ നമുക്ക് പെൻഷൻ വന്നുകൊണ്ടിരുന്ന സമയത്ത് 1300 വരും, 300 ഇല്ല.
1: ആ ശരി, അപ്പൊ 1600 ആണ് വരേണ്ടിയിരുന്നത്, 1300 വരുന്നുള്ളു. 300 രൂപ ഫീസായി പിടിച്ചു.
3: പഞ്ചായത്തിൽ പെൻഷൻ വരുന്നത് പെൻഷൻ വരുന്നുള്ളു, പക്ഷെ എനിക്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ വരില്ല. അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യം പഞ്ചായത്തിൽ പോയി അന്വേഷിച്ചിട്ടും അവര് വന്നിട്ടെന്ന് പറയുന്നത് എവിടേക്ക് വന്നിട്ടുണ്ടോന്ന് അറിയില്ല. ഇപ്പൊ ഈ ഒരു 2-3 മാസമായിട്ടുണ്ട് ഫോണിൽ മെസ്സേജ് വരുന്നുണ്ട്, മെസ്സേജ് വരുന്നുണ്ട് ഇങ്ങനെ 300 രൂപ വല്ലതായിട്ട്. പക്ഷെ അത് ഏത് ബാങ്കിലേക്ക് എവിടേക്കാ എനിക്ക് അറിയില്ല. അങ്ങനെ ഞാൻ
2: 300 രൂപ പിടിച്ചതായിട്ടാണോ കാണിക്കുന്നത് മൊബൈലിലെ മെസ്സേജ്?
3: 300 രൂപ ആയിട്ട് ഇത്ര ഒരു 7,000 രൂപ അക്കൗണ്ടിൽ കാണിക്കണം.
1: 300 രൂപ പിടിച്ചു എന്നാണോ? 300 രൂപ ക്രെഡിറ്റ് ആയി എന്നാണോ?
3: പിടിച്ചു
1: 300 രൂപ പിടിച്ചു പിടിച്ചപ്പോ 7,000 രൂപ നെഗറ്റീവ് ബാലൻസ് ആയിരുന്നു.
3: 24 അപ്പൊ 1700 വന്നു കഴിഞ്ഞ് 2-3 ദിവസം കഴിയുമ്പോ നിങ്ങള് വരില്ല ഫോണിൽ വേറെ ഒരു മെസ്സേജ്.
2: നിങ്ങളെ ഫോൺ നമ്പർ ഒന്ന് പറയാവോ?
3: എന്റെ ഫോൺ നമ്പർ 96
2: 05
3: 68
2: 23
3: 18.
2: ഏത് പോസ്റ്റ് ഓഫീസിലാണ് നിങ്ങൾക്ക് IPPB അക്കൗണ്ട് എന്ന് പറഞ്ഞ?
3: എനിക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് പോസ്റ്റ് ഓഫീസിലുള്ളത് അറിയില്ല മേഡം. അപ്പൊ ഞാൻ ഇതേ പോസ്റ്റ് ഓഫീസിൽ അങ്ങനെ വരുന്നത് എനിക്ക് യാതൊരു വിചാരവും ഇല്ല. ഞാൻ ഇന്നലെ
1: ശരിക്കും പോസ്റ്റ് ഓഫീസിലല്ലേ അക്കൗണ്ട്?

0: എവിടെയാണ്?
1: എനിക്ക് ബാങ്കിലാണ് അക്കൗണ്ട്.
0: അല്ല അപ്പൊ
1: ഇപ്പൊ
0: എങ്ങനെ?
1: 24 വരെ ബാങ്കിലേക്ക് വന്നുകൊണ്ടിരുന്ന,
0: അല്ല അപ്പൊ
1: 24 വരെ
0: പോസ്റ്റൽ ബാങ്ക് അക്കൗണ്ട് ഇല്ലേ? ആ പോസ്റ്റൽ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചിട്ടുള്ള സേവനങ്ങളാണ് നമ്മൾ ഈ പരിപാടിയിൽ ചർച്ച ചെയ്യുന്നത് കേട്ടോ. അല്ല പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിൽ വരില്ലല്ലോ. അതൊന്ന് അതിലൊന്ന് അതിലൊരു വ്യക്തത വരുത്തി നോക്കൂ. പോസ്റ്റൽ ബാങ്കിൽ അക്കൗണ്ട് ഇല്ലെങ്കിലേ, പോസ്റ്റൽ ബാങ്കിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ പോസ്റ്റൽ ബാങ്ക് അക്കൗണ്ടിൽ വരില്ല. അപ്പൊ ഏത് ഏത് ബാങ്ക്? സോറി പറഞ്ഞോളൂ.
1: പഞ്ചായത്തിൽ പോയി പഞ്ചായത്തില് ആധാർ കാർഡ് വെച്ച് നോക്കിയപ്പോ അവര് വന്ന് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് കുറച്ച് പൈസ.
0: അല്ല അങ്ങനെ ഒരു ഏതാ എങ്കില് അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയിട്ട്?
2: പോസ്റ്റ് ഓഫീസിൽ പോയോ നിങ്ങൾ?
1: ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി.
2: അപ്പൊ അവിടെ അക്കൗണ്ടിൽ വരുന്നുണ്ടോ പൈസ?
1: അവിടെ വന്നിട്ട്
0: അവിടെ ഒരു അക്കൗണ്ട് ഉണ്ടോ? അപ്പൊ ഇല്ല, അത് ആ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തു.
2: അതിനാണ് തുടങ്ങിയത് എന്നുള്ള കാര്യം ഒന്ന് ചോദിച്ചാൽ മതി. പോസ്റ്റ് ഓഫീസിൽ പോയി കഴിഞ്ഞ് ചോദിച്ചാൽ മതി.
0: ഇല്ല, അത് നമുക്ക് നമുക്ക് എല്ലാ വിവരങ്ങളും അറിഞ്ഞാൽ മാത്രമേ അതിൽ എന്തെങ്കിലും മറുപടി പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം പോസ്റ്റ് ഓഫീസിൽ ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമുക്ക് അതിനനുസരിച്ച് തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ പരാതി പരിഹാര വെബ്സൈറ്റും അതിനുള്ള മാർഗങ്ങളൊക്കെ മാഡം ഇപ്പൊ പറയും കേട്ടോ. ഒത്തിരി നന്ദി വിളിച്ചതിന്. ഇത് ചിലപ്പോൾ ഒരു അപേക്ഷ കൊടുക്കുന്നതിനൊപ്പം ചിലപ്പോൾ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് തുടങ്ങാനുള്ള ഒരു അപേക്ഷയും കൊടുത്തിരിക്കാം. ചിലപ്പോൾ അറിയാത്തതും ആകാമില്ല ചിലപ്പോൾ കാരണം.
2: പക്ഷെ ഇവർക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വരുന്നത് പെൻഷൻ ക്രെഡിറ്റ് ആവുന്നുണ്ടല്ലോ, മറ്റേ മണി ഓർഡർ ആയിട്ടല്ലേ വരുന്നത്?
0: ഓ, മണി ഓർഡർ ആയിട്ടാണ്
2: വരുന്നത്. ഐ പി പി ബി അക്കൗണ്ട് തുടങ്ങാതെ ഇവർക്ക് അത് പോസ്റ്റ് ഓഫീസിലാണെന്ന് എങ്ങനെ പറയുന്നത് മനസ്സിലായില്ല. അവർക്ക് തന്നെ വ്യക്തതയില്ല അതിൽ.
0: ഓക്കെ ശരി, അപ്പൊ നമുക്ക് അതൊരു പോസ്റ്റ് ഓഫീസിൽ പോയി അതിനൊരു അക്കൗണ്ട് അവിടെ ഉണ്ടോ എന്ന് നമ്പർ കൊടുത്താൽ അവർക്ക് ട്രൈ
2: എടുക്കാം.
0: നമ്പർ കൊടുത്താൽ അവർക്ക് അറിയാൻ
2: പറ്റും.
0: ശരി, അപ്പൊ നമുക്ക് അങ്ങനെ അതിലൊരു വ്യക്തത വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇപ്പോ ഈ പോസ്റ്റ് ഓഫീസിലുള്ള സേവിങ്സ് ബാങ്ക് സേവനങ്ങളിൽ അതിലെന്തെങ്കിലും തരത്തിലുള്ള ഫീസ് പിടിക്കുന്നുണ്ടോ? അതെയോ ഒരു ബേസിക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആണോ അവിടെ ഓഫർ ചെയ്യുന്നത്?
2: നമ്മുടെ ബേസിക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആണ്. ഐ പി പി ബിയിൽ അവർക്ക് എസ് എം എസ് ചാർജ് അവർ ചെയ്യുന്നുണ്ട്.
0: അതായത് പോസ്റ്റ് ഓഫീസിൽ ഒരു അക്കൗണ്ട് ഉണ്ട്, ഐ പി പി ബിയിലും വേറൊരു അക്കൗണ്ട്, രണ്ട് തരത്തിലുള്ള അക്കൗണ്ട് സേവനങ്ങളാണോ?
2: പോസ്റ്റ് ഓഫീസ് പി ഒ എസ് ബി എന്നുള്ളത് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആണ്. അത് നമ്മൾ കെ വൈ സി ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്ത് ചേരുന്നതാണ് ഈ പി ഒ എസ് ബി എന്ന് പറയുന്നത്. ഐ പി പി ബി എന്ന് പറയുന്നത് പേപ്പർലെസ് ആണ്, നമ്മളെ ബയോമെട്രിക് വെച്ച് തുടങ്ങുന്ന ഒരു അക്കൗണ്ട് ആണ് ഐ പി പി ബി, ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്.
0: അതിന് അക്കൗണ്ട് ബുക്കുകളോ അങ്ങനെ
2: ഒന്നുമില്ല.
0: നമുക്ക് മൊബൈലിൽ പോയിട്ട് നമ്പറോ അങ്ങനെ എന്തെങ്കിലും
2: ആധാറായിട്ട് ലിങ്ക് ചെയ്യാം. നമ്പർ എല്ലാം ഉണ്ടാവും, അക്കൗണ്ട് നമ്പർ ഉണ്ട്, കസ്റ്റമർ ഐ ഡി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ നമുക്ക് അങ്ങനെ പേപ്പർലെസ് ആയിട്ട് ചെയ്യുന്നതാണ്, ബയോമെട്രിക് വെച്ചിട്ടോ അല്ലെങ്കിൽ ആധാർ എനേബിൾഡ് ആയിട്ടുള്ള സർവീസാണ് നമ്മളവിടെ അവൈൽ ചെയ്യുന്നത്. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്. പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് എന്ന് പറയുന്നത് നമ്മൾ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം അവർ ഒപ്പിട്ട് കൊടുത്ത് അതിൽ നോമിനി വെച്ച് അതിന്റെ ഇ കെ വൈ സി ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടാണ് പി ഒ എസ് ബി അക്കൗണ്ട് തുടങ്ങുന്നത്. 500 രൂപയാണ്
0: മിനിമം ബാലൻസ് വേണം,
2: അവരെ ഒപ്പ് വേണം.
0: അത് അതിൽ പ്രത്യേകിച്ച് ചാർജുകളൊന്നും പിടിക്കില്ല, ബേസിക് സേവനങ്ങളെല്ലാം കിട്ടുകയും ചെയ്യും അല്ലേ?
2: അതെ അതെ. പി ഒ എസ് ബിയിൽ പിന്നെ നമുക്ക് ഇ കെ വൈ സി ഉണ്ട്, ഡിജിറ്റൽ ഡിജിറ്റൽ കെ വൈ സി സബ്മിറ്റ് ചെയ്യാം.
0: ശരി, അപ്പോൾ രണ്ട് തരത്തിലുള്ള അക്കൗണ്ടുകൾ ഉണ്ട്, ഒന്നെങ്കിൽ പി ഒ എസ് ബി എന്നുള്ള പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക്, അല്ലെങ്കിൽ ഈ പേയ്മെന്റ്സ് ബാങ്കിൽ, അത് പോസ്റ്റ് ഓഫീസിന്റെ ബാങ്കിങ് സേവനങ്ങളിലുള്ള അവിടുത്തെ അക്കൗണ്ട് സേവനങ്ങൾ നമുക്ക് എടുക്കാം. ഈ ഈ പേയ്മെന്റ്സ് ബാങ്കിലാണെങ്കിൽ അതിൽ എസ് എം എസ് ചാർജുകളൊക്കെ ഉണ്ടാവും.
2: എസ് എം എസ് ചാർജിന് 99 രൂപയും അതിന്റെ
0: ജി എസ് ടിയും പിടിക്കുന്നുണ്ട്. അപ്പൊ അത് വേണ്ടാന്നുള്ളവർക്ക് അങ്ങനെ നമുക്ക് വേണ്ടാന്ന് പറയാമോ? അങ്ങനെ എന്തെങ്കിലും സേവനങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ വേണ്ട എന്ന് വെക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ?
2: എസ് എം എസ് ചാർജിന് അവർക്ക് നിർബന്ധമായിട്ടും
0: അവർക്ക് ബാങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്രയവിക്രയങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അല്ലേ? ശരി, ഈ എ ടി എം കാർഡ് കിട്ടുന്നതിൽ ഏത് തരത്തിലുള്ള അക്കൗണ്ടിനാണ്?
2: നമ്മളെ പി ഒ എസ് ബി അക്കൗണ്ടിൽ
0: അതിലും കിട്ടും. ആ അപ്പൊ നമുക്ക് സാധാരണ ഏത് എ ടി എം കാർഡിലും,
2: ഏത് എ ടി എമ്മിലും നമുക്ക്, അതായത് ബാങ്കിന്റെ എ ടി എം ആണെങ്കിലും ഏത് എ ടി എമ്മിലാണെങ്കിലും നാഷണലൈസ്ഡ് ആണല്ലോ,
0: അത് എവിടെ നിന്ന് വേണമെങ്കിലും അക്കൗണ്ടിൽ നിന്ന് കാശെടുക്കാം. പക്ഷേ ഈ പോസ്റ്റ്മാൻ വീട്ടിലേക്ക് വന്നിട്ടുള്ള സേവനങ്ങൾ
2: അതാണ് ഈ മൊബൈൽ വഴി ചെയ്യുന്നത്, അതാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്.
0: അത് ഐ പി പി മാത്രം പറ്റുകയുള്ളൂ, വീട്ടിൽ വന്ന് പോസ്റ്റ്മാൻ നമുക്ക് ആ സേവനങ്ങൾ തരുന്നത്. ശരി ശരി, അപ്പൊ ഇപ്പൊ ഏതാണ്ട് വ്യക്തമായി നമുക്ക് വിശ്വസിക്കാം. അടുത്തൊരു കോളറിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. കോൾ ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പി എൽ ഐയും ആർ പി എൽ ഐയും കുറിച്ചിട്ടാണ്. അതായത് റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസും പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസും. ഇതിങ്ങനെ രണ്ട് വിഭാഗത്തിലുള്ള രണ്ട് പ്രൊഡക്റ്റുകൾ ഉണ്ടാകുമ്പോൾ അതിൽ എന്താണ് ഇതിൽ വ്യത്യാസം എന്ന് ആളുകൾക്ക് തോന്നാം. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരെണ്ണം എടുക്കുന്നത് ലാഭകരമാണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
2: ഉണ്ട്. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എൻ്റെ ബോണസ് എന്ന് പറയുന്നത് റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിൻ്റെ ബോണസിനെയും കാട്ടി കൂടുതലാണ്. അപ്പോൾ പോസ്റ്റൽ ലൈഫിൽ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. അതായത് സുരക്ഷ, ഹോൾ ലൈഫ് അഷുറൻസ് പോളിസി എന്ന് പറയും. പിന്നെ സന്തോഷ് എൻഡോമെന്റ് അഷുറൻസ് പോളിസി, കൺവേർട്ടബിൾ ഹോൾ ലൈഫ് അഷുറൻസ് പോളിസി.
0: ഇപ്പോൾ നമ്മൾ ഇതിൽ ഒരു പി എൽ ഐയിൽ ഒരു മാഡം പറഞ്ഞ പോലെ ഒരു സുരക്ഷാ പ്ലാൻ എടുത്തു തന്നിരിക്കും. എങ്ങനെയാണ് നമ്മൾ അതിന്റെ പേയ്മെന്റ്, എങ്ങനെയാണ് എല്ലാ മാസം കൊടുക്കണോ എല്ലാ വർഷവും കൊടുക്കണോ?
2: എങ്ങനെ വേണമെങ്കിലും ആക്കാം. അതായത് മന്ത്ലി ആയിട്ടുള്ള പേയ്മെന്റ് എടുക്കാം, ആനുവൽ പേയ്മെന്റ് ഉണ്ട്, ക്വാർട്ടേർലി ഉണ്ട്, ഹാഫ് ഇയർലി ആയിട്ടും ചെയ്യാം.
0: നമുക്ക് എത്ര സെലക്ട് ചെയ്യാം, എത്ര തുക കൊടുക്കണം എന്നിങ്ങനെ നിശ്ചയിക്കാം.
2: അത് നമ്മൾ ചേരുന്ന ആളുടെ ഏജ് അനുസരിച്ച്, ഏജ് ഓൺ നെക്സ്റ്റ് ബർത്ത്ഡേ എന്നാണ് പറയുക.
0: ശരി,
2: നമ്മൾ ചേരുന്ന അടുത്ത വർഷത്തെ ബർത്ത്ഡേ എപ്പോഴാണോ അത് വെച്ചിട്ടാണ് കണക്കുകൂട്ടുന്നത്.
0: ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ 22 വയസ്സുള്ള ആദ്യമായിട്ട് ജോലി കിട്ടിയ ഒരാൾ,
2: ജോലി കിട്ടിയ ഒരാൾ,
0: അയാൾക്ക് ഒരു 15,000 രൂപ ശമ്പളം ഉണ്ടെന്ന് വിചാരിക്കുക.
2: ഓക്കെ,
0: അപ്പൊ വേറെ വേറെ എന്താ പറയാ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല, ഒരു ആൺകുട്ടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആലോചന ഒരു ബൈക്ക് വാങ്ങിച്ച് കളയുന്നതാണ്. അപ്പോൾ അതിന് പകരം ഇപ്പോൾ പി എൽ ഐ മാഡം പറയുകയാണെങ്കിൽ എങ്ങനെയാണ് വേണം, എത്ര പി എൽ ഐ എങ്ങനെ പ്രീമിയം എടുക്കണം?
2: അതെ, 22 വയസ്സുള്ള ആൾ അയാളുടെ ആ സമയത്ത് ചേരുമ്പോൾ അയാളുടെ നെക്സ്റ്റ് ബർത്ത്ഡേ എന്നാണോ ആ ബർത്ത്ഡേ വെച്ചിട്ടാണ് നമ്മൾ ഏജ് കണക്കൂട്ടുന്നത്. ആ ഏജ് വെച്ചിട്ട് ആ ഏജിൽ എത്രയാണ്, നമുക്കൊരു പ്രീമിയത്തിൻ്റെ ടേബിളുണ്ട്. അപ്പോൾ ഹോൾ ലൈഫ് അഷുറൻസിന് ഒരു ടേബിളാണ്, കൺവേർട്ടബിൾ അതിൻ്റെ റേറ്റ് വ്യത്യാസമുണ്ട്.
0: ഓരോന്നും
2: ഓരോ റേറ്റാണ്. അപ്പൊ ഹോൾ ലൈഫ് അഷുറൻസ് ഏറ്റവും കുറഞ്ഞ പ്രീമിയമാണ്. ഹോൾ ലൈഫ് അഷുറൻസ് എന്ന് പറയുന്നത് നമുക്ക് 60 വയസ്സിന് ശേഷം അടയ്ക്കണ്ട, പക്ഷേ 80 ഇയേഴ്സ് വരെ, 80 ഇയേഴ്സ് കഴിഞ്ഞ് നോമിനിക്ക് മാത്രമേ, അല്ല 80 ഇയേഴ്സ് വരെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടും. 80 ഇയേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ അയാളുടെ ഡെത്തിന് കഴിഞ്ഞ് നോമിനിക്ക് മാത്രമേ ആ പൈസ കിട്ടുകയുള്ളൂ. അതാണ് ഹോൾ ലൈഫ് അഷുറൻസ്. വളരെ കുറഞ്ഞ പ്രീമിയം ആയിരിക്കും. ബോണസ് 7,600 രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ് പ്രകാരം. അതായത് 100,000 7,600 രൂപ. അപ്പോൾ ഒരാൾ 1,000,000 പോളിസി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഇപ്പോൾ ഒരു 25 ഇയേഴ്സ്, ഇതിപ്പോൾ ഹോൾ ലൈഫ് എന്ന് പറയുന്നത് സാധാരണ ആരും പ്രിഫർ ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് കിട്ടില്ല, നമ്മളെ കാലശേഷം നോമിനിക്കേ കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് ആരും പ്രിഫർ ചെയ്യാറില്ല ഹോൾ ലൈഫ് അഷുറൻസ് എന്നുള്ളത്. പക്ഷേ അതും നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ നോമിനിക്ക് കിട്ടുമ്പോൾ നമ്മൾ വേറെ ഒന്നും നമ്മൾ സമ്പാദിച്ച് വെച്ചിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു എമൗണ്ട് വലിയൊരു എമൗണ്ട് ആയിട്ടാണ് കിട്ടുക. ഒരു 100,000 7,600 രൂപയാണ് ബോണസ്. അപ്പോൾ 1,000,000 പോളിസി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം 76,000 രൂപ ബോണസ് കിട്ടും. അപ്പൊ അത് എത്ര കാലയളവിലാണോ ഉള്ളത്? ഇപ്പൊ ഇവര് ഈ പറഞ്ഞ പോലെ ഒരു
0: 10,000,000 എന്ന് പറയുന്നത് നമ്മൾ മാസം മാസം അടച്ച്
2: 10,000,000 അല്ല, ചെറിയ പ്രീമിയം ഉണ്ടാവുള്ളൂ. 10,000,000 എന്നുള്ളത് സം അഷ്യൂർഡ് ആണ്.
0: 25 വർഷം കൊണ്ട് 10,000,000 അടച്ച് തീർത്താൽ മതി, അങ്ങനെയാണോ?
2: 10,000,000

0: ഹൺഡ്രഡ് ടു 500
1: ഉണ്ടാവും,
0: അത്രേ വരുള്ളൂ. ഇപ്പൊ ഈ ഡാർക്ക് സേവ ആപ്പിൽ ആപ്പ് ഡൗൺലോഡ്, പ്ലേ സ്റ്റോറിൽ നിന്ന് ഡാർക്ക് സേവ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് പി എൽ ഐ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ആർക്കും ചെയ്യാൻ പറ്റും.
1: ഓ ശരി, ഡാർക്ക് സേവ എന്നുള്ള ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്.
0: അതെ അതെ. അപ്പൊ അതിലെടുത്തു കഴിഞ്ഞാൽ അതിൽ ആർക്കും ഇപ്പൊ നമ്മുടെ ഏജ് എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് എത്രയാണ് നമ്മൾ അടയ്ക്കേണ്ടത്, എത്ര 10 ലക്ഷത്തിന് നമ്മൾ 10 ലക്ഷം ഒന്നും അടയ്ക്കില്ല. ചെറിയ ഏജിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത്രയൊന്നും അടയ്ക്കേണ്ടി വരില്ല.
1: ശരി.
0: എന്നാൽ നമുക്ക് ടോട്ടൽ ഇപ്പോൾ ഒരു 10 വർഷത്തേക്കുള്ള പോളിസി ആണെങ്കിൽ ആ 10 ലക്ഷം പ്ലസ് ഈ 76,000 എന്ന് പറയുന്നത് 760,000 കൂടി കിട്ടി, 1760,000 രൂപയാണ് ഒരാൾക്ക് കിട്ടുക. അപ്പം നമ്മൾ എടുത്ത എമൗണ്ടിൻ്റെ ഏകദേശം അത് 10 വർഷത്തേക്ക്, ഹോൾ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഏത് വർഷമാണോ
1: എത്ര വർഷത്തേക്ക് ഏത് കാലയളവ് എടുക്കുന്നു അതിനനുസരിച്ച്
0: ആനുപാതികമായിട്ട് കൂടും.
1: കിട്ടും. ആ 10 വർഷത്തേക്കാണെങ്കിലാണ് ഈ തുക പറഞ്ഞത്. അപ്പൊ ഇതില് ചിലപ്പോ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ
0: കണക്കിലേക്ക് ഈ ഡാർക്ക് സേവ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു സാധാരണ ആളുകൾക്കും മനസ്സിലാക്കാൻ പറ്റും അവർക്ക് എത്രയാണ് എടുക്കേണ്ടത്,
1: അവർക്ക് താങ്ങാൻ പറ്റുന്ന പ്രീമിയം തുകയിൽ എത്ര രൂപ വരെ അവർക്ക് മാക്സിമം
0: അടയ്ക്കാൻ പറ്റും, ഏത് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസിൽ ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഒരാൾക്ക് അറിയില്ല ഇത് എങ്ങനെയാണ് ഈ പോളിസി, ഈ ഹോൾ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ, കൺവേർട്ടബിൾ ഹോൾ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ, എൻഡോമെന്റ് അഷുറൻസ് ഇതിന്റെ എല്ലാം ഗുണങ്ങൾ എന്താണെന്നുള്ളത് തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസ് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പ്രീമിയം എമൗണ്ട് അവർക്ക് താങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് ആ ആപ്പിൽ കണക്കൂട്ടാൻ പറ്റും.
1: ശരി, നമുക്കൊരു കോളറിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഹലോ, നമസ്കാരം. ഹലോ, കൊച്ചി എഫ് എം ആണ്, പേര് പറയാമോ? കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ? രശ്മി. രശ്മി, ചോദ്യം ചോദിച്ചോളൂ. ഷീബ വേണുഗോപാൽ ഇവിടെ ഉണ്ട്.
2: അത് ഞാൻ FD അക്കൗണ്ട് ഉണ്ട് എനിക്ക്, അത് പിന്നെ മൈനർ ആയിരുന്നപ്പോ എടുത്തതാണ്. പിന്നെ ഇപ്പൊ എനിക്ക് 57 വയസ്സുണ്ട്, ഞാൻ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിന് നോമിനി വെച്ചിട്ടുണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല, അതെങ്ങനെ അറിയാൻ പറ്റിയിട്ട് നോക്ക്.
0: ഏത് പോസ്റ്റ് ഓഫീസിലാണ് അക്കൗണ്ട് ഉള്ളത്?
2: അക്കൗണ്ട് തുടങ്ങി ഇപ്പം അർത്തുങ്കൽ പോസ്റ്റ് ഓഫീസിലാണ്. അപ്പൊ അതിന്റെ അത് നമുക്ക് മെയിൻ പോസ്റ്റ് ഓഫീസ് ചേർത്തലയാണ്. അപ്പൊ അവിടെ നമുക്ക് അടയ്ക്കല്ല പൈസ, അങ്ങനെ അടയ്ക്കുന്നുണ്ട്.
0: അർത്തുങ്കൽ പോസ്റ്റ് ഓഫീസ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോ?
2: ഇല്ല മാഡം, ഇപ്പൊ ഈ നോമിനിയുടെ കാര്യം പറയുന്ന കേട്ടപ്പോഴാണ്.
0: അല്ല, അത് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്ബുക്ക് ഇല്ലേ?
2: പാസ്ബുക്ക് ഉണ്ട്.
0: ആ, അത് വെച്ചിട്ട് നിങ്ങൾ വന്ന് പോയി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും.
1: നോമിനി വെച്ചിട്ടില്ലെങ്കിൽ ഇനി വെക്കാൻ സാധിക്കും.
0: ചെയ്യാം, ചെയ്യാം. സബ്സിക്വന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് പോയി ചെയ്യാം.
1: വെക്കാൻ മറന്നുപോയാലും കുഴപ്പമില്ല, ഇനിയും അതിന് അവസരമുണ്ട് കേട്ടോ. ശരി, അവിടെ പോയി അതിന് നോമിനി ഫോം ചോദിച്ചാൽ മതി, അതിന് രേഖകളൊക്കെ കൊടുത്ത് നോമിനി ചേർക്കൂ. ശരി, ഒത്തിരി നന്ദി വിളിച്ചതിന്. നമുക്ക് ഒരു കോളർ കൂടി ഉണ്ട്. ഹലോ, ആ കോൾ ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. ഹലോ, നമസ്കാരം. നാം സംസാരിച്ചുകൊണ്ടിരുന്നത് പി എൽ ഐ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ചാണ്. ഇനി നമുക്കൊരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. അതിനോടൊപ്പം തന്നെ നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഈ പോസ്റ്റ് ഓഫീസിൽ മാത്രം കിട്ടുന്ന സുകന്യ സമൃദ്ധി എന്നുള്ള പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് സ്കീം. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: ഹലോ, കൊച്ചി എഫമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നാം സംസാരിച്ചുകൊണ്ടിരുന്നത് പോസ്റ്റൽ വകുപ്പിൻ്റെ സേവനങ്ങളെക്കുറിച്ചാണ്. പോസ്റ്റൽ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറായ ഷിബ വേണുഗോപാലാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത്. നമ്മൾ സുകന്യ സമൃദ്ധിയെക്കുറിച്ചാണ് ഇടവേളയ്ക്ക് തൊട്ടു മുമ്പ് സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ സുകന്യ സമൃദ്ധി എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റൽ വകുപ്പിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു ഉൽപ്പന്നമാണ്. എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത?
1: സുകന്യ സമൃദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികൾക്ക് സാമ്പത്തിക സുരക്ഷിത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്കാണ് ഈ സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് തുടങ്ങാൻ പറ്റുന്നത്. അതിൽ മിനിമം 250 രൂപയാണ് നമ്മൾ മാസം
0: ഇടാൻ
1: പറ്റുന്നത്. ചെയ്യാം 10 വയസ്സിൽ അധിക കൂടുതലുള്ള കുട്ടികൾക്ക് ചേരാൻ പറ്റില്ല. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അത് ചേർക്കാം. 250 രൂപയാണ് മിനിമം നമ്മൾ ചെയ്യേണ്ടത്. 1 വർഷം 150,000 വരെ നമുക്ക് അടയ്ക്കാൻ പറ്റും.
0: 1 വർഷം 1 ലക്ഷം വരെ അടയ്ക്കാൻ
1: പറ്റും. 150,000 വരെ നമുക്ക്
0: മാക്സിമം
1: അടയ്ക്കാൻ പറ്റും.
0: അപ്പൊ ഇത് ഒരു ഇപ്പൊ നമുക്ക് ഇപ്പൊ ബാങ്കിൽ RD ഒക്കെ ഉണ്ടല്ലോ, റെക്കറിംഗ് ഡെപ്പോസിറ്റ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ എന്താ ഇതിൽ വ്യത്യാസം? എന്താ
1: ഇതിൽ മാക്സിമം ഇൻട്രസ്റ്റ് ആണ്, 8.2% ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ ഒരു പെൺകുട്ടിക്ക് ഒരു അക്കൗണ്ട് മാത്രമേ പാടുള്ളൂ.
0: ഒരു FD പോലെയാണ് സംഗതി.
1: അതെ. പിന്നെ മാത്രമല്ല അവരുടെ എന്താ പറയാ, പഠനത്തിനും വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും വേണ്ടിയിട്ടുള്ള സമ്പത്ത് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് കൂടി അവരുടെ സാമ്പത്തിക സുരക്ഷ, നമ്മളെ കുട്ടികൾ പെൺകുട്ടികളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ESSA എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ 15 വർഷം അടയ്ക്കണം. 21 വർഷത്തേക്കാണ് അതിന്റെ മെച്ചൂരിറ്റി പീരീഡ് വരുന്നത്.
0: 15 വർഷം വരെ മാക്സിമം അടയ്ക്കണം. അതിനെ ഇടയ്ക്ക് വെച്ച് നമുക്ക് നിർത്തുക, അങ്ങനെ
1: നിർത്തുക എന്ന് പറഞ്ഞാൽ, അതായത് കുട്ടി 18 വയസ്സ് കഴിഞ്ഞാൽ കുട്ടിയുടെ പഠന ആവശ്യത്തിനോ അല്ലാന്നുണ്ടെങ്കിൽ കുട്ടിയുടെ വിവാഹത്തിന്റെ സമയത്തോ നമുക്കത്
0: വിഡ്രോ ചെയ്യാം.
1: അല്ലെങ്കിൽ വിവാഹത്തിനാണെന്നുണ്ടെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാം.
0: പരമാവധി 21 വർഷം വരെയാണ് പറ്റുള്ളൂ.
1: മെച്ചൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 21 ഇയേഴ്സ് ആണ്. പിന്നെ 8.2% ആണ് അതിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുന്നതാണ് സുകന്യ സമൃദ്ധി എന്ന് പറയുന്നത്. പിന്നെ 2 പെൺകുട്ടികൾക്ക് മാത്രമേ അതിൽ, ഒരു വീട്ടിൽ 2 പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ
0: പറ്റൂ.
1: ഒരു കുടുംബത്തിൽ 2 പെൺകുട്ടികൾക്ക് മാത്രമേ നമുക്ക് ഈ സുകന്യ സമൃദ്ധി അക്കൗണ്ട് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ സെക്കൻഡ് ബേർത്തിൽ 2 കുട്ടികൾ ഉണ്ടെങ്കിൽ,
0: ട്വിൻസ് ആണെങ്കിൽ
1: 3 കുട്ടികൾക്ക് എടുക്കാം.
0: ഓ, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിൽ എന്ത് രേഖകളാണ് വേണ്ടത്? ഇപ്പോൾ ജനിച്ച ഉടനെ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ പല രേഖകൾ, ആധാർ പോലെ രേഖകളൊന്നും ആയിട്ടുണ്ടാവില്ലോ. അപ്പോൾ എന്തൊക്കെ രേഖകളാണ് വേണ്ടത്?
1: ആധാർ നിർബന്ധമാണ്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ IPPB വഴി CELC എന്ന് പറഞ്ഞ ഒരു ചൈൽഡ് എൻറോൾമെന്റ്, അപ്പൊ അവരത് വീട്ടിൽ വന്ന് അവർ ചെയ്തു തരും.
0: അതിനും നമുക്ക് എവിടെയും പോകേണ്ട ആവശ്യമില്ല.
1: ശരിക്കും
0: ഒരു പെൺകുട്ടി ഉണ്ടാകുകയാണെങ്കിൽ അല്ലെ, അതിന്റെ ഉടനെ തന്നെ
1: ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്നത്.
0: കാരണം ഇത്രയും ഒരു മെച്ചപ്പെട്ട ഒരു പലിശയും കിട്ടും ആ കുട്ടി. എല്ലാവരും ജോലിക്കായിട്ടോ
1: പഠനത്തിനാണെങ്കിലും നമുക്കിപ്പോ ഒത്തിരി ചെലവ് വരുന്നുണ്ട്. അപ്പൊ ആ ചെലവൊക്കെ വെച്ചിട്ട് നമ്മൾ 250 എന്നുള്ളത് മിനിമം എമൗണ്ട് ആണ്. അപ്പൊ നമുക്ക് എത്ര വേണമെങ്കിലും പ്ലാൻ ചെയ്യാം ഒരു മാസം. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഈ 8.2% വെച്ചിട്ട് നിങ്ങൾക്ക് മെച്ചൂരിറ്റി കിട്ടും.
0: അപ്പൊ അവരിങ്ങനെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു എഡ്യൂക്കേഷൻ ലോണിന് പല ബാങ്കുകളും കയറി ഇറങ്ങുന്നതിന്
1: പകരം
0: ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തുടങ്ങിയാൽ മതി. നമ്മൾ ഈ പഠനാവശ്യത്തിനുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് പലരും വിദേശത്തേക്ക് പഠിക്കാനായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പലപ്പോഴും ഈ ഇവിടെയുള്ള നാട്ടിലുള്ള വീട്ടുകാർ ഈ കുട്ടിക്ക് എന്തെങ്കിലും കഴിക്കാനോ അല്ലെങ്കിൽ നാട്ടിലെന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് എത്തിക്കാനോ ഒക്കെ ആയിട്ട് വിദേശത്തേക്ക് ഇങ്ങോട്ട് പാഴ്സൽ അയക്കുന്നുണ്ട്. അപ്പൊ അത് പോസ്റ്റ് ഓഫീസിൽ അത് സാധ്യമാണോ?
1: തീർച്ചയായിട്ടും. ഇന്റർനാഷണൽ മെയിൽസ് എന്നുള്ളത് പോസ്റ്റ് ഓഫീസ്, എനിക്ക് തോന്നുന്നത് 3/2 പോസ്റ്റൽ വഴിയാണ് നമുക്ക് ഇന്റർനാഷണൽ മെയിൽ പോകുന്നത്.
0: അപ്പൊ നമുക്ക് എന്ത് വേണമെങ്കിലും കയറ്റിവിടാം. അതായത് ഇപ്പൊ വീട്ടിലെ എന്താ ചക്കവറുത്തതും അങ്ങനെ ഭക്ഷ്യവസ്തുക്കളൊക്കെ ആയിരിക്കുമല്ലേ കയറ്റി വിടുന്നത്?
1: അതായത് പ്രൊഹിബിറ്റഡ് ഐറ്റംസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്,
0: ലിസ്റ്റ്
1: ഉണ്ട്. അത് അല്ലാത്ത എന്തും തന്നെ നമുക്ക് അയക്കാവുന്നതാണ്.
0: ഓ ശരി. അപ്പോൾ അതിന് ചാർജ് എങ്ങനെയൊക്കെയാണ് വരിക?
1: ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കൺട്രീസിനും ഓരോ ചാർജാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഡാക് സേവ ആപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും
0: നമ്മുടെ ഏത് രാജ്യത്തിനാണ്
1: അത് എത്ര കിലോനാണ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ ബാക്കിയുള്ള കൊറിയേഴ്സിനെ കമ്പയർ ചെയ്യുമ്പം ഏറ്റവും കുറഞ്ഞ ചാർജാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ.
0: പലപ്പോഴും ഈ ഒരു സൗകര്യം അറിയാതെ നാം പോയി ചിലപ്പോൾ വേറൊരു സൗകര്യം ഇതുപോലുള്ള പാർസൽ സർവീസുകളിൽ പോയി കൊടുക്കുന്നുണ്ട്.
1: അപ്പൊ ഇതിൽ തന്നെ ഒരു ഒത്തിരി പ്രോഡക്ട്സും ഉണ്ട്. അതായത് ഇന്റർനാഷണൽ EMS ഉണ്ട്, പിന്നെ എയർ പാർസൽ ഉണ്ട്.
0: അതിന്റെ സമയം ഡെലിവറി ടൈമാണോ അതിന്റെ കാര്യമായിട്ട് എടുക്കുന്നത്?
1: അല്ല, അതിന് അതായത് ITPS എന്ന് പറഞ്ഞ ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഡോക്യുമെന്റ്സ് 2-5 kg വരെയുള്ള ഡോക്യുമെന്റ്സ് നമുക്ക് ഈ ഐ ടി പി എസ് വഴി വളരെ കുറഞ്ഞ ചാർജിൽ അയക്കാൻ
0: പറ്റും.
1: സർവീസ് അത് ഇനിഷ്യലി കുറച്ച് കൺട്രീസിന് മാത്രമേ, അത് ആദ്യം 2 kg വരെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ 2 to 5 kg വരെ ചില കൺട്രീസിന് അപ്ലിക്കബിൾ ആണ്.
0: നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ കോഴ്സ് സർട്ടിഫിക്കറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വിലപ്പെട്ട രേഖകൾ പുറത്തേക്ക് അയക്കണമെങ്കിൽ
1: എന്തും ആ അത്ര ആ ഒരു വെയിറ്റിന്റെ ഉള്ളിൽ ഉള്ളത് നമുക്ക് ഐ ടി പി എസ് ഉപയോഗിച്ച് അയക്കാൻ പറ്റും. ബാക്കിയുള്ള പ്രോഡക്ട്സിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഐ ടി പി എസിന് വളരെ കുറഞ്ഞ ചാർജാണ്. ഈ 2 to 5 kg മാത്രമേ പറ്റുള്ളൂ. അത് ഇനിഷ്യലി അത് 95 കൺട്രീസിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 216 കൺട്രീസിന് അത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഡ്രൈവ്, കാരണം ഇതിന്റെ ഒരു പബ്ലിക്കിന് അവയർനെസ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒരുപാട് ഡ്രൈവുകൾ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, കാരണം പബ്ലിക്കിന് അറിയില്ല. അതേപോലെ തന്നെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഉണ്ട് ഡിപ്പാർട്ട്മെന്റിന്. സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഇപ്പോൾ സജീവമാണ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ എല്ലാത്തിലും സജീവമാണ്. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ പോസ്റ്ററുകൾ ഉണ്ടാക്കിയിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ നമുക്ക് ഇതിൽ കമ്പയർ ചെയ്ത് കമ്പാരിസൺ ഇപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന കൺട്രീസിൽ എന്ത് റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് ഇട്ടിട്ട് ആരെ കോൺടാക്ട് ചെയ്യണം എന്നുകൂടി അതിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് കോൺസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഫേസ്ബുക്കിലാണെങ്കിൽ കൊച്ചി പോസ്റ്റൽ റീജിയൻ ആണ് ഫേസ്ബുക്കിൽ.
0: ഓ ശരി, നമുക്കിപ്പോ ഈ സൗകര്യം എല്ലാ പോസ്റ്റ് ഓഫീസിലും ലഭ്യമാണോ?
1: ആ ഡിപ്പാർട്ട്മെന്റൽ പോസ്റ്റ് ഓഫീസുകളെല്ലാം നിലവിൽ ലഭ്യമാണ്. പിന്നെ നമ്മുടെ ഒരു പുതിയ ഇനിഷ്യേറ്റീവ് ആയിട്ട് റൂറൽ പോസ്റ്റ് ഓഫീസിൽ ഓരോ പോസ്റ്റൽ ഡിവിഷനിലും 2 post office വെച്ച് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് എക്സ്പാൻഡ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ നമ്മുടെ ഈ പാർസൽ പാക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, അതായത് റാപ്പിംഗ് മെറ്റീരിയൽസ്, പിന്നെ അതുപോലെ ഡിപ്പാർട്ട്മെന്റൽ പോസ്റ്റ് ഓഫീസുകളിൽ 100 to 100 ആർട്ടിക്കിൾസ് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പാക്കിംഗ് സംവിധാനം, പാർസൽ പാക്കേജിംഗ് യൂണിറ്റ് തുടങ്ങാനുള്ള റാപ്പിംഗ് മെഷീൻസ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ചെയ്തിട്ടുണ്ട്.
0: അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുന്നതിൽ പലപ്പോഴും പ്രശ്നങ്ങൾ വരാറുണ്ടല്ലോ. നമ്മൾ അല്ലെ പഴയ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു കാർഡ്
1: അതിന്റെ ആർട്ടിക്കിൾസ് അതിൽ അതിലുള്ള ഉൾപ്പെടുത്തുന്ന സാധനങ്ങൾ പ്രൊഹിബിറ്റഡ് ഐറ്റംസ് ഉണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് സാധനം കൊണ്ടുപോയാൽ മതി, അവിടെ ചെന്നാൽ അവിടെ എല്ലാം പാക്ക് ചെയ്യാനുള്ള സംവിധാനവും ഉണ്ട്.
0: അങ്ങനെയുള്ള ഒരു സൗകര്യം കൂടി ഇനി ഇതിപ്പോ നിലവിലുണ്ടോ അതേ ഭാവിയിൽ വരുന്ന ഒരു സൗകര്യം?
1: ഇത് ഓൾറെഡി ഫംഗ്ഷനിങ് എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിലുണ്ട്, പാലാ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിലവിലുണ്ട്. അതല്ലാതെ ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസ്, ആലുവ ഹെച്ച് ഒ, ചങ്ങനാശ്ശേരി ഹെച്ച് ഒ, പുതുക്കാട്, കോട്ടയം, കായംകുളം, തൃപ്പുണിത്തുറ, തൃശ്ശൂർ, കണിയാർകോട്, ഇതെല്ലാം നമ്മൾ റാപ്പിംഗ് മെഷീൻ
0: ഓൾറെഡി ഉണ്ട്,
1: ഓൾറെഡി അല്ല സപ്ലൈ ചെയ്യാൻ വേണ്ടി

0: അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ മെഷീൻ വന്നു കഴിഞ്ഞാൽ ഇതിലെല്ലാം സജീവമാവും. പിന്നെ അതേപോലെ റാപ്പിംഗ് മെറ്റീരിയൽസും പ്രൊക്യൂർ ചെയ്ത് കുറെ പോസ്റ്റ് ഓഫീസുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ചെയ്യാനുള്ള എല്ലാ അത് എക്സ്പാൻഡ് ചെയ്ത് പോവാനും പബ്ലിക്കിന് ഈസി ആയിട്ട് അത് ആക്സസ് ചെയ്യാനുള്ള സംവിധാനമാണ്.
1: ഇപ്പോൾ ഈ പോസ്റ്റ് ഓഫീസ് തന്നെ പണ്ട് ജനങ്ങൾ പോസ്റ്റ് ഓഫീസിലേക്ക് വന്ന സേവനങ്ങൾ
0: അവൈൽ
1: ചെയ്തുകൊണ്ടിരുന്നതാണെങ്കിൽ ഇപ്പൊ അതിൽ നിന്ന് മാറി വീട്ടിലേക്ക് ഈ പോസ്റ്റൽ
0: സർവീസുകൾ എത്തിക്കാന്നുള്ളതാണ് നമ്മുടെ ഒരു.
1: ഇപ്പൊ കത്തയക്കുന്നതിന് പോലും വീട്ടിലിരുന്ന് നമുക്ക് കാര്യങ്ങളെല്ലാം ഓൺലൈനിൽ പേ ചെയ്തിട്ട് പോസ്റ്റ്മാൻ വീട്ടിൽ വന്ന് എടുക്കുന്ന ഒരു
0: സർവീസ് ഉണ്ട്.
1: അതിപ്പോ നിലവിലെ ലഭ്യമാണ്.
0: കസ്റ്റമേഴ്സ് സെൽഫ് സർവീസ് പോർട്ടൽ ഉണ്ട്, അതും ഈ പറഞ്ഞ ആപ്പ് വഴി നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്.
1: ഡാക് സേവ DAKSEWA ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ ആർക്ക് വേണമെങ്കിലും ഈ സൗകര്യം
0: ലഭ്യമാണ്.
1: അപ്പൊ അതിൽ അയക്കണമെങ്കിൽ ഇപ്പൊ എനിക്കൊരു കത്ത് അയക്കണം, അപ്പൊ അതില് ഞാൻ കത്ത് പോസ്റ്റ് ചെയ്ത് നമ്മൾ പശയൊക്കെ ഒട്ടിച്ചിട്ട് ഇതിൽ കയറിയിട്ട് എന്താണ് അതിൽ കൊടുക്കേണ്ടി വരിക? അഡ്രസ്സും
0: അതില് സെൻഡേഴ്സ് അഡ്രസ്സും അഡ്രസ്സിയുടെ ഡീറ്റെയിൽസും, പിന്നെ നിങ്ങൾ ഏത് സർവീസ് ആണോ സെലക്ട് ചെയ്യുന്നത്, അതിപ്പോ സ്പീഡ് പോസ്റ്റ് ആണോ പാർസൽ സർവീസ് ആണോ എന്താണോ സർവീസ് സെലക്ട് ചെയ്യുന്നത്, അപ്പൊ അതിൽ ഓട്ടോമാറ്റിക് എത്രയാണ് എന്നുള്ളത് ആ എമൗണ്ട് നമുക്ക്
1: ഓൺലൈൻ ആയിട്ട് പേയും ചെയ്യാം. അതിനുശേഷം അപ്പോ അന്ന് തന്നെ പോസ്റ്റ്മാൻ വന്ന്
0: കളക്ട് ചെയ്യും. പോസ്റ്റ് ഓഫീസ് ആണോ നിങ്ങളത് സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ ആ പോസ്റ്റ് ഓഫീസ് പിക്കപ്പ് സർവീസ്
1: നമ്മൾ സ്റ്റാമ്പ് ഒന്നും ഒട്ടിക്കണ്ട, അവരന്ന് ബാക്കിയെല്ലാം പോസ്റ്റ് ഓഫീസും
0: ചെയ്തോളൂ.
1: ശരി ശരി. അപ്പോ നമ്മ ഇത് ബാങ്ക് വീട്ടിലേക്ക് വന്നതുപോലെ പോസ്റ്റ് ഓഫീസും വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് ഭാവിയിൽ പോസ്റ്റ് ഓഫീസിന്റെ മാറുന്ന മുഖങ്ങൾ എന്തൊക്കെയാണ്, പുതിയ പദ്ധതികൾ പ്ലാനുകൾ എന്തൊക്കെയാണുള്ളത്? ഇപ്പൊ ഡ്രോൺ ഒക്കെ ഉൾപ്പെടുത്തി ഉപയോഗിച്ചിട്ടുള്ള ഡെലിവറി ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് കേട്ടു, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നത്?
0: ഒരുപാട് എക്സ്പാൻഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്.
1: ശരി. അപ്പോ നാളെ ലോക തപാൽ ദിനമാണ്, അപ്പോ എന്താണ് മേഡത്തിന് ഈ ലോക തപാൽ ദിനത്തിൽ, അല്ല ഇന്ന് ലോക തപാൽ ദിനമാണ്, നാളെ ദേശീയ തപാൽ ദിനമാണ്, എന്താണ് നമ്മുടെ ആകാശവാണി കൊച്ചി ശ്രോതാക്കളോട് പറയാനുള്ളത്?
0: എനിക്ക് പറയാനുള്ളത് ഏറ്റവും അടുത്ത പോസ്റ്റ് ഓഫീസിലേക്ക് പോവുക, അവിടെ എന്താണ് തപാൽ സേവനങ്ങൾ ലഭ്യമായിരിക്കുന്നത് എന്ന് കൂടി ഒന്ന് അറിയുക. അതേപോലെ തന്നെ ഏറ്റവും അടുത്ത ആൾക്കൊരു കത്തയക്കുക. തപാൽ സേവനങ്ങളെയും തപാൽ ജീവനക്കാരെയും ഈ ഒരു നിമിഷത്തിൽ ഓർക്കുക എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ആകാശവാണിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു.
1: ശരി. അപ്പോൾ നാം പോസ്റ്റൽ വകുപ്പ് അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഗ്രാമത്തിൻ്റെ കൂടെയാണ്, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ കൂടെ ഭാഗമായ ഒരു സ്ഥാപനമാണത്. അപ്പോൾ അതിൻ്റെ ഓർമ്മകൾ എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും. അപ്പോൾ മാറുന്ന പോസ്റ്റ് ഓഫീസിൻ്റെ കാലത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പോസ്റ്റൽ വകുപ്പിന്റെ സേവനങ്ങളെക്കുറിച്ച് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് പോസ്റ്റൽ വകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടറായ ഷീബ വേണുഗോപാലാണ്. ഒത്തിരി നന്ദി മാഡം ഹലോ കൊച്ചി എഫ്എമ്മിൽ പങ്കെടുത്തതിന്.
0: താങ്ക് യു.
1: ഹലോ കൊച്ചി എഫ്എം മറ്റൊരു വിഷയവുമായി ഉടനെ എത്താം. വിളിച്ച എല്ലാവർക്കും നന്ദി. വീണ്ടും കണ്ടുമുട്ടാം.

0: ആകാശവാണി FM വാർത്തകൾ.
1: സമാധാനത്തിനുള്ള 2026 നോബെൽ പുരസ്കാരം ഇന്ത്യൻ വംശജ നവനീതം നവിപിള്ളയ്ക്ക്. ദക്ഷിണാഫ്രിക്കയിലെ മനുഷ്യാവകാശ പ്രവർത്തകയും നീതിന്യായ വിദഗ്ധയുമാണ് നവനീതം നവിപിള്ള. നാളെ ജന്തർ മന്ദിറിൽ CJP നടത്താൻ തീരുമാനിച്ച പ്രതിഷേധ പരിപാടിക്ക് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. മുൻ ധാരണകൾ ലംഘിച്ചതും അപേക്ഷ നൽകാൻ 10 ദിവസത്തെ സമയപരിധി പാലിക്കാത്തതുമാണ് കാരണമെന്ന് ജോയിന്റ് കമ്മീഷണർ അറിയിച്ചു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സമ്മേളന കാലയളവിൽ 9 ദിവസമാണ് സഭ ചേരുക. CMRL എക്സാലോജിക് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ, മരുമകനും മുൻമന്ത്രിയുമായ മുഹമ്മദ് റിയാസ് എന്നിവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശം. മാലിന്യ സംസ്കരണം നാളെയുടെ ജീവിതത്തിനായുള്ള പോരാട്ടമാണെന്ന് മന്ത്രി KM ഷാജി. തിരുവനന്തപുരം മുട്ടത്തറയിൽ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിന്റെ RDF പ്ലാന്റ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസിന്റെ അന്താരാഷ്ട്ര സൈബർ സുരക്ഷാ സമ്മേളനത്തിന് കൊച്ചിയിൽ തുടക്കമായി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യത. എറണാകുളം തൃക്കാക്കര നിയോജകമണ്ഡലത്തിലെ LKG UKG LP UP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ആവിഷ്കരിച്ച സൌജന്യ പ്രഭാത ഭക്ഷണ പദ്ധതി സുഭിക്ഷം തൃക്കാക്കരയ്ക്ക് തുടക്കമായി. ഉമാ തോമസ് MLA PT തോമസ് ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിലാണ് പദ്ധതി. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം ഇന്ന് റാഞ്ചിയിൽ.
0: ആകാശവാണി FM വാർത്തകൾ.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 4 മണി കഴിഞ്ഞ് 3 മിനിറ്റും 10 സെക്കൻഡും.

ആകാശവാണി കൊച്ചി എഫ്എമ്മിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നാലു മണിപ്പൂക്കളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നാലുമണിയായി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലേ എന്താണ് ഇനി കേൾക്കാൻ പോകുന്നത്, എന്തൊക്കെ മെസ്സേജ് അയക്കണം എന്നുള്ള ഒരു തിരക്കിലാണ് എല്ലാവരും അറിയാം. അപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള സന്ദേശങ്ങൾ, അത് എപ്പോഴും പറയുന്ന പോലെ അതൊരു ബർത്ത്ഡേ വിഷായിരിക്കാം, അതല്ലെങ്കിൽ ഒരു വെഡിങ് ആനിവേഴ്സറി വിഷായിരിക്കാം, അതല്ലെങ്കിൽ വെറുതെ ഒരു സ്നേഹ സന്ദേശം, നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്നേഹം വരികയാണ്, ഒരു മെസ്സേജ് അയച്ചേക്കാം. അതിന് നാലുമണിപ്പൂ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ വേഗം നാലുമണിപ്പൂവിലേക്ക് മെസ്സേജ് അയക്കാം എന്നും ചിന്തിക്കാം അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള സ്നേഹ സന്ദേശങ്ങൾ നിങ്ങൾക്ക് അയക്കാം നാലുമണിപ്പൂക്കളിലേക്ക് വാട്സപ്പായിട്ട്. അയക്കേണ്ട നമ്പർ 9446455888 9446455888. ഇന്ന് നാല് മണിപ്പൂക്കളുടെ ഈ യാത്രയിൽ നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ രശ്മി. നമ്മുടെ ആദ്യത്തെ മെസ്സേജ് വായിക്കാം അല്ലേ. ഹായ് നാല് മണിപ്പൂവേ, ഞാൻ ഷാരിക. രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ കുവൈറ്റിൽ വന്നിട്ട്, ജോലി ആവശ്യത്തിന് വന്നതാണ്. ഡ്യൂട്ടിക്ക് കയറിയിട്ടില്ല, തിങ്കളം മുതലാണ് ഡ്യൂട്ടി തുടങ്ങുന്നത്. അമ്മ നല്ല സങ്കടത്തിലാണെന്നാണ് ഷാരിക മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അമ്മയുടെ സന്തോഷം മോർണിംഗ് ടു ഈവനിങ് റേഡിയോ കേൾക്കുന്നതാണ്. അതിലുള്ളവരും അമ്മയ്ക്ക് വീട്ടുകാരെ പോലെയാണെന്ന്. അമ്മയുടെ പേര് സുജാത. കോട്ടയം തലയോലപ്പറമ്പ് പൊതിയിലാണ് വീട്. എൻ്റെ വീട്ടിലുള്ള സഹോദരൻ ചേട്ടത്തി മോൻ ഉണ്ണിക്കുട്ടൻ എല്ലാവരോടും ഞാൻ അന്വേഷിച്ചു എന്ന് പറയണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നാലുമണിപ്പൂക്കളിലൂടെ അന്വേഷണം കൂടെ അറിയിച്ചിരിക്കുകയാണ് ഷാരിക. എപ്പോഴും മക്കൾ വിട്ടുപോകുന്നത്, ദൂരേക്ക് ജോലിക്കൊക്കെ പോകുന്നത് അച്ഛനമ്മമാർക്ക് ഒരുപാട് സങ്കടമുള്ള കാര്യമാണല്ലേ. കാര്യം അവർ വലുതായിക്കൊണ്ടിരിക്കുകയാണ്, വലിയ ഉന്നതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും സങ്കടമാണ് അവരടുത്തില്ല എന്നുള്ളത്. അപ്പോൾ സുജാതാമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മക്കിളിക്കൂടലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത് ഷാരിക. അപ്പോൾ സുജാതാമ്മ സന്തോഷമായിട്ടിരിക്കുക, ഷാരിക നല്ല മിടുക്കിയായിട്ട് ലീവൊക്കെ എടുത്ത് തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ ആ പാട്ടിലൂടെ നമുക്ക് ഇന്നത്തെ നാല് മണിപ്പൂവ് തുടങ്ങാം. ഇനിയും ഇതുപോലെ സന്ദേശങ്ങളായി എല്ലാവരും അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9446455888.

0: മച്ചാനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: നാല് മണിപ്പൂവിലെ അടുത്ത മെസ്സേജ് ശരണ്യാണ് അയച്ചിരിക്കുന്നത് കൊരട്ടിയിൽ നിന്ന്. എൻ്റെ പ്രിയപ്പെട്ട നാല് മണിപ്പൂവെ, എൻ്റെ ഫ്രണ്ട്സ് വേണ്ടി, രച്ചു, പ്രിയ, പിന്നെ ഞങ്ങളുടെ ടീച്ചർ പ്രഷീജ എന്നിവർക്ക് വേണ്ടി സോൾട്ട് മാങ്കൂട്രി എന്ന ഫിലിമിലെ കാറ്റുമ്മയിൽ അഞ്ചാറ് അപ്പൂപ്പൻ താടികൾ എന്ന പാട്ട് വെച്ച് തരണം. നല്ല രസമുള്ള പാട്ടാണ് അല്ലേ? ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് നൊസ്റ്റാൾജിയൊക്കെ ഒഴുകി വരുന്നൊരു പാട്ടല്ലേ കാറ്റുമ്മയിൽ അഞ്ചാറ്. അതുപോലെ യദു മെസ്സേജ് ചെയ്തിട്ടുണ്ട്. യദുവിൻ്റെ ഫ്രണ്ടായിട്ടുള്ള അബിക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ച് തരണമേ നാല് മണിപ്പൂവേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരണ്യ ആവശ്യപ്പെട്ട ഈ പാട്ട്, ശരണ്യയുടെ ഫ്രണ്ട്സായിട്ടുള്ള രച്ചു, വേണി, പ്രിയ, പ്രഷീജ് ടീച്ചർ, ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ശരണ്യ ആവശ്യപ്പെട്ട പാട്ട് നമുക്ക് യദുവിൻ്റെ ഫ്രണ്ടായ അബിക്കും കൂടെ വെച്ചു കൊടുക്കാം അല്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ആ പാട്ടിലേക്ക് പോകാം.

0: ബേക്ക് എക്സ്പോ 2026 വരുന്ന 9 മുതൽ 11 വരെ അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വ്യവസായ മന്ത്രി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യുന്നു. യുവ സംരംഭകർക്കായി ഫുഡ് ടെക് ആൻഡ് ബേക്ക് ഇന്നോവേഷൻ ഹാക്കത്തോൺ. ബേക്കിംഗ് മേഖലയിലെ ഏറ്റവും പുതിയ ടെക്നോളജിയും മെഷീനുകളും അടുത്തറിയാം. വിദഗ്ധരുമായുള്ള സെഷനുകൾ, ബേക്കറി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. എല്ലാ ഭക്ഷ്യ സംരംഭകർക്കും സ്വാഗതം.
1: ഹായ് നാലുമണിയെ, പൂവ് എവിടെ പോയി? നാലുമണി പൂവിൻ്റെ പൂവിനെ വിഴുങ്ങിയിട്ടോ? ഹായ് നാലുമണിയെ, ഇന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട മുബിയുടെയും ഫർസാനയുടെയും 10-ാമത് വിവാഹ വാർഷികമാണ്. അവർക്ക് വേണ്ടി പുക്കാർ എന്ന ചിത്രത്തിലെ കിസ്മത് സേ തും തുടങ്ങുന്ന സോങ് വെക്കാമോ എന്ന് എടവനക്കാട് നിന്ന് അഫ്സൽ, സുമയ്യ, ഹസീന, അസൂറ, ജാസ്മിൻ, ദിന, സിഫ്ന, റുസാന, സൽന, സാലിഹ്. ഓ, ഇനിയിപ്പോൾ ഒരു കാപ്പി കുടിക്കാമല്ലേ പോയിട്ട്. ഇത്രയും പേരുകളെ ഞാൻ അടുത്ത് വായിച്ചു കേട്ടോ. അപ്പോൾ മുബിക്കും ഫർസാനയ്ക്കും എല്ലാവിധ ആശംസകളും. 10 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു, 10th വെഡിങ് ആനിവേഴ്സറിയാണ്. ഇനിയും കുറേ കുറേ വർഷങ്ങൾ ഒരുമിച്ച് നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇനി ലിസ്റ്റ് വീണ്ടും വായിക്കുന്നില്ല. നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അത് എങ്ങനെയാണെന്നുള്ളത് എഴുതിയിട്ടില്ല. അപ്പോൾ അവരാണ് നിങ്ങൾക്ക് വേണ്ടി ഈ പാട്ട് സ്പെഷ്യലായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി ഹാപ്പി ആനിവേഴ്സറി.

0: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡ് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല ഇപ്പോൾ വേവ്സ് പി ബി ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി എഫ്എമ്മിലൂടെ നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക് ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359033 അല്ലെങ്കിൽ 0484242253.
1: ഹായ് നാലുമണി പൂവേ, നിനക്ക് സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. ഇതാരാണ്? രാജേഷാണ്, തുരുത്തിയിൽ നിന്ന്. രാജേഷിന്റെ സുഹൃത്ത് കാലടിയിൽ വർക്ക് ചെയ്യുന്ന യൂജിസ് ചേട്ടന് വേണ്ടി നല്ലൊരു പാട്ട് വെച്ച് തരുമോ? കൂടാതെ ഒപ്പം ജോലി ചെയ്യുന്ന സാജൻ, ടൈറ്റസ്, സതീഷ് എന്നിവർക്കും കൂടി ഈ ഗാനം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് തുരുത്തിയിൽ നിന്നും രാജേഷ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.

അതുപോലെ തൃശൂർ വടൂക്കരയിൽ നിന്ന് സുധീർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥ എന്ന ചിത്രത്തിലെ മായികയാമം എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ നാലുമണിപ്പൂവേയും ചോദിച്ചിട്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, ആരെഴുതി, ആര് സംഗീതം നൽകി, ആര് പാടി എന്നുള്ളതൊക്കെ സുധീർ അയച്ചിട്ടുണ്ട്. അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കൂടെ ശ്രദ്ധിക്കുക എന്നുള്ളതൊരു നല്ല ശീലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പലർക്കും പാട്ടറിയാം, പകുതി വരികളറിയാം, അത് കഴിഞ്ഞ് പിന്നെ ആരെഴുതി, അതാര് സംഗീതം നൽകി, പാടി എന്നുള്ളതൊന്നും, പാടിയത് പിന്നെ അറിയൂല്ലേ, പക്ഷേ സംഗീതവും രചനയൊന്നും മുഴുവൻ അറിഞ്ഞോളുന്നില്ല. അപ്പം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും, ചുമ്മാ ഒരു രസം. അപ്പോൾ സുധീർ വടൂക്കരയിൽ നിന്ന് ആവശ്യപ്പെട്ട ഈ ഗാനം നമുക്ക് നേരത്തെ മെസ്സേജ് ചെയ്ത രാജേഷ് തുരുത്തി, രാജേഷിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള യൂജിസ് ടൈറ്റസ് സതീഷ് സാജൻ ഇവർക്കും കൂടെ വേണ്ടി വെച്ചു കൊടുക്കാം നാലുമണിപ്പൂക്കളിലൂടെ.

നിങ്ങളുടെ അവിടെ മഴ പെയ്യുന്നുണ്ടോ? ഇവിടെ സ്റ്റുഡിയോയിൽ ഇരുന്ന് കഴിഞ്ഞാൽ മഴയാണോ വെയിലാണോ എന്താ പുറത്ത് നടക്കുന്നതെന്ന് ഒന്നും അറിയില്ല. എനിക്കിപ്പോൾ രാധിക മെസ്സേജ് അയച്ചിട്ടുണ്ട് നാലുമണിപ്പൂക്കളിലേക്ക് കടവന്ത്രയിൽ നിന്ന്. ഹായ് നാലുമണിപ്പൂവേ, ഇവിടെ ഇപ്പോൾ നല്ല മഴക്കാരും ഇടി കുടുക്കവും ഒക്കെ ഉണ്ട്. എപ്പോൾ വേണേലും മഴ പെയ്യാന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മഴപ്പാട്ട് കേൾക്കാനാണ് രാധികയ്ക്ക് തോന്നുന്നത്രേ. ഖുഷി സിനിമയിലെ മേഘം കറുക്കത എന്ന പാട്ട് വെച്ച് തരുമോ നാലുമണിപ്പൂവേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ രാധികയ്ക്ക് മാത്രമാവില്ല, ഇപ്പോൾ ഇത് കേൾക്കുന്ന പലരുടെ അവിടെ ചുറ്റിലും മഴ പെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കേൾക്കാൻ പറ്റിയൊരു പാട്ടാണല്ലേ, നല്ല രസമായിട്ട് മഴ നനഞ്ഞുള്ളൊരു പാട്ടാണ്. കൂടെ അപ്പോൾ ഈ പാട്ടിൻ്റെ മഴയിൽ നമുക്ക് നനയാം നാലുമണിപ്പൂക്കളിലൂടെ.

എങ്ങനെ എല്ലാവരും നല്ലോണം മഴ നനഞ്ഞോ? അപ്പൊ നമുക്കൊരു നല്ല ഒരു റൊമാൻറ്റിക് സോങ്ങിലേക്ക് പോവാം അല്ലേ. ചില പാട്ടുകൾ പണ്ട് ഇറങ്ങിയാലും ചില എങ്ങനെയൊക്കെയോ നമ്മുടെ ശ്രദ്ധയിൽ പെടാതെ പോവും. പക്ഷെ ചിലരൊക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള പാട്ടുകൾ തിരിച്ചെത്തുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നും അല്ലേ. ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും ഏത് പാട്ടാണെന്ന്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് റേഡിയോയിലൂടെ നിങ്ങൾ ഒരുപാട് കേൾക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് കേൾക്കുന്ന ഒരു പാട്ടിനെ പറ്റി തന്നെയാണ് ഞാൻ പറയുന്നത്. യവന കഥയിൽ എന്ന് തുടങ്ങുന്ന പാട്ട്. ആ പാട്ട് ചോദിച്ച് ഒരുപാട് മെസ്സേജുകൾ ഇവിടെ വന്നിരുന്നുണ്ട്. ഡെയിലി 4 മണിക്കൂർ മെസ്സേജുകളുണ്ട്. ഇന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത് സരോജ പ്രിന്റേഴ്സിലെ സ്റ്റാഫുകളാണ്. അവരുടെ പ്രിയപ്പെട്ട സനയുടെ 50-ാം പിറന്നാളാണെന്ന് ഞങ്ങളെല്ലാവരുടെയും പിറന്നാൾ ആശംസകൾ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകമായിട്ട്. എന്നിട്ട് ഈ പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പിറന്നാളൊക്കെ ആയിട്ട് ചോദിക്കുമ്പോൾ എങ്ങനെ വെച്ച് കൊടുക്കാതിരിക്കുക അല്ലേ. അപ്പോൾ സന 50-ാം പിറന്നാൾ എന്ന് പറയുമ്പോൾ ഹാഫ് സെഞ്ചുറിയാണ്. ഒരു ഫുൾ സെഞ്ചുറി അടിക്കാനുള്ള എല്ലാ ആരോഗ്യവും ആയുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ നമുക്ക് ആ പാട്ടിലേക്ക് പോവാം. ഇനി കുറേ മെസ്സേജുകൾ ആ ഇത് വന്നിട്ട് ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ പലരും പേരുകളും സ്ഥലവും ഒന്നും കൃത്യമായിട്ട് വെക്കുന്നില്ല. അതുകൊണ്ടും കൂടിയാണ് ഞാനത് പറയാത്തത്. അപ്പോൾ ഇന്നീ പാട്ട് ആവശ്യപ്പെട്ട് മെസ്സേജ് ചെയ്ത് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇത് പ്ലേ ചെയ്യുന്നത്.

ഹായ് നാലുമണിപ്പൂവേ, ഇന്ന് എടവനക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിയപ്പെട്ട അധ്യാപകൻ ഷഫീർ സാറിന്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. സാറിനും വൈഫ് ഭാനുവിനും ആശംസകൾ നേർന്നുകൊണ്ട് നല്ലൊരു ഹിന്ദി സോങ് വെക്കാമോ എന്ന് പറഞ്ഞിട്ട് സാലും തൗഫീഖും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഷഫീർ സാറിനും വൈഫ് ഭാനുവിനും എല്ലാവിധ ആശംസകളും, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഒരുപാട് കാലം നല്ല സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നാലുമണിപ്പൂക്കളിലൂടെ നല്ലൊരു ഹിന്ദി പാട്ട് വെച്ച് തരും എന്ന് ഉറപ്പ് തരുന്നു കേട്ടോ. ജിസ്ന ജുബിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് മേലൂരിൽ നിന്ന്. ഗുരു ഫിലിമിലെ സോങ് വെച്ച് തരുമോ? എൻ്റെ മകൾ ആൻമറിയയ്ക്ക് വേണ്ടിയാണ് ഈ പാട്ട് എന്നാണ് ജിസ്ന ജുബിൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗുരു എന്ന ചിത്രത്തിലെ എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ആ പാട്ട്, അതൊരു മഴപ്പാട്ട് തന്നെയാണ്. ഇന്ന് മഴ അങ്ങോട്ട് തകർത്ത് പെയ്യുമ്പോൾ നമുക്കും കുറച്ച് മഴപ്പാട്ട് കേൾക്കാന്നെ. ഷഫീർ സാറിനും വൈഫ് ഭാനുവിനും ഒപ്പം ജിസ്നയുടെ മകൾ ആൻമറിയയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഗുരുവിലെ ആ ഗാനം കേൾക്കാം.

അനിക്കുട്ടൻ സൗത്ത് വാഴക്കുളത്ത് നിന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. കൊച്ചുമകൻ സ്കൂളൊക്കെ വിട്ട് വന്നു. ആരിഷ് എന്നാണ് മോന്റെ പേര്. 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പുലിമുരുകനിലൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ നല്ല മഴ പെയ്യുന്നു, സ്ഥിരമായിട്ട് 4 മണിപ്പൂക്കൾ കേൾക്കാറുണ്ട് എന്നൊക്കെ അനിക്കുട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രീത മെസ്സേജ് ചെയ്തിട്ടുണ്ട്, നല്ലൊരു മലയാളം പാട്ട് തന്നെ വെച്ച് തരണേ 4 മണിപ്പൂവേ. ഇപ്പോൾ കുറച്ച് ഹിന്ദിയും തമിഴൊക്കെ കേട്ടതുകൊണ്ടായിരിക്കാം, പ്രീത അങ്ങനെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൗത്ത് വാഴക്കുളത്ത് നിന്ന് അനിക്കുട്ടൻ ചോദിച്ചിരിക്കുന്നത് ആരിഷൂട്ടന് വേണ്ടിയിട്ടാണ്, അനിക്കുട്ടനും ആരിഷൂട്ടനും അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രീതയ്ക്കും കൂടെ വേണ്ടിയിട്ട് നമുക്ക് പുലിമുരുകനിലെ പാട്ട് കേൾക്കാം.

ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ? ഞാൻ സയന, എൻ്റെ വീട് ഞാറക്കൽ വൈപ്പിനാണ്. എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഒരു പാട്ട് വെച്ചു തരുമോ? ഹസ്ബൻഡ് ശ്രീരാജ്, മോള് നിഹാര. തിളക്കം മൂവിയിലെ നീയൊരു പുഴയായി എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഒപ്പം നാലുമണിപ്പൂവിലെ എല്ലാവർക്കും വേണ്ടി വെച്ച് തരണം എന്നും കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്കും കൂടി ഉണ്ട് കേട്ടോ അത്. ഒപ്പം കേൾക്കുന്ന എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് സയന ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്. പാട്ടിലേക്ക് പോവാം.

പ്രിയപ്പെട്ടവരെ, നമ്മളുടെ നാലുമണിപ്പൂക്കളുടെ സമയം ഇവിടെ തീരാണ്. എന്നും പറയുന്ന പോലെ ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട് ഇവിടെ. നമ്മുടെ സമയപരിമിതി കൊണ്ട് കുറച്ച് മെസ്സേജുകളെ നമുക്ക് വായിക്കാൻ സാധിച്ചിട്ടുള്ളൂ. പറ്റുന്നതെല്ലാം വായിച്ചിട്ടുണ്ട്. ഇനിയും നാലുമണിപ്പൂക്കളിലേക്ക് തുടർന്ന് മെസ്സേജുകൾ അയക്കുക. എല്ലാ ദിവസവും വൈകിട്ട് 4 മണിക്ക് നിങ്ങളുടെ തൊട്ടടുത്തേക്ക് എത്തും നാലുമണിപ്പൂവ്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങളും ഒപ്പം നിങ്ങളയക്കുന്ന സന്ദേശങ്ങളുമായിട്ട് ഇത്രയും നേരം നാലുമണിപ്പൂക്കളുമായി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രശ്മി. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. അസാപ് കേരള ലക്കിടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ജൂനിയർ ഡാറ്റ അനലിസ്റ്റ് ഫിനാൻഷ്യൽ സർവീസസ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. 12-ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 94 95 99 96 67 94 95 99 96 67. 2026-27 വർഷം അന്യസംസ്ഥാനത്ത് പഠനം നടത്തുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ ഇ ഗ്രാൻസ് പോർട്ടൽ വഴി ഈ മാസം 31 വരെ അപേക്ഷിക്കാം. യോഗ്യരായ വിദ്യാർത്ഥികൾ ഇ ഗ്രാൻസ് പോർട്ടൽ 3.0 വഴി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ മുഖേന അപേക്ഷ നൽകണം. വിവരങ്ങൾക്ക് തിരുവനന്തപുരത്തെ പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടറുടെ ഓഫീസുമായോ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസുമായോ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 04712 30 45 94 04712 30 45 94.
1: നോവില്ല ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
2: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
1: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
3: സിറ്റിയിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ തിരയടി. 50% വരെ ഡിസ്കൗണ്ടുമായി സർപ്രൈസ് മെഗാ സെയിൽ.
4: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങളെല്ലാം പകുതി വിലയിൽ സ്വന്തമാക്കാം. സിറ്റി സിൽക്സിലേക്ക് വരൂ.
0: കനറ ബാങ്കിൽ 3500 ഗ്രാജുവേറ്റ് അപ്രന്റീസ് ഒഴിവുകളുണ്ട്. 20-28 മധ്യേ പ്രായമുള്ള ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ ഈ മാസം 17 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് കനറ ബാങ്ക് വെബ്സൈറ്റായ www.canarabank.bank.in സന്ദർശിക്കുക. www.canarabank.bank.in.
5: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ബിടെക് 2015 സ്കീമിൽ പഠിച്ചിരുന്ന സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, കുസെക് എന്നിവിടങ്ങളിലെ ബിടെക് കോഴ്സ് അംഗീകൃത കാലാവധിക്കുള്ളിൽ

0: പൂർത്തിയാക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കായി ഇന്റേണൽ ഇംപ്രൂവ്മെന്റിനുള്ള വൺ ടൈം സ്പെഷ്യൽ ചാൻസ് നവംബർ 2026 പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള വിജ്ഞാപനം സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിനായി www.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.qsat.ac.in.
1: ബേക്ക് എക്സ്പോ 2026 വരുന്ന 9 മുതൽ 11 വരെ അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ. 10-ാം തീയതി ശനിയാഴ്ച ബേക്ക് നെക്സ്റ്റ് 2026 യുവ സംരംഭകർക്കായി ഫുഡ് ടെക് ആൻഡ് ബേക്ക് ഇന്നോവേഷൻ ഹാക്കത്തോൺ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുന്നു. ബേക്കിംഗ് മേഖലയിലെ ഏറ്റവും പുതിയ ടെക്നോളജിയും മെഷീനുകളും അടുത്തറിയാം. വിദഗ്ധരുമായുള്ള സെഷനുകൾ. എല്ലാ ഭക്ഷ്യ സംരംഭകർക്കും സ്വാഗതം.
2: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുസാടെക് ഫൌണ്ടേഷനിൽ കരാർ അടിസ്ഥാനത്തിൽ ജനറൽ മാനേജർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. MBA യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ tbi@kusat.ac.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് ഈ മാസം 20 മുൻപായി അയക്കണം. ഫോൺ നമ്പർ 9898052573. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. സമയം 5:00.
4: ആകാശവാണി FM വാർത്തകൾ.
3: സൈബർ സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിനായി കേരള പോലീസിന്റെ സൈബർ ഡോം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ട്രാഫിക് നിയന്ത്രണത്തിനും പ്രകൃതി ദുരന്ത നിവാരണത്തിനുമായി തദ്ദേശീയമായി വികസിപ്പിച്ച റോബോട്ടുകൾ ഉപയോഗിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മാലിന്യ സംസ്കരണം നാളെയുടെ ജീവിതത്തിനായുള്ള പോരാട്ടമാണെന്ന് മന്ത്രി KM ഷാജി. തിരുവനന്തപുരം മുട്ടത്തറയിൽ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിന്റെ RDF പ്ലാന്റ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. എറണാകുളം തൃക്കാക്കര നിയോജകമണ്ഡലത്തിലെ LKG, UKG, LP, UP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ആവിഷ്കരിച്ച സൌജന്യ പ്രഭാത ഭക്ഷണ പദ്ധതി സുഭിക്ഷം തൃക്കാക്കരയ്ക്ക് തുടക്കമായി. ഉമാ തോമസ് MLA PT തോമസ് ഫൌണ്ടേഷന്റെയും നേതൃത്വത്തിലാണ് പദ്ധതി. കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിക്കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നയാളെ പോലീസ് പിടികൂടി. കാസർകോട് സ്വദേശിയായ ഹനീഫയാണ് വാഹനസഹിതം പിടിയിലായത്. KCB മീറ്റർ റീഡേഴ്സ് നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് KCB മീറ്റർ റീഡേഴ്സ് സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. വിദേശ സർവകലാശാലകളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഗവേഷക വിദ്യാർത്ഥികളെ ആകർഷിക്കുവാൻ കണ്ണൂർ സർവകലാശാലയിൽ പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചതായി സിൻഡിക്കേറ്റ് യോഗം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് റാഞ്ചിയിൽ. ദേശീയ വനിതാ അണ്ടർ 19 ചാമ്പ്യൻഷിപ്പിൽ കരുത്തരായ മുംബൈയെ തോൽപ്പിച്ച കേരളം 7 wicketsനായിരുന്നു.
4: ആകാശവാണി FM വാർത്തകൾ.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 3 സമയം 5 മണി കഴിഞ്ഞ് 2 മിനിറ്റും 35 സെക്കൻഡും.
1: ഗുഡ് ഈവനിങ് കൊച്ചി.

ഇങ്ങനെയാണ്. ചിലർക്കൊക്കെ അത് ഭയങ്കര സംഭവ ബഹുലമായിരുന്നിരിക്കാം, ചിലർക്ക് ഭയങ്കര സ്ട്രെസ്സുള്ളായിരുന്നിരിക്കാം, ചിലർക്ക് ഭയങ്കര കാം ആൻഡ് പീസ്ഫുള്ളായിരുന്നിരിക്കാം, എക്സൈറ്റഡ് ആയിരുന്നിരിക്കാം, ഭയങ്കര ഹാപ്പി ആയിരുന്നിരിക്കാം, ചിലർക്ക് സങ്കടമായിരുന്നിരിക്കാം. എന്തായാലും മറ്റു ചിലർക്ക് എന്നത്തെയും പോലെ ഒരു ദിനമായിരിക്കാം. ഈ സമയവും കടന്നു പോകും എന്നൊരു ചൊല്ല് കേട്ടിട്ടുണ്ടല്ലോ, അതുപോലെ അതെല്ലാം കഴിഞ്ഞുപോയി. നമുക്കിപ്പോൾ ഈ വൈകുന്നേരത്തെ സ്വാഗതം ചെയ്യാം. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും സ്വാഗതം ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക്.

ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം. ഇന്ന് ഒക്ടോബർ 9 വേൾഡ് പോസ്റ്റൽ ഡേ. നാളെ ഒക്ടോബർ 10 നാഷണൽ പോസ്റ്റൽ ഡേ ആണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഗുഡ് ഈവനിങ് കൊച്ചിയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പോസ്റ്റിനെ കുറിച്ചാണ്. നിങ്ങൾ ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാവും കത്തുകളയച്ച് അതിന് മറുപടി കാത്തിരിക്കുന്ന ഒരു കാലം. ആ കാലം ഇന്നും കാത്തിരിക്കുന്നുണ്ടാവും ചിലരെങ്കിലും. പാസ്പോർട്ട് വരാറായോന്നോ അല്ലെങ്കിൽ ബാങ്കിൽ ചെക്ക് ബുക്ക് വരാറായോന്നോ അങ്ങനെയൊക്കെ നോക്കിയിരിക്കുന്നവരുണ്ടാവും. പക്ഷേ കത്തുകൾ വരാറുണ്ടോ എന്ന് കാത്തിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആകാശവാണിക്ക് കത്തുകൾ ഒരു പുതുമയല്ല, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കത്തുകളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കാം, അനുഭവങ്ങൾ പറയാം. ഇപ്പോൾ തന്നെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 9446455888, അല്ലെങ്കിൽ 0484-24-26-397. മറ്റൊരു നമ്പർ കൂടിയുണ്ട്: 0484-24-26-387. അപ്പോൾ ഇപ്പോൾ തന്നെ വിളിച്ചോളൂ നിങ്ങളുടെ കത്തുകളെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ.

0: നമുക്കൊരു കോളർ വന്നിട്ടുണ്ട്. ഹലോ ഹലോ, ഇതാരാണ് വിളിക്കുന്നേ? ദർശന. ദർശന എവിടുന്നാണ്?
1: നേരിമംഗലം.
0: നേരിമംഗലം. ഓ, ഭയങ്കര തണുപ്പാണോ അവിടെ? ആണല്ലേ. അപ്പൊ പറയൂ ദർശനയ്ക്ക്, കത്തിന്റെ ഓർമ്മകൾ എന്തൊക്കെയാണ്?
1: കത്തിന്റെ ഓർമ്മകള്, ഞാൻ ഒരു ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ചത്. നേരിമംഗലത്ത് തന്നെയാണ് നവോദയ ഉള്ളത്.
0: എനിക്കറിയാം, എന്റെ ബ്രദർ ആണ് പഠിച്ചത്.
1: ആണല്ലേ. അപ്പോ അവിടെ പണ്ടൊന്നും ഫോൺ വിളിക്കാനുള്ള സൗകര്യം ഒന്നും ഉണ്ടായില്ല. എല്ലാ ആഴ്ചകളിലും വീട്ടിലേക്ക് നമുക്ക് ഒരു കത്ത് എഴുതാം, തിരിച്ചു വീട്ടിൽ നിന്ന് ഒരു കത്ത് തന്നു വരും. അപ്പോ അതാണ് എന്റെ കത്തിന്റെ ഒരു ഒരു ഓർമ്മ എന്ന് പറയണത്. എല്ലാ ആഴ്ചകളിലും വീട്ടിൽ നിന്ന് അച്ഛന്റെ അമ്മയുടെയും കത്ത് വരാൻ കാത്തിരിക്കുന്നു, തിരിച്ചു മറുപടി എഴുതുന്നതാണ്. ഒരു കത്ത് എന്ന് പറഞ്ഞ ഒരിക്കലും എന്റെ അങ്കിള് എനിക്കൊരു കത്ത് എഴുതിയതാണ്. വെരി സിമ്പിൾ മാൻ, ബട്ട് ഒരു ഒരു ഫംഗ്ഷൻ നടന്നു. അപ്പൊ നവോദയ നമ്മൾ വീട്ടിലേക്കൊന്നും അങ്ങനെ വിടില്ല. അപ്പൊ ആ ഫംഗ്ഷന് പോയിട്ട് ആ ഫംഗ്ഷൻ കഴിച്ച് സത്യേനെ കുറിച്ച് വളരെ വിശദീകരിച്ച് എഴുതിയൊരു കത്താണ് എനിക്ക്.
0: ആ ഫംഗ്ഷനെ വിശദീകരിച്ചോണ്ടല്ലേ?
1: അതെ അതെ, സത്യം വിശദീകരിച്ചോണ്ട്.
0: അപ്പൊ അത് കൂടുതലായിട്ട് കൊതിപ്പിക്കാൻ വേണ്ടിട്ട് കൂടെ ആയിരിക്കോ അങ്ങനെയൊക്കെ എഴുതിയത്?
1: ഞങ്ങളൊക്കെ എപ്പോഴും കളിപ്പിക്കുന്ന ഒരാളായിരുന്നു.
0: തിരിച്ചും ഈ കത്തുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ ഇപ്പോഴും?
1: സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഒരു കെട്ടായിട്ട്.
0: അതാണ്, നമ്മളും ഞാനും ഇതുപോലെയാണ്. പല കത്തുകൾ, ഇപ്പോഴത്തെ മാത്രമല്ല, ഇപ്പം എൻ്റെ അമ്മയ്ക്കൊക്കെ വന്നിട്ടുള്ള കത്തുകൾ പോലും ഞങ്ങളിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അമ്മയുടെ സിസ്റ്റേഴ്സുമായിട്ടൊക്കെ എഴുതിയ കത്തുകൾ, അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എഴുതിയ കത്തുകൾ, അതൊക്കെ നമുക്കിരുന്ന് വായിച്ചു നോക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. നമ്മൾ ഈ മൊബൈലിൽ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ തീരുമല്ലോ, പിന്നെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണല്ലോ അത്. അതാണ് കത്തുകളുടെ ഏറ്റവും വലിയൊരു ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കത്തുകൾ എഴുതിയിട്ടുണ്ടോ?

0: ആ കേക്കുന്നുണ്ട്, പറഞ്ഞോളൂ.
1: ഇത് കമ്മ്യൂണിക്കേഷനൊക്കെ ഫോൺ വഴി ആയി കഴിഞ്ഞപ്പോ ഓട്ടോമാറ്റിക്കലി കത്തുകളുടെ ഒരു പ്രാധാന്യം കുറഞ്ഞു, എന്റെ ആവശ്യകത കുറഞ്ഞു.
0: അതെ അതെ അതെ. ശരിക്കും പറഞ്ഞാൽ അതെ, കത്തുകൾ ഇപ്പം അത്യാവശ്യത്തിന് മാത്രം എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തേക്ക് വരുന്നത്. ആ അന്നത്തെ ആ ഓർമ്മ അതിപ്പോഴും
1: അത് കാത്തിരിക്കണം, എന്നാലാണ് നമുക്കത് അടുത്ത ദിവസം നോക്കി ഇരുന്നാലേ നമുക്ക് കിട്ടുള്ളൂ. ഇന്നിപ്പോ നമുക്ക് വിചാരിക്കുന്നതിന് ഫസ്റ്റ് ആയിട്ട് നമുക്ക്
0: കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ അതെ അതെ. അപ്പൊ എന്തായാലും സന്തോഷം, വളരെ വിളിച്ചതിൽ വളരെയധികം സന്തോഷം. ഇപ്പോ ദർശന ഇപ്പൊ നാട്ടിൽ തന്നെയാണ്? ഓ ശരി ശരി ശരി. അപ്പോൾ ഇത് കേട്ടപ്പോ വിളിച്ചതായിരിക്കുമല്ലേ കത്തുകൾ? ആ ഓക്കെ ഓക്കെ. അപ്പൊ അങ്കിളിനോടും എല്ലാരോടും അന്വേഷണം പറയും. വിളിച്ചതിൽ വളരെ സന്തോഷം ദർശന. ഓക്കേ.

0: ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം, ഗുഡ് ഈവനിംഗ്, കൊച്ചിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: നോർത്ത് പറവൂർ സുരേഷ്.
0: നോർത്ത് പറവൂർ എന്ന്?
1: സുരേഷ്. സുരേഷ്?
0: സുരേഷ് ആണോ?
1: ധാരാളം കത്തുകൾ അയക്കാറുണ്ട്.
0: കത്തുകൾ അയക്കാറുണ്ടോ? എങ്ങോട്ടാണ് കത്തയക്കാറ്? ഗാനോത്സവത്തിലേക്ക്. അപ്പൊ ആകാശവാണിയിലേക്ക് കത്തയക്കുന്ന ഒരാളാണ്.
1: തീർച്ചയായും.
0: അയ്യോ, അങ്ങനെയൊന്നുമില്ല, പരിഗണിക്കൊക്കെ ചെയ്യല്ലോ.
1: കഴിഞ്ഞ
0: അത് ഒത്തിരി കത്തുകൾ വരുമ്പോ ചെലപ്പോ നമുക്ക് അതെങ്ങനെ ആയി പോവല്ലോ. മറ്റു കത്തുകളൊന്നും അയച്ചിട്ടില്ലേ?
1: ഇല്ല, അഭിപ്രായം.
0: അല്ലാതെ സുഹൃത്തുക്കൾക്ക്?
1: പണ്ടൊക്കെ
0: അയച്ചിട്ടുണ്ട്. അപ്പോഴോ
1: കേസ് നമുക്ക് പ്രാക്ടിക്കൽ
0: ആയിട്ടുള്ള കേസ്. നമ്മളിവിടെ ഇതിനെ പറ്റിയാണല്ലോ സംസാരിക്കാതിരിക്കുന്നത്.
1: അതെ, ഇപ്പോഴത്തെ ഞാനൊരു റണ്ണിങ് കേസ് പറയണം. ശരിയല്ലേ?
0: ആ, കത്തുകൾ അയക്കാറുണ്ടല്ലോ.
1: അത് നമ്മൾ പരിഗണിക്കുന്ന
0: ധാരാളം കത്തുകൾ വരാറുണ്ട്.
1: ഏകദേശം?
0: അയ്യോ, ഞാൻ എണ്ണിയിട്ടില്ല, ധാരാളം വരാറുണ്ട്.
1: ഏകദേശം
0: 19 കത്തുകളോളം വരാറുണ്ട്
1: ഡെയിലി അല്ലേ.
0: ഇഷ്ടപ്പെട്ട പാട്ട് തരണ പരിപാടിയല്ല ഇത്. നമ്മൾ കുറച്ച് പാട്ടുകൾ എടുത്തു വെച്ചിട്ടുണ്ട്, ആ പാട്ടുകളാണ് തരുന്നത്. അതുകൊണ്ടാണോ? ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് വേറെ കത്തുകളുടെ നൊസ്റ്റാൾജി ഒന്നുമില്ല?
1: കിട്ടുമോ?
0: ഇല്ല, ഇഷ്ടപ്പെട്ട പാട്ട് ചോദിക്കുന്ന പരിപാടിയല്ല ഇത്.
1: സമയം കിട്ടില്ല.
0: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. താങ്ക് യു.
1: ഓക്കെ.

0: ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക് മറ്റൊരു കോളർ കൂടി വന്നിട്ടുണ്ട്. ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ
1: ഹലോ,
0: ഇതാരാണ്?
1: ഇത് അനിലയാണ്.
0: അനീക്ക
1: അനില
0: അനില
1: അല്ലേ?
0: ആ, ഗുഡ് ഈവനിങ്. കൊച്ചിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം.
1: താങ്ക് യു.
0: പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: നല്ല മഴ, രണ്ട് ട്രിപ്പ് പെയ്തു.
0: അപ്പൊ പിന്നെ കത്തുകളെ പറ്റി പറഞ്ഞോളൂ.
1: അടിപൊളി ആഘോഷമാക്കിയിട്ട് ഇടി മിന്നലും ഒക്കെ
0: ആയിട്ട് കൊറേ ദിവസമായില്ലേ നമ്മളിങ്ങനെ മോഹിപ്പിക്കണു മഴ പെയ്യട്ടെ.
1: അല്ല, ഇവിടെ ഇടയ്ക്ക് ഒന്ന് രണ്ടു പ്രാവശ്യം ചാടിപ്പോയി. ഒരു ദിവസം നല്ലോണം പെയ്തായിരുന്നു.
0: അതെവിടെയാണ് സ്ഥലം?
1: പിച്ചു പോയെന്നല്ല, പെരുമ്പാടിനടുത്ത് വെങ്ങോല.
0: വെങ്ങോല ആ അറിയാം.
1: ഇന്നിപ്പ ഇന്നലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തളിച്ചു പോയി. ഇനിയാന്ന് രാത്രിയിൽ ഒന്ന് ഇച്ചിരി ഒന്ന് പെയ്തു. ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞ്, ഒന്നൊന്നര മണി കഴിഞ്ഞിട്ട് തുടങ്ങിയിട്ട് ഇപ്പൊ മൂന്നാമത്തെ ട്രിപ്പിനുള്ള ഒരുക്കം കൂട്ടിക്കൊണ്ടിരിക്കുക.
0: എന്നാ വേഗം പറഞ്ഞോളൂ, ഇനി കത്തുകളുടെ വിശേഷങ്ങൾ പറഞ്ഞോളൂ.
1: കത്തുകളുടെ വിശേഷം, ഞാൻ നമ്മളുടെ കൊച്ചി എഫ്എമ്മിന്റെ മറ്റൊരു സ്ഥാപനം റെയിൻബോ, റെയിൻബോയ്ക്ക് വേണ്ടിയിട്ട് പ്രസാർ ഭാരതിക്ക് വരെയും രജിസ്റ്റേർഡ് ചെയ്ത് കത്തയച്ചിട്ടുണ്ട്.
0: രജിസ്റ്റേർഡ് ചെയ്ത്?
1: എന്താ വെച്ചാല്, ഒരിടയ്ക്ക് വിവിധ ഭാരതി ആയിരുന്നല്ലോ ഭരിച്ചോണ്ടിരുന്നിരുന്നത്.
0: അതെ.
1: അതിനഗെയിൻസ്റ്റ് അപ്പൊ ഞങ്ങൾക്കൊരു റേഡിയോ ശ്രോതാക്കളുടെ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതില് എല്ലാവരും കൂടി ഒന്നിച്ച് അയച്ചത് കൂടാണ്ട് എന്റെ പേഴ്സണലായിട്ട് കുറെ കാര്യങ്ങളും കൂടി എഴുതി, എനിക്കറിയാവുന്ന ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ കൂടി അങ്ങോട്ട് തട്ടിവിട്ടു. അവരെനിക്ക് എന്നെ മറുപടിയും ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്.
0: അപ്പൊ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് കത്തുകൾ അയക്കുന്ന ഒരാളാണ്.
1: ഉണ്ട്. പിന്നെ കൊച്ചി എഫ്എമ്മിന്റെ മറ്റേ വാട്സാപ്പ് വരുന്ന വരെ ഞാൻ ലെറ്റർ ആണ് അയച്ചുകൊണ്ടിരുന്നത് അഭിപ്രായ വേദിയിലേക്ക്. അത് ചിലപ്പോ ഒരു മാസമൊക്കെ കൂടുമ്പോ ഒരു 35 രൂപയുടെ ഒക്കെ സ്റ്റാമ്പ് വേണ്ടി വരാറുണ്ട്. ഇപ്പോഴല്ല, അന്ന്.
0: ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒഫീഷ്യൽ കാര്യങ്ങൾക്കും അങ്ങനെ ഇതിന് മാത്രമാണോ അനില കത്തുകൾ അയക്കാറുള്ളത്?
1: അല്ലല്ല, എന്റെ ഫ്രണ്ട്സിന് ന്യൂഇയർ കാർഡ് അത് ഇതൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സിന് ലെറ്റർ അയക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടില് അവർക്ക് തമിഴ് അറിയാൻ പാടുള്ളൂ, പക്ഷെ ലെറ്ററിലൊന്നും ഇതാക്കി എഴുതാൻ ഒരു അഡ്രസ്സ് ഒക്കെ എഴുതി കൊടുത്തിരുന്നത് ഞാനാണ്. അപ്പൊ അമ്മോയ്ക്ക്, അമ്മോയ്ക്ക് ചേർമാന്ന് വിളിക്കുന്ന അമ്മോയ്ക്ക് അഡ്രസ്സ് പഴയ ഉടുമൽപേട്ട വഴി എന്നുള്ള പൊള്ളാച്ചി അത് അയക്കുന്നത് എഴുതി കൊടുക്കുന്നത് ഞാനാണ്. അവരവരുടെ തമിഴിനകത്ത് ഇതും, പക്ഷെ ആ ഇംഗ്ലണ്ടിനകത്ത് പുറത്തുള്ള

0: അഡ്രസ് ചെയ്ത് നോട്ട് അവർക്ക് ചെറുതാക്കി എഴുതാൻ പറ്റില്ല തമിഴ്. അപ്പൊ ഇംഗ്ലീഷ് ലെറ്ററിൽ എഴുതി വിടാൻ പറയുമ്പോ, അപ്പൊ ഞാൻ 5-ാം ക്ലാസ് മുതൽ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചപ്പോ മുതൽ എഴുതി കൊടുത്തിരുന്നത് ഞാൻ. അപ്പൊ ആ കംപ്ലീറ്റ് അമ്മയെ കൊണ്ട് എഴുതിപ്പിച്ച് മേടിപ്പിക്കും പേപ്പറിൽ, എന്നിട്ട് അത് സൂക്ഷിച്ചു വെക്കും. ഓരോ പ്രാവശ്യം അവർ ലെറ്റർ അയക്കുമ്പോ ഞാൻ എഴുതി കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇതല്ലായിരുന്നു. പിന്നെ കൂട്ടുകാർക്കൊക്കെ ലെറ്റർ വിട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ.
1: ഇപ്പൊ പക്ഷെ ന്യൂഇയർ കാർഡ് ഒക്കെ അയക്കാറുണ്ടോ? ഇപ്പൊ ഈ നമ്മൾക്ക് ഈ എല്ലാത്തിനും സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ, ദീപാവലി ആശംസകൾ.
0: ന്യൂഇയർ കാർഡ് കിട്ടാനല്ല, പണ്ടത്തെ അത്ര സെലക്ഷൻ ഇല്ല ഇപ്പൊ.
1: അത് ശരിയാണ്,
0: വെറൈറ്റി ഇല്ല. എന്നുവെച്ചാ അന്ന് ഇങ്ങനെ തുറക്കുമ്പോ പൂ പോലെ വിരിഞ്ഞു വരുന്നതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒത്തിരി നല്ല സെന്റൻസുകൾ എഴുതിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരുമാതിരി ചവണ്ട കാർഡുകളാ വന്നത്. അതായിരുന്നു അതിലും ഭേദപ്പോ നമ്മള്
1: അതിപ്പോ ഇതാണല്ലോ, നമ്മൾ ഏതാണ് കൂടുതൽ യൂസ് ചെയ്യണേ അതാണ് വരുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്.
0: നല്ല ഭംഗിയുള്ള അത് വരികൾ, ഞാൻ കുറെ ആ വരികളൊക്കെ ഞാൻ എഴുതിയതിന്റെ ഒരു ബുക്കിനകത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തുള്ള ന്യൂഇയർ കാർഡ്, അപ്പൊ ന്യൂഇയർ കാർഡ് ഒക്കെ അയക്കുന്ന സമയത്ത് ഒരു 2005 വരെയൊക്കെ അയച്ചിട്ടുണ്ട്. 5-10 വരെയൊക്കെ ന്യൂഇയർ കാർഡൊക്കെ അയച്ചിട്ടുണ്ട്, 2010 വരെയൊക്കെ.
1: അത് കഴിഞ്ഞിട്ടാണ് പിന്നെയും കൂടുതലായിട്ട് മറ്റേ ഓൺലൈൻ ആയിട്ടുള്ള ഗ്രീറ്റിംഗ് കാർഡുകളൊക്കെ വരാൻ തുടങ്ങി.
0: ഇങ്ങനെ ഫോൺ മൊബൈലൊക്കെ ആയതോടുകൂടി നമുക്ക് ലാൻഡ് ഫോൺ ഒക്കെ ആയിരുന്നു, നമുക്ക് കുറെ നമ്പറുകൾ ഓർമ്മയുണ്ടായിരുന്നു.
1: അതെ, ഇപ്പൊ എല്ലാരും മറന്നു
0: നമ്പർ. അതുപോലെ തന്നെ നമ്മുടെ ലാൻഡ് ഫോൺ ഇരിക്കുന്നതിന്റെ അടുത്ത് ഒരു ബുക്ക് ഉണ്ട്, ടെലഫോൺ നമ്പർ എഴുതി വെച്ചിരുന്ന ഒരു ബുക്ക് ഉണ്ടായിരുന്നു.
1: അപ്പൊ
0: അതൊന്നും ഇല്ലാണ്ടായി.
1: അപ്പോൾ ഒഫീഷ്യൽ കത്തുകൾ ഇപ്പോഴും തുടർന്ന് അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്.
0: അടുത്തവർന്ന് റെഡിയാക്കി എന്നിട്ട് അതിന്റെ ഡ്രാഫ്റ്റ് ഇങ്ങനെ ഇതാക്കി എഴുതി കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാല് ഈ 3 മണിക്കുള്ള റെയിൻബോയിലെ വിവിധ ഭാരതി പ്രോഗ്രാം അത് കട്ട് ചെയ്യണം, അത് മാറ്റി മലയാളം കംപ്ലീറ്റ് ആക്കണം.
1: അതൊക്കെ കത്ത് കത്തുകളൊക്കെ നടന്നോട്ടെ. ഓക്കെ ഓക്കെ.
0: ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഇരുന്നും ഇപ്പൊ വിവിധ ഭാരതി പ്രോഗ്രാം കേൾക്കാൻ പറ്റും. പക്ഷെ ആ 3 മണിക്ക് നമുക്ക് ആ റെയിൻബോ പ്രോഗ്രാം മലയാളം പ്രോഗ്രാം കേൾക്കാൻ പറ്റില്ല, കാരണം ഓൺ ദാറ്റ് ടൈമിൽ റെയിൻബോയിൽ പ്രോഗ്രാം ഇല്ല, മലയാളം പ്രോഗ്രാം ഇല്ല.
1: നമുക്ക് നമ്മുടെ കൊച്ചി ഉണ്ടല്ലോ,
0: കൊച്ചി മാത്രം പോരല്ലോ, ഇതും കേൾക്കണമല്ലോ,
1: രണ്ടും കൂടി കേൾക്കാൻ പറ്റില്ലല്ലോ.
0: അത് ഞാൻ കേൾക്കുന്നുണ്ട്, രണ്ടും കേൾക്കുന്നുണ്ട്, രണ്ടിലേക്കും മറുപടിയും വിടാറുണ്ട്.
1: ഓക്കെ ഓക്കെ. അപ്പൊ സന്തോഷം വിളിച്ചതിൽ, വളരെ സന്തോഷം. അപ്പോൾ ഇനിയും കത്തുകൾ അയക്കുക, സ്നേഹ സന്തോഷങ്ങളായിട്ടും അയക്കുക, ഒഫീഷ്യലായിട്ട് മാത്രമല്ല സ്നേഹ സന്ദേശങ്ങളായിട്ട് അയക്കുക, ഓർമ്മകളായിട്ട് ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുക. ഓക്കെ, വിളിച്ചതിൽ വളരെ സന്തോഷം.
0: 5 വയസ്സ് സമയത്ത് മുതല് ഇത് ചെയ്തോണ്ടിരുന്നത്, അത് കഴിഞ്ഞ 5 വയസ്സ് പോയി, 10, 20, 25, 50 പിന്നെ ഇപ്പൊ അങ്ങോട്ട് 10 രൂപ തോന്നുന്നു. ഇപ്പോഴത്തെ വില
1: എനിക്കറിയില്ല.
0: കാർഡിന് അങ്ങോട്ട് 2 വയസ്സ് ചെയ്തോണ്ടായിരുന്നു.
1: ഓക്കെ ഓക്കെ ഓക്കെ.
0: പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് റിസൾട്ട് വന്നോണ്ടിരുന്നിരുന്നത് പോസ്റ്റ് കാർഡിലായിരുന്നു.
1: ആണോ? ഓ,
0: അപ്പൊ ഞങ്ങള് നേരത്തെ സ്കൂള് പരീക്ഷ ഫൈനൽ എക്സാം തുടങ്ങണേന് ഒരു 2-3 ആഴ്ച മുന്നേ നമ്മളുടെ അഡ്രസ് എഴുതിക്കൊണ്ട് ഞങ്ങളുടെ ക്ലാസ് ടീച്ചറെ ഏൽപ്പിക്കണം. ക്ലാസ് അപ്പൊ ഇപ്പത്തെ ഒരു സൈഡിൽ ക്ലാസിന്റെ പേരും ഇതൊക്കെ വെക്കണം, ഡിവിഷനും എത്രാം ക്ലാസ്സിലാന്നുള്ളതും വെക്കണം. ഒരു സൈഡില് അഡ്രസ് നമ്മൾ ആ അഡ്രസ്സിന്റെ ഇതിൽ ചെയ്യണം. അപ്പൊ ഒരു പ്രാവശ്യം വീട്ടിലേക്ക് പോസ്റ്റ് കാർഡ് പോസ്റ്റ് വാങ്ങി കൊണ്ടു കഴിഞ്ഞപ്പോ എനിക്കറിയാം പാസ്റ്റ് എന്നാ, ഞാൻ അതിന്റെ ഇപ്പുറത്ത് ഒരേവയും കൂടി എഴുതി വെച്ചു. പോസ്റ്റ്മാന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഒരേവയും കൂടി എഴുതി വെച്ചിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞത് ആ പോസ്റ്റ്മാൻ തന്നെ തിരിച്ചേൽപ്പിച്ച് ചെയ്യാൻ പറഞ്ഞു, ഈ കാർഡ് ചേട്ടൻ തന്നെ കൊണ്ടു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. വീട്ടിൽ പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കൂളായിട്ട് കൊണ്ടുവന്ന് കൊടുത്തു.
1: ഓ, അപ്പൊ അങ്ങനത്തെ കുറുമ്പുകളും കാണിച്ചിട്ടുള്ള ഒരാളാണ്.
0: ഓക്കെ,
1: അപ്പൊ സന്തോഷം, വളരെ സന്തോഷം വിളിച്ചതിൽ. താങ്ക് യു. ഇനിയും കത്തുകൾ അയക്കുക.
0: ഓക്കെ.
1: അപ്പോൾ കത്തുകളെ പറ്റി വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ അടുത്ത സെഗ്മെന്റായ വിവേകവാണിയിലേക്ക് പോകാം.
2: വിവേകവാണി.
3: ആഗ്രഹങ്ങളും മോഹങ്ങളും പ്രതീക്ഷകളും ഇല്ലാത്ത മനുഷ്യർ ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷേ മനുഷ്യരുടെ ജീവിതത്തിൽ എപ്പോൾ എങ്ങനെ എന്തെല്ലാം സംഭവിക്കുമെന്ന് ആർക്കും മുൻകൂട്ടി കൃത്യമായി പ്രവചിക്കാനാവില്ല. അതായത്, ഒരു വശത്ത് പ്രതീക്ഷകൾ, മറുവശത്ത് യാഥാർത്ഥ്യങ്ങൾ. പ്രതീക്ഷകളും മോഹങ്ങളും എല്ലാ വ്യക്തികൾക്കും വേണം. പക്ഷേ അത് നേടാൻ അടുക്കോടും ചിട്ടയോടും പ്രവർത്തിക്കുന്നത് എന്നത് മാത്രമേ

0: ഓരോ വ്യക്തിക്കും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ പ്രവർത്തനത്തിൻ്റെ അവസാനം എന്ത് സംഭവിക്കും എന്ന് പ്രതീക്ഷിക്കാതിരിക്കുക. ഉദാഹരണം, പട്ടാളത്തിൽ ഓഫീസറാകാൻ മോഹിച്ച വ്യക്തി കാർഷിക കോളേജിൽ പ്രൊഫസറായതും സന്യാസി പകുതി വഴിയിൽ സന്യാസം ഉപേക്ഷിച്ച വിവാഹിതനായി ജീവിക്കാൻ തീരുമാനിച്ചതും ഡോക്ടറാകാൻ ആഗ്രഹിച്ച വ്യക്തി അവസാനം ഹൈക്കോടതി ജഡ്ജിയായതും ചില ഉദാഹരണങ്ങൾ മാത്രം. പറഞ്ഞതിൻ്റെ ചുരുക്കം, നമുക്ക് ആഗ്രഹിക്കാം, പ്രവർത്തിക്കാം, അതിൻ്റെ ഫലങ്ങൾ എന്താണെന്നുള്ളത് പ്രവചിക്കാനാവില്ല. ഫലങ്ങൾ എന്താണെങ്കിലും കിട്ടുന്ന ഫലങ്ങൾ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കാം.
1: ഈ ചിന്തകൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എസ് ടി സിംഗ്. വിവേകവാണി
2: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
3: ആൻറ്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.

0: ഗുഡ് ഈവനിംഗ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഉഷ. ഉഷ എവിടുന്നാണ്? തൃശൂർ ജില്ലയില്. ഓ ഓക്കെ ഓക്കെ. അവിടെ നല്ലോണം കിട്ടുന്നുണ്ടോ അതോ ആപ്പ് വഴിയാണോ കേക്കുന്നേ? നന്നായി കിട്ടുന്നുണ്ടല്ലേ. ഓ അപ്പൊ പറയൂ, എന്താണ് പറയാനുള്ളത്?
1: കത്തിന്ന് പറയുമ്പോ കൊറേ നല്ല ഓർമ്മകളാണ്, ഓർമ്മകളാ.
0: പറയൂ.
1: ആ അതെന്താന്ന് വെച്ചാല്, എന്തൊക്കെയൊരു കാലഘട്ടത്തിലും എന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അന്ന് ഹസ്ബൻഡ് ഗൾഫില്ല, അപ്പൊ ലെറ്റർ വരാനായിട്ട് ഞാൻ കാത്തിരുന്നത്.
0: അയ്യോ.
1: ആ ഒരു ദിവസം കഴിയാൻ ടെൻഷനാ.
0: അപ്പൊ ഇങ്ങനെ ആഴ്ചയിൽ കത്ത് വരും അതോ? ആഴ്ചയിലാഴ്ചയിൽ കത്ത് വരുമോ അതോ മാസത്തിലോ എങ്ങനെയാ?
1: ആഴ്ചയിലാഴ്ചയിൽ വരും. അഥവാ ഇപ്പൊ ലക്ഷ്യമില്ല, മറ്റേത് ബുക്കിനും എല്ലാവരും അവളേലും ഉണ്ടാവാറുണ്ട്.
0: ശരിയാ ശരിയാ.
1: അതൊന്നും അതൊന്നും കാണാൻ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. അന്നൊന്നും ഫോൺ ഇറങ്ങിയിട്ടില്ലേ. അപ്പൊ ഇതെനിക്ക് നല്ലൊരു ഓർമ്മകളാണ്. ഇപ്പൊ ഹസ്ബൻഡ് മരിച്ചു, എനിക്കിപ്പോ 58 വയസ്സായി. എന്നാലും ആ കാലഘട്ടം ഓർക്കുമ്പോ പോസ്റ്റ്മാനെ ലെറ്റർ ഒക്കെ ആലോചിക്കുമ്പോ എനിക്ക് ഭയങ്കര
0: ഇഷ്ടമാണ്.
1: കൂട്ടുകാർക്ക് കത്തെഴുതു. ആ കൂട്ടുകാർക്കൊക്കെ കത്തെഴുതും. എന്റെ ഒപ്പം പഠിച്ചൊരു ചെറിയ അകലെ പോയപ്പോ അവളെനിക്ക് ലെറ്റർ എഴുതി. എന്നെ കാണാണ്ട് അവൾ അമ്മേനെ വിട്ട് എന്തൊക്കെയെന്ന് അഡ്രസ് മേടിച്ച് അവൾ എനിക്ക് ലെറ്റർ വിട്ട്. ഇന്നിപ്പൊ ലെറ്റർ ഇല്ല. അതിലെഴുതാ നമ്മൾ അതിൽ സംബോധ സ്നേഹം എങ്ങനെ വേണമെങ്കിലും തീറ്റി എഴുതാ ലെറ്ററില്.
0: അതെ അതെ.
1: നമ്മള് ഫോൺ
0: അതെ അതെ നമുക്ക് എങ്ങനെ വേണേലും എഴുതാലോ.
1: പറഞ്ഞ പോലെ അല്ല എഴുതുമ്പോ അതിനെ നമുക്ക് പല രീതിയിലും നമുക്ക് അതിനെ ആഖ്യാനിച്ചെഴുതാ സ്നേഹത്തിന്റെ വാക്കുകൾ.
0: ആ കത്തുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ ഇപ്പൊ? ആ കത്തുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എന്ന്?
1: ഇല്ല, ഇപ്പൊ പിന്നെ മക്കളൊക്കെ വലുതായില്ലേ, കൊറേ കാലൊക്കെ അന്ന് സൂക്ഷിച്ചു വെച്ചു. ഇപ്പൊ പിന്നെ പ്രായക്കാന്നല്ലേ, ഒന്ന് എടുത്ത് വെച്ചിട്ടൊന്നുമില്ല.
0: വയ്ക്കായിരുന്നില്ലേ, ഇപ്പഴും നമുക്കത് വായിച്ചു നോക്കുമ്പോ എന്ത് രസായിരിക്കും.
1: അതിനെ പിന്നെ നമ്മ വീട് മാറലും മക്കളെ നോക്കലൊക്കെ ആയിരുന്നു, അതൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ
0: നഷ്ടപ്പെട്ടു പോയതായിരിക്കാം. ശരിയാണല്ലെങ്കിലും
1: നമ്മൾ
0: ഈ ഒരാഴ്ചത്തെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ എല്ലാം കൂടി കൊറേ പേജുകളിലായി എഴുതി അയക്കാം അല്ലേ?
1: കൊറേ പേജില്, അപ്പൊ അതിന്റെ ഭാരത്തിനനുസരിച്ച് നമ്മൾ സ്റ്റാമ്പ് ഒട്ടിക്കണം അധികം കടലാസാവുമ്പോ.
0: ഓ അതുകൊണ്ട്.
1: ഇപ്പൊ ഞാൻ ഒതുപോലെ ലെറ്റർ അയച്ചത് കൊച്ചി എഫിലേക്ക് സ്വാഗതം കൊച്ചിയിലേക്ക് കുറച്ച് പാട്ടുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനിപ്പൊ ഒതുവ് 2 മാസമായി ഉണ്ടാവും, ഇതുവരെ അത് വെച്ചിട്ടില്ല. എന്നാലും ഞാൻ അവസാനം അയച്ച ലെറ്റർ അതാ.
0: അപ്പൊ എന്തായാലും ആകാശവാണിയും കത്തുകൾ നിലനിൽക്കാൻ ഒരു കാരണമാകുന്നു എന്നറിഞ്ഞതിൽ ഒരു സന്തോഷമുണ്ട്.
1: ആ ആ ആ

0: പിന്നെ പോസ്റ്റ്മാനും ഇല്ല, ലെറ്റർ കത്തിടണ ബോക്സും ഇല്ല, ഒന്നുമില്ല.
1: പോസ്റ്റ്മാനൊക്കെ ഉണ്ട്, നമ്മുടെ പല പല ഒഫീഷ്യൽ കാര്യങ്ങളെല്ലാം ഇപ്പോഴും പോസ്റ്റ് വഴി തന്നെ വരുന്നുണ്ട്. അത് മാത്രമേ
0: വരുന്നുള്ളൂ.
1: അതെ അതെ, കത്തായിട്ട് ആരും അയക്കുന്നില്ല. അപ്പൊ സന്തോഷം.
0: ഞാനിത് ഇന്നത്തെ പരിപാടി ഇതാണ്. അപ്പൊ കൊറേ വിളിച്ചു നോക്കി, എനിക്ക് രണ്ടു വാക്ക് പറയാനുണ്ട് കത്തിന്റെ കാലത്തെ കാര്യങ്ങള്. കൊറേ വിളിച്ചിട്ട് ഇപ്പൊ കിട്ടി വായിട്ടില്ല.
1: കിട്ടിയല്ലോ, സന്തോഷായില്ലേ? എനിക്ക് സന്തോഷമായി സംസാരിക്കാൻ.
0: കാലത്ത് ഓർമ്മകളും ഒക്കെ എപ്പോഴും ഉണ്ടാവില്ല.
1: അതെ അതെ. അപ്പൊ വിളിച്ചതിൽ വളരെ സന്തോഷം ഉഷ. കേക്കൂ, കേട്ടുകൊണ്ടേയിരിക്കും കേട്ടോ പ്രോഗ്രാം. ശരി ശരി, ഓക്കെ. മറ്റൊരു കോളർ വന്നിട്ടുണ്ട്. ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഇതാരാണ്? ആരാണ്? കേട്ടില്ല, ഒന്നും കൂടി പറയോ. അനിക്കുട്ടൻ, സൗത്ത് വാഴക്കുളം. ഏത് ഏത് സൗത്ത് വാഴക്കുളം എന്ന് പറഞ്ഞാൽ ആലുവ, ആ വാഴക്കുളം അല്ലേ? എല്ലാവരുടെ ഓർമ്മകൾ കൊച്ചി എഫ് എമ്മുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ?
2: അല്ലാതെ
1: ഒന്നുമില്ല.
2: അത് നമ്മള് പല സ്ഥലങ്ങളിലായിരുന്നപ്പോ ഇല്ലന്റെ വീട്ടിലേക്ക് കത്തയച്ചിണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെയുള്ള ഇതാണ് റേഡിയോ ഒരു സ്വാഭാവിക നിലയ്ക്ക് അഭിപ്രായത്തിലേക്ക് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ ഉത്സവത്തിൽ എല്ലാത്തിലേക്ക് വിളിക്കുകയും അയക്കാറൊക്കെ.
1: അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ വാട്സപ്പ് ആക്കിയല്ലോ. ഇപ്പൊ
2: വാട്സാപ്പിൽ അയക്കാറുണ്ട് അഭിപ്രായ വഴി, മറ്റേ ഞാനോത്സവത്തിലേക്ക് അയക്കാറുണ്ടല്ലോ.
1: അല്ല, വാട്സപ്പ് ആക്കിയപ്പോഴും നിങ്ങൾക്ക് കത്തുകൾ അയക്കാനാണോ കൂടുതൽ ഇഷ്ടം, അതോ വാട്സപ്പിൽ തന്നെ അയക്കാനാണോ ഇഷ്ടം?
2: ഇപ്പോ അത് അങ്ങനെ ആയ കാലഘട്ടമായതുകൊണ്ട് നമ്മള് വാട്സാപ്പിലാണ് വരുന്നത്, പക്ഷേ ഇടയ്ക്ക് ഞാൻ മറ്റേ പോസ്റ്റ് കാർഡിൽ അയക്കാറുണ്ട്.
1: അല്ല, അത് ശരിയാണ്, നമ്മുടെ സൗകര്യമാണല്ലോ ഇതെല്ലാം. സൗകര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യുന്നതാണ്, അങ്ങനെയാണല്ലോ ഇതെല്ലാം വരുന്നത്.
2: ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോകാറുണ്ട്, ഇടയ്ക്ക് ഒരേ മാസം കൂടുമ്പോ പോകാറുണ്ട്. പോകുമ്പോ ചോദിക്കുമ്പോ കിട്ടാണെങ്കിൽ വാങ്ങിക്കും, പോസ്റ്റ് കാർഡ് ഉണ്ടെങ്കിൽ വാങ്ങിക്കാറുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചപ്പോ ഒരെണ്ണം ഉണ്ടായോ ആകെ, അതാണ്
1: വാങ്ങിച്ചിട്ടുണ്ട്.
2: അയച്ചിട്ടുണ്ട് അഭിപ്രായത്തിലേക്ക്.
1: ഓക്കെ,
2: സ്ഥിരം അയക്കാറുള്ളതാണ്. മാഡത്തിന്റെ പേരെന്താ?
1: എന്റെ പേര് സിതാര.
2: സിതാര, അപ്പൊ ഞാനിപ്പോ 4 മണിക്കൂട്ടിലേക്ക് കത്തായിരുന്നു, മെസ്സേജ് ഇട്ടായിരുന്നു.
1: പാട്ട് കിട്ടിയായിരുന്നോ?
2: പാട്ട് കിട്ടിയായിരുന്നു.
1: അപ്പൊ വിളിച്ചതിൽ വളരെ സന്തോഷം.
2: ഓക്കെ,
1: ഓക്കെ. അപ്പോൾ കത്തുകളുടെ ഓർമ്മകൾ എല്ലാരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വർക്കിച്ചായനും തങ്കമ്മ എന്താ ചെയ്യണേന്ന് നോക്കിട്ട് വരാം.
3: ദീപസ്തംഭം മഹാശ്ചര്യം.
4: വാർക്കിച്ചായ, ഇത് എങ്ങോട്ടാ ധൃതിയില്?
5: ആധാര ഓഫീസിൽ പോയിട്ടെ, കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാനുണ്ട്, അതിന്റെ ഓട്ടത്തില.
4: എന്നതാ വല്ല ഭൂമിയുടെ പാടും വല്ലോ ആണോ?
5: അതെ അതെ അതെ.
4: വാ, ഒരു കട്ട് അങ്ങ് കുടിച്ചിട്ട് പോവാ.
5: ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ.
4: ഇന്നലെ നിങ്ങളും കുഞ്ഞാപ്പും കൂടെ കറക്കും ആയിരുന്നല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു?
5: ഞങ്ങള് കൊറേ കറങ്ങി, പിന്നെ മാളിൽ പോയി ഒരു സിനിമ കണ്ടു, ഇന്റർവെല്ലായപ്പോ ചായ കുടിച്ചു, പോപ്കോൺ തിന്നു, വൈകിട്ട് തിരിച്ച് വീടെത്തി.
4: ആഹാ, തകർപ്പം പരിപാടി ആയിരുന്നല്ലോ. പോപ്കോൺ ഒക്കെ കഴിച്ചോ?
5: പിന്നെ കഴിക്കാതെ.
4: എങ്കിൽ ചോദിക്കട്ടെ, ഈ പോപ്കോൺ എന്ന പേര് എങ്ങനെ കിട്ടി?
5: ആവോ, അറിയത്തില്ല.
4: പോപ്പ് എന്ന് വെച്ചാ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം എന്നർത്ഥം.
5: ഓഹോ,
4: അതായത് പൊട്ടിത്തെറിച്ചുകൊണ്ടുണ്ടാകുന്ന കോൺ.
5: കൊള്ളാലോ, എന്നായി സംഭവം ഉണ്ടായി?
4: ഈ ചോളമണികളിൽ നിന്നാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്.
5: അതെ അതെ.
4: എന്നുണ്ടായി എന്നതിനെ കുറിച്ച് യാതൊരു തെളിവില്ലെന്നേ.
5: നാലൊരു ദിവസമില്ലേ?
4: 1800 മധ്യകാലത്താണെന്ന് തോന്നുന്നു. നീരാവി ഉപയോഗിച്ച് പോപ്കോൺ ഉണ്ടാക്കി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്.
5: അങ്ങനെ പോപ്കോൺ പലരുടെയും പ്രിയപ്പെട്ട ഭക്ഷണമായി മാറി.
4: ഈ പോപ്കോണിന് ഒരു ദിവസം തന്നെ ഉണ്ട്, അറിയാവോ?
5: പോപ്കോൺ ദിനം ആണോ?
4: അത് തന്നെ.

0: ജനുവരി 19 ആ ദിവസം.
1: അപ്പൊ ശരി, പോയിട്ട് പണിയുണ്ട്.
0: ശേ, അങ്ങനെ പോവാതെ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയാ മതി.
1: കുഞ്ഞാപ്പൂന്റെ ഓരോരോ ആഗ്രഹങ്ങളല്ലേ, സാധിച്ചു കൊടുത്തേക്കാന്നങ്ങ് വിചാരിച്ച്.
0: ആഹാ, എന്നതൊക്കെയാ അങ്ങേരുടെ ആഗ്രഹങ്ങള്?
1: അവനെ ഈ ഒഴുകുന്ന കോവണി കേറണം എന്നൊരാഗ്രഹം.
0: ഓ, ഈ എസ്കലേറ്റർ.
1: എസ്കലേറ്റർ ശരി, കേറാമെന്ന് ഞാനും. അങ്ങനെ എസ്കലേറ്റർ കേറി മുകളിലെത്തിയപ്പോ ദേ സിനിമ.
0: ഓ, തിയേറ്റർ എത്തി.
1: എത്തി. അപ്പോ അവനൊരാഗ്രഹം ഒരു സിനിമ കാണണമെന്ന്. ശരി, കാണാമെന്ന് ഞാൻ.
0: അങ്ങനെ സിനിമ കണ്ടു.
1: തീർന്നില്ല, ഇന്റർവൽ ആയപ്പോ അവനും ഞാനും പുറത്തിറങ്ങി.
0: പോപ്കോണും ചായ.
1: അത് തന്നെ. പോപ്കോൺ കിടന്ന് പൊട്ടുന്നത് കണ്ടപ്പോ അവനത് തിന്നണമെന്ന്. എങ്കി ഓക്കെ എന്ന് ഞാനും.
0: അങ്ങനെ പോപ്കോൺ തിന്നു.
1: തിന്നു കഴിഞ്ഞപ്പോ അവനും എനിക്കും ദാഹം.
0: കോള കുടിച്ചോ?
1: ഞങ്ങൾ ഒരു ചായ കുടിച്ചു, എന്നിട്ട് നേരെ വീട്ടിലേക്ക്.
0: ഏ, അപ്പൊ ബാക്കി പടം കണ്ടില്ലേ?
1: ഇല്ല, പോപ്കോണിന്റെയും ചായയുടെയും കാശ് കടവാണല്ലോ, അതുകൊണ്ട് പോന്നു.
0: എന്നിട്ട്
1: നാളെ രജിസ്റ്റർ ഓഫീസ് ചെന്ന് വീടും പുരയിടും വിൽക്കണം, കടം തീർക്കണം.
2: ദീപസ്തംഭം, മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമ്പ്.

0: നമ്മൾ ഈ കത്തുകളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ വേറെ ചില കാര്യങ്ങളും കൂടിയുണ്ട്. കുട്ടിക്കാലത്ത് നമുക്കൊക്കെ ഓരോ ഹോബികളൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റാമ്പ് കളക്ഷൻ കേട്ടിട്ടില്ലേ? ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് അവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. നമുക്കൊക്കെ ഇങ്ങനെ കുറേ രാജ്യങ്ങളുടെ സ്റ്റാമ്പുകൾ ഇങ്ങനെ കളക്ട് ചെയ്ത് വയ്ക്കുക, അങ്ങനത്തെയൊക്കെ ഒരു ഹോബികളൊക്കെ ഉണ്ടായിരുന്നവരുണ്ടായിരുന്നു. ഈ മൊബൈൽ ഫോണിൻ്റെ വരവോടുകൂടി ഇങ്ങനത്തെ ഹോബികളും കൂടിയാണ് ഇല്ലാതായതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഒരു കോളർ വന്നിട്ടുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് ഈവനിങ്, കൊച്ചിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: നമസ്കാരം, ഞാൻ ആർ പ്രദീപ് തുറവൂർ.
0: ആർ പ്രദീപ് തുറവൂർ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, പറയൂ. ഹലോ, കേൾക്കാമോ? ഹലോ, ഹലോ, ലൈനിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, അത് ഒന്നും കേൾക്കുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ സ്റ്റാമ്പ് കളക്ഷൻസ്, അതുപോലെ പണ്ട് നമ്മുടെ തിരുവിതാംകൂർ കൊച്ചി ആ കാലത്തൊക്കെ അഞ്ചലോട്ടക്കാർ എന്നായിരുന്നു ഈ പോസ്റ്റ് മാനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അഞ്ചൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്ക് പദമായ ആഞ്ചലസ്, അതിൻ്റെ അർത്ഥം സന്ദേശവാഹകൻ എന്നാണ്. ഈ പദത്തിൽ നിന്നാണ് ഈ അഞ്ചലോട്ടക്കാർ എന്നുള്ള പേര് വന്നത്. ഇവരെങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഓടും ഈ സാധനങ്ങളുമായിട്ട്. അതിനുശേഷം അവിടെ വേറൊരാൾ കാത്തിരിക്കുന്നുണ്ടാവും, അവർ അതെടുത്തുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് ഓടും. അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. കേണൽ മൺറോ ആണ് ഈ സമ്പ്രദായത്തിന് അഞ്ചൽ എന്ന് പേരിട്ടത്. 1951 ഇന്ത്യൻ കമ്പിത്തപാലിൽ ഇത് ലയിച്ചു. മറ്റൊരു കോളർ വന്നിട്ടുണ്ട്, എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്, കൊച്ചിയിലേക്ക് സ്വാഗതം. ഇതാരാണ്? ജയ അതോ വിജയ?
2: വിജയ.
0: എവിടുന്നാണ്?
2: അങ്കമാലി.
0: അങ്കമാലിയിൽ നിന്നാണ്. പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, കത്തുകളെ പറ്റി എന്താണ് പറയാനുള്ളത്?
2: എനിക്ക് കത്തിന്റെ കാര്യമല്ലേ പറയണത്.
0: അതെ,
2: ഞാൻ ചെറുതായിരിക്കുമ്പോ തുടങ്ങി കത്ത് കണ്ട് വളർന്ന ആളാ. അച്ഛൻ സിലോണിലായിരുന്നു.
0: സിലോണിലായിരുന്നു? ഓ,
2: സിലോണിൽ എഴുത്തുമുഖേനാണ് ഞങ്ങളെ വിവരങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്നത്. വന്ന് റേഡിയോ ഉണ്ട്, റേഡിയോയുടെ സിലോണിയുള്ള പാട്ടുകളൊക്കെ വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. അച്ഛൻ്റെ എഴുത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓർമ്മയിൽ ഇപ്പോഴും
0: സിനോളിൽ നിന്ന് കത്തുകൾ വരുന്നുണ്ടോ എന്ന് കാത്തിരിക്കുന്നതാണ് ഓർമ്മ അല്ലേ?
2: അത് മാസത്തിലൊരു എഴുത്ത് അങ്ങനെയൊക്കെ വരുള്ളൂ, നല്ല സമയം ഉണ്ടാവുള്ളൂ.
0: അതും അവിടുന്ന് വരാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പാടാണല്ലോ, എന്ന് വെച്ചാല് ബോട്ടിലോ കപ്പലിലോ ഒക്കെ ഇങ്ങോട്ട് വരണ്ടേ? ഇതുപോലത്തെ ട്രെയിനും അങ്ങനെയൊന്നും ഇല്ലല്ലോ.
2: പിന്നെ ക്ലാസ് കഴിഞ്ഞിരിക്കുമ്പോ

0: വെച്ചിട്ട് കല്യാണം നിശ്ചയിച്ചു. കല്യാണം നിശ്ചയിച്ചപ്പോ ആള് തൽക്കിൽ വർക്ക് ചെയ്യുന്നായിരുന്നു, അങ്കമാലി തൽക്കിൽ. പിന്നെ ചെറുക്കനാണ്, അമ്മയുടെ മകനായിരുന്നു. കല്യാണം നിശ്ചയിച്ചിട്ട് പിന്നെ കുറച്ച് നാള് ഞാൻ ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ പഠിക്കുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം. അതുവരെ ആളുടെ എഴുത്ത് വരുമായിരുന്നു.
1: അങ്ങോട്ട് വയ്ക്കാറില്ലേ?
0: അങ്ങോട്ട്
1: വയ്ക്കും. അപ്പോൾ അങ്ങനെ കത്തുകളിൽ കൂടി ആയിരുന്നു കൂടുതൽ അറിഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ?
0: പിന്നെ 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോ കൂട്ടുകാരികളും ഏറ്റവും ഇഷ്ടപ്പെട്ട
1: കൂട്ടുകാരികൾക്കൊക്കെ
0: എഴുത്തൊക്കെ വായിക്കാറ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോഴും ഞങ്ങളൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോഴും കൂട്ടുകാരികളൊക്കെ കല്യാണം കഴിഞ്ഞപ്പോ അവിടെ കൂടെ ഒക്കെ പോയി. ഒരു കൂട്ടുകാരനെ ഇപ്പോഴും ഫോണിൽ കൂടെ ഉള്ളതുണ്ട്.
1: ഫോൺ വന്നപ്പോ പിന്നെ എല്ലാം ഫോണിലേക്കായി, ഗ്രൂപ്പുകളിലേക്കായി, വാട്സപ്പ് ഗ്രൂപ്പുകളായി അല്ലേ?
0: ആള് വിളിക്കും, ഇടക്കിടക്ക് വിളിക്കും, ഞാനും അങ്ങോട്ടും വിളിക്കും. എന്റെ വീട് കൊടുങ്ങല്ലൂരാ, അവിടെ അടുത്താണ്, ഞാൻ വീടിന്റെ അടുത്താണ് ആളുടെ വീട്. ജീത് എന്ന് പറയും ആളുടെ പേര്. ആളായിട്ട് നല്ല കണക്ഷനാണ്. ആളാണ് ഞങ്ങളുടെ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇങ്ങനെ ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു 40 വർഷത്തിന് ശേഷം. 22-ലാണ് സെൽഫി എഴുതുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാ മതി,
1: കൊറേ വർഷങ്ങളായി. അതെ,
0: ഗെറ്റ് ടുഗദർ നടത്താനുള്ള എല്ലാ സന്ദർഭങ്ങളും ചെയ്തത്
1: ഏകദേശം എല്ലാവരും തന്നെ കൂടിയോ?
0: എല്ലാവരും കൂടി, ടീച്ചേഴ്സ് അന്നുണ്ടായിരുന്ന 1-2 പേരൊക്കെ മരിച്ചുപോയിട്ടുണ്ടായിരുന്നു, പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. അതുപോലെ കൂട്ടുകാരിലും ചിലരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു.
1: അപ്പൊ അതാണ് കത്തുകളെ കുറിച്ചുള്ള ഓർമ്മ. നിങ്ങളെല്ലാരും കൂടി ആയിരുന്നു അച്ഛന് കത്തയക്കണേ? അതായത് മക്കളും അമ്മയും എല്ലാ എല്ലാരും വേറെ വേറെ എഴുതോ?
0: ഇല്ല, അങ്ങനില്ല. അമ്മ എഴുതും, പിന്നെ ഞങ്ങളും താഴെ എഴുതും. ഞങ്ങൾ 6 മക്കളാ. അപ്പൊ ലാസ്റ്റിൽ അഡ്രസ്സൊക്കെ എഴുതിയിടുന്നത് ഞങ്ങളാണ്. ഞങ്ങളിപ്പോ ആയപ്പോ ഞങ്ങൾ എഴുതി വിടും. 10-ാം ക്ലാസ്
1: കഴിഞ്ഞപ്പോഴേക്കും അതെ, അന്ന് പലരുടെയും കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ എഴുത്തുകാരൻ MD വാസുദേവൻ നായരുടെ അച്ഛനും ഒക്കെ സിലോണിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം കഥകളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ അതിനെ പറ്റി, ഈ കത്തുകൾ വരുന്നത് കാത്തിരിക്കുന്നതും ഒക്കെ.
0: രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. അപ്പൊ അവിടെ ചെന്നിട്ടും പാവങ്ങൾക്ക് വേണ്ടി ഓരോന്നും ചെയ്യപ്പോ ഇവിടെ തന്നെയൊക്കെ പോയിട്ട് വീട്ടിലേക്ക് എഴുത്തൊന്നും ഇല്ലാണ്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ കണ്ടുപിടിച്ചിട്ട് അവരെ കൊണ്ട് വീട്ടിലേക്ക് എഴുത്തായിരിക്കല് അങ്ങനെയൊക്കെ ഉള്ള പണികളൊക്കെ ആയിരുന്നു അച്ഛന്.
1: എന്തായാലും വളരെ സന്തോഷം അത് കേൾക്കാൻ പറ്റിയതിൽ, സന്തോഷം വിളിച്ചത്.
0: വീട്ടിലായാലും നാട്ടിലായാലും അച്ഛൻ ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് പാവങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു. എല്ലാവരും അറിയും. സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂരും അറിയാത്തവരുണ്ടാവില്ല.
1: അതെ, നാട്ടുകാർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരെ എല്ലാരും ഓർത്തിരിക്കുമല്ലോ.
0: കേട്ടപ്പോഴും
1: അതെ, ശരി ശരി, സന്തോഷം വിളിച്ചതിൽ. ഓക്കേ.

0: ഗുഡ് ഈവനിങ്. കൊച്ചിയിലേക്ക് മറ്റൊരു കോളർ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ, കേൾക്കാമോ?
1: താങ്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി
0: കോൾ ഡ്രോപ്പായി പോയി. അപ്പോൾ നമ്മളുടെ കത്തുകളും ഇതൊക്കെയായിരുന്നു നമ്മുടെ വിഷയം. സ്റ്റാമ്പ് കളക്ഷൻ, ഇതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചു. അപ്പോൾ നിങ്ങളുടെ കത്തുകളുടെ ഓർമ്മകളെ പറ്റി നിങ്ങൾക്ക് സംസാരിക്കാം, വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഒന്നുകൂടി പറയാം, 9446454588. മറ്റൊരു നമ്പർ 0484242639. ഇനിയൊരു നമ്പർ കൂടിയുണ്ട്, 0484242637. മറ്റൊരു കോളർ വന്നിട്ടുണ്ട്. ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ, എവിടുന്ന് ശശിയേട്ടൻ? തൃശൂർ ജില്ല, വേലുപ്പാടം. ഓക്കെ.
2: പഴയ കാലത്ത് പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്.
0: പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്.
2: അങ്ങനെ പിന്നെ കഴിഞ്ഞിട്ടൊരു 2005 ഗൾഫിൽ പോയി. മോള് വാരിക്ക് ലെറ്റർ അയക്കും. അപ്പൊ ഒരു 700 ദിവസം ഗൾഫിൽ നിന്നു. അപ്പൊ അതാണ് എന്റെ ഗൾഫ് വിശേഷം. പിന്നെ കത്തുകളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട്
0: 700 ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം 2 വർഷം അല്ലേ?
2: 2 വർഷം തയ്യാനാ.
0: ദിവസം എണ്ണി നിൽക്കുമ്പോ ആഴ്ചയിലാഴ്ചയിൽ കത്തയക്കുമായിരുന്നു ഭാര്യക്ക്? ശരിയാണ്, നമുക്ക് വിവരങ്ങൾ അറിയാൻ അന്ന് കത്തുകളെ ഉള്ളു ഒരു മാർഗം അല്ലേ?
2: ഏതാ
0: ഉച്ചക്ക് വിളിക്കാനും നോക്കിയോ? 3 മണിക്കും
2: അല്ല, 3 മണിക്ക് മറ്റേ
0: സേവനങ്ങളെ പറ്റിയായിരുന്നു.
2: അപ്പൊ മറ്റേ മാഡം മറ്റേ പി എൽ ഐ അങ്ങനത്തെ വിഷയം ചർച്ച മെയിൻ ആയിട്ട്.
0: പോസ്റ്റ് ഓഫീസിൽ ഇപ്പൊ കത്തുകൾ മാത്രല്ല ഉള്ളത് എന്നുള്ളതാണ് അവരറിയിച്ചത്.

0: 2023 കൊറേ കത്തുകൾ എന്റെ പിന്നാക്കം പോയതുകൊണ്ട് അതാണ് ഞാൻ ഇപ്പൊ കുറച്ചാളേക്ക് കത്തയക്കല് കുറഞ്ഞിട്ടാ.
1: അതെ, ഇപ്പൊ ഈ വാട്സപ്പുകളും കൂടി വന്നതുകൊണ്ടായിരിക്കാം പലരും കുറയ്ക്കുന്നത്.
0: ശരി, അല്ലെ, നമ്മള് പക്ഷെ അത് ഞാൻ റിയസ് മാഡത്തിനോട് റിയസ് മാമിനോട് പറഞ്ഞ പോലെ നമ്മള് വിചാരിച്ച ഗാനം പിന്നെ എന്തെങ്കിലും പിറ്റേ കേക്കുന്നുണ്ട്. എന്റെ പേര് പറഞ്ഞില്ലെങ്കിലും നമ്മൾ കേക്കിട്ടുള്ള ഗാനങ്ങള്.
1: അതെ,
0: അപ്പൊ അതില് ഞാൻ റിയസ് പറഞ്ഞു. ഞാൻ അപ്പൊ റിയാസ് പറഞ്ഞു ചേട്ടാ വിട്, കത്ത് വിട്, ഞാൻ പറഞ്ഞ കത്ത് അയക്കാൻ തൽക്കാലം ഞാൻ നിർത്തിക്കണം, പിന്നെ വിടാൻ പറഞ്ഞു.
1: അപ്പൊ ഗാനോത്സവം മാത്രമാണോ അതോ ഓർമ്മ ചിന്തയിലേക്ക് എഴുതാറുണ്ടോ?
0: റെയിൻബോയിലേക്ക് ഒരു
1: ഇപ്പൊ നിങ്ങക്ക് തോന്നിയിട്ടുണ്ടോ ചേട്ടന്, ഈ നമുക്ക് ഈ കത്തുകളൊക്കെ ഉള്ളപ്പോ അല്ലെങ്കിൽ കത്തുകൾ എഴുതുമ്പോൾ നമുക്ക് ഓർമ്മകൾ കൂടുതലുണ്ടാവും? ഓർമ്മ ഇരിക്കല്, ശരിക്കും പറഞ്ഞാൽ മെമ്മറിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എഴുതുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഓർമ്മ വെക്കും എന്ന് തോന്നിയിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും. ഞാൻ ഫീലടിക്കാൻ പറഞ്ഞില്ലേ, ഫീലടിക്കുമ്പോ മറ്റേ ക്രിസ്മസ് കാർഡൊക്കെ വരുമ്പോ മറ്റേ സൗണ്ട് വരില്ലേ, ഫീലടിക്കുമ്പോ ഞാൻ പേടിച്ചത് ഫീലടിക്കുള്ളോ, ഇനി അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ സൗണ്ട് വരില്ലേ.
1: ആ ഉള്ളിൽ
0: ഡെലിവറി കൂടി ആവുമ്പോഴേ വരുന്നപ്പള്ളി പോസ്റ്റേഷനാണ് കൂടുതലും വർക്ക് ചെയ്തിട്ട്.
1: ഓ, ആ സീൽ അടിക്കുന്നത് ഞാൻ സിനിമയിലെ ചില പാട്ടുകളൊക്കെ കണ്ടിട്ടുണ്ട്.
0: അയ്യോ, പാട്ടുകൾ നല്ല നമ്മള് പാലപ്പള്ളി പോസ്റ്റേഷനിൽ ചേട്ടൻ പഠിപ്പി മറ്റേ ഇതിന്റെ പോസ്റ്റേഷന്റെ ഉള്ള മെത്തേഡ് പഠിച്ചു തന്നു. പിന്നെ പണി കൂടുതൽ എടുത്തത് വരുന്നപ്പള്ളി
1: പോസ്റ്റേഷനില്.
0: അപ്പൊ അങ്ങനത്തെ ഇപ്പൊ ഇന്ന് പോസ്റ്റൽ ഇതില്ല, കാരണം എനിക്കിന്ന് വിളിച്ചില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാനം ഉണ്ടാവില്ല, കിട്ടും ചെയ്തോട്ടാ.
1: അതെ, സന്തോഷം എന്തായാലും. അപ്പൊ ഞാൻ പറയണത് കത്തുകളൊക്കെ എല്ലാവരും, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും കത്തുകളൊക്കെ സൂക്ഷിച്ചു വെക്കണം. അതെ, ഇതിലിപ്പോ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ കുട്ടിക്കാലത്ത് സ്റ്റാമ്പ് കളക്ഷൻ അങ്ങനത്തെ ഇതിനെ പറ്റി കേട്ടിട്ടില്ലേ ശശിചേട്ടൻ? അതിപ്പോഴല്ലേ, ഞാൻ പറഞ്ഞ പണ്ടുണ്ടായിരുന്നില്ലേ അതൊക്കെ? നമുക്കെപ്പോഴും പഴയ കാലത്തിനോട് ഒരു നൊസ്റ്റാൾജി ആണല്ലോ.
0: നൊസ്റ്റാൾജി കിട്ടാണ്ടിരിക്കാൻ പറ്റില്ല, നമ്മൾ അതേപോലെ ആത്മാർത്ഥി പണിയെടുക്കുന്നുണ്ട്. മാഷന്മാര് വരെ നമ്മളോട് ആത്മാർത്ഥം, നമ്മള് ലീവ് വേക്കൻസിക്ക് പോണെന്നുള്ളതല്ല തോന്നിക്കാന്ന്. നമ്മൾക്ക് നമ്മുടെ പിന്നെ തമാശക്ക് ചില അച്ഛന്മാരൊക്കെ വരുമ്പോഴേ അപ്പൊ ഇതെന്ത് പോസെപ്ഷനാണ്, അപ്പൊ അവരുടെ ധാരണ പോസെപ്ഷൻ എന്ന് പറയുമ്പോ കൊറേ വയസ്സായ പാപ്പന മാമയൊക്കെയാന്നുള്ള ധാരണ പോസെപ്ഷൻ ഉദ്ദേശിച്ചത്.
1: നമ്മള്
0: കൊറേ ചെറുപ്പക്കാരാണ് പോസെപ്ഷൻ നിക്കണത്, വിളയാടി നിക്കണ പോലെ വരണ്ട പോസെപ്ഷനിലാ.
1: ഓർമ്മകൾ പങ്കുവച്ചതിൽ സന്തോഷം. ഓക്കെ ഓക്കെ, ഞങ്ങൾക്കും വളരെ സന്തോഷം കേൾക്കാൻ പറ്റിയത്.
0: എന്റെ പോസ്റ്റൽ ജീവിതം അതാണ് സന്തോഷം.
1: സന്തോഷം കേൾക്കാൻ പറ്റിയത്.
0: സിത്താര മേടാ അല്ലേ?
1: അതെ, സിത്താര.
0: ഓക്കെ ഓക്കെ
1: ഓക്കെ,
0: ശരി എന്നാ.
1: ശരി എന്നാ.
0: ശരി എന്നാ.
1: മറ്റൊരു കോളർ ലൈനിലുണ്ട്, നോക്കാം. ഹലോ
2: ഹലോ,
1: ഗുഡ് ഈവനിങ്, കൊച്ചിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ഗുഡ് ഈവനിങ്, എന്റെ പേര് ആത്മേഷ് ആണ്, ഇരിങ്ങാലക്കുടിയാണ് വീട്.
1: ആത്മേഷ്, വളരെ നല്ലൊരു പേരാണ്. എന്താണ് വിശേഷങ്ങൾ പറയാനുള്ളത്?
2: വിശേഷം നല്ല വിശേഷമാണ്. ഞാൻ ഇപ്പോ എറണാകുളത്താണ് വർക്ക് ചെയ്യണത്, ഇരിങ്ങാലക്കുടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: വെള്ളിയാഴ്ച ആയതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണോ? അതോ എന്നും പോയവരാണോ?
2: അല്ലല്ല, വീക്കെൻഡ്സ് പോയവരും.
1: വീക്കെൻഡ്സിൽ പോവും. അപ്പൊ കത്തുകളെ പറ്റി എന്താണ് ആത്മേഷിന് പറയാനുള്ളത്?
2: കത്തുകളെ പറ്റി പറയാൻ ആകെ ഒരു പക്ഷേ കത്ത് എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ചെറിയ ഒന്നാം ക്ലാസ് ആയ സമയത്ത് ദുബായിലുള്ള സമയത്ത് നാട്ടിലേക്ക് കത്തയച്ചപ്പോ കൂടെ ഞാനും
1: രണ്ട് വരികൾ
2: ഹലോ ഹൗ ആർ യു ഫൈൻ മാത്രം എനിക്ക് അറിവ് എഴുതാൻ.
1: അപ്പൊ
2: അത് മാത്രം എഴുതി അയച്ചത് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ, ഏറ്റവും ഇല്ലെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് നാട്ടിലെന്റെ കസിൻസിന് വേണ്ടി അയച്ചതാ.
1: ഓക്കെ ഓക്കെ. അല്ല പിന്നെ ആത്മേഷ് ഒരു ജെൻസി ആണോ?
2: അല്ല,
1: പല പുതിയ തലമുറയ്ക്കാണല്ലോ ഇതിനോട് ഒട്ടും

0: ജെൻസീസിനും ഇപ്പോഴുള്ള ജനാൽഫയ്ക്കും ഒന്നും കത്തുകള് അവര് ചിന്തിച്ചിട്ടേ ഇല്ല.
1: ഇല്ല, ഞാൻ എന്താ വീട്ടുകാർ കത്ത് എഴുതുമ്പോ എനിക്കും കത്ത് എഴുതണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്ത് അപ്പൊ കൂടെ എനിക്ക് എഴുതണം എന്നിട്ടൊരു പേപ്പറിൽ എഴുതിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, പിന്നെ അങ്ങനെ എഴുതിയ ഓർമ്മയില്ല.
0: അപ്പൊ പക്ഷെ നമ്മള് ഗ്രീറ്റിംഗ് കാർഡ്സ് ഒന്നും അയക്കാറുണ്ടായിരുന്നില്ലേ? ഒരു എനിക്ക് തോന്നണ ഒരു 2000-2005 കാലഘട്ടം വരെ ആളുകൾ ഗ്രീറ്റിംഗ് കാർഡ്സ് ഒക്കെ നല്ലോണം അയക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നണ.
1: എന്റെ ചേച്ചിക്ക് അയക്കാറുണ്ട്, ഞാനങ്ങനെ പോവാറൊന്നുമില്ല. അവരടിക്കും
0: മടിയാണ്.
1: അന്നേ മടിയായിരുന്നു.
0: അപ്പൊ എന്തായിരുന്നു ഹോബികളൊക്കെ ഉണ്ടായിരുന്നേ കുട്ടിക്കാലത്ത്?
1: ഹോബികള് ടിവി കാണുന്നു, കാർട്ടൂണി കാണുന്നു, പണ്ടത്തെ ഓർമ്മയുള്ള ഹോബികള്, പിന്നെ പടം വരയ്ക്കല്.
0: അതായിരുന്നു ഹോബികള്. അതാണ് ചാനലുകളും ഈ ഫോണുകളും ഒക്കെ വരുന്നതിന് മുമ്പാണ് കത്തിന്റെ സുവർണകാലം എന്നാണ് എനിക്ക് തോന്നണേ. ആ സമയത്തായിരുന്നു ഇങ്ങനത്തെ ഹോബികളൊക്കെ ഉണ്ടായിരുന്നത്. ദൂരദർശൻ മാത്രമാകുമ്പോ നമുക്ക് എപ്പോഴും ഇരുന്ന് ടിവി കാണാൻ പറ്റില്ലല്ലോ, എന്നുവെച്ചാൽ അതിലൊന്നുമില്ല, കുറച്ചൊക്കെയല്ലേ നമുക്ക് കാണാനുള്ളൂ, അല്ല ഫുൾ ടൈം ഇല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട പരിപാടികൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പൊ ബാക്കി സമയത്ത് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെയാണ് കത്തിന്റെ ഓർമ്മകളല്ലേ. അപ്പൊ വളരെ സന്തോഷം ആത്മീഷ്. ഓക്കെ. മറ്റൊരു കോളർ കൂടിയുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
0: ഗുഡ് ഈവനിങ്, കൊച്ചിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: അശോകൻ.
0: അശോകൻ എവിടുന്നാണ്? കേട്ടില്ല, എന്ത്? ചെത്തിലോട്? ഓക്കെ, കുത്തിയതോട്. ഓക്കെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
2: ഞാൻ കത്തിനെ പറ്റിയല്ലേ?
0: അതെ, കത്തിനെ പറ്റിയാണ്.
2: ഞാൻ ആദ്യമായിട്ട് കത്ത് എഴുതുന്നത് നമ്മുടെ പെങ്ങള് മദ്രാസിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ആദ്യമായിട്ട് കത്ത് എഴുതുന്നത്. അപ്പൊ അന്ന് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കും, കൂട്ടുകാർക്ക് കത്ത് എഴുതാറുണ്ട്. അങ്ങനെ പഴയ കാലത്ത് ഇപ്പൊ ഒരു ചുരുങ്ങിയത് ഒരു 30-35 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. അത് കഴിഞ്ഞൊക്കെ കാലഘട്ടങ്ങളങ്ങനെ മാറി. പിന്നെ കൂട്ടുകാർക്കൊക്കെ കത്ത് എഴുതുമായിരുന്നു, പഴയ കൂട്ടുകാരെയൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇപ്പൊ ഫോൺ വഴിയാണ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
0: അതെ, അതാണല്ലോ, പണ്ടെല്ലാവരും കത്തേ ഉള്ളൂ, വേറെ മാർഗമില്ല, അതുകൊണ്ട് കത്തയക്കുന്നു. ആ, അപ്പൊ നമ്മളെല്ലാം എഴുതും, എല്ലാ വിശേഷങ്ങളും എഴുതും. അതൊരു വായിക്കാനും ഒരു രസല്ലേ, അത് കാത്തിരുന്ന് കത്ത് വായിക്കുക എന്ന് പറഞ്ഞ ഒരു രസല്ലേ. അതെ അതെ. അല്ല, അത് മാത്രമൊന്നുമല്ലല്ലോ എല്ലാരും എഴുതണേ അവിടെ. അതിപ്പോ പോസ്റ്റ് കാർഡില് നമ്മളൊരു കോമഡി ആയിട്ട് കാണണല്ലേ, അവിടെ സുഖം ഇവിടെ സുഖം എന്നാ പിന്നെ എനിക്ക് എന്തിനാ സുഖം, അങ്ങനെ പറയുന്ന
2: കേട്ടിട്ടുണ്ട്.
0: അതെ അതെ, അതത് ശരിയാ. ഓക്കെ ഓക്കെ. അപ്പൊ അതാണ് പെങ്ങൾക്ക് കത്തെഴുതിയതാണ് ഒരു ഓർമ്മ അല്ലേ?
2: ആദ്യത്തെ പെങ്ങള് അഴിയനൊക്കെ അവിടെ മദ്രാസിലായിരുന്നു, അതുകൊണ്ട് അവർക്ക് എഴുതും. പിന്നെ പഠിച്ചിട്ടിരുന്ന കൂട്ടുകാർക്ക് കത്ത് എഴുതാൻ തുടങ്ങി. പഠിത്തമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും അവരുമായിട്ടൊക്കെ കത്തുമായിട്ടൊക്കെ ബന്ധപ്പെടുമായിരുന്നു. ഇപ്പൊ ഫോൺ വന്നു കഴിഞ്ഞപ്പോ ആ ബന്ധങ്ങളൊക്കെ വിട്ടുപോയല്ലോ.
0: ഫോണിൽ കൂടി നമ്മൾ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നില്ലേ?
2: ആ, ബന്ധങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്, അല്ല കത്ത്, കത്തിന്റെ പരിപാടിയൊക്കെ നിന്ന് പോയല്ലോ.
0: അതെ അതെ അതെ.
2: ഇങ്ങനെ ഒരു പരിപാടി വെച്ച വളരെ നല്ല കാര്യം എന്നാണ് എന്റെ അഭിപ്രായം. പഴയ കാലഘട്ടത്തെ പറ്റിയൊക്കെ ഓർക്കാൻ പറ്റുമല്ലോ.
0: അതെ അതെ അതെ അതെ. ഒത്തിരി പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പഴയ ഓർമ്മകൾ പങ്കുവെക്കാനായിട്ട്, പക്ഷെ എല്ലാ കോളും നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം സമയം തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ വിളിച്ചതിൽ വളരെ സന്തോഷം. ശരി, ഓക്കെ
2: ഓക്കെ.
0: അവസാനമായിട്ട് ഒരു കോളർ കൂടി ഉണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്, കൊച്ചിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: ഞാൻ കൃഷ്ണ.
0: കൃഷ്ണ, വേഗം പറഞ്ഞോളൂ, നമുക്ക് ഒരു മിനിറ്റ് സമയമുള്ളൂ.
3: ഞാൻ കത്ത് ആദ്യമായിട്ട് കത്ത് എഴുതാൻ തുടങ്ങിയത് ഞങ്ങളുടെ സ്കൂളില് ഞങ്ങളോട് പറഞ്ഞു ബെസ്റ്റ് ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതി അയക്കാൻ. അങ്ങനെയാണ് ഫസ്റ്റ് ലെറ്റർ ഞാൻ എഴുതിയത്, ബെസ്റ്റ് ഫ്രണ്ടിന് അയച്ചു. അപ്പൊ അതുപോലെ നമുക്കും കിട്ടി, അപ്പൊ നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയി. പിന്നെ എന്റെ വല്യമ്മ ഈ പറഞ്ഞ പോലെ പുറത്തായിരുന്നു, അപ്പൊ വീട്ടിലെ എല്ലാരും കത്തെഴുതുമ്പോ എന്റെ വക കൂടി ഒരു 2-3 പേജ് കത്ത് അതില് ഉണ്ടാവും. വരുമ്പോ കൊണ്ടുവരേണ്ട സാധനങ്ങളുടെ
0: ലിസ്റ്റ് ഉണ്ടാവും.
3: അതാണ് കത്തിന്റെ ഓർമ്മ. പിന്നെ കത്ത് മാറി ഫോൺ വന്നപ്പോ

0: കുറേ കൂടി എളുപ്പമായി കാര്യങ്ങൾ. മറ്റൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു, ഇതിപ്പോ അതില്ല, ഇൻസ്റ്റന്റ് ആണ്.
1: ഇൻസ്റ്റന്റ് ആണ് ഇപ്പോൾ. വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നെങ്കിൽ അതൊരു രസമുള്ള കാത്തിരിപ്പായിരുന്നു, ഇപ്പോ അതില്ല.
0: അതെ അതെ, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അത്രയും ക്ഷമയുമില്ല.
1: ക്ഷമയുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ വിളിച്ചതിൽ വളരെ സന്തോഷം.
0: ഓക്കെ,
1: താങ്ക് യു.
0: ഓക്കെ,
1: അപ്പോൾ നമ്മുടെ ഗുഡ് ഈവനിങ് കൊച്ചിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. നമ്മൾ കത്തുകളെ പറ്റിയായിരുന്നു സംസാരിച്ചത്. ഇന്ന് വേൾഡ് പോസ്റ്റൽ ഡേ ആണ്, നാളെ നാഷണൽ പോസ്റ്റൽ ഡേ ആണ്. നമ്മൾ ഈ ആഴ്ച പോസ്റ്റൽ വീക്കായിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓർമ്മകളെല്ലാം പങ്കുവച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനി ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സിതാര, എന്നോടൊപ്പം പാട്ടുകളെടുക്കാൻ കൂടെ ഉണ്ടായിരുന്നത് ഫാത്തിമത്ത് സുൽഫി.
2: Good evening, Kochi.
1: ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 5 മണി കഴിഞ്ഞ് 59 മിനിറ്റും 57 സെക്കൻഡും. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

പദ്ധതികൾ ജനനന്മയ്ക്ക്. ജൽ ജീവൻ മിഷനെ കുറിച്ച് കേൾക്കാം. രാജ്യത്തെ ഗ്രാമീണ കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ കുടിവെള്ളം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ. 2019 ഓഗസ്റ്റ് 15 ജൽ ജീവൻ മിഷൻ പദ്ധതി ആരംഭിച്ചത്. ഗ്രാമീണ ഇന്ത്യയിലെ ഓരോ കുടുംബത്തിനും വീടിനുള്ളിൽ തന്നെ പൈപ്പ് വഴി മതിയായ അളവിൽ സുരക്ഷിതമായ കുടിവെള്ളം ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിന്റെ പ്രധാന ആശയം ഹർ ഘർ ജൽ, ഓരോ വീട്ടിലും ജലം എന്നതാണ്. ജൽ ജീവൻ മിഷൻ ആരംഭിച്ച കാലത്ത് ഗ്രാമീണ കുടുംബങ്ങളിൽ വളരെ കുറച്ച് വീടുകൾക്ക് മാത്രമാണ് വീടിനുള്ളിൽ പൈപ്പ് വഴിയുള്ള കുടിവെള്ള സൌകര്യം ഉണ്ടായിരുന്നത്. ഈ സാഹചര്യം മാറ്റി എല്ലാ ഗ്രാമീണ കുടുംബങ്ങൾക്കും ഫംഗ്ഷണൽ ഹൌസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻ അഥവാ പ്രവർത്തനക്ഷമമായ ഗാർഹിക ടാപ്പ് കണക്ഷൻ നൽകുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജൽ ജീവൻ മിഷൻ എന്നത് വീടുകളിൽ പൈപ്പ് സ്ഥാപിക്കുന്ന ഒരു പദ്ധതി മാത്രമല്ല, സുരക്ഷിതമായ ജലത്തിന്റെ ലഭ്യതയും അതിന്റെ ഗുണനിലവാരവും ദീർഘകാല സുസ്ഥിരതയും ഉറപ്പാക്കുക എന്ന വിശാലമായ ലക്ഷ്യമാണ് പദ്ധതിക്കുള്ളത്. ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുന്നത് നമ്മുടെ ആരോഗ്യവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മലിനമായ വെള്ളം പലതരം ജലജന്യ രോഗങ്ങൾക്ക് കാരണമാകാം. അതിനാൽ സുരക്ഷിതമായ കുടിവെള്ളം ലഭ്യമാക്കുന്നത് പൊതുജനാരോഗ്യ സംരക്ഷണത്തിലെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പാണ്. ജൽ ജീവൻ മിഷന്റെ പ്രാധാന്യം സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിതത്തിലും കാണാം. പല ഗ്രാമപ്രദേശങ്ങളിലും വീടിന്റെ ആവശ്യത്തിനുള്ള വെള്ളം ശേഖരിക്കാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏറെ സമയം ചെലവഴിക്കേണ്ടി വന്നിരുന്നു. വീടിനുള്ളിൽ തന്നെ ടാപ്പിലൂടെ വെള്ളം ലഭിക്കുന്നതോടെ ഈ അധ്വാനം കുറയ്ക്കുവാൻ കഴിയും. കുട്ടികൾക്ക് പഠനത്തിനും സ്ത്രീകൾക്ക് തൊഴിൽ, കുടുംബകാര്യങ്ങൾ, സ്വയം തൊഴിൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കുമായി കൂടുതൽ സമയം ലഭിക്കുവാനും ഇത് സഹായിക്കുന്നു. എന്നാൽ വീടുകളിൽ ടാപ്പ് സ്ഥാപിച്ചതുകൊണ്ട് മാത്രം ജലപ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാകില്ല. ജലസ്രോതസ്സുകളുടെ സംരക്ഷണവും അത്ര തന്നെ പ്രധാനമാണ്. മഴവെള്ള സംഭരണം, ഭൂഗർഭ ജലസംരക്ഷണം, കുളങ്ങളുടെയും കിണറുകളുടെയും പുനരുജ്ജീവനം, ജലാശയങ്ങളുടെ സംരക്ഷണം, ഉപയോഗിച്ച വെള്ളത്തിന്റെ ശരിയായ പരിപാലനം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കാണ് അതുകൊണ്ട് തന്നെ പ്രാധാന്യം നൽകുന്നത്. ഇവിടെ ഗ്രേ വാട്ടർ മാനേജ്മെന്റിനും പ്രാധാന്യമുണ്ട്. വീടുകളിൽ കുളിക്കുന്നതിനും വസ്ത്രം കഴുകുന്നതിനും മറ്റുമായി ഉപയോഗിക്കുന്ന വെള്ളം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്ത് പരിസ്ഥിതിക്ക് ദോഷമുണ്ടാകാത്ത വിധം പുനരുപയോഗിക്കുന്നതും ജലസംരക്ഷണത്തിന്റെ ഭാഗമാണ്. ജലത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതും ജൽ ജീവൻ മിഷന്റെ പ്രധാന ഘടകമാണ്. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശ

0: പ്രദേശങ്ങളിൽ ലഭിക്കുന്ന കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കുകയും ആവശ്യമായിടത്ത് ശുദ്ധീകരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഈ പദ്ധതിയുടെ വിജയത്തിൽ ജനപങ്കാളിത്തത്തിന് വലിയ സ്ഥാനമുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മാത്രമായി ജലസംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം പരിമിതപ്പെടുത്താനാവില്ല. ഓരോ കുടുംബവും ഓരോ സമൂഹവും അതിൽ പങ്കാളികളാകണം. കേരളത്തിന്റെ സാഹചര്യത്തിലും ഈ സന്ദേശത്തിന് ഏറെ പ്രസക്തിയുണ്ട്. മഴ സമൃദ്ധമായി ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം. എന്നാൽ മഴക്കാലത്ത് ലഭിക്കുന്ന വലിയ അളവിലുള്ള വെള്ളത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കുവാൻ കഴിയുന്നത്. വേനൽക്കാലത്ത് ചില പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്നതും നാം കാണുന്നു. അതുകൊണ്ട് മഴവെള്ളം ശേഖരിക്കുകയും ഭൂഗർഭജലം സംരക്ഷിക്കുകയും തോടുകളും കുളങ്ങളും കിണറുകളും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്വമാണ്. ജൽജീവൻ മിഷനെക്കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
2: ദിസ് ഈസ് ആകാശവാണി. ദ ന്യൂസ് റീഡ് ബൈ അഭിഷേക് മുഖോപാധ്യായ. Delhi police has denied permission for the proposed protest by the CJP at Jantar Mantar tomorrow. Addressing the media in New Delhi this morning, Delhi Police Joint Commissioner Nupur Prasad said that applications seeking permission to hold protest or other programs at Jantar Mantar must be submitted at least 10 days in advance. Ms. Prasad noted that the CJP had previously been granted permission to hold a protest at the venue but failed to comply with the prescribed guidelines and the undertakings given by the party. The Joint Commissioner said the decision to deny permission was taken in view of the prevailing law and order situation, public safety and traffic regulations in the New Delhi area.
3: We have received an application from Sarav Das, co-convener of Kokto Janta Party. The application is regarding an intimation for protest off on 10th of October at Jantar Mantar. The protest was regarding accountability of CEC. This intimation was considered and it was found that the intimation was given in a very short span of time, whereas as per the prescribed guideline, the intimation has to be received 10 days prior to the protest which is planned.
2: Ms. Prasad further stated that prohibitory orders under Section 163 of the Bharatiya Nagarik Suraksha Sahita are currently in force in the area, imposing necessary restrictions to maintain public safety and law and order. The Joint Commissioner warned that the Delhi police would take appropriate legal action against anyone found violating the law. All mail and express trains departing from the source stations after 2 p.m. today and scheduled to arrive at New Delhi and Hazrat Nizamuddin railway stations between 4 a.m. and 2 p.m. tomorrow will be cancelled at source. The Railways Ministry said that this decision has been taken in view of the anticipated severe road traffic congestion in areas around both the railway stations tomorrow. Delhi Metro Rail Corporation has informed that 57 metro stations will be closed from 9 p.m. today till tomorrow due to security reasons in the National Capital Region. These stations include Rajiv Chowk, Lok Kalyan Marg, Central Secretariat, Janpath, Patel Chowk, New Delhi, Seva Tirth, Mandi House and Janpath. DMRC said that interchange facility will remain available at all the concerned metro stations except New Delhi Metro Station. The Supreme Court has directed the centre and the authorities to ensure that there is no complete suspension of Delhi Metro and railway services in the national capital in view of the CJP protest scheduled for tomorrow. A bench headed by Chief Justice of India Surya Kant said public transport service must continue in a regulated manner to minimise inconvenience to commuters. Prime Minister Narendra Modi will participate in the valedictory session of the Departmental Summit on Women and Child Development in New Delhi this evening. The two-day event, which began yesterday, is witnessing the participation of political leadership and officials dealing with the women and child development sector from all states. It is the second in a series of departmental summits envisioned by the Prime Minister to strengthen cooperative federalism, foster collective ownership of national priorities and accelerate outcomes through closer center-state collaboration. India Today stressed that the steps announced by the US regarding permanent labor certification

0: PERM program do not advance the shared ambitions of both countries. Addressing Media New Delhi this afternoon, External Affairs Ministry spokesperson Randhir Jaiswal emphasized that talent mobility adds value to both economies of India and the US. He also highlighted that while it creates opportunities for Indians, it equally benefits US companies by providing access to cutting-edge talent, innovation, research, productivity, competitiveness, and job creation. South African jurist of Indian origin Navnetam Navi Pillai has won the Nobel Peace Prize today for her contributions to promoting peace and international law. A former UN human rights chief and a judge at the International Court of Justice, ICJ, Pillai grew up under apartheid and went on to build a career defending anti-apartheid activists and advancing human rights and equality. In cricket, India will take on West Indies in the second of the five-match T20 International Series in Ranchi today. The match is scheduled to begin at 7 p.m. Indian time. India lead the series 1-0. And that is the end of this news bulletin.
1: ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഇന്നും നാളെയും ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ അറിയിപ്പുകൾ. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. കാർഷിക വിളകളിലെ വിജയഗാഥ, അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് കാഞ്ഞൂർ സ്വദേശി റോബർട്ട്. 7:20 വിപണി. 7:25 വാർത്തകൾ. 7:35 എഫ് എം ഈവനിംഗ്, ഇതിൽ നിലവറ. 7:55 ഒരിടത്തൊരിടത്ത്. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ. തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 സമഗ്ര ഹോമിയോ എഫ് എം ഹെൽത്ത് ലൈൻ. ശ്വാസകോശത്തിനുണ്ടാകുന്ന അലർജിയും ഹോമിയോപ്പതി ചികിത്സയും. ഡോക്ടർ കെ വി ഷോയ്സണുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. ഫ്രാൻസിസ് നെറോണയുടെ അശരണരുടെ സുവിശേഷം. 8:50 മഹിതം മലയാളം. തുടർന്ന് ഇന്നത്തെ ചോദ്യം ഉത്തരം. നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സാഹിത്യ സുരഭി. ഓമന കേശവൻ നായർ, മുരളീധരൻ പുന്നേക്കാട് എന്നിവർ എഴുതിയ കവിതകൾ. എം കെ മത്തായി എഴുതിയ കഥ ഒന്നിനും വേണ്ടിയല്ലാതെ. 10:00 സവാനി ഷെൻഡേ സത്യയുടെ സംഗീത കച്ചേരി. കേദാർ പണ്ഡിറ്റ് തബല, രാഹുൽ ഗോലി ഹാർമോണിയം. 11:00 ഹിന്ദിയിലും 11:30 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.
2: മച്ചാനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണ വില എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
1: ഇനി നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ തൊമ്മച്ചൻ സേവ്യർ. 6:00 ആകാശവാണി എഫ് എം വാർത്തകൾ. തുടർന്ന് അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ. തുടർന്ന് വിപണി. 6:32 പ്രധാന പത്ര വാർത്തകൾ. തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ഇതിൽ ബാലാമണിയമ്മയുടെ ഓർമ്മയിൽ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 എഫ് എം ഡയറി, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം. തുടർന്ന് ഉപഭോക്താക്കൾ അറിയാൻ, ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 എഫ് എം ഡയറി തുടരും, ഇതിൽ സമകാലികം, വീടാണ് മനസ്സിൻ്റെ ആദ്യ തണൽ. 7:50 നോവൽ പാരായണം, ഫ്രാൻസിസ് നെറോണയുടെ അശരണരുടെ സുവിശേഷം. തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ. തുടർന്ന് ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി. യൂണിവേഴ്സിറ്റി എഡിൻബ്രോയിലെ സ്കൂൾ ഓഫ് ഫിസിക്സ് ആൻഡ് അസ്ട്രോണമിയിലേക്ക് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പോടെ പ്രവേശനം ലഭിച്ച ആതിര കെ പി പങ്കെടുക്കുന്നു. തുടർന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം, ചിന്താശകലം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 8:40 എഫ് എം ഹെൽത്ത് ലൈൻ. സമഗ്ര ഹോമിയോ എഫ് എം ഹെൽത്ത് ലൈനിൽ

0: ശ്വാസകോശത്തിനുണ്ടാകുന്ന അലർജിയും ഹോമിയോപ്പതി ചികിത്സയും. ഡോക്ടർ കെ വി ഷോയ്സണുമായി അഭിമുഖം. 9 മണിക്ക് സ്പോൺസേർഡ് ഗാനം, തുടർന്ന് സാഹിത്യസുരഭി. പുനഃപ്രക്ഷേപണം 9:30 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ, 10 മണിക്ക് നേർവഴി തിരുവനന്തപുരം റിലേ, 10:15 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 10:25 സേവന വാർത്തകൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി. 10:55 നാട്ടുവിശേഷം, 11 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 12 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് അറിയിപ്പുകൾ, ലളിതഗാനം. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ബേക്ക് എക്സ്പോ 2026 വരുന്ന 9 മുതൽ 11 വരെ അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വ്യവസായ മന്ത്രി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യുന്നു. യുവ സംരംഭകർക്കായി ഫുഡ് ടെക് ആൻഡ് ബേക്ക് ഇന്നോവേഷൻ ഹാക്കത്തോൺ. ബേക്കിംഗ് മേഖലയിലെ ഏറ്റവും പുതിയ ടെക്നോളജിയും മെഷീനുകളും അടുത്തറിയാം. വിദഗ്ധരുമായുള്ള സെഷനുകൾ, ബേക്കറി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. എല്ലാ ഭക്ഷ്യ സംരംഭകർക്കും സ്വാഗതം.
0: അറിയിപ്പുകൾ തുടരുന്നു. 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം, 11:55 സേവന വാർത്തകൾ, 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പാട്ടിൻ്റെ നാട്ടുവഴി പാതാളം. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഗസലുകൾ. 3:30 കൊച്ചി വേവ്സ്. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 മണി പൂക്കൾ, വാട്സപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. വിവേകവാണി, ദീപസമ്മ മഹാശ്വര്യം എന്നിവയ്ക്കൊപ്പം ഗാനങ്ങളും. 5:45 ജനപഥം സ്പോൺസേർഡ് പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, തുടർന്ന് മധുരം ഗീതം ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ. 7:20 വിപണി വാരാന്താവലോകനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ്, ഇതിൽ സമകാലികം. വീടാണ് മനസ്സിൻ്റെ ആദ്യ തണൽ. 7:55 ഒരിടത്തൊരിടത്ത്. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 FM ഹെൽത്ത് ലൈൻ. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരത്തിൽ സ്തനാർബുദവും മിഥ്യാധാരണകളും. കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ വരുൺ രാജനുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോബൽ പാരായണം. ഫ്രാൻസിസ് നെറോണയുടെ അശരണരുടെ സുവിശേഷം. 8:50 മഹിതം മലയാളം, തുടർന്ന് ഇന്നത്തെ ചോദ്യം ഉത്തരം. നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. 9:15 നാടകഗാനങ്ങൾ. 9:30 ചലച്ചിത്രഗാനങ്ങൾ. 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ. 11 മണിക്ക് ഹിന്ദിയിലും 11:55 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഇന്നും നാളെയും ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകൾ കഴിഞ്ഞു.
2: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
2: ഒരു പുഴയെ ഒറ്റ കവിളിലകത്താക്കാൻ വിശപ്പുള്ളയാളാണ് കടലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ?
1: മുരളീധരൻ പുന്നേക്കാടിന്റെ കവിതകൾ.
3: മരിച്ചയാളുടെ ആരാണ് നിങ്ങൾ? ഒറ്റവരെന്ന് പറയുന്നവരെല്ലാം മടങ്ങിപ്പോയല്ലോ നിങ്ങൾ ഒറ്റയ്ക്ക് ഈ വിജനതയിൽ.
1: എം കെ മത്തായി എഴുതി അവതരിപ്പിക്കുന്ന കഥ, ഒന്നിനും വേണ്ടിയല്ലാതെ.
4: എന്റെ ജനാലയ്ക്കപ്പുറം ഇരുൾ വന്നു മുട്ടുന്നു, വെളിച്ചത്തെ തോൽപ്പിക്കാനാവാതെ പതുങ്ങി നിൽക്കുന്നു.
1: ഓമന എൻ സി കാർത്തികയുടെ കവിതകൾ ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
5: വിടരുന്ന മുട്ടുകൾ എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:05. മറക്കാതെ കേൾക്കുക വിടരുന്ന മുട്ടുകൾ. ആകാശവാണിയുടെ മൊബൈൽ ആപ്പായ വേവ്സിലും ഇപ്പോൾ വിടരുന്ന മുട്ടുകൾ

കേൾക്കാം. വിടരുന്ന മുട്ടകളിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ള സ്കൂളുകൾക്ക് airfmkochi@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് മെയിൽ അയയ്ക്കാം. വിടരുന്ന മുട്ടകൾ.

0: പിറന്നാളോ വിവാഹ വാർഷികമോ ഏതാഘോഷവേളയുമാകട്ടെ, പ്രിയപ്പെട്ടവരെ ഓർക്കാൻ, അവരോട് സന്തോഷം പങ്കുവയ്ക്കാൻ ഒരു ഗാനം സമ്മാനമായി നൽകിയാലോ? ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക് കൊച്ചി ആകാശവാണിയിൽ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം, ആകാശവാണിയിലൂടെ സ്നേഹം പകരാം. വിളിക്കേണ്ടയാളുടെ പേരും നമ്പറും സഹിതം ഞങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കൂ. നിങ്ങളുടെ പേര് വയ്ക്കാൻ മറക്കരുതേ. POG എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മലയാളത്തിൽ നിങ്ങളുടെ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ 9447562212. നമ്പർ ഒരിക്കൽ കൂടി 9447562212. തപാലിൽ അയക്കുന്നവർ ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 68201 എന്ന വിലാസത്തിലും അയച്ചോളൂ. ഫോൺ ഔട്ട് ഗാനോത്സവം ആകാശവാണിയിലൂടെ പ്രിയപ്പെട്ടവർക്കായൊരു ഗാന സമ്മാനം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: ഇനി മധുരം ഗീതം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും ഒരു ഗാനം. S. രമേശൻ തായർ എഴുതി, മുരളി സിത്താരായണമിട്ട്, H. രാജേഷ് പാടിയത്.

0: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടത് മധുരം ഗീതം, ആകാശവാണിയുടെ ലളിതഗാനശേഖരത്തിൽ നിന്നും ഒരു ഗാനം. സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുസാടെക് ഫൗണ്ടേഷനിൽ കരാറടിസ്ഥാനത്തിൽ ജനറൽ മാനേജർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. MBA യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ tbi@kusat.ac.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് ഈ മാസം 20 മുൻപായി അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9895025773 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9895025753. ഇമെയിൽ വിലാസം tbi@kusat.ac.in.
1: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
0: വിവിധ കാരണങ്ങളാൽ 2025 ജനുവരി 1 മുതൽ 2026 ഓഗസ്റ്റ് 31 വരെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട വിമുക്തഭടന്മാരായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 31 വരെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് അവസരമുണ്ടായിരിക്കുമെന്ന് ജില്ലാ സൈനികക്ഷേമ ഓഫീസർ അറിയിച്ചു. കൂടുതൽ അറിയാൻ വിളിക്കേണ്ട നമ്പർ 0491-297-1633. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0491-297-1633.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
4: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: കാനറ ബാങ്കിൽ 3500 ഗ്രാജുവേറ്റ് അപ്രന്റീസ് ഒഴിവുകൾ നിലവിലുണ്ട്. 20-നും 28-നും വയസ്സിൽ പ്രായമുള്ള ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ ഈ മാസം 17 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് കാനറ ബാങ്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഇതാണ്, www.canarabank.bank.in. വിലാസം ഒരിക്കൽ കൂടി പറയാം, www.canarabank.bank.in.
5: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡ് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് PB ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി FM നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക് ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359023 അല്ലെങ്കിൽ 0484-242-543.
0: പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പഠനമുറി നിർമ്മിക്കുന്നതിന് ധനസഹായം നൽകുന്നു. വാർഷിക കുടുംബ വരുമാനം 100,000 രൂപ വരെയുള്ളതും 1,000 സ്ക്വയർ ഫീറ്റ് മാത്രം വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവരുമായ പട്ടികജാതി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് അർഹത. സർക്കാർ എയ്ഡഡ് ടെക്നിക്കൽ സ്പെഷ്യൽ കേന്ദ്രീയ വിദ്യാലയം

ഭവനങ്ങൾ എന്നിവയിൽ 5 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്നവർക്ക് നിലവിലുള്ള വീടുകളോട് ചേർന്ന് പഠനമുറി നിർമ്മിക്കുന്നതിനായി 2 ലക്ഷം രൂപയാണ് അനുവദിക്കുക. അപേക്ഷാ ഫോം അതത് ബ്ലോക്ക് അല്ലെങ്കിൽ നഗരസഭാ പട്ടികജാതി വികസന ഓഫീസുകളിൽ ലഭിക്കും. അവസാന തീയതി 19. കൂടുതൽ അറിയാൻ വിളിക്കേണ്ട നമ്പർ 0491-250-5005. നമ്പർ ആവർത്തിക്കാം, 0491-250-5005. സേവന വാർത്തകൾ ഇനി FM ഈവനിങ്ങിൽ കേൾക്കാം.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 6 മണി കഴിഞ്ഞ് 29:40 ഇനി 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. സാങ്കേതിക രംഗത്തെ നൂതന മാറ്റങ്ങൾക്കനുസരിച്ച് യുവജനങ്ങൾ നൈപുണ്യം മെച്ചപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പശ്ചിമബംഗാളിലെ 2 സീറ്റുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വിജയം. തമിഴ്നാട്ടിലെ 2 മണ്ഡലങ്ങളിൽ ടിവിക്ക് ലീഡ് ചെയ്യുന്നു. സമാധാനത്തിനുള്ള 2026 നൊബേൽ സമ്മാനം ഇന്ത്യൻ വംശജയായ ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞ നവനീതം നവി പിള്ളയ്ക്ക്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. സാങ്കേതിക രംഗത്തെ നൂതന മാറ്റങ്ങൾക്കനുസരിച്ച് യുവജനങ്ങൾ നൈപുണ്യം മെച്ചപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷാങ്ഹായിൽ നടന്ന 48th വേൾഡ് സ്കിൽസ് മത്സരത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ ടീമിലെ പ്രതിനിധികളുമായി ന്യൂഡൽഹിയിലെ വസതിയിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. നൈപുണ്യശേഷിയുടെ പതാകവാഹകരായി മാറാൻ അദ്ദേഹം യുവ പ്രതിനിധികളോട് ആഹ്വാനം ചെയ്തു. മാനവ വിഭവശേഷിയുടെ ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുന്നതിന് യുവജനങ്ങൾ, പരിശീലന സ്ഥാപനങ്ങൾ, സർക്കാരുകൾ എന്നിവയുടെ ഏകോപിതമായ ശ്രമങ്ങൾ ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 568 പദ്ധതികൾ ഫലപ്രദമായി പൂർത്തിയാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. അടുത്ത പദ്ധതിയായ ജനസ്പർശം ഈ മാസം 15 ആരംഭിക്കുമെന്നും മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. December 31 വരെ നീളുന്ന പദ്ധതിയിലൂടെ ഫയലുകൾ പെട്ടെന്ന് തീർപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാന നിയമസഭയുടെ അടുത്ത സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കും. 9 ദിവസമായിരിക്കും സഭ സമ്മേളിക്കുകയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവയാണ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ ഇതുവരെ തീരുമാനിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: 2 ബില്ലുകൾ കൂടി ഇത്തവണത്തെ സമ്മേളനത്തിൽ പരിഗണിക്കാനാണ് സാധ്യതയെന്ന് സ്പീക്കർ സൂചിപ്പിച്ചു. അവതരിപ്പിക്കുന്ന മറ്റ് ബില്ലുകൾ സംബന്ധിച്ച് തിങ്കളാഴ്ച ചേരുന്ന കാര്യോപദേശക സമിതി യോഗം തീരുമാനം കൈക്കൊള്ളും. കേരള പിറവി ദിനത്തിൽ മുൻ നിയമസഭാംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. നിയമസഭാ പുസ്തകോത്സവം പുതിയ മുഖത്തോടുകൂടി തുടരും എന്നും സ്പീക്കർ അറിയിച്ചു. സാംസ്കാരികോത്സവം എന്ന പേരിലായിരിക്കും ഇത് നടത്തുക. ചെലവ് ചുരുക്കി ഗുണം മെച്ചപ്പെടുത്തി നടത്തുക എന്നതായിരിക്കും ഇവിടെ പിന്തുടരുന്ന രീതി എന്നും സ്പീക്കർ പറഞ്ഞു. കേരള നിയമസഭ എന്ന പേര് അതേപടി തുടരുന്നതാണ് ഉചിതം എന്നും ഏതെല്ലാം ബില്ലുകൾ അവതരിപ്പിക്കണം എന്നത് സർക്കാരാണ് തീരുമാനിക്കുന്നതെന്നും ചോദ്യങ്ങൾക്ക് മറുപടിയായി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ.

0: കൃഷ്ണൻ പറഞ്ഞു.
1: കേരളത്തിലെ 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളെ ബന്ധിപ്പിച്ച് കേരള തപാൽ സർക്കിൾ നടപ്പിലാക്കുന്ന അഷ്വേർഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി സേവനത്തിന് തുടക്കമായി. ലോക തപാൽ ദിനാഘോഷങ്ങളുടെയും ദേശീയ തപാൽ വാരാഘോഷത്തിന്റെയും ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ കേരള സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് മേയർക്ക് കത്ത് പോസ്റ്റ് ചെയ്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലെ പോസ്റ്റ് ഓഫീസുകൾക്കിടയിൽ ബുക്ക് ചെയ്ത സ്പീഡ് പോസ്റ്റ് പാഴ്സലുകളും സ്പീഡ് പോസ്റ്റ് രേഖകളും അടുത്ത പ്രവൃത്തി ദിവസം തന്നെ ലഭ്യമാക്കുന്നതാണ് പദ്ധതി. അധിക ചാർജില്ലാതെയാണ് ഇത് നടപ്പിലാക്കുന്നത്. 3 സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് നടന്നു. പശ്ചിമബംഗാളിലെ രജിനഗർ, നന്ദിഗ്രാം മണ്ഡലങ്ങളിൽ ബിജെപി വിജയം നേടി. തമിഴ്നാട്ടിലെ ധാരാപുരം മണ്ഡലത്തിൽ TVK വിജയിച്ചു. മധുരാന്തകം മണ്ഡലത്തിലും TVK ലീഡ് ചെയ്യുകയാണ്. പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി മണ്ഡലത്തിൽ ഭരണകക്ഷിയായ ഓൾ ഇന്ത്യ NR കോൺഗ്രസ് സ്ഥാനാർത്ഥി അശോക് ആനന്ദ് 8482 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അസമിലെ നാഗോൺ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPയാണ് മുന്നിലെത്തിയത്. സമാധാനത്തിനുള്ള 2026 നൊബേൽ സമ്മാനം ഇന്ത്യൻ വംശജയായ ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞ നവനീതം നവി പിള്ളയ്ക്ക്. സമാധാനവും അന്താരാഷ്ട്ര നിയമവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സംഭാവനകൾ പരിഗണിച്ചാണ് ബഹുമതി. പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തകയായ നവനീതം നവി പിള്ള ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ വിഭാഗം മുൻ മേധാവിയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിയുമായിരുന്നു. തമിഴ് വംശജരായ മാതാപിതാക്കളുടെ മകളായി 1941 ഡർബനിൽ ജനിച്ച അവർ വർണ്ണവിവേചനത്തിനെതിരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി നടപ്പാക്കിയ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. പെൺകുട്ടികളുടെ സുരക്ഷയും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിനും തുല്യ അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി 2015 കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പെൺകുട്ടികളുടെ സുരക്ഷ, വിദ്യാഭ്യാസം, സമഗ്ര വികസനം എന്നിവയിലാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നാളത്തെ CJP പ്രതിഷേധം കണക്കിലെടുത്ത് ന്യൂഡൽഹിയിൽ ഡൽഹി മെട്രോ റെയിൽവേ സേവനങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കേന്ദ്രത്തോടും ബന്ധപ്പെട്ട അധികൃതരോടും നിർദ്ദേശിച്ച് സുപ്രീംകോടതി. യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരമാവധി കുറയ്ക്കുന്നതിനായി പൊതുഗതാഗത സേവനങ്ങൾ നിയന്ത്രിതമായ രീതിയിൽ തുടരണമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിക്ക് ഉറപ്പു നൽകി. ജന്തർ മന്ദിറിൽ നാളെ നടക്കാനിരിക്കുന്ന പ്രതിഷേധം കണക്കിലെടുത്ത് ഇന്ന് രാത്രി 9 മുതൽ 57 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടാൻ ഡൽഹി പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. CMR എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ, മരുമകനും മുൻമന്ത്രിയുമായ മുഹമ്മദ് റിയാസ് എന്നിവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശം. വിധിന്യായം പരിശോധിച്ച ശേഷം നടപടി സ്വീകരിക്കുമെന്നും ഹൈക്കോടതി ഉത്തരവ് സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയല്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട നവരാത്രി വിഗ്രഹങ്ങളുടെ എഴുന്നള്ളത്തിന് മുന്നോടിയായുള്ള ഉടവാൾ കൈമാറ്റം പത്മനാഭപുരം കൊട്ടാരത്തിലെ ഉപ്പരിക്ക മാളികയിൽ ഇന്ന് നടന്നു. ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ഉടവാൾ സ്വീകരിച്ചു. നാളെ ഉച്ചയോടെ കേരളം തമിഴ്നാട് അതിർത്തിയായ കളിയിക്കവിളയിലെത്തുന്ന ഘോഷയാത്രയ്ക്ക് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക സ്വീകരണം നൽകും. കോട്ടയം താഴത്തങ്ങാടിയിൽ പൈതൃക ടൂറിസത്തിനുണർവായി ഷിക്കാര ബോട്ട് സർവീസുകൾ. മീനച്ചിലാറിന്റെ ഓളപ്പരപ്പിലൂടെ ഇനി സഞ്ചാരികൾക്ക് ഷിക്കാര ബോട്ട് യാത്ര ആസ്വദിക്കാം. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ചരിത്രവും പ്രകൃതി ഭംഗിയും ഒത്തുചേരുന്ന താഴ്ത്തങ്ങാടിയിൽ ഇനി ടൂറിസത്തിന്റെ പുതിയ തരംഗം. കുളപ്പുരക്കടവ് കേന്ദ്രീകരിച്ചാണ് പുതിയ ഷിക്കാര സ്പീഡ് ബോട്ട് സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നത്. താഴ്ത്തങ്ങാടിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇനി കുടുംബസമേതം ഉൾനാടൻ ജലഗതാഗത യാത്രകൾ നടത്താം. താഴ്ത്തങ്ങാടി പൈതൃക ടൂറിസം എന്ന വലിയ സ്വപ്നങ്ങളിലേക്കുള്ള മികച്ച ചുവടുവയ്പ്പാണ് ഈ ബോട്ട് സർവീസുകൾ. ഇവിടുത്തെ പൈതൃക സംസ്കാരം ലോകത്തിനു മുന്നിലെത്തിക്കാനും പ്രദേശത്തെ ടൂറിസം സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്താനും ഈ പുതിയ പദ്ധതി സഹായിക്കും.
1: അയ്യപ്പ പണിക്കർ ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നാളെ അയ്യപ്പ പണിക്കർ അനുസ്മരണം സംഘടിപ്പിക്കും. വെള്ളയമ്പലം വിസ്മയ മാക്സിൽ നടക്കുന്ന ചടങ്ങിൽ കവി സച്ചിദാനന്ദന് ആദരം നൽകും. കവിയരങ്ങുൾപ്പെടെ വിവിധ പരിപാടികളും ഇതിന്റെ ഭാഗമായി നടക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്നും 4 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. വരും മണിക്കൂറിൽ മിക്ക ജില്ലകളിലും അതിശക്തമായി

0: മഴയ്ക്ക് സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പുഴയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര നെയ്യാർ അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഉയർത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. പലയിടത്തും വൈദ്യുത പോസ്റ്റുകളും മരങ്ങളും മറ്റും ഒടിഞ്ഞു വീണ് വൈദ്യുതി മുടങ്ങി. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലും ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ഇന്ന് റാഞ്ചിയിൽ വൈകിട്ട് 7:00 കളി ആരംഭിക്കുക. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതിക രംഗത്തെ നൂതന മാറ്റങ്ങൾക്കനുസരിച്ച് യുവജനങ്ങൾ നൈപുണ്യം മെച്ചപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16th കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പശ്ചിമബംഗാളിലെ 2 സീറ്റുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വിജയം. തമിഴ്നാട്ടിലെ 2 മണ്ഡലങ്ങളിൽ മുന്നിലെത്തി ടിവികെ. സമാധാനത്തിനുള്ള 2026 നൊബേൽ സമ്മാനം ഇന്ത്യൻ വംശജയായ ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞ നവനീതം നവി പിള്ളയ്ക്ക്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം അല്പസമയത്തിനകം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6:00 കഴിഞ്ഞ് 40:19. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കോന്നിയൂർ ഭാസ് എഴുതി, ജി ദേവരാജൻ ഈണമിട്ട്, യേശുദാസും അമ്പിളി രാജശേഖരനും ചേർന്ന് പാടിയത്. ചിത്രം ശ്രീദേവി ദർശനം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പ്രിയ ശ്രോതാക്കളെ, ഞായറാഴ്ച രാവിലെ 10:30 വിടരുന്ന മുട്ടുകളിൽ

0: നമ്മൾ.
1: കാക്കനാട് പാലച്ചുവട് വ്യാസവിദ്യാലയത്തിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ.
0: ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇവിടെ വാസം സാധ്യമോ.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാവിലെ 10:30.
2: കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ മഴയുണ്ടായി. വരും ദിവസങ്ങളിൽ കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപക

0: മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കൊച്ചിയിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.6°C, കുറഞ്ഞ താപനില 26.4°C. ശ്രോതാക്കൾ കേട്ടത് കാലാവസ്ഥ അറിയിപ്പ്. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ
1: കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.
3: കാർഷിക വിളകളിലെ വിജയഗാഥ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് കാഞ്ഞൂർ സ്വദേശി റോബർട്ട്.
4: ചേട്ടന് കാർഷിക ജീവനത്തിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ കാർഷിക ജീവിതത്തിൽ പങ്കുവയ്ക്കുന്നത് റോബർട്ട് ചേട്ടന്റെ കാർഷിക അനുഭവങ്ങളാണ്. അത് നമുക്ക് കൂടുതൽ അറിയാനും എന്തൊക്കെ കാര്യങ്ങളാണ് ചേട്ടന്റെ കാർഷിക ഇനങ്ങളിൽ ചേട്ടൻ കൃഷി ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ കേൾക്കാം. ചേട്ടൻ ഇപ്പൊ എത്ര വർഷമായി കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നു? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കർഷക സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ചേട്ടൻ ഒന്ന് പങ്കുവയ്ക്കൂ.
5: ഞാൻ എറണാകുളം ജില്ലാ കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് ജീവിക്കുന്ന വ്യക്തിയാണ്. ഞാൻ 2011 ഞാൻ ആദ്യമായിട്ട് കൃഷി സ്വന്തമായിട്ട് തുടങ്ങിയത്. പരമ്പരാഗത രീതിയിൽ കാർഷിക കുടുംബമാണെങ്കിലും ഒരു 10-16 വർഷമായിട്ട് കൃഷിയൊക്കെ അന്യം നിന്ന് പോയായിരുന്നു. പിന്നെ ഒരു കൗതുകം കൊണ്ട് സ്വന്തം സ്ഥലമായ ഒരു 42 സെന്റ് സ്ഥലത്ത് നമ്മൾ നെൽകൃഷി ചെയ്തു. അത് നെൽകൃഷി ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹാർമണി എന്ന് പറഞ്ഞ ഒരു ക്ലബ് ഉണ്ട് ഞങ്ങൾക്ക്. ആ ക്ലബിന്റെ ഭാഗമായിട്ട് ഞങ്ങള് 10-14 ചെറുപ്പക്കാരുണ്ട്. അതില് ആദ്യം ഞങ്ങൾ ചെയ്തത് ഈ തരിച്ചു കിടന്ന നിലങ്ങള് നമുക്ക് കുറച്ചെടുത്ത് കൃഷി ചെയ്യാം എന്നുള്ള ഒരു പ്രചോദനത്തിലാണ് അത് ചെയ്തത്. അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തൊരുമയോട് ചെയ്തു. അത് നല്ല രീതിയിൽ ചെയ്യാനൊക്കെ പറ്റി. പക്ഷെ നമുക്ക് കൊയ്ത്തുവണ്ടി അന്നൊന്നും സജ്ജമല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ തന്നെ കൊയ്തെടുത്ത് മെതിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നു. അതുകൊണ്ട് നമുക്ക് ഒരുപാട് നഷ്ടമില്ലെങ്കിലും നമുക്ക് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങള് ഹാർമണി ഈ നെൽകൃഷി വിട്ടു. കുറച്ചേറ്റ പച്ചക്കറികളും വാഴകളൊക്കെ ചെയ്തു തുടങ്ങി. പക്ഷെ എങ്കിലും ഞാൻ നെൽകൃഷി വിട്ടില്ല. ഞാൻ സ്വന്തമായിട്ട് 40-42 സെന്റ് സ്ഥലത്ത് നെൽകൃഷി തുടങ്ങി. ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ചെറുപ്പം മുതൽ അറിയാം. പപ്പയും കാരണന്മാരൊക്കെ പാടത്ത് ജോലി ചെയ്യണതും അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ നടത്തുന്ന കണ്ടും കേട്ടൊക്കെ നമ്മൾ വളർന്നതായതുകൊണ്ട് നമ്മള് പാടത്ത് 42 സെന്റ് തുടങ്ങി നെൽകൃഷി തുടങ്ങി. അങ്ങനെ ഞാൻ തന്നെയാണ് അതിനകത്ത് വളമിടലും നടിയിലും അതിന് എല്ലാ കാര്യങ്ങളും ഒക്കെ ഞാൻ തന്നെയായിരുന്നു. വരുമ്പോഴേക്കിലൊക്കെ പുഴുവാനായിട്ട് ടില്ലർ നമ്മൾ ഏർപ്പാടാക്കല് മാത്രമേ ഉണ്ടായുള്ളൂ. അങ്ങനെ തുടർന്നു പോയി. അതിൽ നിന്ന് കിട്ടിയ ഒരു സന്തോഷവും സമാധാനവും പിന്നെ അങ്ങനെ തുടർന്ന് ഒരു 3 ഏക്കർ വരെയായി. പ്രോത്സാഹനത്തിന്റെയും പിന്തുണയുടെയും ഭാഗമായിട്ട് നമ്മൾ അത് 8 ഏക്കറാക്കി. 8 ഏക്കറായി നമ്മൾ അരി നമ്മള് ജൈവ രീതിയിൽ കൃഷി ചെയ്തു. പ്യുവർ ജൈവം എന്ന് അന്ന് പറയാൻ പറ്റില്ല, എന്നാലും ജൈവ രീതിയിലുള്ള രീതിയിൽ നമ്മൾ അന്ന് കൃഷി തുടങ്ങി. പിന്നെ അങ്ങനെ കയറി കയറി വന്ന് പിന്നെ ഓർഗാനിക് ഫാമിങ് തൃശ്ശൂർ മണ്ണൂത്തിൽ നിന്ന് പഠിച്ചു. കുറെ ക്ലാസ്സുകൾ കേട്ടു. പലവർക്കുടെ അനുഭവങ്ങൾ അറിയാനായിട്ട് സാധിച്ചു. അപ്പൊ അങ്ങനെ കിട്ടിയ അനുഭവങ്ങളും ഓരോരുത്തർക്കിടെ കിട്ടിയ മെസ്സേജുകളും ഒക്കെ ആയിട്ട് കൂട്ടിയിണക്കി നമ്മൾ നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. ഇപ്പോൾ നമുക്ക് 68 ഏക്കർ സ്ഥലം കൃഷിയുണ്ട്. അതില് 46 ഏക്കറും നെൽകൃഷിയാണ്. 1 ഏക്കറോളം മത്സ്യകൃഷിയുണ്ട്. പിന്നെ ഏകദേശം 3 ഏക്കറോളം ചേനയുണ്ടായി. ചേന ഇപ്പൊ പറിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ വിത്തിനിട്ടേക്കണ ഒരു 50 സെന്റ് സ്ഥലം മാത്രമാണ് വിത്തിനിട്ടേക്കണത്. അത് ഡിസംബറിൽ പറിക്കും. പിന്നെ നമ്മുടെ ഓരോ സീസൺ അനുസരിച്ച് പുഷ്പ കൃഷി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലയിൽ ഞാനായിരുന്നു തോന്നണം ആദ്യമായിട്ട് പുഷ്പ കൃഷി തുടങ്ങിയത്. 2016 ഞാൻ ചെണ്ടുമല്ലി കൃഷി തുടങ്ങിയത്. പിന്നെ അത് ഇപ്പൊ ഇപ്പോഴും വിളവെടുത്തോണ്ടിരിക്കുകയാണ്. ഓണത്തിനിട്ടാണ്, ഓണത്തിന് കുറെ കൊടുത്തു, ഇപ്പോഴും വിളവെടുത്തോണ്ടിരിക്കുന്നു. പിന്നെ നമ്മള് ഇനിയിപ്പോ ഇടാൻ പോകുന്നത് പയറാണ്. ഏകദേശം 1.5 ഏക്കർ പയറിടും. അത് കഴിഞ്ഞിട്ട് ഡിസംബറിലെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഡിസംബറാണ് ഫസ്റ്റ് കൊയ്ത്ത്. അപ്പോൾ വെള്ളം പരിമിതിയായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പൊട്ടുവെള്ളരി കണിവെള്ളരി അതാണ് ചെയ്യുന്നത്.

0: അപ്പൊ നമ്മള് നെൽകൃഷി ചെയ്തത് ഒരു വിഭാഗം നമ്മൾ സപ്ലൈകോന് കൊടുക്കും. നാടൻ രീതിയിൽ കൃഷി ചെയ്യണത് നമ്മള് ജൈവ രീതിയിൽ കൃഷി ചെയ്യണത് നമ്മൾ കുത്തിച്ച് അരിയാക്കാണ്. എറണാകുളത്ത് കുറച്ച് ഓർഗാനിക് ഷോപ്പുകളുണ്ട്, അവിടേക്കാണ് നമ്മൾ അരിയുടെ സെയിൽ പോകുന്നത്. നല്ല രീതിയിലുള്ള പ്രതികരണമുണ്ട്. എക്സ്പോർട്ടിങ്ങിന് നമ്മൾ തയ്യാറായി കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇനിയിപ്പോ നമ്മുടെ ആലുവ അങ്കമാലി പെരുമ്പാവൂർ ഭാഗത്തൊക്കെ ഹെക്ടർ കണക്കിന് 100 ഹെക്ടർ കണക്കിന് കൃഷിഭൂമികളുണ്ട്. അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആ കൃഷി വകുപ്പും അവിടുത്തെ പഞ്ചായത്തും അവിടുത്തെ ജനപ്രതിനിധികളൊക്കെ നമുക്ക് സപ്പോർട്ടായിട്ട് വരാണെങ്കിൽ നമുക്ക് കൃഷിക്ക് യോഗ്യമായ പാടങ്ങളാണെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും.
1: നെൽകൃഷി, അതോടൊപ്പം മത്സ്യകൃഷി, അതുപോലെ പൂക്കളുടെ ഇതെല്ലാം പറഞ്ഞു. അപ്പൊ നമുക്ക് നമ്മുടെ മത്സ്യകൃഷിനെ പറ്റിയിട്ടാണ്. അപ്പോ ഏതിനും മത്സ്യമാണെന്നോ അത് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്? അപ്പൊ പാടത്ത് തന്നെയാണെന്ന് തോന്നണം അല്ലെ കൃഷിയൊക്കെ? അപ്പൊ അതിനെ പറ്റിയിട്ടൊന്ന് നമുക്കൊന്ന് സംസാരിക്കാം. അപ്പൊ ഏതിനും മത്സ്യകൃഷിയാണ്, അപ്പൊ അതിന്റെ ഏത് പ്രായത്തിലാണ് നമ്മൾ മേടിച്ച് ഇടുന്നത്, എവിടെ നിന്നാണ് അതിന്റെ ഈ കുഞ്ഞുങ്ങളെ വാങ്ങുന്നത്, അതുപോലെ അത് നമ്മൾ വിപണിയിൽ എത്തിക്കുന്ന വരെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതൊക്കെ?
0: മത്സ്യകൃഷിയിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് നമ്മുടെ വെള്ളത്തിന്റെ ലഭ്യതയാണ്. നമ്മൾ നാച്ചുറൽ ആയിട്ട് നമ്മുടെ ചെമ്മീൻ കെട്ട് പോലെ ഇങ്ങനെ പാടം 3 സൈഡും കെട്ടുള്ള, ഒരു സൈഡ് മാത്രമാണ് കെട്ടില്ലാത്തുള്ളൂ. അവിടെ നമ്മൾ നെൽകൃഷി ചെയ്തപ്പോൾ വിജയിച്ചില്ല, വണ്ടി താന്നു പോയായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു സൈഡ് മാത്രം കെട്ടിയെടുത്ത് നമ്മൾ അതിനകത്ത് നിന്ന് ചെളിയൊക്കെ നീക്കം ചെയ്ത് അതിനകത്ത് ഏകദേശം 2 മീറ്ററോളം വെള്ളം നിൽക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തു. സെറ്റ് ചെയ്തിട്ട് നമ്മൾ തുടക്കം കൃഷി വകുപ്പിന്റെ മത്സ്യ ഫുഡിന്റെ കുഞ്ഞുങ്ങളാണ് നമുക്ക് കിട്ടിയത്. കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കട്ല, അതുപോലെ റോഹ്, മൃഗാല്, ആ 3 ഐറ്റമായിരുന്നു കിട്ടിയത്. അതിന്റെ വളർച്ച അത്ര സുഖമായിരുന്നില്ല അവിടെ. പിന്നെ നമ്മള് നട്ടർ തിലോപ്പി ഇട്ടു, അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വിജയകരമായിട്ട് വന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം നാച്ചുറൽ പോണ്ടിൽ കൃഷി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവര് നമ്മള് ഈ ഫീഡ് കൊടുത്ത് അല്ലെങ്കിൽ തീറ്റ കൊടുത്ത് വളർത്തും. പക്ഷെ അതിനേക്കാളും ഉപരിയായിട്ട് വെള്ളം നമ്മൾ എപ്പോഴും pH കൺട്രോൾ ചെയ്യണം, അതിന് വെള്ളം എപ്പോഴും ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം. നാച്ചുറലായിട്ട് ഇതിപ്പോ കനാല് വെള്ളോ തോട്ടു വെള്ളം നമ്മുടെ കുളത്തിൽ കൂടെ കയറി ഇറങ്ങി പോവാനായിട്ടുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും അതിനകത്ത് മത്സ്യകൃഷി ചെയ്യാൻ. അതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. കനാൽ വെള്ളം തിരിച്ചിടാൻ പറ്റണം, അല്ലെങ്കിൽ നാച്ചുറലായിട്ട് തോടുകളിലേക്ക് തന്നെ വെള്ളം ഇതിലൂടെ കടത്തി വിട്ട് ഓവർഫ്ലോ ചെയ്ത് അപ്രവശ്യത്തോടെ ഓവർഫ്ലോ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ 100 to 110% മത്സ്യകൃഷി നല്ല ബെനിഫിറ്റ് ആയിരിക്കും. ഇതൊന്ന് 1 ഏക്കറിൽ നിന്ന് നമുക്ക് 6,000-7,000 kilo മത്സ്യം നമുക്ക് ഭംഗിയായിട്ട് പിടിക്കാൻ പറ്റും. ഇപ്പൊ 100 to 130 വരെ ആലുവ മാർക്കറ്റിൽ വില കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്കിടെ ചെലവ് കൂടിയെന്ന് 2 lakh rupees ചെലവ് വരുള്ളൂ. നമുക്ക് എങ്ങനെ പോയാലും 8 മാസം കൊണ്ട് 4-5 lakh rupees നമുക്ക് മത്സ്യകൃഷി ഉപയോഗിക്കാം. അത് തന്നെയല്ല, ഈ മത്സ്യകൃഷിയുടെ മത്സ്യം വളർന്ന വെള്ളം നമ്മൾ നമ്മുടെ പാടത്തേക്കൊക്കെയാണ് തിരിച്ചെത്തുന്നത്. അത് നല്ല ഉത്തമമായ ഒരു ജൈവ വളമാണ്. മത്സ്യങ്ങളുടെ കാഷ്ടവും അതിന്റെ ഉളുമ്പ് വെള്ളവും ഇതൊക്കെ ഏത് കൃഷിക്കും വളരെ അനുയോജ്യമാണ്. അതാണ് നമ്മുടെ പാടത്തേക്ക് നമ്മൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നവർക്ക് ഉപയോഗിക്കുന്നത്. അതാണ് അതാണ് മത്സ്യകൃഷിനെ കുറിച്ച് പറയാനുള്ളത്.
1: അപ്പൊ ഈ മത്സ്യകൃഷിയിൽ നമ്മളില്ലേ ഈ മത്സ്യ കുഞ്ഞുങ്ങളെയൊക്കെ എവിടെ നിന്നാണ് വാങ്ങുന്നതൊക്കെ?
0: മത്സ്യകുഞ്ഞുങ്ങൾ നമ്മള് ഫാമിൽ നിന്ന്, അതായത് നമ്മള് പുല്ലുവഴി അയക്കുന്നത് മനോജ് ആൻഡ് കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അത് നമ്മള് നേരത്തെ കൂട്ടി വിളിച്ചു പറയും, ഞങ്ങൾ പൗണ്ട് റെഡി ആക്കി കഴിഞ്ഞാൽ ഓരോ വർഷവും മത്സ്യം പിടിച്ചതിന് ശേഷം നമ്മള് പൗണ്ട് വെള്ളം അടിച്ച് വറ്റിച്ച് അതിന്റെ ചെളിയൊക്കെ മാറ്റിയിട്ട് കുമ്മായൊക്കെ ഇട്ട് പിന്നെ പുതിയ വെള്ളം കയറ്റി കുറച്ച് പച്ചച്ചാണകം ഇട്ട് pH കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മള് മത്സ്യകുഞ്ഞുങ്ങളെ ഇടുക. അപ്പൊ നമുക്ക് മത്സ്യങ്ങൾ അങ്ങനെ കേടോ മത്സ്യങ്ങൾക്ക് അങ്ങനെ ഓക്സിജന്റെ അളവിന്റെ കുറവോ ഒന്നും വരില്ല. നമ്മള് ലാൻഡ ഫാമിംഗ് നിന്നാണ് നമ്മള് മത്സ്യകുഞ്ഞുങ്ങൾ എടുക്കുന്നത്. ഏകദേശം 1.5 to 2 inches വലിപ്പത്തിലുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ എടുക്കുന്നത്. അത് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മുടെ പോണ്ടിൽ തന്നെ വല വെച്ച് ഏകദേശം 1 cent തിരിച്ചിടും. അന്നകത്ത് സ്റ്റാർട്ടർ പോലത്തെ തീറ്റകൾ കൊടുത്ത് പിടിയുന്നവരൊരു ഒരു 3 ആഴ്ച മുതൽ 1 മാസം വരെ ഉള്ള തീറ്റ അതിനകത്ത് തന്നെയായിരിക്കും. എന്നിട്ട് പുറമേലേക്ക് നമ്മൾ മൊത്തത്തില് കുഞ്ഞുങ്ങളെ തുറന്നു വിടും. അതാണ് കുഞ്ഞുങ്ങളുടെ പരിപാലനം.
1: മത്സ്യകുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഈ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വരുന്ന കാണുന്നുണ്ടല്ലോ, ഈ തൊണ്ടിന്റെ മേലിൽ ഇങ്ങനെ ഒരുതരം കുത്തു രോഗങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പകർച്ചവ്യാധികളായിട്ട് വരുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ ചേട്ടന് മത്സ്യകൃഷി?

0: നമ്മുടെ കൃഷിയിൽ വന്നിട്ടില്ല. അതിന്റെ പ്രത്യേക കാരണം എന്ന് പറയുന്നത് വെള്ളം കെട്ടിക്കിടക്കുന്ന വെള്ളമായതുകൊണ്ടാണ് നമുക്ക് ഫംഗസ് കൂടി ബാക്ടീരിയസ് കൂടിയിട്ട് വന്നതാണ്. നമ്മുടെ കനാൽ വെള്ളം മഴയില്ലാത്ത സമയത്ത് കനാല് പെരിയാറിന്റെ കനാൽ കാഞ്ഞൂര് എടനാട് ഇറിഗേഷന്റെ കനാലാണ്. ആ കനാൽ വെള്ളം തിരിച്ചിടാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ ആ വെള്ളം നമ്മുടെ പോണ്ടിലേക്ക് തിരിച്ചിടും, വേറെ സൈഡിൽ കൂടെ ഓവർഫ്ലോ ചെയ്ത് പഴയ വെള്ളം പോകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നില്ല, ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ നമുക്ക് അങ്ങനെ പ്രതിസന്ധികൾ വന്നിട്ടില്ല.
1: എത്ര മാസത്തിനുള്ളിൽ നമുക്ക് ഇത് വിപണിയിൽ എത്തിക്കാനായിട്ട് പറ്റുന്നുണ്ട്?
0: വിപണിയിൽ എത്തിക്കാനായിട്ട് നമുക്ക് ഒരു 6 മുതൽ 8 മാസം കൊണ്ട് വിപണിയിൽ എത്തിക്കാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മീനുകള് ഒരുപാട് വലുപ്പം വെക്കരുത്, കൂടി വന്ന 1 കിലോ 1.5 കിലോ കൂടുതൽ വെക്കരുത്. 2 കിലോ 3 കിലോ 5 കിലോ ഒക്കെ വെക്കുന്ന മീനുകളാണ് ഈ നെറ്റർ പോലത്തെ മീനുകൾ. 6 കിലോ ഒക്കെ ഉണ്ടാവും, 7 കിലോ ഉണ്ടാവും. പക്ഷെ അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ മീൻ വിറ്റ് പോകാനായിട്ട് ചെറുകിടക്കാർക്ക് വിറ്റ് പോകാനായിട്ട് പ്രയാസമാണ്. അപ്പൊ ചിലപ്പോ 60 രൂപ 70 രൂപ ഒക്കെയാണ് മീനിന്റെ വില കിട്ടുള്ളൂ.
1: ഇതിന്റെ ഓരോ പ്രായത്തിലും കൊടുക്കേണ്ട ഒരു തീറ്റ ക്രമം ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ കുഞ്ഞുങ്ങളെ മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ കൊടുക്കുന്ന ആ തീറ്റയുടെ ഇതും പിന്നീട് അതൊരു 3 മാസം കഴിയുമ്പോൾ അതിന് വ്യത്യാസമില്ലേ? അപ്പൊ എന്തൊക്കെയാണ് തീറ്റ ക്രമത്തിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങള്?
0: നമ്മള് ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളെ വാങ്ങിച്ചുകൊണ്ട് ഒരു ചെറിയ പോണ്ടിലാക്കും. അന്നത്തെ സ്റ്റാർട്ട് പോലത്തെ ചെറിയ കടുകുമണി പോലത്തെ തീറ്റയായിരിക്കും ആദ്യം ഈ കുഞ്ഞുങ്ങളുടെ വായിൽ കൂടെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ വളർച്ച അനുസരിച്ച് നമ്മള് തീറ്റയുടെ ആ പെല്ലറ്റിന്റെ വലിപ്പം കൂട്ടി വരും. കൂട്ടി കൂട്ടി വന്നിട്ട് ഏകദേശം ഒരു 150 ഗ്രാം 200 ഗ്രാം ഒക്കെ ആകുമ്പോ അപ്പൊ മൊത്തത്തിലേക്ക് അഴിച്ചു വിടും. അപ്പൊ ഈ കാക്കപ്രായം കഴിയും. അപ്പൊ ഊളി മോളിൽ ഇങ്ങനെ ഊളി വന്നെ അല്ലെങ്കിൽ ഈ നീർക്കാക്കകളുടെ ഒക്കെ ശല്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കണം, പോണ്ട് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം, പാമ്പുകളോ മറ്റേ കിളികളോ വരാതെ സൂക്ഷിക്കണം.
1: ആ അപ്പൊ ഈ മത്സ്യത്തിന്റെ വിപണി എവിടെയാണ്, എങ്ങനെയാണ് സാധ്യതകളൊക്കെ കണ്ടെത്തിയത് ചേട്ടൻ?
0: സാധ്യതകൾ നമ്മൾ കൂടുതലും മത്സ്യം പിടിക്കണത് നമ്മുടെ ട്രോളിംഗ് നിരോധനത്തിന്റെ സമയത്താണ് നമ്മൾ മത്സ്യം പിടിക്കാനായിട്ട് കൂടുതൽ നോക്കേണ്ടത്. ട്രോളിംഗ് നിരോധനത്തിന്റെ സമയത്ത് മറ്റുള്ള മത്സ്യങ്ങൾ കിട്ടാതെ വരികയും നമ്മുടെ നാട്ടിലെ മത്സ്യങ്ങൾക്ക് വില കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്കൊരു 20 രൂപ എങ്കിലും കൂടുതൽ കിട്ടി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഏത് 5 ടൺ മീൻ ഉണ്ടെങ്കിൽ നമുക്ക് 1 ലക്ഷം രൂപയുടെ വ്യത്യാസം വരാണ്. പിന്നെ നമ്മുടെ ക്രിസ്മസ് അതുപോലെ പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ വരുമ്പോൾ നമ്മള് ഗ്രൂപ്പിലിടും മീൻ, അത്യാവശ്യക്കാർക്ക് കൊടുക്കാം പിടിക്കാന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മളങ്ങനെ പിടിക്കും, അങ്ങ് കുറച്ച് പിടിച്ച് അങ്ങനെ നമ്മള് സ്വന്തം സ്ഥലത്ത് തന്നെ 200 രൂപയ്ക്ക് ആയിട്ട് വിറ്റുപോകും. ഒന്നിച്ച് 2000 കിലോ 3000 കിലോ വിറ്റ് പോണത് ആലുവ മാർക്കറ്റിലാണ്. ആലുവ മാർക്കറ്റിൽ അവർ വിളിച്ചു ചോദിക്കും, വിളിച്ചു ചോദിച്ചിട്ട് മീൻ കൊണ്ടുവരട്ടെ കൊണ്ടുവരാണെങ്കിൽ എത്ര കിലോ പിടിച്ചോളാം പറയും. അങ്ങനെ പിടിച്ച് നമ്മള് വെളുപ്പിനെ ഒരു 4 മണിയാവുമ്പോഴേക്കും ആലുവ മാർക്കറ്റിൽ എത്തിക്കും. അതാണ് വിപണന സാധ്യത. എവിടത്തെ കൃഷിക്കാരായാലും പുതിയതായിട്ട് കൃഷി തുടങ്ങാൻ വന്ന ആൾക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മത്സ്യം വെള്ളത്തിൽ കിടക്കുമ്പോഴാണ് കച്ചവടം ചെയ്യേണ്ടത്. മത്സ്യം പിടിച്ച് കരക്കിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കച്ചവടം പിന്നെ ബാധിക്കും. നമ്മുടെ മത്സ്യം വെള്ളത്തിൽ കിടക്കുമ്പോ ആണ് നമ്മൾ എവിടെയാണ് കച്ചവടം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ പോയി മാർക്കറ്റ് അറിഞ്ഞ് വില പറഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ പിടിച്ചു വെച്ചതിന് ശേഷം പെട്ടിയിലാക്കി മീൻ ചത്തതിന് ശേഷം വില പറയാൻ പോയി കഴിഞ്ഞാൽ വില കാണില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം.
1: അപ്പൊ നമുക്ക് ആ ചെണ്ടുമല്ലിയുടെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പങ്കുവെക്കാം. എങ്ങനെയാണ് ചെണ്ടുമല്ലിയുടെ ആ പരിപാലന രീതികൾ, അവയുടെ കൃഷി രീതികൾ, അതൊക്കെ ഒന്ന് പറഞ്ഞു.
0: ചെണ്ടുമല്ലി കൃഷി നമ്മൾ തുടങ്ങുന്നത് ഓണത്തിന് അത്തം തുടങ്ങണേക്കാളും ഒരു 80 ദിവസം മുന്നേ നമ്മൾ ചെണ്ടുമല്ലി തൈ കൃഷി തുടങ്ങണം. അത്തത്തിന് 1 ആഴ്ച മുന്നേ തന്നെ പൂത്തു നിൽക്കണം. എന്നാലാണ് നമുക്ക് ആ 9 ദിവസം ഓണത്തിന്റെ അന്ന് വില കിട്ടൽ കുറവാണെങ്കിലും 9 ദിവസം നല്ല വിലക്ക് നമുക്ക് 200 രൂപ അല്ലെങ്കിൽ 250 രൂപ വിലക്ക് വിൽക്കാനായിട്ട് പറ്റും. അതിന്റെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് അതിന് നമ്മൾ കുമ്മായിട്ട് മണ്ണ് ഉഴുതിടുക. ഭൂമി തെരഞ്ഞെടുക്കുമ്പോൾ നല്ല വെയില്, 4 വശത്തും നല്ല വെയില് കിട്ടുന്ന ഭൂമി ആയിരിക്കണം, നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമായിരിക്കണം. വെള്ളം കെട്ടരുത്, മഴവെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ കെട്ടി നിൽക്കരുത്, വെള്ളം പോകാവുന്ന രീതിയിൽ അന്ന് നല്ല വെള്ളം തണുപ്പുള്ള സ്ഥലമായിരിക്കണം തെരഞ്ഞെടുക്കേണ്ടത്. നമ്മള് വാരങ്ങൾ തമ്മില് 3 അടിയും ചെടികൾ തമ്മില് ഓരോ വാരത്ത് നിൽക്കുന്നത് 1.5 അടി മുതൽ 2 അടി വരെയാണ് നമ്മൾ ചെടി നടണത്. അപ്പൊ നമ്മള് ഏകദേശം ഒരു 5-6 ഇഞ്ച് വലുപ്പമുള്ള ചെടികളാണ് ഇപ്പൊ 6 രൂപ 5 രൂപ 6 ഇഞ്ചിനൊക്കെയാണ് ചെടി കിട്ടുന്നത്. അപ്പൊ നമ്മൾ അടിവളമായിട്ട് കൊടുക്കുന്നത് ആട്ടും കാഷ്ടവും വേപ്പുമിണ്ണാക്കും കപ്പലിന്റെ കൊപ്പറ

0: പൊടിച്ചതും കൂടി മിക്സ് ചെയ്തിട്ടാണ് അതിന്റെ മുകളിലാണ് തൈ വെച്ച് നമ്മൾ നടന്നത്. നട്ട് കഴിഞ്ഞിട്ട് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ ഇച്ചിരി ഫാറ്റ് എംബോസ് ഒരു ടേബിൾ സ്പൂൺ ഫാറ്റ് എംബോസ് ഒരു ചെടിയുടെ കടക്കയായിട്ട്, കടക്ക എന്ന് പറയുമ്പോൾ ഒരു അരടി മാറി വട്ടത്തിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ശരിക്കും മണ്ണ് കയറ്റി മൂടണം. അത് കഴിഞ്ഞിട്ട് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ അതുപോലെ തന്നെ 18 18 അല്ലെങ്കിൽ 19 19 ആയാലും മതി വളം, അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പോലെ അത്ര തന്നെ ചുറ്റോറിട്ട് ശരിക്കും മണ്ണിട്ട് ശരിക്കും കട ശരിക്കും മണ്ണിൽ നിൽക്കണം. കാരണം മണ്ണ് ശരിക്കും കടമേലേക്ക് കയറണം. അതിന്റെ കാരണം നമ്മൾ ഈ പൂവ് ചെനപ്പ് പൊട്ടി ഇത് വെള്ളം എടുക്കുന്ന സമയത്തൊക്കെ പൂവ് നിറച്ചുണ്ടാവുമ്പോൾ മഴ കാറ്റിന്റെ സമയമൊക്കെയാണ്, അപ്പോൾ ചിലപ്പോൾ കടമറിയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. കടക്ക് എപ്പോഴും നന്നായിട്ട് മണ്ണ് വേണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഈ രണ്ട് മൂടലും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മൂടലില്ല, സ്പ്രേ വളങ്ങളുള്ളൂ, എലമയ്ക്ക് കൊടുക്കുന്ന വളങ്ങളുള്ളൂ. 19 19 വളം നമ്മൾ 5 ഗ്രാം ഒരു 3 ഗ്രാം മുതൽ 5 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യും. അത് വളർച്ചയ്ക്ക് വേണ്ടിയാണ് ചെടിയുടെ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെടി ഒരു 2 അടി പൊക്കാവുമ്പോഴേക്കും ചെടി നമ്മൾ നുള്ളും, അത് കൂമ്പ് നുള്ളിക്കളയും. അപ്പൊ സൈഡിൽ നിന്നൊക്കെ ചെനപ്പ് ഒരുപാട് ചെനപ്പ് മുട്ടും. അപ്പൊ അന്നത്തെ ചെനപ്പ് പൊട്ടുമ്പോൾ തന്നെ മുട്ടുകൾ ആയി തുടങ്ങും. ആ മുട്ടുകൾക്ക് കൂടുതൽ ഗ്രോത്ത് കിട്ടാൻ, അതായത് കനവും നല്ല വലിപ്പം കിട്ടാനായിട്ട് നമ്മൾ 45 0 45 എന്ന വളം നമ്മൾ ഈ പറഞ്ഞോണം 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം വീതം അത് അടിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കും. അതാണ് ചെണ്ടുമല്ലിയുടെ മെയിൻ ആയിട്ടുള്ള വളപ്രയോഗങ്ങളും കാര്യങ്ങളും. പിന്നെ നമ്മൾ ഒരു ഏകദേശം ഒരു 3 അടി ശരിക്കും പൂവായി കഴിയുമ്പോൾ നമ്മൾ രണ്ട് സൈഡും കുറ്റി അടിച്ച് കയറ് കെട്ടി മറിയാതെ നോക്കണം. അതിപ്പോ നമുക്കൊരു 4 മുതൽ 5 മാസം വരെ നമുക്ക് വിളവെടുപ്പ് ഉണ്ടാവും. നന്നായിട്ടുള്ള കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കേടൊന്നും വരാണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വിളവെടുക്കാം. 5 മാസം വരെ വിളവെടുക്കാം. ഏകദേശം 10 സെന്റ് സ്ഥലത്തിൽ നിന്ന് 500 550 കിലോ വരെ നമുക്ക് 600 കിലോ ഒക്കെ നമുക്ക് ചെണ്ടുമല്ലിയിൽ നിന്ന് പറിച്ചു കൊടുക്കാനും പറ്റും. ഒരു ഞാൻ ഇവിടെ കഴിഞ്ഞ തവണ നട്ടത് 15 സെന്റ് ആണ്. കാരണം കൂടുതൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് വിറ്റുപോകാനായിട്ട് ബുദ്ധിമുട്ട് വരും. 15 സെന്റ് സ്ഥലം നട്ടാലും പോലും നമുക്ക് 10000 കിലോ നമുക്ക് പൂവ് വിൽക്കാൻ പറ്റും. ആദ്യത്തെ ദിവസങ്ങൾ, അതായത് അത്തം തുടങ്ങി ഉത്രാടം വരെ നമുക്ക് ഏകദേശം 200 മുതൽ 250 രൂപ വിലയിൽ നമുക്ക് ലോക്കൽ എണ്ണ കൊടുക്കാൻ പറ്റും. കടകളിൽ കൊടുക്കുമ്പോൾ 100 രൂപ വരെ കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ 70 രൂപയ്ക്കാണ് കടകളിൽ നമ്മൾ കുറച്ച് കൊണ്ടുപോയി കൊടുക്കുന്നത്. ഒന്നരാടം 20 കിലോ 25 കിലോ ഒക്കെ കൊടുക്കാനുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ചെണ്ടുമല്ലിയുടെ കൃഷിയുടെ.
1: ഇപ്പൊ ചേട്ടൻ ഇത്രയൊക്കെ കൃഷികളൊക്കെ ചെയ്യുന്ന സമയത്ത് ചേട്ടനെ ആരാണ് ഈ കാർഷിക രംഗത്ത് ഒരു സപ്പോർട്ട് ചെയ്യുന്നത്? കാരണം നമ്മൾ ഒരു കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല എന്നറിയാം. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പോരായ്മകൾ നികത്താൻ ഒരാളെ വേണമല്ലോ. അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് ചേട്ടൻ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ കൃഷിയിനെ?
0: കൃഷിയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ പിതാക്കളായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആയിരുന്നത്. പിന്നെ ഇപ്പൊ നമ്മുടെ ചേട്ടൻ വണ്ടിയുടെ കാര്യങ്ങളും കൃഷിയുടെ ഞാനില്ലെങ്കിലും പണിക്കാരുടെ കാര്യങ്ങളൊക്കെ ചേട്ടനാണ് ഇപ്പൊ വലം കൈയായിട്ട് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്.
1: നമുക്ക് ഒരു താല്പര്യം കൂടെ വേണം കൃഷിയിലേക്ക് വരാൻ. കാരണം എപ്പോഴും പണിയുള്ള ഒരു ഇത്, ഒരു മടി പിടിച്ചിരിക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ് കൃഷി എന്ന് പറയുന്നത്. അപ്പോ അതിലേക്ക് ചേട്ടൻ എങ്ങനെയാണ് എത്തപ്പെട്ടത്?
0: അത് എനിക്ക് തോന്നുന്നു നമ്മുടെ കാരണന്മാര് മുതലേ കൃഷിക്കാരാണ്. എനിക്ക് തോന്നുന്നു അതെ, ആ രക്തം നമ്മുടെ ശരീരത്തിൽ കിടക്കണോണ്ട് അതിനോ കൂടുതലും ആഭിമുഖ്യം വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റുള്ള എല്ലാ ജോലികളും കാര്യങ്ങളും നമുക്ക് ഭയങ്കര എന്താ പറയാ ഒരു കോമ്പറ്റീഷൻ ഫീൽഡ് പോലെയാണ് മറ്റുള്ള. എനിക്ക് ജാതിക്കയുടെ ബിസിനസ് ആയിരുന്നു. അപ്പൊ അതൊക്കെ ഭയങ്കര കോമ്പറ്റീഷൻ ഫീൽഡാണ്. കൃഷിയിലേക്ക് പുതിയ തലമുറ ഇറങ്ങുന്നില്ല. ഇനി വരുന്ന തലമുറകളെ ഇറങ്ങുമ്പോൾ അത് കൂടുതൽ ഗുണപ്പെടും. പുതിയ ടെക്നോളജിയും അതുപോലെ തന്നെ വിപണന സാധ്യതകളുണ്ട്. നമുക്ക് ഓൺലൈൻ വിൽപ്പനകളുണ്ട്. ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമുക്ക് മുന്നിലുണ്ട്. നമ്മൾ ഉണ്ടാക്കിയെടുക്കണം പ്രോഡക്റ്റ് വിപണനം ചെയ്യാനായിട്ട്. കൃഷിക്കാരൻ സ്വന്തം റിസ്കിൽ തന്നെ സ്വന്തമായിട്ട് തന്നെ അത് വിപണനം ചെയ്യുമ്പോൾ മാത്രമാണ് യഥാർത്ഥ വില കൃഷിക്കാരന് കിട്ടുള്ളൂ. അന്നത്തെ ഇടനിലക്കാർ വന്നാൽ മാത്രമാണ് പ്രതിസന്ധികൾ കൂടുതൽ വന്നത്. കാരണം നമുക്ക് എന്ത് കൃഷി ചെയ്താലും മുൻകൂട്ടി അത് എങ്ങനെ വിപണനം ചെയ്യാന്നുള്ള ഒരു ഗ്രാഹ്യം നമുക്ക് വേണം. എങ്കിൽ മാത്രമാണ് കൃഷി ഫീൽഡ് വിജയിക്കുള്ളൂ. പിന്നെ എല്ലാത്തിനുപരിയായിട്ട് ഒരു സന്തോഷവും സമാധാനവും പിന്നെ സമയം പോണതേ അറിയില്ല നമ്മളൊക്കെ അന്നത്തേക്ക് ഇറങ്ങുമ്പോൾ. അതന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്.
1: ചേട്ടന് ഇത്ര

0: നാളത്തെ ഒരു കൃഷികൾ കൊണ്ട് മാനസികമായിട്ട് സന്തോഷം ലഭിച്ചിട്ടുണ്ടോ?
1: തീർച്ചയായിട്ടും മാനസികമായിട്ട് സന്തോഷമാണുള്ളൂ. പിന്നെ ഈ കാലാവസ്ഥ വ്യതിയാനത്തിൽ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടും സാമ്പത്തിക നഷ്ടമൊക്കെ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ പിന്നത്തെ പ്രാവശ്യം ഒന്നും കൂടി ഊർജ്ജസ്വരമായിട്ട് തന്നെ അത് വീണ്ടും നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ അത് മനസ്സൊന്നും തളരില്ല, ഇന്ന് പോയാലും നാളെ തിരിച്ച് പിടിക്കും എന്നുള്ള രീതിയിലാണ്. അതിനനുസരിച്ച് എല്ലാവിധ സപ്പോർട്ടും അവർക്ക് കൊടുക്കണം. ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ആയാലും മറ്റുള്ള നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ആയാലും സപ്പോർട്ട് കൊടുക്കണം. നമ്മളും അങ്ങനെയാണ് കയറി വന്നത്. നാട്ടുകാരുടെയും ഗവൺമെന്റിന്റെയും ബാങ്കുകളുടെയൊക്കെ സപ്പോർട്ട്, സാമ്പത്തിക സപ്പോർട്ടൊക്കെ നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ കൃഷിക്കാർ നല്ല രീതിയിൽ വരും. അവർക്ക് നല്ലൊരു കൂടുതൽ നമ്മുടെ പുതിയ തലമുറ കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കും. എന്ത് ജോലികളായാലും നമുക്ക് സാമ്പത്തികമായി നഷ്ടം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുമ്പോൾ അതിനെ നമുക്ക് യഥാർത്ഥമായിട്ടുള്ള കൂലി കിട്ടുന്നില്ലെങ്കിൽ, ശമ്പളം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഒരു മാനസിക സന്തോഷക്കുറവ്, മാനസിക ബുദ്ധിമുട്ട് തോന്നും. അത് സ്വാഭാവികമാണ്. എന്ന് പറഞ്ഞോണം ഈ കൃഷിയിൽ നിന്ന് നമുക്ക് ചില സമയത്ത് കാലാവസ്ഥ വ്യതിയാനം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ടും ഒരു ബുദ്ധിമുട്ട് തോന്നും. പറയേണ്ട കാര്യമില്ലല്ലോ. എങ്കിലും നമ്മൾ അടുത്ത പ്രാവശ്യം ഒന്നുകൂടി ഭംഗിയായിട്ട് അതിന്റെ പോരായ്മകൾ പഠിച്ച് കാര്യങ്ങൾ ചെയ്യാന്നുള്ള രീതിയിലാണ്.
0: നമ്മുടെ ഈ പ്രോഗ്രാം കേൾക്കുന്ന കർഷക സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ചേട്ടന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് ചേട്ടന് അവർക്ക് എന്തെങ്കിലും ഒക്കെ ഒരു ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ രണ്ടു വാക്കും കൂടെ പറഞ്ഞ് നമുക്ക് ഈ പ്രോഗ്രാം നടത്താം.
1: എന്റെ അഭിപ്രായത്തില് ഇത്രനാളത്തെ എന്റെ കാർഷിക വൃത്തിയിലുള്ള എന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്, ഒന്നാമത്തെ നമ്മള് പുതിയ തലമുറയിൽ നിന്നത്ത് അധികം ഇറങ്ങാത്തതായതുകൊണ്ട് ഒരുപാട് പേരുടെ സപ്പോർട്ട്, പിന്നെ അതുപോലെ തന്നെ ഓരെ എന്താ പറയാ, കൃഷി വകുപ്പിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ക്ലബുകളുടെയും സ്കൂളുകളുടെയും കോളേജുകളുടെയും ഒക്കെ ആദരവുകൾ കിട്ടിയത്, അംഗീകാരങ്ങൾ കിട്ടിയതൊക്കെ വളരെ സന്തോഷം. അതുപോലെ തന്നെ നമുക്കൊരു ബ്രാൻഡ് ഉണ്ടാക്കാനായിട്ട് പറ്റി, മാർക്കറ്റ് ചെയ്യാൻ പറ്റണു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങളും തിരക്കേടില്ലാത്ത രീതിയിൽ അങ്ങോട്ട് പോകുന്നു, മുന്നോട്ട് വളരെ മനോഹരമായിട്ട് പോകണം, സന്തോഷത്തോടുകൂടി പോകണം. അത് കൃഷി തിരഞ്ഞെടുത്തതാണ്, അത് എനിക്ക് തോന്നണു എന്റെ വിജയം എന്ന് എനിക്ക് തോന്നുന്നു.
2: കാർഷിക വിളകളിലെ വിജയഗാഥ അനുഭവങ്ങൾ പങ്കുവച്ചത് കാഞ്ഞൂർ സ്വദേശി റോബർട്ട്.

0: കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.
2: കർഷകർക്കുള്ള കാലാവസ്ഥാ സൂചന. കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. ചില സ്ഥലങ്ങളിൽ മഴയുണ്ടായി. വരും ദിവസങ്ങളിൽ കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.6°C, കുറഞ്ഞ താപനില 26.4°C.
0: ഇന്ന് രാത്രി 9:30 സാഹിത്യസുരഭിയിൽ.
3: ഒരു പുഴയെ ഒറ്റ കവിളിൽ അകത്താക്കാൻ വിശപ്പുള്ളയാളാണ് കടലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ?
0: മുരളീധരൻ പുന്നേക്കാടിന്റെ കവിതകൾ.
4: മരിച്ചയാളുടെ ആരാണ് നിങ്ങൾ? ഒറ്റവരെന്ന് പറയുന്നവരെല്ലാം മടങ്ങിപ്പോയല്ലോ നിങ്ങൾ ഒറ്റയ്ക്ക് ഈ വിജനതയിൽ.
0: എം കെ മത്തായി എഴുതി അവതരിപ്പിക്കുന്ന കഥ. ഒന്നിനും വേണ്ടിയല്ലാതെ
5: എന്റെ ജനാലയ്ക്കപ്പുറം ഇരുൾ വന്നു മുട്ടുന്നു. വെളിച്ചത്തെ തോൽപ്പിക്കാനാവാതെ പതുങ്ങി നിൽക്കുന്നു.
0: ഓമന എൻ സി കാർത്തികയുടെ കവിതകൾ ഇന്ന് രാത്രി 9:30 സാഹിത്യസുരഭിയിൽ.
6: അച്ചക്ക് വേദനയുണ്ട്,
7: കണ്ടറിയോ? അയ്യോ അയ്യോ, ഒരുത്തനിവിടെ ചാവാൻ കിടക്കുമ്പോഴാ അല്ലേറെ പൊളിച്ച തമാശ.
8: കൊച്ചി FM ശനിയാഴ്ചകളിൽ രാവിലെ 7:20.
9: ശരിയാണ്, ശശിയുടെ കുഞ്ഞമ്മയുടെ മോനല്ലേ നമ്മുടെ.
8: ശനിദശ റേഡിയോ കാർട്ടൂൺ പരമ്പര കൊച്ചി FM ശനിയാഴ്ചകളിൽ രാവിലെ 7:20.

0: ദശ. ഇന്ന് രാത്രി 8:05 സമഗ്ര ഹോമിയോ FM ഹെൽത്ത് ലൈൻ. ശ്വാസകോശത്തിനുണ്ടാകുന്ന അലർജിയും ഹോമിയോപ്പതി ചികിത്സയും ഡോക്ടർ KV ഷോയ്സനുമായി അഭിമുഖം. രാത്രി 10 മണിക്ക് സവാനി ഷെൻഡേ സത്യയുടെ സംഗീത കച്ചേരി. കേദാർ പണ്ഡിറ്റ് തബല, രാഹുൽ ഗോലെ ഹാർമോണിയം. ഇന്ന് രാത്രി 10 മണിക്ക്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,400, ആലപ്പുഴ 25,100, കോട്ടയം 28,300, എറണാകുളം 24,900, കൊച്ചി റെഡി 24,900, ആലുവ 26,700, വടക്കൻ പറവൂർ 26,200. കൊപ്ര ക്വിൻ്റലിന് ആലപ്പുഴ തെളിവ് 15,800, ആലപ്പുഴ പുകരാശി 15,750, എറണാകുളം 15,600, വടക്കൻ പറവൂർ 15,700. തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,600, വടക്കൻ പറവൂർ 3,800. കാപ്പിക്കുരു ക്വിൻ്റലിന് കോട്ടയം 37,800, കട്ടപ്പന 37,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000-ന് കോട്ടയം 28,500, എറണാകുളം 30,500, ആലുവ ക്വിൻ്റലിന് 5,500, വടക്കൻ പറവൂർ ക്വിൻ്റലിന് 5,000, തൊടുപുഴ 1,000-ന് 30,000. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,200. കുരുമുളക് ക്വിൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 72,500, കൊച്ചി അൺഗാർബിൾഡ് 70,500, ആലുവ 68,500, തൊടുപുഴ 70,000, കട്ടപ്പന 70,200. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100, തൊടുപുഴ 3,350, കട്ടപ്പന 3,100. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 32,000, തൊടുപുഴ 30,000. റബ്ബർ LOT ക്വിൻ്റലിന് കോട്ടയം 27,000, മൂവാറ്റുപുഴ 26,000, കോതമംഗലം 25,200, തൊടുപുഴ 25,500. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 18,500, തൊടുപുഴ 19,000. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 189,000, ആലുവ 185,000. കശുവണ്ടിപ്പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 84,300. കോഴിമുട്ട 100-ന് വടക്കൻ പറവൂർ 640. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 6,000. അടയ്ക്ക 1,000-ന് എറണാകുളം 4,600, വടക്കൻ പറവൂർ 4,600. നേന്ത്രക്കായ പച്ച ക്വിൻ്റലിന് എറണാകുളം 6,400, ആലുവ 6,000, വടക്കൻ പറവൂർ 6,500, തൊടുപുഴ 7,100. ശ്രോതാക്കൾ കേട്ടത് വിപണി, കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ, ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.
1: മച്ചാനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 7 കഴിഞ്ഞ് 24:29 ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ജാർഖണ്ഡിലെത്തും. ദിയോഗർ എയിംസിന്റെ രണ്ടാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. രാജ്യത്ത് ഒരു മേഖലയിലും ഏകാധിപത്യം അനുവദിക്കില്ലെന്നും സ്വതന്ത്ര വിപണിയിൽ സേവനം തിരഞ്ഞെടുക്കാൻ ഉപഭോക്താക്കൾക്ക് അവകാശമുണ്ടെന്നും കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. വ്യാജ സന്ദേശങ്ങളും ക്രമസമാധാന നില തകരാറിലാക്കുന്ന ഉള്ളടക്കങ്ങളും തടയാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞയും മനുഷ്യാവകാശ പ്രവർത്തകയും ഇന്ത്യൻ വംശജയുമായ നവനീതം നവീപിള്ളയ്ക്ക്. കേരളത്തിൽ 100-ദിന കർമ്മ പദ്ധതികളുടെ ഭാഗമായി 568 പദ്ധതികൾ ഫലപ്രദമായി പൂർത്തിയാക്കി 96.6% നേട്ടം കൈവരിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം റാഞ്ചിയിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ജാർഖണ്ഡിലെ ദിയോഗർ സന്ദർശിക്കും. ദിയോഗറിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ രണ്ടാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. BBMT ആശുപത്രിയിൽ നടക്കുന്ന സൈന്യ സമ്പർക്ക് മേളയും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ഇന്ത്യയിൽ ഒരു മേഖലയിലും ഏകാധിപത്യം അനുവദിക്കില്ലെന്നും സ്വതന്ത്ര വിപണിയിൽ സേവനം തിരഞ്ഞെടുക്കാൻ ഉപഭോക്താക്കൾക്ക് അവകാശമുണ്ടെന്നും കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ഡൽഹിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിൽ സംസാരിക്കവെ സ്റ്റാർലിങ്ക്, ജിയോ, വൺ വെബ് എന്നീ 3 കമ്പനികൾക്ക് SATCOM ലൈസൻസ് ലഭിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. സുരക്ഷാ മാനദണ്ഡങ്ങളും മറ്റ് നിബന്ധനകളും പൂർണ്ണമായി പാലിച്ച ശേഷമേ സേവനം തുടങ്ങാൻ അനുവദിക്കൂവെന്ന് വാർത്താവിനിമയ മന്ത്രാലയവും അറിയിച്ചു. വ്യാജ സന്ദേശങ്ങളും ക്രമസമാധാന നില തകരാറിലാക്കുന്ന ഉള്ളടക്കങ്ങളും തടയാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം നൽകി. പഴയ ദൃശ്യങ്ങൾ നിലവിലേതെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് തടയുക, നിർമ്മിതബുദ്ധി വഴി മാറ്റം വരുത്തിയ ഉള്ളടക്കങ്ങൾക്ക് വ്യക്തമായ ലേബൽ നൽകുക, അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന വിവരങ്ങൾ നീക്കം ചെയ്യുക എന്നിവ ഉറപ്പാക്കണം. IT ചട്ടങ്ങൾ പ്രകാരം സർക്കാർ ഏജൻസികളുടെ പരാതികൾക്ക് മുൻഗണന നൽകാനും പരാതി പരിഹാര സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും പ്ലാറ്റ്ഫോമുകളോട് മന്ത്രാലയം ആവശ്യപ്പെട്ടു. ലോക ബഹിരാകാശ വാരാഘോഷങ്ങളുടെ ഭാഗമായി തുമ്പയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് രോഹിണി റോക്കറ്റ് വിക്ഷേപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ലോക ബഹിരാകാശ വാരാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് തുമ്പയിൽ നടത്തിയ രോഹിണി സൗണ്ടിംഗ് റോക്കറ്റ് വിക്ഷേപണം കാണാൻ 2000-ലേറെ പേരാണ് എത്തിയത്. വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും റോക്കറ്റ് വിക്ഷേപണം കാണാൻ തുമ്പയിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ എത്തിയിരുന്നു. RH-200 എന്ന റോക്കറ്റാണ് തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ചത്. റോക്കറ്റ് വിപ്ലവം എന്നതാണ് ഇത്തവണത്തെ ലോക ബഹിരാകാശ വാരത്തിന്റെ പ്രമേയം.
0: സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞയും മനുഷ്യാവകാശ പ്രവർത്തകയും ഇന്ത്യൻ വംശജയുമായ നവനീതം നവീപിള്ളയ്ക്ക്. സമാധാനവും അന്താരാഷ്ട്ര നിയമവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സംഭാവനകൾ പരിഗണിച്ചാണ് ബഹുമതി. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ വിഭാഗം മുൻ മേധാവിയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിയുമായിരുന്നു. വർണ്ണവിവേചനത്തിനെതിരെ പോരാടുകയും മനുഷ്യാവകാശങ്ങളും സമത്വവും സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. 1941 ഡർബനിൽ ജനിച്ച നവനീതം പിള്ളയുടെ മാതാപിതാക്കൾ തമിഴ് വംശജരായിരുന്നു. സംസ്ഥാനത്ത് 100-ദിന കർമ്മ പദ്ധതികളുടെ ഭാഗമായി 568 പദ്ധതികൾ ഫലപ്രദമായി പൂർത്തിയാക്കി 96.6% നേട്ടം കൈവരിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ ജനസ്പർശം എന്ന പേരിൽ ഒക്ടോബർ 15 മുതൽ ഡിസംബർ 31 വരെ ഫയൽ അദാലത്ത് നടത്തും. വയോജനക്ഷേമ ബില്ലിനും മന്ത്രിസഭ അംഗീകാരം നൽകി. ഈ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരള നിയമസഭയുടെ അടുത്ത സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കും. 9 ദിവസമായിരിക്കും സഭ സമ്മേളിക്കുകയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ.

0: രാധാകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോർട്ട് ഫീസ് ഭേദഗതി ബില്ല്, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഭേദഗതി ബില്ല് എന്നിവ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നാളെ ജന്തർ മന്ദറിൽ CJP നടത്താൻ തീരുമാനിച്ച പ്രതിഷേധ പരിപാടിക്ക് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. മുൻധാരണകൾ ലംഘിച്ചതും അപേക്ഷ നൽകാൻ 10 ദിവസത്തെ സമയപരിധി പാലിക്കാത്തതുമാണ് കാരണമെന്ന് ജോയിന്റ് കമ്മീഷണർ അറിയിച്ചു. സുരക്ഷയും ഗതാഗത നിയന്ത്രണവും മുൻനിർത്തി മേഖലയിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും നിയമലംഘകർക്കെതിരെ കടുത്ത നിയമ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹിയിലെ 57 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് രാത്രി 9 മണി മുതൽ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. രാജീവ് ചൌക്ക്, ലോക് കല്യാൺ മാർഗ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, ജൻപത്ത്, പട്ടേൽ ചൌക്ക്, ന്യൂഡൽഹി, സേവാതീർത്ത്, മണ്ഡി ഹൌസ് തുടങ്ങിയ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. നാളത്തെ CJP പ്രതിഷേധം കണക്കിലെടുത്ത് ന്യൂഡൽഹിയിൽ ഡൽഹി മെട്രോ റെയിൽവേ സേവനങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കേന്ദ്രത്തോടും ബന്ധപ്പെട്ട അധികൃതരോടും നിർദ്ദേശിച്ച് സുപ്രീംകോടതി. യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരമാവധി കുറയ്ക്കുന്നതിനായി പൊതുഗതാഗത സേവനങ്ങൾ നിയന്ത്രിതമായ രീതിയിൽ തുടരണമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി നടപ്പാക്കിയ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് ഒരു റിപ്പോർട്ട്.
2: പെൺകുട്ടികളുടെ സുരക്ഷയും വിദ്യാഭ്യാസവും അതിജീവനവും ഉറപ്പാക്കുന്നതിനും തുല്യാവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭ്രൂണഹത്യ തടയുന്നതിനുമായാണ് 2015 കേന്ദ്ര സർക്കാർ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പെൺകുട്ടികളോടുള്ള സാമൂഹിക മനോഭാവത്തിൽ ക്രിയാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനോടൊപ്പം സ്കൂൾ പ്രവേശനം, സുരക്ഷിതമായ മാതൃത്വം, ആർത്തവ ശുചിത്വം, സമഗ്ര വികസനം എന്നിവയും ഈ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. കണക്കുകൾ പ്രകാരം 2014-15 1000 ആൺകുട്ടികൾക്ക് 918 പെൺകുട്ടികൾ എന്നതിൽ നിന്ന് 2023-24 929 വർദ്ധിച്ചു. ആശുപത്രികളിലെ പ്രസവ നിരക്കും 61% നിന്ന് 98% വർദ്ധിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരത്തിൽ ടോസ് നേടിയ വെസ്റ്റ് ഇൻഡീസ് ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 6 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 79 റൺ എടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്നും 4 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. CMRL എക്സാലോജിക് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ, മരുമകനും മുൻമന്ത്രിയുമായ മുഹമ്മദ് റിയാസ് എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം കൂടാതെ തന്നെ സംസ്ഥാന പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥരാണോ എന്ന നിയമവശമാണ് കോടതി പ്രധാനമായും പരിഗണിച്ചത്. വാഹനാപകട നഷ്ടപരിഹാര നടപടികൾ വേഗത്തിലാക്കാൻ വാഹൻ, സാരഥി, ഈഡാർ, ഇൻഷുറൻസ് ഇൻഫർമേഷൻ ബ്യൂറോ ഡാറ്റാബേസുകൾ 4 ആഴ്ചയ്ക്കുള്ളിൽ പരസ്പരം ബന്ധിപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് സുപ്രീംകോടതി ഉത്തരവിട്ടു. അപകട വിവരങ്ങൾ ഉടൻ തന്നെ ഇഡാർ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാനും ഹിറ്റ് ആൻഡ് റൺ കേസുകളിലും PM രാഹത് പദ്ധതിയിലും ഇൻഷുറൻസ് കമ്പനികൾക്ക് വേഗത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കാനും കോടതി നിർദ്ദേശിച്ചു. ജുവനൈൽ ജസ്റ്റിസ് നിയമത്തിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് സുപ്രീംകോടതിയുടെ ജുവനൈൽ ജസ്റ്റിസ് കമ്മിറ്റിയും യുണീസെഫും ചേർന്ന് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ദേശീയ സമ്മേളനം നാളെ ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പരിപാടി ഉദ്ഘാടനം ചെയ്യും. കുട്ടികളുടെ അവകാശങ്ങൾ, നിയമലംഘനങ്ങൾ നടത്തുന്ന പ്രായപൂർത്തിയാകാത്തവരുടെ വിവരശേഖരണം, പുനരധിവാസം, നിയമ സംവിധാനങ്ങളിലെ ഏകോപനം തുടങ്ങിയവ ചർച്ച ചെയ്യും. സൌദിയിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം ലക്ഷ്യമിട്ട് യമനിലെ ഹൂതി വിമതർ നടത്തിയ ആക്രമണത്തിൽ പൈലറ്റ് ഉൾപ്പെടെ 3 സൌദി പൌരന്മാർ കൊല്ലപ്പെട്ടു. വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരുന്ന ഒരു വിമാനത്തിന് കേടുപാട് പറ്റി. സൌദിയിലെ ഇന്ത്യൻ പൌരന്മാർക്ക് റിയാദ് എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ആവശ്യമെങ്കിൽ വീടുകളിൽ തുടരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ഝാർഖണ്ഡിലെത്തും. ദിയോഗർ എയിംസിന്റെ

0: ആറാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. രാജ്യത്ത് ഒരു മേഖലയിലും ഏകാധിപത്യം അനുവദിക്കില്ലെന്നും സ്വതന്ത്ര വിപണിയിൽ സേവനം തിരഞ്ഞെടുക്കാൻ ഉപഭോക്താക്കൾക്ക് അവകാശമുണ്ടെന്നും കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. വ്യാജ സന്ദേശങ്ങളും ക്രമസമാധാന നില തകരാറിലാക്കുന്ന ഉള്ളടക്കങ്ങളും തടയാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയം. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞയും മനുഷ്യാവകാശ പ്രവർത്തകയും ഇന്ത്യൻ വംശജയുമായ നവനീതം നവി പിള്ളയ്ക്ക്. കേരളത്തിൽ 100-ദിന കർമ്മ പദ്ധതികളുടെ ഭാഗമായി 568 പദ്ധതികൾ ഫലപ്രദമായി പൂർത്തിയാക്കി 96.6% നേട്ടം കൈവരിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം റാഞ്ചിയിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3 സമയം 7:35:27. ഇപ്പോൾ

0: കഥകളും പാട്ടുകളും അറിവുകളും നിറഞ്ഞ FM ഈവനിങ്ങിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് FM ഈവനിങ്ങിൽ ആദ്യം
1: നിലവറ. മരിക്കാത്ത ശബ്ദങ്ങളുടെ ഒഴിയാത്ത കലവറ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് നിലവറ.
2: യശശരീരനായ നാടകകൃത്ത് KT മുഹമ്മദ് MS ബാബുരാജിനെ അനുസ്മരിക്കുന്നു.
3: അപ്പം നിങ്ങൾക്ക് ബാബുരാജിനെ പറ്റി ഓർക്കുമ്പോൾ എവിടെ നിന്നാണ് ആരംഭിക്കുക എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ഓർക്കുമ്പോൾ 60 കൊല്ലങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് കോറക്ഷൻ തിയേറ്ററിൻ്റെ റോഡിൽ എനിക്ക് 11 or 12 വയസ്സായിരിക്കും. എനിക്ക് കൊല്ലങ്ങളൊന്നും ഓർക്കുന്നില്ല. ഇരിക്കും റോട്ടിലേക്ക് വന്ന് നിൽക്കുകയാണ്. അന്ന് കോഴിക്കോട് ഭൂമിശാസ്ത്രം ഇതല്ല, നഗരങ്ങളുടെ റോഡുകളുടെ ചിത്രങ്ങൾ ഇതല്ല, ഒക്കെ വ്യത്യസ്തമായിരുന്നു. ആ പോലീസ് ലൈൻ അവിടെയായിരുന്നു. പിന്നെ റോട്ടിലിങ്ങനെ വന്നപ്പോൾ കുറച്ച് ആളുകൾ കൂടി കണ്ടു അവിടെ. എന്താ ഇവിടെ ആളുകൾ കൂടി നോക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ഒരു പാട്ട് കേൾക്കുന്നു. എനിക്ക് സംഗീതത്തിൽ താല്പര്യമുള്ളതുകൊണ്ടല്ല, അപ്പോൾ ആ പാട്ട് കേട്ടപ്പോൾ എനിക്കും തോന്നി ആ കൂട്ടത്തിലേക്ക് പോയി നിന്നാലോ എന്ന്. ഞാൻ ഓർക്കുന്നു, ഞാൻ അന്ന് ഷർട്ട് പോലും ഇട്ടിരുന്നില്ല. അതേ അവസ്ഥയിലായിരുന്നു എൻ്റെ കുടുംബത്തിൻ്റെ സ്ത്രീ, അതിൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി. കുറച്ചു നേരം പാട്ട് കേട്ടു. ഞാൻ നോക്കിയതിനകത്തേക്ക് ആരായത്, ഒരു പയ്യനിരിക്കുന്നു എൻ്റെ പ്രായം, എൻ്റെ തന്നെ പ്രായമുള്ള. ആ പ്രായം എന്നെ സ്വാധീനിച്ചോ എന്നെ കൊണ്ട് കൂടുതൽ ശ്രദ്ധിപ്പിച്ചോ എന്നൊന്നും എനിക്കറിഞ്ഞൂടെ. ഞാൻ നോക്കിയിരുന്നു. കള്ളിക്കള്ളി ബനിയനല്ല, ഇങ്ങനെ വരവരായിട്ടുള്ള ബനിയുണ്ട് പണ്ടുകാലത്ത്. അങ്ങനത്തെ ഒരു മനം ധരിച്ചിരിക്കുകയാണ് ഈ കക്ഷി. എന്നിട്ട് ഷർട്ടിങ്ങനെ പൊന്തിച്ച് വെച്ചിട്ട് ഇവിടെ താളം പിടിക്കുന്നു, ഇവിടെ താളം പിടിക്കുന്നു. കാണികൾ കേൾവിക്കാൻ ചുറ്റുപാടും കൂടി നിൽക്കുന്നു. എല്ലാവരും ശ്രദ്ധിച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഒന്ന് കഴിഞ്ഞ്, രണ്ട് കഴിഞ്ഞു, മൂന്ന് കഴിഞ്ഞു, എനിക്കവിടെ പോകാൻ പറ്റുന്നില്ല. കാരണം പാട്ട് മനുഷ്യൻ മനസ്സിലേക്ക് കയറി വരും. അതിനൊരു പിന്തുണയായിട്ട് ഞങ്ങളുടെ പ്രായവും. അങ്ങനെ ഇവിടെ തഴമ്പ്, അത് ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാകുന്നതാണ്. അങ്ങനെ പാട്ട് പാടി കഴിയുന്നു. അന്ന് കാണികളിട്ടുകൊണ്ട് നാണയത്തൊട്ടുകൾ, അന്ന് നോട്ട് കൊടുത്തും വീഴില്ല. അത് 1960 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ചില്ലറ തന്നെ വരും. അതായത് ഇന്നത്തെ രൂപയുടെ 16 ഒരംശം മാത്രമേ ചില അപ്പം വീഴുന്നുള്ളൂ അതിൻ്റെ അകത്ത്. അപ്പോൾ അതൊക്കെ അവൻ പെറുക്കി

0: എടുത്ത് കുഴപ്പം ഞാനും അവിടുത്തെ നിന്ന്. അപ്പോൾ പോലീസിനെ പറ്റും, പോലീസുകാരും അവിടെയുണ്ട്. ആരൊരാളാണ് കുഞ്ഞഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഒരാൾ, അത് ഡ്യൂട്ടി കഴിഞ്ഞ് വരിക, അതും എൻ്റെ മനസ്സിലുണ്ട്. ഡ്യൂട്ടി ആൾ പാട്ട് കേട്ടു കുറേ നേരത്ത് നിന്നു. ഇത് കഴിഞ്ഞവൻ കാശൊക്കെ പെറുക്കിയെടുക്കുമ്പോൾ അയാൾ നിങ്ങളെ നോക്കി നിന്നിട്ട് അടുത്തേക്ക് വന്നു. നിൽക്ക്, എന്താ പേര്? റാബിർ ബാബു. എന്താ വീട്? എവിടെയാ വീട്? ആരാ? നിൽക്കുക. ഈ മൂന്നാല് ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ മറുപടിയില്ല. അപ്പോൾ അവൻ്റെ വേരുകളെ സംബന്ധിച്ച് അയാൾക്ക് സംശയമായി. അവനൊരു സ്ഥിരമായിട്ടൊരു ബന്ധം എവിടെയില്ലല്ലോ മണ്ണിൽ എന്ന് തോന്നി. അപ്പോൾ ശരി, നീ എൻ്റെ കൂടെ വരണോ? അവൻ എൻ്റെ കൂടെ വരുന്നു എന്നൊരാൾ പറയുമ്പോൾ അതിൻ്റെ പിന്നിലൊരു പിന്തുണയുണ്ടല്ലോ, അതിനോട് ഒരു ശക്തി ഉണ്ടല്ലോ, ഒരു സ്നേഹ അസ്ത്രമുണ്ടല്ലോ, ഒരു സഹായ അസ്ത്രമുണ്ടല്ലോ, വരുന്നുണ്ട്. അങ്ങനെ നേരെ പോലീസിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. കുളിക്കാൻ ഏർപ്പാട് ചെയ്തു. അവനങ്ങളോട് ഉച്ചക്കോട് ഭക്ഷണം. അയാൾ ഈ ആ പരിപാടിയിൽ ഇവൻ അവിടെ റോട്ടിൽ സൈഡിൽ വെച്ച് പാടിയ പാട്ടുകളിൽ നുള്ളുള്ള അദ്ദേഹം സംഗീതത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും സംഗീതത്തെക്കുറിച്ച് അഗാധ പാണ്ഡിത്യമുള്ള ആളാണ് ആര്, ഈ പോലീസ് കോൺസ്റ്റബിൾ. ആ നമുക്ക് വൈകുന്നേരം ഇവിടെ ഒരു പരിപാടി വയ്ക്കാം പോലീസ് ലൈനിൽ. അങ്ങനെ ഒഴിഞ്ഞ ഒരു പോലീസ് ലൈനിൽ ഇപ്പോൾ ആ കെട്ടിടങ്ങളൊന്നും അവിടെ ഇല്ല. ഇപ്പോൾ ഇവിടെ ക്വാർട്ടേഴ്സായിപ്പോൾ അവിടെ അതിലൊഴിഞ്ഞതിൻ്റെ അകത്ത് കുഞ്ഞമ്മ അവനോട് ചോദിച്ചു എന്തൊക്കെ ആവിയവരുണ്ട്. അവനോട്ട് അവർ വായിക്കും, ആറു മണി വായിക്കും. അദ്ദേഹം ഒരു ഹാർമോണിയം സംഘടിപ്പിച്ച് കൊണ്ടു കൊടുത്തു. പോലീസിൻ്റെ മറ്റുള്ള ആളുകളോടൊക്കെ വിവരം പറഞ്ഞ് നിറഞ്ഞൊരു സാഹസ് മുറിക്കുള്ളിൽ നിറഞ്ഞൊരു സാഹസ് അവരെ അഭിമുഖീകരിച്ചുകൊണ്ട് ബാബു പാടാൻ തുടങ്ങി. ഞാനത് ആസ്വദിക്കുകയായിരുന്നില്ല, അത്ഭുതപ്പെടുകയായിരുന്നു. അതിനു മുമ്പും ചില്ലറ പരിപാടിയിൽ ഈ ഹാർമോണിയൊക്കെ വായിക്കുന്നു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവൻ്റെ വിരലുകളിൽ ഈ ഹാർമോണിയത്തിൻ്റെ കണ്ണുകളിലൂടെ പറക്കുക, അത് കണ്ടു. അങ്ങനെ തുടർന്നുള്ള പല ദിവസങ്ങളിൽ പിന്നെ തബല കൊടുത്തു. തബലയുടെ സ്ഥിതി തന്നെയാ. ഈ ദിവസമൊക്കെ ഇവൻ പഠിച്ചതാണോ എന്നറിയില്ല. ജനിക്കുമ്പോഴേ ഇവൻ്റെ ബോധം ഉണ്ടായിരുന്നു എന്നും അറിയില്ല. ആ ഒരവസ്ഥയിലാണ് ഈ സംഗീത ഉപകരണങ്ങളുമായിട്ട് ബാബുരാജനുണ്ടായിരുന്ന ബന്ധം. ബാബുരാജനെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ബാബുരാജൻ്റെ ചിന്ത വരുമ്പോൾ ഞാൻ ഈ റോഡ് സൈഡിൽ കാണേണ്ടി വന്ന ബാബുരാജനെയാണ് ഓർക്കുന്നത്. നിങ്ങളൊക്കെ ബാബുരാജ് ആയതിനു ശേഷം കണ്ടിട്ടുള്ളവരുണ്ടാകും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒന്ന് ആലോചിക്കാം, ഇങ്ങനെ ഞാനങ്ങ് പറയാൻ തുടങ്ങിയാൽ.
1: നിങ്ങൾ കേട്ടത് യശശരീരനായ നാടകകൃത്ത് കെ ടി മുഹമ്മദിൻ്റെ MS ബാബുരാജ് അനുസ്മരണം.
2: ശ്രോതാക്കളെ, ഒക്ടോബർ 9 തീയതിയാണ് പ്രശസ്ത നടൻ ശങ്കരാടിയുടെ ചരമദിനം. ഇപ്പോൾ കേൾക്കാം ശങ്കരാടിയുമായി നടത്തിയ ഒരു അഭിമുഖത്തിന്റെ ഒരു ഭാഗം.
3: എന്റെ പേര് ചന്ദ്രശേഖര മേനോന്ന, ശങ്കരാടി എന്ന് പറയുന്ന എന്റെ തറവാട്ടു പേരാ. ഞാൻ ശങ്കരാടി എന്ന് പറഞ്ഞ് ഇന്ന് വരെ എന്റെ പേര് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. നാട്ടുകാരാണ് അത് ഇങ്ങനെ ആക്കി തീർത്തത്. നമുക്കതിനകത്ത് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. ശങ്കരാടി, പറമ്പാടി, അമ്പാടി എന്നൊക്കെ പറഞ്ഞ് പഴയ കൊച്ചിയിൽ പഴയ പുരാതനമായ കുറേ കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളിൽപ്പെട്ട ഒന്ന് ആണ് എൻ്റെ ഈ ശങ്കരാടി എന്ന് പറയുന്ന കുടുംബം. വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലെങ്കിലും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു എൻ്റെ കലാപ്രവർത്തനം. അല്ലാതെ എൻ്റെ തറവാട്ടിലെ കലാകാരന്മാരാരുമില്ല. കഥകളിക്കാരോ അല്ലെങ്കിൽ മറ്റേ അതുപോലെയുള്ള നാടകക്കാരോ ആരും എൻ്റെ തറവാട്ടിൽ ഇന്ന് വരെ ഞാൻ വരെയുള്ള തലമുറയിൽ ഇല്ല. ഞാനായിട്ടാണ് ആദ്യമായിട്ട് ഈ കലാകാരനാവുന്നത്. അതും ഈ പറഞ്ഞ പോലെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണത്.
4: 40s കോൺഗ്രസ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. ഇൻ്റർമീഡിയറ്റ് പൂർത്തിയാക്കി മറൈൻ എഞ്ചിനീയറിംഗ് പഠിക്കാനായി ബറോഡയിലേക്ക്. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പേരിൽ വിദ്യാഭ്യാസം അപൂർണം, ജയിൽവാസം. ബോംബെയിൽ പത്രപ്രവർത്തകൻ്റെ വേഷം, പാർട്ടി നിർദ്ദേശപ്രകാരം തിരിച്ച് നാട്ടിലേക്ക്.
3: അപ്പോൾ അടേൽ ഫ്രാഞ്ചൈസ് എന്ന് ഞാൻ പറഞ്ഞത് ആദ്യത്തെ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു കോളുണ്ടായിരുന്നു, സ്ഥിരമായി ജോലിയില്ലാത്ത എല്ലാ ആളുകളും അവരവരുടെ സംസ്ഥാനത്ത് പോയി ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഐ വാസ് ഓൾസോ ട്രാൻസ്ഫർ ടു കേരള. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഐ വാസ് പുട്ട് ഇൻ ദി കൾച്ചറൽ ഫ്രണ്ട്.
4: അരങ്ങും അഭിനയവും ശങ്കരാടിയെ ഒരു നിയോഗം പോലെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു.
3: ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ കൾച്ചറൽ ഫ്രണ്ടിലിട്ടു, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെ നാടകങ്ങൾ ഉണ്ടാക്കുക, ഓർഗനൈസ് ചെയ്യുക, പിടിക്കുക, കാരണം പ്രതിഭ

ക്ലബ് എന്ന് പറഞ്ഞാൽ എറണാകുളത്തൊരു പഴയ പുരാതനമായൊരു കലാസമിതി ഉണ്ടായിരുന്നു പി ആൻ്റണിയുടെ നേതൃത്വത്തിൽ. ഞാനിവിടെ വന്ന് അതുമൊക്കെയായിട്ട് ബന്ധം പ്രാപിച്ചപ്പോൾ ഞാൻ ഐ ബിക്കെയിം ദ സെക്രട്ടറി ഓഫ് ദാറ്റ് ക്ലബ്ബ്. അങ്ങനെ അതിനകത്ത് പിന്നെ സമിതികൾ പിന്നെ പരിപാടികൾ ഉണ്ടാക്കുകയും അത് ഓർഗനൈസ് ചെയ്യുകയും അവതരിപ്പിക്കുകയും ഇതൊക്കെ അതിൻ്റെയൊക്കെ ചാർജ് എനിക്കായിരുന്നു ഒരു കാലത്ത്. അങ്ങനെ ചിലപ്പോൾ ചില

0: ആകസ്മികവുമായ ചില നിമിത്തങ്ങൾ. നാടകത്തട്ടിൽ നിന്ന് ശങ്കരാടി എന്ന നടൻ മൂവി ക്യാമറയ്ക്ക് മുന്നിലേക്ക്.
1: മൂലധനമാണോ അത് കഴിഞ്ഞതിന് ശേഷമുള്ള എസ് എൽ പുരം സദാനന്ദൻ്റെ ഒരു നാടകം ഉണ്ടായിരുന്നു, അത് അത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഉദയ സ്റ്റുഡിയോയിലെ എൻ്റെ ഉടമസ്ഥനായ മിസ്റ്റർ കുഞ്ചാക്കോ എന്ന് പറഞ്ഞ അദ്ദേഹം എന്നെ വിളിച്ച് എനിക്ക് സിനിമയിലൊരു ചാൻസ് തരികയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം കടലമ്മ എന്ന് പറഞ്ഞൊരു പടം എടുത്തിരുന്നു. ആ പടത്തിൽ മലയാളത്തിലുള്ള ഒരുമാതിരി മിക്ക ആർട്ടിസ്റ്റുമാരുണ്ട്. സത്യനായിരുന്നു അതിൻ്റെ ഹീറോ. അപ്പോൾ സത്യൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര തണ്ടനായിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നു. ഈ മത്സ്യത്തൊഴിലാളികളുടെ കഥയായിരുന്നു അത്, കടപ്പുറത്തെ കഥയായിരുന്നു. അങ്ങനെയുള്ള സത്യൻ്റെ അച്ഛനായിട്ട് അതിനേക്കാൾ നിഷേധിയായ ഒരു കഥാപാത്രം വേണം. കുഞ്ചാക്കോ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മക്കള് പെമ്മക്കള് ആണ് എന്നെ ശുപാർശ ചെയ്തത്. ആലപ്പുഴ ഭഗവതി വിലാസം തിയേറ്ററിൽ മൂലധനം എന്ന് പറയുന്നത് 19 പ്രാവശ്യം കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പിള്ളേരൊക്കെ അത് കണ്ടിട്ടുണ്ടേ. അപ്പോൾ ഇങ്ങനെ ഒരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വിവരം പിള്ളേരെ അറിഞ്ഞപ്പോൾ പറഞ്ഞു, അപ്പച്ച ഇങ്ങനെ ഒരാളുണ്ട്, അയാളെ വിളിച്ചു നോക്കൂ, ചിലപ്പോൾ അയാൾ പറ്റിയേക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്നെ വിളിപ്പിക്കുന്നത്. ഒരു കഥാപാത്രത്തിന് നമ്മളെ വിളിച്ചാൽ, നമ്മളെ കാണുന്നത് പലരും പല ആളുകളും പല വിധത്തിലാണ്. ചിലർ കോമഡിയനായിട്ട് കാണുന്നുണ്ട്, ചിലർ വളരെ സീരിയസ് ആയിട്ട് എന്നെ കാണുന്നുണ്ട്, ചിലർ വില്ലനസ് ക്യാരക്ടറായിട്ട് ചെയ്യുന്നത്. മധുവിൻ്റെ ഒക്കെ രണ്ടു മൂന്ന് പടങ്ങളിൽ ഞാൻ വില്ലനസ് ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുണ്ട്. മഹാരാജാവിൻ്റെ കഥാപാത്രം, അല്ലെങ്കിൽ വേലുത്തമ്പിയുടെ കഥാപാത്രം, മറ്റേ വാലിക്കാരൻ്റെ കഥാപാത്രം പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ എന്നെ കൊണ്ടൊക്കത്തില്ലടാവൂ എന്ന് പറഞ്ഞു അങ്ങനെ പറയുന്നവനല്ല ഞാൻ. ഏത് കഥാപാത്രം, ഏത് അരപ്പാളിയുടെ കഥാപാത്രമായാലും അതിനെ നമ്മൾ അങ്ങോട്ട് കയറി ഇഷ്ടപ്പെട്ട് അതിനെ നമ്മൾ സ്വാംശീകരിച്ചിട്ട് സ്വാംശീകരിച്ച് കഴിഞ്ഞാലേ നമുക്ക് അതിനെ അവതരിപ്പിക്കാനൊക്കെയുള്ളൂ. അങ്ങനെ അവതരിപ്പിച്ചാലേ അത് സക്സസ്ഫുള്ളായിരിക്കുള്ളൂ ആ കഥാപാത്രം എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാ മിക്കവാറും നടന്മാരുടെയൊക്കെ ഉണ്ടായിരിക്കേണ്ട വിശ്വാസവും അതാണ്. ജീവിതത്തിൽ ഞാൻ വളരെ സീരിയസാണ്. എന്നെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചിട്ടുള്ള പല ആളുകൾക്കും നിരാശ പറ്റിയിട്ടുണ്ട്. ഒരിക്കൽ പിറവത്തൊരു മീറ്റിങ്ങിന് എന്നെ വിളിച്ചുകൊണ്ട് പോയി. എന്തോ ഒരു മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യാനാണ് അവിടുത്തെ എന്തോ പിള്ളേരെല്ലാം കൂടെ കൂടിയുള്ള ഇത് തന്നെ. അപ്പോൾ അതിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത അവിടുത്തെ അതിൻ്റെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റോ ആരോണ്ടോ ആയിരുന്നു എന്നെ വെൽക്കം ചെയ്ത ആൾ. അദ്ദേഹം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ആ ചങ്കരാഴ്ചേട്ടൻ നിങ്ങളോട് സംസാരിക്കാൻ വരുന്നുണ്ട്, നിങ്ങളെ കൂടെ ചിരിപ്പിച്ച് വയറ്റിൽ നീര് വീഴിച്ചിട്ടല്ലാതെ അദ്ദേഹം ഇവിടുന്ന് പോകില്ല. എനിക്ക് പറയാനുള്ളത് വളരെ സീരിയസാണ്, ബിക്കോസ് മൈ ലൈഫ് ഈസ് വെരി സീരിയസ്. ലൈഫിൽ എനിക്ക് തമാശയൊന്നുമില്ല. മതിയായ അത്ര അഡ്വാൻസും ക്യാമറയും മുമ്പിൽ വന്നാൽ മാത്രമേ എന്നിൽ നിന്ന് ഹാസ്യം വരുള്ളൂ. ഞാൻ രാഷ്ട്രീയം കൈകാര്യം ചെയ്തിരുന്ന കാലത്ത് ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെതായ മാധുര്യം ഉണ്ടായിരുന്നില്ല, അവസരങ്ങളുണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ പക്ഷിയെടുന്ന് പണിയെടുത്തിട്ടുള്ള ആളുകളാണ്. ഞാനും രാമുകാരിയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരായിരുന്നു ആ കാലത്ത്. ഈ രാമുരിക്ക് എന്നെ റണത്ത് കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ അത് അഞ്ചണയുള്ള ഒരു ഊണിന്, ആ ഹോട്ടലിൽ ഇപ്പോഴും ഉണ്ട്, ഞാൻ കാണിച്ചു തരാൻ വേണമെങ്കിൽ, ദർബാർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ ക്ലോത്ത് ബസാർ ഹോട്ടൽ, രണ്ട് ഊണ് മേടിച്ച് ഊണ് കഴിക്കണമെങ്കിൽ 10 വേണ്ടേ? അതില്ലാഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഒരു 5 കൊടുത്ത് ഒരു ചോറ് മേടിച്ച് പപ്പാതി പകുത്തുകൊണ്ട് കിടന്നവരാ.
2: പ്രശസ്ത നടൻ ശങ്കരാടിയുമായി നടത്തിയ അഭിമുഖത്തിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. നിലവറ. മരിക്കാത്ത ശബ്ദങ്ങളുടെ ഒഴിയാത്ത കലവറ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് നിലവറ.

0: എഫ് എം ഈവനിങ്ങിൽ ഇനിയൊരു ഹിന്ദി ഗാനം കേൾക്കാം. മജ്രു സുൽത്താൻപുരി എഴുതി, ജതിൻ ലളിത് ഈണമിട്ട്, ഹരിഹരനും ആൽക്കായാഗ്നിക്കും ചേർന്ന് പാടിയ ഗാനം. ചിത്രം ഖാമോഷി ദ മ്യൂസിക്കൽ.
1: മമ്മാ പാപ്പാ കാ വോ നാമുമകിൻ സപ്ന ജോ സച്ച് ഹുവാ ഹൈ, മേ ഉൻകി ദിൽ കി ധഡ്കൻ ഹൂ ജിസേ വോ സുൻ നഹീ സക്തേ, മേ ഉൻകി പഹചാൻ ഹൂ ഉൻകി ആവാസ് ഹൂ. ഹമാരി ഛോട്ടി സി ദുനിയ ഹൈ സിർഫ് തീനോ കി, ലേക്കിൻ മേ ആസ്മാൻ കോ ഛൂനാ ചാതി ഹൂ, ഗാനാ ചാതി ഹൂ. ആവാസ് ഓർ ഖാമോഷി ടക്രാതേ ഗയേ, ഫിർ ഭീ സപ്നേ ജിന്ദാ ഹൈ, ഹൈ നാ യേ നാമുമകിൻ സപ്ന, ലേക്കിൻ വോ ജിന്ദഗി ഹീ ക്യാ ജിസ്മേ കോയി നാമുമകിൻ സപ്ന നാ ഹോ.

0: എഫ് എം ഈവനിങ്ങിൽ ഇനി ഇന്നത്തെ കഥാനേരം. വിരുന്നിന് പോയ ഹോഡ്ജാദിൻ. അന്ന് സൂര്യൻ അസ്തമിച്ച് നല്ല ഇരുട്ട് വീണു കഴിഞ്ഞിരുന്നു. ഹോഡ്ജാദിൻ അപ്പോഴും പതിവ് പോലെ തന്റെ തോട്ടത്തിൽ പണിയെടുക്കുകയായിരുന്നു. ആ തോട്ടത്തിലെ മരങ്ങളെക്കുറിച്ച് ഹോഡ്ജാദിനു നല്ല അഭിമാനമായിരുന്നു. അയാൾ വളരെ സ്നേഹിച്ച് പരിപാലിച്ചിരുന്ന ആ മരങ്ങൾ ഇത്തവണയും സമൃദ്ധമായി കായ്ച്ചു തുടങ്ങിയിരുന്നു. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ഹോഡ്ജാദിൻ പണി നിർത്തി. അയ്യോ, ഞാൻ അക്കാര്യം മറന്നേ പോയല്ലോ. ഉറ്റ സുഹൃത്തായ സലിം കദ്രി അത്താഴ വിരുന്നിന് ക്ഷണിച്ചിട്ടുള്ള കാര്യം അപ്പോഴാണ് ഹോഡ്ജ ഓർത്തത്. പണിയായുധങ്ങളൊക്കെ ധൃതി പിടിച്ച് അടുക്കിവെച്ച് ഉടൻ തന്നെ ഹോഡ്ജ സലീമിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. മറ്റുള്ള അതിഥികളൊക്കെ നേരത്തെ തന്നെ എത്തിക്കഴിഞ്ഞിരുന്നു. ശുഭരാത്രി, ഹോഡ്ജാദിൻ എല്ലാവരോടുമായി പറഞ്ഞു. വീടിന്റെ മുറ്റത്ത് തന്നെ നിന്നിരുന്ന ഹോഡ്ജയുടെ പ്രിയ സുഹൃത്തും ആതിഥേയനുമായ സലിം പക്ഷേ അത് കേട്ട ഭാവം പോലും വെച്ചില്ല. ഹോഡ്ജാദിൻ ഒന്ന് അമ്പരന്നു. അയാൾ വീട്ടിനുള്ളിലേക്ക് കയറി മറ്റുള്ള അതിഥികളുടെ അടുത്തേക്ക് വേഗം ചെന്നു. പക്ഷേ ഒരൊറ്റയാൾ പോലും ഹോഡ്ജയോട് യാതൊരു പരിചയഭാവവും കാണിച്ചില്ല. ഇവർക്കൊക്കെ എന്ത് പറ്റി? ഇവരെല്ലാം എന്റെ സുഹൃത്തുക്കളാണല്ലോ. ഹോഡ്ജയ്ക്ക് ശരിക്കും വിഷമമായി. തന്റെ ചിരകാല കൂട്ടുകാരായ ജലാലും അഹമ്മദും സംസാരിച്ചിരിക്കുന്നത് കണ്ട് അവരുടെ അടുത്തേക്ക് ഹോഡ്ജ ചെന്നു. പക്ഷേ അവരപ്പോൾ സംസാരം നിർത്തി പുറം തിരിഞ്ഞിരുന്നു കളഞ്ഞു. ഫാസിൽ, നിന്റെ പാടത്ത് ഇക്കൊല്ലം നല്ല വിളവ് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. ഹോഡ്ജ അടുത്തു നിന്നിരുന്ന മറ്റൊരു ചങ്ങാതിയുമായി സംസാരം തുടങ്ങി. ഒരക്ഷരം പോലും കേൾക്കാത്ത മട്ടിൽ ഫാസിൽ ഒരു പ്രതിമ പോലെ നിന്നു. ഹോഡ്ജ ഒരവസാന ശ്രമമെന്ന നിലയിൽ ആതിഥേയനായ സലീമിന്റെ അടുത്തേക്ക് ചെന്നു. സലീം, ഇപ്രാവശ്യം നിന്റെ മുന്തിരിത്തോട്ടത്തിൽ നിറയെ നല്ല മുന്തിരിയുണ്ടല്ലോ. സലീമിനാകട്ടെ യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല. പെട്ടെന്നാണ് ഹോഡ്ജാദിൻ തന്റെ അതിഥികളെ കൂടുതൽ ശ്രദ്ധിച്ചത്. അവരെല്ലാം നല്ല അലക്കിത്തേച്ച മിനുങ്ങുന്ന വസ്ത്രങ്ങളൊക്കെ ഇട്ട് വളരെ പ്രൗഢിയോടെയാണ് വിരുന്നിനെത്തിയിരിക്കുന്നത്. അപ്പോഴാണ് തോട്ടത്തിൽ പണിയെടുത്ത് ചളിയും പൊടിയുമായ മുഷിഞ്ഞ വേഷത്തിലാണ് താൻ വിരുന്നിനെത്തിയതെന്ന ബോധം ഹോഡ്ജയ്ക്കുണ്ടായത്. വിരുന്നിനു പോയ ഹോഡ്ജാദിൻ. ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയത്ത് കേൾക്കാം. ഈ കഥ കൂട്ടുകാർക്കായി വായിച്ചത് പ്രീതി.
1: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
2: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ൾക്ക് കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: സാങ്കേതിക രംഗത്തെ നൂതന മാറ്റങ്ങൾക്കനുസരിച്ച് യുവജനങ്ങൾ നൈപുണ്യശേഷി മെച്ചപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സമാധാനത്തിനുള്ള 2026 നോബൽ സമ്മാനം. ഇന്ത്യൻ വംശജയായ ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞ നവനീതം നവി പിള്ളയ്ക്ക്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. സംസ്ഥാനത്ത് 100 ദിന കർമ്മ പദ്ധതികളുടെ ഭാഗമായി 568 പദ്ധതികൾ ഫലപ്രദമായി പൂർത്തിയാക്കി.

0: ോട് സുപ്രീം കോടതി.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: ഗോയിങ് സൗത്ത് എന്ന് ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്. അതായത് താഴേക്ക് വീഴുന്നു എന്നർത്ഥം. നമ്മുടെ ഭൂപടം നോക്കിയാൽ സ്വാഭാവികമായും വടക്കൻ ഭാഗം ഭൂപടത്തിന്റെ മുകൾ ഭാഗത്തും തെക്കൻ ഭാഗമാകട്ടെ താഴെയുമാണ് കാണാൻ കഴിയുന്നത്. ഉരുണ്ട ഭൂമിയെ സംബന്ധിച്ച് അങ്ങനെ മുകളിലും താഴെയുമെന്നുണ്ടോ? ആരാണ് അങ്ങനെ ഒരു പ്രയോഗം അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയെടുത്തത്? അവിടെയുള്ള മുകളിൽ താഴെ എന്ന വ്യത്യാസം പോലും വടക്കൻ ലോകരാജ്യങ്ങളുടെ അധീശത്വത്തിന്റെ പ്രതീകമായി കണക്കാക്കാൻ കഴിയും. ഏറ്റവും അധികം സമ്പത്തുള്ള രാജ്യങ്ങൾ, ശക്തമായ രാജ്യങ്ങൾ, വീറ്റോ പവറുള്ള രാജ്യങ്ങൾ എന്നിവയെല്ലാം വടക്കൻ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവും മൂലം അതിൻ്റെ എല്ലാ ഭവിഷ്യത്തും അനുഭവിക്കുന്നതാരാണ്? അതിലേറെയും തെക്കൻ ഭാഗത്തുള്ള രാജ്യങ്ങൾ തന്നെയാണ്. ഇത്തരത്തിൽ വടക്കു തെക്കൻ അവകാശവാദങ്ങൾ മുറുകുമ്പോൾ പുതിയ വാർത്തകൾ വരുന്നത് 457 വർഷം പഴക്കമുള്ള നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഭൂപടം മാറ്റി വരയ്ക്കാൻ പോകുന്നു എന്നതിലേക്കാണ്. നമ്മുടെ മനസ്സിൽ പതിഞ്ഞുപോയ ഭൂഖണ്ഡങ്ങളുടെ വലുപ്പത്തിന് ഇനി മാറ്റം വരാൻ പോകുന്നു എന്നർത്ഥം. 1569 ഫ്ലെമിഷ് ഭൂമിശാസ്ത്രജ്ഞൻ ജെറാർഡ് മെർക്കാറ്റർ സമുദ്രത്തിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിനും ലോക പര്യടനത്തിനുമായി ഒരു ഭൂപടം നിർമ്മിച്ചു. മെർക്കാറ്റർ മാപ്പ് അല്ലെങ്കിൽ മെർക്കാറ്റർ പ്രൊജക്ഷൻ എന്നാണ് അത് അറിയപ്പെട്ടത്. ഗോളത്തിൻ്റെ രൂപത്തിൽ നിന്നും മേശയ്ക്കു മുകളിൽ വിരിച്ചു വയ്ക്കുവാൻ കഴിയുന്ന ഒരു 2D രൂപം. എന്നാൽ ഒരു ഗോളം മുറിച്ച് അത് പരന്ന കടലാസു പോലെ ആക്കുമ്പോൾ ചില ഭാഗങ്ങൾ വശങ്ങളിലേക്ക് നീണ്ടു വലിഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നും. ഇവിടെയും അത് സംഭവിച്ചു. ഭൂമധ്യരേഖയുടെ വടക്കു ഭാഗത്തുള്ള ഭൂഖണ്ഡങ്ങൾ വലിപ്പം കൂടിയതായി കാണപ്പെട്ടു. ഇതിൽ പ്രദേശങ്ങൾ റംപ് വരകൾ എന്ന നേർരേഖയിൽ വരച്ചതിനാൽ അത് യാത്രികർക്ക് ഉപയോഗിക്കാൻ എളുപ്പമായിരുന്നു. അങ്ങനെ ആ ഭൂപടം 18th century യാത്രികർ വ്യാപകമായി ഉപയോഗിക്കാനും തുടങ്ങി. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള ഭൂപടങ്ങൾ പിന്നെയും ഉണ്ടായി. ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ശാസ്ത്രശാഖയെ കാർട്ടോഗ്രാഫി എന്നാണ് പറയുന്നത്. എന്നാൽ പിന്നീടാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോരായ്മ ലോകം തിരിച്ചറിഞ്ഞത്. ഭൂമധ്യരേഖയിൽ നിന്നും തെക്കോട്ടുള്ള രാജ്യങ്ങളെ അതിൽ ചെറുതാക്കി രേഖപ്പെടുത്തുകയും വടക്കൻ പ്രദേശത്തുള്ള രാജ്യങ്ങളുടെ വലുപ്പം വലുതാക്കി കാണിക്കുകയുമാണ് ഉണ്ടായത്. ധ്രുവങ്ങളോട് ചേർന്നുള്ള വടക്കേ അമേരിക്ക, യൂറോപ്പ്, റഷ്യ, ഗ്രീൻലാൻഡ് എന്നീ പ്രദേശങ്ങൾ യഥാർത്ഥത്തേക്കാൾ വളരെ വലുതായി കാണപ്പെട്ടു. എന്നാൽ ഭൂമധ്യരേഖയ്ക്കടുത്തുള്ള ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, ദക്ഷിണേഷ്യ തുടങ്ങിയ മേഖലകൾ താരതമ്യേന ചെറുതായും തോന്നും. ഉദാഹരണത്തിന്, ഗ്രീൻലാൻഡ് എന്ന രാജ്യത്തേക്കാൾ 14 times വലുതാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡം. എന്നാൽ ഭൂപടത്തിൽ ഇവ രണ്ടും ഒരേ വലുപ്പത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ വടക്കേ അമേരിക്കയേക്കാൾ ചെറുതായിട്ടാണ് തെക്കേ അമേരിക്ക ഭൂപടത്തിൽ കാണുന്നത്. എന്നാൽ ആ ഭൂഖണ്ഡങ്ങൾ തമ്മിൽ ഭൂപടത്തിൽ കാണുന്ന വലുപ്പ വ്യത്യാസമില്ല. ഈ വ്യത്യാസം ഒരു സൂചനയായി വിലയിരുത്താം. യൂറോപ്പും വടക്കേ അമേരിക്കയും ഒക്കെ ഉൾപ്പെട്ട 1st century ഉൾപ്പെടുന്ന പ്രദേശം സ്വാഭാവികമായി ഉണ്ടായെടുത്ത സാമ്പത്തികവും ബൗദ്ധികവും മനഃശാസ്ത്രപരവുമായ ഒരു മേൽക്കൈ നേടിയെടുത്തതായി കാണുവാൻ കഴിയും. 164 പിന്തുണ അറിയിച്ചപ്പോൾ എതിർത്ത് വോട്ട് ചെയ്ത ഒരൊറ്റ രാജ്യം മാത്രം അമേരിക്ക. എന്നാൽ ഐക്യരാഷ്ട്ര സംഘടന ആ മേൽക്കൈക്ക് തടയിട്ടിരിക്കുകയാണ്. ആഫ്രിക്കൻ വൻകരയും ഇന്ത്യയും ഉൾപ്പെടുന്ന ഗ്ലോബൽ തെക്കൻ രാജ്യങ്ങളെ സാധാരണ വലുപ്പത്തിൽ നിന്നും കുറച്ച് കാണിച്ച് യൂറോപ്യൻ രാജ്യങ്ങളെയും വടക്കേ അമേരിക്കയും ഭീമാകാരന്മാരായി ചിത്രീകരിച്ച ആ പഴയ ഭൂപടം മാറ്റുവാൻ ഐക്യരാഷ്ട്ര സംഘടന വോട്ടെടുപ്പിലൂടെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനു പകരമായാണ് കോഗ്നിറ്റീവ് ജസ്റ്റിസ്, അതായത് ചരിത്രപരവും ബുദ്ധിപരവുമായ നീതി എന്ന പേരിൽ പുതിയ ഭൂപടത്തിന് ജന്മം നൽകാൻ ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. വൻകരയുടെ യഥാർത്ഥ വിസ്തൃതി കാണിക്കുന്ന ഈക്വൽ എർത്ത് പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഈക്വൽ ഏരിയ മാപ്പുകൾ പ്രോത്സാഹിപ്പിക്കുവാനാണ് UN പ്രമേയം ആവശ്യപ്പെടുന്നത്.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്.
4: ശാസ്ത്രദീപ്തി.
5: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 8 കഴിഞ്ഞ 5:55. FM ഈവനിംഗിൽ ഇനി
6: സമഗ്ര ഹോമിയോപ്പതി
7: FM ഹെൽത്ത് ലൈൻ.

0: രോഗിയെയാണ് ചികിത്സിക്കുന്നത്. രോഗിയുടെ പാരമ്പര്യം കൂടി മനസ്സിലാക്കി അയാളുടെ മാനസിക ശാരീരിക നിലകളെയും കണക്കിലെടുത്താണ് മരുന്ന് നിശ്ചയിക്കുന്നത്. ദോഷരഹിതവും ലളിതവുമായ മരുന്നുകളിലൂടെ പ്രാണശക്തിയെ കൂടുതൽ ശക്തിപ്പെടുത്തി ശാരീരിക പ്രതിരോധത്തിലൂടെ രോഗങ്ങൾ മാറ്റി പരിപൂർണ സൗഖ്യത്തിലേക്ക് നയിക്കുന്ന സമഗ്രമായ ചികിത്സയാണ് ഹോമിയോപ്പതി.
1: സമഗ്ര ഹോമിയോപ്പതി ആശുപത്രി ഈ ചികിത്സയുടെ സമഗ്രത ഉറപ്പു നൽകുന്നു.
0: ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മുനിസിപ്പൽ പാർക്കിന് സമീപം, ബാങ്ക് ജംഗ്ഷൻ, ആലുവ. ഫോൺ 9544066622. 9544066662.
2: ഇന്ന് ഈ പരിപാടിയിൽ ശ്വാസകോശ അലർജിയും ഹോമിയോപ്പതിയും, ഇതേക്കുറിച്ച് ആലുവ സമഗ്ര ഹോമിയോപ്പതിയിലെ ഡോക്ടർ KV ഷോയ്സനുമായി അഭിമുഖം.
3: ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വളരെ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു പ്രയാസമാണ്. സമൂഹത്തിലെ കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെ ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ കുട്ടികളിലൊക്കെ ഉണ്ടാകുമ്പോഴാണ് കൂടുതലായിട്ട് ഇത് അച്ഛനമ്മമാരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറുന്നത്. അതായത് അവർക്ക് അവരെ പഠനത്തിലോ അല്ലെങ്കിൽ അവരെ മറ്റുള്ള കാര്യങ്ങളിലോ ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരികയും രോഗം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അലർജി അല്ലെങ്കിൽ നമ്മൾ തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുണ്ടാവുന്ന ശരീരത്തിന്റെ ഒരു പ്രതികരണം ആണ് ഇതെന്നുള്ളത് നമുക്ക് ലഘുവായിട്ട് അല്ലെങ്കിൽ ലളിതമായ ഭാഷയിൽ പറയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഈ ശ്വാസകോശ സംബന്ധമായ ഈ അലർജി, അത് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക, അതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് കൂടുതലായിട്ടും, അതുപോലെ അതിന്റെ കാരണം എന്താണ്, അതിന് ഹോമിയോപ്പതി നൽകുന്ന ഒരു പ്രതിവിധി എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമാക്കാം. അപ്പൊ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് പൊതുവായിട്ട് ജനത്തിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുക. ശ്വാസകോശ അലർജി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഡോക്ടർ അതിനെ കാണുന്നത്?
4: അലർജി എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില പദാർത്ഥങ്ങളോട് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഒരു അമിതമായിട്ടുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു ഹൈപ്പർ റെസ്പോൺസീവ്നെസ് എന്ന് പറയും. അത് മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ചില വസ്തുക്കളോട്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ പൊടി അല്ലെങ്കിൽ തണുപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും പൂമ്പൊടി, അങ്ങനെയുള്ള ചില കാര്യങ്ങളോട് ചില ആൾക്കാരുടെ ശരീരം അമിതമായിട്ട് പ്രതികരിക്കുക. അത് അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ വരുന്ന ഒരു റിയാക്ഷൻ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതെ അതെ, ചില കാര്യങ്ങൾ നമ്മളുടെ ശരീരം അതൊരു ഒരു ശത്രുവായിട്ട് തെറ്റിദ്ധരിച്ചിട്ട് നമ്മളുടെ അതൊരു നമുക്കൊരു പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡിയിൽ ചില ചേഞ്ചസ് വരുത്തുന്നത്. അപ്പൊ അതിൽ ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ എന്ന് പറയുന്ന ഒരു വസ്തു ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടുകയും അത് ഈ അലർജൻ ആയിട്ടുള്ള ഒരു റിയാക്ഷനിൽ ഒരു ഹിസ്റ്റമിൻ എന്ന് പറയുന്ന വേറൊരു വസ്തു ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ ഹിസ്റ്റമിൻ ആണ് നമുക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കുന്നത്. അതായത് ഇപ്പോൾ മൂക്കൊലിപ്പായാലും മൂക്ക് കടിയായാലും കണ്ണിന്ന് വെള്ളം വരിക, കണ്ണ് ചൊറിച്ചിൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഈ ഹിസ്റ്റമിൻ എന്ന് പറയുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ ഈ ശ്വാസകോശം അലർജി നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ റെസ്പിറേറ്ററി ലൈനിങ്ങിൽ ഉള്ള ഏത് ലൊക്കേഷനിലാണോ നമുക്ക് കൂടുതൽ അലർജി ഉണ്ടാക്കുന്നത് അതനുസരിച്ചിട്ടാണ് അതിൻ്റെ ഒരു ഡയഗ്നോസ്റ്റിക് ടേം വരുന്നത്. ഇപ്പോൾ നമുക്ക് മൂക്കിനുള്ളിലുള്ള ലൈനിങ് അതായത് ഒരു നേസൽ മ്യൂക്കോസ ഇതിലാണ് കൂടുതൽ അലർജിക് റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് അലർജിക് റൈനൈറ്റിസ് എന്ന് പറയും. നമ്മുടെ സൈനസിനുള്ളിൽ നമ്മുടെ ഒരു അറകൾ
3: മുഖത്ത്
4: വരുന്ന അറകളിലുള്ളിലാണെങ്കിൽ നമുക്ക് അലർജിക് സൈനസൈറ്റിസ് എന്ന് പറയും. അതല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി ഉള്ളിലേക്ക് ഇറങ്ങി ഫാരിങ്സിലാണെങ്കിൽ അത് അലർജിക് ഫാരിഞ്ചൈറ്റിസ്, അലർജിക് ലാരിഞ്ചൈറ്റിസ്,
3: അങ്ങനെ
4: തൊണ്ടയിൽ ബാധിക്കുമ്പോൾ അങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ടാണ് പിന്നെ നമുക്കത് ശ്വാസകോശത്തിലേക്ക് ബാധിക്കുമ്പോൾ അതിനെ നമ്മൾ അലർജിക് ആസ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ലൊക്കേഷൻ അനുസരിച്ചിട്ടാണ് അതിൻ്റെ ലക്ഷണങ്ങളും വരുന്നത്. ഇപ്പോൾ റെസ്പിറേറ്ററി ലൈനിങ്ങിൽ വരുന്ന സിംപ്റ്റംസ് കൂടുതലും തുമ്മല്, മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, കണ്ണ് ചൊറിച്ചില്, അതുപോലെ ചിലർക്ക് സ്മെല്ല് കിട്ടാതെ വരിക, അതുപോലെ മൂക്കി തൊട്ടാൽ തന്നെ തുമ്മൽ വരിക. അപ്പൊ അങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് കൂടുതലും ഒരു അപ്പർ റെസ്പിറേറ്ററി അലർജി കൊണ്ട് വരുന്നത്,
3: കഴുത്തിന്
4: മുകളിലേക്കുള്ള. അപ്പൊ ഇത് പലപ്പോഴും ഇത് ഓരോ ആൾക്കാർക്കും ഓരോ തരം കാര്യങ്ങളോടാണ് അലർജി ഉണ്ടാക്കുന്നത്. ഇപ്പൊ ചിലർക്ക് തണുപ്പ് മാത്രമായിരിക്കും പ്രശ്നം, ചിലർക്ക് പൊടി മാത്രമായിരിക്കും, ചിലർക്ക് ചില മണങ്ങൾ പറ്റാത്ത ആൾക്കാരുണ്ട്, ചില സസ്യങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിന്റെ പൂമ്പൊടി പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ പലർക്കും, അതായത് ഇപ്പോൾ പണ്ടത്തേനേക്കാളും അലർജി ഒരുപാട് കൂടുതലാണ് ഇപ്പോൾ. അതായത് പണ്ടൊക്കെ ഒരു 15% ആൾക്കാർക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അലർജി ഉണ്ടായിരുന്നതായിട്ടാണ് ഒരു സ്റ്റഡിയിൽ തെളിഞ്ഞിരുന്നത്.
3: അതിപ്പോ ഡോക്ടർ അതിന് വേറൊരു രീതി പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് നമ്മൾ പണ്ട് പറയല്ലോ, ഇപ്പൊ കുട്ടികൾ മണ്ണ് വാരി കളിച്ചാല് കുട്ടികൾക്ക് അതിന് ഇല്ലെങ്കിൽ മണ്ണിൽ ഇറങ്ങുമ്പോൾ അലർജി ഉണ്ടാകും.
4: അത് വളരെ കറക്റ്റാണ്. കാരണം ഇപ്പോ നമ്മൾ കുട്ടികളെ ഒരു ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടാണ് നമ്മൾ വളർത്തുന്നത്. മണ്ണിലിറങ്ങരുത്, പൊടി എടുക്കരുത്, മഴ നനയരുത്, ആകെ ഒന്ന് രണ്ട് കുട്ടികളല്ലേ ഉള്ളൂ. പണ്ടങ്ങനെയല്ലല്ലോ, പണ്ടും 7-8 കുട്ടികളുണ്ടാവും. ഇപ്പൊ എപ്പോഴും ഒരു വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻസ് ഉണ്ടാവും, അത് മറ്റുള്ളവർക്ക് അതൊരു ഇമ്മ്യൂണിറ്റി കൊടുക്കും.
3: ചെയ്യാനുള്ള ശക്തി
4: ശക്തി കൊടുക്കുകയാണ്. അപ്പൊ എല്ലാവരും മണ്ണിൽ കളിക്കുകയും വെള്ളത്തിൽ ഇറങ്ങിയ മഴ

ഈ പരിപാടിയുടെ പ്രായോജകർ ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മുനിസിപ്പൽ പാർക്കിന് സമീപം, ബാങ്ക് ജംഗ്ഷൻ, ആലുവ. ഫോൺ 9544066622. ഹോമിയോപ്പതി, രോഗത്തെയല്ല.

0: കാര്യമെല്ലാം ചെയ്തിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു.
1: ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷേ
0: കൊള്ളുമ്പോഴത്തേക്കും അത് നമ്മളതുമായിട്ട് അക്കസ്റ്റംഡ് ആയി, അതുമായിട്ട് നമ്മൾ ഇമ്മ്യൂണായി
1: പൊരുത്തപ്പെടും.
0: അപ്പൊ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ നമുക്ക് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് വളർത്തുന്നത് കൊണ്ട് ഈ ഫിസിക്കലായിട്ടുള്ള കോണ്ടാക്ട് മാത്രമല്ല, ഈവൻ മാനസികമായിട്ട് നോക്കിയാലും കുട്ടികളെ യാതൊരു വിധത്തിലുള്ള ഒരു അപകടങ്ങളിലേക്കോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ എക്സ്പോഷർ കൊടുക്കാതെ
1: സാഹചര്യങ്ങളോട്
0: പൊരുത്തപ്പെടാൻ വിടാതെ ആണ് വളർത്തുന്നത്. ആങ്സൈറ്റിയാണ്, പേരൻസിന്റെ ആങ്സൈറ്റി ആണത്. അപ്പൊ അത് തന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള രോഗങ്ങൾ വിളിച്ചു വരുത്തും. കാരണം ഓൾ ഓഫ് എ സഡൻ ഈ കുട്ടികൾ ചിലപ്പോൾ ഒരു പുതിയ സാഹചര്യത്തിലേക്ക് ചെന്നുപെടുമ്പോൾ അവർക്ക് അത് പെട്ടെന്ന് അതുങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ അപ്പോഴും ആ ഒരു ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെ ബോഡിയിൽ ഒരു ബയോകെമിക്കൽ ചേഞ്ചസ് വരുത്തും, അത് ഈ അലർജി പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും.
1: അപ്പൊ ഡോക്ടർ, ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ സാധാരണ നമ്മൾ ഇപ്പൊ ശരീരത്തിന്റെ അമിതമായ പ്രതികരണമാണ് എന്നുള്ള ഡോക്ടർ സൂചിപ്പിച്ചു. അപ്പൊ അത് പലപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ആർക്കാണ് പ്രധാനമായിട്ടും? ഇപ്പൊ പ്രതിരോധ ശേഷിയുടെ അളവ് വെച്ച് മാത്രമല്ല മറ്റു അസുഖങ്ങളും പലതും ഒക്കെ ഉണ്ടാവുമല്ലോ ചിലർക്ക്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ എങ്ങനെയാണ് അത് വിലയിരുത്തുക?
0: അത് കൂടുതലും ഒരു ഇതിലൊരു ജനിതക ഘടകം കൂടിയുണ്ട്. പൊതുവെ നോക്കിയാൽ ഒരു 90% കേസുകളിലും വീട്ടിൽ ആർക്കെങ്കിലും ഒക്കെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അപ്പൂപ്പനോ ഒക്കെ ഒരു അലർജിയുടെ ഒരു ഹിസ്റ്ററി ഉള്ള ആൾക്കാർ ആണ്. അതാണ് ഒരു 90% നമുക്ക് അങ്ങനെ ഒരു ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട് അതിൽ വരാം.
1: പക്ഷെ അമ്മയ്ക്കോ അച്ഛനോ ഇങ്ങനെയുള്ള പൊടിയോട് അലർജി
0: ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ വരണം നിർബന്ധമില്ല. അതുപോലെ തന്നെ ഇവര് കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അലർജി ഉണ്ടാവണമെന്നില്ല. ചില പ്രായത്തിലാണ്, ചില കുട്ടികൾക്ക് ഒരു 10 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ ചിലർക്ക് 20 വയസ്സാകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ അവർക്ക് അത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ആ ഒരു ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട് എത്രത്തോളം ശക്തമാണോ അപ്പൊ അത്രയും ശക്തമായിട്ട് തന്നെ ഈ കുട്ടികൾക്ക് വരാനായിട്ടുള്ള, അതായത് പിൻതലമുറയ്ക്ക് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ശ്വാസം മുട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരുന്നതും അതുപോലെ തന്നെ സീരിയസ് ആയിട്ട് ആവാം.
1: ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരിക്കൽ നമുക്കത് നമ്മളത് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ആവർത്തിച്ച് വരുന്നത് നമുക്ക് തടയാൻ നമ്മൾ എന്താണ് ചെയ്യുക? സാധാരണ ഇപ്പോൾ അലർജി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഒരു വസ്തുവിനോടുള്ള അലർജി ആയിരിക്കില്ല, ചിലപ്പോൾ വേറൊരു വസ്തുവിനോട്. അപ്പോൾ ഈ പ്രതികരണം വ്യത്യസ്തമായിരിക്കില്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ നേരിടുക?
0: സാധാരണഗതിയിൽ നമുക്ക് ഒരു അലർജി ആയിട്ട്, പ്രത്യേകിച്ച് റെസ്പിറേറ്ററി അലർജി ആയിട്ട് ഒരു പേഷ്യന്റ് വരുമ്പോൾ നമുക്കത് എന്ത് അലർജി ആണെന്ന് വേർതിരിച്ച് അറിയാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു അലർജി സ്കിൻ ടെസ്റ്റ് ഉണ്ട്. അപ്പൊ ആ ഒരു സ്കിൻ ടെസ്റ്റ് ചെയ്താലേ ഏതൊക്കെ വസ്തുക്കളോടാണ് ശരീരം അലർജിക് റിയാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. അപ്പൊ അത് പലപ്പോഴും ഒരു ഒരാൾക്ക് തന്നെ ഒരു 10-20 പദാർത്ഥങ്ങളോട് അലർജി ഉള്ളതായിട്ട് ആയിരിക്കും റിപ്പോർട്ട് വരിക. പക്ഷെ ഈ ഇത്രയും വസ്തുക്കൾ ഒഴിവാക്കി നമുക്ക് ജീവിക്കുന്നത് ഒട്ടും പ്രാക്ടിക്കലും അല്ല, പ്രായോഗികമായിട്ട് അത് പോസിബിൾ അല്ല, സാധ്യമല്ല. അപ്പൊ അതിന് ഇപ്പൊ ഹോമിയോപ്പതി ആംഗിളിൽ നോക്കിയാൽ, അപ്പൊ അതിന് ഈ രോഗിക്ക് അവരവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ കൊടുത്ത് അവർക്ക് ഈ അവരുടെ ഒരു അലർജിക് റിയാക്ഷൻ ഇല്ലാതാക്കിയാണ് ചെയ്യേണ്ടത്.
1: അതിന്
0: പൊരുത്തപ്പെടുക, അതായത് അതില് അത് ഏത് വസ്തുവിനോടാണെന്നുള്ളത് അവിടെ അധികം പ്രസക്തി ഇല്ല. നമ്മുടെ ബോഡി ശരീരത്തെ കൂടുതൽ ഹെൽത്തി ആക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബോഡിയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു താളപ്പുഴ കൊണ്ടാണ് ഈ അലർജിക് റിയാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് കറക്റ്റ് ചെയ്യലാണ്, ബോഡിയുടെ ഒരു ഹോമിയോസ്റ്റാസിസ് തിരിച്ച് ബാക്ക് ടു നോർമൽ ആക്കുക എന്നുള്ളതാണ് ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു വസ്തുവിനോടും അലർജി ഉണ്ടാവില്ല. നമ്മൾ പൊടിയെടുക്കാം അല്ലെങ്കിൽ തണുപ്പ് കഴിക്കാം അല്ലെങ്കിൽ തണുത്ത കാലാവസ്ഥയിൽ പോവാം, മഴ നനയാം, ഇതിനൊന്നും നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ബോഡിയെ തിരിച്ച് ബാക്ക് 100% ബാക്ക് ടു ഹെൽത്ത് ആക്കുക എന്നുള്ളതാണ് ഹോമിയോപ്പതി മെഡിസിൻ. അതാണ് അതിലുള്ള ഒരു ശാശ്വത പരിഹാരം. അതല്ലാതെ പൊടിയും ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ജീവിക്കൽ പോസിബിൾ അല്ല.
1: അപ്പോ പലപ്പോഴും ആൾക്കാർ പണ്ടുമുതലേ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മൾ ഈ അലർജി തുടങ്ങി കഴിഞ്ഞാൽ ഇത് ആസ്മയിലായിട്ട് അവസാനിക്കും എന്നുള്ളൊരു പറച്ചിൽ നമ്മുടെ
0: നാട്ടിലുണ്ട്.
1: അപ്പൊ അത് എങ്ങനെയാണ് വിലയിരുത്തുക? നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആസ്മ വരണമെന്നില്ലല്ലോ.
0: എല്ലാവർക്കും ആസ്മ വരണമെന്നില്ല. അത് പലപ്പോഴും സംഭവിക്കുന്നത് ഈ അലർജി പൊതുവെ റെസ്പിറേറ്ററി അലർജി സ്റ്റാർട്ട് ചെയ്യുന്നത് അലർജിക് റൈനൈറ്റിസ് അല്ലെങ്കിൽ മൂക്കൊലിപ്പ് തുമ്മല് അങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാതെ വരുമ്പോഴാണ് കാലക്രമേണ അത് താഴേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് പോയി നമ്മൾ ശ്വാസകോശത്തെ ബാധിച്ച് അതൊരു കഫക്കെട്ട്, ശ്വാസം മുട്ട്, ചുമ, അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകും. അപ്പൊ അത് ട്രീറ്റ് ചെയ്യാത്ത കേസുകളിൽ, അതല്ലാന്നുണ്ടെങ്കിൽ സാഹചര്യങ്ങൾ കൂടുതൽ വഷളാവുന്ന കേസുകളിൽ, ഇപ്പൊ അവർക്ക് ചില ആൾക്കാരുടെ ജോലി സാഹചര്യം കൊണ്ട് ഇപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ തൂപ്പുകാർക്ക് അവർക്ക് അവരുടെ ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അവര് തുമ്മലും ഒക്കെ വെച്ചുകൊണ്ട് തന്നെ അവർ ആ ജോലി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, അവർ ചികിത്സ എടുക്കാതെ ഇരിക്കുകയാണെങ്കിൽ കാലക്രമേണ അവർക്ക് ഈ മുക്കൊലിപ്പ് എന്നുള്ളത് പതുക്കെ ശ്വാസം മുട്ടിലേക്ക് മാറാം. ശ്വാസം മുട്ട് തന്നെ ഇപ്പൊ നമുക്കൊരു അലർജിക് ആസ്മ വന്ന് അതും നമ്മൾ ഇതുപോലെ ട്രീറ്റ് ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ അതിന്റെയും കോംപ്ലിക്കേഷനിലേക്ക് പോവാം
1: ഗുരുതരാവസ്ഥയിൽ.
0: കാരണം അതിൽ COPD എന്ന് പറയുന്ന അവസ്ഥയാണ്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് വരാം. അതുകൊണ്ട് തന്നെ കാർഡിയാക് കോംപ്ലിക്കേഷൻസ്, ഹാർട്ട് ഫെയിലർ വരെ വരാം നമ്മൾ ആസ്മ ശരിയായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ.
1: അപ്പം നമ്മുടെ ശരിയായ ചികിത്സ തേടുക എന്നുള്ളതാണ്
0: ഏറ്റവും
1: പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം.

0: അലർജി ഇപ്പോൾ എല്ലാവർക്കും അലർജിയിൽ സ്വഭാവങ്ങൾ വ്യത്യാസമായിരിക്കുന്ന ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഇത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരേ കുടുംബത്തിൽ തന്നെയുള്ള രണ്ട് കുട്ടികൾക്ക് ചിലപ്പോൾ വ്യത്യസ്തമായ സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും ഈ അലർജിയുടെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയ ഈ അലർജി ടെസ്റ്റും അതേപോലെ തന്നെ അവരുടെ സാഹചര്യങ്ങളും എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട് പല കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇപ്പോൾ പൊടി അലർജി ആണെങ്കിൽ ഈ ഡസ്റ്റ് മൈറ്റ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഈ ജീവിത ശൈലിയും അല്ലെങ്കിൽ ജീവിത നിത്യേനയുള്ള കാര്യങ്ങളിലും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
1: ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പ്രത്യേകിച്ച് നമുക്കൊരു അലർജി ഉള്ള ഒരു ആൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനം ആ വീട് വളരെ ശുചിത്വത്തോടുകൂടി സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിൽ പലപ്പോഴും വില്ലനാവുന്നത് നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന പഴകിയ സാധനങ്ങൾ, പഴയ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ഈ കാർപ്പറ്റ് കർട്ടൻസ്, ഇതിലൊക്കെയാണ് കൂടുതലും ഈ പൊടി അടിഞ്ഞ അല്ലെങ്കിൽ ഈ ഹൗസ് ഡസ്റ്റ്, അതിൽ ഡസ്റ്റ് മൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ജീവികൾ, സൂക്ഷ്മജീവിയാണ്, അത് കണ്ണ് കാണുന്നില്ല. അത് കൂടുതലും നമ്മുടെ സ്കിന്നിൽ നമ്മുടെ തൊലിയിൽ നിന്ന് നടന്നു പോകുന്ന ഡെഡ് സ്കെയിൽസ് തിന്നാണ് അത് ജീവിക്കുന്നത്. അപ്പൊ അത് കൂടുതലുള്ള സാഹചര്യത്തിൽ നമുക്ക് ഇതുപോലെയുള്ള അലർജി വളരെ കൂടുതലായിട്ട് കാണാം. അപ്പൊ അത് എപ്പോഴും അത് ക്ലീൻ ചെയ്ത് വളരെ വൃത്തിയാക്കി അങ്ങനെയുള്ള അത് വീണിരിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം വീട്ടിൽ നിന്ന് മാറ്റി ഏറ്റവും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ചില വൃക്ഷങ്ങളുടെ പൂമ്പൊടി തീരെ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അത് നമ്മൾ അങ്ങനെ എന്തെങ്കിലും നമുക്ക് നമ്മുടെ ചുറ്റുപാടൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അതുപോലെ വീട്ടിൽ പട്ടി പൂച്ച ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ രോമം ശ്വസിക്കുന്നത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അലർജി.
0: പൊടികള്
1: ചിറകടിക്കുമ്പോ വരുന്നത് അതങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും സൂക്ഷിക്കാനുള്ളത്.
0: പിന്നെ ഈ നമ്മള് തലയണ വിരി അങ്ങനെ.
1: അതെ അതെ അതെ അതെ, തലയണയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു 4-5 മാസം കൂടുമ്പോഴെങ്കിലും അത് മാറ്റി പുതിയത് വെക്കണം എന്നുള്ളതാണ്. കാരണം അത് എത്ര കഴുകിയാലും അതിൽ നിന്നുള്ള ഇത് പോണമെന്നില്ല. അല്ലെങ്കിൽ വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കി ഉപയോഗിക്കുക. പക്ഷെ ഇതൊക്കെ നമുക്ക് പറയാമെങ്കിലും ഇതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് എന്നുള്ളതാണ് ബുദ്ധിമുട്ടുള്ളതാണ്.
0: ഇനി ഡോക്ടർ, ഇപ്പൊ നമ്മള് ഇതിന്റെ ഹോമിയോപ്പതിയുടെ സമീപനം ഡോക്ടർ ഇടയ്ക്ക് സൂചിപ്പിച്ചു.
1: അതെ.
0: അപ്പോ എങ്ങനെയാണ് ഹോമിയോപ്പതിയിൽ സമീപിക്കുന്നത്? ശരിക്കും ചികിത്സ എന്ന് പറയുമ്പോൾ നീണ്ടു നിൽക്കുന്ന ഒരു ചികിത്സയാണ്. ഇപ്പൊ ആവർത്തിച്ച് വരാൻ സാധ്യത ഉണ്ടെന്ന് സൂചിപ്പിച്ചു. എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത്?
1: ഹോമിയോപ്പതിയിൽ നമ്മൾ മെഡിസിൻ സെലക്ട് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾ കണക്കിലെടുത്തിട്ടാണ്. ഒന്ന്, ഈ രോഗിക്ക് വരുന്ന ലക്ഷണങ്ങൾ, അതായത് അവർക്ക് ഓരോ രോഗിക്കും ഓരോ ലക്ഷണങ്ങളാണ്. ചിലർക്ക് മൂക്കുകുലിപ്പായിരിക്കും, ചിലർക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരലായിരിക്കും, ചിലർക്ക് കണ്ണിന് ചൊറിച്ചിലായിരിക്കും, ചിലർക്ക് മൂക്കിൽ തൊട്ടാൽ തന്നെ തുമ്മൽ വരും. അപ്പൊ ആ ലക്ഷണങ്ങളുടെ ഒരു ഒരു ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ ലക്ഷണങ്ങളുടെ പ്രത്യേകത, മറ്റ് സാധാരണ നമ്മൾ കണ്ടുവരുന്ന ലക്ഷണങ്ങളിൽ നിന്നും ഈ പ്രത്യേക രോഗിക്ക് എന്തൊക്കെ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളതെന്ന് ചോദിക്കുക. രണ്ടാമത്, അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന അല്ലെങ്കിൽ അവരുടെ ശരീരപ്രകൃതവും മാനസിക പ്രകൃതത്തിലൊക്കെ വരുന്ന പ്രത്യേകതകൾ, മറ്റുള്ള ആൾക്കാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവരെന്ത് സ്വഭാവക്കാരാണ്, ഒരുപാട് ദേഷ്യം വരുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ വളരെ മൈൽഡ് ആണോ അല്ലെങ്കിൽ ഒരുപാട് ടോക്കറ്റീവ് ആണോ, വളരെ കുറച്ച് സംസാരിക്കുന്ന ആൾക്കാരാണോ, വളരെ കൃത്യനിഷ്ഠയുള്ള ആൾക്കാരാണോ, അങ്ങനെ ഒരുപാട് അവരുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള വ്യത്യാസങ്ങളും കൂടി പഠിച്ച് ഇവ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഏത് മെഡിസിൻ വേണം എന്ന് തീരുമാനിക്കുന്നത്. കാരണം ഓരോ ലക്ഷണങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് മൂക്കിൽ തൊട്ടാൽ തന്നെ തുമ്മുന്ന ആൾക്കാർക്ക് നമുക്ക് ഹെപ്പാർസൾഫ് എന്ന് പറഞ്ഞൊരു മെഡിസിൻ, അത് വളരെ എഫക്റ്റീവ് ആണ്. അതുപോലെ കണ്ണ് ചൊറിച്ചിലും കണ്ണിൽ നിന്ന് വെള്ളം വരലുമാണ് കൂടുതലെങ്കിൽ നമ്മൾ യൂഫ്രേഷ്യ എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട്.
0: ചിലർക്ക്
1: മുഖത്ത് നീര്, അതെ, നീര് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഏപ്പിസ്, റെസ്റ്റോക്സ്, പൾസാറ്റില ഒക്കെ ഉപയോഗിക്കുക. അതുപോലെ മൂക്കിൽ നിന്ന് മാത്രം വെള്ളം വന്നുകൊണ്ടിരിക്കുന്നതാണ് കൂടുതൽ, അല്ലെങ്കിൽ മൂക്കിൽ പുകച്ചില് വെള്ളം വരല്, ഇതൊക്കെയാണ് കൂടുതലെങ്കിൽ നമുക്ക് ആലിയം സീപ്പ എന്ന് പറയുന്ന മെഡിസിൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഓരോ സിംറ്റംസിനും ഹോമിയോപ്പതിയിലെ മെഡിസിൻസ് വ്യത്യസ്തമാണ്. അതേപോലെ തന്നെ ഇതോടൊപ്പം അവരുടെ ഒരു ക്യാരക്ടറിലുള്ള വ്യത്യാസങ്ങളും കൂടി കണക്കിലെടുത്തിട്ട്, ഇപ്പൊ ഒരുപാട് ക്ഷിപ്രകോപികളായിട്ടുള്ള ആൾക്കാർ, അവർക്ക് നമുക്ക് ഇപ്പൊ നെക്സോമിക്ക പോലെയുള്ള മരുന്നുകളായിരിക്കും കൊടുക്കുക. അപ്പൊ വളരെ മൈൽഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പൾസാറ്റില പോലെയുള്ള മരുന്നുകളായിരിക്കും കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഏത് മെഡിസിൻ കൊണ്ടാണ് ഇവരുടെ ഈ ഒരു അലർജിക് ടെൻഡൻസി അല്ലെങ്കിൽ ആ പ്രവണത പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്നത് എന്ന് തീരുമാനിക്കും. അപ്പൊ മെഡിസിൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് മാറിയിരിക്കും. അതാണ് ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇങ്ങനെയുള്ള അലർജികൾ നമുക്ക് താൽക്കാലിക പരിഹാരമല്ല ഹോമിയോപ്പതി ലക്ഷ്യമിടുന്നത്, പൂർണ്ണമായി ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ്. അപ്പൊ ആ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അത് ലൈഫ് ലോങ് അവർക്ക് ഇത് തിരിച്ചു വരാത്ത രീതിയിൽ തന്നെ ഉള്ള ഒരു ക്യൂർ ഹോമിയോപ്പതിയിൽ മെഡിസിൻ കറക്റ്റ് ആണെങ്കിൽ കൊടുക്കാൻ പറ്റും. പലപ്പോഴും ആൾക്കാർക്ക് വരുന്നൊരു തെറ്റിദ്ധാരണ, ഇപ്പൊ ചിലർ പലയിടത്ത് ചെന്ന് ഹോമിയോപ്പതി മെഡിസിൻ കഴിച്ചിട്ട് എനിക്ക് മാറിയില്ല എന്ന് പറഞ്ഞിട്ട് അത് ഹോമിയോ മരുന്ന് ഇതിനെ എഫക്റ്റീവ് അല്ല എന്നുള്ള ഒരു കൺക്ലൂഷനിലാണ് എത്തുന്നത്. അത് ശരിയല്ല. ആക്ച്വലി അത് മെഡിസിന്റെ നിർണ്ണയം, മെഡിസിന്റെ നിർണ്ണയം കറക്റ്റ് ആണെങ്കിൽ രോഗം മാറിയിരിക്കും. അപ്പൊ നമ്മൾ ഒരു ഡോക്ടർ അടുത്ത് മാറിയില്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഒരു എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും ഉള്ള ഒരു സീനിയർ ഹോമിയോപ്പത്തിന്റെ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മാറുന്നതാണ്. ഹോമിയോപ്പത്തിയിൽ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്തായാലും ഉണ്ട്. അതുപോലെ തന്നെ നേരത്തെ ചോദിച്ച പോലെ അതിന്റെ ഒരു കാലാവധി നോക്കുകയാണെങ്കിൽ എത്ര നാള് പഴക്കമുണ്ട് എന്നുള്ളത് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ചികിത്സ

0: വിസയുടെയും ഒരു കാലാവധി നിർണ്ണയിക്കുക. ഇപ്പം നമ്മളൊരു ഒരു വർഷത്തിൽ താഴെ പഴക്കമുള്ള ഒരു അലർജി കേസാണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഒരു ഒരു മൂന്നോ നാലോ മാസം മതിയാവും. പക്ഷേ ഒരു 10-20 വർഷം പഴക്കമുള്ള കേസാണെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു ഒരു വർഷമോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഒന്നര വർഷം ഒക്കെ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും ഇത് പൂർണ്ണമായിട്ട് മാറാൻ. പക്ഷേ ലക്ഷണങ്ങൾ കുറയാനായിട്ട് നമുക്ക് ഏതാനും ദിവസങ്ങൾ മതി. അപ്പോൾ നമ്മൾ എത്ര വർഷം പഴക്കമുള്ള ശ്വാസംമുട്ടാണെങ്കിലും നമ്മുടെ മെഡിസിൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് തന്നെ 90% ലക്ഷണങ്ങളും കുറയും. പക്ഷേ നമുക്ക് ശരീരത്തിൽ നിന്ന് ആ ഒരു പ്രവണത പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കണമെങ്കിലാണ് നമ്മൾ ഈ നീണ്ടു നിൽക്കുന്ന ഒരു ചികിത്സ വേണ്ടത്. പലപ്പോഴും ആൾക്കാർ അത് ഫോളോ ചെയ്യാറില്ല. കുറച്ച് ഒരു ആശ്വാസം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഒരു ട്രീറ്റ്മെന്റ് നിർത്തും, പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞ് രണ്ടു കൊല്ലം കഴിഞ്ഞ് വീണ്ടും വരുമ്പോഴായിരിക്കും പിന്നെ ഡോക്ടറുടെ മരുന്നിന്റെ ഒക്കെ കാര്യം ആലോചിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയാണ് ഇത് നീണ്ടു നിൽക്കുന്നത്. പക്ഷെ കൃത്യമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ടുള്ള മരുന്ന് കൃത്യമായിട്ടുള്ള കാലയളവിൽ കഴിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും മാറുന്നതാണ്.
1: ഇനി ഭക്ഷണത്തിനും അതായത് ജീവിതത്തിലെ വ്യായാമം പോലെയുള്ള കാര്യങ്ങൾ ഇതിന് എത്രത്തോളം നിഷ്കർഷയുണ്ട് അല്ലെങ്കിൽ പങ്ക് ഉണ്ട് ഇതില്?
0: അതെ, അത് ഓരോരുത്തരുടെയും നേച്ചറിനനുസരിച്ചിട്ട്, അതായത് ഓരോ കേസുകളുടെയും സ്വഭാവം അനുസരിച്ചിട്ടാണ് നമുക്ക് ഭക്ഷണത്തിലുള്ള, ഇപ്പൊ ചിലർക്ക് ചില ഭക്ഷണങ്ങളോട് അലർജിയുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ചില മസാലകള്, ചിലപ്പോ ചിലർക്ക്
1: ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത്
0: കൂടുതലും ഈ പ്രോട്ടീൻ ഫുഡാണ് കൂടുതലും അലർജി ഉണ്ടാക്കുന്നത്, പ്രത്യേകിച്ച് ആനിമൽ പ്രോട്ടീൻ. അതിൽ തന്നെ നമ്മൾ നോക്കിയാൽ ഇപ്പൊ ചെമ്മീൻ, ഞണ്ട്,
1: ചിലർക്ക്
0: ഷെൽഫിഷുകൾ, ചിലർക്ക് ചിക്കൻ, അതുപോലെ തന്നെ ചിലർക്ക് ചിക്കൻ, ചിലർക്ക് ബീഫ്. അപ്പൊ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അലർജി ഉണ്ടാവുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ തണുത്ത സാധനങ്ങൾ, ഇപ്പൊ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള സാധനങ്ങൾ കഴിച്ചാൽ അലർജി ഉണ്ടാവുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് അവരവരുടെ ലക്ഷണങ്ങൾ നോക്കിയിട്ട് ഓരോ കേസിലും വിവിധ തരത്തിലായിരിക്കും നമ്മൾ അത് അവരുടെ ഒരു ഭക്ഷണത്തിൽ അഡ്വൈസ് ചെയ്യുക. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഡിസിനോടൊപ്പം തന്നെ ഇപ്പോൾ ഇനീഷ്യലി നമുക്ക് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഒക്കെ പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് നമ്മൾ വളരെ വൃത്തി ഉള്ള സാഹചര്യത്തിൽ, ഇപ്പോൾ വീട്ടിലായാലും ജോലി സ്ഥലത്തായാലും അവരെ കൂടുതൽ അലർജി ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും മാറ്റാനായിട്ടുള്ള അഡ്വൈസ് ഓരോ ആ കേസിനനുസരിച്ചിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. ചില ഒക്കുപ്പേഷൻ അനുസരിച്ചിട്ട്
1: തൊഴിൽ
0: ബന്ധപ്പെട്ട് വരുന്ന, അതെ അതെ അതെ, അപ്പൊ അത് ആ രീതിയിൽ അഡ്വൈസ് ചെയ്യാറുണ്ട്.
1: അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങളും കൂടെ
0: വേണ്ടിവരും
1: ചിലപ്പോൾ. അപ്പോ അലർജി എന്നുള്ളത് നമുക്ക് ശരിക്കും ഹോമിയോപ്പതിയുടെ സിദ്ധാന്തം അനുസരിച്ച് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം
0: പരിഹരിക്കാവുന്ന, അതെ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഹോമിയോപ്പതി ചികിത്സ തേടി വരുന്നതും അലർജിക്ക് തന്നെയാണ്. അത് കാരണം ഇത് തന്നെയാണ്, അത് പൂർണ്ണമായിട്ടും അത് പരിഹരിക്കാൻ സാധിക്കുന്ന രോഗമായതുകൊണ്ടാണ്.
1: അപ്പോ അലർജിയെ കുറിച്ച് ഇത്രയും നല്ല വിവരങ്ങൾ പങ്കുവച്ച ഡോക്ടറിന് വളരെ നന്ദി.
0: താങ്ക് യു.
2: ശ്വാസകോശ അലർജിയും ഹോമിയോപ്പതിയും ഇതേക്കുറിച്ച് ആലുവ സമഗ്ര ഹോമിയോപ്പതിയിലെ ഡോക്ടർ കെ വി ഷോയ്സനുമായി ഇതുവരെ സംസാരിച്ചത് ടി പി രാജേഷ്.
3: സമഗ്ര ഹോമിയോപ്പതി
4: FM ഹെൽത്ത് ലൈൻ.

0: ഈ പരിപാടിയുടെ പ്രായോജകർ ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മുനിസിപ്പൽ പാർക്കിന് സമീപം, ബാങ്ക് ജംഗ്ഷൻ, ആലുവ. ഫോൺ 9544066622. ഹോമിയോപ്പതി രോഗത്തെയല്ല രോഗിയെയാണ് ചികിത്സിക്കുന്നത്. സമയമില്ലാതെ പായുന്ന ജീവിതശൈലി രോഗമുള്ളവർ താൽക്കാലിക രോഗശാന്തി മാത്രം നൽകുന്ന ചികിത്സാ രീതികളെ അവലംബിക്കുമ്പോൾ രോഗങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു.
1: ദോഷരഹിതവും ലളിതവുമായ മരുന്നുകളിലൂടെ പ്രാണശക്തിയെ കൂടുതൽ ശക്തിപ്പെടുത്തി ശാരീരിക പ്രതിരോധത്തിലൂടെ രോഗങ്ങൾ മാറ്റി പരിപൂർണ സൗഖ്യത്തിലേക്ക് നയിക്കുന്ന സമഗ്രമായ ചികിത്സയാണ് ഹോമിയോപ്പതി.
0: സമഗ്ര ഹോമിയോപ്പതി ആശുപത്രി ഈ ചികിത്സയുടെ സമഗ്രത ഉറപ്പു നൽകുന്നു. ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മുനിസിപ്പൽ പാർക്കിന് സമീപം, ബാങ്ക് ജംഗ്ഷൻ, ആലുവ. ഫോൺ 9544066622. 9544066622.
2: സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുസാടെക് ഫൗണ്ടേഷനിൽ കരാറടിസ്ഥാനത്തിൽ ജനറൽ മാനേജർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. MBA യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ tbi@kusat.ac.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് ഈ മാസം 20 മുൻപായി അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9895025773 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9895025773.
3: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡ് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് PB ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി FM-ലൂടെ നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക് ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8

0: 0708-35-93. മറ്റൊരു നമ്പർ 0484-242-2543.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: എറണാകുളം ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും നാളെ ഇതുവരെ UDID കാർഡ് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷനോട് കൂട്ടിച്ചേർക്കാത്തതുമായ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ അസൽ UDID കാർഡ് ദൂതൻ മുഖേനയോ നേരിട്ട് ഹാജരായോ എത്രയും വേഗം കൂട്ടിച്ചേർക്കണമെന്ന് സബ് റീജിയണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്മെന്റ് സെന്റർ കേരള നോളജ് എക്കണോമി മിഷനുമായി ചേർന്ന് SSLC +2 യോഗ്യതയുള്ളവർക്ക് നടത്തുന്ന 6 മാസത്തെ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്കും അഡ്മിഷനുമായി 9496-24-47-01 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9496-24-47-01.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടുകൂടി ആരംഭിക്കുന്ന സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0484-2375-115 എന്ന നമ്പറിലേക്ക് വിളിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 31 മാസം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484-2375-115.
6: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാര ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
7: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
8: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ നവംബർ 4 ആരംഭിക്കുന്ന വിവിധ UG, FY UGP, PG, ഡിപ്ലോമ, PG ഡിപ്ലോമ പരീക്ഷകൾക്ക് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഈ മാസം 14 സർവകലാശാല അറിയിച്ചു. ഫൈനോടെ ഒക്ടോബർ 22 വരെയും സൂപ്പർ ഫൈനോടെ ഒക്ടോബർ 23 വരെയും അപേക്ഷകൾ സ്വീകരിക്കും. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM ഇപ്പോൾ സമയം 8 കഴിഞ്ഞ 30 മിനിറ്റും 26 സെക്കൻഡും. FM ഈവനിങ്ങിൽ ഇത് ഈവനിങ് മെലഡിയുടെ നേരം. ഇന്ന് ഈവനിങ് മെലഡിയിൽ കസ്തൂരി രാജ എഴുതി ഇളയരാജ ഇണമിട്ട് സ്വർണലതയും അരുൺമൊഴിയും ചേർന്ന് പാടിയ ഗാനം, ചിത്രം കുമ്മിപ്പാട്ട്.

പ്രിയ ശ്രോതാക്കളെ, നിങ്ങളിപ്പോൾ കേട്ടത് ഈവനിങ് മെലഡി. സേവന വാർത്തകൾ കേൾക്കാം. PSC, UPSC തുടങ്ങിയ മത്സരപരീക്ഷകളുടെ പരിശീലന കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പാലക്കാട് മുട്ടട സെൻറ്റർ ഫോർ അഡ്വാൻസ് ടെക്നോളജി ആൻഡ് സ്കിൽസിലാണ് പരിശീലനം. പ്രവേശനത്തിന് 94 95 06 93 07 എന്ന നമ്പറിൽ വിളിച്ച് സംസാരിക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94 95 06 93 07.

0: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കളമശ്ശേരിയിലെ സൂപ്പർവൈസറി ഡെവലപ്മെന്റ് സെന്ററിൽ അടുത്ത മാസത്തിൽ ആരംഭിക്കുന്ന 1 വർഷ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗ് സായാഹ്ന കോഴ്സ് പാർട്ട് ടൈം ബാച്ചിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും സൂപ്പർവൈസറി ഡെവലപ്മെന്റ് സെന്ററിൽ നിന്നും ഇന്നു മുതൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 93 49 89 22 40 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 93 49 89 22 40.
5: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡ് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് പി ബി ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി എഫ്എമ്മിലൂടെ നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക് ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359 അല്ലെങ്കിൽ 0484-242-543.
0: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
4: കൊച്ചി എൻ പി ഓയിലിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ റബ്ബർ ടെക്നോളജി, പോളിമർ ടെക്നോളജി, നാനോ ടെക്നോളജി, അതുമല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസ്, ഓപ്റ്റോ ഇലക്ട്രോണിക്സിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, ഫിസിക്സ്, ഓഷ്യാനോഗ്രഫി, ഓഷ്യൻ ടെക്നോളജി, മെറ്റീരിയലോളജി എന്നീ വിഷയങ്ങളിൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിനുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ നാളെ രാവിലെ 9:30 തൃക്കാക്കരയിലെ ഭവൻസ് വരുണ വിദ്യാലയത്തിൽ നടത്തും. കൂടുതൽ വിവരങ്ങൾക്കായി www.drdo.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, www.drdo.gov.in. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സേവന വാർത്തകൾ സമാപിച്ചു.

എഫ് എം ഈവനിംഗിൽ ഇനി ഒരു ഹിന്ദി ഗാനം കൂടി കേട്ടാലോ? അജ്നബി എന്ന ചിത്രത്തിൽ ആനന്ദ് ബക്ഷി എഴുതി, ആർ ഡി ബർമൻ ഈണമിട്ട്, കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും ചേർന്ന് പാടിയ ഒരു മനോഹര ഗാനം ഇതാ.

0: ഇന്ന് രാത്രി 9:30 സാഹിത്യസുരഭിയിൽ.
1: ഒരു പുഴയെ ഒറ്റ കവിളിൽ അകത്താക്കാൻ വിശപ്പുള്ളയാളാണ് കടലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ?
0: മുരളീധരൻ പുന്നേക്കാടിന്റെ കവിതകൾ.
2: മരിച്ചയാളുടെ ആരാണ് നിങ്ങൾ? ഒറ്റവരെന്ന് പറയുന്നവരെല്ലാം മടങ്ങിപ്പോയല്ലോ നിങ്ങൾ ഒറ്റയ്ക്ക് ഈ വിജനതയിൽ.
0: എം കെ മത്തായി എഴുതി അവതരിപ്പിക്കുന്ന കഥ. ഒന്നിനും വേണ്ടിയല്ലാതെ
3: എന്റെ ജനാലയ്ക്കപ്പുറം ഇരുൾ വന്നു മുട്ടുന്നു. വെളിച്ചത്തെ തോൽപ്പിക്കാനാവാതെ പതുങ്ങി നിൽക്കുന്നു.
0: ഓമന എൻ സി കാർത്തികയുടെ കവിതകൾ ഇന്ന് രാത്രി 9:30 സാഹിത്യസുരഭിയിൽ.
4: ഇപ്പോൾ സമയം 8:45:45. 9 സെക്കൻഡും.

പുലർച്ചെ പോത്തുവീന്താലുവിന്റെയും കള്ളപ്പത്തിന്റെയും മണവുമായി അടുക്കള ഉണർന്നു. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങിന്റെ തൊലി നീക്കുമ്പോൾ അമ്മ വീണ്ടും പിറവിയെക്കുറിച്ച് പറഞ്ഞു. ഉണ്ണീശോ ജനിക്കുന്ന നേരം ആകാശത്തൊരു നക്ഷത്രം ഉദിച്ചു. ആ സമയത്ത് ജനിച്ച കിടാങ്ങളെല്ലാം ഉശിരുള്ള ആൺകുട്ടികളായിരുന്നു. ഹെറോദ് രാജാവിന്റെ വാളിന് ഇരയാകാതെ അവര് ജീവിച്ചിരുന്നേ. ഉണ്ണീശോനെ പോലെ 2000 വിശുദ്ധ വൈദങ്ങൾ ഉണ്ടായേനെ. സാത്താൻ വെറുതെ ഇരിക്കുവോ? അവൻ ഹെറോദോസിന്റെ ഉള്ളിൽ കയറി കുഞ്ഞുങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഇടർച്ച കൊടുത്തു. വാള് അവരുടെ നെഞ്ചിലാഴുന്ന കാഴ്ച കണ്ട് മാലാഖമാര് കുമ്പിട്ട് കരയുമ്പോ ദൈവം സമാധാനിപ്പിച്ചു. നിങ്ങൾ കരയണ്ട, മരിച്ചുപോയ കുഞ്ഞി പൈതങ്ങളുടെ ഓർമ്മ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം അവരെ ഓരോരുത്തരെയായി ഞാൻ വീണ്ടും ഭൂമിയിലോട്ടയക്കും. അങ്ങനെ ഓരോ ആണ്ടിലും ഭൂമിയില് ഓരോ വിശുദ്ധ ജന്മമുണ്ടാകും. 2000 വിശുദ്ധ വൈദങ്ങൾ ജനിച്ചു കഴിയുമ്പോ ഈശോ ആകാശമോക്ഷത്തിന് വാനമേഘങ്ങളിൽ എഴുന്നള്ളു. കൊച്ചുകുട്ടികളെ പോലെ കഥ കേട്ടിരുന്ന മേരിയുടെ മനസ്സിൽ കുഞ്ഞി പൈതങ്ങളുടെ മുഖങ്ങൾ. റാമായിൽ കുഞ്ഞുങ്ങളുടെ നിലവിളി കേട്ട ബൈബിൾ രാത്രിക്ക് അമ്മ തൊങ്ങൽ ചാർത്തിക്കൊണ്ടിരുന്നു. ഗർഭിണികൾക്കും മുലകുടി മാറാത്ത കിടാങ്ങൾക്കും സൂചി വയ്ക്കണമെന്ന് അപ്പോത്തിക്കിരി പറഞ്ഞ കാര്യം ജോസഫ് പറയുമ്പോൾ അമ്മ ആവർത്തിച്ചു, ഒരു തൂശിയും വെക്കണ്ട, അവൾ വെറ്റോളൂ. പുൽക്കൂട്ടിൽ നിറഞ്ഞു നിന്ന കടുകിന്റെ പച്ചപ്പുകൾ കരിഞ്ഞു. മകരം തിരുനാളിനു മുന്നേ ഒരു കോരി കിട്ടുമെന്ന പ്രതീക്ഷ നൽകിയ കടൽ വീണ്ടും ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി. പഞ്ഞിമരത്തിൽ കയറ്റിയ നത്താൾ നക്ഷത്രം കാലം തെറ്റി വന്ന മഴയിൽ നനഞ്ഞു കുതിരുന്നത് നോക്കി കുഞ്ഞുവർക്കി അരപ്രൈസിലിരുന്നു. ഇടയ്ക്കിടെ വാതിൽ തുറന്ന് വയറ്റാട്ടി ഓരോന്ന് ചോദിക്കുമ്പോഴെല്ലാം അമ്മ ആകുലപ്പെട്ടു. ഈ മഴയത്ത് ഇവൻ എവിടെ പോയിരിക്കുക? ആളെ വിട്ടിട്ടുണ്ട്, ഉടനെ വരും. ജോസഫ് വീടിന്റെ നടവഴിയിലെത്തുമ്പോഴേക്കും കുഞ്ഞിന്റെ ആദ്യത്തെ കരച്ചിൽ. അയാൾ തിടുക്കപ്പെട്ടു വരുമ്പോൾ അമ്മ കുഞ്ഞുമായി നടമുറി കയറുന്നു. വെളുത്ത തുണിയിൽ പൊതിഞ്ഞ കുഞ്ഞിന്റെ കവിളിൽ അയാളൊരു ഉമ്മ കൊടുത്തു. ഇന്ന് കുഞ്ഞിപ്പൈതങ്ങളുടെ പെരുന്നാളാ. മാലാഖയുടെ പള്ളിയില് ഒരു കൂട് തിരി കത്തിക്കണം. കൂട് തുറന്നൊരു കുർബാന ഞാനും നേർന്നിരുന്നു. അയാൾ കുഞ്ഞിനെയും എടുത്ത് കോലായിലേക്ക് ചെല്ലുമ്പോൾ ചാരുകസേരയിൽ നിന്ന് എഴുന്നേറ്റ് കുഞ്ഞുവർക്കി പേരക്കിടാവിന്റെ നെറുകയിൽ കുരിശു വരച്ചു. 20 അനുചരന്മാരോടൊപ്പം 15 അർത്തുങ്കലിൽ വെച്ച് മാമോദീസ മുങ്ങിയ നായർ മാടമ്പിയിൽ നിന്നും ആരംഭിക്കുന്ന കാച്ചെണ്ണ ഗന്ധം കുഞ്ഞുവർക്കിയുടെ കൈകളിൽ നിന്നും കുഞ്ഞിന്റെ ശിരസിലേക്ക് പടർന്നു. അപ്പാ, ഞാനൊന്ന് കാട്ടൂർപ്പള്ളി വരെ. കൊടയെടുത്തോ, കാലം തെറ്റിയ മഴയാ. കാട്ടൂർ പള്ളിയിലെ നേർച്ചക്കടം വീട്ടി രാത്രി വൈകിയെത്തിയ ജോസഫ് കാൽപ്പട്ടിയിൽ നിന്ന് അപ്പാപ്പന്മാരുടെ നാൾവഴി പുസ്തകമെടുത്തു. മഷിക്കുപ്പിയിൽ പേന മുക്കിയിട്ട് അയാൾ റാന്തലിന്റെ തിരി മെല്ലെ ഉയർത്തി. ചൂണ്ടാണി വിരൽ അക്ഷരങ്ങൾക്ക് പിന്നാലെ നീങ്ങുമ്പോൾ കടൽ ഇരമ്പുന്നതും പിതൃശാഖയിൽ നിന്ന് ഒരു ഗന്ധമുയർന്ന് ആകാശവിധാനത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന പൗരോഹിത്യ വസ്ത്രത്തിന്റെ വിളുമ്പിൽ പറ്റിച്ചേരുന്നതും അയാൾ കണ്ടു. നക്ഷത്ര ചിഹ്നമിട്ട് പിതാക്കന്മാർ അടയാളപ്പെടുത്തിയ തീയതികളിൽ ഉറങ്ങിക്കിടന്നിരുന്ന കുളമ്പടികൾക്കും പോർവിളികൾക്കും മീതെ ലത്തീനിലുള്ള പ്രാർത്ഥനകളുടെ ധൂപാർച്ചന. അണിയം തകർന്ന പായ്വഞ്ചിയിൽ നിന്നും കരയിലേക്ക് എഴുന്നള്ളിക്കുന്ന വിശുദ്ധ രൂപങ്ങൾ. നോക്കി നിൽക്കെ പുസ്തകത്താളിനു മധ്യേ ഒരു ചുഴി രൂപം കൊണ്ടു. കാറ്റും പെഷറും, രണ്ടാൾ പൊക്കത്തിൽ തിരമാല. ഒറ്റമരത്തോണിയുമായി ലോവയണിഞ്ഞവർ ആമ്പച്ചാലിലേക്ക് തുഴയുന്ന കാഴ്ച. മകനെ, ആത്മാക്കളുടെ സ്വരം തിരിച്ചറിഞ്ഞ് അയാൾ വിളി കേട്ടു. അപ്പാപ്പാ, നീ അവരെ അറിയുമോ? നമ്മുടെ കടപ്പുറത്ത് നിന്ന് സെമിനാരി ചേരാൻ വരാപ്പുഴയ്ക്ക് പോയവര്, അവർക്കെന്താ പറ്റിയതെന്ന് ഓർമ്മയുണ്ടോ? മൂന്നിൻ്റെന്ന് കരക്കടിഞ്ഞത് ഓർക്കുമ്പോ ചങ്ക് പടയണം അപ്പാപ്പാ. നാൾവഴി പുസ്തകത്തിനു മീതെ കുമ്പിട്ടുറങ്ങിപ്പോയ അയാളുടെ തോളിൽ അമ്മ മെല്ലെ പിടിച്ചു.

0: കഞ്ഞി കുടിച്ചിട്ടുറങ്ങടാ. തല ഉയർത്തുമ്പോൾ അയാൾ എഴുതി ചേർത്ത കുഞ്ഞിൻ്റെ പേരും ജനനത്തീയതിയും വായിച്ചിട്ട് അമ്മ ചോദിച്ചു, കുഞ്ഞിന് അപ്പാപ്പൻ്റെ പേരല്ലേ ഇടേണ്ടത്? ആരായി റൈനോൾസ്?
1: അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിച്ചത് TS ആശാദേവി.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നുജു.
2: ഒരു പൂവും ഇരുപ്പൂവും. കേരളത്തിലെ കൃഷിയുമായി ബന്ധപ്പെട്ട നാടൻ സങ്കേതമാണ് ഒരു പൂവും ഇരുപ്പൂവും. വർഷത്തിൽ ഒരു വട്ടം മാത്രം നെൽകൃഷി സാധ്യമാവുന്നത് ഒരു പൂവ്. വളക്കൂറിൻ്റെയോ വെള്ളത്തിൻ്റെയോ അഭാവമാകാം കാരണം. വർഷത്തിൽ രണ്ട് വട്ടം കൃഷിയാകുമെങ്കിൽ അത് ഇരുപ്പൂവ്. ഇരുപ്പൂപ്പാടങ്ങളിൽ സാധാരണ ഒന്നാം വിള വിരിപ്പുനെല്ലും രണ്ടാം വിള മുണ്ടകനുമായിരിക്കും. ഒരുപ്പൂ വിരിപ്പ് കൃഷി മേടത്തിൽ തുടങ്ങി കന്നിയിൽ കൊയ്യുന്നു. മൂപ്പുകൂടിയ വിത്തുകളാണെങ്കിൽ വിഷുവിന് മുമ്പുള്ള രേവതി ഞാറ്റുവേലയിൽ വിതയ്ക്കണം. വള്ളുവനാട്ടിലെ വിരിപ്പ് കൃഷിയിൽ ഞാറ് നടുകയാണ് ചെയ്യുന്നത്. വിരിപ്പ് കൊയ്യുന്നതിനെയാണ് കന്നിക്കൊയ്ത്ത് എന്ന് പറയുന്നത്. അതിന് കന്നിപ്പൂവ് എന്നും വാമൊഴിയുണ്ട്. നൂറുകണക്കിന് നെൽവിത്തനങ്ങൾ ഉള്ളതിൽ പ്രസിദ്ധമായ ഒന്നാണ് മുണ്ടകൻ. മൂന്ന് മാസത്തിലധികം മൂപ്പ് വേണ്ടതും വെളുത്തതുമായ വിത്താണ് അത്. കൗങ്ങിൻ്റെ പൂക്കുല പോലെ സമൃദ്ധമാണ് അതിൻ്റെ കതിര്. വൈക്കോലിന് മൂന്നടി നീളമുണ്ടാകും. പ്രമേഹരോഗികൾക്കും കഴിക്കാവുന്ന ഔഷധഗുണം മുണ്ടകനുണ്ട്. ചിങ്ങം കന്നി മാസത്തിലെ നടീലിൽ തുടങ്ങുന്ന മുണ്ടകൻ പൂവ് ധനുമകരത്തോടെ കൊയ്തെടുക്കുന്നു. വിളയും വൈക്കോലും പുഷ്ടിയും ഈ മകരപ്പൂവിന് കൂടുതലാണ്. വയലുപ്പള്ളിയുടെ ആദ്യ കവിതാ സമാഹാരം കന്നിക്കൊയ്ത്തും അവസാനത്തേത് മകരക്കൊയ്ത്തുമാണ്. ഈ രണ്ട് പേരുകളിലും കവിതകളുണ്ട്. ആഴം കൂടിയ പാടങ്ങളിലോ കായൽ നിലങ്ങളിലോ മഴയ്ക്ക് ശേഷം ചെയ്യുന്നതാണ് മറ്റൊരു പൂവായ പുഞ്ചകൃഷി. അത് രണ്ടാം പൂവായും മൂന്നാം പൂവായും ചെയ്യാറുണ്ട്. ജലലഭ്യതയാണ് അതിനെ നിർണയിക്കുന്നത്. വെള്ളത്തിൻ്റെ നിലയനുസരിച്ച് വൃശ്ചികം ധനു മകരം മാസങ്ങളിലാണ് പുഞ്ചപ്പൂവ് നടുന്നത്. എളുപ്പം കൊയ്യേണ്ടതിനാൽ മൂപ്പ് കുറഞ്ഞ ഏതെങ്കിലും വിത്തായിരിക്കും ഉപയോഗിക്കുക. വിളവ് കൂടുതലായിരിക്കും. കാസർഗോഡ് ഭാഗത്ത് ഒന്നാം പൂവിന് ഏണിലു എന്നും രണ്ടാം പൂവിന് സുഖി എന്നും മൂന്നാം പൂവിന് കൊളക്കേ എന്നും പറയുന്നു. വയനാട്ടിലാകട്ടെ ഒന്നാം പൂവ് നഞ്ചയും രണ്ടാം പൂവ് പുഞ്ചയുമാണ്. മോഡേൺ കൃഷി കരയിലെ കൃഷിയാണ്. പറമ്പുകൾ, ചാലുകൾ, ചരിവുകൾ, കൊല്ലികൾ, പുഴക്കരകൾ എന്നിവിടങ്ങളിൽ ഒരു പൂവായിട്ടായിരിക്കും മോഡേൺ വിതയ്ക്കുക. മഴയെ ആശ്രയിക്കുന്നതിനാലാണ് അത് ഒരു പൂവാകുന്നത്. മഴക്കാലത്ത് മാത്രം മോഡേൺ കൃഷിയിടങ്ങളിൽ ചെളിമണ്ണ് ഉണ്ടാകുന്നു. വിളവ് പൊതുവെ കുറയുന്ന മോഡേൺ കൃഷിക്ക് അത് കൂട്ടാൻ ഇടയ്ക്കിടെ നിലം പൂട്ടിയിടുന്നു. പാടങ്ങൾ നികന്ന് റോഡുകളും നഗരനിർമ്മിതികളും വന്ന് കൃഷിയുടെ നാട്ടറിവുകൾ മറയുന്നു. ഒരു പൂവും ഇരുപ്പൂവുമെല്ലാം അതിനടിയിൽ പെട്ടുപോകുന്നു.
0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

0: നമ്മൾ.
1: കാക്കനാട് പാലച്ചുവട് വ്യാസവിദ്യാലയത്തിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ.
0: ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇവിടെ വാസം സാധ്യമോ.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാവിലെ 10:30.

ഇനി ഇന്ന് എഫ് എം ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, 1956 ലിവർപൂളിൽ നിലവിൽ വന്ന ക്വാറിമെൻ എന്ന സംഗീത ബാൻഡിൻ്റെ പ്രസക്തി എന്താണ്? ഉത്തരം, 1940 ഒക്ടോബർ 9 ജനിച്ച ജോൺ ലെനൻ 16 രൂപം നൽകിയ ഈ ബാൻഡിൽ നിന്നാണ് 1960 വിശ്വവിഖ്യാത സംഗീത സംഘം ബീറ്റിൽസ് പിറവിയെടുത്തത്.

ഇനി നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ തോമച്ചൻ സേവ്യർ. 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ബാലാമണിയമ്മയുടെ ഓർമ്മയിൽ എന്ന കവിത. ഏഴ് 35 FM ഡയറിയിൽ സമകാലികം, വീടാണ് മനസ്സിന്റെ ആദ്യ തണൽ. എട്ടഞ്ചിന് യുവവാണിയിൽ യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബറോയിലെ സ്കൂൾ ഓഫ് ഫിസിക്സ് ആൻഡ് അസ്ട്രോണമിയിലേക്ക് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പോടെ പ്രവേശനം ലഭിച്ച ആതിര KP പങ്കെടുക്കുന്നു.

ഉച്ചയ്ക്ക് 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം. രണ്ടു മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് പാട്ടിൻ്റെ നാട്ടുവഴി പാതാളം. 4 മണിക്ക് വാർത്തകളെ തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സപ്പ് സന്ദേശഗാന പരിപാടി. വൈകിട്ട് 5 മണിക്ക് ഗുഡ് ഈവനിങ് കൊച്ചി ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. വിവേകവാണി, ശനിദശ എന്നിവയ്ക്കൊപ്പം ഗാനങ്ങളും. 5:45 സ്പോൺസേർഡ് പരിപാടി ജനപഥം. രാത്രി 8:05 FM ഹെൽത്ത് ലൈനിൽ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം, സ്തനാർബുദവും മിഥ്യാധാരണകളും. കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ വരുൺ രാജനുമായി അഭിമുഖം. ശ്രോതാക്കൾ കേട്ടത് നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ FM ഈവനിംഗ് പൂർണ്ണമാകുന്നു.

ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 8 മണി കഴിഞ്ഞ 54 മിനിറ്റും 34 സെക്കൻഡും. ഇനി 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

രാഗം തേടും പല്ലവി എന്ന ചിത്രത്തിൽ ടി രാജേന്ദ്രൻ എഴുതി, വിജയ് ടി രാജേന്ദ്രൻ ഈണമിട്ട് എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. അടുത്ത ഗാനം എൻ ജീവൻ പടുത്ത് എന്ന ചിത്രത്തിൽ മലേഷ്യ വാസുദേവനും എസ് ജാനകിയും ചേർന്ന് പാടിയത്. എഴുതിയത് പഞ്ചു അരുണാചലം, ഈണമിട്ടത് ഇളയരാജ.

തമിഴ് ചലച്ചിത്രഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3, സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റും 10 സെക്കൻഡും.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സാഹിത്യ സുരഭിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സാഹിത്യ സുരഭിയിൽ ഓമന എൻ സി കാർത്തികേയും മുരളീധരൻ പുന്നേക്കാടും എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ, എം കെ മത്തായിയുടെ കഥ എന്നിവ കേൾക്കാം. ആദ്യം മുരളീധരൻ പുന്നേക്കാട് സ്വന്തം കവിതകൾ ചൊല്ലുന്നു.
1: ന്യൂജൻ സിനിമയും കുറെ മൂട്ടകളും. കൊട്ടകയിലിരുന്ന് സിനിമ കാണുമ്പോൾ ചേർന്നിരുന്നൊരുവൻ ഫോണിൽ കുത്തി പ്രകാശം കൊണ്ട് നമ്മുടെ കണ്ണിൽ ഇരുട്ട് വരുത്തുന്നു. കൊട്ടകയിലിരുന്ന് സിനിമ കാണുമ്പോൾ ചേർന്നിരുന്നൊരുവൻ ഫോണിൽ കുത്തി പ്രകാശം കൊണ്ട് നമ്മുടെ കണ്ണിൽ ഇരുട്ട് വരുത്തുന്നു. വേറൊരാൾ പിന്നിലിരുന്ന് കസേരയിൽ ആഞ്ഞു ചവിട്ടി കാലിൻ്റെ കഴപ്പ് തീർത്ത് മുന്നിലുള്ളവൻ്റെ സ്വസ്ഥത കളയുന്നു. വൈകി വന്നവർ തപ്പിത്തടഞ്ഞ് കാണികളുടെ കണ്ണിലേക്ക് ഫ്ളാഷ് മിന്നിച്ച് വെറുതെ തെറികേൾക്കുന്നു. കുറേ ഫ്രീക്കന്മാർ തറ കമൻ്റുകൾ വിട്ട് സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും വിളികേട്ട് പുളകിതരാകുന്നു. അരുകിൽ പമ്മിയിരുന്ന് ഒരു പെണ്ണും ചെക്കനും കണ്ണടച്ച് പാല് കുടിക്കുന്നു. ഇരുകൈയിലും പോപ്കോണുമായി സുഗന്ധം പരത്തി ചിലർ മറ്റു നാവുകളിൽ കപ്പലോടിക്കുന്നു. അടുത്തിരുന്ന് കടല കുറയ്ക്കുന്നവൻ അഞ്ചാറെണ്ണം നീട്ടിത്തരുമ്പോൾ ഗമയിൽ നോറ്റാങ്സ് പറഞ്ഞ് കൊതിനീര് കുടിച്ചിറക്കുന്നു. സൂപ്പർ സ്റ്റാറുകൾ വില്ലനെ തല്ലി താഴെയിടുമ്പോൾ മനസ്സിൽ സ്വന്തം ശത്രുവിനെ നമ്മളും തല്ലിത്തോൽപ്പിക്കും. നായകനും നായികയും പറഞ്ഞു വിരിയുമ്പോൾ പ്രണയ മർമ്മരങ്ങളിൽ നമ്മളും നെടുവീർപ്പിടും. സിലബസ് മറന്ന പഠിതാക്കൾ. ഒരു പുഴയോ തോടോ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. എന്നാൽ ഒരു കടലിനെ അലക്ഷ്യമായി വരയ്ക്കാൻ ആർക്കും കഴിയില്ല. മനസ്സിലേക്ക് ആവാഹിച്ച് കണികയിലേക്ക് ചുരുക്കാനും കഴിയില്ല. ഭാവനയ്ക്കും അപ്പുറമാണ് കടൽ. ഒരു പുഴയോ തോടോ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. എന്നാൽ ഒരു കടലിനെ അലക്ഷ്യമായി വരയ്ക്കാൻ ആർക്കും കഴിയില്ല. മനസ്സിലേക്ക് ആവാഹിച്ച് കണികയിലേക്ക് ചുരുക്കാനും കഴിയില്ല. ഭാവനയ്ക്കും അപ്പുറമാണ് കടൽ. മലയുടെ താഴ്വാരത്ത് നിന്ന് ഉച്ചിയിലേക്ക് കണ്ണെറിഞ്ഞാൽ ഉയരം നമ്മളെ ഭയപ്പെടുത്താം. മലയുടെ മൗലിയെ കീഴടക്കുക അസാധ്യമെന്ന് തോന്നാം. ഓരോ ചുവടും ശ്രദ്ധയോടെ മുന്നോട്ട് വെച്ചാൽ കല്ലും മുള്ളും കനലും നിറഞ്ഞ ഒരദൃശ്യ വഴിച്ചാൽ നമുക്കായി ഒരുക്കിയിട്ടുണ്ടാകും ഓരോ കുന്നുകളും. ആ സഞ്ചാരപഥം കണ്ടെത്തുന്നവർക്കേ അതിൻ്റെ നിറുകയിൽ കൊടികുത്താനും കഴിയൂ. ഓരോ പരാജയത്തിൻ്റെയും ആഴങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് വിജയത്തിൻ്റെ വിത്ത്. അതിനാൽ ഒരു തോൽവിയും ശാശ്വതമല്ല. ഒരു മരത്തിൻ്റെ പൊക്കവും വണ്ണവും കണ്ണാൽ അളന്നെടുക്കാം. എന്നാൽ ഒരു വേരിൻ്റെ ആഴമളക്കുക അസാധ്യമാണ്. മരത്തിനു വേണ്ടി വേര് ഏതറ്റം വരെയും പോകും. ഭൂമി തുരന്ന് മറുവശം പോകാനും മടിയില്ല. വെയിലുറയുമ്പോൾ മരങ്ങൾ ഇലപൊഴിച്ച് വേരിൻ്റെ അധ്വാനം കുറയ്ക്കും. ഇലകൊഴിഞ്ഞ മരങ്ങൾ മനുഷ്യർക്കു വേണ്ടി പ്രകൃതി ഒരുക്കുന്ന ബിംബങ്ങളാണ്. കിളികളും മൃഗങ്ങളും സസ്യങ്ങളുമാണ് മനുഷ്യൻ്റെ ഗുരുക്കന്മാർ. പ്രകൃതി സിലബസും. കളിവീട്. മൂന്ന് കല്ല് അടുപ്പാക്കി ചിരട്ട കലമാക്കി കൊങ്ങിണിക്ക അരിയാക്കി ഓടുപൊടിച്ച് മുളകുപൊടിയാക്കി സാവിത്രിക്കുട്ടി അമ്മയായും ഞാൻ അച്ഛനായും ഉണ്ണിക്കുട്ടൻ മകനായും മണ്ണപ്പൻ ചുട്ട വീട്. നന്മകളുടെ പൂക്കാലം. സാ മുറി നാഴി കുട്ടിയും കോലും കളി. ജീവിതം പോലെ രാശി തപ്പാൻ കഴിയാത്ത ഗോലികളി. കളിയിൽ തോറ്റാൽ പച്ചക്കുഴിക്ക് 12 അടി, കൈവലിച്ചാൽ ഇരട്ടി. പ്രതിരോധകാലം. 1, 2, 3 സാറ്റേ സീറ്റേ സർലേറ്റേ ഒളിച്ചില്ലെങ്കിൽ പറഞ്ഞോളൂ. ഒളിക്കാത്തവർക്കായി 10 വരെ, 8, 9, 10. കണ്ടെത്തലുകളുടെ ലോകം. എല്ലാം കഴിഞ്ഞ് വിയർത്തൊലിച്ച് വീട്ടിലെത്തുമ്പോൾ അമ്മയുടെ വഴക്കും കിഴുക്കും പുഴുങ്ങിയ കപ്പയും ചുട്ടമീനും. ആനന്ദകാലം.
2: വിചിത്രം വിശ്വാസം.

ഒരു പുഴയെ ഒറ്റ കവിളിലകത്താക്കാൻ വിശപ്പുള്ളയാളാണ് കടലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു പുഴയെ ഒറ്റ കവിളിലകത്താക്കാൻ വിശപ്പുള്ളയാളാണ് കടലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിമിഷാർത്ഥം കൊണ്ട് ഒരു മലയാകെ വിഴുങ്ങാൻ കഴിയുന്നത്ര വലിപ്പമുള്ള വായുള്ളവനാണ് കോടയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും നിഷേധിക്കുമോ? തെന്നലെന്ന അരുമ നമ്മളെ തഴുകുമ്പോഴും കൊടുങ്കാറ്റെന്ന ഗുണ്ടയിലേക്ക് വിദൂരമല്ലെന്നറിയുമ്പോൾ നമ്മളെങ്ങനെ കാറ്റിനെ കരളിൽ കരുതും? തെന്നലെന്ന അരുമ നമ്മളെ തഴുകുമ്പോഴും കൊടുങ്കാറ്റെന്ന ഗുണ്ടയിലേക്ക് വിദൂരമല്ലെന്നറിയുമ്പോൾ നമ്മളെങ്ങനെ കാറ്റിനെ കരളിൽ കരുതും? ഒറ്റ കലിപ്പിലി ഭൂമിയെ മുക്കിക്കളയാൻ പ്രാപ്തനാണ് മഴയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ഇനി മഴയെ പ്രണയിക്കുമോ? ഒരു തീപ്പൊരിയിൽ ജ്വലനം തുടങ്ങിയാൽ ഏഴ് സമുദ്രം നനച്ചാലും അണയ്ക്കാൻ കഴിയാത്ത കരുത്തനാണ് അഗ്നിയെന്നറിഞ്ഞാൽ നമ്മളവനെ എങ്ങനെ ചങ്ങാതിയാക്കും? ഒരു തീപ്പൊരിയിൽ ജ്വലനം തുടങ്ങിയാൽ ഏഴ് സമുദ്രം നനച്ചാലും അണയ്ക്കാൻ കഴിയാത്ത കരുത്തനാണ് അഗ്നിയെന്നറിഞ്ഞാൽ നമ്മളവനെ എങ്ങനെ ചങ്ങാതിയാക്കും? വിരുദ്ധതയെ വിവേകത്താൽ വിളയിച്ചെടുക്കുന്നവൻ്റേതാണ് ലോകമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലേ? വിരുദ്ധതയെ വിവേകത്താൽ വിളയിച്ചെടുക്കുന്നതിൻ്റേതാണ് ലോകമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലേ? നിസ്സഹായനായ ദൃക്സാക്ഷി. ഒരാൾ വെള്ളത്തിൽ ചാടി മരിക്കാൻ ശ്രമിക്കുമ്പോൾ വെള്ളം അയാളെ പരമാവധി രക്ഷിക്കാൻ ശ്രമിക്കും. ഒരാൾ വെള്ളത്തിൽ ചാടി മരിക്കാൻ തുടങ്ങുമ്പോൾ വെള്ളം അയാളെ പരമാവധി രക്ഷിക്കാൻ ശ്രമിക്കും. മൂക്കിലും വായിലും കയറി ശ്വാസം മുട്ടിച്ച് പേടിപ്പിക്കും. കൈകാലിട്ടടിപ്പിക്കും. വെള്ളം കുടിച്ച് വയറുവീർപ്പിക്കും. എത്ര ശ്രമിച്ചാലും മരണശേഷമല്ലാതെ അയാളെ രക്ഷിക്കാൻ വെള്ളത്തിന് കഴിയാറില്ല. എത്ര ശ്രമിച്ചാലും മരണശേഷമല്ലാതെ അയാളെ രക്ഷിക്കാൻ വെള്ളത്തിന് കഴിയാറില്ല. വേറൊരാൾ കെട്ടിത്തൂങ്ങാൻ മരത്തിൽ വലിഞ്ഞു കയറുമ്പോൾ ചില്ലകൾ ഇളക്കിയും കട്ടുറുമ്പിനെ കൊണ്ട് കടിപ്പിച്ചും തേനീച്ചയെ ഇളക്കിയും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. എന്നിട്ടും പിന്തിരിഞ്ഞില്ലെങ്കിൽ മരം നിസ്സഹായനായ ദൃക്സാക്ഷിയാകും. മറ്റാരും കണ്ടില്ലെങ്കിൽ മരിച്ചവൻ്റെ ശരീരം ഉറുമ്പിനും കഴുകനും പരുന്തിനും ദാനം കൊടുത്ത് പാപമുക്തനാകും. മറ്റാരും കണ്ടില്ലെങ്കിൽ മരിച്ചവൻ്റെ ശരീരം ഉറുമ്പിനും കഴുകനും പരുന്തിനും ദാനം കൊടുത്ത് പാപമുക്തനാകും. ചുണ്ടോട് ചേർക്കുമ്പോൾ വിഷം രൂക്ഷഗന്ധം പരത്തി പാനം തടസ്സപ്പെടുത്തും. വീണ്ടും കുടിച്ചാൽ ഛർദിയിലൂടെയും വയറിളക്കത്തിലൂടെയും പ്രതിരോധിക്കാൻ ശ്രമിക്കും. വിഷം പലപ്പോഴും മനുഷ്യൻ്റെ തീരുമാനത്തിന് മുന്നിൽ അടിയറവ് പറയുകയാണ് പതിവ്. വിഷം പലപ്പോഴും മനുഷ്യൻ്റെ തീരുമാനത്തിന് മുന്നിൽ അടിയറവ് പറയുകയാണ് പതിവ്. ഒരു പൂവൻകോഴിയുടെ ആത്മവിശ്വാസം. സ്വന്തം മൂക്കിനെക്കുറിച്ച് അയാൾക്ക് നല്ല വിശ്വാസമായിരുന്നു. എത്രയുറക്ക തുമ്മിയാലും തെറിക്കില്ലെന്ന ഉറപ്പുള്ള വിശ്വാസം. സ്വന്തം മൂക്കിനെക്കുറിച്ച് അയാൾക്ക് നല്ല വിശ്വാസമായിരുന്നു. എത്ര ഉറക്ക തുമ്മിയാലും തെറിക്കില്ലെന്ന ഉറപ്പുള്ള വിശ്വാസം. പലപ്പോഴും കൊതുമ്പിട്ട് തുമ്മി സ്വന്തം മൂക്കിൻ്റെ ബലമുറപ്പിക്കും. എത്ര തുമ്മിയാലും തൻ്റെ മൂക്ക് തെറിക്കില്ലെന്ന് വെല്ലുവിളിക്കും. പിന്നെ പിന്നെ അയാളറിയാതെ കൊതുമ്പില്ലാതെയും തുമ്മിത്തുടങ്ങി. കടുക് വറക്കുമ്പോൾ, മാറാല തൂത്ത് കളയുമ്പോൾ, പഴയ പുസ്തകങ്ങൾ വിളർത്തുമ്പോൾ, തിരക്കിൽ വണ്ടി ഓടിക്കുമ്പോൾ, ഈ ഒടുക്കത്തെ തുമ്മലെന്ന് മനസ്സിൽ പ്രാഗിത്തുടങ്ങി. തുമ്മലിൻ്റെ ആക്കം കൂടുന്നതനുസരിച്ച് മൂക്കിന്മേലുള്ള അയാളുടെ വിശ്വാസവും കുറഞ്ഞു വന്നു. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അയാളിന്ന് നാടിനെ തുമ്മിയുണർത്തുന്ന പൂവൻകോഴിയായി പരാവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മൂക്കിന്മേലുള്ള അയാളുടെ വിശ്വാസം കുറഞ്ഞു വന്നു. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അയാളിന്ന് നാടിനെ തുമ്മിയുണർത്തുന്ന പൂവൻകോഴിയായി പരാവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. താജ്മഹൽ. പുഴയ്ക്ക് കുറുകെ പാലം പണിയുമ്പോൾ ഇരുകരകളും ദൂരം മറന്ന് ചുണ്ടിൽ ചുംബിക്കും. പുഴയ്ക്ക് കുറുകെ പാലം പണിയുമ്പോൾ ഇരുകരകളും ദൂരം മറന്ന് ചുണ്ടിൽ ചുംബിക്കും. അക്കരെ ഇക്കരെ നിന്ന് കണ്ണേറാൽ പ്രണയം പങ്കിട്ടവരുടെ ഹൃദയത്തിലാണ് പാലത്തിൻ്റെ അസ്തിത്വം. അക്കരെ ഇക്കരെ നിന്ന് കണ്ണേറാൾ പ്രണയം പങ്കിട്ടവരുടെ ഹൃദയത്തിലാണ് പാലത്തിൻ്റെ അസ്തിത്വം. കുറുകെ പറക്കാൻ ചിറകില്ലാത്ത എത്രയോ മനസ്സുകളായിരിക്കും പ്രണയം മുരടിച്ച് മുമ്പ് മരിച്ചിട്ടുണ്ടാവുക. അതുവരെ തീരങ്ങളെ കളിയാക്കി ചിരിച്ച മത്സ്യങ്ങൾ അടക്കം പറഞ്ഞ് തണൽ പറ്റി

0: പാലത്തിനടിയിൽ തമ്പടിച്ചിട്ടുണ്ടാകും. അതുവരെ തീരങ്ങളെ കളിയാക്കി ചിരിച്ച മത്സ്യങ്ങൾ അടക്കം പറഞ്ഞ് തണൽ പറ്റി പാലത്തിനടിയിൽ തമ്പടിച്ചിട്ടുണ്ടാകും. മഹാപ്രളയത്തിലും മുങ്ങാത്ത പാലമുണ്ടെങ്കിൽ അതായിരിക്കും ആ നാടിൻ്റെ താജ്മഹൽ. മഹാപ്രളയത്തിലും മുങ്ങാത്ത പാലമുണ്ടെങ്കിൽ അതായിരിക്കും ആ നാടിൻ്റെ താജ്മഹൽ. അവസ്ഥാന്തരം. ഒന്നാം ക്ലാസ്സിലെ മകളുടെ പുസ്തകപ്പെട്ടിയിൽ പരതിയപ്പോൾ മയിൽപ്പീലിക്കണ്ണുകൾ. ഒന്നാം ക്ലാസ്സിലെ മകളുടെ പുസ്തകപ്പെട്ടിയിൽ പരതിയപ്പോൾ മയിൽപ്പീലിക്കണ്ണുകൾ. അഞ്ചാം ക്ലാസ്സിൽ ബഹുവർണ്ണ ഉപഹാരങ്ങൾ. അഞ്ചാം ക്ലാസ്സിൽ ബഹുവർണ്ണ ഉപഹാരങ്ങൾ. എട്ടാം ക്ലാസ്സിൽ കൊച്ചുകൊച്ച് പ്രണയക്കുറിപ്പുകൾ. പത്താം ക്ലാസ്സിൽ ഒളിപ്പിച്ചു വെച്ച സ്മാർട്ട് ഫോൺ. കോളേജിലായ മകളുടെ പെട്ടിയിൽ അവളുടെ കൊത്തിപ്പറിച്ച അധരം. കോളേജിലായ മകളുടെ പെട്ടിയിൽ അവളുടെ കൊത്തിപ്പറിച്ച അധരം.
1: മുരളീധരൻ പുന്നേക്കാടിൻ്റെ കവിതകളാണ് ശ്രോതകൾ ഇതുവരെ കേട്ടത്. ഇനി എം കെ മത്തായി എഴുതി അവതരിപ്പിക്കുന്ന കഥ ഒന്നിനും വേണ്ടിയല്ലാതെ.
2: പൊതു ശ്മശാനത്തിൻ്റെ പുകക്കുഴലിലൂടെ മനുഷ്യശരീരം പുകയായി ആകാശത്തേക്ക് ഉയർന്നു. പെയ്ത കനത്ത മഴയിൽ പുകച്ചുരുളുകൾ കത്തിയമർന്ന ശരീരം പോലെ മാഞ്ഞുപോയി. പഴക്കമുള്ള കെട്ടിടത്തിൻ്റെ ചില ഓടുകൾ വീണുപോയിട്ടുണ്ടായിരുന്നു. കഴുക്കോലുകൾ ഒടിഞ്ഞു തൂങ്ങിയും കിടന്നു. അവിടേക്കുള്ള ഒരു മൺപാത ഒഴിച്ചാൽ ചുറ്റും കാടുകൾ പടർന്ന് ശ്മശാനമൂകതയുടെ ചിത്രങ്ങൾ തൂക്കിയിട്ടിരുന്നു. ചിതയുടെ ചുറ്റിലും വീണുകിടന്ന ചാരത്തിന് മങ്ങിയ നിറമായിരുന്നു. കത്തിത്തീരാത്ത അസ്ഥി കഷണങ്ങളിൽ ചിലത് മനുഷ്യനെ തുറച്ചു നോക്കി. അനാഥശവങ്ങളുടെ ദഹനം പലപ്പോഴും പൂർത്തിയാവാറില്ല. ജീവിതം പോലെ അപൂർണമായ പ്രഹേളികയായി അത് മാറും. ഉണ്ണിയേട്ട, ഒരു സ്ത്രീയുടെ ഹൃദയം നുറങ്ങിയ ശബ്ദം. ഉച്ചത്തിൽ കരയുകയാണ്. കരഞ്ഞു കരഞ്ഞ് ഇടറിയ ശബ്ദത്തിന് അവരുടെ ജീവനോളം ആഴമുള്ളതുപോലെ തോന്നി. പക്ഷേ ആളെ കാണുന്നില്ല. അപ്പോഴാണ് ഭയന്നു പോയത്. ചുറ്റിലും ആരുമില്ല. സംസ്കാരത്തിനായി എത്തിയിരുന്ന ജനക്കൂട്ടം കുടയുടെ കീഴിലും വാഹനങ്ങൾക്കുള്ളിലുമായി അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു. ദൂരെ ചിലർ നടന്നു മറയുന്നത് കാണാം എന്നതിനപ്പുറം വിജനമായിരുന്നു അവിടം. എൻ്റെ ഉണ്ണിയേട്ട വീണ്ടും തേങ്ങുലയർന്നു. ആ ദിക്കിലേക്ക് ഞാൻ മെല്ലെ നടന്നു. വശങ്ങളിലൊന്നും ആരെയും കാണാനായില്ല. നടന്ന് കെട്ടിടത്തിൻ്റെ പിന്നിലെത്തി. അവിടെ കെട്ടിടത്തിൻ്റെ ഭിത്തിയിൽ ചാരിയിരിക്കുകയാണ് ഒരു സ്ത്രീ. പുറത്തു പെയ്യുന്ന ശക്തമായ മഴയിൽ കെട്ടിക്കിടന്ന വെള്ളത്തിൽ വസ്ത്രങ്ങൾ നനഞ്ഞു കുതിർന്നതൊന്നും അവരറിയുന്നില്ല. ചാരിയിരുന്ന് അവർ മെല്ലെ തളർന്ന് ചാഞ്ഞു വീഴുകയാണ്. ആളുകൾ ചവിട്ടിക്കുഴച്ച ചെളിയിലേക്ക് അവർ മറിഞ്ഞു വീഴുമെന്ന് തോന്നിയപ്പോൾ അവരെ പിടിച്ച് നേരെയിരുത്തി. എൻ്റെ ഉണ്ണിയേട്ട, അസ്തിത്വ ബോധം പോലും നഷ്ടം വന്ന ആ സ്ത്രീ ഉണ്ണി എന്ന ആളായി സ്വയം മാറിയതുപോലെ അവരുടെ തേങ്ങൽ പോലും ഉണ്ണിയേട്ട എന്നുള്ള വിളിയായി മാറിയിരിക്കുന്നു. മഴച്ചാലുകൾ അവരുടെ വസ്ത്രങ്ങളിലും ശരീരത്തിലും പടർത്തിയ തണുപ്പിനെ ചികഞ്ഞു നോക്കാൻ അവർ തുനിയുന്നില്ല. തണുപ്പിൽ അവർ മെല്ലെ വിറയ്ക്കാൻ തുടങ്ങി. ഉണ്ണിയേട്ട, ഉണ്ണിയേട്ട എന്ന വിളിയിൽ ശ്വാസോച്ഛ്വാസം പോലും അവസാനിക്കുകയാണ്. നിങ്ങൾ ആരാണ്? എഴുന്നേൽക്കൂ. ഈ കൊടും തണുപ്പിനെ നിങ്ങൾക്ക് അതിജീവിക്കാനാവില്ല. അതിനുള്ള ആരോഗ്യവും നിങ്ങൾക്കില്ല. വരൂ, വിജനമായ ഈ പ്രദേശത്ത് ഇരുട്ടു പരന്നാൽ താഴെയെത്തുക ദുഷ്കരമാകും. എത്ര ക്ഷണിച്ചിട്ടും അവർ എഴുന്നേൽക്കുന്നില്ല. അവരെ മെല്ലെ എഴുന്നേൽപ്പിച്ചു. അധികം വെള്ളക്കെട്ടില്ലാത്ത കെട്ടിടത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് അവരെ മാറ്റിയിരുത്തി. മരിച്ചയാളുടെ ആരാണ് നിങ്ങൾ? ഉറ്റവരെന്ന് പറയുന്നവരെല്ലാം മടങ്ങിപ്പോയല്ലോ നിങ്ങൾ ഒറ്റയ്ക്ക് ഈ വിജനതയിൽ. എൻ്റെ ഭർത്താവാണ് മരിച്ചത്. അയാളുടെ ഭാര്യ മരിച്ചുപോയെന്നാണല്ലോ ബന്ധുക്കൾ പറഞ്ഞത്. ഞാനാണ് ഭാര്യ. മരിച്ചത് എൻ്റെ ഉണ്ണിയേട്ടനാണ്. അവരെന്തോ പുലമ്പുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അവരുടെ കണ്ണുനീർ വറ്റിയ നേത്രങ്ങളുടെ ആഴം കണ്ട് ഞാൻ ഭയപ്പെട്ടു. അതിനുള്ളിലേക്ക് ഞാൻ നോക്കിയില്ല. എന്നോട് സംസാരിക്കാനായി ഇടയ്ക്കിടെ അത് പുറത്തേക്ക് തള്ളി വരുന്നത് മാത്രം ഞാൻ പേടിയോടെ നോക്കുകയും ശ്രവിക്കുകയും ചെയ്തു. ഞാനാണ് ഭാര്യ. ഞാൻ മരിക്കാതെ ജീവനോടെ ഇരിക്കുന്നത് കാണാനാവുന്നില്ലേ നിങ്ങൾക്ക്? എൻ്റെ ഉണ്ണിയേട്ട, എഴുന്നേൽക്കൂ. നിങ്ങളെ വീട്ടിൽ വിടാൻ ഞാൻ സഹായിക്കാം. ഞാനവരെ കൈപിടിച്ചുയർത്തി കെട്ടിടത്തിൻ്റെ മുൻവശത്ത് കൊണ്ടുവന്ന് തൂണിൽ ചാരിയിരുത്തി. കുടിക്കുവാൻ വെള്ളം കൊടുത്തു. അതിലിത്തിരി അവർ മോന്തി. കുഴിഞ്ഞ കണ്ണുകൾ പുറത്തു വന്ന് വിദൂരതയിലേക്ക് തുറച്ചു നോക്കി. എൻ്റെ ഉണ്ണിയേട്ടനെ ആർക്കും വേണ്ടായിരുന്നു. എല്ലാവരും ആട്ടിപ്പുറത്താക്കിയതാ. വീട്ടുകാരും ബന്ധുക്കളും മക്കളുമെല്ലാം. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തെ സ്നേഹിക്കാൻ. എനിക്കും ഉണ്ണിയേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ലോകം ഞങ്ങളുടേത് മാത്രമായിരുന്നു. സ്ത്രീ എന്തെല്ലാമൊക്കെയോ പറയുകയാണ്. അവരുടെ ഹൃദയങ്ങളിൽ വിരിഞ്ഞ വാക്കുകൾക്ക് പക്ഷേ നൈർമല്യത്തിൻ്റെ

എളിമയുണ്ടെന്ന് തോന്നി. അസാന്മാർഗിയായ ഒരു മനുഷ്യൻ്റെ മരണം തന്നെയായിരുന്നു ഇത്. ലക്ഷ്യബോധമില്ലാതെ ജീവിച്ചയാൾ, ആരോടും കടപ്പാടില്ലാത്തയാൾ, സ്വന്തം ശരികൾക്ക് പിന്നാലെ ഓടി ജീവിതം

0: അപ്പോഴൊക്കെ അവരെ പിന്തിരിപ്പിക്കാനാവുന്നത് ചെയ്യുവാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്തു. ആദ്യം മറ്റൊരാൾ വിവാഹം ചെയ്തത് ഉണ്ണിയേട്ടൻ്റെ ഇഷ്ടപ്രകാരമായിരുന്നില്ല. അവൾ ഉണ്ണിയേട്ടൻ ചതിച്ചതാണ്. അവളുടെ ജോലിയുടെ പത്രാസിൽ അങ്ങേരെ മയക്കി. മക്കളുണ്ടായി, പക്ഷെ ജീവിക്കാൻ ദൈവം അനുവദിച്ചില്ല. എൻ്റെ ഉണ്ണിയേട്ടനെ തട്ടിയെടുത്തവൾക്ക് അത്ര ആയുസ് മതി. ആദ്യ ഭാര്യ മരിച്ചോ? ഞാൻ ചോദിച്ചു. അവൾ ദേഷ്യം കടിച്ചമർത്തി ശക്തിയായി മൂളി. ഒരു വലിയ കാറ്റ് അതുവഴി ആഞ്ഞു വീശി കടന്നുപോയി. പെയ്തു തീരാത്ത മഴയുടെ കനമുള്ള തുള്ളികൾ മുഖത്തേക്ക് വീശിത്തെറിച്ചു. ശൈത്യത്തിൻ്റെ തണുപ്പ് കലർന്ന വായു വെളുത്ത മഞ്ഞിൻ്റെ പുതപ്പ് വിരിക്കും പോലെ മുകളിൽ പരക്കാൻ തുടങ്ങി. ഏറെ നേരമായി തുടങ്ങിയ മഴയാണ്. സൂര്യനെ മറച്ച കരിമേഘങ്ങൾ ഇപ്പോഴും വെളിച്ചത്തിനുമേൽ കട്ടിയുള്ള ആവരണം തീർത്തിരിക്കുകയാണ്. പക്ഷേ ഈ സ്ത്രീ അവർ പോകാൻ തുനിയുന്നില്ല. വീണ്ടും വീണ്ടും തനിയെ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുകയും പറയുകയുമാണ്. പറയുന്നു എന്നതിനേക്കാൾ എന്തൊക്കെയോ പുലമ്പുകയാണോ? അവരുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന വാക്കുകൾ, അതിന് സത്യസന്ധതയുടെയോ ആഴമുള്ള സ്നേഹത്തിൻ്റെയോ ഒക്കെ നിറച്ചാർത്തുകളുണ്ടായിരുന്നു. അവരെ കേൾക്കണമെന്ന് തോന്നി. എല്ലാവരും പിരിഞ്ഞുപോയി കഴിഞ്ഞു. സഹോദരങ്ങൾക്ക് നിൽക്കാൻ നേരമില്ലായിരുന്നു. മകനും മകളും വലിയ തിരക്കിലായിരുന്നു. അച്ഛൻ്റെ മരണം കഴിഞ്ഞിരിക്കുന്നു. ഏതു വിധേനയും അതൊന്നൊഴിവാക്കി കിട്ടിയാൽ രക്ഷപ്പെടാമായിരുന്നു എന്നതായിരുന്നു അവരുടെ ഭാവം. അടക്കം പറഞ്ഞ നാട്ടുകാരും ഒരു അസന്മാർഗിയുടെ അബദ്ധ സഞ്ചാരങ്ങളുടെ അവസാനത്തെ നോക്കി ന്യായങ്ങൾ തേടുകയായിരുന്നു. അയ്യോ, പെട്ടെന്ന് എന്തോ ഓർത്തിട്ടെന്ന പോലെ ആ സ്ത്രീ ഉച്ചത്തിൽ കരഞ്ഞു. പടിഞ്ഞാറ് ഇരുൾ പരക്കാറായിരുന്നു. ശ്മശാനം പൂട്ടുവാൻ നേരമായി. രാത്രിയിൽ ദഹിപ്പിക്കാൻ ആരെയും കൊണ്ടുവരാറില്ല. ഇവിടെ വെളിച്ചക്കുറവുണ്ട്. ഇന്നത്തെ കാറ്റിലും മഴയിലും പ്രത്യേകിച്ച് വൈദ്യുതി ഇല്ലാതാവുകയും ചെയ്തിരിക്കുന്നു. അവരെ പറഞ്ഞയച്ചാൽ എനിക്കും പോകാമായിരുന്നു. സഹോദരി, എഴുന്നേൽക്കൂ. നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത്? അവിടെ ഞാൻ വിടാം. സന്ധ്യയായിരിക്കുന്നു. നിങ്ങളിനി ഒറ്റയ്ക്ക് എങ്ങനെ പോകാനാണ്? ഉണ്ണിയേട്ടനെ വിട്ട് ഞാൻ എവിടേക്കുമില്ല. എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ ചേർത്ത് പിടിച്ചത് ഞാനാണ്. എന്നെ ചീത്ത വിളിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു. ഇനിയെന്ത്? മരണാനന്തരവും ഈ കാത്തിരിപ്പ് വ്യർത്ഥമല്ലേ? ഞാൻ ചോദിച്ചു. എൻ്റെ കൗമാര സ്വപ്നങ്ങളിൽ പ്രണയത്തിൻ്റെ വസന്തം തീർത്തയാളാണ്. ജീവിതത്തിൻ്റെ വഴിയോരങ്ങളിൽ എൻ്റെ കൈ പിടിച്ച് നടക്കുമെന്ന് വാക്കു പറഞ്ഞയാളാണ്. എന്നെ കാണാതെ നടന്നുപോയ വഴികളിൽ അവഗണിക്കപ്പെട്ടിട്ടും ഞാൻ എന്നും പിന്തുടർന്നിരുന്നു. ഒടുവിൽ രോഗഗ്രസ്തനായി ശയ്യാവലംബിയായി അബോധാവസ്ഥയിൽ ഞാൻ കാണുന്നത് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. ഞാനാണ് പിന്നെ ശുശ്രൂഷിച്ചത്, പഴുത്ത മുറിവുകളിൽ നിന്നും ചലം തുടച്ചെടുത്തത്, മരുന്നുകൾ വെച്ചുകെട്ടിയത്, പ്രാഥമിക ആവശ്യങ്ങൾക്ക് തുണയായത്. ആശുപത്രി എത്തിക്കുമ്പോഴേ ഉണ്ണിയേട്ടൻ്റെ ഉയിര് പോയിരുന്നു. നിങ്ങൾ അയാളെ ഇത്തരത്തിൽ പരിചരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ പണ്ട് അയാൾ തീരുമായിരുന്നുവെന്ന് എന്നെ കുറ്റപ്പെടുത്തിയത് ഉണ്ണിയേട്ടൻ്റെ രക്തത്തിൽ പിറന്ന മക്കൾ തന്നെയായിരുന്നു. അവർക്ക് ഞാൻ അച്ഛൻ്റെ അവിഹിത ബന്ധത്തിലുള്ള ഒരു സ്ത്രീ മാത്രമായിരുന്നു. ഞാൻ അവരുടെ കണ്ണുകളിലെ വൃത്തികെട്ട രൂപമായിരിക്കുമ്പോഴും ഉണ്ണിയേട്ടൻ്റെ മനസ്സിലൊരു സ്ഥാനം എനിക്കുണ്ടായിരുന്നുവെന്ന് ഞാൻ കരുതി. മക്കളോടും ബന്ധുക്കളോടും പോരാടി ഉണ്ണിയേട്ടനെ പരിചരിച്ചു. എന്തിനു വേണ്ടി? ഒന്നിനും വേണ്ടിയല്ലാതെ. ഇവർ പറഞ്ഞു വരുന്നത് പ്രണയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കഥ മാത്രമല്ലെന്ന് എനിക്ക് മനസ്സിലായി. പച്ചയായ മനുഷ്യത്വത്തിൻ്റെ തീക്ഷ്ണജ്വാലയുടെ ജീവനുള്ള ഉദാഹരണമാണ് ഇവരെന്നെനിക്ക് തോന്നി. സന്ധ്യയുടെ ഇരുളിന് പുലരിയുടെ ശോഭ ആദ്യമായി എനിക്ക് തോന്നി. മഴ അപ്പോഴും ചാറിക്കൊണ്ടേയിരുന്നു.
1: ഒന്നിനും വേണ്ടിയല്ലാതെ എം കെ മത്തായിയുടെ കഥയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി ഓമന എൻ സി കാർത്തിക സ്വന്തം കവിതകൾ ചൊല്ലുന്നു. ഗാലക്സികൾ. നിശബ്ദതയിൽ തെളിഞ്ഞു നിൽക്കുന്ന അനന്തമായ ഗാലക്സികളാണ് ഓരോ മനുഷ്യരും. ഒരേ ഭാഷ സംസാരിക്കുമ്പോഴും ഓരോരുത്തരും അവരവരുടെ നിഖണ്ഡുവിലെ അർത്ഥങ്ങളെയാണ് വായിച്ചെടുക്കുന്നത്. ഓരോ ഹൃദയമിടിപ്പും ഓരോ ചരിത്രമാകുന്നവർ ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. ഓരോരുത്തരിലും കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ. ചിലത് പ്രണയമായി പൂക്കും, ചിലത് കത്തിയെരിഞ്ഞ് നക്ഷത്രധൂളികളായി സ്മരണകളുടെ ആകാശത്ത് ചിതറിക്കിടക്കും. കാണുന്ന ചിരിക്കു പിന്നിൽ നടന്നു തീർക്കാത്ത പ്രകാശവർഷങ്ങളുടെ ദൂരങ്ങളുണ്ട്. കാണുന്ന ചിരിക്ക് പിന്നിൽ നടന്നു തീർക്കാത്ത പ്രകാശവർഷങ്ങളുടെ ദൂരങ്ങളുണ്ട്. ആരും കാണാത്ത ഇരുണ്ട ഗുഹകൾ പോലെ

പോലെ വേദനകളെ ഒളിപ്പിച്ച ഇടങ്ങളും ഉണ്ട്. അവിടെ പ്രകാശവും നിശബ്ദമാകുന്നു. പരസ്പരം സംസാരിക്കുമ്പോൾ രണ്ട് ഗാലക്സികൾ തമ്മിൽ ഉരസുന്ന പോലെ. യുഗങ്ങളായി ഉള്ളിലൊളിപ്പിച്ച പ്രപഞ്ച രഹസ്യങ്ങളെ ഒറ്റ നോട്ടത്തിൽ കൈമാറുന്നവരാണവർ. ഓരോ മനുഷ്യനും ഇനിയും വായിച്ചെടുക്കപ്പെടാത്ത ഓരോ ഗാലക്സിയാണ്. മനുഷ്യൻ എന്ന മഹാകാവ്യം. പെൻഡുലം പോലെ ജീവന്റെ കണികകളായി, പ്രപഞ്ച സത്യത്തിന്റെ തുറന്ന ഈരടികളായി, കാലത്തിന്റെ അദൃശ്യമായ താളത്തിനൊത്ത് ജീവിതം മുഴുവൻ നാം ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ജനനം ആദ്യ വരി മാത്രം. ബാല്യം നിഷ്കളങ്കമായൊരു ഉപമ. യൗവനം തീപടർന്നൊരു രൂപകം. പ്രണയം വായിച്ചു തീരാത്തൊരു അധ്യായം. വിരഹം മഷി പടർന്നൊരു പേജ്. ഓരോ മുറിവും ഓരോ അക്ഷരമായി, ഓരോ കണ്ണീരും ഓരോ വരിയായി, ഓരോ സ്വപ്നവും അടുത്ത സർഗമായി നമ്മിൽ എഴുതപ്പെടുന്നു. ഒടുവിൽ കാലം പുസ്തകം അടയ്ക്കുമ്പോഴും അവസാന വരി എഴുതപ്പെടാതെ മനുഷ്യൻ എന്ന മഹാകാവ്യം മറ്റൊരാളുടെ ഹൃദയത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും. സമൂഹനിർമ്മിതി. അവളെ വരച്ച സമൂഹത്തിനു മുന്നിൽ അവൾ ചുരുണ്ടു നിന്നപ്പോൾ വിളിച്ചു കുലസ്ത്രീ. ഉടുമുണ്ടിൻ്റെ കോന്തല പൊക്കിക്കുത്തി നിവർന്നു നിന്നപ്പോൾ അവൾ തൻ്റെടി. വഴിക്കല്ലിൽ ചുമടിറക്കി കാൽ കയറ്റി വെച്ച് കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തിയപ്പോൾ കോലക്കാരെല്ലാം ചീറി. തല താഴ്ത്തടി, ഇത് നിന്റെ വഴിയല്ല. അവൾ ചിരിച്ചു. തല താഴ്ത്താൻ പഠിപ്പിച്ചവർക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നതും വിപ്ലവമാണെന്ന് അന്നാണ് അവൾ അറിഞ്ഞത്. അവളുടെ നിവർന്നു നിൽപ്പ് അവരുടെ കണ്ണിൽ തൻ്റെടമായിരുന്നു. അവളുടെ മൗനം മര്യാദയും. അവൾ മാത്രം അറിഞ്ഞിരുന്നു തന്നെ അളക്കാൻ അവർ പണിത അളവുകോലുകൾക്കും അപ്പുറമാണ് തൻ്റെ ഉയരമെന്ന്. വാക്കുകൾ ഇല്ലാത്ത ഭാഷ. എന്റെ ജനാലയ്ക്കപ്പുറം ഇരുൾ വന്നു മുട്ടുന്നു. വെളിച്ചത്തെ തോൽപ്പിക്കാനാവാതെ പതുങ്ങി നിൽക്കുന്നു. വാക്കുകളില്ലാത്ത ഭാഷയിൽ എന്തോ പറയുന്നുണ്ട്. ജനലഴികൾക്കപ്പുറം ഒരു രാത്രിയുടെ ഏകാന്തത വിരൽ നീട്ടുന്നു. അകത്തെ വെളിച്ചത്തിൽ എൻ്റെ മുഖം തെളിയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ ഒരു പഴയ പകലിൻ്റെ നനവ് കാണുന്നു. ഇരുട്ടിന് വെളിച്ചത്തെ വെറുക്കാനാവില്ല. തന്നിൽ ഒരിക്കൽ തെളിഞ്ഞിരുന്ന പ്രകാശത്തെ മറക്കാനും. അതുകൊണ്ടാവാം എൻ്റെ ജനാലയിൽ വന്ന് അവൻ മുട്ടുന്നത്. നമ്മൾ കേൾക്കാതെ പോയ നമ്മളിലേക്കുള്ള ഒരു വിളിയായിരിക്കാം അത്. അപ്പോൾ അകത്തെ വെളിച്ചം പതുക്കെ ചോദിക്കുന്നു, നീ ഇന്നും ഇവിടെ തന്നെയുണ്ടോ? അവൻ ജനാലച്ചില്ലിൽ കൈ ചേർത്തുകൊണ്ട് പതുക്കെ മറുപടി പറയുന്നു. ഉണ്ട്,
പക്ഷേ

0: നിന്നെ അണയ്ക്കാൻ എനിക്കായിട്ടില്ല, ഇനിയും നിന്നെ അണയ്ക്കാൻ എനിക്കായിട്ടില്ല. ഫോസിലുകൾ. ഓരോ ഋതുക്കളും അവശേഷിപ്പുകളാക്കി കടന്നുപോകുന്ന ഓർമ്മകളുടെ ഫോസിലുകളിൽ കാലം വരച്ചിട്ട ചില ചിത്രങ്ങളുണ്ട്. ഓരോ ഋതുക്കളും അവശേഷിപ്പുകളാക്കി കടന്നുപോകുന്ന ഓർമ്മകളുടെ ഫോസിലുകളിൽ കാലം വരച്ചിട്ട ചില ചിത്രങ്ങളുണ്ട്. ചോരമണമുള്ള കാറ്റും അറ്റുവീണ വിരൽത്തുമ്പും വരച്ച് ദൂരെയൊരു ചിത്രകാരൻ തേടുകയാണ്. ചോരമണമുള്ള കാറ്റും അറ്റുവീണ വിരൽത്തുമ്പും വരച്ച് ദൂരെയൊരു ചിത്രകാരൻ തേടുകയാണ്. കാലത്തിൻ്റെ സാക്ഷ്യം നീക്കി നോക്കുകയാണ്. മണ്ണിൽ പൂഴ്ന്നുപോയ ഓർമ്മകളുടെ ഫോസിലുകളെയാണ് അയാൾ കാൻവാസിലൂടെ തേടുന്നത്. ഒരിക്കൽ ചോരയീറ്റിയ മണ്ണിൽ വിരലുകൾ കൊണ്ട് സ്വപ്നങ്ങൾ വരച്ചവർ ഒടുവിൽ കാലത്തിൻ്റെ കനത്ത പാളികൾക്കിടയിൽ പേരുപോലും നഷ്ടപ്പെട്ടവർ. അവരുടെ പൊട്ടിപ്പോയ സ്വപ്നങ്ങളുടെ അവശേഷിപ്പുകളിൽ ഇനിയും ഒരു ചൂട് ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് ഓരോ നിറവും കലക്കി കാലത്തിൻ്റെ മണ്ണ് കാൻവാസിൽ നിന്ന് പതുക്കെ മാറ്റുന്നത്. അതുകൊണ്ടാണ് ഓരോ നിറവും കലക്കി കാലത്തിൻ്റെ മണ്ണ് കാൻവാസിൽ നിന്ന് പതുക്കെ മാറ്റുന്നത്. ഫോസിലുകൾ മരിച്ചുപോയതിൻ്റെ അടയാളങ്ങളല്ല. ഒരിക്കൽ ഇവിടെ ഒരു ജീവൻ ഉണ്ടായിരുന്നു എന്ന കാലത്തിൻ്റെ സാക്ഷ്യങ്ങളാണ്. അവയെ തേടുമ്പോൾ ചിത്രകാരൻ വരയ്ക്കുന്നത് ഒരു പഴയ കാലത്തെയല്ല, ജീവിച്ചിരുന്ന മനുഷ്യരുടെ മറന്നുപോയ ശ്വാസങ്ങളെയാണ്. അവയെ തേടുമ്പോൾ ചിത്രകാരൻ വരയ്ക്കുന്നത് ഒരു പഴയ കാലത്തെയല്ല, ജീവിച്ചിരുന്ന മനുഷ്യരുടെ മറന്നുപോയ ശ്വാസങ്ങളെയാണ്.
1: ഓമന എൻ സി കാർത്തിക എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ശ്രോതകൾ കേട്ടത്. ഇതോടെ ഇന്നത്തെ സാഹിത്യസുരഭി സമാപിക്കുന്നു.
2: നിർവഹണം പ്രീതി ജോസഫ്, സഹകരണം സുനിത വിശ്വൻ, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: സുരഭി. കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.

0: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
1: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം, യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05, ശനിയാഴ്ചകളിൽ രാവിലെ 8:05. ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
2: ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, സവാനി ഷിൻഡേ സതായെ അവതരിപ്പിച്ച ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. കേദാർ പണ്ഡിറ്റ് തബ്ല, രാഹുൽ ഗോലെ ഹാർമോണിയം. കച്ചേരിയിൽ ആദ്യമായി രാഗ് പൂര്യ ധനാശ്രീ, വിലംബിത് ഏക്താൾ, തരാന ദ്രുത്, അടച്ചൗതാൾ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സവാനി ഷെൻഡെ സതായെ അവതരിപ്പിച്ച ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി. കച്ചേരി തുടരുന്നു രാഗ് കേദാർ, മധ്യലയ രൂപക് താൾ, തുടർന്ന് ദ്രുത് ഏക് താൾ.